0: പീസ് റേഡിയോ പ്രതിനിധി സലാം സുറുമ. ചർച്ചയിലേക്ക് പീസ് റേഡിയോ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു.
1: പീസ് റേഡിയോ ജംഗ്ഷൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ്. നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനായി കിഴക്കേ പാണിക്കാട് സ്വദേശിയും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി കമ്മീഷണർ റിട്ടയർ ചെയ്ത ഡോക്ടർ പി എം മുഹമ്മദ് ജിബ് സാറാണ്. സർ, സ്വാഗതം. ഓക്കെ സർ, ന്യൂജൻ തലമുറയുടെ ഹരമായി മാറിയ പൊതുനിരത്തുകളിലെ വാഹനങ്ങളുടെ അഭ്യാസവും അതോടൊപ്പം വാഹനങ്ങളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും വലിയ ചർച്ചയാണ്. എന്തൊക്കെ നിയമ നടപടികളാണ് ഇത്തരം ആളുകൾക്ക് നേരിടേണ്ടി വരിക?
2: ഇതിൽ ആൾട്രേഷൻ്റെ കാര്യമാണ് ആദ്യം നമുക്ക് പരിഗണിക്കാം. ആൾട്രേഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു വാഹനം വിൽക്കുന്ന സമയത്ത് ആ വാഹനം ഓടിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഫിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയും ആ വാഹനത്തിന് സുരക്ഷിതമായി ഓടിക്കാൻ പറ്റിയ വിധത്തിൽ പരീക്ഷണ നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് അംഗീകരിക്കുന്നത്. അത് മാറ്റിയിട്ട് വേറൊരെണ്ണം ഫിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാഹനത്തിൻ്റെ സുരക്ഷിതത്വത്തിനെ അത്
1: നന്നായി
2: പ്രതികൂലമായി ബാധിക്കാം. അതാണ് ഒന്ന്. രണ്ടാമത്തത്, അനാവശ്യമായിട്ടുള്ള ഈ കാര്യം നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടല്ല. പലപ്പോഴും കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ശബ്ദം എന്ന് പറയുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കിടന്നുറങ്ങുന്ന സമയത്തും ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന സമയത്തൊക്കെ തൊട്ടടുത്ത് കൂടെ വലിയ ശബ്ദം ഉണ്ടാക്കി പോകുന്നു. അത് അവർക്ക്, രോഗികൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. പല പരാതികളും അക്കാര്യത്തിൽ വരാറുണ്ട്. അപ്പോൾ അത് പരിപൂർണമായിട്ട് നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അധികാരമുണ്ട്. അവരത് പറ്റുന്ന രൂപത്തിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി അതിനെ സമൂഹത്തിൽ നിന്ന് പ്രോത്സാഹനം കൊടുക്കരുത് എന്നുള്ളതാണ്. അതൊരു കച്ചവടമായിട്ട് ചിലർ നടത്തുന്നു, വർക്ക്ഷോപ്പായിട്ട് ചിലർ നടത്തുന്നു, അവർ ജീവിക്കുന്നു. അങ്ങനെ ഇപ്പം എന്തെല്ലാം ഉണ്ട്, അങ്ങനെയാണ് ഈ കഞ്ചാവ് കച്ചവടം അനുവദിച്ചു കഴിഞ്ഞാൽ അത്ര പേർക്ക് ജീവിക്കാം. പിന്നെയുള്ളത് അവരുടെ അഭ്യാസമാണ്. അഭ്യാസം കാണിക്കാനുള്ള ഒരു പ്രവണത പൊതുവേ കുട്ടികളിലുണ്ട് എന്നുള്ളതാണ്, ആൺകുട്ടികളിൽ പ്രത്യേകിച്ചും. കാരണം അവർ വളർന്ന് വലുതായി അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഒരു വികസിച്ച് വരുന്ന സമയത്ത് അവർക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ആ ടെൻഡൻസി സ്വാഭാവികമായിട്ടും പഴയ കാലത്തൊക്കെ നമ്മൾ കുളത്തിൽ പോയിട്ട് ചാടിയിട്ടും നീന്തിയിട്ടും അല്ലെങ്കിൽ സ്പോർട്സ്, ചെറിയ തോതിലൊക്കെ ഗെയിംസ് സ്പോർട്സിലൊക്കെയാണ് അത് ചെയ്തിരുന്നത്. ഇന്ന് ഗെയിംസും സ്പോർട്സും ഒന്നും സൗകര്യമല്ല, ഗ്രൗണ്ടുകളില്ല കുട്ടികൾക്ക്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് വളരെ ചെറുപ്പത്തിലെ ബൈക്ക് കിട്ടുന്ന സമയത്ത് ബൈക്ക് അവർക്ക് ഈ ബൈക്ക് ഉപയോഗിച്ചിട്ട് പല അഭ്യാസങ്ങളും കാണിക്കാനുള്ള ഒരു സൗകര്യം അതിന് ഈ ടി വിയിലും മറ്റും ഉള്ള, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ വെച്ചിട്ട് അവരത് ചെയ്തു നോക്കുകയാണ്. പക്ഷേ അത് ഒരിക്കലും ഒരു നല്ല അവസാനങ്ങളല്ല ഉണ്ടാകാറ്. മിക്കവാറും ഒന്നോ രണ്ടോ പേരുടെ മരണത്തിലാണ് ഇത് അവസാനിക്കുന്നത്.
1: അല്ലെങ്കിൽ കാലാകാലം കിടപ്പിൽ. അത്ര അവർക്കുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ് അവർക്ക് വരാൻ പോണേ?
2: നിയമ നടപടികൾ ഇത് കണ്ടു കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാലൊക്കെ ശിക്ഷകളൊക്കെ, ഫൈന് കിട്ടുമൊക്കെ കിട്ടും. പക്ഷേ നിയമ നടപടികളിൽ ഈ ഭൂമിയിലുള്ള എല്ലാ മോട്ടോർ സൈക്കിളുകളും ഓടുന്ന, നമുക്ക് ഏകദേശം 65% മോട്ടോർ സൈക്കിളാണ് കേരളത്തിൽ. അത് രക്ഷിതാക്കൾ മക്കൾക്കൊക്കെ കൊടുത്തിട്ട് അവരെല്ലാവരും റോഡിൽ ഇറങ്ങി ഓടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് മാത്രമൊന്നും നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ല. അപ്പോൾ ഒരു പരിധി വിട്ട് ഒഫൻസ് വന്നു കഴിഞ്ഞാൽ ആ ഒഫൻസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അരാജകത്വം രാജ്യത്ത് വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനൊരു പ്രചരണ മാർഗത്തിലൂടെ കൂടി വേണം ഇതിനെ നിയന്ത്രിക്കാൻ. കാരണം ഒന്നാമത് വേഗതയൊന്നും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. വേഗത മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമാണ്. അതൊരു പരിധി വിട്ടെടുക്കുകയും ആ വേഗതയിൽ അപകടം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. പക്ഷേ കുട്ടികൾക്കെന്നല്ല, വലിയ ആൾക്കാർക്ക് പോലും വേഗതൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ട് വേണ്ടത്ര ധാരണ ഇല്ല എന്നുള്ളതാണ്.
1: അത് പൊട്ടും പൊതുതലമുറയ്ക്കും ഇല്ല, സത്യം പറഞ്ഞാൽ ഒട്ടും ഇല്ലാതെ പോയി. ഓക്കെ, എന്നാലും ജനകീയ ക്യാമ്പയിൻ ശരിക്കും അതിനൊരു മരണം.
2: അതായത് ഇപ്പോൾ ഒരു 50 സ്പീഡിലൊരു വാഹനം ആക്സിഡൻ്റ് ആവുക എന്നാണ്, ഒരു കാർ ആക്സിഡൻ്റ് ആവുക, ഒരു 50 സ്പീഡിൽ ഒരു ചുമരിന് പോയിട്ട് ഒരു കാർ ഇടിക്കുന്നതും 3 തട്ടിലൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ആ കാർ താഴോട്ട് വീഴുന്നതും ഒരുപോലെയാണ്. അത്ര എഫക്റ്റ്. അപ്പോൾ 3 തട്ടിൻ്റെ മുകളിൽ നിന്ന് ആ കാർ താഴോട്ട് വീണു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ആൾക്കുണ്ടാകുന്ന എത്രത്തോളം ആഘാതമായുള്ള ശരീരത്തിലുണ്ടാകുന്നോ അത് തന്നെയാണ് ഒരു ചുമരിനോ മറ്റോ അല്ലെങ്കിൽ ഒരു മതിലിനോ ഒരു 50 സ്പീഡിലൊരു ചെറിയ കാറ് പോയിട്ട് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് മനുഷ്യന് താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷേ 100-ലും 120-ലുമാണ് ഈ ബൈക്കൊക്കെ പോകുന്നത്. അവരുടെ ഹെൽമെറ്റ് നല്ല എന്ത് വെച്ചിട്ടും കാര്യമില്ല. ഒരു 50 സ്പീഡ് വരെ ഹെൽമെറ്റ് വെച്ചാൽ പോലും ഒരാൾ സേഫുള്ളൂ.
1: അതൊക്കെ മീതൊക്കെ ശരിക്കും
2: ഹെൽമെറ്റ് വെച്ചാലും കഴുത്തൊടിയില്ലേ, നമ്മൾ ചെന്ന് കുത്തി വീഴുമ്പോൾ തല മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ, അപ്പോഴും കഴുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. കഴുത്തിന്റെ നട്ടലിന്റെ ഭാഗം പൊട്ടിപ്പോയാൽ പിന്നെ അയാൾ ജീവിച്ചു നിന്നിട്ട് എന്താ കാര്യം?
1: ലൈഫ് ലോങ് കിടപ്പിലാണോ?
2: കിടപ്പിലോ അല്ലെങ്കിൽ മരണോ? മരണമാണെങ്കിൽ ഭാഗ്യം, പക്ഷെ സാധാരണഗതിയിൽ കിടന്നു പോയാൽ ആ കുടുംബത്തിനും അയാൾക്കൊക്കെ ഒരു വലിയൊരു വിഷയം.
1: അതുപോലെ നമുക്കറിയാവുന്ന ചില ലൈസൻസുകളുണ്ട്, 2-വീലർ, 3-വീലർ, ഹെവി ലൈസൻസ്. ഇതല്ലാത്ത ഒരുപാട് ലൈസൻസുകൾ വേറെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഏതൊക്കെയാണവ?
2: ശരിക്കും ലൈസൻസ് കൊടുക്കുന്നത് സംബന്ധിച്ച് വളരെ വലിയൊരു കോൺട്രാഡിക്ഷനാണ് LMV എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. LMV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ആണ് പെണ്ണ് എന്ന് പറയുന്ന പോലെ വാഹനങ്ങളുടെ ഒരു തൂക്കം വെച്ചിട്ട് ഡിവൈഡ് ചെയ്താ, ആ വാഹനത്തിനെ തൂക്കം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7500 kg താഴെയുള്ള വാഹനങ്ങളൊക്കെ LMV. അപ്പോൾ LMV എന്ന് പറഞ്ഞ ഒരാൾ ലൈസൻസ് എടുത്താൽ 7500 താഴെയുള്ള എല്ലാ വാഹനമൊക്കെ ഓടിക്കാം. അപ്പോൾ മോട്ടോർ സൈക്കിൾ പെടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ട്രാൻസ്പോർട്ടും പെടും, പ്രൈവറ്റും പെടും,
1: ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ
2: LMV. അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന LMV എന്ന ലൈസൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ LMV ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഒരുവിധം വാഹനമൊക്കെ ഓടിക്കാം. അതിൻ്റെ മുകളിലുള്ള വാഹനം ഓടിക്കണമെങ്കിൽ ഹെവി അല്ലെങ്കിൽ മീഡിയം കൊടുക്കുന്നില്ല, സാധാരണ ഹെവിയാണ് കൊടുക്കുന്നത്, ഹെവി ലൈസൻസ് വേണം. പിന്നെ അത് കൂടാതെ പലരും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാക്ടർ പറഞ്ഞ ലൈസൻസ് എടുക്കും, അല്ലെങ്കിൽ പിന്നെ ഈ JCB ലൈസൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ തൂക്കാടിസ്ഥാനത്തിൽ LMV കൊടുത്തിട്ടുണ്ടെങ്കിൽ LMV ആ ഭാരത്തിൻ്റെ ഉള്ളിൽ വരുന്ന 4-ചക്ര വാഹനങ്ങളും ഒക്കെ എല്ലാ വാഹനങ്ങളും അതിൽ പെടും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ലൈസൻസ് പിന്നെ ആവശ്യം വരുന്നത്.
1: ട്രാക്ടർ ലൈസൻസ് വേറെ വേണ്ടതില്ല എന്നാണ്?
2: LMV ഉണ്ടെങ്കിൽ വേണ്ട,
1: വേണമെന്നില്ല, വേണമെന്നില്ല. ഓക്കെ, ഹിറ്റാച്ചി പോലുള്ള സാധനങ്ങൾക്ക്, JCB
2: ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ ശരിക്ക് പറഞ്ഞാൽ LMV പെടുന്നതാണെങ്കിൽ ആ LMV ലൈസൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റും,
1: ഓടിക്കാം. ഓക്കെ, സോറി, 16 wheels ഒക്കെ ഉള്ള വാഹനങ്ങളുണ്ടല്ലോ,
2: വീൽ അല്ല നോക്കുന്നത്, വെയിറ്റ് ആണ് അതിൽ,
1: വാഹനത്തിന്റെ
2: വെയിറ്റ് ആണ് അതിൽ പ്രധാനം.
1: അപ്പോൾ ഹെവി ലൈസൻസ് മീൻസ് ഈ ഇതെല്ലാം പെടും.
2: ഹെവി ലൈസൻസ് അതിന്റെ മുകളിൽ 7500 to 12,000 വരെയുള്ളതാണ് നമുക്ക് മീഡിയം. മീഡിയത്തിന്റെ മുകളിലാണ് ഹെവി,
1: ബാക്കി എല്ലാം ഹെവി ആണോ?
2: അബൌട്ട് 12,000 എടുക്കുന്നതോട് കൂടിയിട്ടൊക്കെ എല്ലാം ഓടിക്കാൻ പറ്റും. ലൈറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് വേറെ ലൈസൻസ്, ഹെവി വേറെ എടുക്കാൻ, പിന്നെ എല്ലാം വീട്ടിത്താലല്ലേ ഹെവി കിട്ടുള്ളൂ.
1: സോ അതുപോലെ നമുക്കറിയാം ലൈസൻസുകൾ പല രാജ്യങ്ങളിലും പല ലൈസൻസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് UAE ലൈസൻസ് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസുകൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിലാണ് അതിന് പ്രാമാണികത ഉള്ളത്?
2: UAE ലൈസൻസ് എന്നല്ല, ഇന്റർനാഷണൽ ലൈസൻസ് വേറെയാണ്. ഇന്റർനാഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ 1947 വിയന്ന കൺവെൻഷൻ അനുസരിച്ച് ഓരോരോ നമ്മൾ ആ കൺവെൻഷനിൽ ഒപ്പിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർനാഷണൽ ലൈസൻസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ RTO അടുത്ത് പോയിട്ട് ഫീസ് അടച്ചാൽ 750 rupees അതിൻ്റെ ഫീസ്. ആ ഫീസ് അടച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരു ഇന്റർനാഷണൽ ലൈസൻസ് തരും. ഒരു വർഷത്തേക്കാണ് തരുന്നത്, 1 to 3 years വരെ കൊടുക്കാമെന്ന. ആ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ആ വിയന്ന കൺവെൻഷനിൽ വരുന്ന എല്ലാ രാജ്യങ്ങളിലും 1 year വരെ വണ്ടി ഓട്ടാം. ആ പക്ഷേ ചില രാജ്യങ്ങൾ സമ്മതിക്കുന്നില്ല, പക്ഷേ ഇംഗ്ലണ്ട് വരെ ഇന്ത്യൻ്റെ ഇന്റർനാഷണൽ ലൈസൻസ് സമ്മതിക്കുന്നു. അതേപോലെ തന്നെ UAE ലൈസൻസ് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്താൽ ഇവിടെ ഓടിക്കാം. പക്ഷേ UAE ലൈസൻസ് എടുത്തിട്ട് ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇവിടുന്ന് ലൈസൻസ് എടുക്കണം.
1: രണ്ട് സെപ്പറേറ്റ് തന്നെയാണ്.
2: ഇന്റർനാഷണൽ ലൈസൻസ് പറഞ്ഞാൽ നമുക്കും അവർക്കൊക്കെ കൊടുക്കാൻ അധികാരമുണ്ട്, അവർക്ക് ഇങ്ങോട്ടും കൊടുക്കാം, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കാം.
1: ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വല്ല നടപടിക്രമങ്ങളുണ്ട്? വണ്ടി ഓടിച്ച് കാണിക്കുന്നത്
2: ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ആൾറെഡി ഓടിക്കുന്ന ലൈസൻസ് വേണം, പിന്നെ നിങ്ങൾ പാസ്പോർട്ടും പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ഇന്റർനാഷണൽ ലൈസൻസ് തരുന്നത്. അത്രേ ഉള്ളൂ, അത് RTO പോയി കാണണമെന്ന് മാത്രം, ആ ഫീസ് അടച്ചിട്ട്.
1: ശരി സർ, ലൈസൻസുമായി ബന്ധപ്പെട്ടാണ് ബാഡ്ജ് സംവിധാനം, എന്താണ് സംവിധാനം?
2: ബാഡ്ജ് എന്ന് പറയുന്നത് പഴയ കാലത്തൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മളുടെ പ്രൈവറ്റ് വാഹനം ഓടിക്കാൻ ലൈസൻസ് എടുത്ത ഒരാൾ പിന്നീട് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ അന്ന് ബാഡ്ജ് ടെസ്റ്റ് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് കഴിഞ്ഞ് അയാൾ കുറച്ചും കൂടിയും ഒരു പൊതുവാഹനം ഓടിക്കല്ലേ, അയാൾക്കൊരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, അയാളുടെ സ്വഭാവം, അയാൾ കുഴപ്പക്കാരനൊന്നുമല്ല എന്നൊരു ഒരു ഗസറ്റ് ഓഫീസർ സർട്ടിഫിക്കറ്റ്, പിന്നെ അയാൾ ഫസ്റ്റ് എയ്ഡ് പരിശീലനമൊക്കെ നേടി എന്ന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് ബാഡ്ജ് കൊടുത്തിരുന്നത്. ഇപ്പോൾ LMV ബാഡ്ജ് ആവശ്യമില്ല എന്ന നിയമം വന്നതോടുകൂടിയിട്ട്, നിയമമല്ല, LMV പിന്നെ ട്രാൻസ്പോർട്ടും പ്രൈവറ്റും വരുന്നതുകൊണ്ട് LMV ബാഡ്ജ് ആവശ്യമില്ല എന്ന് വന്നതോടുകൂടിയിട്ട് ബാഡ്ജിൻ്റെ പ്രശ്നം ഹെവിക്ക് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ.
1: അപ്പോൾ LMV ആവശ്യമില്ല,
2: LMV ആവശ്യമില്ല, LMV ലൈസൻസ് ഉള്ള ഒരാൾക്ക് ബാഡ്ജ് ആവശ്യമില്ല.
1: ഓക്കെ, ഈ ഹെവി വാഹനങ്ങൾക്ക് ഓടിക്കാൻ ലൈസൻസ് കിട്ടാൻ എത്ര വർഷം കഴിഞ്ഞാണ് ബാഡ്ജ് കിട്ടുക? അപേക്ഷിക്കാൻ സമയം
2: 20 years, പിന്നെ 1 year എക്സ്പീരിയൻസ് അത്രേ പറയുന്നുള്ളൂ LMV എടുത്തിട്ട്.
1: അപ്പോൾ മറ്റേ ഹെവി വാഹനങ്ങളാണെങ്കിലോ?
2: ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ
1: അല്ല, ഹെവി വാഹനത്തിൻ്റെ കൂടെ ബാഡ്ജ് കിട്ടണമെങ്കിൽ
2: ഹെവി വാഹനങ്ങൾക്ക് ബാഡ്ജ് കിട്ടണമെങ്കിലും ഇതേമാതിരി തന്നെ 20 വയസ്സും എല്ലാം വീടെടുത്തിട്ട് ഒരു വർഷം കഴിയണം എന്നുള്ള കണ്ടീഷൻ തന്നെ ഉള്ളൂ. പണ്ട് 8-ാം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു സർക്കാർ.
1: സാർ ഒരുപാട് വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ ട്രാഫിക് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും കണ്ട ഒരുപാട് സംഗതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് തോന്നിയ ഒരു ആശയം സാറിന് പറയാൻ കഴിയും?
2: മറ്റ് രാജ്യങ്ങളിൽ പോകണ്ട, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ തന്നെ കാണാൻ പറ്റും. അതായത് ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹിമാചലിലായിരുന്നു. ഹിമാചലിൽ വളരെ ചെറിയ റോഡുകളാണ്, നമ്മളുടെ ഒരു ഇടവഴിയുടെ വലുപ്പമുള്ളൂ മിക്ക മെയിൻ റോഡുകളും. പക്ഷേ അതിലൂടെ കംഫർട്ടബിളായിട്ട് അവർ ധാരാളം വാഹനങ്ങൾ, സിറ്റിയാണ്, നല്ല തിരക്കുള്ള സിറ്റി, ഹിമാചൽ അവരുടെ ക്യാപിറ്റലാണ്, അവിടെ വാഹനം ഓടുന്നുണ്ട്. ബ്ലോക്ക് ചെറിയൊരു സമയം ഉണ്ടാവുള്ളൂ, കാരണം എന്നുവെച്ചാൽ എല്ലാവരും സൈഡ് കീപ്പ് ചെയ്യും. എന്നിട്ടൊരു ബ്ലോക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും മുന്നോട്ട് കയറില്ല,
1: ഇടിച്ച് കയറില്ല,
2: എല്ലാവരും ആ ലൈനിൽ കടന്നിട്ട് ബാക്കിൽ വരുന്ന വണ്ടികൾ ബാക്കിൽ കടന്നു പോകും. അപ്പോൾ ആ ലെഫ്റ്റിൽ മാത്രമേ വണ്ടി കിടക്കുള്ളൂ, റൈറ്റിൽ ഫുള്ള് കാലി കിടക്കും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അവിടുന്ന് എന്തെങ്കിലും ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർത്ത് കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങ് കയറി പോവും, അപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് തീരും. നമ്മളവിടെ അങ്ങനെയല്ല, ലെഫ്റ്റിൽ നിന്ന് ഒരാൾ കയറി വന്നാൽ റൈറ്റിൽ നിന്ന് ഒരാൾ കയറി വന്നു, എന്നിട്ട് രണ്ട് വണ്ടിൻ്റെയും രണ്ട് ക്യൂവിൻ്റെയും ബാക്കിൽ നിന്ന് കുറേ പേര് മുന്നോട്ട് കയറി വരും. എന്നിട്ട് അതിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് മൂന്ന് മോട്ടോർ സൈക്കിളും കൂടിയും കൊടുത്ത് നമ്മൾ ഈ കരിങ്കല്ലൊക്കെ പടുക്കുമ്പോൾ ചീള് വെക്കുന്ന മാതിരി, എന്നിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റാതെ വരും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല, പറയാം സത്യത്തിൽ പേടിക്കുകയും വേണം, കാരണം ചീത്തയേക്കും. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ പൊതുവേ കേരളത്തിൽ വളരെ കൂടുതലാണ്, കോയമ്പത്തൂരൊക്കെ കണ്ടിട്ടുണ്ടത്. പക്ഷെ അവിടെ പിന്നെയും കുറേ കൂടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, നമ്മളുടെ പല ഇനി കേരളത്തിലെ തന്നെ പല ജില്ലകളിലും വ്യത്യസ്തമാണ്. അത് നമ്മൾ കൂടുതൽ എടുത്ത് പറയുന്നത് നമുക്കൊക്കെ തന്നെ ഷെയിം ആയതുകൊണ്ട് ഞാനത് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും വേണ്ടെന്ന് വെച്ചാൽ വിട്ടുവീഴ്ചയാണ്. നമ്മൾ പണ്ട് വരമ്പിലൂടെ നടന്നിട്ടില്ലായിരുന്നു, വരമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരാളൊന്ന് ഒരു ചെറിയ വരമ്പിലേക്ക് മാറി നിന്ന് കൊടുക്കും, അപ്പോൾ മറ്റേ ആൾ പോകും, അങ്ങനെ പോകുന്നു. അപ്പോൾ വലിയ റോഡ് വന്നപ്പോഴും വലിയ കാറ് വന്നപ്പോൾ നമ്മളുടെ അഹങ്കാരം കാരണം നമ്മൾ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച അല്ലാത്ത ഒരു പ്രശ്നമാണ്. മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു റോഡ് തിരിക്കുകയാണ്, വണ്ടി തിരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവരും കൂടി അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലൂല. മറ്റു രാജ്യങ്ങളെല്ലാവരും ദൂരെ നിന്നിട്ട് അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ വണ്ടി സൈഡാക്കിയിട്ട് ഒന്നോ രണ്ടോ പേര് ഇറങ്ങി ചെന്ന് നല്ല രീതിയിൽ സഹായിച്ചു കൊടുത്ത് അയാളെ കയറി പോകാൻ ശ്രമിച്ചിട്ട് പിന്നെ ഒരു കൈയൊക്കെ തംസപ്പ് കാണിച്ചതിന് ശേഷമാണ് അവർ പോകുന്നത്. അതേമാതിരി ഒരാൾ ക്രോസ് ചെയ്യുകയാണെങ്കിലും എല്ലാവരും ദേഷ്യത്തിൽ ആ സ്പീഡിലെടുത്ത് വരില്ല, അവർ നിർത്തിക്കൊടുത്തിട്ട് അയാളെ അയാൾ തെറ്റായിട്ട് ക്രോസ് ചെയ്താൽ പോലും അയാളെ കടത്തി വിടുക ചെയ്യുക,
1: പാസേജ് കൊടുക്കും.
2: അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വിട്ടുവീഴ്ചയും അതേപോലെ തന്നെ സംയമനവും
1: ക്ഷമയും
2: സഹകരണമൊക്കെ എല്ലാവരും അതുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് മനസ്സിലാവണമെങ്കിൽ മണിക്കൂറുകളോളം ഇനി ബ്ലോക്കായി കടന്നിട്ടും അതുകൊണ്ട് നഷ്ടം സംഭവിച്ചിട്ടൊക്കെ വരണം എന്ന് തോന്നുന്നു. കാരണം ഞാൻ എന്നൊരു ഭാവം ഡ്രൈവിങ്ങിലും റോഡിലും, പിന്നെ വേഗത നല്ല ബെസ്റ്റ് റോഡിൽ മാത്രമാണ് എല്ലാ രാജ്യത്തും വേഗത എടുക്കുന്നത്. അതിനാ റോഡ് അതിന് പ്രാപ്തമായിരിക്കും, അവരുടെ വാഹനം സ്പീഡ് എടുക്കാൻ പറ്റിയ എയർ ബാഗൊക്കെ ഉള്ള നല്ല വാഹനമായിരിക്കും,
1: വെൽ കണ്ടീഷൻഡ്,
2: പിന്നെ വൺ വേ ആയിരിക്കും, അവിടെ മോട്ടോർ സൈക്കിൾ ഉണ്ടാവില്ല, ജംഗ്ഷൻ ഇല്ലാത്ത റോഡായിരിക്കും, സൈഡിൽ നിന്ന് വണ്ടി കയറാത്ത റോഡായിരിക്കും, അതെല്ലാം തികഞ്ഞ റോഡിൽ അവർ സ്പീഡ് എടുക്കുള്ളൂ. ബാക്കിയുള്ള നഗരങ്ങളിലൊക്കെ അവർ 30 സ്പീഡാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത്, എല്ലാ രാജ്യത്തും 30 ആണ്. ഇന്നിപ്പോൾ യു എൻ അത് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നഗരങ്ങളിലെ പാതനെ, നഗരങ്ങളിലെ റോഡിനെ റോഡ് എന്നല്ല പറയുന്നത്, സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്, സ്ട്രീറ്റ് ഫോർ മെൻ എന്നാണ്, സ്ട്രീറ്റ് ഫോർ ഹ്യൂമൻ എന്നാണ്. അപ്പോൾ മനുഷ്യന് വേണ്ടിയിട്ടാണ് സ്ട്രീറ്റ്, വാഹനങ്ങൾ അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ദയാപൂർവം ജനങ്ങളുടെ ഔദാര്യത്തിലാണ് പോകേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ജനങ്ങൾ റോഡിലൂടെ പോകുന്നത് ഔദാര്യത്തിലാണ്. അപ്പോൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക്, കാൽനട യാത്രക്കാർക്ക് കടയിൽ പോയി സാധനം വാങ്ങാനും, ശരിക്കും സെൻറ്ററിലേക്കൊന്നും വാഹനം അനുവദിക്കാനേ പാടില്ല. ലോകത്തൊരു സ്ഥലത്തും സെൻട്രൽ വാഹനം അനുവദിക്കുന്നില്ല, സെൻട്രൽ വാഹനം പിന്നെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ തിരിച്ചു വിട്ടിട്ട്. പിന്നെ എല്ലാ രാജ്യത്തും ബസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക,
1: പൊതുവാഹനം,
2: കാൽനട യാത്രക്കാരന്, പിന്നെ സൈക്കിളുകാരന്, മൂന്നാമത് പൊതുഗതാഗത വാഹനങ്ങൾ ബസ്സിന്. കാറ് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ടവന് ഉപയോഗിക്കുന്ന വാഹനമായിട്ടാണ് ആൾക്കാരുടെ പെർസെപ്ഷൻ, കാരണം അത് സമൂഹത്തിനെതിരാണ്, പ്രകൃതിക്കെതിരാണ്, നമ്മളുടെ എക്കണോമിക് എതിരാണ്, ഒക്കെ എതിരാണ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല, കാർ ഉപയോഗിക്കുന്നവന് മാത്രമേ പെണ്ണ് വരെ കിട്ടുള്ളൂ,
1: സ്റ്റാറ്റസ് സിംബലായി മാറും.
2: നേരെ ഉൾട്ടാണ്, നമ്മളത് ഈ തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് മാറും എന്നതാണ്.
1: ഓക്കെ, അതുപോലെ അപകടങ്ങൾ ഒരുപാട് ഫാമിലിക്ക് കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട്. അതിലൊരു വലിയ ഘടകമാണ് രാത്രിയിലെ ഡിം ലൈറ്റ് അടിക്കാത്ത വിഷയം, അതുപോലെ സ്പെഷ്യലായി വെക്കുന്ന ചില ലൈറ്റുകൾ, തീക്ഷ്ണമായ ലൈറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാറുള്ളത്? ചില പകൽ സമയത്ത് ചെക്ക് കിട്ടില്ലല്ലോ.
2: ഇല്ല, രാത്രിയിലെ ചെക്കിങ്ങിലാണ് അത് പിടിക്കാൻ പറ്റുക. പക്ഷേ വാഹനങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള പെരുപ്പം, ട്രാഫിക് പെരുപ്പം ഉണ്ടാകുമ്പോൾ ഒരു ലൈനിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിനെ പിക്കൗട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ചെയ്യാവുന്നത് അത്തരം വാഹനങ്ങൾ കാണുമ്പോഴൊക്കെ നിർത്തി ചെയ്യാം. പക്ഷേ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇത് വളരെ കണ്ണിങ്ങായിട്ടുള്ള സ്വിച്ചുകളൊക്കെ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ ഈ കട്ടൗട്ടറൊക്കെ കൊടുത്തിട്ട് വോൾട്ടേജ് മാറ്റം വരുത്തിയിട്ടുള്ള ബൾബുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്. പിടിച്ചു കഴിഞ്ഞാൽ അത് ഫൈനിടാന്നല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഇത് ഓടിക്കുന്ന ആൾ, ഞാൻ ഇതുപോലത്തെ ലൈറ്റ് ഉപയോഗിച്ചു, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അയാൾ അതിലും വലിയ ലൈറ്റ് ഉപയോഗിച്ചാൽ ഞാനും ഒരു ഡാസ്ലിംഗ് വന്നിട്ട് എനിക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമെന്ന്. ഇതൊക്കെ മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്, മനുഷ്യൻ്റെ ബേസിക് ക്വാളിറ്റിൻ്റെ പ്രശ്നമാണ്. കാരണം മറ്റോ മരിച്ചോട്ടെ, ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ളൊരു നിലവാരം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വളരെ വ്യാപകമാണ്. പക്ഷേ ലോകത്തൊരു സ്ഥലത്ത് മറ്റൊരുത്തന് അപകടം വരുത്തുന്ന ഒരു സംവിധാനം ചെയ്യണം എന്നൊരു ധാരണ എന്തായാലും അവരുടെ നാട്ടിലെ ട്രാഫിക്കിലില്ല. അവർ വേറെ ആരോടെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ വൺ വേയിൽ മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ ഇറക്കുമതി ചെയ്തത് ഈ അടുത്ത കാലത്ത്. വൺ വേ ആയിട്ടുള്ള റോഡുകളിൽ മുന്നോട്ട് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ. നമ്മൾ രണ്ട് വശത്തേക്കും വാഹനം ഓടിക്കുന്നിടത്ത് ഡിമ്മടിക്കുക മാത്രമല്ല, ബ്രേക്കിൽ നമുക്ക് അത്ര വലിയ, പിന്നെ ആൾക്കാർക്ക് നമ്മളെ വാഹനമൊക്കെ ഡിസൈൻ ചെയ്യുന്നതും നമ്മളെ റോഡ് ഡിസൈൻ ചെയ്യുന്നതും നമ്മളെ നാട്ടിലെ ട്രാഫിക്കും ചെറിയ വേഗതയ്ക്ക് ഉള്ളതാണ്. ഇവിടെ അമിത വേഗത എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടിയ ലേറ്റും കൂടിയ ഹോൺ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും വലിയ മാരകമായിട്ടുള്ള കാര്യമാണ്.
1: ദുരന്തങ്ങൾ,
2: ഹോണ് നമ്മളെ ഗർഭത്തിലുള്ള കുട്ടികളെ വരെ നശിപ്പിക്കും ഈ എയറോണൊക്കെ. ഇതിപ്പോൾ കുറേ ഒരു കൺട്രോൾഡ് ആണ് എയറോണിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എയറോൺ ഡ്രൈവർമാരെ ബാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് പോകുന്ന അതിൽ ഇരിക്കുന്ന ഗർഭിണികളോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു കാറിലൂടെ ഒരു ഗർഭിണി പോവുകയാണെങ്കിലൊക്കെ മൂന്ന് കാറിൻ്റെ ഇടയിലൊക്കെ ആ ഗർഭത്തിലെ കുട്ടിനെ മന്ദബുദ്ധിയാക്കാനോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കാനോ വരെ സാധ്യത ഉണ്ട് വലിയ എയറോണുകളൊക്കെ. അപ്പം അതൊക്കെ പിടിക്കുമ്പോൾ നമ്മളോട് വലിയ വൈരാഗ്യം ഇവർക്ക് തോന്നാറുണ്ടെങ്കിലും അത് അവരുടെ തന്നെ ഡ്രൈവർമാരുടെ ആയുസ് കുറക്കുന്നു. ഡ്രൈവർമാർ 40-50 വയസ്സാകുമ്പോഴത്തേന് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകും ഈ സ്ഥിരമായി ഈ ബസ് ഡ്രൈവർമാരൊക്കെ ഇത് ഉപയോഗിച്ചാൽ.
1: ഇത്തരം ഹോണുകളും ബാക്കി
2: പിന്നെ ഓവർ സ്പീഡും. ഓവർ സ്പീഡ് ശരിക്കും സ്ട്രെസ്ഫുള്ളാണ്, ബ്രെയിനിനെ ശരിക്കും ബാധിക്കും. അവരുടെ ഓവർ സ്പീഡും ഈ കോമ്പറ്റീഷനും അവരുടെ ആയുസ് ഒരു 40 ആവറേജ് ആയിട്ട് ചുരുക്കും. അത്രമാത്രം മാരകമാണ്.
1: പക്ഷെ അതവർ മനസ്സിലാക്കുന്നില്ല, സ്പിരിറ്റോട് കൂടെ ഓടിക്കാൻ അല്ലാണ്ട്
2: അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വാഹനം നശിക്കുന്നു, ഇവന് ആരും കൂട്ടിനുണ്ടാവില്ല, ഇവന് യാത്രക്കാർ കുറയുന്നു, ജനങ്ങൾ തന്നെ പേടിച്ചിട്ട് വേറെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഞാനൊന്നും കെ എസ് ആർ ടി സിയിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. കാരണം ഞാൻ പണ്ട് ബസ്സിൽ പണിയെടുത്ത ആളാന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് പേടിയ ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ. മാത്രമല്ല അതിൻ്റെ ഡ്രൈവിംഗ് മാനറിസം കാരണം നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. ഡ്രൈവിംഗ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മിതമായ വേഗതയിൽ ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ സൈഡ് ചേർത്ത് ഓടിക്കുക, ഒന്നും വിട്ടുവീഴ്ച ചെയ്യുക. പൊരുത്തൻ വാശി പിടിച്ചു വരികയാണ് ചെയ്യുക, നമ്മളൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി, അവനങ്ങ് കയറിപ്പോയിക്കോളും. അവനും മരിക്കില്ല, നമ്മളും മരിക്കില്ല, രണ്ട് ഫാമിലിക്കും നഷ്ടമില്ല. നമ്മളൊന്ന് തോറ്റു എന്ന് അവന് തോന്നുന്നുള്ളൂ, പക്ഷെ നമ്മളാണ് ജയിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കി.
1: തിരിച്ചറിവ് വേണം,
2: അത്ര വേണം.
1: മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സേവനങ്ങൾ ഇത്രയും സമയം പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി പങ്കുവച്ച ശ്രീ മുഹമ്മദ് നജീബ് സാറിന് ടീം പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി.
2: ഈ വളരെ കാലിക പ്രസക്തമായ ജീവൻ രക്ഷാ വിഷയത്തിൽ ജനങ്ങൾക്ക്, നമ്മളുടെ സഹോദരങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനുള്ള ശ്രമം എന്തുകൊണ്ടും വളരെ വലിയൊരു കാര്യമാണ്. അതിനവസരം തന്ന പീസ് റേഡിയോക്കും അതിൻ്റെ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
0: നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം, റോഡിൽ ജീവൻ പൊലിയാതിരിക്കാൻ. ഈ തലക്കെട്ടിലുള്ള ചർച്ചയിൽ പങ്കെടുത്തവർ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, പീസ് റേഡിയോ പ്രതിനിധി സലാം സുറുമ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له

0: ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
1: اللهم أنت ربي لا إله إلا أنت
0: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

ജീവിതത്തിൽ ഇല്ലായ്മകൾ ഓർത്ത് വിഷമിക്കുന്നതിനു പകരം നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുന്ന ഏറ്റവും നല്ല പ്രഭാതമാവട്ടെ ഇന്നത്തെ ഈ പ്രഭാതവും. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂലൈ 1 ഹിജ്റ വർഷം 1448 മുഹറം 15 കൊല്ലവർഷം 1201 മിഥുനം 17.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും അതിശക്തമായ, അല്ലേ സലഫി, നമ്മൾ വരുമ്പോഴൊക്കെ അതിശക്തമായ മഴയിലാണ് ഇവിടേക്ക് വരുന്നത്. എന്താണ് നിങ്ങളുടെ നാട്ടിലത്തെ അവസ്ഥകൾ എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഫിയത്തിൽ തന്നെയല്ലേ ഉള്ളത് എന്നറിയാനും താല്പര്യമുണ്ട് ഇൻഷാല്ലാ. പ്രിയപ്പെട്ടവരെ, അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഖുർആനിൻ്റെ പാരായണത്തിനു വേണ്ടി. ഇൻഷാല്ലാ നമുക്ക് മധുരം ഖുർആൻ കേട്ട് ആരംഭിക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: قد أفلح المؤمنون الذين هم في صلاتهم خاشعون

0: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സദീസ് ഹഫിള്ള സൗദി അറേബ്യയിലെ പ്രശസ്ത കാരിയും ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുറാൻ ഹഫ്ള് പൂർത്തിയാക്കുന്നുണ്ട്. ശേഷം ആഴത്തിലുള്ള ഇസ്ലാമിക മത പഠനങ്ങളിലുള്ള യോഗ്യത നേടുന്നുണ്ട്. ഷറൈയ ബിരുദം, ഉസൂലുൽ ഫിഖ്ഹില് മാസ്റ്റർ ബിരുദം, ഫിഖ്ഹില് ഡോക്ടറേറ്റുമൊക്കെ നേടിയിട്ടുണ്ട് അദ്ദേഹം. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിൽ ഇമാമും ഖതീബുമാണ്. ഹറമൈൻ കാര്യനിർവഹണ ചുമതലകളും ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹിക സേവനവുമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരായണ ശൈലി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ഒരു ശൈലി കൂടിയാണ്. അപ്പം ഇന്നത്തെ ഒരു പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ മധുരം ഖുർആനിലൂടെ നാം കാതോർത്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സദീസ് ഹഫിള്ളയുടെ പാരായണമാണ്.
1: വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറ മുഅ്മിനൂനിലെ 1-5 വരെയുള്ള ആയത്തുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രവിച്ചത്. എനിക്ക് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല 6 കാര്യങ്ങൾക്ക് പകരമായി സ്വർഗം നൽകാമെന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ഓതിക്കേട്ടത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അതായത് തങ്ങളുടെ നിസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരാണവർ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണവർ. വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ, അതേപോലെ തന്നെ സക്കാത്ത് വിശുദ്ധ ധർമ്മം ചെയ്യുന്നവരുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ആലോചിക്കേണ്ട ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു വലിയൊരു നിഅമത്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിട്ടുള്ള ടാസ്ക്കാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഈ ഒരു അധ്യായത്തിൻ്റെ പേരു തന്നെ സൂചിപ്പിക്കുന്നത് മുഅ്മിനൂൻ എന്നാണ്. അതെ, സത്യവിശ്വാസികൾ എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിക്കുകയാണ്, ഉലായിക ഹുമുൽ വാരിസൂൻ, അവരെത്ര അനന്തരാവകാശികൾ. എന്തിൻ്റെ അനന്തരമെടുക്കുന്ന ആളുകൾ? അല്ലദീന ഇരിസൂൻ അൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ, ജന്നാത്തുൽ ഫിർദൗസിനെ അനന്തരമെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആരംഭിക്കുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ സ്വലാത്തിൽ, അവരുടെ സ്വലയിൽ ഖുശൂ ഉള്ളവരാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. നമ്മൾ എത്ര നിസ്കരിച്ചു എന്നുള്ളതല്ല, അതാണ് അതിലെ ഒരു പിന്നെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. എത്രമാത്രം നിസ്കാരമുണ്ട് എന്നുള്ളതല്ല, പിന്നെയോ ഉള്ള നിസ്കാരത്തിൽ ഖുശൂ പാലിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം.
0: ഖുശൂഇനെ പറ്റി പറയുമ്പോൾ നിസ്കാരത്തിലെ ഖുശൂ അനിവാര്യ ഘടകമാണല്ലോ. ഇപ്പോൾ നിസ്കാരത്തിൽ ഇപ്പോൾ ഒരാൾ സാധാരണ അയാൾക്ക് ഖുശൂ ലഭിക്കാനുള്ള പല മാർഗങ്ങളും ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അതിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ നമസ്കാരം അവസാനത്തെ നമസ്കാരമായി കണ്ട് നിസ്കരിക്കുക. അതൊരു ഇവിടെ പറയുന്ന നമസ്കാരമായി കണ്ട് നിസ്കരിക്കുക, അതൊരു ഖുശൂ കിട്ടാനുള്ള മാർഗ്ഗമാണ്.
1: ഇനി എനിക്ക് മറ്റൊരു നിസ്കാരമില്ല, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്താഗതി അല്ലേ.
0: അതോടൊപ്പം നമസ്കാരത്തിൽ മറ്റു ചിന്തകൾ, ആലോചനകൾ കടന്നു വരാതെ, ബാങ്ക് വിളി കളിക്കുന്ന സമയത്ത്, ഇഖാമത്ത് വിളി കളിക്കുന്ന സമയത്ത് ഷെയ്ത്താൻ ഓടിപ്പോകും, പിന്നീട് മടങ്ങി വരും. നിസ്കാരക്കാരൻ്റെ അടുത്ത് വന്ന് ഉദുക്കുറി കഥ വക്കഥ, നീ ഇന്നത് ഓർക്ക്, ഇന്നത് ചിന്തിക്ക്, അവൻ ഇതുവരെ ഓർത്തിട്ടില്ലാത്ത പലതും അവൻ്റെ മനസ്സിൽ ഓർമ്മ കൊടുക്കുമെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നുണ്ട്.
1: അപ്പോൾ അതോടൊപ്പം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, പിന്നെ 5 നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഉപമയിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഒരാളുടെ അടുക്കലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഒരു വാതിലിൻ്റെ അടുക്കലൂടെ നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ നിന്ന് അയാൾ 5 നേരം കുളിക്കുന്നു, അയാളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും അവശേഷിക്കുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലേ, അയാളുടെ ശരീരത്തിൽ പിന്നെ എന്തു മാലിന്യം, 5 നേരമാണ് അയാൾ പുഴയിലിറങ്ങി കുളിച്ചത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആനന്ദം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം.
0: അപ്പോൾ ഇവിടെ മുഅ്മിനീങ്ങളുടെ വിജയം പറഞ്ഞിടത്ത് ആ വിജയം കൈവരിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി ഖുർആൻ എടുത്തു പറയുന്നത് നിസ്കാരത്തിലെ ഭയഭക്തി തന്നെയാണ്, അഥവാ നിസ്കാരത്തിലെ കോൺസെൻട്രേഷൻ, ഏകാഗ്രത. അത് കിട്ടാൻ പല മാർഗങ്ങളുമുണ്ട് എങ്കിലും ഏകാഗ്രതയുടെ ഒന്നാമത്തെ കാര്യം, ഖുശൂഇന്റെ ഒന്നാമത്തെ കാര്യം ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് മുമ്പ് ആകാശത്തേക്ക് നോക്കി നമസ്കരിച്ചിരുന്നു എന്നും കണ്ണുകൾ മേൽപോട്ട് ഉയർത്തിയാണ് നമസ്കരിച്ചിരുന്നത് എന്നും, അങ്ങനെ ഈ ആയത്ത് അവതരിച്ച സമയത്ത് ഫതഅറസഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല താഴ്ത്തി എന്നും ഹദീസുകളിൽ കാണാൻ കഴിയുമ്പോൾ, ഖുശൂഉ എന്നത് ശ്രദ്ധ മാറിപ്പോകാതെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഓർത്ത് നിസ്കരിച്ച് അതല്ലെങ്കിൽ പാരായണത്തിലെ അർത്ഥങ്ങൾ സഹിതം ഓർത്തെടുത്ത് ഇതൊക്കെ ഖുശൂഉ കിട്ടാനുള്ള മാർഗങ്ങളാണെങ്കിൽ, ഖുശൂഇൻ്റെ ഒന്നാമത്തെ കാര്യം നോട്ടം സുജൂദിലേക്കാക്കുക എന്നത് തന്നെയാണ്.
1: അതേപോലെ തന്നെ രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഇതിപ്പോൾ നമ്മൾ ഒന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, എനിക്ക് സ്വർഗം കിട്ടാൻ ഒന്നാമത്തെ കാര്യം നിസ്കാരത്തിൽ ഭക്തി കാണിക്കുക, രണ്ടാമത്തെ കാര്യം വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, വ്യർത്ഥമായ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഒരു മനുഷ്യന് ആവശ്യമുള്ള, ഇപ്പം നമുക്ക് ഒന്നുകിൽ നമുക്ക് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്പെടണം, അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനം സിദ്ധിക്കണം, ഇതല്ലാത്തൊരു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വല്ലാത്തൊരു കരുതൽ നടത്തണം. എത്രമേൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ഒരു മനുഷ്യന് ഇസ്മായി പാപമായി രേഖപ്പെടുത്താൻ അവൻ കണ്ടതും കേട്ടതും ഒക്കെ സംസാരിക്കുക എന്നത് മാത്രം മതി എന്നത് നമുക്ക് കാണാൻ കഴിയും.
0: ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ലഹവ് എന്നത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാൻ പറ്റും. ഇപ്പോൾ ഷിർക്കൻ പ്രവർത്തനങ്ങളും വാക്കുകളും ലഹവാണ്, കുഫർ, ബിദഅത്ത്, ഫുജൂർ, അധർമ്മങ്ങൾ ഒക്കെ ലഹവാണ്. പക്ഷേ അതോടൊപ്പം ഖുർആൻ ഇവിടെ ചേർത്ത് പറഞ്ഞ ലഹവിൽ പെട്ടതാണ് പൻസാരി സൂചിപ്പിച്ചതുപോലെ തന്നെ ലഖവാലു വല്ല ഫാലു ലാ ഫായിദത്ത് ഫീ, ഒരു ഫായിദയില്ലാത്ത ചില പണികൾ, ചില വാക്കുകൾ, അതിൻ്റെ പുറകെ പോവുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് അവർക്ക് വിജയം സുനിശ്ചിതമാക്കുവാൻ.
1: അതെ, അതേപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത് വല്ലദീനഹും ലി സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് കൊടുക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സകാത്ത് നിർബന്ധമായ സംഗതിയാണ്. അപ്പോൾ അത് ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് 2.5%, അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു ദാന മനസ്ഥിതി എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ കടക്കുന്ന മനുഷ്യന്മാരുടെ ലക്ഷണമാണ്. അപ്പം നമുക്കറിയാം സ്വതക്ക, പിന്നെ സ്വതക്കയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതൊരു ബുർഹാനാണെന്നാണ്. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിൻ്റെ രേഖ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലൈസൻസ് കാണിച്ചു കൊടുക്കും. ഒരു മുഅ്മിനിൻ്റെ രേഖ എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വതക്കയാണ്. അവൻ ആ ഒരു മനസ്ഥിതി അവനുണ്ടാകും എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഒന്ന്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് സക്കാത്തിനെ കുറിച്ചാണ്, അത് നിർബന്ധമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് ഒരു സ്വതക്കാ മനസ്ഥിതി നമുക്കുണ്ടാവണം എന്നുള്ളതാണ്.
0: അതിവിടെ വിജയത്തിൻ്റെ മാനദണ്ഡമായി മൂന്നാമത് പറഞ്ഞ ഈ സക്കാത്ത്, അവിടെ ഈ സക്കാത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സക്കാത്തുൽ മാല് തന്നെയാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. എങ്കിലും ഖുർആൻ തഫ്സീറുകളിൽ നമുക്ക് സക്കാത്തിൻ്റെ വൈവിധ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ സക്കാത്ത് പൊതുവേ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് മൂന്ന് തരം സക്കാത്തുകളാണ്: സക്കാത്തുൽ മാല്, സക്കാത്തുൽ നഫ്സ്, സക്കാത്തുൽ ബദന്. സമ്പത്തിൻ്റെ ശുദ്ധീകരണം, ആത്മാവിൻ്റെ ശുദ്ധീകരണം, ശരീരത്തിൻ്റെ ശുദ്ധീകരണം. അതിൽ സമ്പത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ 2.5% മാറ്റിവെച്ച് ബാക്കിയുള്ളത് അതിൻ്റെ നമുക്ക് അനുവദനീയമുള്ളൂ, അത് സക്കാത്തായി നൽകണമെന്നുള്ളത്. ആത്മാവിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അത് അഫ്ലഹമൻ സക്കാഹ എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടതുപോലെ ആത്മാവിനെ ശുദ്ധീകരിക്കുക, സംസ്കരിച്ചെടുക്കുക, ആത്മസംസ്കരണം. സക്കാത്തുൽ ബദൻ എന്ന് പറയുമ്പോൾ തടിയുടെ സക്കാത്ത്, ഒരു ശരീരത്തിൻ്റെ മേലും നിർബന്ധമായി വരുന്ന ആ സക്കാത്ത്, അത് സക്കാത്തുൽ ഫിത്റാണ്. അപ്പോൾ മൂന്ന് സക്കാത്തും, അതല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകം പരാമർശിക്കപ്പെട്ട സക്കാത്തുൽ മാല്, അത് കൃത്യമായി നിർവഹിക്കുന്നവർ. ഇപ്പോൾ ഈ ആയത്തുകൾ തമ്മിലൊരു കണക്ഷൻ ഖുർആൻ പഠിക്കുന്നിടത്ത് ചില തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. 2, 3, 4 വചനങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ, അഥവാ ഖുർആനിൽ ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് നിസ്കാരത്തെ പറ്റി പറയുകയാണ്, നിസ്കാരത്തിലെ ഭയഭക്തി ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ, അഥവാ രണ്ടാമത്തെ ആയാൾ ഒരു ആയത്ത് ഒരാൾ പ്രവർത്തിക്കാക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ആയത്തായ ആ ലഹുവിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ്. ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ. ഇങ്ങനെ രണ്ടാം മൂന്നാമത്തെ ആയത്തിലെ ലഹ്വിൽ നിന്ന് അയാൾ രക്ഷപ്പെടുക എന്നത് തന്നെയാണ് അയാൾ തസ്കിയത്തു നഫ്സ്, അയാൾ ആത്മസംസ്കരണം നേടി എന്നുള്ളത്. അപ്പോൾ അത് ആ സക്കാത്തുമ്പോൾ രണ്ട് മൂന്ന് നാല് ആയത്തുകൾക്ക് വല്ലാത്തൊരു കണക്ഷൻ അതുമായി ബന്ധപ്പെടുത്തി ചില മുഫസ്സറുകൾ രേഖപ്പെടുത്തിയതായി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്.
1: അതേപോലെ തന്നെ നാലാമത് പറഞ്ഞൊരു കാര്യം, അവർ അവരുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ ലൈംഗിക വിശുദ്ധി, അത് വളരെ പരമപ്രധാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല
0: സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ നാലാമത് പറയുന്ന ലൈംഗിക വിശുദ്ധി, ചാരിത്രം, അവിടെ ഖുർആൻ പ്രയോഗിച്ചൊരു പദം ആണ് അവിടെ എനിക്ക് കൂടുതൽ എന്താണ് ഏറ്റവും ഗൗരവകരമായി തോന്നുന്നത്, ഹാഫിലൂൻ എന്നാണ് പ്രയോഗിച്ചത്. മറ്റു സൂറത്ത് നൂറിലും മറ്റു സൂറത്ത് മാരിജിലുമൊക്കെ ഇതേ പദപ്രയോഗങ്ങൾ ഖുർആൻ നടത്തുന്നുണ്ട്. എന്താണ് ഹാഫിലൂന ഫുറൂജഹും ഹാഫിലാത്ത്, ഹെഫിള് എന്നുള്ള പദമാണ് പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹെഫിള് എന്ന് അവർ കേൾക്കുന്നത് ഗുഹ്യാവയവങ്ങളെ ഹെഫിളാക്കുക എന്നത് കേൾക്കുന്നത്, ഹെഫിളാക്കുക എന്നുള്ള പദം കേൾക്കുന്നത് ഖുർആൻ ഹെഫിളാക്കുക എന്നുള്ളിടത്തുനിന്നാണ്. അപ്പോൾ ഖുർആനിനെ എത്രമാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെത്ര ശ്രദ്ധിക്കുന്നുവോ, അത് നഷ്ടപ്പെടാതെ പോകാൻ എത്ര ജാഗ്രതയും ശ്രദ്ധയും കാണിക്കുന്നുവോ, അതേ പദപ്രയോഗം തന്നെയാണ് ചാരിത്ര സംരക്ഷണത്തിന് പുരുഷൻ്റേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും ഖുർആൻ പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു പദപ്രയോഗത്തിൽ നിന്ന് തന്നെ അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ ഗൗരവവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
1: അതേപോലെ തന്നെ അഞ്ചാമത്തെയും ആറാമത്തെയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ, അവർ അവരുടെ അമാനത്തുകളെ അതേപോലെ തന്നെ വാഗ്ദാനങ്ങളെ പാലിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിശദീകരണത്തിന് ഇടയില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഈ പറയുന്ന ആറ് കാര്യങ്ങൾ എന്നാണ്, അതിന് ശേഷം വീണ്ടും നിസ്കാരത്തെക്കുറിച്ച് ആവർത്തിക്കുകയാണ് ഖുർആൻ. എന്നിട്ടാണ് പറഞ്ഞത് അവരാകുന്നു അനന്തരാവകാശികൾ,
0: വിജയം ലഭ്യമാകാനുള്ള ചില കാരണങ്ങൾ ചില യോഗ്യതകൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുലരിവട്ടം,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
0: വേൾഡ് കപ്പ് കാണുന്നതിന് മുമ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം ചേർന്ന് സംസാരിക്കുന്ന ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളും കമൻറ്റുകളും ഒക്കെ നമ്മളിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ഒരു കമൻറ്റ് ഒരാൾ അയച്ചെന്നു, പിന്നെ രാത്രി 3 മണിക്കും 2 മണിക്കും ഒക്കെ എഴുന്നേറ്റിട്ടാണ് ആൾക്കാർ കളി കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറുപ്പക്കാർക്കൊക്കെ 3 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ കഴിയും. അപ്പോൾ എന്നാൽ അങ്ങനെ കഴിയുമെങ്കിൽ അവർക്കൊരു വിത്തറൊക്കെ ജീവിതത്തിൽ എപ്പോഴും നിസ്കരിക്കാമല്ലോ. അവരിപ്പോൾ അള്ളാഹുവിന് മുമ്പിൽ തെളിയിച്ചിരിക്കുകയാണല്ലോ ഈ സമയത്തൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നു. ഇതുവരെ എനിക്ക് ജോലി തിരക്കാണ് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ജീവൻ കൊണ്ട് അവർ തെളിയിച്ചിരിക്കുകയാണ്. അവർക്ക് 3 മണിക്കും 2 മണിക്കും ഒക്കെ എഴുന്നേൽക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ സ്വാഭാവികമായും ഈ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫുട്ബോൾ എന്നുള്ള അതിൻ്റെ രൂപം വെച്ചിട്ട് അത് നിഷിദ്ധമാണ് ഹറാമാണ് എന്നൊന്നും അങ്ങനെ ആരും പറഞ്ഞതായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സംഗതികൾ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഹലാലും ഹറാമും തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം അതാണ്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വിശ്വാസി എന്ത് ചെയ്യുമ്പോഴും അത് അവനെന്ത് പ്രയോജനം കിട്ടും, തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും തൻ്റെ നന്മകൾ വർദ്ധിപ്പിക്കുവാനും എന്ത് കിട്ടും എന്ന് ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിനടുക്കൽ നിന്ന് പ്രത്യേകിച്ച് പുണ്യവും കാര്യങ്ങളൊന്നും കിട്ടാനില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ പണവും നമ്മുടെ ആയുസ്സും കണ്ടമാന സമയമൊക്കെ വിനിയോഗിക്കുന്നത് എന്തായിരുന്നാലും ശ്രദ്ധിച്ച് വേണമെന്ന തോന്നൽ എല്ലാവർക്കുമുള്ളതാണ്. ഈ കളി കാണുന്നവർക്കും കാണാത്തവർക്കൊക്കെ ഉള്ള ഒരു കാര്യമാണത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇത് പണ്ഡിതന്മാർ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ കടമകളത് ബാധിക്കാൻ പാടില്ല എന്നാണ്. കടമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് കടമുണ്ട്, ഇന്ന നഫ്സിക്കാലേക്ക് ഹക്കെന്നാണ്. നമ്മുടെ ഉറക്കം നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനം തന്നെയല്ലേ. അപ്പോൾ നിരന്തരമായിട്ട് മണിക്കൂറുകളും ഉറക്കം വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ എത്ര നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. എപ്പോഴെങ്കിലും ഒരു കളി കാണുന്നതല്ല ഇതൊക്കെ. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു കളിയും മിസ്സാവാതെ കാണുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിച്ചാലോ അവർക്ക് എത്രമാത്രം ഇതിനെ കടമ നിർവഹിക്കാൻ പറ്റും. അതേമാതിരി നമുക്കൊരു ജോലി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ജോലിയിൽ നമുക്കൊരു കടമ ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ നമ്മളവരെ ഒഴിച്ചു വിടും. കാരണം ഇനി നിങ്ങൾ നമ്മളെ കിട്ടൂല എന്നിലൊക്കെ നമ്മളവിടെ ഒഴിവാക്കി വിടുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഇത്തരം കടമകളിലും കാര്യങ്ങളിലുമെല്ലാം നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാന നമസ്കാരമാണ്, അള്ളാഹുവോടുള്ള കടമയാണല്ലോ അത്. നമസ്കാരം വളരെ പ്രധാനമാണ്. ഈ കളിയൊക്കെ ഒരു 4 മണിക്ക് അവസാനിച്ചങ്ങാട്ട് അങ്ങനെയാണ് കിടന്നുറങ്ങിയിട്ട് പിന്നെ 8 മണിക്കും 10 മണിക്കൊക്കെ നീക്കുന്ന സുബൈ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതൊക്കെ എന്തായാലും വളരെ ശക്തമായ തെറ്റാണെന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അയാളുടെ സുബഹി നമസ്കാരം മുടങ്ങാൻ ആ കളി കാരണമായിട്ടുണ്ടെങ്കിൽ തികച്ചും ആ കളി കാണൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യം, കുറ്റം കിട്ടുന്നില്ലാണ്. അയാൾ നിസ്കാരം എന്ന കടമ നിർവഹിക്കാതിരിക്കാൻ കാരണം അതാണെങ്കിൽ അയാൾക്ക് കുറ്റം കിട്ടുന്ന ഒരു കാര്യത്തിൽ ഉറപ്പല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ തുടർന്നു വരുന്ന നമ്മുടെ ദീനി കടമകൾ വിസ്മരിക്കാതെ, നമ്മുടെ ജോലിയെ ബാധിക്കാതെ, നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെ ബാധിക്കാതെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു മാനസിക സന്തോഷം നിലനിൽക്ക് നമ്മൾ അതിനെ പരിമിതപ്പെടുത്തി കാണുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് ഇതിലുണ്ടാകുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ വേറെയും കുറേ അനുബന്ധമായ തിന്മകൾ വരുന്നുണ്ട്. ഒന്ന് തഅസ്സുബാണ്, അതായത് ഒരു കക്ഷിത്വം, ഫാൻസുകൾ, ഓരോ ടീമുകളുടെയും ഫാൻസുകൾ, എന്നിട്ട് അതിനു വേണ്ടി എത്രയോ ലക്ഷക്കണക്കിന് രൂപകൾ അവരെന്ത് ചെയ്യുന്നു, ചിലവാക്കുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു, തെറി പറയുന്നു, വാട്സപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർക്കോ എവിടെയോ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു, നമ്മുടെ ഇസ്ലാമിക മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഇതൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുക, വലിയ പണം ഇതിനു വേണ്ടി ധൂർത്തായിട്ട് ചിലവഴിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് ഒരു വിശ്വാസം മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ കണക്കൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയാണ് നമ്മൾ ഏതൊരു കാര്യത്തിലും ഇടപെടേണ്ടത്.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ നമ്മളുടെ പ്ലേസ് ഓഫ് നമ്മുടെ പിന്നെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ ഭാഗങ്ങൾ അതിൽ ഷെയർ ചെയ്യപ്പെട്ടു. അതിലെനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയൊരു കാര്യം ഈ സുബഹിനിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതാണ് അല്ലേ. മിക്കവാറും ആളുകൾ പിന്നെ എത്ര ആളുകളത് പിന്നെ ക്ലിയറായിട്ട് സമയം കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയോരങ്ങളിലൊക്കെ കൂട് കെട്ടി
0: കാത്തിരിക്കുക എന്നതിനപ്പുറം, ഉറക്കത്തിന് എഴുന്നേൽക്കുക എന്നതിനപ്പുറം ഉറങ്ങാതെ കാത്തിരിക്കുന്നവർ പോലുണ്ട്. അന്ന് ഉറങ്ങണ്ട എന്ന് കരുതി അങ്ങനെ ഇരിക്കും, 3 മണി ആവണ വരെ ഇരിക്കും ഉറങ്ങാതെ പോലും. അപ്പോൾ ആ ഒരു താല്പര്യമാണ്.
1: മാത്രമല്ല ഇതിൻ്റെ ഒരു ജ്വരം ഇപ്പോൾ പിന്നെ നമ്മളൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ ഇത് നടന്നല്ലോ, ഏതൊരു പിന്നെ ഈ പിന്നെ നമ്മൾ തൂഫ് പിന്നെ ഇത് ഗോളടിക്കുക എന്നുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിലൊരു രക്ഷിതാവ് വിളിച്ച് പറയുന്നു, മാഷേ നാളെ നടത്തണ്ട, മറ്റന്നാൾ നടത്തുമ്പോൾ ജേഴ്സി കിട്ടാനില്ല എന്ന്. അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞു ജേഴ്സി വേണ്ട, നിങ്ങൾ അങ്ങനെ വന്നോളൂ എന്ന് പറയുമ്പോൾ അല്ല അത് വേണ്ട, ഞങ്ങൾ ജേഴ്സി ആയിട്ട് തന്നെ വരണം. അപ്പോൾ രക്ഷിതാക്കൾക്ക് അതിനേക്കാൾ വലിയ താല്പര്യം,
0: ചില രക്ഷിതാക്കൾക്ക് അത് വളരെ പ്രയാസമായിട്ടുണ്ട്. ഈ ജേഴ്സി എന്നുള്ളത് എന്തിനാ വെറുതെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്, എൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് പല രക്ഷിതാക്കളും ആശങ്കപ്പെടുന്നുണ്ട്. കാരണം യൂണിഫോം വാങ്ങാൻ പോലും കാശില്ലാതിരിക്കുന്ന രക്ഷിതാക്കൾ, അവിടേക്കാണ് ജേഴ്സി വാങ്ങാൻ പറയുന്നത്. അപ്പോൾ സ്കൂളുകളിലൊന്നും നിർബന്ധിക്കപ്പെടുന്നില്ല, പക്ഷെ മറ്റു കുട്ടികൾ ചെയ്യുമ്പോൾ അത് എൻ്റെ കുട്ടിയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോൾ എവിടെന്നെങ്കിലും എടുത്ത് വാങ്ങിക്കൊടുക്കുകയാണ് സാധുക്കൾ.
1: അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ ഇതിൻ്റെ പിന്നിലല്ലേ, ഫ്ലെക്സുകളായിട്ടും അതല്ലാതെയും പിന്നെ അതിൻ്റെ മറ്റൊരു മോശം വശപ്പോൾ ഇത് 200 മീറ്റർ 300 മീറ്റർ ഒക്കെ വലുപ്പത്തിൽ ഇതിൻ്റെ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത്. അപ്പം അത് എത്രമാത്രം ഭീകരമായ ഒരു സംഖ്യയാണ് ഇതിലേക്ക് ചെലവിടുന്നത്. മാത്രമല്ല അതേപോലെ തന്നെ കക്ഷിത്വങ്ങൾ, പാരസ്മൂലി പറഞ്ഞൊരു സംഗതിയാണല്ലോ, തെറി വിളിക്കൽ, അതേപോലെ തന്നെ തെറ്റി നിൽക്കൽ, പിണങ്ങി നിൽക്കൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്തായിരുന്നാലും ആരിസ്മൂലി നൽകിയത് നല്ലൊരു വെളിച്ചം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിന്ന് ശ്രോതാക്കളിലേക്ക് തീരെ പോയിട്ടില്ല. സെലീന തോട്ടശ്ശേരിയറ, സജിന കാവനൂർ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ശംസാദ് തലശ്ശേരി, ഹഫ്സ വെള്ളില, ഹസീന ഹഫ്സ ബി വി കാക്കനാട്, ഇവിടെ മഴയില്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ സമീറ കൊയിലാണ്ടി, ആസിയ കെ തിരുവേഗപ്പുറ, സഫിയ കെ വി സഫിയ വി കെ പത്തപ്പിരിയം, 2-3 ദിവസമായി നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്. സൈനബ കരുവാങ്കല്, പിന്നെ നല്ല മഴ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്.
0: സൗമ്യത് ആറ്റിങ്ങൽ, അബ്ദുൽ കരീം തൂമിനാട് ഐഷാ കരിമ്പിൽ സലാം അറിയിക്കുന്നുണ്ട്. അമീർ ടി അടത്തനാട്ടുകാർ പറയുന്നത്, ഭൗതികമായ നേട്ടങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും പിന്നാലെ പരക്കം പായുന്ന മനുഷ്യർ പലപ്പോഴും തൻ്റെ സമയവും ആരോഗ്യവും അറിഞ്ഞോ അറിയോതയോ നഷ്ടപ്പെടുത്തുന്നു എന്ന ഒരു ദീർഘമായ
1: മുസ്ലിം വിഎം അടുത്തനാട്ടുകര ഉപ്പുകുളം അലഹമ്മദുല്ല സുഖം, ഇപ്പം മഴയില്ല പാണ്ടിക്കാട് എന്ന് പറഞ്ഞ്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, നല്ല മഴയാണ്. ജമീല വി കെ പുനൂർ, ഇവിടെ നല്ല മഴയാണ്, രാത്രി ഫുൾ മഴയായിരുന്നു എന്ന് പറയുന്നുണ്ട്.
0: ബേബി ഷാക്കിറ ഒമാനൂർ, അസ്സലാമു അലൈക്കും. പലരുവട്ടം ഈ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ഉസ്താദ് പറഞ്ഞ പോലെ സുബഹി നിസ്കാരം പലർക്കും ഇതുപോലെ നഷ്ടപ്പെടുന്നുണ്ട്.
1: മുഹമ്മദ് സി പി കോളിക്കൽ, അസ്സലാമു അലൈക്കും, ഇന്ന് നല്ല മഴയുണ്ട് പറയുന്നത്. ഷിംസിന ആമയൂർ സലാം പറഞ്ഞിട്ടുണ്ട്. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. അലഹമ്മദില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, മഴയുണ്ട് അലഹമ്മദില്ല.
0: അബൂ വി പറയുന്നത്, നമ്മളെ പുലരിവട്ടം കേട്ടതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു എന്താണ് അതുകൊണ്ടുള്ള ഒരു ആശങ്കയാണോ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല. ഇതുവരെ കളി കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്ന് അബൂ വിയെ പറയുന്നുണ്ട്. ഒരു പരാതിയായിട്ടാണോ, അതല്ല, അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് സൈഡ്, ഞാൻ കളി കണ്ടിട്ടില്ല ഇതുവരെ, കളി കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രയോഗമാണ് നടത്തുന്നത്.
1: അതേപോലെ തന്നെ റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറ ഷാജിദ വീട്ടി വെല്ലപ്പുഴ, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ജുവൈന എൻ പറവൂർ, സമീറ കെ എം താനൂർ, സുലേഹ തിരുവാലി, ലൈല പടിയൂർ, സഫിയ കെ തിരൂരങ്ങാടി, റെയ്ഹാൻ കൂട്ടിലങ്ങാടി, റംല എടത്തനാട്ടുകര, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഖദീജ സാലിഹ് കൊപ്പം, സാജിദ കാലിക്കറ്റ്, സബീന തത്തമംഗലം.
0: ആയിഷ കൊയിലാണ്ടി അതിൻ്റെ ഇടക്ക് പറയുന്നത്, ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. അത് തീർച്ചയായും നമ്മുടെ കെ എച്ച് എൽ എസിന്റെ ഈ വർഷത്തെ സിലബസ് കൂടിയാണ് സൂറത്തുൽ മുഅ്മിനൂൻ.
1: മനാഫ് കെ വി പാലക്കാട്,
0: അല്ല, അവരുടെ ഒരു ആഡിങ് ഉണ്ട് അതിൽ, അൽഹംദുലില്ലാ 11 ആയത്ത് ഞാൻ മനഃപ്പാടമാക്കി എന്ന് അവർ
1: പറയുന്നുണ്ട്. സെറീന വി പി വളാഞ്ചേരി, സഫിയ എടപ്പാൾ, മുംതാസ് ബേപ്പൂർ, ഹംസ സി പി വട്ടമണ്ണപുരം, റുഷ്ദ കാളികാവ്, മഴയുണ്ട് പക്ഷേ അൽഹംദുലില്ലാ ശക്തമല്ല എന്ന് പറയുന്നുണ്ട്.
0: തൊടുപ്പുഴ പറയുന്നത്, മാഷാല്ലാ, ഇന്നത്തെ ആയത്ത് സത്യവിശ്വാസിയോടുള്ള ഒരു ഉണർത്തലാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന്.
1: സൈനബ കടമ്പഴിപ്പുറം, ഉമ്മു ഫറഹീൻ കരിപ്പോൾ, അസ്സലാമു അലൈക്കും. ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്നു എന്ന് പറയുന്നു. അസ്ന കടമ്പഴിപ്പുറം, യാസീൻ ഷെരീഫ് നിറമരുദൂർ, ഫഹ്മിദ ചെർപ്പളശ്ശേരി, സഫിയ സമദ് മാംഗ്ലൂർ, അസ്സലാമു അലൈക്കും. ഇവിടെ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്. മുനീർ ചെമ്മനാട് പറയുന്നത്, കാസർഗോഡ് നല്ല മഴയാണ് ഇപ്പോൾ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ നിയമത്താണ്. എനിക്ക്
0: കാളികാവും പറയുന്നത്, കെ എച്ച് എൽ എസ് ഇപ്പൊ പഠിക്കുന്ന സൂറത്താണെന്നാണ്. എന്തായാലും അൻസാരി, നമ്മളിപ്പോൾ സമയം 6 കഴിഞ്ഞ് 27 ആയിട്ടുണ്ട്. നമ്മൾ 2 വൈകി ഓടുന്നുണ്ട് ലൈവ് ക്വിസുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും സമയത്ത് തന്നെ നടത്തണം എന്നുള്ളത് കൊണ്ട് നമ്മളെ ശ്രോതാക്കളുടെ പ്രതികരണം ഒരല്പസമയത്തേക്ക് മാറ്റിവെക്കുകയാണ്. ലൈവ് ക്വിസിൻ്റെ സമയം ഇവിടെ തുടങ്ങുകയാണ്. മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും ഹൃദ്യമായ ഒരു സെഷൻ തന്നെയാണ് ലൈവ് ക്വിസ്. ലൈവ് ക്വിസിൽ 1000 പേർ പങ്കെടുക്കാറുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ വിജയിക്കാറുമുണ്ട്. 13 പേരെ സിസ്റ്റം തിരഞ്ഞെടുക്കാറുണ്ട് പതിവ്. ഏതായാലും ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പുതിയ ശ്രോതാക്കളെ കൂടി കണക്കിലെടുത്ത് അതിൻ്റെ നിയമാവലികൾ ഒരു ആവർത്തി സൂചിപ്പിക്കുകയാണ്. 3 നമ്മൾ ചോദ്യം പറയും. 3 ചോദ്യം ഉന്നയിച്ചതിനു ശേഷം 25 ബീപ് സൗണ്ട് ഉണ്ടാകും. ആ ബീപ് സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഫീഡ്ബാക്ക് എന്ന ബട്ടൺ അമർത്തുമ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് അമർത്തണം. അവിടെ ലിസ്റ്റ് ചെയ്തു വരുന്ന പീസ് റേഡിയോ പ്രോഗ്രാമുകളിൽ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യണം. താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഉത്തരങ്ങളുടെ കോഡ് ലെറ്ററുകളാണ് രേഖപ്പെടുത്തേണ്ടത്, എ ഓർ ബി ഓർ സി ഓർ ഡി. ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നതോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം എന്താണ്?
1: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഹദീസിലെ മുത്തഫഖുൻ അലൈഹി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ, എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചത്. ഓപ്ഷൻ ബി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ സി, പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ടത്. ഓപ്ഷൻ ഡി, പ്രബലമായ ഹദീസ്.
0: ചോദ്യം 2 ആവർത്തിക്കുന്നു. നമ്മൾ ഹദീസുകൾ പറയുമ്പോൾ സാധാരണ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ് എന്ന് പറയാറുണ്ട്. എന്താണ് മുത്തഫഖുൻ അലൈഹി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരങ്ങളുടെ കോഡുകൾ ശരിക്കും ശ്രദ്ധിക്കണം. എ, എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചത്. ബി, ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തത്. സി, പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ടത്. ഡി, പ്രബലമായ ഹദീസ്.
1: അവസാനത്തേതും 3 ആവർത്തനം ആവർത്തിക്കുന്നു. ഹദീസിലെ മുത്തഫക്കുൻ അലീഹി എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ, എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചത്. ഓപ്ഷൻ ബി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ സി, പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ടത്. ഓപ്ഷൻ ഡി, പ്രബലമായ ഹദീസ്.
0: നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25 സെക്കൻഡ് ആണ് കൗണ്ട് ഡൗൺ ഉണ്ടാവുക.
1: ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വളരെ എളുപ്പമായിരുന്ന സിസ്റ്റം ആയിരിക്കും പ്രയാസപ്പെടുക എന്നാണ് തോന്നുന്നത്. മിക്കവാറും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഉമ്മു അമാൻ മക്കരപ്പറമ്പ് തെറ്റിയിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മനാഫ് കെ വി പാലക്കാഴി, ഇന്ന് രണ്ട് രോഗികൾക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥം ഒരു പായസ ചലഞ്ചുണ്ട്. രണ്ടു പേർക്കും പായസം തരണമെന്നുണ്ട്, എന്താ ചെയ്യുക? പെരുന്തൽമണ്ണക്ക് ഓർഡർ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമല്ല അല്ലേ?
0: ഉണ്ട്,
1: സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഒരു വണ്ടി പിടിക്കാവുന്നേ ഉള്ളൂ. അതിന്റെ വണ്ടിക്കൂലി വേണമെങ്കിൽ നമുക്ക് പായസ ചലഞ്ചിലേക്ക് ആഡ് ചെയ്ത് തരാം. സഹില പൊന്നാനി, ഫിഫയുടെ പേരിൽ പെൺമക്കൾ ജേഴ്സി അണിയുന്ന അവസ്ഥ ആണിനോട് സാദൃശ്യം പുലർത്തലല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ അതിലേക്കൊരു വിശദീകരണത്തിലേക്ക് പോകാത്തത് കൊണ്ടാണ്. ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഫിഫയുടെ പേരിലും ഈ ഒരു കളിയുടെ പേരിലും ഒക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞത് സൽഫി ഒന്ന് വായിക്കുന്നത്.
0: മാഷാല്ലാ, ഞാൻ എൻ്റെ മോനോട് ഇന്നലെയാണ് പറഞ്ഞത്, വീടിൻ്റെ അടുത്ത് ഒരു അരുവി ഉണ്ടായാൽ അതിൽ 5 ടൈം കുളിച്ചാൽ ശരീരത്തിലെ അഴുക്ക് ഉണ്ടാകുമോ എന്ന് ചോദ്യം ചോദിച്ചു. ആൻസർ നോ എന്നായിരുന്നു അവൻ്റെ പറഞ്ഞത്. അങ്ങനെ ആ കാര്യങ്ങൾ ഞാൻ അവന് ഓർമ്മപ്പെടുത്തി കൊടുത്തു.
1: അതേപോലെ
0: നമ്മുടെ ഹൃദയത്തിലെ തെറ്റുകളൊക്കെ മാറ്റിത്തരും അല്ലാഹു നമസ്കാരത്തിലൂടെ, 5 വഖത്ത് നമസ്കാരത്തിലൂടെ എന്ന ഒരു കമന്റാണ് അവർ.
1: അപ്പം അത് നമ്മളൊരു നല്ലൊരു മനോഹരമായ ഒരു മെസ്സേജാണ്. അതായത് ഇപ്പം നമ്മുടെ ഉമ്മമാർക്ക് അങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഏറ്റെടുക്കാൻ കഴിയും. അതായത് നമ്മൾ എപ്പോഴും ഉപദേശിക്കുന്നതിന് പകരം നമ്മൾ അടുത്തിപ്പോൾ നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് സഫ് കെട്ടേണ്ടതും അതേപോലെ തന്നെ ചലനങ്ങളെക്കുറിച്ചും, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ആടലും കണ്ണ് മേലേക്ക് ഉയർത്തലും, അവർ അധിക ചലനങ്ങൾ വരും. അപ്പം അതൊക്കെ നമുക്ക് തിരുത്താൻ നമുക്ക് കഴിയും. നല്ല മനോഹരമായ ഒരു മെസ്സേജാണ് കണ്ടത്.
0: കുഞ്ചത്തൂർ പറയുന്നത്, മഞ്ചേശ്വരത്ത് നല്ല മഴ ഉണ്ടെന്നാണ്.
1: അതെ,
0: മാഷാല്ലാ.
1: മുനീർ ചെമ്മനാട്, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ് മാഷാല്ലാ. കൂടുതൽ ആളുകളും രാത്രിയിൽ കളി കണ്ട് ഫജ്ർ നിസ്കാരം കലാ ചെയ്യുന്നവർ ഉണ്ട് എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. അജുവ വജീഹ് കരുവാരക്കുണ്ടെന്ന്, അസ്സലാമു അലൈക്കും, അൻസാരിക്ക് പനി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജലദോഷമുണ്ട്, പക്ഷെ അത് നമ്മളീ ഒരു തണുപ്പ് നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സുലൈമാൻ, അസ്സലാമു അലൈക്കും. പുലരിവട്ടത്തിൽ ഹാരിസ് ഉസ്താദ് പറഞ്ഞ സൂപ്പർ, ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്, നമ്മുടെ കൗമ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
0: യു പി ഹാരിസ് ബി എ ഹറൈൻ, അദ്ദേഹം പറയുന്നു, സലാം അറിയിച്ചിട്ടുണ്ട്. വലൈക്കും സലാം.
1: റസിയ ചെങ്ങാണി സലാം പറഞ്ഞിട്ടുണ്ട്. എൻ കെ അഷ്റഫ് പത്തപ്പരിയം, അള്ളാഹുമ്മ സയ്യിബ് നാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അല്ലൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നല്ല മഴയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജയിൽ നിന്ന്, ഇവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗൾഫ് നാടുകളിൽ ഇപ്പോൾ വെക്കേഷനുമാണ്, ചൂടിൻ്റെ ഒരിതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ഞങ്ങളെ തണുപ്പിലേക്ക് നിങ്ങളെ കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഷംന ഒതായി പിന്നെ ചോദിച്ചിട്ടുള്ളത്, ഈ ആയിഷ കരിമ്പിൽ ആരാണ്, ഒതായി കരിമ്പിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അവർ പ്രതികരിക്കട്ടെ. ഷിഹാബ് കൽപ്പറ്റ വയനാട് സലാം പറഞ്ഞിട്ടുണ്ട്. ജംഷീർ മുട്ടിൽ സലാം പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ മഴ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഇന്നത്തെ പീസ് ടൈം നമ്മൾ വായിക്കുകയാണ്. പീസ് ടൈം എന്ന് പറയുമ്പോൾ ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുത്ത് അത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. ഇന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രോതാവിൻ്റെ ഒരു മെസ്സേജാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, പീസ് റേഡിയോ ഞങ്ങളുടെ വീട്ടിൽ മുഴങ്ങിത്തുടങ്ങിയതോടെ വീട്ടിലെ അന്തരീക്ഷത്തിന് തന്നെ ഒരു മാറ്റം വന്നു. വെറുതെ സമയം ചെലവഴിച്ചിരുന്ന പല നിമിഷങ്ങളും ഇപ്പോൾ അറിവും ആത്മീയതയും നേടാനുള്ള അവസരങ്ങളായി മാറിയിട്ടുണ്ട് എന്ന ഒരു മനോഹരമായ കമൻ്റാണ് നേരത്തെ പീസ് ടൈമിലൂടെ പങ്കുവെക്കാൻ.
1: അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് നേരിട്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണത്, നമ്മളുടെ പീസ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് ഷെയർ ചെയ്യാനുള്ള ഒരു ഏരിയ കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
0: അൻസാരി, നമുക്ക് നമ്മുടെ 1 മിനിറ്റ് ടോക്കിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിന് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അർപ്പിക്കുന്ന ആരാധനകൾ ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുകയാണ്, ഇന്ന ഫിദ്ദുനിയ ജന്നതൻ, നിശ്ചയമായും ഇഹലോകത്ത് ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് മാത്രമാണ് പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്നത്. ഏതാണ് ഇഹലോകത്തിലെ സ്വർഗം? അത് ആരാധനകൾ നിർവഹിക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനമാണ്. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരവും നമ്മുടെ സക്കാത്തും നമ്മുടെ ഓരോ ഇബാദത്തും അത് കൺകുളിർമയോടുകൂടി ആസ്വദിച്ച് ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്യാൻ നമുക്ക് സാധ്യമാകുമ്പോൾ മാത്രമാണ് നമ്മൾ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുക. മടുപ്പോടുകൂടി അതല്ലെങ്കിൽ എന്തോ പ്രയാസത്തിൽ നിർവഹിച്ചു പോരുന്ന കടമ തീർക്കുന്ന പ്രവർത്തനം ൊരിക്കലും നമ്മുടെ ഇബാദത്തുകൾ മാറരുത്. ആസ്വദിച്ച് ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേർന്നത് സഫീർ അൽ ഹക്കമിയാണ്.
1: ധാരാളം ആളുകൾ നമ്മളോട് സലാം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറിയം ഹസീന ബിൻ അബ്ദുള്ള, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, സമീജ പാറൽ, ഷഹന സരിക്കുളം, അസ്സലാമു അലൈക്കും. എൻ്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും സ്കൂളിൽ നടക്കുന്ന ഈ ഫുട്ബോൾ കളിയെപ്പറ്റി ഒന്നും വീട്ടിൽ വന്ന് പറഞ്ഞില്ല. എല്ലാ കുട്ടികളും ജേഴ്സിയൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ സലഫിക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്,
0: അവർക്ക് അതിനെപ്പറ്റി അറിയാം. ഇതൊന്നും നമ്മൾ പങ്കെടുക്കേണ്ടതല്ല. എല്ലാ കുട്ടികളും ജേഴ്സിയൊക്കെ വാങ്ങിയെങ്കിലും അവരതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, വേണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. മക്കളെ പറ്റിയുള്ള ഒരു സന്തോഷമാണ് ഷഹനാസ് പങ്കുവെക്കുന്നത്.
1: സമീറായി പി മാട്ടൂൽ, ഇവിടെ നല്ല മഴയാണെന്ന് പറയുന്നു. റുഷ്ദ കാളികാവ്, മഴയായതിനാൽ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, സൗണ്ട് കുറവാണെന്ന് പറയുന്നു. നമ്മൾ പിന്നെ ഇവിടുന്ന് പരമാവധി നമ്മുടെ ശബ്ദമുണ്ട്, അവിടുത്തെ മഴയുടെ ഒരു കാരണമായിരിക്കാം പറയുന്നത്. സൗദാമുട്ടം എൻ കെ അഷ്റഫ് പത്തപ്പിരിയാൻ പറയുന്നു, മഴ കാരണം ടൈപ്പിംഗ് ഇറങ്ങിയിട്ടില്ല, ടൈപ്പിംഗ് നടക്കും. മാഷാ അല്ലാ, നിങ്ങൾ ടൈപ്പിംഗുമായിട്ട് മാഷാ അല്ലാ ഞങ്ങളുടെ കൂടെ തന്നെ വരും. സമീറ കെ എം താനൂർ, ആൻസർ ബി ആണ്, ബട്ട് എനിക്ക് ആൻസർ അയക്കാൻ കഴിഞ്ഞില്ല, ഫോൺ സ്റ്റക്കായി എന്ന് പറയുന്നു. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും, ചോദ്യമൊന്ന് പ്രയാസപ്പെടുത്തി അൽഹംദുലില്ലാ, എന്നാലും ഒരു പുതിയ അറിവ് കിട്ടുമല്ലോ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഷ്റഫ് ബേപ്പൂർ, ജീവിതത്തിൽ ഇന്ന് വരെ പീസ് റേഡിയോ എന്ന 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സംരംഭത്തെക്കുറിച്ച് കേൾക്കാത്തവർ, കേട്ടിട്ടുണ്ട് പക്ഷേ അത്ര കാര്യമാക്കിയില്ല എന്നുള്ളവർ, കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ലാത്തവർ, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും വല്ലപ്പോഴുമൊക്കെ കേൾക്കുന്നവർ, ഡൗൺലോഡ് ചെയ്തു പതിവായി കേൾക്കുകയും ചെയ്യുന്നവർ, മേൽ പറഞ്ഞ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് താങ്കളെങ്കിലും, മുകളിൽ അയച്ച കാര്യങ്ങൾ സ്റ്റാറ്റസ് വെക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും താങ്കൾ നിർബന്ധമായും സമയം കണ്ടെത്തുക. പ്രമോഷൻ വീഡിയോ, ഇമേജ്, ലിങ്ക് എന്നിവ അയക്കുമ്പോൾ ഇത് ഉപകാരപ്പെടുമെന്ന് വളരെ മനോഹരമായൊരു മെസ്സേജ് അദ്ദേഹം നമ്മുടെ പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്.
0: കണ്ണൂര് ഉളിയിൽ നിന്ന് സെമിയ പറയുന്നത്, നമ്മളും ഫിഫ വേൾഡ് കപ്പ് കാണാറുണ്ട്, കണ്ടിരുന്നു, പക്ഷെ സുബഹി നിസ്കാരത്തിന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് എന്ന ഒരു സന്തോഷമാണ് അവിടെ നിന്നും പങ്കുവെക്കുന്നത്.
1: അതെ, സാബിറ തിരുപ്പൂർ തമിഴ്നാട്, മുനീർ ചെമ്മാട്, ഇവിടെ കുഴപ്പമില്ല, നല്ല ശബ്ദമുണ്ട്. സാബിറ പറയുന്നത് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേപോലെ തന്നെ സമിയ ഉളിയിൽ കണ്ണൂരിൽ നിന്ന് പറഞ്ഞ് അത് വായിച്ചു. പിന്നീട് ബഷീർ എം കെ പോത്താങ്കണ്ടം, പിന്നെ ജാസ്മിൻ പറളിയിൽ നിന്ന്, സൂറത്തു മുഅ്മിനൂൻ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഹാരിസ് മൗലവിയാണ്. പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ നടന്നിരുന്ന ഹൈസക്കിൽ ഞങ്ങളും ഈ സൂറത്തിലെ 11 ആയത്തുകൾ അർത്ഥസഹിതം എഴുതിയ ഒരു നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്, ഒരു പി പി ടി ആണ് തോന്നുന്നു അല്ലേ, ഒരു പ്രസംഗം.
0: ആയിഷ കരിമ്പിൽ മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. എവിടെയാണ് കരിമ്പിൽ എന്ന് ചോദിച്ചതിന്, മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടി മണ്ഡലത്തിലെ വെന്നിയൂരിനും കക്കാടിനും ഇടയിലുള്ള കരിമ്പിലാണെന്നാണ് അവർ പറയുന്നത്. ബറക്കള്ള കരിമ്പിൽ എന്ന പ്രദേശം എനിക്കും സുപരിതമാണ്. 2 വർഷത്തോളം ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. കക്കാട് GMUP സ്കൂളിൽ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിൽ താമസമുണ്ടായിരുന്നത് കരിമ്പിലാണ്.
1: നമ്മള് പിന്നെ അവിടെ ഒരു പണ്ട് ഇപ്പോഴത്തെ ഹൈവേ വരുന്നതിന് മുമ്പ് അവിടുത്തെ പള്ളി ഉള്ളതൊരു വിശാലമായൊരു ഏരിയയിലാണ്. നമുക്ക് പാർക്കിങ്ങിനൊക്കെ അല്ലേ,
0: ഇപ്പോഴും ഹൈവേ മുകളിലൂടെ പോവാണെങ്കിലും ഞാൻ താഴോട്ട് വന്ന് നോക്കിയപ്പോ, പടുത്ത് താഴോട്ട് വന്ന് നോക്കിയപ്പോ ഹൈവേന്റെ സൈഡില് ഒരല്പം
1: സ്ഥലമുണ്ട്. പണ്ടത് നല്ല വിശാലമായൊരു ഏരിയ, നല്ല വിശാലം, നമുക്ക് പാർക്കിങ്ങിന് യാത്രക്കാർക്കൊക്കെ നല്ല ഉപകാരമുള്ള ഒരു സ്ഥലമായിരുന്നു.
0: നമുക്ക് ഇപ്പൊ അവിടെ ചെന്നാലും ഒട്ടും ഒരു പിടുത്തം കിട്ടൂല. നമ്മൾ അവിടെ ഞാൻ വൈഫിന്റെ കൂടെ പോയിട്ട് അവിടെ താമസിച്ചതായിരുന്നു. നമുക്കൊക്കെ കുറച്ചൊക്കെ പുടി കിട്ടും, പക്ഷെ അവളായിട്ട് പോകുമ്പോ ആ കോട്ടക്കൽ കഴിഞ്ഞ് വെന്നിയൂരും പൂക്കിപ്പറമ്പും ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല.
1: അതെ, മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ, റിവൈൻഡ് ഓപ്ഷൻ കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കൂടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പിന്നെ തൻസീലുണ്ട്, അതേപോലെ തന്നെ ഷിഹാബുണ്ട്, ഇങ്ങനെ കുറേ ടീം ഇതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിൽ ഇത് ഉൾപ്പെടും, ഇൻഷാല്ല അതിന് പരിഹാരം കാണും എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറിയം ഹസീന ബിൻത് അബ്ദുള്ള, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം
0: കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ചുള്ള സംസാരം, പ്രസംഗങ്ങൾ, നിയമനിർമ്മാണ സഭയിൽ അവിടെ എം എൽ എമാരും മന്ത്രിമാരും നമ്മുടെ സംസാരങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ലഭ്യമാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഗതാഗത മന്ത്രി സി പി ജോൺ, അദ്ദേഹം എടുത്തു വെക്കുന്ന ഒരു പ്രപ്പോസലുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ കൂടിയാലോചനകൾക്ക് ശേഷം ആ ഒരു പ്രപ്പോസൽ കേരളത്തിൽ നടപ്പിലാക്കും എന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യം അദ്ദേഹം നിയമസഭയിൽ പങ്കുവെക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാണ്, 18 വയസ്സാകുമല്ലേ ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ, അപ്പോൾ അവർക്ക് പ്ലസ് ടുവിലെ ഒരു കരിക്കുലത്തിൽ എന്ത് ചെയ്യുക, ഈ ബോധവൽക്കരണം, ട്രാഫിക് റൂൾസ്, ട്രാഫിക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഒരല്പം ഡ്രൈവിങ്ങും പഠിപ്പിച്ച് അതൊരു പ്രീ ടെസ്റ്റ് എന്ന് അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം നിയമസഭയിൽ കേൾക്കുകയുണ്ട്. അങ്ങനെ ഒരു ലെവലിൽ നടത്തി അവർക്ക് ഈ ലൈസൻസ് നൽകാനുള്ള, അതിൽ പാസ്സാവുന്ന കുട്ടികൾക്ക് ലൈസൻസ് നൽകാനുള്ള ഒരു പ്രപ്പോസൽ, ഒരു പ്രൊജക്റ്റ് അദ്ദേഹം നിയമസഭയിൽ വെക്കുന്നുണ്ട്. മാഷാല്ല, അത് പറഞ്ഞപ്പോൾ, അപ്പോൾ അതിങ്ങനെ ശബ്ദം അങ്ങനെ കേൾക്കുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. 18 വയസ്സാണല്ലോ ഈ ലൈസൻസിനുള്ള യോഗ്യത, ആ കാല ആ സമയം. ഈ അടുത്ത ദിവസം വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രക്കിടക്ക് ഞാൻ ടൂ വീലറുമാണ് പോകുന്നത്. മഴയുണ്ട്, മഴ പെയ്യുന്നുണ്ട്, അതോടൊപ്പം കരിങ്കല്ലത്താണി എന്ന ടൗൺ ടച്ച് ചെയ്തിട്ട് പോകണം എനിക്ക് അവിടെ എത്തണമെങ്കിൽ. ഏതായിരുന്നാലും കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞാൽ കുറച്ചധികം തിരക്കുള്ള ഒരു ടൗണാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് പാലക്കാട് ഹൈവേ പെരിന്തൽമണ്ണയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടം കൂടിയാണ് കരിങ്കല്ലത്താണി. 4 ഭാഗത്തേക്കും റോഡുകൾ ഉള്ള ഒരു ഒരു നല്ല പ്രയാസമുള്ള ഒരു ടൗൺ തന്നെയാണ്. അപ്പൊ നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ കുറച്ച് സ്ലോ ചെയ്ത് ശ്രദ്ധിച്ച് അവിടെ
1: രണ്ട് പോക്കറ്റ് റോഡുകൾ വന്ന് ചാടുന്നു ഹൈവേയിലേക്ക്. രണ്ട് ഭാഗത്തു
0: പോക്കറ്റ് റോഡല്ല, 4 പ്രധാനപ്പെട്ട റോഡുകൾ തന്നെയാണ് ചേരുന്നത്. ഹൈവേ 2 ഹൈവേ ആണെങ്കിലും മറ്റേത് 2 പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. ഒരുപാട് വാഹനങ്ങൾ ഉണ്ട്, നിരത്തുകളിൽ വാഹനങ്ങൾ ഇപ്പൊ കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഓർത്തെടുക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, കരിങ്കല്ലത്താൻ ടൗണിലേക്ക് എത്തുന്നതിനിടക്ക് എന്റെ തൊട്ട് മുമ്പിൽ ഒരു സ്കൂട്ടറിന്മേൽ ഞാൻ നോക്കുമ്പോൾ പുറകിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു വൃദ്ധനായ ഒരാൾ, ഒരു 70 പ്രായം തോന്നിക്കും, അദ്ദേഹം ആണ് ഡ്രൈവ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അടുത്തേക്ക് എത്തുമ്പോഴാണ് ഡ്രൈവ് ചെയ്യുന്നത് അയാളല്ല, അയാളുടെ പേരക്കുട്ടിയോ ചിലപ്പോൾ പേരക്കുട്ടിയുടെ പകരോ ഒക്കെ ആയിരിക്കും. അത്ര പ്രായമുണ്ട് അദ്ദേഹത്തിന്, ചെറിയ കുട്ടി, ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന, അത്രേ ഉണ്ടാവുള്ളൂ. ഏതായിരുന്നാലും ലൈസൻസ് കിട്ടാനുള്ള പ്രായം ില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്നതാണ്, നിയമം ശക്തമാണ്, അതിനെതിരെ ശക്തമായ നടപടികളൊക്കെ MBD മറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒന്ന് സ്ലോ ആക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ടൗണിലേക്കാണ് നിങ്ങൾ പോകുന്നത്, മഴയുണ്ട്, കുട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ അത് വാങ്ങിയിട്ട് നിങ്ങൾ ഓടിക്കും. അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, കാരണം അദ്ദേഹം അത്രയും ആവശ്യനാണ്, പ്രായമുള്ള ആളാണ്. പിന്നെ ഇപ്പൊ ആ കുട്ടിയെ അത് ഏൽപ്പിച്ചപ്പോ അപ്പൊ അദ്ദേഹം എന്നോട് കാർക്കശ്യത്തോടെ സംസാരിച്ചു, അതിന് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് വല്ലാതെ വേദന ഉണ്ടാക്കി. നമ്മളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദുലിപ്പ് നിങ്ങൾ മാത്രല്ലല്ലോ അപകടത്തിൽപ്പെടുക, നിങ്ങൾ വെറുതെ ഒരു അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെ സ്വാതന്ത്ര്യം, നിങ്ങളെ ചോയ്സ് എന്ന് വെക്കുക, നിങ്ങൾ മറ്റുള്ളവരെ കൂടി അപകടത്തിൽ പെടുത്തല്ലേ ചെയ്യണത്, അതുകൊണ്ടല്ലേ നമ്മളത് സൂചിപ്പിച്ചത്. അപ്പൊ ഇപ്പൊ കുറച്ച് ഹാർഷായിട്ട് എന്നോട് സംസാരിച്ചു, ഒരു തല്ലാനൊക്കെ വന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ അതിനൊന്നും നിന്നില്ല, നമ്മളവിടെ തല്ല് ജയിക്കേണ്ട ഒരു മേഖല ഒന്നുമില്ല. അപ്പൊ നമ്മളത് അവിടെ അദ്ദേഹത്തോട് ശരി എന്നാല് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. എനിക്കത് വല്ലാതെ പ്രയാസം ഉണ്ടാക്കി. പക്ഷെ ആ കുട്ടിയുടെ നിലപാട് ഞാൻ അവിടെ ഓർത്തു. ഞാനത് പറയുമ്പോൾ അവൻ മെല്ലെ ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. എന്നിട്ട് ഇറങ്ങി ആ പ്രായമുള്ള ആള് പറയുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു, പുറകിൽ വന്നിരുന്നു. ഇതൊരു ഇഷ്യൂ ആവണ്ട, ഒരു പ്രശ്നമാവണ്ട, 4 കണ്ടിട്ട് എന്തായാലും പ്രശ്നമാവും എന്നറിയാം. അപ്പൊ ഈ പ്രായമായ ആൾക്കാണ്, അദ്ദേഹത്തിനാണ് ഒരു പക്ഷേ കൂടുതൽ ആ പ്രയാസം. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമുക്കറിയില്ല. ചിലപ്പോ ഈ അദ്ദേഹത്തെക്കാൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുക കുട്ടി, ഡ്രൈവ് ചെയ്യും, സ്വാഭാവികമാണ്. കുട്ടി അതിനേക്കാൾ ഉഷാറായിട്ട് ഡ്രൈവ് ചെയ്യും, നമ്മൾ അതിനൊന്നും എതിരല്ല. പക്ഷെ നാട്ടിലൊരു നിയമമുണ്ട്, പ്രത്യേകിച്ച് റോഡിലൂടെ വാഹനങ്ങളുടെ തിരക്ക് കൂടുതലാണ്, ഒരു മെയിൻ ട്രാഫിക് ജാമിലേക്ക് വരികയാണ്, അവിടെയൊക്കെയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം കാര്യങ്ങൾ, അത് നിസാരമായിരിക്കാം, പക്ഷെ അതിലൂടെ ഒരുപാട് ആളുകളുടെ ജീവിത പ്രശ്നം കൂടി അതിലുണ്ട് എന്നത് ഗൗരവമായി കണക്കിലെടുക്കണം. അപ്പൊ ഈ സി പി ജോൺ മന്ത്രിയുടെ സംസാരം, 15 വയസ്സാകുമ്പോഴേക്കും വേഗം ഇവർക്ക് തന്നെ കൊടുത്താല് പിന്നെ പ്രശ്നമല്ലല്ലോ, അത് പഠിച്ചിരിക്കുന്നവരാണ് കുറെ ആളുകൾ.
1: അപ്പോളേ പിന്നെ ഇതിപ്പോൾ ഈ പറഞ്ഞു വന്നപ്പോൾ വളരെ രസകരമായൊരു സംഭവം ഒരു ഓർമ്മ വരികയാണ്. അതായത് പിന്നെ കൊണ്ട് ഒരു ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി സൈക്കിൾ കൊണ്ട് വന്നിട്ട് പിന്നിൽ വന്നിട്ട് ഇടിച്ചു പറഞ്ഞു. അപ്പോൾ ഇയാൾ വീണു. അപ്പോൾ ഈ കുട്ടി ഇറങ്ങിയിട്ട് പാപ്പ ക്ഷമിക്കണം, ഞാൻ പിന്നെ വെട്ടിപ്പോയതാണ്. അപ്പോൾ പിന്നെ കുട്ടീൻ്റെ തിരിഞ്ഞു നിന്നിട്ട് അല്ല ഈ വെള്ളിപ്പട് തിരിഞ്ഞു നിന്നിട്ട് കുട്ടീനെ തടവിയിട്ട് പറഞ്ഞു, പൊന്നുമോനെ എൻ്റെ അടുത്തല്ല കുറ്റം, എൻ്റെ അടുത്താണ് കുറ്റം, ഇഞ്ചി സൈക്കിൾ കൊണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ റൂട്ടിലേക്ക് ഇറങ്ങരുതായിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഒരു നാടൻ കഥ ഓർമ്മ വരുന്നത്. അപ്പോൾ നേരെ സെൽഫിയായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇത്, ഇപ്പം ഞാനിപ്പോൾ ഈയൊരു അടുത്തൊരു ഒരു ഒരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ബൈക്കിൽ സഞ്ചരിക്കണമെങ്കിൽ രണ്ടാൾ പോരാ, അവർക്ക് മൂന്നാൾ വേണം. അപ്പോൾ പിന്നെ
0: എന്നാലേ
1: ആ ബാലൻസ് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത്
0: കുട്ടികൾ പോലും
1: ആ പഠിപ്പിച്ച കുട്ടി, പിന്നെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, പിന്നെ മാഷേ ഞാൻ എന്നാൽ താഴേക്ക് ഡ്രോപ്പ് ചെയ്യട്ടെ പറഞ്ഞു. അപ്പോൾ എടാ ഇതിൽ രണ്ടാളില്ലേ ചോദിച്ചപ്പോൾ അതിനെന്താ മാഷങ്ങൾ കയറിന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കയറൂല, ഇതിൽ രണ്ടാൾക്ക് തന്നെ ഉള്ളൂ ഇതുള്ളൂ, പിന്നെ നമുക്കുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ, പിന്നെ മൂന്നാളെങ്ങനെ കയറുക, അയ്യാൻ പറ്റൂല, ഞാൻ കയറൂല പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇതേപോലെ പിന്നെ സ്കൂളിൻ്റെ പോക്കറ്റ് റോഡിലേക്ക് കിടക്കുമ്പോൾ പോലീസ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു, അവർ ക്യാമറ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇവർ മൂന്നാളും കൂളായിട്ട് കയറി പോകുന്നു, അത് മൂന്നാളി അത് പകരത്തി
0: സിംഹത്തിൻ്റെ മടയിലേക്ക്
1: അടിച്ചെന്തോട് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് കാഴ്ച കാണും. കാരണം ഒന്നെന്താ വെച്ചെങ്കിൽ അവർക്കൊരു ഐഡൻറ്റിറ്റി കിട്ടണം, ഒരു ലൈസൻസ് അവരുടെ പേരിൽ ആദ്യം കിട്ടുന്നത് ഒരു രേഖ, ഈ ഡ്രൈവിംഗ് ലൈസൻസും അങ്ങനത്തെ പാസ്പോർട്ടും കാര്യങ്ങളുമാണ്. മാത്രമല്ല ഇതുമായിട്ടുണ്ട് ഇറങ്ങിയിട്ട് അവരൊരു ഒരു ഒരു ആളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അല്ലേ. കുട്ടികളൊക്കെ ബൈക്ക് കൊണ്ട് കാണിക്കുന്ന കണി കാണുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ ഇതിൽ നമുക്കൊരുപാട് റോളുകളുണ്ട്. ഒന്ന്, അതിനെ നിയമപരമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മാർഗങ്ങളാണ് പിന്നെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. സാധാരണ പഴമക്കാർ പറയില്ലേ, പിന്നെ ഒരു കതിരായ ഒരു സാധനമാണ് അത്, വാടിപ്പോകുമ്പോൾ ഒരു കർഷകന് നല്ല വേദന ഉണ്ടാകും. ഒരുപാട് അപകടങ്ങൾ റോഡിൽ നടക്കുന്നുണ്ട് അശ്രദ്ധ കാരണമായിട്ട്, അശ്രദ്ധ കൊണ്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കരുതൽ ഉണ്ടാവണം എന്നുള്ളതാണ്.
0: കേരളത്തിലെ നിയമസഭയുടെ പ്രൊപ്പോസലുകളും പ്രൊജക്റ്റുകളും നടപ്പിലാവട്ടെ, കേരളം ഒന്നുകൂടി പ്രബുദ്ധമാവട്ടെ, പക്ഷേ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് എന്നതുകൂടി ഓർക്കണം എന്ന ഒരു അനുഭവമാണ് ഈ സെഷനിൽ പീസ് റേഡിയോക്ക് സമർപ്പിക്കാനുള്ളത്.
1: അതേപോലെ തന്നെ ജമീല നമിനി റിവൈൻഡിൽ ഒന്നും കിട്ടുന്നില്ല, അതിൻ്റെ ഒരു മറുപടി പറയട്ടെ. ടെക്നിക്കൽ ടീമാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അത് അവരതിൻ്റെ ഒരു വർക്കിലാണുള്ളത്. ഇൻഷാല്ല അത് പൂർത്തിയാകുന്ന മുറക്ക് നമുക്ക് റിവൈൻഡ് ഓപ്ഷൻ ലഭ്യമാകും എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്.
0: സുള്ളിയയിൽ നിന്ന് സലാം പറയുന്നുണ്ട്.
1: ഷാജിദ വീട്ടി വല്ലപ്പോഴും അസ്സലാമു അലൈക്കും. അബ്ദുള്ള സൽഫി, ഇപ്പോൾ ആളുകൾ നമ്മുടെ താടി കണ്ടാൽ തന്നെ അവർക്ക് ദേഷ്യം വരും എന്നുള്ളൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്.
0: മറിയ ഹസീന ബിൻ അബ്ദുള്ള സുള്ളിയയിൽ നിന്ന് പറയുന്നുണ്ട്, നല്ല മഴയാണ് സുള്ളിയയിൽ, സുള്ളിയയിൽ തന്നെയാണ് തോന്നുന്നത്.
1: ഹൈറുനീസ് അഷ്റഫ് പടിഞ്ഞാറത്തറ സലാം പറഞ്ഞിട്ടുണ്ട്. ജംഷീർ മുട്ടിൽ, 1-ാം ക്ലാസ് മുതൽ ട്രാഫിക് നിയമങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ സമിയ ഉളിയിൽ, ഐ ആം ഹിൽമി ഇക്ബാൽ ഫ്രം ഉളിയിൽ, ഐ ആം സമിയാസ് ചൈൽഡ്സ് എന്ന് പറയുന്നുണ്ട്. ഹിൽമി കുട്ടിയായിരിക്കും അല്ലേ, ഹിൽമി ഇക്ബാൽ. അതേപോലെ തന്നെ ടെക്നിക്കൽ ടീമിൻ്റെ ശ്രദ്ധയ്ക്ക് എന്ന് പറയേണ്ട റുഷിദ കാളികാവ്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ വായിക്കാം. ഓരോ ഷെഡ്യൂളിൻ്റെ ഇടയിൽ നമ്മൾ പാട്ട് വെക്കുന്നില്ലല്ലോ, മറന്നുപോയതാണോ? ഇന്ന് അങ്ങനെ പറയുന്നത് തന്നെ അപരാധമായിരിക്കും എന്നാണ്. ഇന്ന് പാട്ടിൻ്റെ ഉസ്താദാണ് ടെക്നിക്കൽ ടീമിൻ്റെ നേതാവായിട്ടുള്ളത്
0: ഷിഹാബ്.
1: ആ എന്തായാലും നമ്മൾ അതിന് ഒരു ഗ്യാപ്പ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം.
0: പാട്ട് വരും,
1: നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാം ഷിഹാബ്. അത് വളരെ ഭംഗിയായിട്ട്
0: ഷിഹാബ്
1: തൊട്ടടുത്ത്. അത് മാത്രമല്ല അതിൻ്റെ ഒരു ഉസ്താദ് കൂടിയാണ് അദ്ദേഹം. അതെ, ഇൻഷാല്ല നമ്മൾ ഗ്യാപ്പ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നോഫലേസ് ചുങ്കം പാലക്കാട് സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷംന ഷിഹാബ് ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടി പറഞ്ഞു, മക്കൾ നന്നാവാൻ പ്രാർത്ഥിക്കണേ അള്ളാഹു, നമ്മുടെ എല്ലാവരുടെയും മക്കളെ നേർവഴിക്ക് നടത്താൻ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആല. സ്വാലിഹായ മക്കളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ പിന്നെ ഇവിടെ നല്ല മഴയാണെന്ന് സെമിയ ഒളിയിൽ പറഞ്ഞിട്ടുണ്ട്. വസീലാ മുളവൂർ, എനിക്കും കിട്ടിയില്ല റിവൈൻഡ് ഓപ്ഷൻ, നമ്മളത് പറഞ്ഞു, അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. പിന്നെ മുനീർ ചമനാട്, ഉത്തരം വളരെ ഈസിയാണ്, 13 പെടുമോ എന്നറിയില്ല, ബാക്കി സിസ്റ്റം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെമിയിൽ പള്ളിമാലിൽ, മാഷാല്ലാ, ഇന്നത്തെ പുലരിവട്ടം ഏറെ ചിന്തനീയം തന്നെ എന്ന് പറയുന്നത്. സലീമ ഒതുക്കുങ്ങൽ, അസ്സലാമു അലൈക്കും, കുറഞ്ഞ മഴയുണ്ട് എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട് നമുക്ക്. പിന്നെ സഫി എടപ്പാൾ പറഞ്ഞിട്ടുള്ളത് ഷിഹാബിൻ്റെ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. മാഷാല്ലാ, നമുക്കത് പ്രോഗ്രാമിൻ്റെ ഇടക്ക് പറ്റുകയാണെങ്കിൽ മുമ്പരെ കൊണ്ടൊന്ന് പാടിക്കാം ഇൻഷാല്ലാ. ലൈല സി വി ആനക്കര സലാം പറഞ്ഞിട്ടുണ്ട്. ഷൈനി നവാസ് മുടിക്കൽ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫെബിൻ വാഴക്കാട്, പീസ് റേഡിയോ ശരിക്കും സമാധാനം നൽകുന്ന പ്രോഗ്രാം തന്നെയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊരു കമൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ അനുഭവം നന്നായി എന്ന് മുനീർ ചമനാട് പറയുന്നുണ്ട്. നഫീസ വി കാര സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പ്രോഗ്രാമിലേക്ക്,
0: സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് അടുത്ത സ്ലോട്ടായി പ്രവേശിക്കുന്നത്.

0: മഷാഅല്ലാ. വിശുദ്ധ ഖുർആനിന്റെ 42-ാം അധ്യായം സൂറത്തു ശൂറയുടെ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെയും ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കാതോർത്തത്.
1: മഷാഅല്ലാ. നമ്മുടെ കൂടെ പിന്നെ ശ്രോതാക്കളുണ്ട്, മുഹ്സിന ചെലവൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സെമീൽ പള്ളിമാലിൽ അനുഭവം, നല്ലൊരു അനുഭവം എന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്ന് ഷിഹാബ് തന്നെ പാടിയാൽ മതി, അതല്ലേ നല്ലത്, അടുത്തല്ലേ ഇരിക്കുന്നത്, പാടാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഷിഹാബും ഈ വായിക്കുന്നതൊക്കെ കൃത്യമായി കേൾക്കുന്നുണ്ട്. ഉമ്മു യഹ്യ കണ്ണൂർ, ഇവിടെ നല്ല മഴയാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, സ്കൂൾ ലീവാണ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡാണ് ലീവ് തോന്നുന്നു അല്ലേ. ആസിയ റഫീഖ് തിരൂർ, എൻ്റെ മോൾക്ക് ഇന്ന് ഡിഗ്രി ക്ലാസ് തുടങ്ങുകയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
0: നമ്മളൊരു പ്രധാനപ്പെട്ട സ്ലോട്ടിലേക്ക്,
1: അള്ളാഹു സുബ്ഹാനഹു തആല ആ മകൾക്ക് അതേപോലെ അല്ല ഡിഗ്രി തുടങ്ങുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടുതലുണ്ട്, എല്ലാവർക്കും ഒരു ഹൈറായ അല്ലേ നല്ലൊരു വിദ്യാഭ്യാസം അള്ളാഹു നൽകട്ടെ. അതൊക്കെയും പിന്നെ യഥാർത്ഥത്തിലുള്ളൊരു ദീനീപരമായ ഗുണത്തിന്
0: വേണ്ടി പരത്തിലും ഒരുപോലെ ഉപകാരപ്പെടുന്നതാക്കി തീർക്കുമാറാകട്ടെ. അതെ, നമ്മൾ ഒരു മനോഹരമായ സ്ലോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. നമ്മൾ പീസ് റേഡിയോ പ്രതിനിധാനം ചെയ്യുന്ന, സംപ്രേഷണം ചെയ്യുന്ന ധാരാളം പ്രോഗ്രാമുകളിൽ നമുക്ക് ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെ ഫേവറേറ്റായ ചില പ്രോഗ്രാമുകൾ ഉണ്ടാകും. അതോടൊപ്പം മറ്റനേകം പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ അത്തരം ചില പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിചയപ്പെടുത്തലുകളിൽ ചിലപ്പോൾ നിങ്ങളെ പ്രോഗ്രാമിൻ്റെ അനിവാര്യ ശ്രോതാവായി തീരുകയും ചെയ്തേക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നബിചരിത്രം എന്നൊരു പ്രോഗ്രാമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, മറ്റനേകം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു സ്ലോട്ടാണ്, ഒരു എപ്പിസോഡുകളാണ് നബിചരിത്രം എന്ന പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ആണ് നമ്മളത് പ്രക്ഷേപണം ചെയ്യുന്നത്. ശേഷം റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമാണ്. ഇന്ന് ഈ സന്ദർഭത്തിൽ മുനീർ ഷറഫി അവതരിപ്പിച്ച പ്രവാചക കുടുംബത്തിലെ അറിയപ്പെട്ടവർ എന്ന വിഷയത്തിലുള്ള നബിചരിത്രത്തിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. കഴിഞ്ഞ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര കുറ്റമറ്റതാണ് എന്നും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ചേർന്ന് നിൽക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. ഈ പിതാക്കന്മാരുടെ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ നാം അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ 5-ാമത്തെ വ്യക്തിയാണ് ഖുസൈ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം പിതൃപരമ്പരയിൽ പ്രസിദ്ധനാണ്, പ്രമുഖനാണ്. കാരണം ഈ ഖുസൈയാണ് ഛിന്നഭിന്നമായി കിടന്നിരുന്ന അറേബ്യൻ ഗോത്രങ്ങളെ ഏകീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് മുജ്മിഉ എന്നൊരു പേരുണ്ട്, ഏകോപിപ്പിച്ചവൻ എന്നൊരു അർത്ഥത്തിൽ വരുന്ന നാമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ മറ്റൊരു നാമമാണ് 12-ാമത്തെ വ്യക്തിയായ ഫിഹർ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇതാണെങ്കിലും പ്രസിദ്ധമായ നാമം ഖുറൈഷ് എന്നുള്ളതാണ്. അറബികളിലേറെ സമർത്ഥനായിരുന്നു അദ്ദേഹം, സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഫിഹർ എന്ന് പറയുന്ന, ഖുറൈഷ് എന്ന് പറയുന്ന പേരുള്ള വ്യക്തി. ആളുകൾ ഇദ്ദേഹത്തെ ആദരിക്കുന്നതോടൊപ്പം തന്നെ പേടിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാം. അതുകൊണ്ടാണ് ചരിത്ര

0: ദാത്തുറുക് ദി ജനാഹി ഹിരീഷ. ആ മത്സ്യം തടിയുള്ളതിനെയും മെലിഞ്ഞതിനെയും എല്ലാം തന്നെ തിന്ന് നിസ്സാരമായി അകത്താക്കുന്ന ഒരു മത്സ്യമായതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. ഈ പ്രത്യേകത ഖുറൈഷ് ഗോത്രത്തിനുണ്ട്, അതുകൊണ്ടാണ് ആ നാമം അവർ സ്വീകരിക്കാൻ കാരണം. ഫിഹർ എന്ന് മറ്റുള്ളവരുടെ മേൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും ആ പേര് വരാൻ അതായിരുന്നു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കളിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരാളാണ് ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം. ഹാഷിമിൻ്റെ യഥാർത്ഥ പേര് ചരിത്രത്തിൽ അംറ് എന്നാണ്. അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇദ്ദേഹം വളരെയധികം ദാന സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ജാഹിലിയത്തിൽ മക്കയിലേക്ക് ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് വിലപിടിപ്പുള്ള മാവ് കൊണ്ട് ഭക്ഷണം നൽകുമായിരുന്നു. അതുകൊണ്ട് ഹാഷിം എന്ന പേര് അംറിനുണ്ടായത് അതുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഇയാളുടെ പിതാവാണ് അബ്ദു മനാഫ്. ഇയാൾക്ക് നാല് മക്കളുണ്ടായിരുന്നു. നൌഫൽ, മുത്തലിബ്, അബ്ദു ഷംസ്, ഹാഷിം എന്നാണ് ആ മക്കളുടെ പേര്. ഇയാൾ, ഈ ഹാഷിം എന്ന് പറയുന്നൊരു വ്യക്തി, നല്ല കച്ചവടക്കാരൻ കൂടിയായിരുന്നു. മക്കയിൽ നിന്നും സിറിയയിലേക്കുള്ള കച്ചവട സംഘത്തെ നയിച്ച് ഹാഷിം ഒരു ദിവസം പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. യാത്രയിൽ മദീനയിലെ യസ്രിബ് ബനൂ നജ്ജാർ ഗോത്രക്കാരിൽ നിന്നും സെൽമ എന്ന് പറയുന്നൊരു സഹോദരിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച് വീടുകൂടി അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം തുടരുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം സിറിയയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. മദീനയിൽ വെച്ച് വിവാഹം കഴിച്ച സെൽമ ഗർഭിണിയായി ഹാഷിമിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് സെൽമ പേര് നൽകിയത് ഷെയ്ബ എന്നുള്ളതായിരുന്നു, ഷെയ്ബത്തുൽ ഹമദ്. ഹാഷിം തൻ്റെ കാലശേഷം സഹോദരൻ മുത്തലിബിനെ കച്ചവട കാര്യങ്ങൾ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നു. ഹാഷിമിൻ്റെ മദീനയിലെ കുടുംബമായ സെൽമയുടെ കുട്ടിയെ ഷെയ്ബയെ ബനൂ നജ്ജാർക്കാരോട് സംസാരിച്ച് മുത്തലിബ് മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മക്കയിലെത്തിയപ്പോൾ മക്കക്കാർ വിചാരിച്ചത് മുത്തലിബ് വാങ്ങിയ അടിമയാണ് ഈ കുട്ടി എന്നുള്ളതാണ്. മക്കക്കാർ ആ കുട്ടിയെ മുത്തലിബിൻ്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് പേരിട്ട് വിളിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ പേര് ഷെയ്ബത്തുൽ ഹമദ് എന്നാണ്. ഈ പേരുമായി ചരിത്രങ്ങളിൽ ഒരുപാട് മസ്അലുകളും ഭാഗങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇൻഷാല്ലാ തുടർന്നുള്ള എപ്പിസോഡുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഇവരൊക്കെ സ്വാധീനിച്ച സ്വാധീനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഒരു പ്രോഗ്രാം പ്രമോഷൻ സ്ലോട്ടിൽ നമ്മൾ കേട്ടത് പ്രവാചക കുടുംബത്തിൽ അറിയപ്പെട്ടവർ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനിയായ മുനീർ ഷറഫി നടത്തിയ സംസാരമാണ് നമ്മൾ കാതോർത്തത്. നമുക്കറിയാവുന്നതുപോലെ നബിചരിത്രം എന്ന ഒരു പ്രോഗ്രാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ലൈവായും മറ്റ് സമയങ്ങളിൽ റിവൈൻഡിലും ലഭ്യമാണ് എന്നൊരു കാര്യം ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ ഇബ്രാഹിം അൽനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നബിചരിത്രം മാഷാല്ലാ നല്ലൊരു വിവരമാണ് കിട്ടിയത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ, ജസാക്കുല്ലാഹു ഖൈർ എന്നൊരു കമൻ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറിയം ഹസീന ബിൻ അബ്ദുള്ള, മാഷാല്ലാ എല്ലാ പരിപാടികളും സൂപ്പർ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഉത്തരം തെറ്റി, സഹീഹുൽ ബുഖാരി സഹീഹുൽ മുസ്ലിം വന്ന ഹദീസാണ് ഉത്തരം എന്ന് ഇബ്രാഹിം അല്ലൂർ ടെക്സ് ഉള്ളാൾ മയങ്കളൂർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്കത് പറയാം. അതേപോലെ തന്നെ അബ്ദുൽ കരീം തൂനാട് കരീംച്ച പറയുന്നത് ലൈസൻസ് പിന്നെ പ്രായം 16 ചുരുക്കിയാൽ നല്ലതായിരിക്കും, കാരണം മക്കൾ ഇപ്പോൾ 13 തന്നെ ടു വീലർ ഓടിക്കുന്നു, രക്ഷിതാക്കൾ പറഞ്ഞാലും കേൾക്കുന്നില്ല അതുകൊണ്ട് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ റസിയ ചെങ്ങാണി, മാഷാല്ലാ നല്ലൊരു ചരിത്രം എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നമ്മൾ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മാഷാല്ലാ നല്ല നല്ല അറിവുകളാണ് മുനീർ സൽഫി ഇപ്പോൾ നമുക്ക് നൽകിയത്. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: അമീർ ടി അടത്തനാട്ടുകാരുടേതായി വന്ന ഒരു കവിത ഒന്ന് ആലപിക്കുമോ?
1: ആലപിക്കില്ല, ഞാൻ പറയാം. മണ്ണിലെ ലാഭത്തിനായി മെയ്യു വെറുക്കുമ്പോൾ കണ്ണിലെന്തേ മങ്ങൽ വീണുപോയി, രാപ്പകലില്ലാതെ യത്നിച്ച് തളരുമ്പോൾ സ്വപ്നത്തിൻ ഭാരത്തിൻ ആയുസറ്റു, കൺമുന്നിൽ കാണുന്ന

0: മരീചിക തേടി പിന്നാലെ ഓടും മനുഷ്യരെ, മണ്ണടിഞ്ഞുതീരും ഈ നേട്ടങ്ങൾക്കപ്പുറം നിത്യതയുണ്ടെന്നോർക്കുന്നില്ലേ? ഒരു നിമിഷത്തെങ്കിലും മൗനത്തിൻ മൗലിനിൻ നാഥനരികിൽ കുനിയുവാൻ വിശ്വാസമെന്നൊരു വെളിച്ചം മനസ്സിൽ തെളിയിച്ചു വയ്ക്കാൻ മടിക്കുന്നതാരെ? ക്ഷണികമാം ലോകത്തിൻ മായയിൽ വീണു ക്ഷീണിച്ചു തീരുന്നു ജീവിതം. ആരാധനയെന്നൊരാത്മീയ പാഥേയം തേടാതെ പോകുന്നതെന്തി നാം എന്ന് പറയുന്ന ഒരു മനോഹരമായൊരു കവിതയാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. റുഖിയ അബ്ദുൽ ഖാദർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നബി ചരിത്രത്തിലൂടെ ഒരുപാട് അറിവ് കിട്ടുന്നു അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്കും എന്ന കമൻറ്റ് നടത്തിയിട്ടുണ്ട്. കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ പറഞ്ഞിട്ടുള്ളത്, ആൾ പ്രോഗ്രാം ആർ ഗോയിങ് ഗുഡ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പിന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. നമുക്കറിയാം ഇനി നമ്മുടെ മുമ്പിലുള്ളത് തിരുമൊഴികളാണ്. ഇന്നത്തെ
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: അവധാനതയാണ് ഉത്തമം. ധൃതി ആവശ്യമായ മേഖലയുമുണ്ട് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംസാരം നിർവഹിക്കുന്നത് കെ വി മുഹമ്മദ് അലി മൗലവി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അത്തുദ്ദത്തു ഫീ കുല്ലി ഷൈഇൻ ഖൈറുൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ. പ്രമുഖരെ, ഇമാം അബൂ ദാഊദ് തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. ഹിജ്റക്ക് മുമ്പ് 23 അദ്ദേഹത്തിന്റെ ജനനം, 27 ചില അഭിപ്രായങ്ങളുണ്ട്. ഹിജ്റ 55 അദ്ദേഹം മദീനയിൽ വെച്ച്, മദീനക്കടുത്ത് വെച്ച് മരണപ്പെടുന്നത്. ബക്കിയുള്ള ഉറക്കത്തിലാണ് അദ്ദേഹം മറമാടപ്പെട്ടത്. സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയ അഷറത്തുൽ മുബശ്ശിരീൻ, 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 പേരിൽ ഒരാളാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണല്ലോ അദ്ദേഹം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദ്യമായി അമ്പയ്ത്ത് നടത്തിയ അദ്ദേഹമാണെന്നറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്, അമ്മാവന്മാരിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ, മരണത്തിന് മുമ്പ് അടുത്ത ഖലീഫയ്ക്ക് വേണ്ടി ഒരു കൂടിയാലോചന കമ്മിറ്റി നിയോഗിച്ചപ്പോൾ അതിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുദ്ദത്തു ഫീ കുല്ലി ഷൈഇൻ ഖൈറുൻ ഇല്ലാ ഫീ അമലിൽ ആഖിറതി. അത്തുദ്ദ, അത്തുദ്ദ എന്ന് പറഞ്ഞാൽ, തുഅദത്ത് എന്ന് പറഞ്ഞാൽ അത്തഅന്നി അൽ അനാത് എന്നൊക്കെയാണ് അർത്ഥം. തുഅദത്ത്, തുഅദത്ത്, അത്തഅന്നി വതർക്കുൽ അജല, അവധാനത കൈവരുത്തുക, ധൃതി ഒഴിവാക്കുക എന്നാണ്. സാവധാനം, അവധാനത, അത് അതിനെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു, അതാണ് ഫീ കുല്ലി ഷൈഇൻ ഖൈറുൻ, എല്ലാ കാര്യത്തിലും അതാണ് ഖൈറായിട്ടുള്ളത്. ധൃതി വെക്കാതിരിക്കുക, ആലോചിച്ച് സാവധാനത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക, അതാണ് എല്ലാ കാര്യത്തിലും ഖൈറായിട്ടുള്ളത്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ ഫി അമലിൽ ആഖിറ, പരലോകത്തെ അമലിലൊഴുകി, പരലോകം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അള്ളാഹുവിനോട് കൂടുതലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒഴികെ. അപ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് കൽപ്പനയാകട്ടെ അല്ലെങ്കിൽ വിലക്കുകളാകട്ടെ, പരലോകവുമായി ബന്ധപ്പെട്ട, പരലോകത്തെ ഹിസാബുള്ള, നരകസ്വർഗങ്ങളെ സ്വാധീനിക്കുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയെയും കോപത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ ഒരിക്കലും അവധാനത പാടില്ല. എത്രയും പെട്ടെന്ന് ധൃതി വെക്കണം എന്നതാണ്, ആ കാര്യത്തിൽ ധൃതി ഉണ്ടാകണം. കാരണം ചിലപ്പോൾ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം ചെയ്യാൻ താമസം വരുത്തിയാൽ ആ സമയം വരെ അവൻ ജീവിച്ചു കൊള്ളണമെന്നില്ലോ ഇല്ല, അപ്പോൾ ആ നന്മ അവന് നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വിലക്കിയ, അള്ളാഹു സുബ്ഹാനഹു വതാല വിലക്കിയ ഒരു കാര്യത്തിൽ മാറി നിൽക്കാൻ കൂടുതൽ താമസം വരുമ്പോൾ അതും ഒരുപക്ഷെ അവന് നഷ്ടത്തിലേക്കെത്തും. അതുകൊണ്ടാണ് പരലോകത്തിൻ്റെ കാര്യത്തിലല്ലാത്ത ദുനിയാവിൻ്റെ കാര്യത്തിലൊക്കെ അവധാനതയാണ് ഉത്തമം. എന്നാൽ പരലോകത്തിൻ്റെ കാര്യത്തിൽ കഴിയുന്നതും പെട്ടെന്ന് തന്നെയാണ് ചെയ്തു വെക്കേണ്ടത് എന്നാണ് സൂചന. അപ്പോൾ ആയുസ് അവസാനിക്കുന്നത് എപ്പോഴാണെന്നൊരു വ്യക്തിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് പരലോകത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അക്കാര്യത്തിൽ പിന്നേക്ക് നീട്ടിവെക്കുന്ന, പിന്നെയാകാം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ഇപ്പോൾ നമുക്കറിയാം, ഉദാഹരണമായിട്ട് ഒരാൾ ഹജ്ജിന് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്. ഓരോ വർഷവും കഴിവുണ്ടായിട്ടും അത് നീട്ടിവെക്കുന്നത് മഹാപകടമാണ്. അക്കാര്യത്തിലൊന്നും ധൃതി കാണിക്കാതിരിക്കാൻ പാടില്ല, ധൃതി കാണിക്കുകയാണ് വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ആവർത്തിച്ചതാണ്, നിങ്ങൾ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളും വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് ചെല്ലണം, മുന്നേറണം. അപ്പോൾ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ ധൃതിപ്പെടുന്നവരായിരുന്നു എന്ന് പ്രവാചകന്മാരെക്കുറിച്ചും ഉത്കൃഷ്ടരായ ആളുകളെക്കുറിച്ചുമൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ധൃതി കാണിക്കേണ്ടതുണ്ട്. എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ അവധാനതയാണ് ഖൈറായിട്ടുള്ളത്, അതിലാണ് ഖൈറുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. കാരണം അതിൽ ധൃതിപ്പെട്ടാൽ ചില അപകടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ, അതേപോലെ തന്നെ പ്രസ്താവനകൾ, വിധി നടപ്പാക്കൽ, ഇതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതും സമയമെടുത്ത് ചിന്തിച്ച് പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. അതിലുള്ള ധൃതി അത് പൈശാചികമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ ഏറ്റവും പ്രസിദ്ധമായൊരു ആപ്തവാക്യമാണ് അലാജലത്തുമിന് ഷെയ്ത്താൻ, ധൃതി എന്നത് പിശാചിൽ നിന്നുള്ളതാണ് എന്നത്. ചിലപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ചില തീരുമാനങ്ങളും ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, ചില ചെയ്തികൾ, അവധാനതയില്ലാതെ കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് വലിയ ഖേദത്തിലേക്കാണ് എത്തുക. വലിയ ഖേദത്തിലേക്ക്, ആ ഖേദം കൊണ്ട് ഫലമില്ലാത്ത ഒരവസ്ഥ ചിലപ്പോൾ സംജാതമാകും, ധൃതി കാരണത്താലുണ്ടായ ചില ദുരന്തങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അവധാനതയാണ് ഖൈറ് എല്ലാ കാര്യത്തിലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അവിടെ പരലോകത്തിൻ്റെ കാര്യമാകുമ്പോൾ അവധാനതയാണ് ചിലപ്പോൾ നഷ്ടത്തിലേക്കെത്തുക, ഖേദത്തിലേക്കെത്തുക. ആരോഗ്യമുള്ള കാലത്ത് ചെയ്തില്ലല്ലോ, നൽകേണ്ട സമയത്ത് നൽകിയില്ലല്ലോ, പറയേണ്ട സമയത്ത് പറഞ്ഞില്ലല്ലോ എന്ന ഒരു ഖേദമുണ്ടാകാതിരിക്കാൻ, ഈ ദുനിയാവിലും അല്ലെങ്കിൽ നാളെ പരലോകത്ത് പ്രത്യേകിച്ചും ഖേദമുണ്ടാകാതിരിക്കാൻ പരലോകത്തിൻ്റെ കാര്യത്തിൽ ധൃതിയോടുകൂടി താല്പര്യത്തോടുകൂടി തന്നെ ചെയ്യുകയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്ദരമായ വലിയ സന്ദേശമുള്ള ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. കൂടുതൽ പഠിക്കുക, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ കേട്ടത് തിരുമൊഴികളാണ്. തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോട് സംസാരിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവധാനതയാണ് ഉത്തമം, ധൃതി ആവശ്യമായ മേഖലയുമുണ്ട് എന്നൊരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് ഒരു പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ് ഇന്ന് എല്ലായിടത്തും ധൃതിയാണ് എല്ലായിടത്തും ഉള്ളത്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവധാനത നൽകുന്ന സമാധാനം, അത് വളരെ ഹൃദ്യമായ രൂപത്തിലാണ് അദ്ദേഹം നമുക്ക് വിശദീകരിച്ച് തന്നത്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, എല്ലാ പരിപാടികളും നല്ലതാണ്, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ, അമീൻ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നൗഫലസ് ചുങ്കം പാലക്കാട്, അസ്സലാമു അലൈക്കും, മാഷാല്ലാ അമീർ ഖാൻ്റെ കവിത സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മു യഹിയ കണ്ണൂർ, ഈ അമീർ ഖാൻ്റെ കവിത ഷിഹാബിനെ കൊണ്ട് പാടിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്, ഷിഹാബ് അത് കേൾക്കുന്നുണ്ട് ഇൻഷാല്ലാ. ഹഫ്സ ബീവി കാക്കനാട്, കവിത മനോഹരം, ചരിത്രം, മനോഹര ചരിത്രം, അൽഹംദുലില്ലാ, നല്ല അറിവ് എന്ന് കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, നല്ലൊരു ചരിത്രം, എത്ര കേട്ടാലും മതിയാവുകയില്ല, അൽഹംദുലില്ലാ, കൂടുതൽ അറിവുകളാണ് ലഭിക്കുന്നത് എന്നൊരു കമൻറ്റും. അതേപോലെ തന്നെ നമ്മുടെ പുലിരിവട്ടത്തെ പോലെ തന്നെ തിരുമൊഴിയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയാണ്, അൽഹംദുലില്ലാ, എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും ഒരു സഹാബിയെക്കുറിച്ചും, അൽഹംദുലില്ലാ, അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു പ്രാർത്ഥന അവർ നടത്തിയിട്ടുണ്ട്. ഇംതിയാസ് തിരുവമ്പാടി, പിന്നെ ഷിഹാബ് പാടേണ്ട സലഫ് പാടിയാൽ മതി, കഴിഞ്ഞ പ്രാവശ്യം സലഫിക്ക് ഞങ്ങൾ ഒരു ഒഴിവ് കൊടുത്തതാണ്, ഇപ്രാവശ്യം പാട്ട് പാടിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന ഒരു കമൻറ്റ് സലഫിയുടെ മുമ്പിലിരുന്നിട്ടാണ് ഞാനിത് വായിക്കുന്നത്. ഇന്നുകൂടി അതിനോട് കൂടി ചേർക്കുകയാണ്, ഇൻഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ സ്ലോട്ട് വൈകിട്ടാണ് ഓടുന്നത്, നമുക്ക് അതിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നിപ്പ, ഷിഗല്ല ജാഗ്രതാ മാർഗനിർദ്ദേശങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ കാതോർക്കുന്നത്.
4: ഷിഗല്ല ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഷിഗല്ലയും ജലജന്യ രോഗങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇവ കൂടുതൽ ആളുകൾക്ക് ബാധിച്ചേക്കാം. രോഗലക്ഷണമുള്ളവർ എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണം. കുട്ടികളിലും പ്രായമായവരിലും രോഗം ഗുരുതരമാവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. കുട്ടികളിലും വയോജനങ്ങളിലും നിർജ്ജലീകരണം അപകട സാധ്യത കൂട്ടും. എന്താണ് ഷിഗല്ല രോഗം? ഷിഗല്ല എന്ന ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം കുടലിലുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണം. കുടലിൻ്റെ ആവരണത്തെ ബാക്ടീരിയ ബാധിക്കുകയും അവിടെ തകരാറുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മറ്റു വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത വേണം. ലക്ഷണങ്ങൾ: ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പറയുന്ന രോഗലക്ഷണങ്ങൾ പ്രകടമായേക്കാം. കടുത്ത പനിയോടുകൂടിയ വയറിളക്കം, മലത്തിൽ രക്തം, കഫം എന്നിവ കാണപ്പെടുക, കടുത്ത വയറുവേദന, വയറ്റിൽ കോച്ചിപ്പിടുത്തം, ഓക്കാനം, ഛർദി, കടുത്ത ക്ഷീണം, ശരീരവേദന, കൂടെ കൂടെ മലമൂത്ര വിസർജനം നടത്തണമെന്ന് തോന്നൽ. ഷിഗല്ല പകരുന്ന വിധം: രോഗാണുക്കളടങ്ങിയ മലിനജലം കുടിക്കുകയോ മലിനജലത്തിൽ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിലൂടെ പകരാം. വ്യക്തിശുചിത്വം പാലിക്കാത്തതുവഴിയും രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഉണ്ടാകാം. ഈച്ചകൾ വഴിയും പടരാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആഹാരം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും മുമ്പും മലവിസർജ്ജത്തിന് ശേഷവും കൈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകേണ്ടതാണ്. ആഹാരം മൂടിവെക്കുക. പഴകിയതും തുറന്നുവച്ചതുമായ ഭക്ഷണം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് ഉപയോഗിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. തിളപ്പിച്ച വെള്ളത്തിൻ്റെ കൂടെ തിളപ്പിക്കാത്ത വെള്ളം ചേർത്തുപയോഗിക്കുന്നതും ശരിയായ രീതിയിൽ തിളപ്പിക്കാതെ കുടിക്കുന്നതും അപകടകരമാണ്. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. രോഗലക്ഷണങ്ങളുള്ളവരുമായി സമ്പർക്കം കുറയ്ക്കുക. രോഗിക്ക് പ്രത്യേക ശൗചാലയം നൽകുക. രോഗി ഉപയോഗിച്ച സാധന സാമഗ്രികളുമായി സമ്പർക്കം പുലർത്താതിരിക്കുക. ഡയപ്പറുകൾ സുരക്ഷിതമായി കളയുക. പരിസര ശുചിത്വം പാലിക്കുക. തുറസ്സായ സ്ഥലങ്ങളിൽ വിസർജിക്കാതിരിക്കുക. നിപ്പ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ: ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നിപ്പ അതിജാഗ്രതാ കാലമാണ്. വവ്വാലുകളെ ഉപദ്രവിക്കുകയോ വവ്വാലുകൾ ചേക്കേറിയ മരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യരുത്. വവ്വാലുകളോ മറ്റേതെങ്കിലും ജീവികളോ കടിച്ച പഴങ്ങൾ കഴിക്കരുത്. പഴങ്ങൾ നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. പനി ഉള്ളപ്പോഴും ആശുപത്രികളിൽ കഴിയുന്ന മുഴുവൻ സമയത്തും മാസ്ക് ധരിക്കുക. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക. വീട്ടിൽ ആർക്കെങ്കിലും പനിയോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയോ ജന്നി, തീവ്രമായ തലവേദന, ശ്വാസംമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളോ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക.
0: പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സാണ് ഇപ്പോൾ ഇവിടെ നൽകപ്പെട്ടത്. നമുക്കറിയാം മഴക്കാലജന്യ രോഗങ്ങൾ, അത് പിന്നെ ഒരുപാട് പിന്നെ പടർന്നു പിടിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ചെറിയ കുട്ടികളും അതേപോലെ തന്നെ വീട്ടിലെ മുതിർന്ന ആളുകളുമാണ് അതിന് പെട്ടെന്ന് വിധേയരാകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രത എല്ലാ രംഗത്തും സ്വീകരിക്കുക എന്നുള്ളത് മതപരമായിട്ട് തന്നെ നിർദ്ദേശിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു പ്രയാസം അത് വരുന്നതിന് മുമ്പ് തന്നെ അതിന് നമ്മൾ ജാഗ്രത പുലർത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് 500 ബന്ധപ്പെട്ട് നൽകാനുണ്ട്. 35-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 നമുക്കറിയാം ലോക മലയാളി സമൂഹത്തിന് വിശുദ്ധ ഖുർആൻ തഫ്സീറിന് നല്ലൊരു മേഖല പഠിപ്പിച്ചു കൊടുത്ത ഒരു ഏരിയയാണ് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന 500. ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ആ ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെ പിന്നെ 16-ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. വിശുദ്ധ ഖുർആൻ സൂറ ബക്കറയിലെ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കേൾക്കാനും അതേപോലെ തന്നെ അതിൽ ജോയിൻ ചെയ്യാനും ഏത് സമയത്തും അതിലെ ക്ലാസ്സുകൾ കേൾക്കാനുമുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട് എന്ന കാര്യം ശ്രോതാക്കളെ പ്രത്യേകം ഉണർത്തുകയാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹായത്തിനുള്ളൊരു നമ്പർ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 97 47 845 845 എന്ന നമ്പറാണ് ഇതിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9747 845 845 എന്ന നമ്പറിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് വിളിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള സമയത്തിലേക്കാണ് പോകുന്നത്. ഖൈറുനിസ തെക്കിൽ സലാം പറഞ്ഞിട്ടുണ്ട്, മാഷാല്ലാ പീസ് റേഡിയോയിൽ വരുന്ന ഓരോ വാക്കുകളും അതിൻ്റെ അവതരണ ശൈലിയിലും ഒക്കെ ഒത്തുകൂടിയ ഇതുപോലുള്ള വേറെ കേൾവി മാർഗം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ റസിയ ചങ്ങാണി, നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്തേണ്ട നല്ലൊരു വിഷയമാണ് ഇന്ന് മൗലവി പറഞ്ഞു തന്നത് എന്ന് പിന്നെ അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
2: ഷാമില ഷംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അൻസാരി ഉസ്താദിൻ്റെ കവിത കേട്ടില്ലല്ലോ, നന്നായിരുന്നോ? എന്നിട്ട് വേണം റിവൈൻഡിൽ കേൾക്കാൻ. ഇൻഷാല്ലാ നന്നായിരുന്നു. എന്തായാലും നിങ്ങൾ കേട്ട് നോക്കിയും നന്നായാലും നന്നായിട്ടില്ലെങ്കിലും.
0: പക്ഷെ എന്താ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, പഠിച്ച നമ്മളെ കൂടെയാണ്, റിവൈൻഡ് കിട്ടണില്ല. റിവൈൻഡ് ടെക്നിക്കൽ വർക്ക് അതിൻ്റെ പണിയിലാണുള്ളത്. ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സ്വരത്തിലേക്കാണ് പോകുന്നത്. പരാശക്തിയാരോ എന്ന് തുടങ്ങുന്ന വരികളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

0: ആ വളരെ മനോഹരമായ ഒരു സ്വരമാണ് നമ്മൾ കേട്ടത്. നമ്മൾ അല്ലേ, നമ്മളൊരു പാട്ട് ഈ ഒരു ലൈവിലെ ഒരു ഹൈലൈറ്റ് പരിപാടി കൂടിയാണ്. അതേപോലെ തന്നെ പിന്നെ ഈ പാട്ട് കേട്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. 22 വർഷം മുമ്പായിരുന്നു ആദ്യം കേട്ടത്, അന്ന് കേസറ്റ് ആയിരുന്നു എന്ന് നുസ്രത്ത് പി സി കുഴിപ്പുറം പറഞ്ഞിട്ടുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയാർ, ആ സ്വരം നന്നായിട്ടുണ്ട് മഷാല്ലാ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ഉത്തരം പറഞ്ഞോ? കോൾ വന്നപ്പോൾ കേട്ടില്ല, 13 ആളുകളിൽ പെട്ടില്ലെങ്കിലും ഉത്തരം ശരിയാണെന്നറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളത് വായിക്കാനിരിക്കുന്നേയുള്ളൂ. നൗഫൽ എസ് ചുങ്കം, പാലക്കാട്. അസ്സലാമു അലൈക്കും, ഈ ഒരു മഴക്കാല സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഉപകാരപ്രദമായ അറിവുകൾ തന്നെയായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എല്ലാ മാരകമായ പകർച്ചവ്യാധികളിൽ നിന്ന് റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥന അവർ നടത്തിയിട്ടുണ്ട്. ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്, മാഷാല്ലാ, ഓരോ അസുഖത്തിനെക്കുറിച്ച് ക്ലാസ് എടുത്തതെന്ന് മനസ്സിലാക്കി തന്നു. ഈ അസുഖങ്ങളൊന്നും നമുക്ക് വരാതിരിക്കട്ടെ, ആമീൻ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയത്. യാക്കൂബ് ചെർപ്പളശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ജമീല വി കെ പൂനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ നമ്മുടെ റേഡിയോയിലെ പുലരിവട്ടവും തിരുമൊഴിയും ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ ഒരു വിജയമാണ് എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാഷാല്ലാ, ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടാണ്, വരികൾ നന്നായിരുന്നു എന്ന് ശാമില ശംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന്, മുനീർ ചമ്മനാട്. അതേപോലെ തന്നെ പിന്നെ മാഷാല്ലാ
1: നല്ല ഗാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തൂമിനാട് അബ്ദുൽ കരീം ച, നമ്മളെ കരീം ച വന്നിട്ടുണ്ട്. അദ്ദേഹം പറയണത് അൻസാരി ഉസ്താദിൻ്റെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാമായിരുന്നു എന്നാണ് അദ്ദേഹം റിക്വസ്റ്റ് നടത്തുന്നത്.
0: നിങ്ങൾ മെസ്സേജ് പിന്നെ ആവശ്യമില്ലാത്ത എല്ലാ മെസ്സേജിലും നിങ്ങൾ ചാടിക്കേറി കൊത്തും. കരീം ചാണെങ്കിലും ആ സമയത്ത് മെസ്സേജ് അയക്കും. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, ഗാനം സൂപ്പർ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മൈമുന ചീക്കിലോട് മാഷാല്ലാ, സൂപ്പർ സോങ് നന്നായി ആലപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഉത്തരം പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട് റെയ്ഹാന ബാനു തോട്ടശ്ശേരി. പറഞ്ഞാലോ നമുക്ക്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മുത്തഫഖുൻ അലൈഹി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ഇന്നത്തെ ശരി ഉത്തരം, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒരുപാട് ആളുകൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷെ സിസ്റ്റം 13 ആളുകൾ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. സിസ്റ്റം തിരഞ്ഞെടുത്തവർ ഇവരാണ്: സി പി സാജിദ് പൂനൂർ, ഉമ്മു യഹ്യ കണ്ണൂർ, സഹല പൊന്നാനി, ഷഹാന വാടാനപ്പള്ളി, ഷാമില ശംസുദ്ദീൻ വയൽക്കര, മുബീന കുനിയൽ, ഖദീജ സാലിഹ് കൊപ്പം, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, ആസിയ കൊയിലാണ്ടി, അലി അക്ബർ ടി പി വലമ്പുറം, നബീസ ഒറ്റപ്പാലം, ഹൈറുന്നീസ ആലുവ, ജിസിയ മഞ്ചേരി.
0: വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു: ജിസിയ മഞ്ചേരി, ഹൈറുന്നീസ ആലുവ, നബീസ ഒറ്റപ്പാലം, അലി അക്ബർ ടി പി വലമ്പുറം, ആസിയ കൊയിലാണ്ടി, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, ഖദീജ സാലിഹ് കൊപ്പം, മുബീന കുനിയിൽ, ഷാമില ശംസുദ്ദീൻ വയൽക്കര, ഷഹന വാടാനപ്പള്ളി, സഹല പൊന്നാനി, ഉമ്മു യഹ്യ കണ്ണൂർ, സി പി സാജിദ് പൂനൂർ. നമ്മളെ സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരെയാണ് വായിച്ചത്. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന് പറയുന്നത്, ആൻസർ തെറ്റിപ്പോയി, ഒരു പുതിയ അറിവ് കിട്ടി, ജസാക്കല്ലാഹു ഖൈർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാമില ശംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന്, ഞാൻ ആൾറെഡി വിജയ് എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അവരുടെ പേരും ഇൻഷാല്ലാ നമ്മുടെ വിജയികളുടെ പട്ടികയിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ പിന്നെ
1: ഇന്നത്തെ വഴിവിളക്കിൻ്റെ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ ഈ പ്രവേശിക്കുന്നത്. 2580-ാം നമ്പറായി വന്ന വഴിവിളക്കാണ് ഇന്നത്തെ വഴിവിളക്ക്. ഇന്നത്തെ വഴിവിളക്കിൽ വാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഇന്നത്തെ വഴിവിളക്കായി പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്, പുറത്തുവിട്ടിട്ടുള്ളത്. വഴിവിളക്കിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: വഞ്ചനയുടെ കാലം. ശേഷം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൻ്റെ ഉള്ളടക്കം: ജനങ്ങൾക്ക് വഞ്ചനയുടെ ഒരു കാലം വന്നെത്തും, അന്ന് നുണയൻ സത്യസന്ധനായും സത്യസന്ധൻ നുണയനായും വഞ്ചകൻ വിശ്വസ്തനായും വിശ്വസ്തൻ വഞ്ചകനായും പരിഗണിക്കപ്പെടും എന്ന ഒരു മനോഹരമായ ടെക്സ്റ്റ്, ഹദീസിൻ്റെ ടെക്സ്റ്റാണ് ഇന്നത്തെ വഴിവിളക്ക്. അതിൻ്റെ ഹദീസ് ഇപ്രകാരമാണ്: അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യതി അലൻ നാസി സനവാതുൻ ഖദാഅതുൻ യുസദ്ദിഖു ഫീഹൽ കാദിബ് വയുകദ്ദബു ഫീഹൽ സാദിഖ് വയുഅതമനു ഫീഹൽ ഖായിൻ വയുഖവനു ഫീഹൽ അമീൻ വയൻതഖു ഫീഹൽ റൗബ് റൗബിദ ഖീല വമർ റൗബിദ ഖാല الرجل التافه في امر العام വിശ്വാസവഞ്ചനയും ചതിയും കളവും സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മതമൂല്യങ്ങൾ ഉപദേശിക്കുന്നവർ പോലും ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നത് നമ്മെ ഭയപ്പെടുത്തണം എന്ന ഒരു ടെക്സ്റ്റ് ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഇന്നത്തെ 2580 നമ്പർ വഴിവിളക്ക്.
0: എനിക്കത് പിന്നെ കേട്ടപ്പോൾ ഓർമ്മ വന്നത്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ഒരു ചരിത്രം ഉണ്ടല്ലോ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിക്കുകളുടെ ലിസ്റ്റ് പറഞ്ഞു കൊടുത്തൊരു സഹാബിയുണ്ട്. അപ്പോൾ ആ സഹാബിയുടെ പിന്നാലെ നടന്നിട്ട് എൻ്റെ പേര് അതിലുണ്ടോ എന്ന് നിരന്തരമായി ചോദിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം നമ്മളൊക്കെ ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ്.
1: തീർച്ചയായും ഹദീഫത്ത് ബിനിയമാൻ
0: റളിയല്ലാഹു
1: അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചു കൊടുത്തത്. അദ്ദേഹം അറിയപ്പെടുന്നതും നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന ഒരു അപരനാമത്തിലാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലിസ്റ്റ് ഹദീഫക്ക് കൊടുത്തിട്ടുണ്ട്,
0: അതെ,
1: മദീനയിൽ മുനാഫിക്കുകളായി ജീവിക്കുന്നവർ. സ്വാഭാവികമായും അത് അറിഞ്ഞു അത്രയേറെ ടെൻഷനും വേദനയും പ്രയാസവുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് നിങ്ങളിത് പറയാതെ ഞങ്ങളെ വിടൂല, ഹദീഫ അള്ളാഹിനോട് പറയുന്നുണ്ട്, ഞാൻ അതിലുണ്ടോ, എൻ്റെ പേര് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. കളവും അഞ്ജനയും ഇപ്പം ഇന്നത്തെ മധുരം ഖുറാനിലെ ആയത്തുകളുടെ അവസാന ഭാഗത്ത് വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ ലാ ഈമാന ലിമൻ ലാ അമാനത്തലഹു, അമാനത്തില്ലാത്തവന് ഈമാനില്ല എന്നാണ്. മുനാഫിക്കുകളുടെ 4 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ ഇദാ ഹദ്ദസ കദബ
0: വഇദാ വഅദ അഖലഫ
1: വഇദാ ഉതുമിന ഖാന വഇദാ ഖാസമ ഫജറ, ഇങ്ങനെ 4 കാര്യങ്ങൾ അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്.
0: സംസാരിച്ചാൽ കളവ് പറയും,
1: വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ചാൽ ചതിക്കും,
0: തെറ്റിയാൽ തെറി പറയും.
1: ഇത് ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായൊരു വഴിവിളക്കായിരുന്നു ഇന്നത്തെ വഴിവിളക്ക്. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. കാരണം അപ്പോൾ ഈ ഇതൊക്കെ ഒരു മുനാഫിക്കിൻ്റെ ലക്ഷണമായി ഇസ്ലാം പരിചയപ്പെടുത്താനുള്ള കാരണം ഈ ചതിയും വഞ്ചനയും വിശ്വാസവഞ്ചനയൊക്കെ അത് ഒരു മുനാഫിക്കിൻ്റെ ലക്ഷണമായി പഠിപ്പിക്കപ്പെടാനുള്ള കാരണം. അമാനത്ത് നിർവഹിക്കപ്പെടാതെ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഷഹാദത്തിൻ്റെ പദവി പോലും കിട്ടൂല എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അത്ര ഗൗരവമായിട്ട് അത് സൂചിപ്പിച്ചത്? ഒരു മുനാഫിക്കിൻ്റെ പട്ടികയിലേക്ക് അത് ഉൾപ്പെടുത്താനുള്ള കാരണം അത് മുഖേന ഒരാളുടെ മനസ്സിൽ മുറിപ്പാടുണ്ടാവുകയാണ്. കാരണം അത്രയേറെ വിശ്വസിച്ച ഒരാൾ തന്നെ വഞ്ചിക്കുമ്പോൾ, തന്നോട് വാഗ്ദത്തം ചെയ്തത് ലംഘിക്കുമ്പോൾ, അയാൾ എന്നോട് കളവ് പറയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ തങ്ങളോട് കളവ് പറയുമ്പോൾ, അത് അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന ആ വേദന അത്രയേറെയാണ്. അതാകട്ടെ മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്തതുമാണ്, ഹറാമാണ്. ഹുർമത്തി യോമിക്കും മഹാദ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല, ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല. ഒരാളെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കൈയും നമ്മുടെ നാവും മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളുടെ പ്രയാസത്തിൽ നിന്ന്
0: എപ്പോ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് പറയുന്ന മനോഹരമായ ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ മുസ്ലിമാകുന്നത് തൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ എപ്പോൾ സുരക്ഷിതരായി തീരുന്നുവോ അപ്പോഴാണ് അവർ മുസ്ലിങ്ങളായി തീരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് പ്രവാചകൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ സംഭവിക്കുന്ന ഒരു കാലഘട്ടം വരും. അതായത് ദീനിയാണ് എന്ന് സമൂഹം വിചാരിക്കുന്ന ആളുകളാൽ ആ ഉമ്മത്ത് പറ്റിക്കപ്പെടുക, ദീനിയായി ജീവിക്കുന്ന മഹദിയാണ് എന്ന് വിചാരിക്കുന്നവളാൽ ആ ഉമ്മത്ത് പറ്റിക്കപ്പെടുക, ഇങ്ങനത്തെ ഒരു സാഹചര്യം വരാനുണ്ട് എന്നുള്ളത് പ്രവാചകൻ പ്രവചിച്ചതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കരുതൽ വേണം ഈ വിഷയത്തിൽ. അതാണ് നേരത്തെ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ ചേർത്ത് വെച്ചത്. നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് പിന്നെ ഈമാനികളെ പിടികൂടുന്ന ഒരു രോഗം കൂടിയാണ് കാപ്പട്യം എന്ന് പറയുന്നത്. അതില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം റുഖിയാവി കാക്കയങ്ങാട് പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ഉത്തരം ഒന്നുകൂടി പറയാമോ എന്നുള്ളതാണ് ചോദിച്ചത്.
1: മുത്തഫഖുൻ അലൈഹി എന്ന ഹദീസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിനാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്.
0: സാജിദ് ക പൂനൂർ 13 പേരിൽ പെട്ടല്ലോ അൽഹംദുലില്ലാ, ഞങ്ങളുടെ പൂനൂരിൽ ഒരാളുണ്ടല്ലോ സന്തോഷമായി. ജമീല വി കെ പൂനൂരാണ് അത് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും പഞ്ചായത്തിലേക്കും വാർഡിലേക്കൊക്കെ വിജയികൾ വരാൻ തുടങ്ങിയത്, ഇനി വീട്ടിലേക്കും അധികം ദൂരമില്ല എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം. മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, ഉത്തരം ശരിയാണ് പക്ഷേ സിസ്റ്റം പരിഗണിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: സീനത്ത് പാലക്കാട് എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്.
0: ഷാമില ശംസുദ്ദീൻ, അൽഹംദുലില്ലാ ഞാൻ ലിസ്റ്റിൽ വരുമെന്ന് വിചാരിച്ചില്ല എന്നൊരു സർപ്രൈസ് ആണ്.
1: എൻ്റെ ഉത്തരം ശരിയാണ് പക്ഷേ വിജയികൾ പെട്ടില്ല എന്ന് ഫൗസിയ മമ്മു കാരുണ്യം
0: ഉമ്മുയഹിയ കണ്ണൂരിൽ അൽഹംദുലില്ലാ ആദ്യമായി സിസ്റ്റം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഫെബിൻ വാഴക്കാട്, വഴിവിളക്കിൽ പറഞ്ഞ ആ കാലം ഇത് തന്നെയാണ്, വിശ്വാസവഞ്ചന ഇന്ന് ഒരുപാട് കാണുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ അബ്ദുൽ കരീം തൂമിനാട്, ഞാൻ തൻ്റെ വാദം വിജയിക്കാൻ വേണ്ടി കോടതിയിൽ കളവ് പറയുന്നതും നിഫാഖിൽ പെടില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
1: തരം തെറ്റിപ്പോയി ഒരു അറിവ് കിട്ടിയെന്നാണ് സഫിയ തിരുരങ്ങാടി പ്രതികരിച്ചിരിക്കുന്നത്. 14 വിജയികളിൽ ഞാൻ ഉൾപ്പെട്ടു എന്ന് മുനീർ ചമ്മനാട് പറയുന്നു.
0: സിസ്റ്റം 13 പേരെ തിരഞ്ഞെടുത്തു, മൂപ്പര് ഒന്നുകൂടി എന്ത് ചെയ്തു, മൂപ്പര് സിസ്റ്റത്തിൽ മൂപ്പരെ ഒന്നാമതായിട്ട് പ്രഖ്യാപിച്ചു എന്നതാണുള്ളത്. ഇൻഷാല്ലാ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. ഒരു പിന്നെ നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊരു ചിന്ത പങ്കുവെക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താണ്. അതായത് നമ്മൾ പിന്നെ ഈ ഒരു ഇസ്ലാമിക സംസ്കാരങ്ങളെ അതിൻ്റെ മുമ്പിൽ പ്രത്യയശാസ്ത്രങ്ങൾ വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫിലോസഫി, അതായത് ആ ഫിലോസഫി നല്ല ഫിലോസഫിയാണ് അല്ലെങ്കിൽ കുറേ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മുസ്ലിമികളായ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു ചിന്തയാണെന്ന് പങ്കുവെക്കുന്നത്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിക്കുകയാണ്, എന്നെ ഒന്ന് ഉപദേശിച്ചാലോ. അപ്പോൾ അയാൾ വന്ന് ചോദിച്ച സമയത്ത് പ്രവാചകൻ പറഞ്ഞത് ലാ തഗ്ലബ്, നീ കോപിക്കരുത്. രണ്ടാമതും അദ്ദേഹം എന്ത് ചെയ്തു, ഇതാവർത്തിച്ചു, എന്നെ ഒന്ന് ഉപദേശിച്ചാലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും പറഞ്ഞു ലാ തഗ്ലബ്, നീ കോപിക്കരുത്. മൂന്നാം തവണയും ആ മനുഷ്യൻ ആവർത്തിച്ചു എന്ത്, എന്നെ ഒന്ന് ഉപദേശിച്ചാലോ. ആ പ്രവാചകൻ മറുപടി പറയണെന്ത്, ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം, ഈ കോപമാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ളത്.
1: തീർച്ചയായും ഇപ്പം നടക്കുന്ന അതിജയിക്കുമ്പോഴാണ് മനുഷ്യന് ക്ഷമ മാറി കോപം അതിജയിക്കുമ്പോഴാണ് അവൻ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും അവൻ്റെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും അവൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്, കൊലപാതകങ്ങളിലേക്ക് വരെ എത്തിക്കുന്നത് ഈ കോപം തന്നെയാണ്.
0: അപ്പം അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഈ ഒരു പിന്നെ വിഷയം ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, കോപിക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ അത് കൊണ്ടുവരും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചിന്തയായിട്ട് ഷെയർ ചെയ്യാനുള്ളത്.
1: മാഷാ അല്ലാഹ്. നമ്മുടെ ഇന്നത്തെ ഉത്തരം എൻ്റെ ഉത്തരം തെറ്റിപ്പോയി എന്നാൽ ഒരു അറിവ് കിട്ടിയെന്ന് ഐഷ കരിമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുഖമില്ല, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് നഫീസ പി എ താമരശ്ശേരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ഷിഫായിന് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: സഫിയ എടപ്പാൾ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട
1: വഴിവിളക്ക് ഞാനൊന്ന് സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നൊരു പ്രതികരണമാണ് തിരുരങ്ങാടിയിൽ നിന്ന് സഫിയ പറയുന്നത്. വഴിവിളക്കിൽ പറഞ്ഞ ആ കാലം ഇത് തന്നെയാണ്. വിശ്വാസവഞ്ചന ഇന്ന് ഒരുപാടുണ്ട് എന്ന് ഫെബിൻ വാഴക്കാടും പ്രതികരിക്കുന്നുണ്ട്. മഷാല്ലാ, ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇത് തന്നെയാണ് സ്ഥിതി. ഏത് രീതിയിലായാലും മറ്റുള്ള ആളെ വഞ്ചിച്ച് ധനവും അഭിമാനവും നഷ്ടപ്പെടുത്തുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു എന്നൊരു മെസ്സേജാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ നടത്തുന്നത്. വയനാട് 6 മൈലിൽ നിന്ന്, അനുസാരി നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല 6 മൈലുള്ളത്, വയനാടുണ്ട്. അവിടുന്ന് ഒരു ശ്രോതാവ് ഹുസ്ന പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ ഇന്ന് ആദ്യമായി വിജയിയായി എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ സലീമ ഒതുക്കുങ്ങൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതായിരുന്നാലും
0: സൽഫി, നമ്മളെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കളോട് പറയേണ്ട ഒരു സ്ലോട്ടാണുള്ളത്. അതായത് ആ പ്രോഗ്രാം മറ്റൊന്നുമല്ല, മവദ്ദ എന്നുള്ളതാണ്. അപ്പോൾ അത് മവദ്ദ എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നാവും. നമുക്കറിയാം, പിന്നെ നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു ന്യൂലി കപ്പിൾസിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മവദ്ദ. അതേപോലെ തന്നെ പ്രീമെരിറ്റൽ പ്രോഗ്രാമായിട്ടും അത് വരാറുണ്ട്. അതായത് വിവാഹിതരാവാൻ വേണ്ടി പോകുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പിന്നെ കണ്ടുകൊണ്ടും അങ്ങനത്തെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്കറിയാം, വൈവാഹിക രംഗത്തേക്ക് കടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പിന്നെ യുവതലമുറ എന്ന് പറയുന്നത് ഒന്ന് വിവാഹത്തിന് പിന്നെ സമ്മതമരുളുന്നത് തന്നെ ഒരു വലിയ ഒരു ടാസ്ക്കായിട്ടാണ് രക്ഷിതാക്കൾ കാണുന്നത്. മകള് വിവാഹത്തിന് സമ്മതിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ സമ്മതിച്ചാൽ തന്നെ പിന്നെ ആ ഒരു വിവാഹവുമായിട്ട് പിന്നെ മുന്നോട്ട് പോവാൻ മക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിലെ ഒരു സങ്കട കാഴ്ചയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് പല തെറ്റിദ്ധാരണകളാണ്. തങ്ങൾ കേട്ട ഒരു വീഡിയോ അല്ലെങ്കിൽ തങ്ങളോട് തങ്ങളുടെ സഹപാഠികൾ ഷെയർ ചെയ്ത ചില അനുഭവങ്ങൾ, അപ്പം അതൊക്കെയാണ് ഈ കുട്ടിയുടെ മനസ്സിനെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് നമ്മൾ വിവാഹിതരാവുന്നത് എന്നതൊക്കെ നമ്മുടെ മക്കളെ ഒന്ന് പഠിപ്പിക്കുക എന്നുള്ളത് അത് വളരെ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്വീകരിച്ചൊരു വഴിയാണ് ഈ മവദ്ദ എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ
1: നമുക്കറിയാം,
0: ആ ഈ വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഒരു ഒരു ആസ്വാദനത്തിന് അള്ളാഹു വെച്ചിട്ടുള്ള ഒരു ഒരു ഏരിയയാണ്, ഒരു ഇടമാണ്. അതുകൊണ്ടാണല്ലോ അതിനെ കുടുംബം എന്ന് നമ്മൾ പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണല്ലോ അത്. മാത്രമല്ല, നമ്മളുടെ ഈ ഒരു മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വിവാഹത്തിലൂടെയാണ്. അത് നമ്മൾ പെറ്റുപെരുകുന്നത് ഈ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. അതുമാത്രമല്ല, അള്ളാഹു ഒരു വലിയൊരു ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചു തന്നു നിങ്ങൾക്ക് സമാധാന ജീവിതം കണ്ടെത്തുന്നതിന് വേണ്ടി എന്ന് അള്ളാഹു അവിടെ പറയുന്നത് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന നമ്മുടെ ഈ പുതിയൊരു തലമുറയെ ഇതിൻ്റെ ലക്ഷ്യവും പ്രാധാന്യവും അതേപോലെ തന്നെ സഹകരണ മനോഭാവവും ഒക്കെ നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം അതൊരു അടിമത്തമാണ് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നും ആവേശത്തോടു കൂടി ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വിവാഹിതരായിട്ടില്ലെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുക, ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെയും വളരെ വ്യക്തമായ മറുപടി നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് മവദ്ദ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. നിശ്ചിത ഇടവേളകളിലാണ് അത് നടക്കാറുള്ളത്.
1: തീർത്തും രണ്ട് വീടുകളിൽ നിന്ന്, രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന്, രണ്ട് വളർത്തുരീതികളിൽ നിന്ന്, രണ്ട് ജീവിത ശൈലികൾ കണ്ടറിഞ്ഞവരിൽ നിന്ന്, രണ്ട് കോഴ്സുകൾ പഠിച്ചവരിൽ നിന്ന്, അങ്ങനെ തീർത്തും വ്യത്യസ്തരായ രണ്ടാളുകൾ ഒരു നാൾ മുതൽ അവർ ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ കാണാനും ഒരേ വിഷനോടുകൂടി ജീവിക്കുവാനും ഒരുമിച്ച് ശരീരവും മനസ്സും പങ്കിടാൻ ആരംഭിക്കുന്ന ഒരു മനോഹരമായ പ്രതിഭാസമാണ് വിവാഹം. വിവാഹം എന്നുള്ള ഒരു ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ്, ഈ ഒരു ഒരു ഒരു പദ്ധതി, അത് ഇസ്ലാം വളരെ ഗൗരവകരമായി തന്നെയാണ് പരിചയപ്പെടുത്തുന്നതും. വിവാഹ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ അത്ര നേരത്തെ തന്നെ ആ സമയമെത്തിയാൽ അത് പ്രവേശിക്കണം, വൈകിപ്പിക്കരുത് അനാവശ്യമായി എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ജോലിയുടെ കാര്യം പറഞ്ഞ്, എനിക്ക് ജോലി ഒരു കൃത്യമായൊരു ജോലി ആയിട്ടില്ല എന്ന വിഷയം പറഞ്ഞ് പുരുഷന്മാർ വിവാഹത്തെ വൈകിപ്പിക്കാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾ, അവർ എനിക്ക് പഠനം കഴിഞ്ഞിട്ടില്ല, പഠിക്കേണ്ടതുണ്ട് ഇനിയും എന്നതിൻ്റെ പേരിൽ അവരും വൈകിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വൈവാഹിക ജീവിതം, വിവാഹത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് ഇനി ഒരു ജോലി കിട്ടാതിരിക്കാമുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനം അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല വിവാഹ ജീവിതം. പുരുഷന്മാർക്ക് ഇനിയും പുതിയ ജോലികളിലേക്ക് പ്രവേശിക്കാം, ജോലി അന്വേഷിക്കാം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും അവരുടെ വിദ്യാഭ്യാസങ്ങൾ തുടരാം. അത് വിവാഹം ഒരു തടസ്സമല്ല, നേരെ മറിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നുകൂടിയും അവർക്ക് ആ ഉത്തരവാദിത്വങ്ങൾ ഞാൻ നന്നായി പഠിക്കേണ്ടതുണ്ട് എന്ന് പെൺകുട്ടികൾക്കൊരു ബോധം ഉണ്ടാവുകയും അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ജോലി സ്വായത്തമാക്കേണ്ടതുണ്ട്, നല്ലൊരു ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത പുരുഷന്മാരിലും വരുന്ന വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ് വിവാഹം. അപ്പോൾ വിവാഹത്തിന് എന്ത് കാരണം പറഞ്ഞും നീട്ടുന്നത് യഥാർത്ഥത്തിൽ അത്ര ശരിയായതല്ല. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്, മനി സ്തത്വഅ മിൻകുമുൽ ബാഅത ഫലിയ തസവ്വജ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും മാനസികമായും ഒക്കെ നിങ്ങളതിന് ഒരുങ്ങിയാൽ, നിങ്ങളതിന് അതിൻ്റെ ആ സമയമെത്തിയാൽ, ബാഅത്തെത്തിയാൽ നിങ്ങൾ വിവാഹം ചെയ്യണമെന്നാണ്. വിവാഹം ചെയ്യുന്നില്ല എങ്കിൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. കാരണം വൈവാഹിക ജീവിതത്തിൽ മാത്രം അനുഭവിക്കേണ്ടുന്ന പല കാര്യങ്ങളും വിവാഹേതര ബന്ധങ്ങളിലൂടെ ചെയ്യുമ്പോൾ അത് തെറ്റായി മാറും, അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ നോമ്പെടുക്കണം വിവാഹം ചെയ്യണം വരെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അനാവശ്യമായി ഒരു കാരണവുമില്ലാതെ, ഒരു ആവശ്യവുമില്ലാതെ വിവാഹം വൈകിപ്പിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും ഇന്ന് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അത് മാറ്റുകയും അത് ഒഴിവാക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് എത്രയും നേരത്തെ പ്രവേശിക്കുകയും അതിലൂടെ ഏറ്റവും നല്ല ഒരു കുടുംബജീവിതം നയിക്കപ്പെടാൻ അവർക്ക് കഴിയേണ്ടതുമുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ നിന്ന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ എന്നിരുന്നാലും അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഒരു കൗൺസിലിംഗ് പോലെ ഇസ്ലാമിക അധ്യാപനങ്ങൾ, മനഃശാസ്ത്രപരമായ വിവരണങ്ങൾ, അതേപോലെ തന്നെ ബയോളജിക്കലായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ, ഇതെല്ലാം ആ കുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്താണെന്ന്, അവരുടെ ജീവിതത്തിലുള്ള ശാരീരിക ബന്ധം എന്താണെന്ന്, മാനസികമായ പൊരുത്തം എന്താണെന്ന് ഒന്നും അറിയാത്ത ഒരു പ്രായമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്ന ഒരു പരിപാടി കൂടിയാണ് മവദ്ദ എന്ന പേര്.
0: അതൊരു കോഴ്സും അല്ല, അതേപോലെ തന്നെ പിന്നെ അങ്ങനത്തെ ഒരു സംഗതി അല്ല, അതൊരു ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ പ്രസംഗ പരിപാടികളൊക്കെ ഒരു വൺ ഡേ പ്രോഗ്രാം ആയിരിക്കും, അത് നിശ്ചിത ഡ്യൂറേഷനിലാണ് വരിക. അപ്പോൾ അതിനിത്ര സമയം ഡ്യൂറേഷൻ എന്നുള്ളത് കൃത്യമായിട്ടില്ല. അത് മിക്കവാറും ഒരു അറിയിപ്പുകൾ നമുക്ക് വ്യാപകമായിട്ട് അതിന്റെ പോസ്റ്ററുകൾ വരും.
1: ചില ആളുകൾക്ക് തങ്ങളുടെ വിവാഹ ജീവിതത്തിന് തൊട്ട് മുമ്പാണ് അതിന് പങ്കെടുക്കാൻ പറ്റുക, ചിലർക്ക് വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പറ്റുക. ഏതായിരുന്നാലും ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും പ്രവേശിച്ചവരുമായ ആളുകൾ അവർ ഇൻഷാ അല്ലാ നിർബന്ധമായും കപ്പിൾസായി പങ്കെടുക്കേണ്ട പ്രോഗ്രാം തന്നെയാണ് മവദ്ദ.
0: അതേപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ
1: ഞാൻ കഴിഞ്ഞ വർഷം മോളെ മവദ്ദ ക്ലാസ്സിന് കൊണ്ടുവരുന്നു എന്ന് സിറീന വി പി വളാഞ്ചേരി പറയുന്നുണ്ട്. മവദ്ദ എന്നതൊരു കോഴ്സാണോ എന്ന് സമീറ കെ എം താനൂർ ചോദിക്കുന്നുണ്ട്. അല്ലല്ലോ, നമ്മളത് പറഞ്ഞു, ഒരു കോഴ്സ് അല്ല, ഒരു പ്രോഗ്രാമാണ്.
0: നമുക്ക് നമ്മുടെ ഒരു പിന്നെ അടുത്തൊരു സ്ലോട്ടിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. ഒരു ചോദ്യവും ഒരു ഉത്തരവും, ബഹുമാനനായ ഹംസ മദീനിയാണ് നമ്മുടെ കൂടെയുള്ളത്. മാതാപിതാക്കളുടെ മരണസമയത്ത് മക്കൾ കലിമ ചൊല്ലി കൊടുക്കുന്നതിലെ വിധി എന്ത് എന്ന വിഷയമാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്.
2: മക്കൾക്ക് മാതാപിതാക്കളുടെ മരണസമയത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ പാടില്ല എന്ന് കേട്ടു, അങ്ങനെ ഉണ്ടോ?
3: അത് പലപ്പോഴും ആളുകൾ പറയാറുള്ളത് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കും, ഇവനൊക്കെ ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി നമ്മുടെ മക്കൾ കാത്തു നിൽക്കുകയാണ് എന്ന തോന്നലുണ്ടാകും എന്നൊക്കെയാണ് അതിന് കാരണമായിട്ട് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ മതത്തിൽ അങ്ങനെ ഒരു വിലക്കില്ല. മാത്രമല്ല അവനവൻ്റെ മാതാവും പിതാവും അവനവൻ്റെ ഉറ്റവരും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുക എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ആഗ്രഹവും മറ്റൊരാൾക്ക് ശ്രദ്ധയും ഉണ്ടാകുന്നത് പോലെ അല്ല. നമുക്കത് പ്രത്യേകമായ ആഗ്രഹവും നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. പക്ഷേ ചൊല്ലുന്നത് അവരോട് ചൊല്ലാൻ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുക, നമ്മളവർക്ക് ചൊല്ലാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു കൊടുക്കുക, ഇത്തരം കാര്യങ്ങളാണ് ചൊല്ലേണ്ടുന്നത്. അതല്ലാതെ തൊട്ടടുത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉറക്കെ പറയുകയല്ല, മറിച്ച് അപ്പ നിങ്ങൾ ദിക്റുകളൊക്കെ ചൊല്ലുന്നില്ലേ, അല്ലെങ്കിൽ ഉമ്മയോട് ഉമ്മ നിങ്ങൾ ദിക്റുകളൊക്കെ ചൊല്ലുന്നില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ലേ, ദിക്റുകൾ ചൊല്ലിക്കിടന്നോളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടക്കിടക്ക് അവരെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അവർ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവരോട് അതിനുശേഷവും അവരോട് ചൊല്ലാൻ ആവശ്യപ്പെടുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കലിമ ചൊല്ലിക്കൊടുക്കുക എന്നതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ നമ്മളിങ്ങനെ അടുത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലുകയല്ല എന്നുകൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മക്കൾക്കും അതേപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ അർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുകയും ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. വല്ലാഹു അഅലം.
0: മാഷാ, നമ്മൾ ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ലോട്ടിൽ ബഹുമാനനായ ഹംസ മദീനിയാണ് നമ്മുടെ കൂടെ ചേർന്നത്. നമുക്കറിയാം മാതാപിതാക്കളുടെ മരണസമയത്ത് മക്കൾ കലിമ ചൊല്ലിക്കൊടുക്കുന്നതിൽ വിധി എന്ന ഒരു തലക്കെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്.
1: അൽ ഇജാബയിലെ സ്ലോട്ടുകളാണ്, എപ്പിസോഡുകളാണ് നമ്മൾ ഈ ഒരു സ്ലോട്ടിൽ കേൾക്കുന്നത്. അൽ ഇജാബ എന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 സംപ്രേഷണം ചെയ്യുന്നത്. ഇപ്പോൾ 2 നമ്മൾ അൽ ഇജാബ ലൈവായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. കൂടാതെ അൽ ഇജാബയിലേക്ക് നേരിട്ട് ലൈവായി സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു എപ്പിസോഡുള്ളത് എല്ലാ ശനിയാഴ്ചയും രാത്രി 7:30 to 8:30 പീസ് റേഡിയോയിലേക്ക് ഡയറക്റ്റായി ലൈവായി വിളിച്ച് പണ്ഡിതന്മാരോട് സംശയങ്ങൾ ചോദിക്കാവുന്നതുമാണ്.
0: നമ്മുടെ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒന്ന് പറയാമോ എന്നുള്ളതാണ്. ഹദീസിലെ മുത്തഫക്കുൻ അലൈഹി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം നമുക്കറിയാം, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരേപോലെ റിപ്പോർട്ട് ചെയ്തത് അഥവാ ഓപ്ഷൻ ബി എന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരം.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അദ്ദേഹം പറയുകയാണ്, മാഷാ നല്ലൊരു അറിവ് കിട്ടിയെന്നാണ്, അൽഹംദുലില്ല. സാജിദ പി എസ് പറവന്നൂർ, സലാം അലൈക്കും. മവദ്ദ ക്ലാസ് ഇനി എവിടെയാണ്, എന്നാണ് ഉണ്ടാവുക, എന്നാണ് എങ്ങനെയാണ് അറിയാൻ പറ്റുക എന്നാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായും അത് അനൗൺസ് ചെയ്യുന്ന മുറക്ക് നിങ്ങളുടെ നാട്ടിലെ വിസ്ഡം യൂത്തിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ, അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ഗ്രൂപ്പുകളിലൂടെ അത് ഇൻഷാല്ലാ ലഭ്യമാകുന്നതാണ്.
0: അതേപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഷാദിയ കമൻ്റ് ചെയ്തിട്ടുണ്ട്.
1: അല്ലാഹു ഷിഫയെ പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: അതേപോലെ തന്നെ ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലിജാബയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ദീനീപരമായ നമുക്ക് കൃത്യത വരുത്തേണ്ടുന്ന ഏരിയകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാനുള്ള ഒരു അവസരമാണ് അല്ലിജാബയിലുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് നേർക്കുനേരെ ഫോണിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് മറുപടി കിട്ടും. അത് ശനിയാഴ്ച 7:30 to 8:30 പ്രോഗ്രാം എന്നത് കൂടി ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മവദ്ദയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പലർക്കുമുള്ളത്, അതൊരു പ്രോഗ്രാമാണ്. അതൊരു നിശ്ചിത ഡ്യൂറേഷനിലാണ് അത് പൊങ്ങി വരിക. അത് വ്യാപകമായി നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ആ സമയത്ത് പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളെ നമ്മുടെ ആൺകുട്ടികളെ പങ്കെടുപ്പിക്കാവുന്ന ഒരു പ്രോഗ്രാം ആണ് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
1: ഇന്നത്തെ വിജയികളെ ഒരിക്കൽ കൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിജയികളിൽ 13 പേർ ഇവരാണ്. സി പി സാജിദ് പൂനൂർ, ഉമ്മു യഹ്യ കണ്ണൂർ, സഹല പൊന്നാനി, ഷഹാന വാടാനപ്പള്ളി, ഷാമില ശംസുദ്ദീൻ വയൽക്കര, മുബീന കുനിയിൽ, ഖദീജ സാലിഹ് കൊപ്പം, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, ആസിയ കൊയിലാണ്ടി, അലി അക്ബർ ടി പി വലമ്പുറം, നബീസ ഒറ്റപ്പാലം, ഹൈറുനിസ ആലുവ, ജിസിയ മഞ്ചേരി. അപ്പം ഒരുപാട് ജില്ലകളിൽ പ്രാതിനിധ്യം ഉണ്ട് കേട്ടോ.
0: മാത്രമല്ല പുതിയ ആളുകളും ഇന്ന് ലിസ്റ്റിലുണ്ട്.
1: കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, പാലക്കാട്, അങ്ങനെ വ്യത്യസ്ത ജില്ലകളിലെ ഒരു പ്രാതിനിധ്യം നമുക്ക് ഇന്നത്തെ വിജയികളിൽ കാണാനും കഴിയും.
0: നമ്മുടെ ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തയിൽ പങ്കുവച്ച ആ ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ളത് എന്നാണ് ആ ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പങ്കുവച്ച വിഷയം ഇതായിരുന്നു, നമ്മൾ കോപിക്കരുത് എന്നതായിരുന്നു ഇന്നത്തെ വിഷയം. നമുക്കറിയാം എല്ലാ അധർമ്മങ്ങളുടെയും പിന്നിൽ കോപമാണുള്ളത്. അപ്പോൾ ഈ കോപം എങ്ങനെ ഉണ്ടാകുന്നു, ദേഷ്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന ഒരു ഭയപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിൽ നിന്ന് അത് നമ്മളെന്ത് ചെയ്യും, നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതിന് ഏറ്റവും വിധേയരാകുന്നത് നമ്മുടെ മക്കളാണ്. അപ്പം നിരപരാധികളായ നമ്മുടെ മക്കളെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളും ആദ്യമായി അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന ആളുകളാണ് നമ്മുടെ മക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നന്മകളല്ലേ അവർ ആസ്വദിക്കേണ്ടത്? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ, അതായത് അകാരണമായി നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ആ ദേഷ്യം അത് ആരെയാണോ അപ്പം കാണുന്നത് അവരുടെ മേൽ തീർക്കുക, എന്നിട്ടോ അതിന് വല്ലാത്ത ഈ കോപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ആദ്യം എന്ന് പറഞ്ഞത് പിശാചാണ്, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നദാമത്താണ്, ഖേദമാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മളെക്കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയിപ്പിക്കും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിപ്പിക്കും, വിചാരിക്കാൻ പാടില്ലാത്തത് വിചാരിപ്പിക്കും. അതാണ് അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് പിശാചി എന്ന് പറയാനുള്ള കാര്യം. പിന്നെയോ ഈ ചെയ്ത പ്രവർത്തനം, ഇത് നമ്മൾ പറഞ്ഞത് ആരോടായിരിക്കും? ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത ആളോടായിരിക്കും അത് പറയുക, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആളോടായിരിക്കും നമ്മളത് ചെയ്യുക. അപ്പോൾ പിന്നീട് നമുക്കെന്ത് ചെയ്യും, ഇതൊക്കെ ഒന്ന് ആറി തണുത്ത് വരുമ്പോൾ നമുക്ക് ഖേദം നമ്മുടെ മനസ്സിൽ തോന്നും. പിന്നെ ഖേദം തോന്നിയിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായൊരു ജാഗ്രത. ഒരിക്കൽ ഒരു സംഭവം ഓർമ്മ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ വന്ന് ചീത്ത പറഞ്ഞു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. എന്നാൽ പിന്നെ വർത്തമാനം അതിര് കടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് തിരിച്ചു പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ ചെന്നപ്പോൾ പ്രവാചകൻ്റെ മറുപടി എന്താണ്? നീ മിണ്ടാതിരിക്കുന്ന സമയം അത്രയും നിനക്ക് ഒരു ഹഫലത്ത് ഉണ്ടായിരുന്നു മലക്കുകളുടെ ഭാഗത്തു നിന്ന്. പിന്നീടോ നീ തിരിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ പിന്നീട് അവിടെ പിശാച് സ്ഥാനം പിടിച്ചു. ഒരിക്കലും പ്രവാചകനും പിശാചും ഒത്തുകൂടില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ അതിൻ്റെ കാരണം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ള, നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് വൽക്യാലിമീനൽ കയ്യില്ല, ദേഷ്യമില്ലാത്തവർ എന്നല്ല, എന്നാലോ ദേഷ്യത്തെ കടിച്ചു വെക്കുന്നവർ. നമുക്ക് ദേഷ്യമുണ്ടാകും, പ്രവാചകൻ ദേഷ്യപ്പെട്ടിട്ടില്ലേ? നന്മയായ പല കാര്യങ്ങൾക്കും സഹാബത്തിനോടും അതിരൂക്ഷമായ രൂപത്തിൽ പ്രവാചകൻ്റെ മുഖം വിവരണമായി. അത് നന്മയുടെ വിഷയത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ദേഷ്യം പിടിക്കാം. എന്നാലോ ഇതൊരു ഒരു സ്വഭാവ വൈകൃതമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുക, അല്ലെങ്കിൽ പിന്നെ ദേഷ്യം വന്നാൽ പിന്നെ എന്താണ് കയ്യും കാലുമില്ലാത്ത ഒരു പ്രവർത്തനം സ്വഭാവമായിട്ട് പരിണമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്തരത്തിലുള്ള ഒരു ഒരു സ്വഭാവത്തിൽ നിന്ന്, അതായത് അകാരണമായിട്ടുള്ള ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അറിവ് കൊണ്ടും വിജ്ഞാനം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക?

ആയി ഉണ്ടായിരുന്ന ഒരു സെഷനായിരുന്നു ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ. ഏറെ ഹൃദ്യമായി തോന്നി. ഇപ്പോൾ രാവിലെ ശക്തമായ മഴയത്തും സുബഹിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള നമ്മെ പ്രചോദിപ്പിക്കുന്നതും നമ്മുടെ ശ്രോതാക്കളുടെ ആ ഒരു സജീവ സാന്നിധ്യം തന്നെയാണ്. അത് തുടരണം ഇൻഷാ അല്ലാ എന്നുകൂടി സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇന്ന് ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷനിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി, ഞങ്ങൾ രണ്ടാളുടെയും കൂടെ ടെക്നിക്കൽ ടീം അംഗങ്ങൾ തൻസീലും ഷിഹാബും മണ്ണാർക്കാടൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ലൈവ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം, വൈബ്സിലേക്ക് പ്രവേശിക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞു, ഇനി നാം വൈബ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ
1: സുഹേർ പാണ്ടിക്കാട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മോർണിംഗ് ലൈവ് ഷോ വളരെ സജീവമായിരുന്നു. ഒരുപാട് ആളുകൾ പീസ് റേഡിയോയുമായി ഫീഡ്ബാക്കൊക്കെ അയച്ച് അവരുടെ മനസ്സിലുള്ള ചിന്തകളും ആശയങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് പ്രാർത്ഥനാ വസിയത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സജീവമായ ഒരു ലൈവ് മോർണിംഗ് ഷോക്ക് ശേഷം നമ്മൾ അല്ലേ ഹനീഫ, നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കാണ്. തുടക്കം ഇൻസൈറ്റ് കൊണ്ട് തന്നെ ആരംഭിക്കാം അല്ലേ.
0: ഇന്നത്തെ ഇൻസൈറ്റിൽ സജ്ജാദ് ബിനു അബ്ദുറസാഖാണ് നമ്മോടൊപ്പം ചേരുന്നത്. വായിക്കാൻ കൽപ്പിച്ചത് ഖുർആനാണ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ലാ നബിയല്ലദീൻ അസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ വചനം തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ലോകത്തുള്ള സർവ മനുഷ്യരോടുമായി അല്ലാഹു തആലയുടെ ആദ്യത്തെ കൽപ്പന ഇഖ്റ എന്നാണ്. എന്താണ് ഇഖ്റ എന്ന അറബി പ്രയോഗത്തിന്റെ കൽപ്പനാ ക്രിയയുടെ അർത്ഥം? നീ വായിക്കുക എന്നാണ്. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ വചനം തന്നെ ഇഖ്റ, നീ വായിക്കുക. പരിശുദ്ധ ഖുർആനിൻ്റെ ചർച്ചാമണ്ഡലത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്, കേന്ദ്ര കഥാപാത്രമെന്ന് പറയുന്നത്, മനുഷ്യ

0: മനുഷ്യനാണ്. മനുഷ്യരോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. മനുഷ്യനെ അള്ളാഹു തആല ഭൂമി ലോകത്ത് ആദരിച്ച് പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു സൃഷ്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരോടായി അള്ളാഹു പറയുന്ന ആദ്യത്തെ കൽപ്പന ഇഖ്റ, നീ വായിക്കുക എന്നാണ്. നോക്കൂ, നിങ്ങൾ വായിക്കാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും ഇസ്ലാം എത്രത്തോളം മനുഷ്യനോട് ആവശ്യപ്പെടുന്നു, അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത്. അപ്പോൾ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുക എന്നതിന്, അറിവ് നേടുക എന്നതിന്, വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കുക എന്നതിന് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകി എന്ന് മനസ്സിലാകാൻ ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഖുർആനിൻ്റെ 96-ാമത്തെ അധ്യായം സൂറത്തു അലഖിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ്. അതിലൊന്നാമത്തെ വചനം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ മനുഷ്യ നീ വായിക്കുക. അപ്പോൾ വായന എന്ന് പറയുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിജ്ഞാനം നേടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം തന്നെയാണ് വായന എന്ന് പറയുന്നത്. ഇന്ന് ഡിജിറ്റൽ മീഡിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിൻ്റഡ് മീഡിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ സാധ്യതകൾ വളരെയധികം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതായത് പലപ്പോഴും പുസ്തകങ്ങൾ നമ്മൾ കയ്യിലെടുത്ത് പേജുകളെ സ്പർശിച്ച് മറിച്ച് നോക്കി വായിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അതാണ് ഒരു പ്രിൻ്റഡ് മീഡിയ റീഡിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതൊക്കെ പൊതുവേ കാലഹരണപ്പെട്ട് അല്ലെങ്കിൽ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നല്ല ഇപ്പോഴും ആ മാർഗം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വായിച്ചാലേ വായന ആകുകയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ വായനയുടെ ഒരു ശൈലിയും രീതിയും, ആത്മാവ് ഉൾക്കൊണ്ടുള്ള രീതി. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഡിജിറ്റൽ മീഡിയയിലേക്ക് നമ്മൾ മാറുമ്പോൾ പലപ്പോഴും ടാബോ ഫോണോ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിലൂടെ മാത്രം വായിക്കുന്ന, അതിലേക്ക് മാത്രം പരിമിതപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു വിഷയം അറിയാൻ വേണ്ടി താല്പര്യം കാണിക്കുമ്പോൾ ആ പുസ്തകം തേടി കണ്ടുപിടിച്ച് അത് നമ്മളതിൻ്റെ പേജുകളൊക്കെ സ്പർശിച്ച് ശ്രദ്ധിച്ച് വായിച്ച് നോക്കി അതിൽ നിന്ന് പോയിൻസുകളൊക്കെ ഉണ്ടാക്കി നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മളൊരു വിഷയം അക്വയർ ചെയ്യുമ്പോൾ, ഒരു നോളജ് നമ്മൾ നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും. അപ്പോൾ അതിന് ഖുർആൻ കൂടുതൽ മനുഷ്യനെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീ വായിക്ക്, വായിക്ക്, എങ്ങനെ വായിക്കണം? ഏതെങ്കിലും ചവറ് ലേഖനങ്ങളെക്കുറിച്ചല്ല ഖുർആൻ ഇത് പറയുന്നത്. വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്ക്. ഒരു മനുഷ്യൻ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കഴിവിനെക്കുറിച്ച് ബോധ്യപ്പെടാനുള്ള ഒരു ശ്രമം അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായും അവൻ കൂടുതൽ വിനയാന്വിതനായിത്തീരും എന്നുള്ളതാണ്. ഇത് ആത്തൈന ലുഖ്മാനൽ ഹിക്മത്ത, പരിശുദ്ധ ഖുർആൻ്റെ 31-ാം അധ്യായം സൂറത്തു ലുഖ്മാനിൻ്റെ 13-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ ധാരാളം കാര്യങ്ങൾ, ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ അല്ലാഹു തആല പറയുന്നത് ലുഖ്മാൻ അലൈഹിസ്സലാമക്ക് നാം തത്വജ്ഞാനം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു പ്രവാചകനാണോ അതല്ല, ഒരു മഹാമനീഷിയാണോ, ഒരു പണ്ഡിതനാണോ, തത്വജ്ഞാനിയാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ പണ്ഡിത ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങേയറ്റത്ത വിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന് കാണാൻ കഴിയും. ആ ലുഖ്മാൻ അലൈഹിസ്സലാമയോട് അള്ളാഹു തആല പറയുന്ന ഒരു കാര്യം എന്താണ്, വൈദ് ആത്തൈന ലുഖ്മാനൽ ഹിക്മത്ത, ലുഖ്മാൻ അലൈഹിസ്സലാമക്ക് നാം ഹിക്മത്ത് നൽകി, തത്വജ്ഞാനം നൽകി. ധാരാളം അറിവ് ലുഖ്മാൻ അലൈഹിസ്സലാമക്ക് ലഭിച്ചപ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാമയിൽ നിന്നുണ്ടായ പ്രതികരണം എന്താണ്, അനിഷ്കുർലില്ല, അള്ളാഹുവിന് നന്ദി കാണിക്കുക. വമൻ യഷ്കുറു ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, ആര് നന്ദി കാണിച്ചോ അവൻ അവൻ്റെ സ്വന്തത്തിന് തന്നെയാണ് നന്ദി കാണിക്കുന്നത്, സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാം അവിടെ വിജ്ഞാനം കൂടുതൽ ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ പ്രതികരണം എന്താണ്, പ്രപഞ്ചത്തിൻ്റെ ഗണിത ബന്ധങ്ങൾ മുഴുവൻ നാം നിർദ്ധരിച്ചെടുത്തിരിക്കുന്നു എന്ന അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങളല്ല ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ദൈവത്തിൻ്റെയോ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെയോ ആവശ്യം നമുക്കില്ല, പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം അറിയാൻ നമുക്ക് ന്യൂട്ടൻ്റെ 3 ചലന സിദ്ധാന്തങ്ങൾ അറിയാൻ കഴിഞ്ഞതോടുകൂടി സാധിച്ചു, അതുകൊണ്ട് ഇനിയൊരു ദൈവത്തിൻ്റെ ആവശ്യമേ നമുക്കില്ല എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. അത്തരം ആളുകളെപ്പോലെയാണോ? അല്ല, വിജ്ഞാനം കൂടുതൽ ലഭിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ വിനയാന്വിതനായിത്തീർന്നു, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവനായിത്തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ശാസ്ത്ര വിഷയങ്ങൾ വായിക്കുകയാണെങ്കിലും ചരിത്ര വിഷയങ്ങൾ വായിക്കുകയാണെങ്കിലൊക്കെ വളരെ നല്ല രീതിയിലൂടെയാണ് നമ്മുടെ ശൈലിയും രൂപവും ഭാവവും ഒക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഒരുപാട് നല്ല ഉപകാരപ്രദമായ അറിവ് നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭിച്ചാൽ പിന്നീട് നമ്മളിൽ നിന്നുണ്ടാകേണ്ട അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കണം? നമ്മൾ അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് നിരന്തരം പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്, വായിക്ക്, പഠിക്ക്, ഗവേഷണം ചെയ്യ്, ചിന്തിക്ക്. ചിന്തിക്കാൻ പറയുന്ന മേഖലകളിൽ ചിന്തിക്കാൻ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഫല യംദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തിൻ്റെ നേർക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. വ ഇല സമാഇ കൈഫ റുഫിയത്ത്, ആകാശത്തിൻ്റെ നേർക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. വ ഇലൽ ജിബാലി കൈഫ നുസിബത്ത്, പർവ്വതത്തിൻ്റെ നേർക്ക് നോക്കുന്നില്ല അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. വ ഇലൽ അർളി കൈഫ സുത്തിഹത്ത്, ഭൂമിയിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെ വിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഓരോന്നും പറഞ്ഞിട്ട് ചിന്തിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. ഖുറാൻ്റെ 58-ാം അധ്യായം ഹോഷിയ സൂറത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. അപ്പം ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനൊക്കെ ഖുറാൻ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമല്ല, ചിന്തിക്കാതിരിക്കുന്നതിനെ നഖശിഖാന്തം എതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഖുറാൻ്റെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലൊരു വചനം കാണാം. വലഖദ് ദറഇനാലി ജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബും ലാ യഫ്ഖഹൂന ബിഹ. അപ്രകാരം മനുഷ്യരിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും ബഹുഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറക്കുക തന്നെ ചെയ്യും. അവർ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടാനുള്ള കാരണം എന്താണ്? അവർക്ക് അള്ള ഹൃദയം കൊടുത്തു, ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല. കണ്ണുകൾ കൊടുത്തു, കാണേണ്ടത് കണ്ടില്ല. കാതു കൊടുത്തു, കേൾക്കേണ്ടത് കേട്ടില്ല. ഉലായിക്കൽ അൻആം, അവർ കന്നുകാലികളെപ്പോലെയാണ്. എന്നിട്ട് അള്ള തിരുത്തുകയാണ്, അല്ല കന്നുകാലികളെപ്പോലെയാണ് അവരെ പറയാൻ പറ്റില്ല, അതിനേക്കാൾ അധപ്പതിച്ചവരാണ്. ബൽഹും അവല്ല് ഉലായിക്കഹുമുൽ ഗാഫിലൂൻ, അതാണ് അതിൻ്റെ മർമ്മം. അവർ അശ്രദ്ധാലുക്കളാണ്. ഈ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഞാനെന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും നമ്മൾ നിരീശ്വര ചിന്താഗതിക്കാരായ, നാസ്തിക ചിന്താഗതിക്കാരായ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അവരിൽ ഇടപെട്ട് സംസാരിക്കുന്ന അത്തരം ചിന്താഗതിക്കാരായ ആളുകളിൽ നിന്നുണ്ടാകുന്ന ചില സമീപനങ്ങളുണ്ട്. അതിലൊരു വിഭാഗം ആഗ്നോസ്റ്റിസിസത്തിൻ്റെ ആളുകളാണ്. ആഗ്നോസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ആജ്ഞേയതാവാദം എന്നാണ് അർത്ഥം. ആഗ്നോസ്റ്റിക്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഉണ്ടാവണ്ട, അത്തരം ചിന്തയാണ്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങളതൊന്നും ബാധിക്കില്ല എന്നാണ്. ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ നിങ്ങളുടെ റൂമിൽ കിടന്നുറങ്ങി, നിങ്ങൾ നിങ്ങളുടെ റൂമിൽ, സ്ലീപ്പിംഗ് റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ, സ്വപ്നമൊന്നുമല്ല, റിയലാണ്, കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ നിങ്ങളിരിക്കുന്നത് ഒരു വലിയ ഒരു ബോയിങ് വിമാനത്തിലാണെന്ന് വിചാരിക്കുക. ഒരു വലിയ ബോയിങ് വിമാനത്തിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ നിങ്ങളിങ്ങനെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ആശ്ചര്യപ്പെടൂലേ, എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഉറങ്ങിക്കിടന്ന ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതും ഈ ബിസിനസ് ക്ലാസ്സിൽ. അപ്പം ഞാൻ എവിടുന്ന് ടിക്കറ്റ് എടുത്തു? ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാണ്? സ്വാഭാവികമായിട്ട് ചിന്തിക്കൂലേ, ഉമ്മാൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന നമ്മൾ ഭൂമിലോകത്തേക്ക് വരുന്നു, എന്നിട്ട് നമ്മളിതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എങ്ങനെങ്കിലുമൊക്കെ മുന്നോട്ട് പോയാൽ മതി എന്നാണോ? അല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? എന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ ഈ നാട്ടിൽ ആരാണ് ജനിപ്പിച്ചത്? എൻ്റെ ചർമ്മവും എൻ്റെ രൂപവും ഇങ്ങനെ ആക്കിയത് ആരാണ്? എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെയും ലക്ഷ്യം എന്താണ്? ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി, അല്ലതല്ല ഈ ഭൂമിയിൽ മരിച്ചു പോയി മണ്ണോട് ചേരുമോ? ഇനി അതല്ല, ഇതിൽ നിന്നെല്ലാം ഒരു റിസറക്ഷൻ ഉണ്ടോ, ഒരു പുനരുദ്ധാരണമുണ്ടോ, ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കൂലേ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ ചിന്തിക്കണ്ടേ? അതല്ലേ ഏറ്റവും അതിൻ്റെ അനിവാര്യത എന്ന് പറയുന്നത്. കാരണം ഇങ്ങോട്ട് വന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇവിടെ വന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്നോസ്റ്റിക്കുകളായ ആൾക്കാരിങ്ങനെ ചിലപ്പോൾ രംഗപ്രവേശനം ചെയ്യും. അവർ പലപ്പോഴും ഒരു കാര്യവും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ നന്നായിട്ട് നല്ല രീതിയിൽ വായനക്കും പഠനത്തിനും ചിന്തക്കൊക്കെ മുന്നോട്ട് വരുമ്പോൾ അവൻ ചിന്തിക്കേണ്ട അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാനീ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന ദർശനം, ദൈവീക ദർശനം, മനുഷ്യനോട് നിരന്തരം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നിരന്തരം വായിക്കണം, പഠിക്കണം. എവ്രി റീഡേഴ്സ് ആർ ലീഡേഴ്സ് എന്നാണ്. ഏതൊരു വായനക്കാരനും ലീഡേഴ്സ് ആയിരിക്കും. ഇനി എവറി ലീഡേഴ്സ് ആർ റീഡേഴ്സാണ്. ഏതൊരു നേതാക്കന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വായനക്കാരായിരിക്കും. അപ്പോൾ എ ഹൗസ് വിത്തൗട്ട് ബുക്സ് ലൈക്ക് എ ബോഡി വിത്തൗട്ട് സോൾ എന്ന് പറയാറുണ്ട്. എ ഹൗസ് വിത്തൗട്ട് ബുക്സ്, ബുക്കുകളില്ലാത്ത ഒരു വീട് എന്ന് പറയുന്നത് എ ബോഡി വിത്തൗട്ട് സോൾ, ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്, മയ്യത്തിന് സമാനമായിരിക്കും, നിർജീവാവസ്ഥയ്ക്ക് സമാനമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വിജ്ഞാനം കരഗതമാക്കാൻ, കരസ്ഥമാക്കാൻ, അത് നേടിയെടുക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. മനുഷ്യനോട് വായിക്കാൻ ആവശ്യപ്പെട്ടത് ഖുർആനാണ്. വായനയുടെ ലോകത്തേക്കുള്ള മിഴികൾ തുറക്കാനും വാതിലുകൾ തുറന്നിടാനും കിളിവാതിലുകൾ തുറന്ന് അതിലൂടെ പ്രവേശിക്കാനും മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ഇസ്ലാമാണ്, ഖുർആനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ ദൈവിക കൽപ്പനയെ ശിരസാവഹിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറാ. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഉയർന്ന ചിന്തകൾ നൽകിക്കൊണ്ടാണ് സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖിൻ്റെ സംസാരം ഇവിടെ നിർത്തിവെച്ചത്. അനീഫ്ക, നമുക്കൊക്കെ അറിയാവുന്ന പോലെ ശരിക്കും ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെയാണല്ലോ. അപ്പോഴാണ് ശരിയായ ഇസ്ലാം മനസ്സിലാവുന്നത്. വിമർശനങ്ങളിലൂടെ മാത്രം ഇസ്ലാമിനെ കണ്ടു വായിക്കുന്നവർ, പഠിക്കുന്നവർക്ക് നല്ലൊരു തിരിച്ചറിവാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഇൻസൈറ്റ് അല്ലേ?
2: തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ഖുർആൻ വായിക്കാൻ പറഞ്ഞതും ഖുർആൻ വായിച്ചാലുമാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ മാറ്റാൻ കഴിയുള്ളൂ. മനുഷ്യൻ്റെ എല്ലാ പുരോഗതിയുടെയും ഉറവിടം വായനയായിരുന്നല്ലോ. അപ്പോൾ വായിക്കാൻ കൽപ്പിച്ചത് ഖുർആനാണ് എന്ന വിഷയത്തിൽ ഇന്ന് അബ്ദുൾ റസാഖ് നമ്മോടൊപ്പം ചേർന്നു.
1: നിങ്ങളിപ്പോ ഇൻസൈറ്റ് കഴിഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുക തോന്നുന്നുണ്ട്.
2: അതെ,
1: ഒരു പാട്ടൊക്കെ ആവല്ലേ?
2: പിന്നെന്താ, ഒരു കുളിർത്തന്നൽ സ്വരത്തിലേക്ക് പ്രവേശിക്കുന്നു.

0: നാം ഇതുവരെ കേട്ടത് പിസ്രഡിയോ സ്വരം. സ്വരത്തിൽ വളരെ നല്ല ഒരു ഇമ്പമാർന്ന ഗാനം നാം കേട്ടു. ഇനി ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. പിസ്രഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് പ്രവേശിക്കുന്നു.
1: ആരോഗ്യ വിചാരം പലപ്പോഴേ നമുക്കെല്ലാം വേണമല്ലോ, ശരിയായി നല്ലൊരു ആരാധനകൾ നടത്താൻ, അതുപോലെ തന്നെ നമുക്ക് കുറേ ദൗത്യങ്ങൾ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ വൃത്തിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു
0: ആരോഗ്യം വേണം.
1: അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പീസ് റേഡിയോ നടത്തുന്ന ഓരോ പ്രോഗ്രാമുകളും അനീഫ്ക ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ പെട്ടെന്നൊരു മരുന്നിലേക്ക് പോകാതെ എങ്ങനെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ കഴിയും? പ്രതിരോധമാണ് മരുന്നിനേക്കാൾ നല്ലത് എന്ന ചിന്ത ഉണർത്തുന്ന ഒരുപാട് നല്ല പ്രോഗ്രാമുകളായിട്ടാണ് ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്ത, അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആരോഗ്യ വിചാരത്തിലേ,
0: അതെ,
1: യെസ്.
0: തൈറോയിഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ എൻ്റെ കൂടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിംനാസ് അഹമ്മദ്. അദ്ദേഹം MD MRCP UK FRCP ഡിഗ്രി ഹോൾഡർ കൂടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ തൈറോയ്ഡ് രോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ജിംനാസ് സാറോട് ചോദിക്കാം. സാറെ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, ഈ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഒന്ന് വിശദീകരിക്കാമോ എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നുള്ളത്?
3: കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഒരു ചിത്രശലഭം പോലെ ചേർന്നിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം നിയന്ത്രിച്ച് ശരീരത്തിന് ആവശ്യമായ അളവിൽ മാത്രം ഹോർമോൺ പുറപ്പെടുവിക്കുന്നത് തലച്ചോറിനുള്ളിലെ ഹൈപ്പോതലാമസിൻ്റെയും പിറ്റുറ്ററി ഗ്രന്ഥിയുടെയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും കൃത്യമായ പ്രവർത്തനം മൂലമാണ്. ഇതിന് ഹൈപ്പോതലാമോ പിറ്റുറ്ററി തൈറോയ്ഡ് ആക്സിസ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഗ്രന്ഥികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ശരീരത്തിലെ പ്രധാന അവയവങ്ങളെല്ലാം പ്രവർത്തനങ്ങളെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോണുകൾ സ്വാധീനിക്കുന്നുണ്ട്. വളർച്ചയെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അതിപ്രധാന ഹോർമോണുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീര താപം നിയന്ത്രിക്കുന്നതോടൊപ്പം കോശങ്ങളുടെ വളർച്ചയെയും വിഘടനത്തെയും നിയന്ത്രിക്കുന്നു. കൂടാതെ ഹൃദയം, കിഡ്നി, സ്കിൻ, ബ്രെയിൻ, കരൾ തുടങ്ങിയ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും തൈറോയ്ഡ് ഹോർമോൺ അനിവാര്യമാണ്.
2: തൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: തൈറോയ്ഡ് ഗ്രന്ഥി മൂന്ന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ട്രൈ ഹൈഡോ തൈറോനിൻ അതായത് T3, ടെട്രാ ഹൈഡോ തൈറോനിൻ അതായത് T4, കാൽസിറ്റോണിൻ. ഇതിൽ കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ രക്തത്തിലെ കാൽഷ്യം ലെവൽ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്.
2: ഇത് ഈ തൈറോയ്ഡ് ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ?
3: തൈറോയ്ഡിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ മൂലം ഹോർമോണിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. കൂടാതെ തൈറോയ്ഡിന് വീക്കം അതായത് ഗോയിറ്റർ വരാം, മുഴകൾ രൂപപ്പെടാം, ചില മുഴകൾ ക്യാൻസറാകാം. സാധാരണ കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്, അതായത് തൈറോയ്ഡിൻ്റെ അളവ് ഹോർമോൺ പ്രൊഡക്ഷൻ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം.
2: സാധാരണയായി തൈറോയ്ഡ് രോഗങ്ങൾ കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ?
3: സ്ത്രീകളെയും പുരുഷന്മാരെയും തൈറോയ്ഡ് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. എങ്കിലും സ്ത്രീകളിൽ തൈറോയ്ഡ് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: സ്വാഭാവികം കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്. ഇനി തൈറോയ്ഡ് രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ സാർ?
3: തൈറോയ്ഡ് രോഗങ്ങൾക്ക് പലതിനും പാരമ്പര്യവുമായി ഏറെ ബന്ധമുണ്ട്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മക്കൾക്കും തൈറോയ്ഡ് രോഗമുണ്ടാകും. അയോഡിൻ കുറവ്, ഓട്ടോമിൻ ഡിസോർഡർ അതായത് ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുക, പിറ്റുറ്ററി ഗ്രന്ഥിയുടെ തകരാറ് മൂലവും തൈറോയ്ഡ് ഹോർമോൺ കുറവ് വരാം. ഓപ്പറേഷൻ ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റിയാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാം. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടും പലതരം ഇൻഫെക്ഷൻ കൊണ്ടും തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകും.
2: ഈ തൈറോയിഡിനെ നമ്മൾക്കറിയാം ഹൈപ്പോതൈറോയിഡിസം എന്ന് അറിയപ്പെടാറുണ്ട്. എന്താണ് ഹൈപ്പോതൈറോയിഡിസം?
3: തൈറോയ്ഡ് രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്. ഹോർമോണുകളുടെ അളവിൽ കുറവ് വരുമ്പോൾ ശരീരം തടിക്കുക, തണുപ്പ് സഹിക്കാൻ പറ്റാതാവുക, ക്ഷീണം, വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, ക്രമം തെറ്റിയ ആർത്തവം, ഗർഭമലസൽ, വിഷാദം തുടങ്ങിയവ കാണാറുണ്ട്. ചില രോഗികളിൽ ബി പി കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും ചെയ്യാം.
2: സ്വാഭാവികമായിട്ടും ഹൈപ്പോ തൈറോയിഡിസം പോലെ തന്നെയാണല്ലോ ഹൈപ്പർ തൈറോയിഡിസം, അതിനെ ഒന്ന് വിശദീകരിക്കാമോ?
3: ഹൈപ്പർ തൈറോയിഡിസം എന്ന കണ്ടീഷൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. അതുമൂലം തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കൂടും. അമിത വിയർപ്പ്, മുടികൊഴിച്ചിൽ, കണ്ണുകൾ പുറത്തേക്ക് തള്ളിക്കൽ, ഭാരം കുറയൽ, ചൂട് സഹിക്കാനുള്ള ബുദ്ധിമുട്ട്, ഹൃദയമിടിപ്പ് കൂടുക, ചർമ്മം സോഫ്റ്റ് ആവുക, അബോഷനുണ്ടാവുക, കാരണമറിയാത്ത നീണ്ടു നിൽക്കുന്ന പനി എന്നിവയും കാണാം.
2: ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികളിൽ കാണുന്നതാണ്. ഇനി തൈറോയിഡൈറ്റിസ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
3: തൈറോയ്ഡ് കോശങ്ങൾക്ക് സംഭവിക്കുന്ന നാശം മൂലം ഹോർമോണുകൾ ഒന്നിച്ച് രക്തത്തിലേക്ക് പുറന്തള്ളുന്ന അവസ്ഥയാണ് തൈറോയിഡൈറ്റിസ്. ആദ്യഘട്ടത്തിൽ രക്തപരിശോധനയിൽ പുറന്തള്ളപ്പെട്ട ഹോർമോണുകൾ ഹൈപ്പർ തൈറോയിഡിസം പോലെ റിസൾട്ട് തരുമെങ്കിലും അത്തരം രോഗികളിൽ കൊടുക്കുന്ന ചികിത്സകൾ ഈ അസുഖത്തിന് പലപ്പോഴും ആവശ്യമുണ്ടാകാറില്ല. ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള, അതായത് സിംറ്റമാറ്റിക് ചികിത്സ മാത്രമേ ഇതിന് ആവശ്യമുണ്ടാകാറുള്ളൂ. ഇത്തരം രോഗികളിൽ കാര്യമായിട്ടുള്ള അസുഖലക്ഷണങ്ങളൊന്നും കാണാറില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി പഴയതുപോലെ പ്രവർത്തനം തുടങ്ങുകയും ഹോർമോൺ ലെവൽ നോർമലായി വരികയും ചെയ്യും. എന്നാൽ ചുരുക്കം ചിലരിൽ തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തനക്ഷമത വീണ്ടെടുക്കാതെ ഹൈപ്പോ തൈറോയിഡിസമായി മാറും. അത്തരക്കാർ സ്ഥിരമായി തൈറോക്സിൻ മരുന്ന് കഴിക്കേണ്ടി വരും.
2: സാധാരണയായിട്ട് തൈറോയ്ഡ് രോഗം വരിക എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മുഴകൾ കാണപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന ഈ മുഴകളെക്കുറിച്ചൊന്ന് പറയാമോ?
3: അടുത്ത പ്രധാന അസുഖമാണ് തൈറോയ്ഡ് ഗ്രന്ഥികളിലുണ്ടാകുന്ന പലതരം മുഴകൾ. പല മുഴകളും ബിനൈൻ ആണ്, അതായത് ക്യാൻസർ അല്ല, നോൺ ക്യാൻസറസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊളോയിഡ് ഗോയിറ്റർ. എന്നാൽ ചിലത് ക്യാൻസർ മുഴകളാകാം, അതുകൊണ്ട് തന്നെ ഇത് നിസാരമാക്കരുത്. മുഴകൾ വലുതാണോ ചെറുതാണോ എന്നതല്ല, ഏത് തരത്തിൽപ്പെട്ടതാണ് എന്നതാണ് പ്രധാനം. മുഴകളുടെ കാരണങ്ങൾക്കനുസരിച്ച് ചികിത്സയിലും മാറ്റങ്ങളുണ്ട്. അതിനാൽ തന്നെ തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും FNAC, അതായത് നീര് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യുകയും വേണം. ചിലപ്പോൾ ഈ മുഴകൾ ഇവാലേഷന് വേണ്ടി സിൻഡിഗ്രാം അഥവാ റേഡിയോ ന്യൂക്ലൈഡ് സ്കാനിങ്, CT സ്കാനിങ്, പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അതായത് PET സ്കാനിങ് എന്നീ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്ന് കണ്ടാൽ തന്നെ പിന്നീട് വീണ്ടും പരിശോധിക്കേണ്ടതാണ്. രക്തം ടെസ്റ്റ് ചെയ്തുകൊണ്ട് കഴുത്തിലെ മുഴകളെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ രക്തപരിശോധനയുടെ കൂടെ മറ്റു ടെസ്റ്റുകളും ചെയ്യണം. തൈറോയിഡിനോടനുബന്ധിച്ച അസുഖങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ തൈറോയിഡിലെ മുഴകളും അർബുദങ്ങളും മറ്റു അസുഖങ്ങളും എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതും മാറ്റാവുന്നതുമാണ്.
2: സാർ, ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: ചിലതരം തൈറോയിഡൈറ്റിസ് മൂലമുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം ഒഴികെ മറ്റു കാരണങ്ങൾ മൂലമുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം, ജീവിതകാലം മുഴുവൻ തുടർച്ചയായി തൈറോക്സിൻ ഗുളിക കഴിക്കണം. തൈറോക്സിൻ ഗുളിക പല ഡോസുകളിലും ലഭ്യമാണ്. ശരിയായ അളവിൽ മരുന്ന് കഴിച്ചാൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് TSH നോർമലായി വരും. നോർമൽ TSH കണ്ടാൽ ഉടൻ മരുന്ന് നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് അതേ അളവിൽ തുടർന്ന് കഴിക്കുകയാണ് വേണ്ടത്. തൈറോക്സിൻ ഗുളികൾക്ക് എടുത്തു പറയത്തക്ക സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. TSH നോർമൽ ആവുന്നവരേക്ക് 1.5 മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിച്ച് വേണ്ട ഡോസ് എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. TSH നോർമലായി കഴിഞ്ഞാൽ അതേ അളവിൽ മരുന്ന് തുടരണം. പിന്നീട് 4-5 മാസത്തിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ മതി. തൈറോക്സിൻ ഗുളിക വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. പരിശോധനയ്ക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഗുളിക കൃത്യമായി കഴിക്കണം. മരുന്ന് തീർന്ന കുറേ ദിവസം കഴിഞ്ഞ് രക്തപരിശോധനയ്ക്ക് ചെന്നാൽ പലപ്പോഴും ഡോക്ടർക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ജന്മനാ ഉള്ള തൈറോയ്ഡ് ഹോർമോൺ കുറവ് കണ്ടുപിടിക്കപ്പെട്ട ഉടനെ ചികിത്സ തുടങ്ങണം. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ അവർക്കും വളരാൻ കഴിയും.
2: ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാരീതികളെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാരീതികൾ ഒന്ന് പറയാമോ?
3: ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ പോലെ അത്ര എളുപ്പമല്ല. പലതരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. തൈറോയ്ഡ് ഹോർമോൺ നിർമ്മാണം കുറയ്ക്കുന്ന മരുന്ന് കഴിക്കലാണ് സാധാരണ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ചികിത്സാ രീതി. അതായത് തൈറോയ്ഡിൻ്റെ ഹോർമോൺ അളവ് കുറയ്ക്കുന്ന ഗുളിക കഴിക്കുക. ഗുളിക കഴിച്ചിട്ട് തൈറോയ്ഡ് ഹോർമോൺ കുറയ്ക്കുന്നു. രണ്ടാമതായി സർജറി ചെയ്യുക, തൈറോയ്ഡ് ഗ്രന്ഥി മുഴുവനായോ ഭാഗികമായോ എടുത്തു കളയുന്ന രീതി. മൂന്നാമതായി റേഡിയോ അയഡിൻ ചികിത്സയാണ്, റേഡിയോ ആക്റ്റീവ് അയഡിൻ മരുന്ന് കൊടുത്ത് തൈറോയ്ഡ് കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന ചികിത്സയാണിത്. പ്രഗ്നൻ്റ് ലേഡീസിനും യങ് ലേഡീസ് അതായത് ഗർഭധാരണത്തിന് സാധ്യത ഉള്ളവരിലും ഈ ചികിത്സ ചെയ്യാൻ കഴിയില്ല. ഈ മൂന്ന് പ്രധാന രീതികളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ചികിത്സ.
2: ഗർഭകാലത്തുണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസം രോഗികൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്?
3: അടുത്തൊരു പ്രധാന പ്രശ്നമാണ് ഗർഭകാലത്തുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ. കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് തൈറോയ്ഡ് ഹോർമോൺ കൂടിയേ തീരൂ. ശിശുവിൽ ജന്മനാ കാണുന്ന ബുദ്ധിമാന്ദ്യത്തിൻ്റെ ഒരു പ്രധാന കാരണം ഗർഭകാലത്ത് അമ്മയുടെ തൈറോയ്ഡ് ഹോർമോണിലുള്ള അളവ് കുറയുന്നതാണ്. പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസങ്ങളിൽ കുഞ്ഞിന് തൈറോയ്ഡ് ഹോർമോൺ ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. ഗർഭിണിയിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഗർഭസ്ഥ ശിശുമരണം, മാസം തികയാതെ പ്രസവം, പ്രസവാനന്തര രക്തസ്രാവം തുടങ്ങിയവക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വളരെ റെഗുലറായിട്ട് തന്നെ തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഗർഭസമയത്ത് തൈറോയ്ഡിന് മരുന്ന് കഴിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എല്ലാ രോഗികളും ചോദിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. നിയന്ത്രണ വിധേയമല്ലാത്ത തൈറോയ്ഡ് രോഗമാണ് കുഞ്ഞിനെ പ്രതികൂലമായി ബാധിക്കുക. ഹൈപ്പോ തൈറോയിഡിസത്തിന് ഉപയോഗിക്കുന്ന തൈറോക്സിൻ ഗുളിക ഗർഭിണികളിൽ പൂർണ്ണ സുരക്ഷിതമാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സ്ത്രീകൾ നേരത്തെ തന്നെ തൈറോയ്ഡ് രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. പ്രഗ്നൻ്റ് ആയാൽ റെഗുലറായി ടെസ്റ്റ് ചെയ്യണം.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ചാണ്. ചർച്ചയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിംനാസ് അഹമ്മദാണ്. അദ്ദേഹത്തിനും ശ്രോതാക്കൾക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരുപാട് ആശങ്കകൾ അകറ്റാൻ ഈ ഒരു പ്രോഗ്രാം ഏറെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. ഇവിടെ തൈറോയിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പല ഗർഭിണികളാവട്ടെ, അതല്ലാതെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രായഭേദമന്യേ കണ്ടു വരുന്ന തൈറോയിഡിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. ചിലർക്കൊക്കെ തുടക്കത്തിലേത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചികിത്സകളില്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു തിരിച്ചറിവായിരുന്നു
0: ആരോഗ്യ വിചാരം. ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു, പ്രാർത്ഥനാ പഠനം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി അല്ലേ അനീഫ് ഖാൻ, നമ്മളിങ്ങനെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് നമുക്ക് പലപ്പോഴും അങ്ങനെ എന്താ പറയുക, നിസ്കരിക്കുന്ന സമയത്ത് പലരും ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ഓർമ്മപ്പെടുത്താറൊക്കെ ഉണ്ട്. അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിൽ ഇന്നെ പ്രാർത്ഥന ചൊല്ലണം കേട്ടോ എന്നൊക്കെ, അപ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക ഇതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
0: പലർക്കും മൂന്നാമത്തെ തക്ബീറിലുള്ള പ്രാർത്ഥനകൾ അറിയില്ല, പലരും അങ്ങനെ പങ്കുവെക്കാറുണ്ട്. ഫാത്തിഹയും അതുപോലെ തന്നെ സ്വലാത്തും എല്ലാവരും അറിയാം, പക്ഷെ മൂന്നാമത്തിനെന്ത് ചൊല്ലണം അല്ലെങ്കിൽ അത്രയും ദീർഘമായത് ചൊല്ലണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് എങ്കിൽ പോലും നാം അത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം 7 ഇന്ന് നാം കേൾക്കുന്നത്.
1: അർത്ഥസഹിതം പഠിക്കുമ്പോൾ നമുക്ക്
0: മനസ്സിലാവും. അതെ, ഇപ്പം അള്ളാഹു ഗഫൂർ ലഹു എന്ന് പറയുമ്പോൾ അല്ലേ, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കണേ, അതാണ് മനസ്സ് തട്ടിയിട്ടാണ് പറയുന്നത്. മറ്റത് എന്തോ ഒരു കാര്യം പറഞ്ഞു പോകുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ബഹുമാനനായ സഫീർ അൽ ഹിക്കിമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രാർത്ഥനയിലേക്ക് പോകാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ജനാസ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചത്. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗം ഒന്ന് മുഴുവൻ ഞാൻ ആവർത്തിക്കാം. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വഅഫിഹി വഅഫു അൻഹു وأكرم نزله ووسع مدخله وغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه. ഇനി അതിൻ്റെ ബാക്കി ഭാഗം ഇപ്രകാരമാണ്. وأدخله الجنة وأعذه من عذاب القبر ومن عذاب النار وأدخله الجنة وأعذه من عذاب القبر ومن عذاب النار ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബരി വമിൻ അദാബിന്നാർ. ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. വഅദ്ഖിൽഹു അദ്ഖിൽഹു ഖ എന്ന അക്ഷരമാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഅദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവെ ഇദ്ദേഹത്തെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. വഅദ്ഖിൽഹുൽ ജന്ന വഅഇദുഹു അവിടെ അ ഇ എന്നാണ്. ആദ്യത്തേത് ഹംസയാണ്, അ എന്നതാണ്. രണ്ടാമത് ആക്ക് ശേഷം ഐനിന് കസറാണ്, അഇ. അഇദുഹു എന്നതിന് ആയുദുഹു എന്നല്ല, അല്ലെങ്കിൽ അഇദുഹു എന്നുമല്ല, അഇ. അത് തെറ്റാൻ സാധ്യതയുള്ള ഉച്ചാരണമാണ്. അയിനാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഅഇദുഹു അഇദ്, ആ ഐനിന് ശേഷം ദാലാണ്, പുള്ളിയുള്ള ദാൽ, ദാലിന് ശേഷമുള്ള അക്ഷരം. അത് സായല്ല, ദാലുമല്ല, അഇദുഹു എന്നുമല്ല, അഇസുഹു എന്നുമല്ല, അഇദുഹു അഊദു ബില്ലാഹി എന്ന് നമ്മൾ പറയുന്ന അഊദു ആണ് ഇവിടുത്തെ അഇദ്. അല്ലാഹുവേ അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തേണമേ, അഇദുഹു നീ മോചനം നൽകണമേ, മോക്ഷം നൽകണമേ, രക്ഷപ്പെടുത്തേണമേ. മിൻ അദാബിൽ ഖബർ, മിൻ അദാബിൽ ഖബർ, അദാബ് എന്നിടത്തും അഇദ് എന്ന് പറയുന്ന അതേ രൂപത്തിൽ ഐനും ദാലുമാണുള്ളത്. നമ്മൾ അദാബ് എന്നൊക്കെ, അല്ലെങ്കിൽ അദാബ് എന്നും അദാബ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ശിക്ഷ എന്നാണ് അതിൻ്റെ അർത്ഥം. അദാബ് എന്നതാണ് ശരിയായ ഉച്ചാരണം. അദാബിൽ ഖബരി, ഖബർ എന്നത് ആദ്യത്തെ ഖാഫാണ്, പിന്നീട് ബാ ഇനി കസറാണ്. അത് ഖബരി എന്നോ കബിരി എന്നോ അല്ല, ഖബർ എന്നത് ബാഇന് കസറാണ്. അതും ശ്രദ്ധിക്കേണ്ട ഉച്ചാരണമാണ്. വഅഇദുഹു, അല്ലാഹുവേ നീ രക്ഷ നൽകണമേ അദ്ദേഹത്തിന്, മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ നീ രക്ഷ നൽകണമേ. വമിൻ അദാബിന്നാർ, അദാബ് അവിടെയും ഐനും ദാലുമാണ്, അദാബ്. വമിൻ അദാബിന്നാർ, നരകശിക്ഷയിൽ നിന്നും അല്ലാഹുവേ നീ രക്ഷ നൽകണമേ എന്നാണ്. അപ്പോൾ വഅദ്ഖിൽഹുൽ ജന്ന, അല്ലാഹു അദ്ദേഹത്തെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വഅഇദുഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷ നൽകണമേ. വമിൻ അദാബിന്നാർ, നരകശിക്ഷയിൽ നിന്നും അല്ലാഹുവേ നീ അദ്ദേഹത്തിന് രക്ഷ നൽകണമേ എന്നാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ നീ അദ്ദേഹത്തിന് രക്ഷ നൽകുകയും ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഈ ഭാഗത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രാർത്ഥനാ ഭാഗം ഉച്ചരിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ട് എൻ്റെ കൂടെ ഉച്ചരിക്കണം. വഅദ്ഖിൽഹുൽ ജന്ന വഅഇദുഹു മിൻ അദാബിൽ ഖബരി വമിൻ അദാബിന്നാർ വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബരി വമിൻ അദാബിന്നാർ. അപ്പോൾ ഈ പ്രാർത്ഥന പരിപൂർണമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാനൊരിക്കൽ കൂടി തുടക്കം മുതൽ അവസാനം വരെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് എൻ്റെ കൂടെ ഉച്ചരിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സിഉ മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹി മിനൽ ഖതായ കമാ നഖ قيت الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر ومن عذاب النار ان شاء الله ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ബാറക്കല്ലാഹു ഫീക്ക്, ജസാകുമുല്ലാഹു ഖൈറ. പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഒരു കുറച്ച് ഭാഗമായിരുന്നു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അർത്ഥസഹിതം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ ശ്രോതാക്കൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു കൂടുതൽ ആരാധനകൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. ഇനി കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്, പൂമരത്തണലിൽ.
1: യെസ്, ഈ ഒരു പൂമരത്തിന്റെ തണലിൽ ഇന്ന് ആരാണ്?
0: അൽഫഹദ് പൂന്തുറയാണ്.
1: കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ്.
0: അതെ. നമസ്കരിക്കുന്നവരെ, നിങ്ങൾക്ക് സന്തോഷം എന്നാണ് ഇന്നത്തെ പൂമരത്തണലിൽ. അപ്പൊ നിസ്കാരത്തിന്റെ ഒരു സന്തോഷം
1: അല്ലേ? പരലോകത്ത് പഠിച്ചവന് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ആദ്യം നമ്മളോട് ചോദിക്കുക
0: നിസ്കാരം.
1: അതുള്ളവർ
0: രക്ഷപ്പെട്ടു എന്നാണ് നബി
1: പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളൊരു എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോഴേ ഫസ്റ്റ് ചോദിക്കുക ഹാൾ ടിക്കറ്റ് ആണല്ലോ. ഹാൾ ടിക്കറ്റ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റില്ല.
0: മുവഹിദായ ഒരു മനുഷ്യന് നിസ്കാരം ഉണ്ടെങ്കിൽ, ഇനി വേറെ അമലുകളൊന്നും ഇല്ലെങ്കിൽ, നിസ്സാരാക്കാനല്ല പക്ഷെ അവന് പ്രതീക്ഷിക്കാനുണ്ട് എന്നാണ് അല്ലേ?
1: അപ്പോൾ നമ്മളെ മക്കളൊക്കെ മുതിർന്നവരേതായാലും അത് മനസ്സിലാക്കിയ ദിവസം മുതൽ അവർ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും. നമ്മളെ കുട്ടികളൊക്കെ ഇപ്പം തന്നെ പഠിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് പീസ് റേഡിയോയിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ?
0: അതൊരു പ്രധാനപ്പെട്ട നിങ്ങൾ പറഞ്ഞ വാക്കിലാ കാര്യമുണ്ട്, മനസ്സിലാക്കിയത് മുതലാണ് ചെയ്യുക. ഇപ്പം നമ്മളൊക്കെ സുബൈക്ക് ഈ അലാറം വെച്ച് എണീക്കണം അത്രയും നല്ല തൊക്കോടും മഴയത്തും തണുപ്പത്തൊക്കെ നമ്മളത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടു, അപ്പോൾ അതൊന്ന് പറയാ വിചാരിച്ചു. ഒരാൾ ഒരു യൂറോപ്യനാണ്. അപ്പോൾ അയാൾ പറയണത്, ഞാൻ 4 വർഷം ഞാൻ മിലിറ്ററിയിൽ ചേർന്നിട്ടുണ്ട്. എൻ്റെ ഒരു സ്വഭാവ രൂപീകരണത്തിന് ഒരു ചിട്ട ഉണ്ടാക്കാൻ പക്ഷെ എനിക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കി, അതിലൂടെ ഞാൻ വലിയ ചിട്ട ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു വീഡിയോ. അത് എന്നിട്ട് മുമ്പ് വിശദീകരിക്കുന്നതാണ്, ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഞാൻ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും, അതാരും എന്നെ ചിട്ട പഠിപ്പിച്ചാല. അതങ്ങനെ ഓരോന്നോരോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു സന്തോഷമാണിത് നിസ്കാരം. കൺക്ലൂർമാണ് അതാണ് നിസ്കാരം. ചീത്ത വൃത്തികളിൽ നിന്നും അവനെ മാറ്റുന്നു എന്നാണല്ലോ. അപ്പൊ നിസ്കരിക്കണമെന്ന് ചിന്തിക്കണം. എന്ത്, ഞാൻ നിസ്കരിച്ചിട്ടും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ നിസ്കാരം എന്തല്ല, ശരിയല്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.
1: എന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ പ്രത്യേകം നമ്മുടെ പൂമരത്തണലിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കണ എല്ലാ മക്കളും ഇത് കേൾക്കാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അൽഫഹദ് പൂന്തുറയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ രീതിയിൽ നല്ല ശൈലിയിൽ ഇൻഷാല്ലാ നമുക്കത് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, ഓർമ്മയുണ്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തിലാണ് അല്ലേ നമ്മൾ? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു, എല്ലാവരും തക്ബീറൊക്കെ പറഞ്ഞു അല്ലേ? വളരെ സന്തോഷത്തിലാണല്ലേ. ഇന്ന് ഈ പൂമരത്തണലിൻ്റെ താളത്തിരിക്കുന്ന കൂട്ടുകാരോട് ഒരു സുന്ദരമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ. നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ തക്ബീറൊക്കെ പറഞ്ഞു, കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോയി, പള്ളിയിലൊക്കെ പോയി അല്ലേ? വളരെ സുന്ദരമായ ദിനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കഴിച്ചു കൂട്ടി അല്ലേ കൂട്ടുകാരെ? ഇന്ന് ഈ ദിവസം പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഞായറാഴ്ചയാണിത്. അപ്പോൾ ഈ ഞായറാഴ്ചയിൽ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക കൂട്ടുകാരോട്, വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയണം. നമസ്കരിക്കുന്നവർ സന്തോഷിക്കുക എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് അല്ലേ? നമസ്കരിക്കുന്നവർ എന്തു ചെയ്യുക, സന്തോഷിക്കുക. എനിക്കറിയാം നമ്മുടെ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, നല്ല കുട്ടിയാകുന്നുണ്ട്, ഉമ്മയെ അനുസരിക്കുന്നുണ്ട്, വാപ്പയെ അനുസരിക്കുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും നല്ല കുട്ടികളായി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം എന്താ, നമ്മൾ ഇരിക്കുന്നത് എവിടെയാ, പൂമരത്തണലിലാണ് അല്ലേ? സുന്ദരമായ പൂമരത്തണലിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ പൂമരത്തണലിൻ്റെ തണലോരത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നമസ്കരിക്കുന്ന നമ്മൾ എന്തു ചെയ്യണം, സന്തോഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുസ്ലിമിൻ്റെ മേലിൽ നിർബന്ധമാക്കിയ ഒരു കാര്യമാണെന്ത്, നമസ്കാരം എന്ന് പറയുന്നത് അല്ലേ? ആ നമസ്കരിക്കുന്ന നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. നമുക്കറിയാം ഇസ്ലാം കാര്യങ്ങളിലെ എത്രാമത്തെ കാര്യമാണ് നമസ്കാരം, രണ്ടാമത്തെ കാര്യമാണ്
5: നമസ്കാരം
4: അല്ലേ? ഇസ്ലാം കാര്യം എത്രണാണ്, 5. നമ്മൾ മുമ്പ്
5: പണ്ടൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇസ്ലാം കാര്യമദഞ്ചാണ്. അറിയോ പാട്ട്? ഓർമ്മയുണ്ടോ? പാടി വയ്ക്കും.
6: ഇസ്ലാം കാര്യമദഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്.
5: ഓർമ്മയുണ്ടോ? എന്നിട്ട് അതിലിങ്ങനെ പറയുന്നുണ്ട്, ഈമാൻ കാ ഇസ്ലാം അറിയില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ ഈമാനും ഇസ്ലാം അറിഞ്ഞ് നമുക്ക് നരകം കിട്ടും. നമുക്കറിയാം നരകത്തിൽ പോയാലുള്ള അവസ്ഥ എന്താണെന്ന്. നമുക്ക് നരകത്തിൽ പോകാൻ ഇഷ്ടമല്ല, നമുക്കിഷ്ടം സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തിപ്പെടലാണ് അല്ലേ. സ്വർഗത്തിൽ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഏക ആഗ്രഹം എന്താണെന്നാണ്? സ്വർഗത്തിലെത്തണമെന്നാണ് അല്ലേ. ഈ ജീവിതത്തിൻ്റെ, ഈ ദുനിയാവിൻ്റെ ജീവിതമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തിപ്പെടുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ പോകണം. അപ്പം നമുക്ക് സ്വർഗം കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. നമുക്ക് സ്വർഗം കിട്ടുക എന്നതാണ് കൂട്ടുകാരെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രവാചകനും വിശുദ്ധ ഖുർആനും എല്ലാം പഠിപ്പിക്കണം. എന്താണ്? നമ്മൾ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടണം. അപ്പോൾ സ്വർഗം കിട്ടിയാൽ നമുക്ക് സന്തോഷമായി. അപ്പോൾ നമ്മൾ സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമസ്കരിക്കുന്ന നമ്മൾ എന്തു ചെയ്യണം? സന്തോഷമുള്ളവരാകണം കേട്ടോ. നമസ്കരിക്കുന്ന നമ്മൾ സന്തോഷമുള്ളവരാകണം. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒട്ടേറെ ധാരാളം ഉണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളം, എണ്ണിയാൽ തീരാത്ത വളരെയധികം അനുഗ്രഹങ്ങൾ നമുക്ക് സംവിധാനിച്ചു തന്നതാണ് ആര്? റബ്ബ് സുബ്ഹാനഹു വതആല. ആ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. വിശ്വാസികളെ, നിങ്ങളുടെ മേൽ, കൂട്ടുകാരെ, നിങ്ങളുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ് കേട്ടോ. എന്ത്? നമസ്കാരം എന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ. നമ്മൾ എന്ത് ചെയ്യണം?
6: നമസ്കാരം
5: നിലനിർത്തണം കേട്ടോ. അപ്പൊ നിസ്കരിക്കണമെന്നല്ല എന്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താ? നമസ്കാരം നിലനിർത്തണമെന്നാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്രകാരം കാണാൻ സാധിക്കും. നമസ്കരിക്കുന്നവർ ഇസ്ലാം കാര്യങ്ങൾ 5 തോണിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതാക്കിയിട്ടുള്ളത്. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. അതിലെ അമീറാണ്, അതിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് നമസ്കാരത്തെയാണ്. ഇസ്ലാം കാര്യങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ബഹത്തായ കർമ്മം. ഇനി നോക്കൂ കൂട്ടുകാരെ, ആ വിചാരണ ആദ്യം അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കർമ്മം എന്താണെന്നറിയോ? നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോ? അന്നല്ല ചോദിക്ക. നിങ്ങൾ നോമ്പെടുത്തോ? എന്നല്ല ചോദിക്ക. നിങ്ങൾ സക്കാത്ത് നൽകിയോ? എന്നല്ല ചോദിക്ക. നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ നമസ്കരിച്ചോ? ഇസ്ലാം കാര്യങ്ങളിലെ അമീറായ, നേതാവായ, രണ്ടാമത്തെ കാര്യമായ നമസ്കാരത്തെ പറ്റിയാണ് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോകുമ്പോൾ ആദ്യം ചോദിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നോക്കൂ കൂട്ടുകാരെ, ആ നമസ്കാരം എന്ന് പറയുന്ന നിസ്കാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കാൻ പാടില്ല. ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായിത്തീരും. കാഫിറായി
6: തീരും.
5: അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ മുസ്ലിമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അല്ലേ. നമ്മൾ കാഫിറായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നരകത്തിലായിരിക്കും അല്ലേ. എന്താ ഇപ്പം കാഫിർ എന്ന് പറഞ്ഞാൽ? അവിശ്വാസിയായി ജീവിക്കുന്ന ആൾ അല്ലേ. അവിശ്വാസത്തോടു കൂടി വിശ്വസിക്കാതെ അവിശ്വാസിയായി ജീവിക്കുന്ന ആളുടെ പര്യവസ്ഥാനം എവിടെയാണ്? നരകത്തിൻ്റെ ഭയാനകരമായ ആ ശിക്ഷയായിരിക്കും അവൻ എന്തു ചെയ്യുക, ആസ്വദിക്കുക, അവൻ അനുഭവിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വ ബിഅസൽ മസീർ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ കൂട്ടുകാരെ പറയുന്നു, നിങ്ങൾ അവിശ്വാസികളായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നരകം കൊണ്ട് എന്ത് ചെയ്യാണ്, അദാബു ജഹന്നമ വ ബിഅസൽ മസീർ, നിങ്ങളുടെ പര്യവസ്ഥാനം നരകത്തിലേക്കായിരിക്കും. ആ എത്തുന്ന സ്ഥലം എത്ര ചീത്തയാണ്. അവിടെ മനുഷ്യന് സന്തോഷമല്ല ഉണ്ടാകുക, അവിടെ ഉണ്ടാകുന്നത് മനുഷ്യന് വളരെ പ്രയാസമായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതും അതുപോലെ വിശുദ്ധ ഖുർആനും നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി, നമ്മൾ സന്തോഷപ്പെട്ടവരായിക്കൊണ്ട് സന്തോഷിക്കപ്പെട്ടവരായി മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ, നിസ്കരിക്കാൻ അല്ലേ. നമസ്കരിക്കുന്നവരോട് നമുക്ക് കിട്ടാൻ പോകുന്ന വളരെ വലിയൊരു സൗഭാഗ്യം എന്താണെന്നറിയോ, അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് ഇൻഷാ അല്ലാ നമുക്ക് നമസ്കാരത്തിലൂടെ കിട്ടുന്നത് കേട്ടോ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയോ, വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തൊക്കെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ, നമസ്കരിക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിക്കോ മാറുന്നു. കൂട്ടുകാരെ, നമ്മളെല്ലാവരും മടിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, നമസ്കരിക്കാൻ എന്നത് അല്ലേ. നിസ്കരിക്കാൻ വേണ്ടി ഉമ്മ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വാപ്പ വിളിക്കുമ്പോൾ നമ്മൾ മടി കാണിക്കാറുണ്ട് അല്ലേ. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ മടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്, നരകമായിരിക്കും. നരകത്തിൻ്റെ ഭയാനകതയിലായിരിക്കും നമ്മൾ പോയി മുട്ടുകുത്തി വീഴേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ നരകത്തിൽ പോയാൽ അവസ്ഥ എന്തായിരിക്കും, കല്ലുകളും മനുഷ്യരും മാത്രമാണ് അവിടെ കത്തിക്കപ്പെടുക. ആ നരകത്തിൻ്റെ ഭയാനകതയാണ് അവിടെ വിളിച്ചോതുന്നത്. വഖൂദു ഹന്നാസു വൽ ഹിജാറ, മനുഷ്യരെ നരകത്തിൽ നിങ്ങൾ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. പച്ചയായ നമ്മ ഓരോരുത്തരും ആ കല്ലുകളുമായി ഒരുമിച്ചു ലയിച്ചു ചേർന്നും ആ കത്തിക്കപ്പെടുന്ന ഭീതിജനകമായ ഭയാനകരമായ ആ ഒരു സ്ഥിതി വിശേഷം ഒന്ന് മനസ്സിരുത്തി ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലേ. സാധിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ? സ്വർഗത്തിൽ പോയാലേ നമ്മൾ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാകുകയുള്ളൂ. നേരെ മറിച്ചും നമ്മൾ നരകത്തിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ, നമുക്ക് സന്തോഷം ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തിപ്പെടാൻ വേണ്ടി നമസ്കാരം പതിവായി നിർവഹിക്കണം കേട്ടോ. അല്ലാതെ തോന്നുമ്പോൾ സെല്ലി പോലെ എന്ത് ചെയ്യലും നമ്മൾ നമസ്കരിക്കല്ലു. ഒരു പക്ഷേ പാപ്പാൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമസ്കരിക്കണം. പല കൂട്ടുകാരും നമസ്കരിക്കും നമുക്ക് കാണാൻ സാധിക്കും. വാപ്പ അടിക്കും, മോനെ നമസ്കരിക്കാൻ സമയം എണീറ്റ് പോ. അപ്പോൾ അവൻ ഒന്ന് ഫസ്റ്റത്തെ പ്രാവശ്യം ഒന്നും എന്ത് ചെയ്യൂല, എഴുന്നേൽക്കൂല. ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോഴും അവൻ എന്ത് ചെയ്യൂല, എഴുന്നേൽക്കൂല. അങ്ങനെ അവസാനം ആ വാപ്പ ദേഷ്യപ്പെടുമ്പോൾ ചൂടാകുമ്പോൾ ദേഷ്യപ്പെട്ട് വർത്തമാനം പറയുമ്പോൾ എന്ത് ചെയ്യും, അവൻ വല്ലപ്പോഴൊക്കെ പോയി എന്ത് ചെയ്യും, ഒന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവൻ നമസ്കരിക്കും. അങ്ങനെ വല്ലപ്പോഴും നമസ്കരിക്കുന്ന നമസ്കാരം ആർക്ക് വേണ്ട, റബ്ബിന് വേണ്ട. നമ്മൾ കൃത്യമായിട്ടും രാവിലെ സുബഹി അല്ലേ, കോഴി കൊക്കരക്കോ വിളിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. നമ്മൾ നേരം പുലരുന്ന നമ്മുടെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സുബഹ് നമസ്കരിക്കാൻ തയ്യാറാകണം. രാവിലെ എഴുന്നേറ്റ് വാപ്പ വിളിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് സുബഹ് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ സുബഹ് നമസ്കാരവും പിന്നെ അതിനുശേഷം നേരം ഉച്ചയാകുമ്പോൾ ദുഹർ നമസ്കാരവും ഉച്ച തിരിയുമ്പോൾ നമ്മൾ അസർ നമസ്കാരവും അസർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നമസ്കാരവും അതുപോലെ ഇശ നമസ്കാരവും എന്നിങ്ങനെ അഞ്ച് സമയങ്ങളിലുള്ള നമസ്കാരം എന്തു ചെയ്യണം, നമ്മൾ നമസ്കരിക്കണം കേട്ടോ. കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകളായി നമ്മൾ എന്തു ചെയ്യണം, മാറണം. നമസ്കാരത്തിൻ്റെ അത് അതിൻ്റേതായ കൃത്യതയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. ഒരു പക്ഷേ വാപ്പയുടെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ നിർബന്ധപ്രകാരമോ നമ്മൾ എന്ത് ചെയ്യരുത്, നമസ്കരിക്കരുത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, അല്ലാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ നമസ്കാരങ്ങളെ നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ, ബലപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം, നമസ്കരിക്കണം. അല്ലാഹുവിന് വേണ്ടിയിട്ടും ആത്മാർത്ഥമായി നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ, നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാൻ തയ്യാറാകണം. ആൺകുട്ടികളെല്ലാവരും പള്ളിയുടെ മിനാരത്തിൽ നിന്ന്, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് എന്താ വിളിക്കുക, ബാങ്കിന് അല്ല നമസ്കാരത്തിന് സമയമാകുമ്പോൾ എന്ത് വിളിക്കും, ബാങ്ക് കൊടുക്കും അല്ലേ, എന്താ ബാങ്ക് കൊടുക്കുക, ഹയ്യ അല സ്വലാ.

0: ഹയ്യാ അലൽ ഫലാഹ്. എല്ലാവരും നമസ്കാരത്തിലേക്ക് വരുവീൻ. എന്ത് ചെയ്യും, അള്ളാഹിന്റെ പള്ളികളിൽ നിന്ന് എന്ത് ചെയ്യും, ബാങ്ക് കൊടുക്കും. ഹലോ കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പൂമരത്താണല്ലേ കൂട്ടുകാരെ, നിങ്ങളും കേൾക്കണം കേട്ടോ. അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് എന്ത് ചെയ്യും, ബാങ്ക് കൊടുക്കും. ഹയ്യാലസ്വല, നിങ്ങൾ എന്ത് ചെയ്യണം, നമസ്കാരത്തിലേക്ക് വരുവീൻ. എന്നിട്ടോ ഹയ്യാലൽ ഫല, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയി നമസ്കരിച്ച എന്ത് കിട്ടും, നമുക്ക് നമസ്കാരവും കിട്ടും, വിജയവും കിട്ടും. നമ്മുടെ വിജയം എവിടെയാണ്, സ്വർഗത്തിലാണല്ലേ. അല്ലേ, സ്വർണ്ണ നൂലുകളൊക്കെ ഉണ്ടാക്കി കട്ടിലൊക്കെ പറയുമ്പോൾ എത്ര സൗഭാഗ്യമാണ് നമുക്കുണ്ടാകുക. ആ സ്വർഗത്തെ കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ആ നന്മകളിൽ നമ്മൾ മുന്നേറണ്ടേ, ആ നമസ്കാരം കൊണ്ട് നമുക്ക് സന്തോഷം ലഭിക്കണ്ടേ. അല്ലേ, അള്ളാഹുവിൻ്റെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ കൃത്യമായി 5 നേരം നമസ്കാരം, അതിൻ്റെ കൃത്യതയിൽ അതിൻ്റെ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ, നമസ്കരിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ജമാഅത്തായി പള്ളിയിൽ എത്തിപ്പെടണം. അള്ളാഹുവിന് വാപ്പയുടെ കൂടെ, വാപ്പ നമസ്കരിക്കാൻ സമയമാകുമ്പോൾ വാപ്പ പള്ളിയിൽ പോകും. വാപ്പ നിൽക്കും, വാപ്പ ഞാനുണ്ട്, ഉപ്പ ഞാനുണ്ട് നിങ്ങളെ കൂടെ നിസ്കരിക്കാൻ എന്ന് പറയുന്ന മക്കളാകണം നമ്മൾ. നമസ്കരിക്കാൻ ഉപ്പാനോട് പള്ളിയിൽ പോകണം, എന്നിട്ട് നമസ്കരിക്കണം. എങ്ങനെ, സുബഹി നമസ്കരിക്കാൻ രാവിലെ ചില കുട്ടികളെ കാണാം, വാപ്പ പറഞ്ഞാലും കേൾക്കൂല, ഉമ്മ പറഞ്ഞാലും കേൾക്കൂല, നിസ്കരിക്കാൻ വിളിച്ചാലും എണീക്കൂല, ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും വരൂല, പറഞ്ഞാൽ പോലും അനുസരിക്കാതെ. എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഉമ്മാനും വാപ്പ അനുസരിക്കണം ആദ്യം കേട്ടോ. വാപ്പ ചിലപ്പോൾ പറയും, മോനെ നിസ്കരിക്കാൻ സമയമായി, അങ്ങനെ പറയുന്ന വാപ്പമാരാകണം നമ്മൾ. അങ്ങനെ വാപ്പമാരൊക്കെ ഇങ്ങനെ പറയും, വാപ്പൊക്കെ നിസ്കരിക്കാനൊക്കെ പോകും. അപ്പൊ മകനെയൊക്കെ ഇങ്ങനെ വിളിക്കും, മോനെ വാ നിസ്കരിക്കാൻ പോകാം. അപ്പൊ മോനൊക്കെ പറയും, ആ പോകാം വാപ്പ നിസ്കരിക്കാൻ പോകാം എന്ന് പറയുന്ന മക്കളാകണം. അല്ലാതെ വാപ്പ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും കൂടി എടുത്ത് മുടി പൊതിഞ്ഞ് കിടന്ന് ഉറങ്ങോ, അങ്ങനെ ഉറങ്ങുന്ന ആളാകണോ നമ്മള്, പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വാപ്പ വിളിക്കുന്ന സമയത്ത് തന്നെ ആത്മാർത്ഥമായി എഴുന്നേറ്റ് പോയി പള്ളികളിലൊക്കെ പോയി നമസ്കരിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാതെ വാപ്പ നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റൂല നിസ്കരിക്കാൻ, ഇന്നെ ഉറങ്ങാനൊരു സമയക്കൂല, രാവിലെ വാപ്പ പറഞ്ഞു, മോനെ വാ നിസ്കരി സുബൈ നിസ്കരി എന്ന് വിളിക്കുമ്പോൾ എന്നെ ഉറങ്ങാനും സമ്മതിക്കൂല, നിസ്കരിക്കണം നിസ്കരിക്കണം എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞും വാശി കാണിക്കുന്ന മക്കളാകാറുണ്ടല്ലേ നമ്മൾ. കൂട്ടുകാരെ, നമ്മൾ അള്ളാഹുവിനെ പേടിക്കുന്ന മക്കൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മക്കൾ എന്തു ചെയ്യണം, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വാപ്പ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എഴുന്നേറ്റ് പോയി നമസ്കരിക്കാൻ തയ്യാറാകണം കേട്ടോ. അങ്ങനെ നമസ്കരിക്കാൻ തയ്യാറാകുന്ന കുട്ടികൾക്കാണ് എന്തുണ്ടാകുക,
1: സ്വർഗം
0: ഉണ്ടാവാം. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ എല്ലാവരും ഇഷ്ടം. പിന്നെ ഇനിയൊരു കാര്യം പറയട്ടെ, ആ കാര്യത്തോട് ചേർത്തൊരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ചിലപ്പോൾ വാപ്പാടേയും ഉമ്മാടെ നിർബന്ധ പ്രകാരം നമസ്കരിക്കുമ്പോൾ അലസരായിക്കൊണ്ട് നമസ്കരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നമസ്കരിക്കരുത്. ഇപ്പോൾ വാപ്പ വഴക്ക് പറയുമ്പോഴായിരിക്കും നമ്മൾ പോയി നമസ്കരിക്കുക. അപ്പോൾ ഇങ്ങനെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, കാക്ക കൊത്തുന്നു കോഴി കൊത്തുന്നത് പോലെ നമ്മളിങ്ങനെ പറ നമസ്കരിക്കുന്ന കുറേ കുട്ടികളെ കാണാം. അങ്ങനെ നമ്മൾ നമസ്കരിക്കരുത് കേട്ടോ. അങ്ങനെ നമസ്കരിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയൊന്നും നമസ്കരിക്കാതെ നല്ല കുട്ടികളായിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ നമസ്കരിക്കാൻ തയ്യാറാകണം. അങ്ങനെ അതിൻ്റെ കൃത്യതയോടുകൂടി നമ്മൾ നമസ്കരിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലം കിട്ടും. ഇനി നോക്കൂ, അങ്ങനെ അശ്രദ്ധരായിക്കൊണ്ട് നമസ്കരിക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ, ഫവൈലുൽ മുസല്ലീൻ, അപ്പോൾ നമസ്കരിക്കുന്നവർക്ക് നാശം, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അങ്ങനെ നമസ്കരിച്ചവർക്ക് നാശം എന്ന് പറയാൻ കാരണം എന്തറിയോ, അങ്ങനെ അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായിരുന്നു. നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയിട്ട് മാനത്ത് നോക്കി അമ്പിളി മാമൻ ഉദിച്ചിട്ടുണ്ടോ, എത്ര നക്ഷത്രം

തെറ്റുകളിൽ നിന്ന്. ഇപ്പോൾ അള്ളാഹുവിനെ പേടിച്ച് നമസ്കരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തു ചെയ്യും? തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കും. അവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കും. കാരണം അവൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നമസ്കരിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭയം, റബ്ബ് ഞാനിപ്പോൾ ഈ തെറ്റു ചെയ്താൽ, ഞാനിപ്പോൾ ഉമ്മാനെ അനുസരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ വാപ്പാനെ അനുസരിക്കാതിരുന്നാൽ എൻ്റെ രക്ഷിതാവായ അള്ളാഹു പറഞ്ഞതെന്താ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം, അബിൽ വാലിദൈനി എഹ്സാനം, മാതാപിതാക്കളോടും നന്മ പ്രവർത്തിക്കണം. വലാ തകുല്ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ചേ എന്ന വാക്ക് പോലും പറയല്ലേ. നമ്മളെ കൂട്ടുകാരൊക്കെ പല ആളുകളും ഒറ്റ വർത്തമാനവും ഉമ്മാനോട് ധിക്കാരം കാണിക്കുന്ന രീതിയിലുള്ള വർത്തമാനവും അങ്ങനെയൊക്കെ കാണിച്ചും നമ്മുടെ നമസ്കാരത്തെയും ഉമ്മ പറഞ്ഞാൽ അനുസരിക്കാതെയൊക്കെ നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധ ഖുർആനൊക്കെ പഠിപ്പിക്കണം. എന്താ അറിയോ, അങ്ങനെ നമസ്കരിക്കുന്ന, കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവർക്ക് സാധിക്കും. അവർ അള്ളാഹുവിനെ പേടിക്കുന്ന കുട്ടികളായി മാറും. അവരുടെ ചെറിയ ചെറിയ പാപങ്ങളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നതു തന്നെയാണ് മറ്റൊരു സത്യം കൂട്ടുകാരെ. അതുപോലെ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാകും നമസ്കരിക്കുമ്പോൾ. അള്ളാഹുവിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നമസ്കരിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് കാണാൻ സാധിക്കും ചില ആളുകൾ, നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ കാണാൻ സാധിക്കും, ചില നമ്മുടെ വാപ്പന്മാരൊക്കെ ഒരു സമാധാനം ഇല്ലാതെ അവരിങ്ങനെ നെട്ടോട്ടോടാൻ കാണാം. എന്തുകൊണ്ടാണെന്നറിയോ, അവരവരുടെ നമസ്കാരത്തിൽ കൃത്യത പാലിക്കാത്തത് കൊണ്ടാണ്. നമ്മളങ്ങനെ ആകാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ നമസ്കരിക്കണം, കൃത്യമായിട്ട് നമസ്കരിക്കുമ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് സമാധാനം, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ സമാധാനം, നമ്മൾ ഉറങ്ങുമ്പോൾ സമാധാനത്തിൽ ഉറങ്ങാം, കളിക്കാൻ പോകുമ്പോൾ സമാധാനത്തിൽ ഉറങ്ങാം. കാരണം നമ്മൾ ആരുടെ സംരക്ഷണത്തിലാണ്? ഏകനായ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്നത് തന്നെയാണ് സത്യം. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായി എന്ത് ചെയ്യണം? നമസ്കരിക്കണം കേട്ടോ. അപ്പോൾ സമാധാനത്തോടു കൂടി നമസ്കരിക്കാൻ നമ്മൾ തയ്യാറാകണം കേട്ടോ. ഇന്ന് പലരുടെയും നമസ്കാരം ഒരു ചടങ്ങായി മാറി അല്ലേ. ചിലപ്പോൾ വാപ്പ പറഞ്ഞൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാപ്പാടെ അനുസരണം, വാപ്പയെ പേടിച്ചുകൊണ്ടും ഉമ്മയെ പേടിച്ചുകൊണ്ടുള്ള നമസ്കാരങ്ങൾ അങ്ങനെ ചടങ്ങുകളായി മാറുന്ന ഒരവസ്ഥയാണ് ഇന്ന് പല കുട്ടികളും നമസ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലും നമ്മൾ നമസ്കരിക്കുമ്പോൾ ഖുശൂഓടുകൂടി ഭയഭക്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അള്ളാഹുവിന് വേണ്ടി കൈ കെട്ടുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നുണ്ട് റബ്ബും, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ എൻ്റെ റബ്ബാണ്, എൻ്റെ രക്ഷിതാവാണ്, കാരുണ്യവാനായ കരുണാനിധിയായ അള്ളാഹുവാണ് എൻ്റെ എല്ലാം അറിയുന്നവൻ എന്ന് നമ്മൾ എന്തു ചെയ്യണം? നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നമുക്ക് നീയത്തുണ്ടാകണം. എൻ്റെ കൂട്ടുകാർ നമസ്കരിക്കുമ്പോൾ ഇനി ഉണ്ടാകേണ്ട കാര്യം നീയത്തുണ്ടാകണം. റബ്ബേ, ഞാൻ നമസ്കരിക്കുന്നത് ലൊഹർ നമസ്കാരമാണ് എന്ന് മനസ്സിൽ നീയത്ത് ഇങ്ങനെ പറയലാണോ? ദാ ഞാൻ നമസ്കരിക്കാൻ പോകുന്നു ഫർള് നമസ്കാരമായ ലൊഹർ. അങ്ങനെയെല്ലാം നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് നമസ്കരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി രണ്ട് കൈകളും ഹൃദയത്തിൽ ആത്മാർത്ഥമായി കെട്ടിക്കൊണ്ടും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുമ്പോൾ നമ്മൾ അങ്ങനെ നമസ്കരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും കൂട്ടുകാരെ? ഖുശു ഉണ്ടാവും, ആത്മാർത്ഥതയുണ്ടാവും, ഭയഭക്തി ഉണ്ടാവും. അതുപോലെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ നമസ്കരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ തുറസ്സായ സ്ഥലത്ത് പോയി നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമസ്കരിക്കാൻ പാടില്ല. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നും ഒരു മറ സ്വീകരിച്ച് നമ്മൾ എന്തു ചെയ്യണം? നമസ്കരിക്കണം. അതുപോലെ തന്നെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കി വയ്ക്കണം. നമ്മൾ ചില ആളുകളെ കാണാൻ സാധിക്കും, അവരിങ്ങനെ എന്തെങ്കിലും പിക്ചറൊക്കെ ഉള്ള ഒരു ചിത്രങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി നിന്ന് നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിക്കരുത്, അതൊക്കെ മാറ്റിവെച്ച് ഒരു മറ സ്വീകരിച്ച് കിബിലേക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം അല്ലേ. അടക്കവും ഒതുക്കവും വേണം, സ്പീഡി വേഗത്തിൽ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. വേഗത്തിൽ നമസ്കരിക്കാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വളരെ സാവധാനം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ അള്ളാഹ് അടക്കവും ഒതുക്കത്തോടും കൂടി കൈകെട്ടുമ്പോൾ ആർക്കാനക്കും വേണ്ടി ആകരുത് നമ്മുടെ നമസ്കാരങ്ങൾ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബെല്ലാം കാണുന്നുണ്ട്, എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്

0: എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ആത്മാർത്ഥതയോടു കൂടിയുള്ള നമസ്കാരങ്ങളാകണം നമ്മൾ നമസ്കരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുകയാണ് എന്ന ബോധം വേണം. നമ്മുടെ നോട്ടങ്ങൾ, നമ്മൾ കൈകെട്ടി കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം അത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാത്രമേ ആകാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് നമസ്കരിക്കാൻ, നമസ്കാരം നിലനിർത്തി സന്തോഷം കൈവരിക്കുന്ന കൂട്ടുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവർക്കും അതിനു വേണ്ടിയിട്ടുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. വളരെ നല്ല ഒരു ക്ലാസ്സായിരുന്നു പൂമരത്തണലിൽ നാം കേട്ടത്. അൽഫഹദ് പൂന്തുറ, നിസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് സന്തോഷം എന്ന വിഷയത്തിലായിരുന്നു നാം ഇതുവരെ കേട്ടത്.
2: നന്മകൾക്കൊന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
3: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
5: പൊതുവെ ആരും സമയമില്ല എന്നാണ് പറയല്.
1: അതെ,
5: ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്, ഒന്നിനും സമയമില്ല. അങ്ങനത്തെ ആളുകൾക്ക് ചെറിയൊരു സമയം കൊണ്ട് ഒരു വലിയ ആശയം കൈമാറാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് പീസ് റേഡിയോയിലെ നുറുങ്ങുകൾ. ഒരു ഇന്നിപ്പോ ആരാ എഴുത്താണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ?
1: ഇന്ന് ആർ എം ഇബ്രാഹിം വെളുത്തൂർ. അദ്ദേഹത്തിന്റെ രചനക്ക് ഷെഫീഖ് വണ്ടൂരാണ് ശബ്ദം നൽകുന്നത്. മനസ്സിനെ ബാധിക്കുന്ന രോഗം എന്നാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നാം കേൾക്കാൻ പോകുന്നത്.
6: മനസ്സിനെ ബാധിക്കുന്ന രോഗം, രചന ആർ എം ഇബ്രാഹിം വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33:32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24:30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33:35 വചനം.
5: ബറക്കല്ലാഹു ഫീക്. ഷഫീഖ് കൊണ്ടൂര് വളരെ മനോഹരമായിട്ട് ഈ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. ആറും ഇബ്രാഹിം വെളത്തൂരായിരുന്നു ഈ ഒരു ലേഖനം എഴുതിയത്. മനസ്സിനെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അനീഫ്ക, നമ്മളിപ്പം അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അതിലൂടെ അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിന് വരുന്ന ഇഷ്ടം വരാനും ഇതിനൊക്കെ ഒരുപാട് വഴികളുണ്ടല്ലോ.
1: അതെ,
5: അള്ളാഹുവിനെക്കുറിച്ച് അറിയാനുള്ളൊരു ഒരു പ്രോഗ്രാമാണല്ലോ നമ്മൾ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ ഗുണ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പോലെ പഠിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഷമീർ മദീനിയാണല്ലോ നമ്മൾ ഈ ഒരു
1: സെഷൻ കൈകാര്യം ചെയ്യുന്നത്.
5: ആ യെസ്, ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് അള്ളാഹുവിൻ്റെ
1: 20-ാമത്തെ നാമം അൽ അസീസ് എന്ന നാമമാണ് ഷമീർ മദീനി നമ്മോട് പങ്കുവെക്കുന്നത്.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അത്യുത്തമങ്ങളായ നാമങ്ങൾ, അൽ അസ്മാഉൽ ഹുസ്ന, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചറബിൻ്റെ നാമങ്ങളിലൂടെ അവനെ നമ്മൾ അറിയുമ്പോൾ അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുവാനും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അറിവിനനുസരിച്ച് പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ ആരാധനകളായിട്ടും തഖ്‌വയായിട്ടും അത് തെളിഞ്ഞു വന്നു എന്നതും നമ്മൾ ചേർത്ത് വായിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ അള്ളാഹുവിനെ എത്ര കണ്ട് നമ്മൾ അറിയുന്നുവോ, എത്ര കണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുവാൻ ശ്രമിക്കുന്നുവോ, അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയും തഖ്‌വയും അതിൻ്റെ ചൈതന്യവും വെളിച്ചവുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വിജ്ഞാനം, അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അറിയുക എന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്ന, അതിശക്തമായ ഊർജം നൽകുന്ന ഒരു അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിയുവാനും അതിൻ്റെ എല്ലാ ഗുണവശങ്ങളും നന്മകളും സായത്തമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അടുത്തതായി അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽ പഠിക്കാനെടുക്കുന്നത് അൽ അസീസ് എന്ന നാമമാണ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യൻ അല്ലെങ്കിൽ പ്രതാപവാൻ എന്നൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ പറയുവാൻ സാധിക്കുന്ന പരിഭാഷ. അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ് എന്ന് പറയുമ്പോൾ അല്ലദീ ലാ യുഅജിസുഹു ഷൈ, അവനെ പരാജയപ്പെടുത്താൻ അവനെ തോൽപ്പിക്കാൻ അശക്തനാക്കാൻ ആരുമില്ല, ഒന്നുമില്ല, ആർക്കും അതിന് സാധിക്കുകയില്ല. വഅലം അന്നല്ലാഹ അസീസുൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനും പ്രതാപവാനുമാണ് എന്ന് നീ മനസ്സിലാക്കുക. അൽ അസീസുൽ അലീം, അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, അള്ളാഹുവിൻ്റെ പ്രതാപം, അള്ളാഹുവിൻ്റെ അജയ്യത, അത് ഏതെങ്കിലും തരത്തിലുള്ള അവിവേകം കാട്ടിക്കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആര് അങ്ങനെ നേടിയെടുത്ത അന്തസ്സും അഭിമാനവും പ്രതാപവുമൊന്നുമല്ല. എല്ലാം അറിയുന്ന, സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന അജയ്യനും പ്രതാപവാനുമാണ് അള്ളാഹു. അതേപോലെ തന്നെ അസീസുൻ ഗഫൂർ, അള്ളാഹു അജയ്യനും പ്രതാപവാനുമാണ്, പാപങ്ങൾ പൊറുക്കുന്നവനുമാണ്. ചില ആളുകളുടെ അന്തസ്സും പ്രതാപവും ഒക്കെ നിലനിർത്തുന്നത് മറ്റുള്ളവരോട് അനീതിയും അക്രമവുമൊക്കെ കാണിച്ച് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ അടിച്ചമർത്തിയൊക്കെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അജയ്യനാണ്, പ്രതാപവാനാണ്, അതോടൊപ്പം അവൻ പാപങ്ങൾ പൊറുക്കുവാൻ സന്നദ്ധനുമാണ്. അൽ അസീസുൽ ഹമീദ്, പടച്ചറബ് അന്തസ്സുള്ളവനും പ്രതാപവാനും അജയ്യനുമാണ്, അതോടൊപ്പം അവൻ അൽ ഹമീദ്, അത്യധികം സ്തുതിക്കപ്പെടുന്നവനുമാണ്. അഥവാ അവൻ്റെ ഇസ്സത്ത്, പ്രതാപം, അജയ്യത, അന്തസ്സ് അവനെ ഏതെങ്കിലും ഒരു ഗുണത്തെ നിരാകരിച്ചുകൊണ്ട് അവനെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് പറയേണ്ടുന്നതല്ല അള്ളാഹുവിൻ്റെ പ്രതാപവും അന്തസ്സും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും കീഴടക്കി അതിജയിക്കുന്ന അജയ്യനാണ്. അവനെ പരാജയപ്പെടുത്തുവാനോ കീഴ്പ്പെടുത്തുവാനോ ആർക്കും കഴിയാത്ത വിധത്തിൽ അത്യുന്നതനാണ് അള്ളാഹു. ശത്രുക്കളോട് ശക്തമായ നടപടി സ്വീകരിക്കുന്ന പ്രതാപിയുമാണ് അള്ളാഹു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്സത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. അവനാണ് യഥാർത്ഥ ഇസ്സത്ത്, പ്രതാപം അല്ലെങ്കിൽ അന്തസ്സ് ഉള്ളത്. അന്തസ്സ് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇസ്സത്ത് നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ അത് നൽകേണ്ടത് അള്ളാഹുവാണ്. അതിനാൽ ഇസ്സത്തിന് വേണ്ടി പ്രതാപം കിട്ടുവാൻ, അഭിമാനമുണ്ടാകുവാൻ നമ്മൾ തേടേണ്ടത്, ചോദിക്കേണ്ടത് പടച്ചറബിനോടാണ്. അവൻ്റെ നിർദ്ദേശങ്ങൾ പിൻപറ്റലിലാണ് തീർച്ചയായും ആ അന്തസ്സും ആഭിജാത്യവും മഹത്വവും പ്രതാപവുമൊക്കെ നമുക്ക് കൈവരുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. സൂറത്തുൽ മുനാഫിഖൂനിലെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനാകുന്നു പ്രതാപം, അവൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് അന്തസ്സുള്ളത്. എന്നാൽ കപടവിശ്വാസികൾ, മുനാഫിഖീങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചാൽ അവൻ പറഞ്ഞ രൂപത്തിലുള്ള ഇടപാടുകളും അതേപോലെ തന്നെ സംസ്കാരവും പെരുമാറ്റങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അന്തസ്സിന് നിരക്കാത്തതാണ് എന്ന് ചില ആളുകൾക്ക് തോന്നും. വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഭക്ഷണ മര്യാദകളുടെ വിഷയത്തിലാകട്ടെ, കൊടുക്കൽ വാങ്ങലുകളുടെ മേഖലകളിലാകട്ടെ, ഇതൊന്നും അതല്ല ശരി. ഇന്നത്തെ മേനിയുള്ള അല്ലെങ്കിൽ പ്രതാപമുള്ള, അന്തസ്സുള്ളത് ഇന്ന സ്റ്റൈലാണ്, ഇന്ന രീതിയാണ് എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അള്ളാഹു തിരുത്തുന്നു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുവാൻ ഒരുക്കമുള്ള സത്യവിശ്വാസികൾക്കുമാണ് യഥാർത്ഥത്തിലുള്ള അന്തസ്സും പ്രതാപവും ഇസ്സത്തുമുള്ളത്. അതിനാൽ തീർച്ചയായും ആ പ്രതാപം തേടേണ്ടത്, അത് കൊതിക്കേണ്ടത്, അത് നേടിയെടുക്കേണ്ടത് അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിൽ നിന്നാണ്. അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. സൂറത്തുൻ നിസായിലെ 139-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവിശ്വാസികളിൽ നിന്ന്, സത്യനിഷേധികളിൽ നിന്ന് ആത്മമിത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയും സത്യവിശ്വാസികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ ആദർശ വിരോധികളെ, ശത്രുക്കളെ മിത്രങ്ങളാക്കി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഇത്തരം ആളുകളിൽ നിന്ന് അന്തസ്സ്, ഇസ്സത്ത്, പ്രതാപം ആഗ്രഹിക്കുകയാണോ? ഖുർആൻ ചോദിക്കുകയാണ്. എന്നാൽ അറിയുക, ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ശരിയായ അന്തസ്സും പ്രതാപവും അള്ളാഹു നൽകേണ്ടതാണ്, അള്ളാഹുവിൻ്റെ പക്കലാണ്. അതുകൊണ്ട് ആരെങ്കിലും മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, ഇസ്സത്തുള്ളൊരു ജീവിതം കൊതിക്കുന്നുവെങ്കിൽ, അന്തസ്സും അഭിമാനവുമുള്ളവനായി ഈ ലോകത്തും നാളെ പരലോകത്തും ഞാൻ വരണം എന്നാരെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ ചെയ്യേണ്ടത് അസീസായ പടച്ചറബിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കലാണ്. അസീസായ അള്ളാഹുവിൻ്റെ ദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിൻപറ്റലാണ്. അങ്ങനെ ഇസ്സത്തുള്ള മനുഷ്യന്മാരായി അഭിമാനബോധത്തോടുകൂടി അവർക്ക് ജീവിക്കുവാൻ സാധിക്കും. സ്വഹാബത്തിൻ്റെ ജീവിതം നമുക്കതിന് മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും അവർ നിന്ദ്യരും അതേപോലെ അപ്രസക്തരും ആരും അംഗീകരിക്കാത്തവരുമായിരുന്നുവെങ്കിൽ, സ്വഹാബികൾ തന്നെ പലരും അനുസ്മരിച്ചതുപോലെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിലൂടെ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയെന്നാണ്. ഞങ്ങൾക്ക് എങ്ങനെ പെരുമാറണമെന്നറിയുമായിരുന്നില്ല, എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ഞങ്ങൾ ശാന്തിയും സമാധാനവുമുള്ള ഒരു സ്വസ്ഥ ജീവിതം ഇവിടെ നയിക്കേണ്ടത് എന്നത് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. ഞങ്ങൾ നേതൃത്വം നഷ്ടപ്പെട്ട അനാഥരെപ്പോലെ, അനാഥത്വത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നായകനില്ലാത്ത ഒരു പറ്റം മൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച് വിശുദ്ധ ഖുർആനാകുന്ന ഇസ്സത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളടങ്ങുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയത്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം മുഖേന അള്ളാഹു ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകി. അപ്പോൾ വിശ്വാസിക്ക് ഇത് നൽകുന്ന അഭിമാനബോധം, അന്തസ് വലിയതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അയാളുടെ മനസ്സിൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും അത് അന്തസ്സിൻ്റെയും മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായിരിക്കും. അയാൾ ആരുടെ മുന്നിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന്, ഇസ്ലാമിൻ്റെ ഇന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാമികമായ വേഷവിധാനവും ഇസ്ലാമികമായ ആരാധനകളും ഒന്നും പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ, വേണ്ട നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി എനിക്ക് എൻ്റെ ദീനാണ് വലുത് എന്ന് പറയാൻ അയാൾക്ക് സാധിക്കും. കാരണം ഇസ്സത്ത് അള്ളാഹു നൽകുന്നതാണ്. സൂറത്ത് ആലിംറാനിലെ 26-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. അല്ലാഹുവെ, നീയാണ് മാലിക്കുൽ മുൽക്ക്, എല്ലാ ആധിപത്യത്തിൻ്റെയും അധിപനായിട്ടുള്ളവൻ നീയാണ്. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യവും അധികാരവും നീ നൽകുന്നു. وتعز من تشاء وتذل من تشاء, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തിൻ്റെ ആ ചെങ്കോലുകൾ പിടിച്ചു മാറ്റുന്നു, അധികാരത്തിൻ്റെ പീഠത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു. ഇസ്സത്ത് നീ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ അഭിമാനമില്ലാത്ത അധമന്മാരാക്കി മാറ്റുന്നു. അള്ളാഹുവെ, നിൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് പറയൂ പ്രവാചകരെ, അഥവാ വിശ്വാസികൾ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് ഈ നാമം കൊണ്ട് പ്രത്യേകമായി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിരവധി ദുആകളും ദിക്കറുകളും സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വേദനയോ വല്ല അസുഖമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഇദസ്തകൈത നിനക്ക് വല്ല അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ, അസുഖം ബാധിച്ചാൽ, ഫല യദക ഹൈസു തഷ്തകി, എവിടെയാണോ നിനക്ക് അസുഖം ബാധിച്ചത്, എവിടെയാണോ നിനക്ക് വേദന അനുഭവിക്കുന്നത്, ആ ഭാഗത്ത് നിന്റെ വലത് കൈ വെച്ചുകൊണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ഷർരി മാ അജിദു വഉഹാദിർ. വേറെ ചില റിവായത്തുകളിൽ അള്ളാഹുമ്മ അഊദു ബിഇസ്സതിക വഖുദ്റതിക മിൻ ഷർരി മാ അജിദു വഉഹാദിർ എന്ന് കാണാം. അള്ളാഹുവെ, നിന്റെ ഇസ്സത്തിനെയും നിന്റെ കുദ്റത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട്, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, ആ കഴിവും, അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ആരുമില്ലാത്ത, അള്ളാഹുവിൻ്റെ എതിരാളികൾക്കെതിരെ അള്ളാഹു ശക്തമായ നിയമ നടപടികളും പ്രതികാരവും ഒക്കെ ചെയ്യുന്ന ശക്തനും പ്രതാപവാനും അന്തസ്സുമുള്ളവനാണ് അള്ളാഹു എന്ന ആ മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തിക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടണമെന്നാണ്. അതേപോലെ ആ ഒരു നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ വിശേഷണത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമ്പോൾ, നമുക്ക് ഇസ്സത്ത് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല വഴികളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരോട് നമ്മൾ വിനയവും വിട്ടുവീഴ്ചയും ചെയ്യുക എന്നത്. നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട്, കൂട്ടുകാരോട് ഒക്കെ നമ്മൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, അല്ലാഹു ഒരു അടിമക്കും വിട്ടുവീഴ്ച കൊണ്ട് മാപ്പാക്കുന്നതുകൊണ്ട് ഇസ്സത്തല്ലാതെ അന്തസ്സും പ്രതാപവുമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ക്ഷമിച്ചു, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു, മാപ്പാക്കി എന്നത് നമ്മുടെ ഒരു ചാബല്യമല്ല, നമ്മുടെ ഒരു വീഴ്ചയല്ല, ഒരു ദുർബലതയല്ല, മറിച്ച് അള്ളാഹു അത് നിമിത്തം നമുക്ക് ഇസ്സത്ത് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്വഹാബികളുടെയൊക്കെ ജീവിതം മനസ്സിലാക്കുമ്പോൾ, മഹാന്മാരായ ഇസ്ലാമിക ലോകത്തെ വലിയ വലിയ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ, അവരുടെ അന്തസ്സുള്ള കാലഘട്ടം നമ്മൾ കൊതിച്ചുപോകും. ആ ഇസ്സത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായ നിങ്ങളോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ ആധിപത്യം നൽകും, ഭീതിക്ക് ശേഷം നിർഭയത്വം നൽകും, നിങ്ങൾക്ക് അധികാരവും സ്വാധീനവുമൊക്കെ നൽകും. എന്ത് വേണം? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും ആജ്ഞാ നിർദ്ദേശങ്ങളുമൊക്കെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അവൻ്റെ ദീൻ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങൾക്ക് നിന്ദ്യതയ്ക്ക് പകരം അള്ളാഹു അന്തസ്സും അഭിമാനവും നൽകുമെന്നാണ്. അപ്പോൾ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട പ്രതാപം, ഇസ്സത്ത് വീണ്ടെടുക്കാൻ വേറെ എവിടേക്കുമല്ല അവർ തിരിഞ്ഞ് നോക്കേണ്ടത്, മടങ്ങിപ്പോകേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഊർജം സംഭരിക്കുവാൻ നമുക്ക് സാധിക്കണം. അസീസായ പടച്ചറബ്ബ്, അജയ്യനും പ്രതാപവാനുമായ അള്ളാഹു നമുക്കും നമ്മുടെ സമുദായത്തിനും ഇസ്സത്ത് നൽകി അന്തസ്സുള്ളൊരു ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അസീസ് എന്ന നാമത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പീസ് റേഡിയോ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് വിട്ടി അബ്ദുൽ സലാമാണ്.
5: അഹങ്കാരം നന്നല്ല എന്നാണ് ഇന്നത്തെ ഒരു കഥയിലൂടെ നമുക്ക് കിട്ടാനുള്ളത്. ഇൻഷാല്ലാ അതെങ്ങനെ ആ അഹങ്കാരത്തെ നമുക്കൊന്ന് മാറ്റി നിർത്താം, അതല്ലെങ്കിൽ അതില്ലാതെ സൂക്ഷിക്കാം, ഇതൊക്കെ ഒരു മെസ്സേജ് ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ
1: അഹങ്കാരികളുടെ പരിധി അവസാനം അതുകൂടി അതിൽ മനസ്സിലാക്കാനുണ്ടാവും ഇൻഷാല്ലാ. കഥ കേട്ടുവരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള കടലും കപ്പലും എന്ന പുസ്തകത്തിലെ കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഥ പറയാം. കഥയുടെ പേര് അഹങ്കാരം നന്നല്ല. നാട്ടിലെ പ്രമാണിയും സമ്പന്നനും സ്വർണവ്യാപാരിയുമായ മുഹമ്മദിന്റെ മകനാണ് ഹസൻ. പണത്തിന്റെ ബുദ്ധിമുട്ട് ഒന്നും അറിയാതെ വളർന്നതുകൊണ്ട് തന്നെ അവന് പാവങ്ങളോട് വളരെ പുച്ഛമായിരുന്നു. അവന്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ മാതാപിതാക്കൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഹസന്റെ സഹപാഠിയാണ് സഹദ്. അവനൊരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് ഹസൻ അവനോടും അവനെപ്പോലുള്ള മറ്റു പാവപ്പെട്ടവരോടും മിണ്ടാറില്ലായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് സഹദ് ഹസനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ രണ്ടു പേനയുണ്ടോ? എന്റെ കയ്യിലെ പേനയിലെ മഷി തീർന്നുപോയി. അടുത്ത പീരീഡിൽ കുറേ എഴുതാനുണ്ടാകും. ഈ ചോദ്യം ഹസനിഷ്ടമായില്ല. അവൻ സഹദിനെ പിടിച്ച് ശക്തിയായി തള്ളിക്കൊണ്ട് പറഞ്ഞു, നീ നിന്റെ പണി നോക്കിപ്പോ. എന്റെ പേന നിന്നെപ്പോലുള്ള തല്ലിപ്പൊളികൾക്ക് പറ്റിയ പേനയല്ല എന്റെ അടുത്തുള്ളത്. എന്റെ അടുത്തുള്ളത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വളരെ വില കൂടിയ പേനയാണ്. ഹസൻ തള്ളിയപ്പോൾ സഹദിന്റെ കാൽ ശക്തിയായി ബെഞ്ചിൽ ചെന്നിടിച്ചു. എന്നാൽ അവൻ അതിനേക്കാൾ വേദനയുണ്ടാക്കിയത് ഹസന്റെ വാക്കുകളായിരുന്നു. വീട്ടിലെത്തിയപ്പാട് സഹദ് വളരെ സങ്കടത്തോടെ അവന്റെ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. വിഷമിക്കണ്ട മോനെ, ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് നീ കേട്ടിട്ടില്ലേ? അദ്ദേഹം മകനെ ആശ്വസിപ്പിച്ചു. ക്ലാസ്സിൽ നടന്ന സംഭവങ്ങൾ അറിഞ്ഞയുടൻ ടീച്ചർ ഹസന്റെ പിതാവിനെ വിളിച്ചറിയിച്ചു. അദ്ദേഹം മകനൊരുപാട് ശകാരിച്ചെങ്കിലും അവനൊരു കൂസലും ഉണ്ടായില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്ക് കാറിൽ പോവുകയായിരുന്നു ഹസൻ. പോകുന്ന വഴിയിൽ അതാ സഹദ് പരിക്കേറ്റ കാലുമായി ഞൊണ്ടി ഞൊണ്ടി വരുന്നു. അവനെ കണ്ടപ്പോൾ ഹസൻ പരിഹാസത്തോടെ ഊർച്ചിരിച്ചു. ഡ്രൈവർ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ ഇന്നെന്തേ വൈകിയോ? കയറിക്കോളൂ. അയ്യോ, അവനെ കയറ്റല്ലേ, വണ്ടി മൊത്തം അഴുക്കാവും, ഹസൻ പറഞ്ഞു. സഹദി കുത്തുവാക്ക് കേട്ട് വിഷമത്തോടെ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പതിയെ വന്നോളാം. പ്രയാസപ്പെട്ട് നടന്ന് സ്കൂളിലെത്തിയ സഹദ് കേട്ടത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഹസന്റെ കാർ ആക്സിഡന്റിൽപ്പെട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് കേട്ട് സഹദ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അൽഹംദുലില്ല, ഞാൻ ആ കാറിൽ കയറാത്തതിനാൽ രക്ഷപ്പെട്ടു. വൈകുന്നേരം സഹദ് പിതാവിന്റെ കൂടെ ഹസനെ സന്ദർശിക്കുവാൻ പോയി. അവന്റെ രണ്ട് കാലുകളിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. സഹദിനെ കണ്ടതോടെ ഹസന്റെ കണ്ണുകൾ നിറഞ്ഞു. സഹദേ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഉപദ്രവിക്കപ്പെട്ടവനും അള്ളാഹുവിനും ഇടയിലൊരു മറയുമില്ലെന്ന കാര്യം ഞാൻ മറന്നു. നിന്നെ ഉപദ്രവിച്ചതിനും അപമാനിച്ചതിനുമുള്ള ശിക്ഷയായിരിക്കാം എനിക്കിപ്പോ കിട്ടിയത്. അതൊന്നും സാരമില്ല. നീ നിന്റെ തെറ്റുകൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, അതുമതി. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതെ ജീവിക്കുക. ഹൃദയത്തിൽ കടുകുമണിത്തൂക്കം അഹങ്കാരമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് നബിവചനം നമുക്ക് ഉസ്താദ് പഠിപ്പിച്ചതെന്നത് ഓർക്കണം. അള്ളാഹു നിനക്ക് എത്രയും പെട്ടെന്ന് ശമനം നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് സഹദ് ഹസനെ കെട്ടിപ്പിടിച്ചു. ഹസനിൽ വന്ന മാറ്റം കണ്ട് അവന്റെ മാതാപിതാക്കൾ ഏറെ സന്തോഷിച്ചു. കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, നമുക്കൊക്കെ വലിയ പാഠമാണ് ഈ കഥയിൽ നിന്നും. അഹങ്കാരം കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല, അറിയില്ലേ? അപ്പോ ഈ കഥയുടെ പാഠം ഉൾക്കൊള്ളാൻ പറ്റട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാ അല്ലാ, കുട്ടികളുടെ കൂട്ടുകാരനായ നമ്മുടെ
0: വീട്ടിയങ്കിൾ
5: സലാം മാഷിന്റെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു കഥ പറയാൻ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. നല്ലൊരു മെസ്സേജാണ് കുട്ടികൾ കിട്ടിയത് അല്ലേ? അഹങ്കാരത്തെക്കുറിച്ച്, അഹങ്കാരം,
0: വ്യക്തിത്വം. അപ്പോൾ ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്.
5: ജനക്ഷേമം പ്രോഗ്രാം പീസ് റേഡിയോയിൽ ഏറെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളുണ്ട്.
0: അതെ.
5: അപ്പോൾ അതിൽ ജനക്ഷേമത്തിൽ നമ്മളിന്ന് യാത്രയിൽ നാം വഞ്ചിക്കപ്പെടരുത്.
0: അതെ, അതിൻ്റെ മൂന്നാം ഭാഗമാണ്.
5: യെസ്,
0: യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് തുടർച്ചയായി അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. യാത്ര എന്ന് പറയുന്നത് ഒരു ശിക്ഷയുടെ ഒരു കഷ്ണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. യാത്രയിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ലത്തീഫ് തെച്ചിയും
1: അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും ഞാൻ പീസ് റേഡിയോ ടീമിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് അറിയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പൊ അവര് ഇപ്പൊ ഒരു ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു മലയാളി കുടുങ്ങിയെന്ന് അവരെങ്ങനെ ഇത് എവിടെ ഇത് അപ്ലൈ ചെയ്യണം, അതിന്റെ വെബ്സൈറ്റ് എങ്ങനെയാ?
10: ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ആ മലയാളിക്ക് അവരുടെ ഭാര്യനെ വിളിക്കാം, ഉമ്മയെ വിളിക്കാം. സ്വാഭാവികമായിട്ട് ഒരു മലയാളി ആണെങ്കിൽ അവർക്ക് നോർക്കൊക്കെ പരാതി കൊടുക്കാൻ പറ്റും. നോർക്ക പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികം നോർക്ക് എന്ത് ചെയ്യും, അത് എംബസികൾ അറിയിക്കും, കോൺസുലേറ്റിനെ അറിയിക്കും. അത് ഏറ്റവും നല്ലൊരു മാർഗമാണ്. സാമൂഹ്യ പ്രവർത്തകരെ എംബസി അറിയിച്ചാൽ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മദാദ് പോർട്ടലിൽ ആർക്കും പരാതി അപ്ലോഡ് ചെയ്യാം. ജബ്ബാർ സാഹിബിനും ചെയ്യാം, എനിക്കും ചെയ്യാം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടും. അത് ഞാൻ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട്. ഒരു മൂസ ഷെരീഫ് എന്ന് പറയും, അദ്ദേഹം ദുബായിലാണ്. പിന്നെ ഞങ്ങളുടെ പ്ലീസ് ഇന്ത്യയുടെ ഗ്ലോബൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റിജി ജോയ് ഉണ്ട്, അവരും ദുബായിലാണ്. പിന്നെ ഒരു മുബീന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഓള് മലപ്പുറത്താണ്. അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പേയ്മെന്റ് ഫ്രീ സേവനമാണ്, പൈസ കൊടുക്കാതെ ഇതൊരു ഒഴുക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നിങ്ങളെ ജുബൈലിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്, തായിഫ് നിന്ന് കോള് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളത് കേൾക്കും, ഫസ്റ്റ് തന്നെ കേസിന്റെ മെറിറ്റ് മനസ്സിലാക്കും, അത് സൈസപ്പ് ചെയ്യും. ഇത് അബ്സ്കോണ്ടന്റ് ആണോ, ഹുറൂബാണോ, മത്രൂബാണോ, പോലീസ് കേസാണോ, ലേബർ ലോ ബ്രേക്കിംഗ് ആണോ, ശമ്പളം ഇല്ലാത്തതാണോ, ഇക്കാമ ഇല്ലാത്തതാണോ, എൻഡോ സർവീസ് ബെനിഫിറ്റ് കിട്ടാത്തതാണോ, ടിക്കറ്റ് കിട്ടാത്തോ നോക്കിയതിന് ശേഷം അതിന്റെ വഴികൾ പറഞ്ഞുകൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടി എന്തായി, 50% അത് റിക്കോർഡിക്കലി ആയി. അപ്പൊ എന്താണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് ഡൽഹിയിൽ നിന്ന് പിന്നെ ദുബായിലുള്ള കോൺസുലേറ്റിക്ക് കോള് പോവും, അവിടുന്ന് ഇയാൾക്ക് കോള് ചെല്ലും, പിറ്റേന്ന് വി റിസീവ് എ കംപ്ലൈന്റ് റിഗാർഡിംഗ് യു മിസ് ലത്തീഫ് സച്ചി ഓർ പ്ലീസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അപ്പോൾ ആൾ പറയുന്ന, അങ്ങനെ അവരെന്ത് ചെയ്യും, സ്പോൺസർ ബന്ധപ്പെടും, കമ്പനിയെ ബന്ധപ്പെടും, ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ചെറിയൊരു ശ്രമം അവിടെ നിന്ന് ആരംഭിക്കും
9: ഇൻഷാല്ലാ. ഇതിപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെസ്സേജുകൾ ഇനിയും ഞങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വരും. ചിലപ്പം ഇനിയും സാറ് പിന്നെ സാഹിബ് ഈ പിന്നെ റേഡിയോയിൽ വരേണ്ടി
10: വരും,
9: നമുക്ക് പ്രോഗ്രാമുകൾ വേണ്ടി ചെയ്യേണ്ടി
10: വരും.
9: ഇതാണ് ഇത് വലിയൊരു വിഷയമാണിത്.
10: ഇതിന്റെ
9: പല ഭാഗങ്ങളും പല ഭാഗത്തിലും ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾക്ക് അവർക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ഒരു മെസ്സേജ് അയച്ചാൽ മതി, പീസ് റേഡിയോയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു വിശ്വാസം ഉണ്ട് അത് എവിടെയെങ്കിലും എത്തിക്കുന്നുള്ളത്. നമുക്ക് ഒരു ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളത് വളരെ ഭംഗിയോട്, അത് തന്നെയാണല്ലോ നമ്മളെ വിശ്വാസമാണല്ലോ. ഇനി അടുത്തൊരു മേഖലയിലേക്ക് പോകുന്നത് ഞാൻ ഒരു ചോദ്യമായിട്ടല്ല, ഞാൻ ഒരു അനുഭവമായിട്ടാ പറഞ്ഞത്. ഇപ്പോ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ പിന്നെ എന്റെ മകൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവന് ഒരു ദിവസത്തെ ലീവിന് പോയത്, അതായത് എന്റെ ഭാര്യയുടെ പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടന്നാണ്, വളരെ അത്യാവശ്യ നിലയിലായിരുന്നു. അപ്പൊ ഒന്ന് പോയി കാണാൻ വേണ്ടി പോയതാ. ഭാര്യയുടെ ഉമ്മ മരിച്ചു, ഉമ്മക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ
10: സ്വർഗത്തിൽ.
9: അപ്പൊ അവന് എന്റെ മകൻ പോയതാണ് ഇവിടുന്ന് ഒരു ദിവസത്തിന് പോയിട്ട് കണ്ടു പോന്നതാണ്. അപ്പൊ അവിടെ ചെന്നു പിറ്റേ ദിവസം പോരുമ്പോ അവന്റെ ഒരു സുഹൃത്തിന്റെ കെയർ ഓഫില് സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എടാ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒരു ഫ്രണ്ട് തരണ്ട, അത് നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവന് ഒറ്റയടയ്ക്ക് യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് വന്നിട്ട് എൻ്റെ വൈഫ് ഇത് കേട്ടു, എന്താ മോനെന്ന് വെച്ചു, ഇങ്ങനെ ഒരാ പിന്നെ ഇന്ന ആള് കുറച്ച് സാധനങ്ങൾ തരുന്നുണ്ട്, അത് എയർപോർട്ടിൽ കൊണ്ടുവരും, ഞാൻ വാങ്ങി കൊണ്ടുപോകുന്ന പറഞ്ഞു. അവിടെ വൈഫ് ഇടപെട്ടു, ഒരിക്കലും അത് കൊണ്ടുവരരുത്, നീ അത് ക്യാൻസൽ ആക്കണം എന്ന് പറഞ്ഞു. അവൻ ദേഷ്യത്തോടു കൂടെ, ദേഷ്യം എന്ന് പറഞ്ഞാൽ അവന് പ്രയാസത്തോടു കൂടെ അവിടെ ഓക്കെ പറഞ്ഞല്ലേ, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് ചോദ്യമായി ചോദിക്കുന്നത് പറഞ്ഞാൽ, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇതൊരു പോയിന്റാണ്, ഇതല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ശ്രോതാക്കളോടൊന്ന്
10: നോക്കൂ. ഇത് പ്രവാസ ലോകത്തുള്ള ഗൾഫ് ലോകത്തുള്ള മുഴുവൻ പ്രവാസികളും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം, ഇന്ന് ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് നാട്ടിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക, എന്നാൽ ഈ മരുന്നിൻ്റെ മെഡിസിൻ്റെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ട് നമുക്ക് വേണം. അത് മാത്രമല്ല, ഈ മരുന്ന് ഡ്രഗ് അതോറിറ്റി അതിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന മരുന്നുകൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ ഒരാൾക്ക് വേണ്ടി നമ്മൾ മരുന്ന് കൊണ്ടുവരണമെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് റിയാദ് എയർപോർട്ടിൽ, ദമാമ എയർപോർട്ടിൽ, ജിദ്ദയിലെ എയർപോർട്ടിൽ കൊണ്ടുവരുമ്പോൾ ഡ്രഗ് അതോറിറ്റിയുടെ അനുവാദമുള്ള മരുന്നാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ അവരോട് മുഖത്ത് നോക്കി നമ്മൾ പറ്റില്ല ഇന്ന കാരണം തുറന്നു പറയണം. ഇവിടെ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഇവിടെയുണ്ട്, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഡിസിൻ ഇവിടെ കിട്ടും, അത് വാങ്ങിക്കൊടുക്കാനുള്ള ഇതിന് സാധനങ്ങളാണെങ്കിൽ പോലും, ഹലുവയാണെങ്കിൽ പോലും, നമ്മൾ ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു സത്യസന്ധനായ ഒരു മുസ്ലിം എന്ന നിലക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ നോ പറയണം.
9: നോ പറയണം,
10: നോ പറയേണ്ടടുത്ത് നോ പറയാതെ കോമയിട്ട് നമ്മൾ പോയാൽ ആ വന്നവന്റെ മനസ്സെന്തെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനും ചതിക്കപ്പെടാനും നമ്മൾ പേര് ചീത്തയാനും ശിക്ഷിക്കപ്പെടാനും കോടതിക്ക് മുമ്പിൽ, സൗദി അറേബ്യ പോലുള്ള ഒരു ഭരണകൂടത്തിന് മുമ്പിലെ കോടതിക്ക് മുമ്പിൽ നമ്മൾ വലിച്ചേക്കപ്പെട്ടാൽ അത് വലിയൊരു ട്രാജഡി ആവും.
9: അപ്പൊ അതുകൊണ്ടും
10: ഒരിക്കലും കഴിയുന്നതും നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അവരോട് നല്ല മുഖേന കാര്യങ്ങളോട് പറയാ,
9: അതിലൊരു തെറ്റുമില്ല, അതാണ് ശരി.
10: കാരണം തല്ലുകയും തലോടുകയും ചെയ്യാം, ഇതുകൊണ്ട് ഇന്ന ദോഷമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഈ വിഷമിക്കേണ്ട, മരുന്ന് ഞാൻ പൈസ കൊടുത്ത് അവിടുന്ന്
9: വാങ്ങിക്കൊടുക്കാം.
10: അല്ല, ഇവിടുത്തെ ഈ ലോകത്തുള്ള ഒരു മുഴുവൻ മലയാളികൾ ഡോക്ടർമാരെ എഴുതിയ മരുന്നല്ലല്ലോ കുടിക്കേണ്ടത്, ഇവിടെ കിട്ടുമല്ലോ. ഇപ്പൊ എന്നോട് പലപ്പോഴും പറയാണ്ട് എനിക്കിങ്ങനെ ബാക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ, ഞാൻ പറഞ്ഞു ഒരിക്കലും പോകരുത്. കാരണം നാട്ടിലെ ആശുപത്രികളുടെ തിരക്ക്, അവിടെയുള്ള ക്യൂ, അവിടുത്തെ ശുചിത്വം, നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളും ഭാര്യയും മക്കളും കാത്തു നിൽക്കണം, സാമ്പത്തിക ബാധ്യത, ഇത് ആരേറ്റും. ഒരു ഹൗസ് ഡ്രൈവർ ആയ നിനക്ക്
9: കഫീൽ
10: ഉദ്ദേശിച്ചാൽ ഗവൺമെന്റ് ഒരു നയാ പൈസ പോലും വാങ്ങാതെ ഫ്രീ മെഡിക്കലും ഫ്രീ ഓപ്പറേഷനും ഫ്രീ സർജറി നടത്തിക്കൊടുക്കുന്നത് എന്തുകൊണ്ട്
9: പോകുന്നില്ല?
10: കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഞാൻ വളരെ ഖിന്നനാണ് ആ കാര്യത്തിൽ. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വെറും നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ആളുകളെ
9: എല്ലാവരും.
10: വളരെ സാഹിബേ, ഞാനൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ആകാശഭൂമിയെക്കാളും വിശാലമായ സ്വർഗം വാഗ്ദാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാന്ന് സ്വപ്നം കാണുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 24 മണിക്കൂർ അവന് തികയൂല. കാരണം അവന്റെ സ്വന്തമായ പഠനം, അവന്റെ കുടുംബം, അവന്റെ ജോലി, അവന്റെ വ്യക്തിപരമായ, അതിലൊക്കെ ഉപരി കാരുണ്യത്തിന് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്ന് ഒരു ഇഹ്തികാഫ്, അതായത് 30 ദിവസം ഇഹ്തികാഫ് ഇരിക്കുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ അകറ്റാൻ, അവന്റെ ഭാരം ഇറക്കി വെക്കാൻ നിങ്ങൾ അവന് സഹായമായി ചെന്നാൽ എന്ന് അവൻ ജിഹാദ് ചെയ്ത പോലെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നപ്പോ ഒരു അസമയത്ത് വന്നപ്പോ ഒരാളെ കണ്ടു. അപ്പൊ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജബ്ബാർ ഖാനെ പോലെ എന്നെ പോലെ ചെറുപ്പക്കാരൻ ഒരാളെ ഇരുന്നിട്ട് കണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ള വന്ന് ദുഹാ നിസ്കരിച്ചു, പുറത്തുപോയി. പക്ഷെ ഉദു എടുക്കുന്ന അവിടെ ഒരു കിളവനായ ഒരു 60-70 വയസ്സുള്ള താടിയൊക്കെ വെളുത്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മാണ്ട കെട്ടുകള് തോളിലേക്ക് കയറ്റാൻ വേണ്ടി, തലയിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിങ്ങനെ കുറച്ച് പൊങ്ങും താഴും, പിന്നെ ഇവിടെ ഇത് കണ്ടപ്പോ റസൂലുള്ള ഓടി തിരിച്ചു വന്ന് ആ ചെറുപ്പക്കാരനോട് തട്ടിയിട്ട് ചോദിച്ചു, നീ എന്താ? അപ്പൊ റസൂലുള്ള, ഞാൻ ഇത്തികാഫിലാണ്. സൂല പറഞ്ഞു, നീ ഇക്തികാഫ് വിട്, പുറത്തൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ ബാണ്ടക്കെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചാൽ നീ 30 ദിവസം ഇക്തികാഫ് ഇരുന്ന കൂലി കിട്ടുന്നു. ഇത് ലോകത്തെ മനുഷ്യർക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. അറബ് ലോകത്തുനിന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ, നിങ്ങള് നമ്മളെ ആര്, അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഭാഷയോ ദേശമോ ഒന്നും നോക്കണ്ട. ആരാണോ സഹായം തേടി വരുന്നത്, ശ്രീലങ്കക്കാരനോ പാകിസ്ഥാനി ആയിക്കോട്ടെ, അവന് സഹായം തേടി കൊടുക്കുക. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം.
9: അത് വലിയൊരു വലിയൊരു കാര്യമാണ് സർ.
10: ഇപ്പൊ കാരണം എല്ലാവർക്കും നമുക്ക് നമ്മളെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നമുക്കുണ്ട്. നമ്മൾ ഖിന്നനാവുമ്പോ ദുഃഖിതനാവുമ്പോ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് എനർജിയാണ് നമ്മളെ മുഖത്ത് വരിക. പക്ഷെ നമ്മളോട് നിങ്ങൾ ഒന്ന് മൂത്രമൊഴിച്ച് ഒന്ന് ഉതുവെടുത്ത് ഒന്ന് ഫ്രഷ് ആയി ഒരു പുതിയ ചേഞ്ചസ് വരുത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്ന റസൂൽ പറയുക, അത് വലിയൊരു മെസ്സേജ് ആണ്.
9: ഈ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് നമ്മൾ കൊണ്ടുവരണം.
10: കാരണം വ്യക്തിപരമായി മനുഷ്യരാണ് നമ്മളാരും മലക്കുകളല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടത്ത് സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരും തെറ്റുകളും കുറ്റങ്ങളും ഉള്ള അറിഞ്ഞറിഞ്ഞ ലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ അറിയാതെ നമ്മളെ മനസ്സും നമ്മളെ കണ്ണൊക്കെ വലിച്ചേക്കപ്പെടും. പക്ഷേ സ്വബോധത്തോടുകൂടി സഹലബാ റളിയല്ലാഹു അൻഹയെ പോലെ തിരിച്ചു വന്നുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടി നമ്മൾ പോയി, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ജബ്ബാർ സാഹിബേ, നമുക്കൊക്കെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതം ധന്യമാക്കി തരുന്നു. അത് ഏതൊരു മനുഷ്യനും ഒറ്റപ്പെട്ട രാത്രിയിൽ അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലോ പള്ളിയിലോ യാത്രയിലോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാത്ത ഏത് പടച്ചമ്പുരാൻ, ഏത് ദൈവം ആരാണുള്ളത്? ഇന്ന് അള്ളാഹു പറഞ്ഞു, മൻ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദാനി ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർശദൂൻ. പ്രവാചകരെ ചോദിച്ചാൽ അവരോട് പറയണം, കണ്ട നാളിയെക്കാളും ഞാൻ അവരോട് അടുത്തുണ്ട്. പക്ഷെ നമ്മളെന്താ അറിയോ, നിങ്ങൾ ഉംറക്കുമല്ലേ, നമ്മളെ കാര്യത്തിലൊന്ന് ദ്വാരക്കണേ. പക്ഷേ ഈ യാത്രക്കാരൻ ഇന്നൽ ജുമഅത്ത് ഹജ്ജുൽ ഫുഖറായി വൽ മസാകീൻ എന്ന് പറഞ്ഞ ഹജ്ജ് വെള്ളിയാഴ്ച ജുമഅന്ന് പറഞ്ഞു, അത് നമ്മൾ മറക്കുകയാണ്. നമ്മൾ മക്കത്ത് വേണം അവനോട് പറയാണ്, അള്ളാഹുവിന്റെ റസൂല് ആകെ ഒരു പ്രാവശ്യത്തെ ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ളൂ, നമ്മളെല്ലാ കൊല്ലവും പോവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സ്വർഗം സ്വപ്നം കാണുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ, ഒരു മലയാളി, അവന് കിട്ടിയ അവസരങ്ങളെ ധന്യമാക്കാൻ ശ്രമിക്കണം. റബ്ബി സിദ്നി ഇൽമാന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അത് പണിയെടുക്കണം. ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞു, ജബ്ബാർ സാഹിബ് ചാലഞ്ചായി ഏറ്റെടുത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ജോലി ചെയ്യുന്ന പാലസിലെ ഞങ്ങളെ അബൂമർ എന്ന് പറയുന്ന കിങ് സൽമാന്റെ പള്ളിയിലെ ഇമാമ് നടന്ന് ഖുർആൻ ഓതുമ്പോ അയാൾക്ക് തെറ്റിതിരുത്താൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതി കൊടുക്കലുണ്ട്. അങ്ങനെ മിഞ്ഞാന്ന് കത്തം തീർത്തപ്പോ ഞാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞു. എന്റെ വാപ്പാക്ക് വേണ്ടി, എന്റെ ഉമ്മാക്ക് വേണ്ടി, എന്റെ ഭാര്യക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീന ജനങ്ങൾക്ക് വേണ്ടി, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി സ്വർഗം കിട്ടും. അപ്പോ അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടിയേ ചോദിച്ചു, കാരണം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അവിടെ വരിക്കുന്നത് ആരാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മനസ്സാഗ്രഹിക്കുന്ന അള്ളാഹു മനസ്സ് വിശാലമായി കൊടുക്കുന്നു. അപ്പൊ അതിന് ഞാൻ പറയുന്നത്, നമ്മളെ മനസ്സിനെ മാറ്റണം, നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം, ഇല്ലാത്ത അറിവുകൾ തേടിപ്പോണം. എല്ലാവർക്കും 24 മണിക്കൂറേ ജബ്ബാർ സാഹിബേ ഉള്ളൂ, പക്ഷെ ആ 24 മണിക്കൂറിനെ ശാസ്ത്രീയമായി ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ സമുദായത്തിനും ലോകത്തിനും സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ തേടിയാൽ ആ തേട്ടം മലക്കുകളിലൂടെ അള്ളാഹുവിന് എത്തിച്ചു കൊടുത്തുകൊണ്ട് ലോകത്ത് ഫലസ്തീൻ അടക്കമുള്ള ആദ്യത്തെ സമാധാനമൊക്കെ അള്ളാഹു ആഗ്രഹിക്കുന്നെങ്കിൽ സാധിക്കുന്നു.
9: അൽഹംദുലില്ലാ, ശ്രോതാക്കളോട് ഞാൻ വിശദമാക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം ഈ വിഷയം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയോ എന്ന് സംശയം, ഇത് വേറെ പ്രോഗ്രാമാണോ, കാരണം ദീനാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവസാനം പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത്, അതായത് നമ്മൾ സമയം കണ്ടെത്തണം. ഈ സന്ദർഭത്തിലാണ് എനിക്ക് പീസ് റേഡിയോ എന്ന സംവിധാനത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം 55 പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ 24 മണിക്കൂർ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഈ റേഡിയോയിൽ നിങ്ങൾ സമയം കണ്ടെത്തുക, അതിൻ്റെ പ്രോഗ്രാം അതിൽ പോവുക. അതിൻ്റെ ഏതൊക്കെ പ്രോഗ്രാമാണ് നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും കേൾക്കണം എന്നല്ല, അതിൽ നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കേണ്ടതെന്നല്ല, അതിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. ഏതാണ് ഞാൻ പഠിക്കേണ്ടത്, ഏത് ഏരിയയിൽ ഞാൻ പോകണം എന്നുള്ളത് മനസ്സിലാക്കി അതിന് സമയം കണ്ടെത്തി അതിൽ ഖുർആൻ പഠനം മുതൽ ഖുർആൻ പാരായണം എല്ലാ നിഖിത മേഖലകളിലും അൽഹംദുലില്ലാ പീസ് റേഡിയോ ടീം മാനേജ്മെൻ്റ് അതിന് വേണ്ട പ്രോഗ്രാമുകൾ സംവിധാനിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ലതീഫ് സാഹിബ് പറഞ്ഞ പോലെ നിങ്ങൾ അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇനി പീസ് റേഡിയോ മാത്രമല്ല, ഒരുപാട് സംവിധാനങ്ങൾ സൗദി അറേബ്യയിലുള്ള എല്ലാ ജാലിയത്തുകളും ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ സംവിധാനങ്ങൾ ചെയ്യാത്ത മറ്റുള്ള രാഷ്ട്രങ്ങൾ, അതായത് പീസ് റേഡിയോ എന്ന മലയാള പ്രബോധനം വിലക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും പീസ് റേഡിയോ ശബ്ദം
10: കേൾക്കുന്നുണ്ട്.
9: അപ്പോൾ അവിടെയൊക്കെ അവരോടൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നാളെ നമുക്ക് പഠിച്ചവനോട് പറയാൻ പറ്റില്ല എനിക്ക് ഒന്നും അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇതുപോലുള്ള അവസരങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്, അപ്പോൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വിഷയം അടുത്ത ഏരിയയിലേക്ക് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ലഹരി വസ്തുക്കളാണ്. ലഹരി വസ്തുക്കൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ലഹരി പാടില്ല എന്നറിയാം. നാട്ടിലുള്ളത് വേറെ വിഷയമാണ്. ഇപ്പം നമുക്ക് ഇപ്പം അടുത്ത ഒരു വിഷയം, പിന്നെ സ്കൂളിൽ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നുപോയി, അത് വേറെ ഒരു ഏരിയ ആണ്, നമുക്ക് അവിടേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ കേസുകൾ വലുത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ?
10: ഇഷ്ടം പോലെ. അതായത് പിന്നെ നമ്മളെടുത്ത് വരുമ്പോൾ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, പിന്നെ എൻ്റെ വാപ്പ ജയിലിലാണ്, ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോന് ഇത്ര വർഷമായിട്ട് ജയിലിലാണെന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഒരു പിന്നെ സ്വഭാവം അനുസരിച്ച് ഒരാളോട് നോ പറയാറില്ല. കേസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷേ വിത്ത് ഡോക്യുമെന്റ്സ്
9: പഠിക്കുമല്ലേ.
10: കേസ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവും, 1% ഇയാൾ നിരപരാധിയല്ല, 100% ഇയാൾ കുറ്റക്കാരനാണ്, തെറ്റ്
9: ചെയ്തിട്ട്
10: നമ്മൾ കൈവിടൂല. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നോട് അപ്രോച്ച് ചെയ്താൽ ഞാൻ അയാൾക്ക് വേണ്ടി ആദ്യം അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് ഞാൻ അയാളോട് പറയും, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും. ഇപ്പോൾ ഒരാളൊരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറയും, ഇരുന്നതിന് ശേഷം ഞാൻ ഒക്കെ കേട്ടതിന് ശേഷം പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കഫീലിനെ വിളിക്കാറിയുമ്പോൾ ഒരു പറയും, എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കൂല. അപ്പം നമ്മളെ ഫോണിൽ നിന്ന് മൈക്ക് ഇട്ടിട്ട് സംസാരിക്കും. അപ്പോൾ ഈ വന്നിരിക്കുന്ന വ്യക്തി പറയുന്നത്, എൻ്റെ റൂം ചെറുതാണ്, എ സി തണുപ്പില്ല, ഫ്രിഡ്ജില്ല, കുടിക്കാൻ വെള്ളം ഞാൻ പള്ളിയിൽ പോകണം, കക്കൂസില്ല, അത് ഞാൻ പള്ളിയിലാണ് പോകുന്നത്, ഹൗസ് ഡ്രൈവറായ ഒരാളെ പരാതി പറഞ്ഞു. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു വൺ വേ മാത്രം കേൾക്കരുത്. വന്ന് ആ കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ നമ്മളെ മുമ്പ് തന്നെ കഫീലിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ഒരു കൂട്ടുകാരനാണ്, അവിടെ എംബസിയോ സാമൂഹ്യ പ്രവർത്തകനോ ഒന്നും നമ്മൾ പറയരുത്, നമ്മളൊരു കൂട്ടുകാരനാണ്, അങ്ങനെ ഓനൊന്നും ഇവിടെ കണ്ടപ്പോൾ കണ്ടു, ഓനിങ്ങനെ പ്രശ്നം ഉണ്ട് പറയും, എന്താ നമുക്കൊന്ന് പരിഹരിക്കാൻ എന്താ പറയുക, അപ്പോഴാണ് അയാൾ
9: പറയുക,
10: ഇവൻ വണ്ടി എൻ്റെ വീട്ടിൽ രണ്ട് കാറുണ്ട്, ഓൻ ഒന്നേ കഴുകൂ, എൻ്റെ വീട്ടിൽ രണ്ട് ചെടിയുണ്ട്, അതൊന്നും നനക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല, വെള്ളിയാഴ്ച ഒന്ന് മുറ്റടിക്കാൻ പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി അല്ല എന്ന് പറയും, എൻ്റെ ഭാര്യയും മക്കളും സാധനം വാങ്ങിക്കൊടുന്നാൽ ഓൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല, ഡോറൊന്നും തുറന്നു കൊടുക്കൂല, ഇങ്ങനെ പരാതികളുടെ പ്രളയം
9: രണ്ട് ഭാഗത്തും.
10: അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവനോട് പറയുന്നതാണ്, മോനെ ഇത് സൗദി അറേബ്യ പോലുള്ള രാജ്യം ലോകത്ത് എവിടെയായാലും, ഇപ്പൊ 36 കൊല്ലമായ ഞാന് എന്റെ വീട്ടിൽ എന്റെ കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ അലക്കുന്നുണ്ട്, ഞാൻ പാത്രം കഴുകുന്നുണ്ട്, ഞാൻ പിന്നെ വാഷ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ മകള് ജോലി ചെയ്യുന്നുണ്ട്, നമ്മളൊരു പുഷ്പുൾ ട്രെയിൻ ആയിട്ട് പോകണ്ടേ, കൊണ്ടും കൊടുത്തും പോകണ്ടേ, അവരോടുള്ള കടമ നമ്മൾ നിർവഹിക്കണ്ടേ. ഇപ്പൊ നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യ പ്രസവിച്ചു, ഒരു കുട്ടിനെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു, രാത്രി 2 മണിക്ക് കുട്ടി കരഞ്ഞാൽ ഓളെ വിളിക്കാന്ന് പറയുമ്പോൾ അല്ല, ഓളെ ഡ്യൂട്ടി കഴിഞ്ഞു, 12 മണിക്കൂർ കഴിഞ്ഞ് ഗദ്ദാമ ഉറങ്ങുകയാണ്, ഇനി നോക്കണ്ടേ നമ്മളെ കടമ. ഈ ബോധത്തിലേക്ക് നമ്മൾ വരാത്ത കാലത്തോളം സ്വന്തം വീട്ടിലോ സ്വന്തം കഫീലിൻ്റെ അടുത്തോ സ്വന്തം നാട്ടിലോ എവിടെയും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പൊ പ്രശ്നങ്ങൾ പഠിച്ചതിന്, ഇപ്പൊ ജയിൽ കേസാണെങ്കിൽ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേസിന്റെ സൈസപ്പ് നോക്കി, മെറിറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ കേസിന്റെ വിധി നോക്കും. വിധി ഒരു പക്ഷേ 10 കൊല്ലം ജയിലോ അല്ലെങ്കിൽ തലവെട്ടാനോ അതല്ലെങ്കിൽ 10,000 റിയാൽ ഫൈനോ ആണെങ്കിൽ അത് കുറച്ച് കൊടുക്കാൻ ഇവിടുത്തെ നമുക്ക് കുറേ സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇപ്പൊ റിയാദിലാണെങ്കിൽ വലീദിനോ പിന്നെ തലാലുവിനോ അബ്ദുൽ അസീസ് അല്ല ബന്ദറിനെയോ അല്ലെങ്കിൽ റിയാദ് അമീർ കോടതി നമുക്ക് സമീപിക്കാം. കേസ് റീ ഓപ്പൺ ആക്കാൻ പോകരുത്, അപ്പീല് കൊടുക്കാൻ പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അഫുവിൽ പെടുത്താൻ പോവാം. അഫു എന്ന് പറഞ്ഞാൽ മാപ്പാക്കാൻ പറ്റും ഏത് കേസിനും, സാമ്പത്തിക കേസായിക്കോട്ടെ, കൊലപാതക കേസായിക്കോട്ടെ, നമ്മൾ പ്രവിശ്യകൾ അമീർമാരെ സമീപിക്കുകയോ അല്ലെങ്കിൽ ജനറൽ കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ ക്രിമിനൽ കോടതി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ സമീപിക്കാൻ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് സമീപിച്ചാൽ കേസിൽ നിന്ന് ശിക്ഷ കുറച്ച് തരും. വിധി പറയുന്ന എല്ലാ വാദിക്കുന്ന വക്കീലന്മാരും വിധി പറയുന്ന എല്ലാ ജഡ്ജിമാരും ഒന്നുമല്ല, അവർ രേഖകൾ നോക്കിക്കൊണ്ട് നിരപരാധിയാണെങ്കിൽ ആ നിരപരാധി നിയാബയിൽ പ്രോസിക്യൂഷനിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി മുത്തവന്മാരെ കോടതി പറയും. പക്ഷേ കോടതിക്ക് FIR എഴുതി പോലീസ് സ്റ്റേഷനിൽ ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ ആ FIR അനുസരിച്ച് ചോദിക്കുമ്പോൾ അവന് പറയാം എനിക്ക് മലയാളം മാത്രമേ അറിയൂ, ട്രാൻസ്ലേറ്റർ വേണം, കോടതി ട്രാൻസ്ലേറ്റർ വെച്ച് കൊടുക്കും, എന്നിട്ട് അവനോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടുണ്ട്, ഇത് തെറ്റാണ്, ഈ തെറ്റ് നീ ഏറ്റു പറയണം, ഇതിന് ഇത്ര മാസം ശിക്ഷയുണ്ട്, അത് നീ ജയിലിൽ അനുഭവിക്കണം എന്ന് പറഞ്ഞ് വിധിക്ക് വിധേയമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താ അവൻ നിരപരാധിയാണെങ്കിൽ തെളിയിക്കുവാനും പ്രോസിക്യൂഷനെ സമീപിക്കുവാനും അവൻ്റെ ഗവർണറേറ്റ് മുഖേന അഫുവിൽ മാപ്പിൽ പെടുത്താനൊക്കെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. കാരണം സൗദി അറേബ്യയിൽ ഞാൻ കണ്ട നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കേസുകളും നമ്മൾ പഠിക്കുമ്പോൾ ഇവരീ പറയുന്ന എല്ലാവരും ഒന്നും നിരപരാധികളല്ല. നിരപരാധിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെറ്റായി FIR എഴുതി നിയാബ പ്രോസിക്യൂഷൻ എന്നാണ് കോടതി ചെല്ലുമ്പോൾ തന്നെ ജഡ്ജിക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ നിങ്ങൾ പോരുമ്പോൾ പിന്നോട് ചോദിച്ചു ഈ പേപ്പർ എന്താണ്, ഇത് സത്യത്തിൽ എന്റെ ഭാര്യ എന്നെ ഓർമ്മപ്പെടുത്തിയതാ, നിങ്ങൾ കയ്യിൽ ഇക്കാമല്ലോ, നിങ്ങൾ നാളെ നാട്ടിൽ പോവാ, നിങ്ങൾ റീഎൻട്രിന്റെ പേപ്പർ എടുക്കണം, ഞാൻ കയ്യിൽ വെച്ചു. ഇപ്പൊ വരുമ്പോ നമ്മളെ വണ്ടി ഒരാൾ ഇടിച്ചു, പോലീസുകാരൻ വന്നു, വേ നിക്കാമ ഇക്കാമ കയ്യിലില്ല, ഇതില്ലെങ്കിൽ ഞാൻ കുടുങ്ങി. ഞാൻ എന്ത് ചെയ്തു, ഞാന് വൈഫ് അത് പറഞ്ഞ ഉടനെ തന്നെ പാസ്പോർട്ട് ഞാൻ എടുത്തു. അപ്പൊ എന്താണ് നിയമത്തിന് മുമ്പിൽ ഇക്കാമ കയ്യിലില്ല, എന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, റീഎൻട്രി. ഇതുപോലെ അതായത് നിയമത്തെ നമ്മൾ മാനിക്കുകയും നിയമത്തെ നമ്മൾ ബഹുമാനിക്കുകയും നിയമം നടപ്പിലാക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങളും പ്രാർത്ഥനയും നമ്മളെ ഭാഗത്ത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പറയുന്നതൊക്കെ കുറ്റമായി മറ്റുള്ളവരിൽ ചേർത്തുമ്പോൾ തെറ്റുകൾ മുഴുവൻ ചെയ്യുന്നത് നമ്മളാണ് എന്ന ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കപ്പെടും, അത് തിരുത്തപ്പെടണം.
9: ഇവിടെ നമ്മളൊരു ഒരു സംശയം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആള് സൗദി അറേബ്യയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചോളം ഭാഷ അറിയില്ല, പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് അവരിങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഇതിലൊപ്പിട് ഇതിലൊപ്പിടുന്നൊക്കെ പറഞ്ഞ് ഒപ്പിടാനൊക്കെ പറയും, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ പാവം എന്ത് ചെയ്യും?
10: അല്ല, ഇതിന് ഇത്തരം കേസുകളിൽ ഇപ്പം ഞാൻ കണ്ടെടുത്തോളം വരുന്നത് മാൻ പവർ സപ്ലൈ കമ്പനി സബ് ഏജന്റുമാര് ഇങ്ങനെ ചില പോക്കിരിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഒരു കോൺട്രാക്റ്റ് ഒക്കെ എഴുതി കൊടുക്കും, ഇത്ര 1200 ശമ്പളം, 8 മണിക്കൂർ ജോലി ഞായറാഴ്ച, അതുപോലെ മുമ്പ് ഒക്കെ ഒപ്പിടിച്ച ശേഷം ഇവര് കവറിലിട്ട് പോരുമ്പോൾ കൊടുക്കുന്നത് വേറൊരു പേപ്പറായിരിക്കും. അതില് 12 മണിക്കൂർ ജോലി, 1000 രൂപ 800 ശമ്പളവും 3 കൊല്ലത്തെ ടിക്കറ്റ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഈ ഓഫർ ലെറ്ററിൽ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ 90 ദിവസം വരെ പുതുതായി വരുന്ന ഏത് വിദേശിയായ മലയാളിക്കും ഏത് വിദേശിക്കും പ്രൊബേഷണറി പീരീഡ് ഉണ്ട്. ഈ പീരീഡിനുള്ളിൽ തിരിച്ചുപോയാൽ ആ വിസന്റെ പൈസ തിരിച്ചു കിട്ടും.
9: ഇത് വെറുതെ തിരിച്ചു പോയാലോ?
10: അതായത് ഇവൻ വന്നപ്പോ പറഞ്ഞ ശമ്പളമല്ല, പറഞ്ഞ ജോലിയല്ല, ഇക്കാമ കിട്ടിയില്ല, നല്ല കഫീലല്ല, നല്ല കമ്പനിയല്ല, ഇവന് തിരിച്ചു പോകാം. ഇനി വല്ല പരാതി ഉണ്ടോ ഇന്ത്യൻ എംബസി മുഖേന, ജിദ്ദ കോൺസുലേറ്റ് മുഖേന, എമിഗ്രന്റ് പ്രൊട്ടക്ടന്റ് ഓഫീസർ മുഖേന, നോർക്ക സെല്ല് മുഖേന, നമ്മൾ പോലീസ് സ്റ്റേഷൻ മുഖേന പരാതി കൊടുത്താൽ ട്രാവൽ ഏജൻസിയെ വിളിക്കും, നീ കയറ്റിവിട്ട് ഇന്നയാള് സൗദി അറേബ്യ പോയിട്ടുണ്ട്, നീ കൊടുത്ത ഓഫർ ലെറ്ററിലുള്ള പറഞ്ഞ ജോലിയല്ല, ആ ശമ്പളമല്ല, 12-14 മണിക്കൂറാണ്, ഓന്റെ പേരിൽ ആക്ഷൻ എടുക്കും.
9: ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങണം.
5: താങ്ക് യു മിസ്റ്റർ അബ്ദുൾ ലത്തീഫ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൾ ജബ്ബാർ ബിണത്തൂർ. യാത്രയിൽ നമ്മളൊക്കെ പലരും പല യാത്രകൾ ചെയ്യാറുണ്ട്.
9: അതെ,
5: ചില യാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്.
9: അതെ.
11: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ,
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പറയുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഇനി നാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്കാണ്.
1: കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൽ വളരെ വൈജ്ഞാനികമായ സെഷനുകൾ ഉൾപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ ഏറെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് അല്ലേ, ചർച്ച ചെയ്യുന്നത്.
0: ധാർമ്മികത വീണ്ടെടുക്കാൻ എന്ന വിഷയത്തിലാണ്. ഇന്ന് ബഹുമാനനായ പ്രൊഫസർ കെ പി സഹദ് സാർ ആണ്
2: നമ്മുടെ. പ്രിയ ശ്രോതാക്കളെ, ധാർമ്മികത നിലനിർത്തുന്നതിൽ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും പങ്ക് എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ധാർമ്മിക ച്യുതി ഏറ്റവും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, സത്യമാണ് എന്ന് ബോധ്യമായിട്ടും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ശരിയല്ല സത്യമല്ല എന്ന് ബോധ്യമായിട്ടും അത് തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വിശ്വാസപരമായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ ആളുകളിൽ നിന്നാണ് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാൻ 110-ാമത്തെ വചനത്തിൽ കൂടി മുസ്ലിം ഉമ്മത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. മനുഷ്യ വംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി വിശ്വാസി സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മാതൃക ആവേണ്ട, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കേണ്ട, തിന്മകൾ വിരോധിക്കേണ്ട ഒരു സമൂഹം. വൽതക്കും മിങ്കും ഉമ്മതുൻ യദ്ഊന ഇലൽ ഖൈർ വയമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് ആലിമ്രാനിലെ 104-ാമത്തെ വചനം. ശരിക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിലുള്ള അഖീദ, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാവുകയും

0: യും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അസ്തിത്വമുള്ളൂ. ശരിക്കും നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ, അവരെ സംബന്ധിച്ചാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത വീണ്ടെടുക്കുന്നതിന് കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. വ്യക്തിപരമായും കുടുംബപരമായും ആ രീതിയിലുള്ള ഒരു ചിന്ത നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ഒരു വലിയ ലക്ഷ്യ സാക്ഷാത്കാരം സംഭവിക്കുകയുള്ളൂ. എന്തിനാണ് ഞാൻ ധർമ്മനിഷ്ഠ പാലിക്കേണ്ടത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയാണത്, നിർദ്ദേശമാണത്. ധാർമ്മികത നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമേ സ്വൈര്യമായിട്ടുള്ള സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യബോധം ശരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു സദാ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ലികുല്ലിംരി ഇമ്മാനവ, നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശശുദ്ധി പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അതിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതത്തെ അല്ലാഹ് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരണവും ജീവിതവും അല്ലാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് ബോധ്യമാവണം. ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് കൂടി ഈ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ ഹൃദയത്തെ വിമലീകരിക്കേണ്ടതുണ്ട്. അത്ര ഉന്നതമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. കാരണം അത് ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പല സഹോദരങ്ങളിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എൻ്റെ കുട്ടികളും എൻ്റെ സന്താനങ്ങളും ആ ഒരു തലത്തിൽ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആദരിക്കപ്പെടേണ്ടത് അവർ പ്രായത്തിൻ്റെ ഒരവസ്ഥയിലെത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ വലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത്. ചേ എന്ന് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന പല പെരുമാറ്റങ്ങളും ആ പ്രായത്തിൽ അവരിൽ നിന്നുണ്ടായേക്കാം. ജീവിതകാലം മുഴുവനും പുണ്യം ചെയ്താൽ തന്നെയും അവരിൽ നിന്ന് നമ്മെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ വന്നേക്കാം. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ തൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഒരുപാട് സർവീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് സേവനം ചെയ്തു. ഇത് ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്യുന്ന ഈ ഒരു സർവീസ്, ഉമ്മയോട് ചെയ്യുന്ന പുണ്യം, ഉമ്മയോടുള്ള കടമ നിർവഹണമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി അതെവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തലമുറക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിന്നെ തകരാറ് എന്ന് പറയുന്നത് മാതാപിതാക്കളെ വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വളരെ അഭ്യസ്ത വിദ്യനായിട്ടുള്ള ഒരു രക്ഷിതാവ് തൻ്റെ മകനെയുമായിട്ട് വരികയാണ്. ആ മകനെ സംബന്ധിച്ച് ഉപ്പ പരാതിപ്പെടുന്നത്, ഇവൻ എന്നോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ, അതിന് ഭാര്യയുണ്ട് കുട്ടികളുണ്ട്, എന്നിട്ടും വളരെ മോശമായിട്ട് ഒരിക്കലും സഭ്യമല്ലാത്ത ഭാഷയിൽ എന്നോടും എൻ്റെ ഭാര്യയോടും, അതായത് അവൻ്റെ ഉമ്മയോടും സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ, ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഉമ്മയെയും ഉപ്പയെയും ആദരിക്കാനും അവരെ ഒരിക്കൽ പോലും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ജീവിതം നയിക്കാനും സാധ്യമാവണം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പലരിൽ നിന്നും കളിയാക്കൽ നേരിട്ടേക്കാം, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുമ്പോൾ ആ നന്മയെ സംബന്ധിച്ച് കളിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തിന്മ വിരോധിക്കുമ്പോൾ നാം ഒറ്റപ്പെട്ടേക്കാം. എല്ലാവരും തിന്മ ചെയ്യുന്നവരും നാം ഒറ്റപ്പെട്ടവരും ആയേക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആര് വെറുത്താലും ശരി, എനിക്ക് വേണ്ടത് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ആ തൃപ്തി കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. ആ തൗഹീദ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഉണർത്താനും ഉപദേശിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണത്തിൽ കൂടിയാണ് പിന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന വിഷയം. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അവരിൽ ഒരു വ്യക്തി ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുഗൾ തട്ടിൽ പോവേണ്ടതുണ്ട്. പക്ഷേ അതിന് മടി കാണിച്ചുകൊണ്ട് കപ്പലിന് ഒരു തുളയുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയാണ്. ഈ ദ്വാരം ഉണ്ടാക്കുമ്പോൾ മറ്റ് സഹയാത്രികർ അത് തടയുന്നില്ല എങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ്. അത്രമാത്രം ഭയാനകമാണ് നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൂടെ നമ്മുടെ നാവിൽ കൂടി നല്ല സംസാരങ്ങളാണ് എല്ലാവരും കേൾക്കേണ്ടത്. അത് നമ്മുടെ കുട്ടികളാവാം, നമ്മുടെ മുതിർന്നവരാവാം, നമ്മുടെ സഹധർമ്മിണിയാവാം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളാവാം. ആരോടും നമ്മൾ സംസാരിക്കേണ്ടത് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക. ഇനി ഒരാളോട് നല്ലത് സംസാരിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നാം സാക്ഷിയാവേണ്ടത് സത്യത്തിനും നീതിക്കും വേണ്ടിയാണ്. ചിലപ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി സാക്ഷിയാവുമ്പോൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കും എതിരായി നിന്നേക്കാം നാം നിൽക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ പോലും നാം നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ നാം സാക്ഷിയാവേണ്ടത് നീതിക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം ആദരിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ആദർശ വൈരികൾ എന്ന് പറയുന്നവർ പോലും അത്തരത്തിലുള്ള, അല്ലെങ്കിൽ മറ്റൊരു ആദർശത്തിൽപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റേതായ ആദർശമുണ്ട്, അദ്ദേഹത്തിൻ്റേതായ ജീവിത ശൈലിയുണ്ട് എങ്കിൽ പോലും അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ, അയാളെ ആദരിക്കാനുള്ള ഒരു സഹിഷ്ണുത, അല്ലെങ്കിൽ മനോവികാസം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പരസ്പരം ആദരിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യർ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാണ്. ഒരേ കുടുംബത്തിൽ, ഒരേ വീട്ടിലുള്ള വ്യക്തികൾ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നന്മയാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വികാസം നമുക്കുണ്ടാവണം. കൂടെ ധർമ്മനിഷ്ഠയുള്ള ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ സംജാതമാവണമെങ്കിൽ, നമ്മുടെ നാട്ടിലുണ്ടാവണമെങ്കിൽ ഏറ്റവും വലിയ നന്മയായ നമസ്കാരം നമ്മൾ ഉപദേശിച്ചേ പറ്റൂ. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അഖിമി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവെ സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നിസ്കാരം, അത് മുന്തിയ പരിഗണന നൽകപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൽ സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നാം കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പലരും ഈ സുബഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർവഹിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്ത് സുബഹി നമസ്കാരമാണ്. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും നിർവഹിച്ച രണ്ട് റക്കായത്ത് സുന്നത്ത് സുബഹ് പിന്നെ നമസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഒരാൾ ജമാഅത്തായി പള്ളിയിൽ വന്ന് സുബഹ് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന് തുല്യമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. പല കുടുംബങ്ങളിലും വിശ്വാസികളാണെന്ന് പറയപ്പെടുന്ന പല കുടുംബങ്ങളിലും നമസ്കരിക്കുന്നത് 6:30 ഏഴ് മണിക്കൊക്കെയാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ നാം വളരെ സ്നേഹത്തോടുകൂടി അവരെ തലോടിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുകയും ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ധർമ്മനിഷ്ഠ നിലനിർത്തുന്നതിൽ ഏറെ പ്രയോജനപ്പെടും. കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് വീണ്ടും നമ്മുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു വീട്, പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടാത്ത വീട് പിശാചിൻ്റെ ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബർസ്ഥാനാക്കരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കാൻ പാടില്ല. ഈ ശ്മശാനമാക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുന്നത് ഫഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദി യഖ്റഹു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിപ്പോകുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രിയപ്പെട്ടവരെ, ഒരു കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിർത്തിവെക്കുന്നതാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ ഒരു വലിയ നന്മക്ക് നമ്മൾ തുടക്കമിടുകയാണ്. എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടികളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെ ആ ഒരു ദിക്റ് ചൊല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുക എന്നുള്ളത് പിശാചിൻ്റെ അജണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ പിന്നെ വിട്ടുപോകുന്ന ഒരു വ്യക്തി അയാൾക്ക് ഇടുക്കമുള്ള ഒരു ജീവിതമാണുള്ളത്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അന്യം നിന്നാൽ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഒരു വ്യക്തി അന്യം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഉണ്ടാവുക ഇടുങ്ങിയ ജീവിതമായിരിക്കും. അതുകൊണ്ട് വമൻ യത്തഖില്ലാഹ യജഅല്ലഹു മഖ്റജ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊരു തുറവി. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്ന ഏതൊരു പ്രശ്നങ്ങളിലും ഒരു തുറവി ഉണ്ടാക്കാൻ അള്ളാഹനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുണ്ട് പരിഹാരം? അല ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, അറിയണം നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ കൂടി മാത്രമേ ഹൃദയത്തിന് സമാധാനം ശാന്തി ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഒരു സഹോദരൻ്റെ അടുത്ത് പോയ സമയത്ത് ഒരു വ്യക്തി, ഒരു അമുസ്ലിം സഹോദരൻ, അയാൾ ആത്മഹത്യയെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് ചെയ്തു. ഒരു പിന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്കൊരുപാട് പ്രശ്നങ്ങളിൽ ഉണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് ആത്മഹത്യ. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല, ജീവിതം എന്തിനാണ് എന്നുള്ളത് അവർക്കറിയില്ല, വിധി എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്തരം ആളുകളോട് ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ സംഭവിക്കുന്ന ഏതൊരാപത്തും അത് സംഭവിക്കുന്നതിന് മുമ്പ് വ്യക്തമായി അള്ളാഹു ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനുമാണ് എന്നുള്ള മഹത്തായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഒരു പിന്നെ കാര്യം ബോധ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൂടെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരത്തോടുകൂടി നമ്മുടെ വീടിനെ സംവിധാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് അതൊരു മസ്കനാണ്, അതൊരു സമാധാനത്തിൻ്റെ ഗേഹമാണ്. ആ വീട് സമാധാനത്തിൻ്റെ ഗേഹമാവണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിയെടുക്കണം. ധർമ്മനിഷ്ഠയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകുകയുള്ളൂ. അതുകൊണ്ട് ധർമ്മനിഷ്ഠയെ നിരാകരിക്കുന്ന സംസ്കാരത്തെ നാം ഒരിക്കലും പിന്തുടരാൻ പോവരുത്. ഇന്ന് കൂടെ കൂടികളായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ, കാരണം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെതിർത്താലും ആര് അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും എൻ്റെ രക്ഷിതാവിനെ സപ്പോർട്ട് ചെയ്യും, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കും എന്നുള്ള മഹത്തായ ചിന്തയാണ് നന്മയിലേക്ക് അയാളെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ധർമ്മനിഷ്ഠ എന്നുള്ള സംവിധാനം സംസ്ഥാപിക്കണമെങ്കിൽ വിവാഹം എന്നുള്ള സംവിധാനത്തെ ഇസ്ലാമിക മര്യാദകളോടുകൂടി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പലയിടത്തും വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ മാനിക്കാതെയാണ്. നമുക്കറിയാം, നാല് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് വിവാഹം നടത്തേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഫൽഫർ ബിദാതിദ്ദീൻ തരിബത്തിയതാക്ക്, നിങ്ങൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ്. സമ്പത്ത്, കുലീനത, പിന്നെ സൗന്ദര്യം, ഇതെല്ലാം നോക്കാം. പക്ഷേ മതനിഷ്ഠയുള്ള ഒരു വ്യക്തിയെയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന വ്യക്തി ഇണയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ് എന്നർത്ഥം. ഇത് പാലിക്കാതെ, മതനിഷ്ഠക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ഒരുപാട് വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹങ്ങൾ പരാജയമായിരിക്കും. അതുപോലെ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രേമവിവാഹം. പലരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പ്രേമിച്ചാൽ, പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? പ്രേമം എന്നുള്ളത് യഥാർത്ഥത്തിൽ തൻ്റെ ഇണയെ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ പിന്നെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേൾക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് നല്ലതല്ലേ എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ കൂടി വിവാഹം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ആയത്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വിളക്കിച്ചേർക്കുന്നത് അല്ലെങ്കിൽ വിളക്കിച്ചേർത്തത് അള്ളാഹുവാണ്. ഈ വിളക്കിച്ചേർക്കുന്നത് ഒരു വലിയ ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് സ്നേഹം, പ്രേമം ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് മുമ്പുള്ള പ്രേമം ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിനുള്ള ഒരു അപ്രൂവലും ഒരു അംഗീകാരവും ഇസ്ലാം നൽകുന്നില്ല. പ്രേമം തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കണം. എന്നാൽ ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം മാറ്റിവെക്കുകയും അവരുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു വരേണ്ട വിവാഹം എന്നുള്ളതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഒരു വൈകല്യമാണ്. ഇത്തരം പ്രേമ വിവാഹങ്ങൾക്ക് നാം മൗനാനുവാദം നൽകുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ ദുരന്തമാണ് ധർമ്മനിഷ്ഠയുടെ വിഷയത്തിൽ ഇവിടെ ഉണ്ടാക്കുക. ചില കുടുംബങ്ങളെങ്കിലും മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കും. ഏതായാലും അവർ പ്രേമിച്ചു പോയി, ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്? പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണ്. പ്രേമം എന്നുള്ളത് ഒരു വൈറസാണ്, അതൊരു രോഗമാണ്. ഈ വൈറസ് ഒരു കുട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹോർമോൺ ചേഞ്ചസാണ് അതിന് കാരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി സർവശക്തിയും സർവ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയേക്കാം. എന്നാൽ പക്വതയുള്ള മാതാപിതാക്കൾ വീണ്ടും അതിന് അനുകൂലമായി നിൽക്കുമ്പോൾ ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെയാണ് ഇവർ കോടാലി വെക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രേമവിവാഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഇസ്ലാമിക സംവിധാനത്തോടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല വിവാഹം എന്ന സംവിധാനത്തിന് ബലിഷ്ഠമായ കരാർ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ആ സംവിധാനത്തോടുള്ള കൊഞ്ഞനം കാട്ടലായിക്കൊണ്ട് തന്നെയാണ് പ്രേമ വിവാഹത്തെ നാം കാണേണ്ടത്. അതുകൊണ്ട് ഈ പിന്നെ സംവിധാനം നമ്മൾ ഒരിക്കലും അനുകൂലമായിട്ട് അതിന് നിൽക്കാൻ പാടില്ല, അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇന്ന് മറ്റൊരു പിന്നെ കോമാളി വേഷം കെട്ടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ്, അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണേണ്ടത് വരൻ മാത്രമാണ്, ആ വരനുള്ളതാണവൾ. എന്നാൽ ഈ പെൺകുട്ടിയെ അണിച്ചൊരുക്കി സ്റ്റേജിൽ കയറ്റി സർവ ആളുകളും ദർശിക്കുകയും കൂടെ തന്നെ ഫോട്ടോ എടുക്കുകയും അത് മറ്റു വീഡിയോഗ്രാഫേഴ്സ് ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബ ഭദ്രതയുടെ നിരാസമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇതിനെതിരിൽ നമ്മൾ ശക്തമായി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. കാരണം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ നിരസിക്കുക എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുടിക്കുക, ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുറിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത സംഗീതങ്ങളും അതുപോലെയുള്ള ഗാനമേളയൊക്കെ ഈ വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിലനിൽക്കണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി ആ വിവാഹ സദസ്സിലുണ്ടാവണം. ബാറക്കല്ലാഹു ലക്കുമ വബാരക അലൈക്കുമ വജമാ ബൈനക്കുമ ഫീ ഖൈർ എന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ നിക്കാഹ് നടക്കേണ്ടത്, വിവാഹം നടക്കേണ്ടത്. അതുപോലെ വിവാഹം എന്നുള്ളത് ധൂർത്തിൽ നിന്ന് മുക്തമാവണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് ധർമ്മനിഷ്ഠയുള്ള ഒരു കുടുംബ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ ഇബ്ലീസ്, ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ധൂർത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭക്ഷണങ്ങൾ അവർ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹു തടയുക എന്നുള്ളതിലേക്കാണ് ഇത് എത്തിപ്പെടുക. അതുകൊണ്ട് ലളിതമായ രൂപത്തിൽ ഇസ്ലാം വിവാഹത്തെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ലളിതമായ രൂപത്തിൽ ആ വിവാഹത്തെ കാണാനും അതിൻ്റേതായിട്ടുള്ള ചര്യകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതുപോലെ ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷങ്ങളിൽ നമ്മൾ പങ്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ ഇസ്ലാമിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് പഠനം നടത്തിക്കൊണ്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അത് ഏത് കാലത്തും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വേണ്ട, ചെയ്യരുത് എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള ശത്രുക്കളെപ്പോലും, നമുക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല, ഇനി ശത്രുവാണെങ്കിൽ പോലും അവരെ ആദരിക്കാനും പരിഗണിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ഉന്നത വ്യക്തിത്വമാണ് ഒരു വിശ്വാസിക്കുള്ളത്. നാം ധർമ്മനിഷ്ഠയുള്ളവരാവുന്നത് മറ്റുള്ളവരെ ആദരിക്കുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ്, അവരെ പരിഗണിക്കാനുള്ള സന്മനസ്സ് നാം കാണിക്കുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള 13 വർഷക്കാലത്തെ ജീവിതം ഏറ്റവും അനുകരണീയമായിരുന്നു. നമുക്കറിയാലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോരാൻ വേണ്ടി സന്നദ്ധമാവുമ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങൾ, മുഷ്രിക്കുകൾ അദ്ദേഹത്തെ തടയുകയാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി ഇവിടുന്ന് പോകാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ സമ്മാനിക്കേണ്ടത്. അതുപോലെ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് അദ്ദീനു അന്നസീഹ, ദീൻ എന്നുള്ളത് ഏറ്റവും വലിയ ഗുണകാംക്ഷയാണ്. അത് അയൽവാസിയോടാണെങ്കിലും, നമ്മുടെ ചുറ്റുപാടുള്ളവരോടാണെങ്കിലും, സഹോദര സമുദായത്തോടാണെങ്കിലും, ലോകത്തുള്ള എല്ലാവരോടും നസീഹത്തോടുകൂടി പെരുമാറാൻ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ദീനിന് സാധിക്കണം. ദീൻ എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മയാവാനും സന്തോഷമാവാനും സാഹചര്യമൊരുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ മറ്റൊരു പ്രധാന സംഗതി ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമുള്ളവരുടെ തിരോധ അല്ലെങ്കിൽ ഇൽമുള്ളവരുടെ വിടവാങ്ങൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്തിയ പരിഗണന നൽകുന്ന ഒരു വിഷയമാണ് ഇൽമ് സമ്പാദിക്കുക എന്നുള്ളത്. അറിവ് അന്വേഷിച്ചുകൊണ്ട് നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത നാം നിനക്ക് വേണ്ടി തുറന്നു തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആ ഹദീസ് തന്നെ പ്രാപ്തമാണ്. നമുക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇൽമ് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം പ്രാപ്തമാക്കണം. എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുന്ന നമ്മുടെ കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയും മതപരമായിട്ടുള്ള അറിവ് സമ്പാദിക്കാനുള്ള പഠനത്തിന് വേണ്ടിയും പറഞ്ഞേക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇവിടെ അത് നിലനിൽക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള പ്രാഗൽഭ്യമുള്ള കഴിവുള്ള കുട്ടികൾ മതം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ആ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇൽമുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതും ഇവിടെ ധർമ്മനിഷ്ഠ നിലനിൽക്കണമെങ്കിൽ വീണ്ടെടുക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് ഇൽമുള്ള ആളുകൾക്ക് വലിയ ആദരവ് നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിന് ചോർച്ച സംഭവിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇൽമുള്ളത് ആർക്കാണെങ്കിലും ആ ഇൽമുള്ള വ്യക്തികളെ അറിവുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ട് അല്ലെങ്കിൽ അനന്തരമെടുക്കുന്നവരായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് പണ്ഡിതന്മാരെയാണ്. ഈ പണ്ഡിതന്മാരെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. ഇൽമ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൽമിൻ്റെ മജ്ലിസുകൾ എവിടെയുണ്ടെങ്കിലും അവിടെ പ്രത്യേകമായിട്ടുള്ള ബർക്കത്തുകളുണ്ട്. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹം ധാർമ്മികതയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ. കൂടെ വീടിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാലോ സൂറത്തുന്നൂറിൽ 3 സ്വകാര്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ബെഡ്റൂമിലേക്ക് കടക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യതയ്ക്ക് ഇസ്ലാം നൽകുന്ന പവിത്രത എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ സ്വകാര്യങ്ങളും നാട്ടിൽ പാട്ടാവുന്ന അവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉത്കൃഷ്ടതയുള്ള അല്ലെങ്കിൽ ഔന്നത്യമുള്ള ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ, ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഒരു ഇസ്ലാമികമായിട്ടുള്ള മാനങ്ങളുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്ലാസ്മേറ്റ്, ഹോസ്റ്റൽ മേറ്റ് എന്നുള്ള ഓമന പേരിൽ അത് സാർവത്രികമാകുമ്പോൾ മാതാപിതാക്കൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒഴുക്കിനെതിരിൽ നീന്താൻ തെറ്റ് ആര് നടത്തിയിട്ടുണ്ടെങ്കിലും തെറ്റാരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു തിരുത്തൽ ശക്തികളായിട്ട് സമൂഹത്തിൽ മാതാപിതാക്കളും അധ്യാപകരൊക്കെ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. കൂടെ തന്നെ മൊബൈൽ ഫോൺ ഏറ്റവും ഉപകാരമുള്ള ഒരു ഉപകരണമാണത്. എന്നാൽ ആ ഉപകരണത്തിൽ കൂടി വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അത് കമ്പ്യൂട്ടറാവാം, മൊബൈൽ ഫോണാവാം, ഏതുപകരണങ്ങളാവട്ടെ, അതെല്ലാം തന്നെ അതിന് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പല സന്ദർഭങ്ങളിലായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ്. കാരണം ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സാഹോദര്യം നിലനിൽക്കേണ്ടതുണ്ട്, സഹകരണം നിലനിൽക്കേണ്ടതുണ്ട്, കാരുണ്യവും ദയയൊക്കെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ആശുപത്രി കിടക്കകളിലുണ്ട്. അവരെ സന്ദർശിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ധർമ്മനിഷ്ഠയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് വസ്ത്രധാരണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, കൗമാരത്തിലൊക്കെ എത്തിയിരിക്കുന്ന പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ആഭാസകരമാണ്. ഇത് വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി എന്ത് ഉടയാട ധരിക്കണം എന്ന് ഇസ്ലാമിൻ്റെ മാനദണ്ഡത്തോടുകൂടി തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷവേഷം കെട്ടുന്ന സ്ത്രീയെയും ശാപം പിന്നെ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആണിനെ അനുകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലേക്ക് ഒരു പെണ്ണ് പോകാൻ പാടില്ല. പെണ്ണിനെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളിലേക്ക് ആണും പോകാൻ പാടില്ല. അതുപോലെ നമ്മുടെ സാമ്പത്തിക രംഗം പലിശമുക്തമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മേഖലയായിട്ട് സാമ്പത്തിക കൈകാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് പല ആളുകളും വാഹനം വാങ്ങാൻ വേണ്ടി, വീട് വാങ്ങാൻ വേണ്ടി, കല്യാണങ്ങൾ നടക്കാൻ വേണ്ടിയൊക്കെ പലിശയെ ആശ്രയിക്കുന്നു, ബാങ്കിനെ ആശ്രയിക്കുന്നു. ഈ ദുരവസ്ഥ മാറേണ്ടതുണ്ട്. നാം നന്മയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഇത്തരം വലിയ മാലിന്യങ്ങളിൽ നിന്ന് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രംഗത്ത് നിന്ന് പിശാച് ബാധ ഏറ്റവനെപ്പോലെ മാത്രമേ ഈ പലിശ വാങ്ങുന്നവൻ എണീറ്റ് നിൽക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റിൻ്റെ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ അള്ളാഹുവെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിന്ത, ഏറ്റവും നല്ല ഒരു പിന്നെ വീക്ഷണം നമുക്കുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉണർത്തി, അള്ളാഹുവെ സംബന്ധിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്, അപ്രകാരമാണ് അള്ളാഹു നിങ്ങളോടുള്ളത്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫ്ഫാറാണ്. ഈ ഒരു വിശേഷണം, അള്ളാഹുവിനുള്ള ഒരുപാട് സവിശേഷതകൾ, 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ടെങ്കിൽ ഓരോ നാമങ്ങളും ദോധിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കാൻ, അള്ളാഹുവെ കണക്കാക്കാൻ, അള്ളാഹുവിന് വക്കാറത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇവിടെ ധാർമ്മികത ഉണ്ടാവുകയുള്ളൂ. ധാർമ്മികത എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ, നമ്മുടെ ചുറ്റും നമുക്ക് ചുറ്റും ഒരുപാട് ചതിക്കുഴികളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ധാർമ്മികത വീണ്ടെടുക്കുക എന്നുള്ളതാണ്. വളരെ നല്ലൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ സ്നേഹക്കൂടിലൂടെ കേട്ടത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സാത്ത്.
2: പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. നാം ഇനി അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: അൽ ഉസൂൽ കുറച്ച് വൈജ്ഞാനികമായ ഒരു സെഷനാണ്.
2: അതെ, ഹദീസുമായി ബന്ധപ്പെട്ട സെഷനാണ്. ഹദീസ് ഒരു പഠനം, അതിൻ്റെ 6 ഭാഗമാണ് ഇന്ന് നാം
3: കേൾക്കുന്നത്.
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ
3: പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് ക്രോഡീകരിക്കപ്പെട്ടതിന് പല ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രാഥമികമായ ഘട്ടമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള അതിൻ്റെ 1 പ്രഥമമായ കാലഘട്ടം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പ്രവാചകനായി ജീവിച്ച 23 വർഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാചികമായും കാർമികമായും വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആളുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടത്തി പൂർത്തിയാക്കി കാണിച്ചു കൊടുത്തു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർണമായി ഒരു വീഴ്ചയും വരുത്താതെ അവിടുന്ന് അത് പൂർത്തിയാക്കി എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന സംഗതിയാണ്. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം കൊണ്ടും ലോകത്തിന് മാതൃകയായിരുന്നു. പ്രത്യേകിച്ചും സ്വഭാവ മഹിമ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ നിങ്ങൾ ഉത്തമമായ അത്യുത്തമമായ സ്വഭാവത്തിലാകുന്നു, സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശു സ്വഭാവിയായിരുന്നില്ല. സ്വഭാവ വൈശിഷ്ട്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് കൂടുതൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുയായികളെ തൻ്റെ കൂടെ ദീൻ സ്വീകരിച്ച് തൻ്റെ മാർഗത്തിലേക്ക് അണിചേർന്നിട്ടുള്ള സഹാബത്തിന് ഘട്ടം ഘട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിക്കുകയാണ്, ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. ആ ഹദീസുകൾ പഠിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ ശൈലികളുമാണ് പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതം പഠിക്കുകയും അതല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് ഉന്നതമായ അല്ലെങ്കിൽ അതിമഹത്തായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിൻ്റെ പ്രഥമമായ ആയത്ത് അവതരിച്ചത് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയിട്ടാണല്ലോ. മാത്രമല്ല ഖുർആനിൽ പറഞ്ഞു ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അങ്ങനെ നിരവധി ആയത്തുകളിലൂടെ പഠനത്തിന് പ്രേരണ കൊടുത്തു. ഇപ്പോൾ ഖുർആനും ഹദീസും സഹാബത്ത് പഠിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, പഠിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അനവധി ഹദീസുകളിലൂടെ പ്രവാചകൻ അക്കാര്യം സഹാബത്തിന് തെരിയപ്പെടുത്തി. മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഒരാൾക്ക് അറിവ് നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ഖൈറിനെ നൽകുക എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ നേടിയ അറിവ്, അതുപോലെ തന്നെയാണ് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും അറിവന്വേഷിക്കൽ ബാധ്യതയാണ്, അവന് മേൽ വാജിബാണ്, നിർബന്ധമാണ്, ഫർളാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ മഹാത്മ്യം പഠിപ്പിച്ചു. ലിയുബല്ലിഗു ശാഹിദുൽ ഗായിബ റബ്ബ മുബല്ലഗൻ ഔ ആമിൻ സാമിഇൻ, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ലറല്ലാഹു ഇംറാൻ സമിഅ മിന്ന ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗു ഫറബ്ബ മുബല്ലഗൻ അഹ്ഫള ലഹു മിൻ സാമിഇൻ. എൻ്റെ ഹദീസുകൾ കേൾക്കുകയും അത് മനഃപ്പാഠമാക്കി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവന് സന്തോഷവാർത്തയുണ്ട്, സ്വർഗമുണ്ട്. കേൾക്കപ്പെടുന്നവർ ഒരുപക്ഷെ കേട്ടവരെക്കാൾ ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവരായിരിക്കും എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവിനെ പ്രോത്സാഹിപ്പിക്കുകയും പഠിക്കാൻ വേണ്ടി പ്രേരണ നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് ഖുർആനായിരുന്നാലും ഹദീസായിരുന്നാലും. ഖുർആൻ പഠിക്കാൻ പ്രേരണ കൊടുത്തു, ഹദീസ് പഠിക്കാൻ പ്രേരണ കൊടുത്തു. അതോടൊപ്പം തന്നെ പഠിച്ച വ്യക്തികൾ, ഇൽമുള്ള ഉലമാക്കളെ, അൽ ഉലമ വറസത്തുൽ അംബിയ എന്ന് പ്രവാചകൻ പറഞ്ഞു. അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ, ഇൽമുള്ളവർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഇങ്ങനെ പല നിലക്കും അറിവിന് പ്രേരണ കൊടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പ്രവാചക സ്വഹാബത്തിനിടയിൽ ഓരോന്നോരോന്നായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖദ ഇലൽ മസ്ജിദി ലാ യുരീദുഹു ഇല്ലാ അൻ യതഅല്ലമ ഖൈറ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമൻ ഹജ്ജതുഹു. ഒരു മനുഷ്യൻ ഒരു ഇൽമ് പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോയാൽ മറ്റൊന്നും അവൻ്റെ ഉദ്ദേശത്തിലില്ല. ഇൽമ് പഠിക്കലാണെങ്കിൽ അവനൊരു ഹാജിയുടെ ഹജ്ജ് നിർവഹിച്ചവൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും പ്രവാചകൻ പറഞ്ഞു. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇൽ ജന്ന ومجتمع قوم في بيت في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم الا نزلت عليهم السكينه وغشيتهم الرحمه وحفتهم الملائكه وذكرهم الله عز وجل في من عنده ينين തുടങ്ങിയ അനവധി നിരവധി ഹദീസുകൾ. ആരെങ്കിലും അറിവന്വേഷിച്ച് ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടും. അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളികളിൽ നിന്ന് ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ കിതാബുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളിറങ്ങും, റഹ്മത്തിറങ്ങും, അവരെ മൂടും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആനും ഹദീസും പഠിക്കുവാൻ പ്രേരണ കൊടുത്തുകൊണ്ടും അതിലേക്കുള്ള ഉപോത്ഫലകമായ കാര്യങ്ങൾ പ്രവാചകൻ സഹാബത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹദീസുകളെയും തനിക്ക് അവതരിപ്പിക്കപ്പെട്ട വഹീകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ ഈ ഒരു മൻഹജ്, ഈ ഒരു ശൈലി, അത് നമുക്ക് ചില പോയിന്റുകളിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാവുന്നതാണ്. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചത് ജനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ കൊണ്ടു നടന്നിരുന്ന പിഴച്ച വിശ്വാസവും പിഴച്ച ആചാരങ്ങളും പിഴച്ച നടപടിക്രമങ്ങളും പിഴച്ച സ്വഭാവങ്ങളും ചീത്ത സംസ്കാരങ്ങളുമൊക്കെ അവരിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാൻ, അല്ലെങ്കിൽ അവർ വർജിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നല്ലവണ്ണം പ്രേരിപ്പിച്ചു. അതിലൂടെ അവർ സംസ്കാരചിത്തരാവുകയും ഒരു സമ്പന്നമായ സംസ്കാരത്തിൻ്റെ ഉടമകളായി തീരുകയും ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കരണത്തിൻ്റെ, അല്ലെങ്കിൽ പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ച തർബിയത്ത് നടത്തിയ ഒരു മേഖലയാണ്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാം അന്നൊരു മദ്രസയില്ല, അന്ന് കോളേജുകളില്ല, യൂണിവേഴ്സിറ്റികളില്ല, പാഠശാലകളില്ല, മറ്റു സ്ഥാപനങ്ങളില്ല. ദാറുൽ അർക്കം ഇബ്നു അബ്ദുൽ മനാഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഭവനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ അധ്യാപനം ആരംഭിച്ചത്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ മദ്രസ, ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി, ഒന്നാമത്തെ കോളേജ് ദാറുൽ അർക്കമായിരുന്നു. ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രഭവ കേന്ദ്രവും ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രകാശം ലോകത്തേക്ക് വെളിച്ചം പലർത്തിയ ഏറ്റവും ഉന്നതമായ ഒരു ഭവനം കൂടിയായിരുന്നു അർക്കമിൻ്റെ. അതുകൊണ്ട് ദാറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഭവനം എന്ന് ആ ദാറുൽ അർക്കമിൻ്റെ ഭവനത്തിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തുടങ്ങി. സ്വഹാബത്ത് അവിടെ വരും, പ്രവാചകൻ ആയത്തുകൾ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് അവിടെ നിന്നാണ് സഹാബത്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ഖുർആൻ പഠിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കും, അത് ജീവിതത്തിൽ പകർത്തും, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ വ്യാപനം മക്കയിൽ നടന്ന ചരിത്രം നമുക്കറിയാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ മസ്ജിദ് നബവിയായി. എല്ലാത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ മൂല്യവത്തായ, അതിൻ്റെ മാനങ്ങൾക്ക് ഊടും പാവും നെയ്യുന്ന ഒരു മഹത്തായ സാംസ്കാരിക കേന്ദ്രമായി മസ്ജിദുൻ നബവി മാറുകയും ലോകത്തേക്ക് തന്നെ വെളിച്ചം കടന്നു ചെല്ലുന്നതിൽ, വെളിച്ചത്തെ കടത്തിവിടുന്നതിൽ ഒരു പ്രധാന പ്രഭവ കേന്ദ്രമായി മസ്ജിദുൻ നബവി മാറുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വീട്ടിൽ നിന്ന് തുടങ്ങി അത് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നീണ്ടു. പിന്നീടത് സ്വന്തം പേരിലുള്ള പള്ളിയിലേക്ക് നീങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ക്രമീകരിച്ചു കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തർബിയത്തിൻ്റെ വിഷയം, ഇതൊക്കെ തന്നെ നാം പറയുന്നത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അറിവ് നിലനിന്നിരുന്നത്, ആ അറിവിൽപ്പെട്ടതാണ് ഖുർആനും ഹദീസും. അൽ ഇൽമു മാ ഖാല അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും പറഞ്ഞതാണ് വിജ്ഞാനം, ജ്ഞാനമതാണ്. ആ ജ്ഞാനം റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്ന രീതിയാണ് നാം പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് തർബിയത്ത് കൊടുത്തു, അവരെ സംസ്കരിച്ചു, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നടപടികൾ കൊണ്ടും ജീവിതം കൊണ്ടും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രവാചകൻ മുന്നിൽ നടന്ന് സഹാബത്തിന് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു തർബിയത്തും തഅലീമും പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ അന ലക്കും മിസ്ലുൽ വാലിദ്, നിശ്ചയമായും ഞാൻ നിങ്ങൾക്കൊരു പിതാവിനെ പോലെ തന്നെയാണ്, ഞാൻ നിങ്ങൾക്കൊരു പിതാവിന്, ഇന്നമാ അന ലക്കും മിസ്ലുൽ വാലിദ്, ഒരു പിതാവ് തൻ്റെ കുഞ്ഞിന് നൽകുന്ന സതുപദേശങ്ങളെപ്പോലെ, നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി മകൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്ന ഉപദേശകൻ മാത്രമാണ്, ഇന്നമാ അനലക്കും മിസ്ലുൽ വാലിദ്. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചു, അവരുടെ സംസ്കാരങ്ങൾ നന്നാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന രീതി വരെ, ചെരുപ്പിടുന്നത് വരെ, തുമ്മിയാൽ എന്ത് ചെയ്യണം, ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം, സ്വകാര്യമായ നിമിഷങ്ങളിൽ ഭാര്യമാരുമായി കൊണ്ടുള്ള ഇടപാടുകൾ പോലും എങ്ങനെ വർത്തിക്കണം എന്ന രീതിയിൽ അതിൻ്റെ ആദാബുകൾ, മര്യാദകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു, സഹാബത്തിന് പഠിപ്പിച്ചു. എല്ലാ അടിമുടി എന്ന് പറയാവുന്ന തരത്തിലുള്ള തർബിയത്ത്, ഒരു സംസ്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകി. ഈ സംസ്കാരവും ഈ അറിവും സഹാബത്തിനിടയിൽ നിലനിന്നു. അങ്ങനെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ ഹദീസുകളും അതുപോലെ തന്നെ ആയത്തുകളും പ്രാവർത്തികമായ രീതിയിൽ, തദ്ബീഖിയായി, ഒരു പ്രാക്ടിക്കലായ രീതിയിൽ തന്നെ അവർക്കിടയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖവ്വലുന ബിൽ മൗഇള ഫിൽ അയ്യാം കറഹത സാമതി അലൈന, ഞങ്ങൾക്ക് മടുപ്പുണ്ടാകും, ഞങ്ങൾക്ക് വെറുപ്പുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ ചില പ്രത്യേക ദിവസങ്ങളിൽ മൗഇലത്തുകൾ, സദുപദേശങ്ങൾ നൽകുമ്പോൾ ചില പ്രത്യേക ദിവസങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഏതോ സമയവും സദാസമയവും ഉപദേശം ഉപദേശം ഉപദേശം എന്നുള്ള നിലയിലല്ല, ആളുകൾക്ക് ദീൻ മടുക്കാതെ ആ ദീനിനോട് ആകർഷണീയത തോന്നി, അതിൽ വെറുപ്പുണ്ടാക്കാത്ത രീതിയിൽ എപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഇത് പ്രവാചകൻ്റെ രീതിയായിരുന്നു. ഇങ്ങനെ പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ ഹദീസുകളും ഇസ്ലാമിക പ്രമാണങ്ങളും നിലനിന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഇതിനോടനുബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ, എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറക്കല്ലാഹു ഫീക്ക്, ജസാകുമുല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസുകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പീസ് റേഡിയോയിലൂടെ എല്ലാ ദിവസവും ഓരോ ഹദീസുകൾ നമ്മൾ പഠിക്കുന്ന, തിരുമൊഴികൾ പ്രോഗ്രാം പോലെയുള്ള ഒരുപാട് ഹദീസുകൾ പഠിക്കുന്നവരാണ് നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ. ഹദീസുകൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വൈജ്ഞാനികമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഹനീഫ്, അത് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ
2: പഠിക്കും, തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പോൾ വൈഫ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
1: നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു,
2: കഴിഞ്ഞിട്ടുണ്ട്.
1: അടുത്ത പ്രോഗ്രാമുമായി അടുത്ത ലൈവ് സെഷനിലുള്ള ആളുകൾ ഇൻഷാല്ലാ നമ്മളോടൊപ്പം ചേരുന്നതാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹൈൽ പണ്ടിക്കാട്, കൂടെ
2: ഹനീഫ് ഉണ്ടോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം

0: മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 98-99 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم

فإذا قرأت القرآن فاستعذ بالله.

അലല്ലദീന ആമനൂ.

0: മൂന്നായത്തുകളാണ് നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കിയത്. കുറച്ചുകൂടി തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 100 ആയത്തുകൾ സൂറത്തുൻ നഹ്റിൽ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ആദ്യ വചനം മുതൽ നന്നായി പാരായണം ചെയ്ത് കൃത്യമായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ പഠനം കൃത്യമായി മനഃപ്പാഠമാക്കിയ ഭാഗങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം കൂടുതൽ നന്നായി പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: BSc നഴ്സിംഗ് അടക്കം കോഴ്സുകൾ ഇന്നു മുതൽ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് July 2 വരെ അപേക്ഷ നൽകാവുന്നതാണ്. BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BSLP, BCVT, BSc ഡയാലിസിസ് ടെക്നോളജി തുടങ്ങി നിരവധി കോഴ്സുകളാണുള്ളത്. ഇത്തരം കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ABLS സെൻ്റർ ഡയറക്ടറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ചോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ June 30 വരെ അടയ്ക്കാം. ജനറൽ SC വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. BSc നഴ്സിംഗ് അടക്കം കോഴ്സുകളെ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-2560-361. BSc നഴ്സിംഗ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in. സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി. ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ. പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ. കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം. എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭ അവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: Peace Radio, tuned to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പി സെഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് നുറുങ്ങുകൾ.
1: വീട് അനുഗ്രഹീതമാകണോ? എഴുത്ത് അബ്ദുറൌഫ് അൽ ഹക്കമി. സുരക്ഷയ്ക്കും സന്തോഷത്തിനും വിശ്രമത്തിനും വേണ്ടി അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഭവനം. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 16:80. വീട് എന്നത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സമാധാനത്തിൻ്റെ കേന്ദ്രമാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും മതവിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുകൂടിയതുമാണ് ഇതിന് പ്രധാന കാരണം. ഇന്നത്തെ വീടുകളിൽ ബിഗ് സ്ക്രീനുകളും സാറ്റലൈറ്റ് ചാനലുകളും നിറഞ്ഞിരിക്കുന്നു. മുൻഗാമികൾ അറിയാത്തതും അനുഭവിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന നമുക്ക് എങ്ങനെയൊക്കെയോ ബറക്കത്ത് കുറഞ്ഞിരിക്കുന്നു. എത്ര സമ്പാദിച്ചാലും നമുക്ക് മതിയാകുന്നില്ല. ആരോഗ്യം ക്ഷയിക്കുന്നു. മുൻഗാമികളിൽ കാണാത്ത രോഗങ്ങൾ പിടിപെടുന്നു. ആകെ തിരക്കാണ്. സമയം മതിയാകുന്നില്ല. ഇത്തരത്തിൽ സമയത്തിലും സമ്പത്തിലും ജോലിയിലും കുടുംബത്തിലും എവിടെയും ബറക്കത്തില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്ത് ലഭിക്കുന്ന വഴികൾ മനസ്സിലാക്കി അവയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വീടുകളിൽ എങ്ങനെ ബറക്കത്തും നന്മയും ആശ്വാസവും ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാം? സൂക്ഷ്മതയോടെ ജീവിക്കുക. അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ടും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ടും സൂക്ഷ്മതയോടുകൂടിയ ജീവിതം നയിക്കുന്ന ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്കനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വച്ചിരുന്നതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി. വിശുദ്ധ ഖുർആൻ അധ്യായം 7:96. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. ജാബിർ റളിയല്ലാഹുഅൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ ഇടമില്ല, ഭക്ഷണവുമില്ല. എന്നാൽ ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാജ് പറയും, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ ഇടം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാജ് പറയും, നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള ഇടവും ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു. സുഹൈഹ് മുസ്ലിം. അള്ളാഹു സ്മരിക്കപ്പെടുന്ന വീടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിൻ്റെയും സ്മരിക്കാത്ത വീടിൻ്റെയും ഉദാഹരണം ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. സുഹൈഹ് മുസ്ലിം. നമ്മുടെ വീടുകളിൽ ബർക്കത്ത് നിറയേണ്ടത് ചുമരുകളിലെ അലങ്കാരങ്ങൾ കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടാണ്. ആഡംബരങ്ങളേക്കാൾ പ്രധാനം ആത്മീയമായ ഉണർവാണെന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യരുടെ കണ്ണിൽ സാധാരണമായൊരു വീട്, എന്നാൽ അതിൽ അള്ളാഹു സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആകാശലോകത്തുള്ളവർക്ക് അത് നക്ഷത്രത്തെപ്പോലെ പ്രകാശിക്കുന്ന ഒന്നായിരിക്കും. അതിനാൽ നമ്മുടെ വീടുകളെ വെറും കെട്ടിടങ്ങളാക്കി മാറ്റാനല്ല, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് ധന്യമായ ഇടങ്ങളാക്കി മാറ്റാനാണ് നാം പരിശ്രമിക്കേണ്ടത്. വീട്ടിലുള്ളവരോട് സലാം പറയൽ. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം തവണ എടുത്തു പറഞ്ഞ വിഷയമാണ് വീട്ടിലുള്ളവരോട് സലാം പറയുക എന്നത്. അള്ളാഹു പറയുന്നു, ഹേ സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത്. നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. അതാണ് നിങ്ങൾക്ക് ഗുണകരം. നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 24:27. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹീതവും പാവനവുമായ ഒരു ഉപചാരമെന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. അധ്യായം 24:61. വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയുന്നത് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അതിലൂടെ വീടുകളിൽ ബറക്കത്തും സ്നേഹവും അള്ളാഹുവിൻ്റെ സ്മരണയും നിറയുന്നു. സലാം പറയുന്ന വീടുകൾ ജീവിക്കുന്ന ഹൃദയമുള്ള വീടുകളാണ്. സലാമിനേറ്റവും അർഹമായ വീട് സ്വന്തം വീടാണ്. സലാം വ്യാപിപ്പിക്കേണ്ടവരിൽ ഏറ്റവും പ്രഥമർ നമ്മുടെ കുടുംബാംഗങ്ങളുമാണ്. അനസ് റളിയല്ലാഹുഅൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, എന്റെ പ്രിയമകനെ, നീ നിന്റെ വീട്ടുകാരുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്തായിരിക്കും. തിർമിതി.
2: പീസ് റേഡിയോ ഐ ടി ജാലകം. ഇമെയിൽ ഉപയോഗം ഭാഗം ഒന്ന്. എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അവതരിപ്പിക്കുന്നത് ഷാനിത് പാണ്ടിക്കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജിമെയിൽ അക്കൗണ്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പം നോർമലി എല്ലാവരും, സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ജിമെയിൽ എന്നുള്ളത്. ജിമെയിൽ എന്നുള്ളത് ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായ സംവിധാനമാണ്. ഇലക്ട്രോണിക് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുന്നെയൊക്കെ തപാൽ സംവിധാനമായിരുന്നു നമ്മൾ കത്തുകൾ പരസ്പരം അയക്കാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇൻ്റർനെറ്റ് 1990-കൾക്ക് ശേഷം ഇൻ്റർനെറ്റ് വ്യാപകമായപ്പോൾ അതിലൂടെ വന്ന പുതിയൊരു സംവിധാനമാണ് നമുക്ക് ഇലക്ട്രോണിക്കായിട്ട് മെയിലുകൾ അയക്കാം, സന്ദേശങ്ങൾ അയക്കാം, ടെക്സ്റ്റായിട്ട് അയക്കാം എന്നുള്ളതാണ്. വ്യത്യസ്ത കമ്പനികൾ ഈ ഒരു ഇമെയിൽ സംവിധാനം നൽകുന്നുണ്ട്. അതിൽ ഒരു കമ്പനിയാണ് ഗൂഗിൾ. ഗൂഗിൾ, യാഹോ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ എല്ലാം ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇമെയിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവസരം നൽകുന്നുണ്ട്. അതിനെല്ലാം ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്കതിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ജിമെയിലേക്ക് വരാം. ഗൂഗിൾ നൽകുന്നതാണ് ജിമെയിൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ ഫോണിലോ നമുക്ക് പുതിയൊരു അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഫോണിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പുതിയ ആൻഡ്രോയിഡ് ഫോണൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ആൾറെഡി ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്കുണ്ടോ, അതല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യണോ, പുതിയത് തുടങ്ങണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പുതിയത് തുടങ്ങണമെന്ന് അവിടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ നമ്മളോട് ആദ്യത്തെ പേരിൽ ഫസ്റ്റ് നെയിം, പേരിൻ്റെ അവസാനം ലാസ്റ്റ് നെയിം ചോദിക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമെയിൽ അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ സുഹേൽ എന്നാണ് നിങ്ങളുടെ പേരെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സുഹേൽ 1 2 3 നമുക്കങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ആണെങ്കിൽ നമുക്ക് അതന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതിൽ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ സുഹേൽ ഡോട്ട് പീസ് റേഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, അതായത് അത് വേറെ ആരും ആ ഒരു പേര് മുന്നേ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ സുഹേൽ ഡോട്ട് പീസ് റേഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് ലഭിക്കും. അതിന് നമ്മൾ പിന്നെ പാസ്വേഡ് കൊടുക്കുക, മറ്റ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതുപോലെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക. ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ അക്കൗണ്ട് അവിടെ ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഫോണിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക, പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ അകത്താണ് നമുക്കവിടെ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കാൻ സാധിക്കും. ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ജിമെയിൽ എന്നുള്ള ഒരു അപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തുറന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ വലതുവശത്ത് നമുക്കൊരു ഐക്കണ് കാണാൻ പറ്റും. ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ റൗണ്ടിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് താഴെ നമുക്ക് ആൾറെഡി ഇല്ല ഒരു ഇമെയിൽ അക്കൗണ്ട്, ഇപ്പം സുഹേൽ അറ്റ് പീസ് റേഡിയോ, സുഹേൽ ഡോട്ട് പീസ് റേഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് നമ്മൾ ആൾറെഡി ഉള്ള ഇമെയിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ അതവിടെ കാണിക്കും. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു സംഭവം കാണും, ആഡ് അനദർ അക്കൗണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പല സംഭവങ്ങൾ കാണും. ഗൂഗിൾ, ഔട്ട്ലുക്ക്, യാഹു, അങ്ങനെ പലതും കാണും. അതിൽ ഗൂഗിൾ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ആഡ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ആ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഫോർ മൈസെൽഫ്, നിങ്ങൾക്ക് സ്വന്തം വേണ്ടിയാണോ അതല്ല നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയാണോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് സ്വന്തം വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ ആദ്യം കൊടുക്കാം, അവസാനം നൽകാം, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ നൽകാൻ, കാരണം നമ്മൾ കൊടുത്തിട്ടുള്ളത് തെറ്റാണെങ്കിൽ പിന്നീട് നമ്മൾ ആ പാസ്വേഡ് എങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും, കൃത്യമായി നൽകിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളവിടെ മെയിലാണോ ഫീമെയിൽ ആണോ പെണ്ണാണോ എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവരിങ്ങനെ എഴുതി കാണിച്ചു തരും. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 2-3 ഇമെയിൽ ഐ ഡികൾ അവർ കാണിച്ചു തരും. നിങ്ങളുടെ പേരിൻ്റെ ആദ്യവും അവസാനവും കൂട്ടിച്ചേർത്ത് കൊണ്ട് അവർ ഒരു അക്കൗണ്ടിൻ്റെ പേര് കാണിച്ചു തരും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സുഹേൽ ഡോട്ട് പീസ് റേഡിയോ, അല്ലെങ്കിൽ സുഹേൽ 123 പീസ് റേഡിയോ @gmail.com എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നമ്മളത് നമുക്ക് വേണ്ട പേര് എടുത്തിട്ട് എന്നിട്ട് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി നമ്മൾ എഴുതി വെക്കണം, അതല്ലെങ്കിൽ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് നൽകുക. പാസ്വേഡ് നൽകുന്ന സമയത്ത് നമ്മൾ ഫോൺ നമ്പർ ഒക്കെ പാസ്വേഡായിട്ട് കൊടുക്കുന്ന സാധാരണ ആളുകൾ ചെയ്യാറുണ്ട്. അതൊരു അപകടകരമായൊരു കാര്യമാണ്, കാരണം നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് നമ്പറുകളും കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുക്കണം എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനും നമ്മുടെ കയ്യിലുള്ള ഡാറ്റകളെല്ലാം മറ്റുള്ളവർ തട്ടിയെടുക്കാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സെറ്റായി. അപ്പോൾ അത്രയും സിമ്പിൾ കാര്യങ്ങളാണ് നമുക്കതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്. നമ്മുടെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഇത്ര കഴിഞ്ഞാൽ നമ്മൾ പുതിയ അക്കൗണ്ട് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ പുതിയ അക്കൗണ്ടും ചിലപ്പോൾ പഴയ അക്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് അക്കൗണ്ട് തമ്മിൽ എങ്ങനെയാണ് മാറ്റി നോക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഉള്ളൊരു പ്രയാസം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ നേരത്തെ എടുത്തിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഫോണിലാണെങ്കിൽ ജിമെയിൽ എന്നുള്ള ആപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിലുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഒരു റൗണ്ടിൽ കളറിലുള്ളൊരു ചിഹ്നം കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ആയി കിടക്കുന്ന അക്കൗണ്ട് അവിടെ കാണും. അപ്പോൾ ആദ്യത്തേത് സുഹേൽ എന്നുള്ളത്, രണ്ടാമത് സുഹേൽ 123 എന്നുള്ളതാണെങ്കിൽ ആദ്യത്തേത് സെലക്ട് ആയി കിടക്കുന്ന മുകളിലുണ്ടാകും, താഴത്തേതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, താഴെയുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഇമെയിലുകൾ കാണും. ഇനി ആദ്യത്തെ അക്കൗണ്ടിൽ വേണ്ടെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ വലതുവശത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അക്കൗണ്ട് മാറ്റാം എന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ടൊരു അക്കൗണ്ട് നമ്മൾ തുടങ്ങുകയാണ് ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത്. ഇൻഷാല്ല വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഈ ജിമെയിലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐടി ജാലകം, ഇമെയിൽ ഉപയോഗം ഭാഗം 1, എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അവതരിപ്പിച്ചത് ഷാനിദ് പാണ്ടിക്കാട്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: ഇന്നലെ ഞാനൊരു അനുഭവം കേട്ടത്, പിന്നെ ഒരു കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുകയാണ്. വിവാഹം നടക്കുന്ന സമയത്ത് നല്ലൊരു കുടുംബം, ഒരു ദിനിയായി എല്ലാ നിലക്കും ഉഷാറുള്ളൊരു കുടുംബം. പക്ഷേ അവിടുത്തെ വല്യുപ്പയും വല്യുമ്മയൊക്കെ അല്പം പ്രായമായി. മക്കളുടെ അവരുടെ പേരക്കുട്ടികളുടെ കല്യാണം നടക്കുന്ന സമയമാണ്. അപ്പോൾ മാന്യമായൊരു നിക്കാഹ് ഖുത്ബ നടന്നു. അതിനുശേഷം പിന്നെ അവിടെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു. കുറേ ആൾക്കാർക്ക് പിരിഞ്ഞു പോയി. പിരിഞ്ഞു പോയതിന് ശേഷം കുറച്ച് സ്ത്രീകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് രണ്ട് ചെക്കന്മാരോ കുഞ്ഞു പെണ്ണുങ്ങളോ ആരാന്നറിയില്ല, സ്ത്രീകൾ, അവർ വേഗം പ്രത്യേക ഒരു വേഷവിധാനമൊക്കെ എടുത്തിട്ട് നേരെ സ്റ്റേജിലേക്കാണ് കയറി. അവർ പാട്ട് പാടാനോ, ചെറിയൊരു ശബ്ദം, ഒരു ശബ്ദത്തോടു കൂടിയൊക്കെയാണ് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവിടെ ഒരു പാട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ടായി വരും. അതുവരെ നടന്നൊരു ദീനി അവർ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റം വരാൻ പോകും. അപ്പോൾ അവിടെ ഉള്ളൊരു മകൻ, ഈ കല്യാണം നടക്കുന്ന ആളുടെ
4: ചെറുപ്പക്കാരൻ,
3: കല്യാണം നടക്കുന്ന ആളുടെ അനിയനാണ് അദ്ദേഹം. സ്റ്റേജിലുള്ള ആളുകളോട് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് ചുണ്ടിൽ വെച്ചിട്ട് പറഞ്ഞു, മിണ്ടാൻ പാടില്ല, സ്ട്രോങ് ആയി കൈ വെച്ചിട്ട് മിണ്ടാൻ പാടില്ല. അപ്പോൾ ഇത് അനുഭവം പറഞ്ഞെന്നാൾ പറയണ്, അപ്പം തന്നെ ആ കുട്ടികൾ ഇറങ്ങി വേഗം കാറിൽ കയറി പോയിന്ന്.
4: അറിയില്ലല്ലേ
3: അത് ആരാന്നറിയില്ല, വെച്ചാൽ കുടുംബത്തിൽപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്നോ ഭർത്താവ് വീട്ടിൽ നിന്നോ വന്ന ആരെങ്കിലും ആളുകളായിരിക്കും അവരുടെ. അപ്പം പ്രത്യേകിച്ച് കസിൻസൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് ഇങ്ങനത്തെ ചില സംഗതികൾ ഉണ്ടാവുമ്പോൾ അവിടെ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആൾ, അയപ്പ് കുട്ടികളല്ലേ ഓലെന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ എന്ന് പറയുന്നതിന് പകരം മതപരമായി യോജിക്കാൻ പറ്റാത്ത മേഖല. ഇപ്പോൾ ഒരു പാട്ട് പാടുക, ഒരു വിവാഹത്തിൻ്റെ സമയത്ത് ഒരു പാട്ട് പാടണം പറ്റുമോ എന്ന് ചോദിച്ചാൽ മതപരമായി നേരിട്ട് നോക്കിയാൽ പാട്ട് പാടാൻ പ്രശ്നമൊന്നുമില്ല. വിവാഹത്തിൻ്റെ സമയത്ത് ഒരു പാട്ട് പാടാം. പക്ഷേ ഇത് ഇന്നത്തെ പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കണതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിൽ മറുപടി പറയാം. ഇന്നത്തെ പാട്ട് പറഞ്ഞാൽ ആ പ്രത്യേക മ്യൂസിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചാടിക്കളിയും പ്രത്യേക രൂപത്തിൽ അലങ്കരിച്ചുകൊണ്ട് അങ്ങനത്താണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയൊരു പറയേണ്ട കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ പറയൽ വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇന്നലെ കേട്ട മറ്റൊരു അനുഭവം കൂടി, വളരെ ഒരു ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു നേതാവായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം സ്ഥിരമായി ഈ വിവാഹങ്ങൾ നടക്കുമ്പോഴുള്ള ആർഭാടത്തെ പറ്റിയും അതിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളെ പറ്റിയും ഒക്കെ വളരെ സ്ട്രോങ് ആയി പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിവാഹം നടക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് പടക്കം പൊട്ടിയെന്നാണ്.
4: ഓ,
3: പടക്കം എന്ന് പറഞ്ഞാൽ വെറും പടക്കമല്ല, മാലപ്പടക്കമാണ് പൊട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഒരു അപമാനം,
4: പിന്നെ
3: മനസ്സിലുണ്ടായൊരു വേദന.
4: പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ അറിഞ്ഞോളൂ, അദ്ദേഹത്തിൻ്റെ പ്ലാനിലൊന്നുമല്ല
3: ആരുമല്ല, അത് ഈ കസിൻസ് ആണ് ഈ വിഷയത്തിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ. അവരത് ഇടപെടുക, അങ്ങോട്ട് ഓല പ്ലാൻ ചെയ്യുക, ഫുൾ പ്ലാൻ അവരാണ്. ഇങ്ങോട്ട് ആ പ്ലാനിനെ മുടക്കാൻ പറ്റില്ല, അപ്പോൾ ഭയങ്കര പ്രശ്നമായി. അങ്ങനത്തെ കുറേ അനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്.
4: ഇതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്, വിവാഹ രംഗത്തൊക്കെ. ഇപ്പം നമ്മൾ മലബാർ ഏരിയയിലൊക്കെ ഖുതുബ കൊണ്ടിരിക്കുമ്പോൾ പോകുന്നതാണ്, പലപ്പോഴും അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ ഖുതുബ കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ നടക്കണമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പലയിടങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്യാൻ പോലും വേണ്ടെന്ന് പറയാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടൊരു നിക്കാഹ് ഖുതുബയ്ക്ക് മുമ്പ് ഉണ്ടാവും. പോയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് 4 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറിന് മുമ്പ് അവിടെ എത്തി കഴിഞ്ഞ് നമ്മൾ മറ്റു പ്രോഗ്രാമുകളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശനി അവരുടെ നിക്കാഹ് നടക്കട്ടെ എന്ന് വിചാരിച്ച് പോയി അവിടെ എത്തിയ പുതിയാപ്പിള വരുന്നത് മഗ്‌രിബിൻ്റെ 15 മിനിറ്റ് മുമ്പ്. അസറിന് മുമ്പ് നമ്മൾ അവിടെ, നമ്മൾ വൈകരുതെന്ന് വിചാരിച്ചാണ്. കുറേ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഇത് കഴിഞ്ഞാൽ വേറെവിടേക്കോ പോകേണ്ട എത്രയോ ആൾക്കാരുണ്ട് ഇവരൊക്കെ. എന്നിട്ട് ഈ വരുന്ന ആൾക്കാരുണ്ട്, അതാണ് ഞാൻ ഏറ്റവും ഈ ഞങ്ങൾ ഇത്രയും വൈകിട്ടാണ് വരുന്നത് എന്നുള്ള യാതൊരു മാനക്കേടും ഇല്ലാതെ ഓല് പാട്ടും പാടി തള്ളി കയറ്റി കയറി വരുന്നുണ്ട്. പിന്നെ കുത്തുപറയാൻ നമുക്ക് ചാൻസ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ഈ പറയാൻ പറ്റുന്നൊക്കെ പരമാവധി 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന പരമാവധി സാർ എന്ത് ചെയ്തു അവിടെ വെച്ചിട്ട് നേരം പറഞ്ഞു, വിഷയങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ചിലയിടത്ത് ചിലത് പറയേണ്ടി വരും, ചില ആളുകൾ പറയേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
3: അതൊരു പ്രധാന കാര്യമാണ്. ഇതാരെങ്കിലും ഒരാളല്ല പറയുന്നത്,
4: അതെ അതെ അതെ,
3: ഇതാരെങ്കിലും ഒരാൾ പറഞ്ഞു. ഇപ്പോൾ ചില സമയത്ത് ഖതീബ് പറഞ്ഞാൽ പോലും അത് അവർക്ക് ഓനാരായി പറയാം എന്ന് ചിന്തിക്കാം. കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയ ചില നിലപാട്, ചിലപ്പോൾ അതിൽ അതൃപ്തി ഉണ്ടാവും, ചിലപ്പോൾ അത് അവനൊരു തന്ത വൈബിൻ്റെ ആളാണ്, ഒരു പഴഞ്ചനാണ്, ഒരു മൊരടൻ, അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. അവിടെയൊക്കെ വലായ ഹാഫുന ലവ് മതലായി ആ ഒരു പാട്ട്,
4: ഒരു സ്ഥലത്ത് തല വെച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളടത്തൊക്കെ തല വെച്ചു കൊടുക്കാൻ പോണ്ടേ?
3: യെസ്,
4: അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്.
3: അപ്പം ശരിക്ക് കുടുംബത്തിലെ ആദ്യ വിവാഹങ്ങളിൽ തന്നെ, അവിടെ നടക്കുന്ന പേരമക്കളുടെ ആദ്യ കല്യാണത്തിൽ തന്നെ വലിയാപ്പന്മാർ വളരെ സ്ട്രോങ് ആയ നിലപാടെടുക്കണം. എന്നാ പിന്നെ
4: ബാക്കിയുള്ള
3: ഒന്നുമില്ല. അത് ഒന്ന് ലാസ്റ്റ് എന്താ പറയാന്നറിയോ? അപ്പോ അത് വല്യാപ്പാക്ക് ഇഷ്ടല്ല,
4: അത് നടക്കൂല.
3: വല്യാപ്പ സമ്മതിക്കൂല. ഇനി വല്യാപ്പ മരിച്ചു പോയിന്ന് കൂട്ടുക, വല്യാപ്പ മരിച്ചു പോയാലും അവിടെ പറയും ഉപ്പാക്ക് ഇഷ്ടല്ലാത്തൊരു സാധനം നമ്മളെ വീട്ടിൽ.
4: അതാ ശരി കേട്ടോ, അത് അങ്ങനെ ഉണ്ടാവും. ആള് വേണമെന്നില്ലല്ലോ,
3: വേണ്ട.
4: അതൊരു ആ സ്ഥാനത്തിനും ആ വ്യക്തിക്കും ലഭിക്കുന്ന ഒരു പരിഗണനയും ഒരു ബഹുമാനം തന്നെയാണ്.
3: അപ്പൊ എന്റെ വീട്ടിലൊന്നും നടക്കലുണ്ടാവില്ല എന്ന് ഒരാളും വിചാരിക്കരുത്. അതാണ് ഇതിലെ പ്രധാനം. ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് നമ്മളൊക്കെ എത്ര നല്ല ആളുകളാണെങ്കിലും, നമ്മളൊക്കെ ഇതിനെതിരെ പ്രസംഗിക്കുന്ന ആളുകളാണെങ്കിലും, നമ്മുടെ വീട്ടിലും കസിൻസും മറ്റാളുകളൊക്കെ വിചാരിച്ചാൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ വിചാരിക്കും.
4: സിമ്പിളായി നടക്കാൻ പറ്റും. മാത്രമല്ല പുതിയ തലമുറയിലെ മക്കളൊന്നും ഈ ഭാഗം കേൾക്കണില്ല. അവർ കേൾക്കുന്ന റീൽസിലെയും മാധ്യമങ്ങളിലെയും കേൾക്കുന്നത് അവരുടെ മുമ്പിലെ വൈബുകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്, ഈ പൊളികളാണ് അവരുടെ മുമ്പിലുള്ളത്. അതിൻ്റെ പരിഷ്കരിച്ച പുതിയ പുതിയ ഭാവങ്ങളാണ് ഇപ്പോൾ പല വിവാഹങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.
3: ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നിക്കാഹ് എന്ന് പറയുമ്പോൾ നിക്കാഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുരുഷനും അതുപോലെ പിതാവും ഇരുന്നിട്ട് ഓല് നിക്കാഹ് ചെയ്ത് കൊടുത്തു സ്വീകരിച്ചു എന്ന് പറയാം. പിന്നെ അതിലൊരു പ്രധാന കാര്യം അവിടെ ഒരു ഖുതുബ നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം അവിടെ നിക്കാഹ് നടക്കുക എന്നുള്ളതോ, നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ഖുതുബ നടക്കുക എന്നുള്ളതോ, കുടുംബങ്ങൾ വരിക എന്നുള്ളതോ, ഭക്ഷണം കഴിക്കുക, അതൊന്നും അല്ല പ്രധാനം. അവർക്ക് റീലെടുക്കാനുള്ള എന്തെങ്കിലും കിട്ടുമെന്നുള്ള മാത്രം,
4: എന്തെങ്കിലും ഒരു സാധന പേരും പറഞ്ഞ് അയാളുള്ള സേവ് ദ ഡേറ്റും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ ഒരു വീഡിയോ കിട്ടണം, അതിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല നമ്മൾ പറയില്ലേ, അവിടെ ബാക്കിയുള്ളവരൊക്കെ അധികം ആൾക്കാരും ഭക്ഷണത്തെക്കുറിച്ച്
3: നല്ല
4: ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരിവിടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയണ്ണം പുതിയപ്പളേയും. അതേസമയത്ത് മറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു റീല് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നല്ലൊരു മെസ്സേജ് നമുക്കിതിൽ ഉണ്ട്, പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
3: ഈ വിവാഹരംഗത്ത് നടക്കുന്ന എല്ലാ അനാചാരങ്ങളും എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ഒഴിവാക്കാനും അല്ലെങ്കിൽ അതില്ലാതാക്കാനും ഒരു പക്ഷേ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനൊന്നും നടക്കില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾ സാധിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം സന്ദർഭങ്ങൾ പെട്ടെന്നുണ്ടാവും. പെട്ടെന്നുണ്ടാവുമ്പോഴും അതിപ്പോൾ ഇനി നടന്നു പോയില്ലേ, എന്താ ഇപ്പോൾ കാട്ടുക എന്നുള്ള ടെൻഷൻ അടിച്ച് നിൽക്കില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ട, നമ്മളവിടെ ആളുകളോട് അത് കൃത്യമായി പറയാം, ഇത് ചെയ്തത് ശരിയായില്ല. മക്കളോട് നമ്മൾ സൂചിപ്പിക്കുക, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ആ ഒരു ഇസ്ലാമിക സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം രാത്രി ചെയ്തത്, അതും മനോഹരമായൊരു കാര്യമാണ്. ഇതിൽ ഇടപെട്ട എല്ലാ ആളുകളെയും അദ്ദേഹം വിളിച്ചു, വിളിച്ചു അവരോടൊക്കെ വളരെ കൃത്യമായി വിചാരണ ചെയ്തു എന്നാണ് പറഞ്ഞത്. വിചാരണ മക്കളൊക്കെ കൂട്ടി വിചാരണ അതോ അതോടുകൂടി അത് പിന്നെ സ്റ്റോപ്പ് ആവാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു, ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, അതൊന്നും അല്ല ശരിക്ക് വിവാഹത്തിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു കോർ അതല്ല. അതിൻ്റെ കോറായ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു, അതിൽ നമുക്ക് എന്തെല്ലാം
4: മാത്രമല്ല നമ്മൾ നമ്മളെ ഉപ്പാസുകർ മൗലവിയൊക്കെ പണ്ട് ബിസ്മി അതിൻ്റെ വിഷയം വന്നപ്പോഴേക്ക് സ്ത്രീധനത്തിനെതിരെയാണ് കാര്യമായിട്ട് സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ആഡംബരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പേക്കൂത്തുകളെയും ആഭാസങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളമായിട്ട് ഇന്നിപ്പോൾ പറയാം. ഇന്ന് സ്ത്രീധനത്തെക്കുറിച്ച് അധികം ചർച്ച അല്ലല്ലോ, ഇന്നിപ്പോൾ ഈ ആദ്യ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. തീവ്രവാദം അന്യം. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് മുഹമ്മദ് ഡാനിഷ് സുലമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അലാ അഹ്ലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആൻ നമുക്ക് മാർഗദർശനമാണ്. ഇസ്ലാം ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ആശയ ആദർശം എന്നുള്ളത് ഇസ്ലാം മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാനിൻ്റെ 19-ാമത്തെ ആയത്തിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിച്ചു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദീൻ എന്നുള്ളത്, മതം എന്നുള്ളത് ഇസ്ലാം മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമല്ലാത്ത മറ്റേത് ആശയം സ്വീകരിച്ചാലും അതൊന്നും മോക്ഷത്തിൻ്റെ മാർഗമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുമില്ല. ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങളും ഇസ്ലാമിൻ്റെ വാക്കർത്ഥത്തിൽ പിടിച്ചുകൊണ്ട് അതിനെ പല രൂപത്തിൽ ആശയം പറയാൻ ശ്രമിച്ചാലും ഇസ്ലാം സമ്പൂർണമാണ്. അത് എല്ലാ നബിമാരിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതാണ്. അത് ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമാണ്, തൗഹീദിൽ അധിഷ്ഠിതമായ, പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ആശയ ദർശനമാണ് എന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഓരോ പ്രവാചകന്മാർക്കും ശേഷം അവരുടെ ആ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലപ്പോഴായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ആദർശാശയത്തിൽ നിന്നും വഴി പിഴച്ച് പോയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പ്രവാചകന്മാരെ അവരിലേക്ക് അയക്കാറുള്ളത്. അങ്ങനെ ഒടുവിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെയൊക്കെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ അറിയേണ്ടതും പഠിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും അതിൻ്റെ പ്രമാണങ്ങളിലൂടെ തന്നെയാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന പ്രമാണം വിശുദ്ധ ഖുർആനും ആ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച് കൊടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയുമാണ് നമ്മൾ അടിസ്ഥാന പ്രമാണങ്ങളായിക്കൊണ്ട് കണക്കാക്കുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്കത് അള്ളാഹു തന്നെ അറിയിച്ചു തന്നിട്ടുണ്ട്. അത്തിഅള്ളാ വ അത്തി ഉർ റസൂൽ എന്ന് ഒരുപാട് തവണ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും ആണ് എങ്കിൽ തന്നെ ഇസ്ലാമിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ആശയങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ച് പോയതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിനകത്ത് മനുഷ്യരുടെ നന്മ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിൽ മനുഷ്യൻ്റെ നന്മക്ക് അനുയോജ്യമായത് മാത്രമാണുള്ളത്. ഇസ്ലാം ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ, അത് മനുഷ്യർക്ക് ഏത് കാലഘട്ടത്തിലും നന്മയായിരിക്കും. ഇസ്ലാം ഒരു കാര്യം തിന്മയായി പഠിപ്പിച്ചിട്ടുണ്ടോ, അത് നമ്മൾ അതിലെത്ര നന്മയുണ്ടെന്ന് പഠനം നടത്തിയാലും ശരി, അത് ആത്യന്തികമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മയായിരിക്കും, തെറ്റായ കാര്യമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്രാഇൻ്റെ 9-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്ന കാര്യമുണ്ട്. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഒരു ഖുർആൻ, യഹ്ദി, അത് മാർഗദർശനം നൽകുന്നു, അത് വഴി കാണിക്കുന്നു, ലില്ലതീഹി അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ മാർഗദർശനം കാണിക്കുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അല്ലദീന, എങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക്, യഅമലൂന സ്വാലിഹാത്ത്, അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നവരായ മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. എന്ത്? അന്ന ലഹും, തീർച്ചയായും അവർക്കുണ്ട്, അജ്റൻ കബീറ, വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ വലിയ പ്രതിഫലം ആർക്കുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ മാർഗദർശനം കാണിക്കുന്നത്? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനുകളായ ആളുകൾക്ക് ആണ് സന്തോഷവാർത്തയുള്ളത്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കൊണ്ട് തന്നെ അറിയിച്ചു തന്നതാണ്, നമ്മളുടെ ഈ ഒരു ദീൻ കൃത്യമായി നമ്മൾ മുറുകെ പിടിക്കണം എന്നുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, ഇസ്ലാമിനെ, ഇസ്ലാം ഉൾക്കൊണ്ട നമ്മുടെ ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്നുള്ളത് എങ്ങനെയായിരിക്കണം, നമ്മെ ഒരു ഉത്തമമായ അഥവാ ഒരു മധ്യമ സമുദായമാക്കിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒരുപാട് അമലുകൾ ചെയ്ത് അതിൽ വർദ്ധനവ് വന്നുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അധികമായിക്കൊണ്ട് തീവ്രവാദത്തിലേക്കും അധികവാദങ്ങളിലേക്കും അതിവാദങ്ങളിലേക്കും കടന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അതുപോലെ കുഫറിലേക്കും നിഷേധത്തിലേക്കും പ്രമാണങ്ങളെ അവഗണിക്കുന്നതിലേക്കും തള്ളിക്കളയുന്നതിലേക്കും അവഗണനയുടെ രീതിയിലേക്കും നമ്മൾ വഴിമാറാൻ പാടില്ല. ഇതിന് രണ്ടിനും ഇടക്കായിക്കൊണ്ട് അതിര് കവിയാതെ, എന്നാൽ ഉള്ളതിനെ ഒന്നും കുറക്കാതെ കൃത്യമായി ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, ഉത്തമ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരായിക്കൊണ്ടാണ് സത്യവിശ്വാസികൾ മാറേണ്ടത് എന്നുള്ളതാണ്. മതത്തിൽ നമ്മുടെ വക ഒന്നും കുറക്കാൻ പാടില്ല. തീവ്രമായ അന്ധമായ ആ ഓരോ പ്രവൃത്തികൾ നമ്മൾ മതത്തിനകത്ത് ചെയ്യുവാൻ പാടില്ല. അതിര് കവിയുന്നൊരവസ്ഥ നമുക്ക് ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല. എവിടെയാണോ നമ്മോട് നിൽക്കാൻ പറഞ്ഞത്, അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉള്ളതിനെ ഉള്ളതുപോലെ മനസ്സിലാക്കാൻ, ഇല്ലാത്തതിനെ തള്ളിക്കളയാനും അതിര് കവിയാതിരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഇസ്ലാം, നമ്മൾ സ്വീകരിച്ച ദീനുൽ ഇസ്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഇസ്ലാം അത് പരിപൂർണമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചു തന്നു സൂറത്തു യൂനുസിൻ്റെ 25-ാമത്തെ ആയത്തിലൂടെ, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മയ്യശാ ഇലാ സിറാത്തി മുസ്തഖീം, തീർച്ചയായും അള്ളാഹു ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. വയഹ്ദി, അവൻ മാർഗദർശനം കാണിക്കുന്നു, മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അവൻ ഹിദായത്ത് കൊടുക്കുന്നു, ഇലാ സിറാത്തി മുസ്തഖീം, അവൻ്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരെ ചൊവ്വയുള്ള പാതയിലേക്ക് റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അവൻ ഹിദായത്ത് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിഴച്ച പ്രവർത്തനങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ ചെയ്തു പോകരുത്. നല്ലതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുപോലും നമ്മിൽ പിഴച്ച പ്രവർത്തനങ്ങൾ വന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ തന്നെ 18-ാമത്തെ അധ്യായം 103-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്ന കാര്യമുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. നബിയെ, പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീരുന്ന ആളുകളെ സംബന്ധിച്ച് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അഥവാ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെക്കുറിച്ച് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അഥവാ ബാത്തിലായ നഷ്ടപ്പെട്ടു പോകുന്ന കർമ്മങ്ങളായി കർമ്മങ്ങൾ മാറുന്ന ആളുകളെക്കുറിച്ച് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുകയാണ്. അല്ലദീന ظل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പ്രയത്നം പിഴച്ചുപോയവരാണവർ. ആരാണവർ? അല്ലദീന ظل سعيهم في الحياة الدنيا, ഈ ദുനിയാവിലെ ജീവിതത്തിൽ തങ്ങളുടെ പ്രയത്നങ്ങൾ വഴി പിഴച്ചുപോയ ആളുകളാണ്. يحسبون, അവർ ഉദ്ദേശിക്കുന്ന, അവർ വിചാരിക്കുന്നത് എന്താണ്? അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ ചെയ്യുന്നതൊക്കെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ ഒരിക്കലും തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളായിക്കൊണ്ടല്ല വരുന്നത്. അതുകൊണ്ട് നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് വഴിപിഴച്ച, അതിരുവിട്ട തീവ്ര പ്രവർത്തനങ്ങൾ, തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ, അവർ വിചാരിക്കുന്നത് അള്ളാഹൻ്റെ മാർഗത്തിൽ ജിഹാദാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ്. വിഡ്ഢികളാണവർ. ഇഹലോകത്ത് പിഴച്ച ആശയങ്ങളുടെ പിറകെ പോയിക്കൊണ്ട്, പിഴച്ച തീവ്ര ആശയങ്ങളുടെ പിറകെ പോയിക്കൊണ്ട് എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിച്ചു കൂട്ടിയാൽ അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന കർമ്മങ്ങളാണ്. ഒരിക്കലും തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരാൾക്ക് ചാവേറാകാൻ സാധിക്കുകയില്ല. ഇസ്ലാമിൻ്റെ പേരിൽ ഒരാൾക്ക് ബോംബ് വെച്ച് മറ്റുള്ള ആളുകളെ തകർക്കാൻ സാധിക്കുകയില്ല. ഇസ്ലാമിൻ്റെ പേരിൽ മറ്റുള്ളവരെ ആക്രമിക്കാനും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. കാരണം ഇസ്ലാം അതിനെ തെറ്റായി കൊണ്ടാണ് കൽപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രങ്ങളോട്, അല്ലെങ്കിൽ അവിടെയുള്ള ഉത്തരവാദിത്തമുള്ള ഖലീഫയോട്, ഗവൺമെൻറ്റിനോടൊക്കെയുള്ള ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ഒരിക്കലും തന്നെ പൗരന്മാർ മുഖവിലക്കെടുത്ത് അത് പ്രവർത്തിക്കേണ്ടതില്ല. യുദ്ധ സന്ദർഭങ്ങളിൽ പയറ്റേണ്ട അടവുകളെക്കുറിച്ചും യുദ്ധത്തിനിടക്ക് സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ആയത്തുകളെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് അതൊക്കെ പൗരന്മാരെ തീവ്ര ചിന്താഗതിയിലേക്കും ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ വഴി നടത്തുന്ന എത്രയോ പിഴച്ച ആളുകളുണ്ട്. അവർക്ക്, അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് അവരുടെ പ്രയത്നങ്ങൾ അത് വഴി പിഴച്ചുപോയ ആളുകളാണവർ. യഹ്സബൂൻ, അവർ കരുതുന്നത് എന്താ, ഞാനങ്ങ് പോയി പൊട്ടിച്ചാവേറായി കൊണ്ടങ്ങ് മരിച്ചാൽ, ഒരുപാട് ആളുകളെ ഞാനങ്ങ് കൊന്നുകളഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്നാണ് ഈ വിഡ്ഢികൾ വിചാരിക്കുന്നത്. പക്ഷേ യഹ്സബൂൻ, അവർ വിചാരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുൻഅ, അവർക്ക് നല്ല പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ റബ്ബ് അവരെക്കുറിച്ച് പറഞ്ഞതോ, അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ പിഴച്ചുപോയ ആളുകളാണ്. അഹ്സരീന അഅ്മാല, അവരുടെ കർമ്മങ്ങളെല്ലാം നഷ്ടമായി പോയ ആളുകളാണ് അവർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. ചിലരുടെയൊക്കെ ധാരണ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്, ഭീകര ചിന്തകളാണ്, തീവ്രവാദ ചിന്തകളാണെന്നാണ്. ഒരിക്കലുമല്ല, മറിച്ച് ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 5-ാമത്തെ അധ്യായം 32-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർ, ഒരാൾ അന്യായമായി കൊണ്ട് ഒരാളെ വധിക്കുക എന്നുള്ളത്, ഫക അന്നമ ഖതല നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചു കളയുന്നതിന് തുല്യമാണെന്ന്. അന്യായമായി ഒരാളെ കൊന്നതിൻ്റെയോ മറ്റോ പേരിലല്ലാതെ ഒരു ഭരണകൂടം ഒരാൾക്ക് ശിക്ഷ നടപ്പിലാക്കുന്ന, വധശിക്ഷ നടപ്പിലാക്കുന്നത് ഒഴിച്ച് ബാക്കി ആര് ആരെ കൊന്നാലും ശരി, അതെല്ലാം എന്താണ്? ഫക അന്നമ ഖതല നാസ ജമീഅ, മനുഷ്യരെ മുഴുവൻ കൊന്നുകളയുന്നതിന് തുല്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. വമൻ അഹ്യാഹ, ഇനി ഒരാൾ മറ്റൊരാൾക്ക് ജീവിക്കാനുള്ളൊരു വകുപ്പ് നൽകിയാൽ, ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഫകഅന്നമ അഹ്യന്നാസ ജമീഅ, അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതുപോലെയാണ്. ഒരാൾക്ക് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ഒരാൾക്ക് ജീവിതത്തിലേക്കുള്ളൊരു മാർഗം കാണിച്ചു കൊടുത്താൽ, ഒരാളെ രക്ഷപ്പെടുത്താൻ ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ, ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചതിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഇത് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ അനുയായിക്കൊരിക്കലും തന്നെ ഭീകരവാദിയാകാൻ സാധ്യമല്ല. ഈ ആശയം നെഞ്ചേറ്റിയ ഒരു സത്യവിശ്വാസിക്കൊരിക്കലും തന്നെ തൻ്റെ മുന്നിലുള്ള ഒരു അമുസ്ലിമിനെ അന്യായമായി വധിക്കാൻ സാധിക്കുകയില്ല. ഭീകര തീവ്ര ചിന്താഗതികളിലേക്ക് ചെന്നെത്താൻ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. മറിച്ച് എല്ലാവരോടും സ്നേഹത്തോടുകൂടെ സഹകരണത്തോടുകൂടെ പ്രവർത്തിക്കാനും സഹകരിക്കാനും അവർക്ക് ഏകദൈവ ആരാധനയുടെ മഹത്വത്തെ അറിയിച്ചു കൊടുക്കാനും അവർക്കും നമുക്കും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എത്തണമെന്ന അതിയായ ആഗ്രഹത്തോടെയായിരിക്കും മറ്റുള്ളവരുമായി കൊണ്ട് പെരുമാറുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ഒരു യഥാർത്ഥ മുസ്ലിമിന് തീവ്രവാദിയാകാൻ സാധിക്കുകയില്ല. ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരു ഭീകരവാദിയാകാൻ സാധിക്കുകയില്ല. ഒരു യഥാർത്ഥ മുസ്ലിമിന് അന്യായമായി ആളുകളെ കൊല്ലാനോ വധിക്കാനോ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ സാധിക്കുകയില്ല. മറിച്ച് ആളുകൾക്ക് നന്മ ചെയ്യാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, മറ്റുള്ള ആളുകൾക്ക് വേണ്ട സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് വിശുദ്ധ ഖുർആനും ഇസ്ലാമും റസൂലും എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, ഇർഹമു ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ്സമ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരുമെന്ന് നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ എത്രത്തോളം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സേവന കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മെ അറിയിച്ചു തരുന്നത്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം സമ്പൂർണമാണ്. ഇസ്ലാം സമ്പൂർണമാണ്. അത് യുദ്ധം നടക്കുന്ന സമയത്തുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാൽ അല്ലാത്ത സമയത്ത് ചെയ്യേണ്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷക്കാലം മക്കയിൽ അമുസ്ലിമീങ്ങൾക്കിടയിലാണ് ജീവിച്ചത്. തൻ്റെ ഹിജ്റയിൽ പോലും തൻ ഒരു വഴികാട്ടിയായി സ്വീകരിച്ചത് ഒരു അമുസ്ലിമായ വ്യക്തിയെയാണ്. മരണത്തിൻ്റെ സമയത്ത് പോലും അയൽവാസിയായ ജൂതൻ്റെ വീട്ടിൽ തൻ്റെ പടയെങ്കി പണയം വെച്ച അവസ്ഥയിലായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോകുന്നത്. മദീനയിലേക്ക് വന്ന് അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ച് അവിടുത്തെ ഒരു ഭരണാധികാരിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുന്ന സമയത്ത് പോലും അവിടെയുണ്ടായിരുന്ന ജൂതഗോത്രങ്ങളായ ബനു ഖുറൈദ, ബനു ഖൈനുക, ബനു നദീർ തുടങ്ങിയ ജൂതഗോത്രങ്ങളുമായി കൊണ്ട് സമാധാന കരാറുണ്ടാക്കുകയാണ് റസൂൽ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അവരെയെല്ലാം കണ്ടെടുത്ത് വെച്ച് കൊല്ലാനോ, ആ സമയത്ത് ആ അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനോ, അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കാനോ, ബോംബിട്ട് തകർക്കാനോ, മറ്റു തരത്തിലുള്ള രീതിയിൽ ഉന്മൂലനം ചെയ്യാനോ അല്ല പരിശ്രമിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ശാശ്വതമാണ്, ഏത് കാലത്തേക്കും അനുയോജ്യമാണ്. ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങളാകട്ടെ, ഇസ്ലാമിൻ്റെ യുദ്ധതന്ത്രങ്ങളാകട്ടെ, ഇസ്ലാമിൻ്റെ അടിമ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, ഇസ്ലാം അയൽപക്ക മര്യാദകൾ പഠിപ്പിച്ചതാകട്ടെ, ഇസ്ലാമിൻ്റെ കാരുണ്യ സാമൂഹിക സേവന രംഗത്തുള്ള ഇടപെടലുകളാകട്ടെ, ഇസ്ലാമിൻ്റെ വൈവാഹിക രംഗത്തുള്ള കാഴ്ചപ്പാടുകളാകട്ടെ, ഭരണരംഗത്തുള്ള കാഴ്ചപ്പാടുകളാകട്ടെ, വ്യവഹാര രംഗത്തുള്ള കാഴ്ചപ്പാടുകളാകട്ടെ, എല്ലാം തന്നെ സമ്പൂർണമാണ്. അത് കൃത്യമായി പാലിക്കാൻ ഓരോരുത്തരും സന്നദ്ധമാകുമ്പോൾ ഇവിടെ നിന്നും അന്യായങ്ങളും അക്രമങ്ങളും ഇല്ലാതെയായിത്തീരും. എന്നാൽ അതിൽ കൈകടത്തലുകൾ വെച്ചു പുലർത്തുമ്പോൾ, അതിൻ്റെ ചില ഭാഗങ്ങൾ മറച്ചു വെച്ച് ചില ഭാഗങ്ങൾ മാത്രം എടുക്കുമ്പോൾ, സന്ദർഭത്തിൽ നിന്നും ആയത്തുകളെയും ഹദീസുകളെയും അടർത്തി മാറ്റുമ്പോഴാണ് പലപ്പോഴും ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന തീവ്ര ചിന്തകളിലേക്കും ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ ആളുകൾ ചെന്നെത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഉൾക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ സമാധാനത്തിൻ്റെ ശാന്തിയുടെ മതമായിക്കൊണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. ഇസ്ലാമിന് തീവ്രവാദം അന്യമാണ് എന്നതായിരുന്നു ഇന്നത്തെ ജീവിത പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് ഡാനിഷ് സുലമി.
7: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിൽ

0: അടുക്കളയിൽ അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിങ്ങിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ മധുരം ഖുർആൻ. ഇന്ന് സൂറത്തുൽ മഅാരിജ് ആണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അഷാത്തിരി.

0: വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മുടെ മനസ്സുകളിൽ ഏറെ അനുഭൂതി സൃഷ്ടിച്ചിട്ടുണ്ട്. മധുരം ഖുർആാനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മഅരിജാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്തിരി.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് ഡയലോഗ് ജിഹാദ് നന്മകളുടെ കലവറ. ക്ലാസ് എടുക്കുന്നത് ഹാരിസ് ബിൻ സലീം.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ വിശദീകരണങ്ങൾ കൂടാതെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ശരിയായ ഇസ്ലാമിക മതനിഷ്ഠ പാലിക്കുന്ന ഒരു വ്യക്തിയോട് സഹവസിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇസ്ലാമിനെ ആശയപരമായ ചെറിയൊരു വായനയ്ക്ക് വിധേയമാക്കുന്നവർക്കും അറിയാം അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒരാശയമാണെന്ന്. അതുകൊണ്ടാണ് വാള് കാണിച്ചോ നിർബന്ധിച്ചോ ഒരാളെ ആശയമാറ്റം വരുത്തേണ്ടതില്ല എന്ന് പരസ്യമായി ഖുർആൻ പ്രഖ്യാപിച്ചത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന് പറയുന്ന ഖുർആനിലെ വിശുദ്ധ വചനത്തെ അടിസ്ഥാനമായി എടുക്കുമ്പോൾ യാതൊരു നിലക്കും വിശ്വാസിയല്ലാത്ത ഒരാളെ നിർബന്ധിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതിന് മറ്റൊരു തെളിവ് വേണ്ടതില്ല. കാരണം ഭീഷണിയെക്കാളും അതേപോലെ തന്നെ ആയുധത്തെക്കാളും ശക്തമാണ് ഇസ്ലാമിൻ്റെ ആശയപരമായ മൂർച്ച. അതിനേക്കാളും ശക്തമല്ല ആയുധങ്ങൾ, അതിനേക്കാളും ശക്തമല്ല ബോംബുകൾ, അതിനേക്കാളും ശക്തമല്ല ചാവേറുകൾ. അങ്ങനെ പറയാൻ കാരണം, ഈ 14 നൂറ്റാണ്ടുകളിൽ ധാരാളക്കണക്കിന് ആളുകൾക്ക് മാനസാന്തരം സംഭവിച്ചത് ഇസ്ലാമിൻ്റെ ആശയപരമായ ശക്തി കൊണ്ടാണ്. ലളിതമായി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും സമാധാനത്തെയും കാണാൻ യാതൊരു പ്രയാസമില്ല. കാരണം ഈ ശത്രുക്കൾ ആരോപിക്കുന്ന ഈ ഭീകരമായൊരു മുഖമായിരുന്നു ഇസ്ലാമിൻ്റേതെങ്കിൽ, ഇസ്ലാം മറ്റൊരാളെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിവാദ്യമർപ്പിക്കുന്ന വാക്കെന്താണ്? അസ്സലാമു അലൈക്കും എന്നാണ്. വിശുദ്ധ ഖുർആൻ ഈ ഒരു അഭിവാദ്യ വചനത്തെക്കുറിച്ച് പറഞ്ഞത് വഇദാ ഹുയ്യിതും ബിതഹിയ്യതിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ, നിങ്ങളൊരാൾ അഭിവാദ്യം അർപ്പിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനേക്കാളും നല്ല അഭിവാദ്യം തിരിച്ചു നൽകണം. ഒരു വാക്ക് വർദ്ധിപ്പിച്ചിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാരുണ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് തിരിച്ച് ഒരു വാക്ക് അധികരിപ്പിച്ചു കൊണ്ടുപോകണം. അതല്ലെങ്കിൽ മിനിമം അതെങ്കിലും നിങ്ങൾ തിരിച്ചു പറയണമെന്നാണ്. ഇത്രമാത്രം ഭീകരതകളെയും പ്രശ്നങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മതത്തിന് എങ്ങനെയാണ് സമാധാനത്തിൻ്റെ ഒരു ആശംസ നേരാൻ പറ്റുന്നത്? കാരണം ആശംസിക്കപ്പെടുന്നവൻ വിചാരിക്കില്ലേ ഇത് പറയാൻ ഇസ്ലാമിൻ്റെ എന്ത് അവകാശമെന്ന്. സത്യമായും ആരോടും സമാധാനാശംസകൾ നേരാൻ മാത്രമുള്ള ആശയപരമായ വ്യക്തതയും സമാധാനത്തെയും ഈ മഹത്തായ മതം ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ ലളിതമായ ഇസ്ലാമിൻ്റെ അഭിവാദ്യ വചനത്തിന് തന്നെ പറ്റുമെന്നതാണ് അടിസ്ഥാനപരമായൊരു കാര്യം. മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് പ്രവാചകൻ അറിയിക്കുമ്പോൾ തന്നെ അതിൽ ശക്തമായി നൽകുന്ന ഒരടിത്തറ എന്താറിയോ? അനീതി പാടില്ല. അനീതി ചെയ്യപ്പെടുമോ എന്നതാണല്ലോ, അന്യായമായി ആക്രമിക്കപ്പെടുമോ അല്ലെങ്കിൽ അനീതി കാണിക്കപ്പെടുമോ എന്നതാണല്ലോ പ്രശ്നം. എന്നാൽ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ 105-ാമത്തെ വചനത്തിൽ, ഇന്നാ അൻസൽനാ ഇലൈകൽ കിതാബ ബിൽ ഹഖ്, സത്യപ്രകാരം ആണ് ഈ വേദഗ്രന്ഥ താം നിന്നിലേക്ക് ഇറക്കിയതെന്നാണ്. എന്തിനാണ് ഇറക്കിയത്? ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാ, അള്ളാഹു നിനക്ക് കാണിച്ച് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് നീ ജനങ്ങൾക്കിടയിൽ നീ വിധി കൽപ്പിക്കുകയാണ് വേണ്ടത്. ആ വിധികൽപ്പനയുടെ അടിസ്ഥാനപരമായൊരു കാര്യമായിട്ട് ആ വചനത്തിൻ്റെ പൂർത്തീകരണത്തിൽ പറഞ്ഞത് എന്താ അറിയോ? വലാ തകുന്നിൽ ഖായിനീന ഹസീമാ, വഞ്ചകന്മാർക്ക് ഒരിക്കലും നീ എന്താകരുത്, വാദിക്കുന്നവൻ, വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത് എന്ന്. വഞ്ചനയുടെ ചെറിയ ഒരു അംശം പോലും കൂടിക്കരരാത്ത ഒരു വിധി കൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ്, ഒരു വ്യവസ്ഥയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ ദിവ്യ സന്ദേശത്തിലൂടെ അള്ളാഹു നൽകിയ ഈ മഹൽ ഗ്രന്ഥത്തിൽ ഒരു വ്യക്തിയോടും അനീതിയില്ലെന്ന് മാത്രമല്ല, അനീതിയെയും അക്രമത്തെയും വഞ്ചനയെയും ഒരു നിലക്കും അനുകൂലിച്ചുകൂടാ എന്ന വ്യക്തമായ താക്കീതോടുകൂടെയാണ് ഈ ഗ്രന്ഥത്തെ, ഈ ആശയപരമായ ആദർശത്തെ അള്ളാഹു മുഹമ്മദ് നബി സലാസ്മൊക്കെ ഇറക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഖുർആനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഭീതിയുടെയോ ഭീഷണിയുടെയോ ഭീകരതയുടെയോ യാതൊരു ശബ്ദവും ശൈലിയും ആശയവും ഉൾക്കൊള്ളാത്തതാണ് എന്നാണ്. സമയത്തിൻ്റെ പരിമിതിനെങ്കിലും സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ എന്നൊരു രണ്ട് മൂന്ന് വചനങ്ങൾ ഞാനിവിടെ പാരായണം ചെയ്യട്ടെ. എന്താണ് വിശാലമായ വിട്ടുവീഴ്ചക്കാണ്, എന്തൊക്കെ കുതന്ത്രങ്ങളും എന്തൊക്കെ അക്രമങ്ങളും ആണ് ശത്രുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് പലപ്പോഴും വേദക്കാരായ ആളുകൾ ഇസ്ലാമിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. സത്യത്തിൽ അള്ളാഹുവിനെയും പ്രവാചകൻ്റെ വരവിനെയും ഒക്കെ മുൻകൂട്ടി അറിവുണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദക്കാരിൽ നിന്നായില്ല എന്ന ഒറ്റ കാരണം കൊണ്ട്, അസൂയ കൊണ്ട് മാത്രം പ്രവാചകനെതിരെ എല്ലാവിധ ചതിയും വഞ്ചനയും നടത്തിയ ആളുകളാണ് ജൂതന്മാർ. എത്രമാത്രം സ്വകാര്യമായും പരസ്യമായും പ്രവാചകനെ കൊല്ലാനുള്ള എല്ലാ വഴികളും അവരന്വേഷിച്ചിരുന്നു. എന്നാൽ ആ ശത്രുക്കളോട് പോലുമുള്ള സമീപനത്തെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? വേദക്കാരായ ആളുകളെന്ന് അധികം ആളുകളും ആഗ്രഹിക്കുന്നത് എന്താറിയോ? നിങ്ങൾ സത്യവിശ്വാസികളായതിനു ശേഷം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന്, നിങ്ങൾ ഈ വിശ്വാസത്തെ കൈയൊഴിക്കണമെന്ന് അവരങ്ങേയറ്റം ആഗ്രഹിക്കുന്നു എന്നാണ്. എന്താ ആഗ്രഹിക്കാൻ കാരണം? ഇത് സത്യമാകാഞ്ഞിട്ടോ നീതിയാകാഞ്ഞിട്ടോ ഒന്നല്ല, ഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. സത്യം വ്യക്തമായതിനു ശേഷവും അവരുടെ അസൂയ നിമിത്തമാണ് അവരങ്ങനെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത്രമാത്രം കുതന്ത്രങ്ങളും കാപട്യങ്ങളും ചെയ്ത് ഇസ്ലാമിലേക്ക് വന്നവരെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വഞ്ചനാപരവും നിഗൂഢപരവുമായ ഇത്തരം നീക്കങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നാണ് അള്ളാഹു ഈ രണ്ടാം അധ്യായത്തിലെ 109-ാമത്തെ വചനത്തിൽ പറഞ്ഞതെന്നറിയോ? അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുന്ന, ഇത്രമാത്രം വിരുദ്ധ ശ്രമങ്ങൾ നടക്കുന്നവർക്ക് വിട്ടുവീഴ്ച ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥം, അത് പരസ്യമായി പറയാണ്. സുഹൃത്തുക്കൾ, അതുമാത്രമല്ല, ഇത്തരം കുതന്ത്രങ്ങളുമായി വരുന്നവരോട് സ്വീകരിക്കേണ്ട സമീപനത്തെ വീണ്ടും ഖുർആൻ പറയുന്നു 5-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ. വലാ തസാലു തത്തലിഉ അലാ ഖായിനതിൻ മിൻഹും ഇല്ലാ ഖലീലം മിൻഹും. വഞ്ചന കാണിക്കുന്ന ആളുകളെ നീ കണ്ടുകൊണ്ടേയിരിക്കും. നിന്നോട് നിരന്തരമായി ചതിയും വഞ്ചനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിന്റെ ഈ പ്രബോധന മാർഗത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യാതിരുന്നേക്കാം, പക്ഷേ ആ വഞ്ചനയുമായി വരുന്ന ശത്രുക്കളെ എന്ത് ചെയ്യണമെന്നാണ് സുഹൃത്തുക്കളെ? ഉന്മൂലനം ചെയ്യണം, കൊന്നുകളയണം എന്നാണോ? ഇസ്ലാം വ്യക്തമായി പറയുന്നു, ഖുർആൻ വ്യക്തമായി പറയുന്നു. എന്താണ്? ഫഅഫു വസ്ഫഹു, അവർക്ക് വിട്ടുവീഴ്ച നൽകൂ, അവരുടെ വിശാലത കാണിക്കൂ എന്നാണ്. അവിടെ അവസാനിക്കണില്ല. എത്രമാത്രമാണെന്നാണ് ഇസ്ലാമിൻ്റെ ആ വിശാല മനസ്സ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെക്കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ സംഭവം പ്രസിദ്ധമാണല്ലോ പ്രവാചക ചരിത്രത്തിൽ. അത് ചെയ്തത് ആ ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളാണ് പ്രവാചകൻ്റെ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, അത്തരത്തിൽ തനിക്ക് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട തൻ്റെ മകളെക്കുറിച്ച് ആ ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ, ആ ആരോപണങ്ങൾ പറഞ്ഞ വ്യക്തികൾക്ക് ഇനി ഞാൻ ചില ആനുകൂല്യങ്ങൾ നിർത്തിവെക്കും എന്ന് പറഞ്ഞപ്പോൾ, ആലോചിക്കണം, നിങ്ങൾക്ക് സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങേയറ്റം വേദനയുണ്ടാക്കിയവർക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഔദാര്യങ്ങൾ നൽകുകയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിജ്ഞയെ തിരുത്തുകയാണ് ഖുർആൻ. സുഹൃത്തുക്കളെ, എത്രമാത്രം വിശാലമാണ് ഇതിൻ്റെ ആശയം എന്ന് ആലോചിച്ചു നിങ്ങൾ. നമ്മുടെ സ്വന്തം കുടുംബത്തെ, നമ്മുടെ മകളെ, നമ്മുടെ ഭാര്യയെ ഉപദ്രവിച്ച ഒരാൾക്ക് അതുവരെ ചെയ്ത ആനുകൂല്യങ്ങൾ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ എങ്ങനെയാണ് തിരുത്തിയെന്നറിയുന്നത്? നിങ്ങളിൽ കഴിവുള്ളവരും ഔദാര്യം സമ്പത്തുമൊക്കെ ഉള്ള ആളുകൾ ഒരിക്കലും പ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്ത്? എന്ത്? തൻ്റെ അടുത്ത ബന്ധുക്കൾക്കും പാവപ്പെട്ടവർക്കും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയവർക്കും ഒന്നും ഇനി ഒന്നും നൽകുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യരുത്. ആ തീരുമാനത്തെ വിശുദ്ധ ഖുർആൻ തിരുത്തുകയാണ്. എന്നിട്ടെന്തേ പറഞ്ഞു? നേരത്തെ പറഞ്ഞ വചനങ്ങളിൽ വന്ന അതേ വാക്ക്, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, അവർ വിശാലത കാണിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത്രമാത്രം വിശാലതയെ ഉദ്ഘോഷിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അന്യായമായും അനീതിപരമായും മറ്റുള്ളവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത് ഒരു മതകർമ്മമായി പഠിപ്പിക്കപ്പെടുമോ സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആശയപരമായ അറിവുകളില്ലാത്തവർ മാത്രമേ ഇത്തരം പ്രചാരണങ്ങളെ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എത്ര സ്ഥലത്ത് ഖുർആൻ ഈ വിശാലതയെ പഠിപ്പിക്കുന്നുണ്ട് അറിയോ? ഫസ്ഫഹ് അൻഹും വഖുൽ സലാം ഫസൗഫ യഅലമൂൻ. അവർക്ക് വിട്ടുവീഴ്ച നൽകുക, സമാധാനം അവർക്ക് ആശംസിക്കുക, പിന്നീട് അവർ മനസ്സിലാക്കിയേക്കാം എന്നാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പ്രവാചക ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയൊരു വായന ചരിത്രത്തിൽ നടത്തിയ സുഹൃത്തുക്കളെ എത്രമാത്രം വിട്ടുവീഴ്ചയും ആത്മസംയമനവും പാലിക്കുന്ന അതിവിശാലമായ മനസ്സിൻ്റെ ഒരു ഉടമസ്ഥനായിരുന്നു പ്രവാചകനെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആത്മീയമായ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആത്മീയ ഗുരുവാണ് പ്രവാചകൻ. മക്കം ഫത്ഹിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ കൂടെ ഒരാൾ തവാഫ് ചെയ്യുകയാണ്. ആരാണ്? ഫലാലത്ത് ബിൻ ഉമയ്യർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഇസ്ലാമത സ്വീകരണം ഒന്ന് വായിച്ച് നോക്കണം ചരിത്രത്തിൽ. അയാൾ നബിൻ്റെ കൂടെ തവാഫ് ചെയ്യുകയാണ്, പ്രവാചകൻ്റെ ചാരത്താണ് നിൽക്കുന്നത്, കഅബക്ക് പ്രദക്ഷിണം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ അയാൾ എന്തറിയോ, നല്ല ഒരു മൂർച്ചയുള്ള കത്തി അരയിൽ ഒളിപ്പിച്ചു വെച്ചാണ് അയാൾ തവാഫ് ചെയ്യുന്നത്. അഭിനയിക്കണം. എന്തറിയോ, പ്രവാചകനെ ചാരത്ത് കിട്ടുമ്പോൾ, അടുത്ത് കിട്ടുമ്പോൾ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് അയാൾ വന്നിരിക്കുന്നത്. പക്ഷേ അള്ളാഹു പ്രവാചകൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അള്ളാഹു വിവരം നൽകി. ഫലാലയുടെ കയ്യിൽ ഒരു കഠാരിയുണ്ട്. ആ വിവരം കിട്ടിയപ്പോൾ നബി ചോദിക്കുന്നത്, ഫലാല, നിൻ്റെ മനസ്സിലെന്താണ്, നിൻ്റെ മനസ്സിലെന്താണുള്ളത്? ചോദ്യം എന്താ, നീ ഒരു കൊലപ്പെടുത്താനുള്ള മനസ്സുമായിട്ടല്ലേ വന്നതെന്ന്. അപ്പം അദ്ദേഹം നിഷേധിച്ചെങ്കിലും പ്രവാചകൻ്റെ വാക്കുകളിൽ അയാൾക്ക് ബോധ്യമായി പ്രവാചകനത് മനസ്സിലായിട്ടുണ്ട് എന്ന്. ഇങ്ങനെ ഞാൻ ഇത്രയും രഹസ്യമായി വെച്ചൊരു കാര്യം പ്രവാചകൻ മനസ്സിലാക്കി എന്ന് ആലോചിച്ചപ്പോൾ പ്രവാചകത്വം അയാൾക്ക് ബോധ്യപ്പെടുകയാണ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൊല്ലാനുള്ള കത്തിയുമായി നിൽക്കുന്നവനെ മനസ്സിലാക്കുമ്പോഴും യാതൊരു പ്രകോപനവുമില്ലാതെ വളരെ ആത്മസംയമനത്തോടുകൂടെ എന്താണ് പെരുമാറാൻ സാധിച്ച പ്രവാചകൻ്റെ ആ വിട്ടുവീഴ്ച മനസ്സ് നോക്കും നിങ്ങൾ. വളരെ വിശാലമായ, ആരോടും അത്രമാത്രം വിശാലതയോടെ പെരുമാറിയ ആ പ്രവാചകൻ്റെ ശിഷ്യഗണങ്ങളാണ്, ആ പ്രവാചകൻ്റെ പിന്തുടർച്ചക്കാരാണ്, ആ പ്രവാചകൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർക്ക് എങ്ങനെ ഈ നാട്ടിൽ കാണിക്കുന്ന ഈ ചിത്രീകരിക്കപ്പെടുന്ന ക്രൂരതകളിൽ ഈ വിശ്വാസവും ഈ മനസ്സും വെച്ച് നിലകൊണ്ടാൻ പറ്റൂ, അത് ഉൾക്കൊള്ളാൻ പറ്റൂ? യഥാർത്ഥത്തിൽ ലളിതമായിപ്പോയും ഇസ്ലാമിനെക്കുറിച്ചൊരു വായന നടത്താത്തവർക്ക് മാത്രമേ ഇസ്ലാമിന് ഭീതിയോടുകൂടെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അന്യമതസ്ഥരോട് നീതിപൂർവം പെരുമാറണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന് വ്യക്തതയോടുകൂടെ പറയും. ചരിത്രത്തിൽ എപ്പോഴുമുള്ളൊരു ചോദ്യമുണ്ട്, നല്ല പ്രവാചകനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന സഹാബത്തും അവരിൽ അതിസമ്പന്നന്മാരായ ആളുകളൊക്കെ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇസ്ലാമിൻ്റെ വിജയത്തിന് ശേഷവും അവസാന സന്ദർഭത്തിൽ, മരണ സന്ദർഭത്തിൽ ഒരു ജൂതന് പടയങ്കി പണയം വെച്ചിട്ട് കുടുംബത്തിന് വേണ്ട വസ്തുവകകൾ വാങ്ങാനുള്ള പണം എന്തിനാണ് കടം വാങ്ങിയത്? ചരിത്രത്തിൽ ഈ ചോദ്യമുണ്ട്, എന്തിനാണ് കടം വാങ്ങിയത്? പ്രവാചകന് കടം കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുകളില്ലേ മുസ്ലിം സമുദായത്തിൽ? അതിനുള്ള ഉത്തരം എന്താ അറിയോ, ചരിത്രത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഉത്തരം എന്താ അറിയോ, പ്രവാചകൻ്റെ അവസാന ജീവിതത്തിലും ലോകത്ത് നൽകുന്ന സന്ദേശം എന്താന്ന് ചോദിച്ചാൽ, ഒരു അമുസ്ലിമിനോട് ഇടപാടുകൾ നടത്തണമെന്നാണ്. ഒരു അമുസ്ലിമിനോട് ഇടപാടുകൾ നടത്തണമെന്നാണ് ആ മാതൃക കാണിക്കാൻ. അല്ലെങ്കിൽ ഇസ്ലാം വിജയം പ്രാപിച്ചതിന് ശേഷം അവസാന കാലഘട്ടങ്ങളിൽ പ്രവാചകനെ നെഞ്ചേറ്റുവാൻ തയ്യാറായ ആയിരങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ജൂതൻ്റെ അടുക്കുന്ന് കടം വാങ്ങേണ്ടതുണ്ടോ? ഇസ്ലാമിന് എത്ര പ്രതാപവും ഐശ്വര്യവും ഒക്കെ ഉണ്ടെങ്കിലും കൂടെ ജീവിക്കുന്ന അന്യമതസ്ഥരോട് സ്നേഹം കാണിക്കണം എന്നതിനെ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം, ഇടപാടുകൾ വേണമെന്നതിന് തെളിവാണത്. സുഹൃത്തുക്കളെ, എത്ര എത്ര സംഭവങ്ങൾ, ഒരു കൊല ചെയ്ത ഒരാളെ ഒരു പ്രതിക്രിയ എന്തിലേക്ക് തൂക്കിക്കൊല്ലാനോ തലവെട്ടാനോ ഒക്കെ കൽപ്പിക്കുമ്പോൾ, ആ കൽപ്പിക്കുന്ന സമയത്ത് അയാളുടെ ഒരു ദയനീയ മുഖത്തേക്ക് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ള ആ തെറ്റൊന്ന് വായിക്കണം. ഇപ്പോൾ നമുക്കറിയാം, ഒരു അന്യ സംസ്ഥാനത്ത് നമ്മൾ അവസാനിപ്പോൾ ഒരു സ്ത്രീയെ, ഒരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീയെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. എന്താണ് അവർ ചെയ്ത് തെറ്റ്? അപ്പോൾ ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച സ്ത്രീൻ്റെ മുഖത്തിങ്ങനെ നോക്കുമ്പോൾ ഒരു സഹതാപമൊക്കെ തോന്നും. അവരെന്താ ചെയ്തറിയോ, അവർ പ്രേമിച്ച ആളെ കൂടെ പോകാൻ വീട്ടുകാർ അനുവദിക്കാത്തതുകൊണ്ട് 7 ആളുകളെ ക്രൂരമായി, സ്വന്തം വീട്ടിലുള്ള 7 ആളുകളെ എന്ത് ചെയ്തു, ക്രൂരമായി കുത്തി കൊലപ്പെടുത്തി. അത് ക്രൂരമായ കൊലപാതകം. അവളെ തൂക്കിക്കൊല്ലും എന്തിനു നമുക്ക് തോന്നും. സത്യത്തിൽ എന്താ അറിയുക, വലക്കും ഫിൽക്കിസാസി ഹയാത്താണ്. ഈ കൊലപാതകങ്ങൾക്കൊരു അറുതി വരണമെന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമായൊരു ശിക്ഷ വേണം. പക്ഷെ അവിടെയും കാരുണ്യത്തിൻ്റെ ഒരു വശം ഇസ്ലാമിലില്ലേ? നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഈ വ്യക്തിയെ എൻ്റെ പിതാവിനെ കൊന്ന ഒരാളെ തിരിച്ചു കൊല്ലുന്ന വിധി നടപ്പിലാക്കപ്പെടുമ്പോൾ, അത് ന്യായാധിപനും ഭരണകൂടം നടപ്പിലാക്കപ്പെടുമ്പോൾ അന്ന് എത്ത ചിത്രം എന്തായിരിക്കും ഇന്നത്തെ പത്രത്തിൽ? അല്ലേ, എൻ്റെ ഏറ്റവും സന്തോഷിച്ച് നിൽക്കുന്ന മുഖമായിരിക്കും. കാരണം എൻ്റെ പിതാവിനെ ക്രൂരമായി കൊന്ന ആളെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ക്രൂരമായി കൊന്ന ഒരാളെ, 6 വയസ്സായ കുട്ടിയാണ് കഴിഞ്ഞ ദിവസം കൊന്നത്. ആലോചിച്ചൊക്കെ നിങ്ങൾ, ആ കൊന്ന ആളെ തിരിച്ച് കൊല്ലുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും എന്നാ നോക്ക് ഇസ്ലാമിൻ്റെ വിശാലത. ആ വ്യക്തിക്കാണ് ആ ശിക്ഷയിൽ ഏറ്റവും സന്തോഷം. എന്നാൽ അയാൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്നാണ്. തലവെട്ടാൻ പോകുമ്പോൾ, തലവെട്ടാൻ പോകുന്ന ആൾ ചോദിക്കും വീണ്ടും ഈ പിന്നെ ബന്ധുവിനോട് ചോദിക്കും, അയാൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന്. ആ കൊലക്കയറുകളിൽ നിന്ന് വിട്ടുവീഴ്ച കിട്ടി തിരിച്ചു വന്ന എത്ര ആളുകളുണ്ടെന്നറിയാം സഹോദരങ്ങൾ. അത് വിട്ടുവീഴ്ച കൊടുക്കേണ്ടത് അയാൾ തന്നെയാണ്, അല്ലേ? ശിക്ഷ നടപ്പിലാക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ സത്യത്തിൽ അവിടെയും ഇസ്ലാം വിശാലമായ വിട്ടുവീഴ്ചക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഡയലോഗ് സമാപിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വായിക്കണം, നിങ്ങൾ അടുത്ത് നിന്ന് മനസ്സിലാക്കണം ഇസ്ലാമിനെ. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ വളരെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു പോയൊരു കാര്യമാണ്. പക്ഷേ ആശയപരമായ വ്യക്തതയോടുകൂടെ, ആ വ്യക്തതയോടുകൂടെയുള്ള പ്രബോധത്തിൻ്റെ മുന്നേറ്റങ്ങളും ഇതേപോലെ ഡയലോഗുകളും നടക്കുമ്പോൾ ഈ ഉണ്ടാക്കപ്പെട്ട പുകമറകൾ ഭേദിക്കപ്പെടും. മാത്രമല്ല, ഇസ്ലാമിനോടുള്ള ആ സ്നേഹവും ഇസ്ലാമിൻ്റെ കാരുണ്യവും ആളുകൾ തിരിച്ചറിയും. അത് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ജനങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് ഈ ആശയപരമായ മുന്നേറ്റം ഇൻഷാല്ലാ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. അടുത്ത പരിപാടികളിലും ഇത്തരം ആശയപരമായ കാര്യങ്ങളിലും ഇസ്ലാമിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നിച്ച് കൂടെ നിൽക്കുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ആശയ പ്രചാരണത്തിൽ നിങ്ങളെല്ലാവരും ഈ നന്മയിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ് ജിഹാദ് നന്മകളുടെ കലവറ ക്ലാസ് എടുത്തത് ഹാരിസ് ബിൻ സലീം.

രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: ഒരിക്കലൊരു അന്ധനായ ആൺകുട്ടി തെരുവിൽ ഒരു കെട്ടിടത്തിന് മുൻപിലുള്ള പടികളിൽ കയ്യിലൊരു ബോർഡ് ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനിരിക്കുന്നതിന്റെ മുൻപിലുള്ള തറയിൽ മലർത്തിവച്ച തൊപ്പിയിൽ കുറച്ച് നാണയങ്ങളും കിടപ്പുണ്ടായിരുന്നു. ആ ബോർഡിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണ്, എന്നെ സഹായിക്കണം എന്നെഴുതിയിരുന്നു. ധാരാളം ആളുകൾ അതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ബോർഡ് വായിക്കുന്നതല്ലാതെ പണമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അല്പസമയത്തിന് ശേഷം അതുവഴി വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നാണയങ്ങളെടുത്ത് അവന്റെ മുൻപിലിരിക്കുന്ന തൊപ്പിയിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം അദ്ദേഹം ആ ബോർഡ് അവന്റെ കയ്യിൽ നിന്നും എടുത്ത് അതിലെന്തോ എഴുതിയ ശേഷം അവന്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പോയി. പിന്നീട് അതുവഴി പോയവരെല്ലാം ആ ബാലന്റെ കയ്യിലുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിക്കുകയും അവന്റെ മുൻപിലെ തൊപ്പിയിൽ നാണയങ്ങൾ ഇടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ തൊപ്പിയിൽ നാണയങ്ങൾ നിറയാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ബോർഡിൽ എഴുതി കൊടുത്ത ആ വഴിയാത്രക്കാരൻ അവിടെ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ ബൂട്ടിന്റെ ശബ്ദം കേട്ട ആ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന ബോർഡിലെ എഴുത്തിൽ മാറ്റം വരുത്തിയത് നിങ്ങളാണോ? എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം മാത്രമാണ് എഴുതിയത്, നിങ്ങളുടെ ബോർഡിൽ എഴുതിയിരുന്ന അതേ കാര്യം തന്നെ. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ എഴുതി. അത് ഇങ്ങനെയാണ്, ഇന്ന് മനോഹരമായൊരു ദിവസമാണ്, പക്ഷേ നിങ്ങളെപ്പോലെ എനിക്കത് കാണാൻ കഴിയുന്നില്ല. ബോർഡിൽ രണ്ടു പ്രാവശ്യം എഴുതിയത് ആ കുട്ടിക്ക് കാഴ്ചയില്ല എന്ന് തന്നെ. ആദ്യത്തേതിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണെന്ന് ലളിതമായി എഴുതിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ എഴുത്തിൽ കാഴ്ചശക്തിയുള്ളവർ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തി. അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് വേഗം പതിഞ്ഞു. അങ്ങനെ ആളുകൾ സഹായിക്കാൻ തുടങ്ങി. അതെ, ചില എഴുത്തുകൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും.
1: തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതിനെ വളരെ മനോഹരമായിട്ട് പറയുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് കുറച്ചും കൂടി അത് ആഴ്ന്നിറങ്ങും. തീർച്ചയായും അവരതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കും. ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, കോമൺ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കൊള്ളുക. അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രത്യേകിച്ച് ദേവരംഗത്തൊക്കെ ഉള്ള ആളുകൾ കൂടിയും അത് നല്ലൊരു പാഠമാണ് അതിനകത്ത് കാണുന്നത്. കാരണം നമ്മൾ ഒരാളുകളിലേക്ക് ഒരു മെസ്സേജ് പറഞ്ഞ് ചെന്ന് പറയുന്ന സമയത്ത് അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്ൾ വളരെ സരസമായിട്ട് അതിനെ പറഞ്ഞു
2: കൊടുക്കുകയാണ്. അതെ, ഞാനൊരു അന്ധനാണ് എന്നെ സഹായിക്ക എന്ന് പറയുന്നതിനേക്കാളും വളരെ സുന്ദരമായൊരു ഭാഷയിലൂടെ, പിന്നെ ഇപ്പൊ ഞാനൊരു അന്ധ, അപ്പൊ അത് അത്ര ഗൗരവത്തിലുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ ലോകം കാണാനുള്ള ഭാഗ്യം കിട്ടിയ ആളുകളാണ് നിങ്ങൾ, അതിന് ഭാഗ്യം കിട്ടാത്ത ഒരാളാണ്. അപ്പൊ ആ വാചകം മനസ്സിൽ വല്ലാതെ തട്ടും. ഇപ്പൊ ഇതിനൊന്ന് മാത്രമല്ല, ഏത് കാര്യത്തിനും ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, നമ്മളൊരാളൊരു വീടുണ്ടാക്കുകയാണ് എന്ന് ഇപ്പൊ ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത്ര ഒരു ഗൗരവത്തിൽ ചിലപ്പോൾ എടുത്തോളന്നുണ്ടാവില്ല. പക്ഷെ വാചകത്തൊന്നാണ് മാറ്റിമറിക്കുക. ആ വാചകത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, സുന്ദരമായ കൊട്ടാരങ്ങളിലും സൗധങ്ങളിലും ജീവിക്കുന്ന നിങ്ങൾക്ക് എന്ത് പിന്നെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റും? അതില്ലാത്ത എത്രയോ പട്ടിണി പാവങ്ങൾ കഴിഞ്ഞുകൂടുന്നു ചോർന്നൊലിക്കുന്ന വീടുമായി. അപ്പം അങ്ങനെ ചിലപ്പോൾ ചുരുങ്ങിയ ചെറിയ ഒരു പദങ്ങളിലൂടെ അയാൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരൊറ്റ വാചകം മതി എന്നുള്ളതാണ് ആ ഒരു ചിന്തയിലൂടെ നമുക്ക് കിട്ടിയ വലിയൊരു മെസ്സേജ്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയതും നിലവിൽ 5-8 ക്ലാസുകളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ചേർന്ന് പഠനം നടത്തുന്നതുമായ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോം ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടണം.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു ഹുജുറാത്തിലെ 9-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

ഖുർആനിൽ നോക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും. മിനൽ മുഅ്മിനീന ഖ്തതലു ഇടയിലൊരു അലിഫ് കാണുന്നുണ്ട്. അതായത് ഹംസത്തുൽ വസ്റും അതിന് പറയാം, ഫത്തഹും കിസറും ദമ്മൊന്നുമില്ലാത്ത. എന്നാൽ ചില ഖുർആനിൽ അതിൻ്റെ മുകളിൽ ഫത്തഹാണോ എന്ന് ചോദിച്ചാൽ ഫത്തഹല്ല, ഒരു സ്വാദിൻ്റെ ചെറിയൊരു രൂപം ഇട്ടതായിട്ട് കാണാം. അത്തരം അലിഫുകൾ കൂട്ടി ഓതുന്ന സമയത്ത് കളയാണ് വേണ്ടത്, അത് പാരായണം ചെയ്യൂല. അതുകൊണ്ടാണ് ഇവിടെ മിനൽ മുഅ്മിനീന ഖ്തതലു.

فأصلحوا بينهما فأصلحوا بينهما فأصلحوا بينهما

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറക്കല്ലാഹു ഫീക്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാഫർ സലഫി.
2: പീസ് റേഡിയോ എന്നത് കേവലം ഒരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. സ്ഥിരതയുള്ളവരാവുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജീബ് കരുവാരകുണ്ട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ധാരാളം ഇബാദത്തുകൾ, ധാരാളം സൽക്കർമ്മങ്ങൾ, നബിചര്യകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ ഓരോന്നും നമുക്ക് കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടല്ലോ. എന്നാൽ നാം ഓരോരുത്തരും ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ പലതും നാം പഠിക്കാറുണ്ട്, പലതും നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പലർക്കും ഉണ്ടാകുന്നൊരവസ്ഥ എന്തെന്ന് വെച്ചാൽ, പഠിച്ച സൽക്കർമ്മങ്ങൾ, പഠിച്ച ഇബാദത്തുകൾ, പഠിച്ച സ്വഭാവങ്ങൾ, പഠിച്ച സൽക്കർമ്മങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ, സ്ഥിരമായി അവരുടെ കൂടപ്പിറപ്പായി കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇതിനെ ഊന്നിക്കൊണ്ടുള്ള ഒരു ഹദീസ് നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും. അന ആയിഷത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹ വഇൻ ഖല്ല. ആയിഷ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്നുള്ളത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്, അതെത്ര കുറച്ചാണെങ്കിലും. അദ്വ മുഹ വ ഇൻ ഖല്ല, സ്ഥിരമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. വ ഇൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും. ഈ ഒരു വാക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. കാരണം പല ആളുകളും ആവേശത്തോടുകൂടി ഒരു സമയത്തെ ഈമാനിൻ്റെ ആധിക്യത്തിൽ അവർ ധാരാളം സൽക്കർമ്മങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്ന ആവേശത്തിൻ്റെ ആളുകളുണ്ടായിരിക്കും. പക്ഷെ നാം ചിന്തിക്കേണ്ടത്, അത് നല്ലതാണ്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോകാൻ ഒരു സദഖ നൽകുന്ന ആളാണെങ്കിൽ, ധാരാളം നമസ്കരിക്കുന്ന ആളാണെങ്കിൽ, അത് തൻ്റെ ജീവിതത്തിൽ മരിക്കുന്നതുവരെ, ഹച്ചൽ മൗത്ത്, മരണം വരെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ഗുണവിശേഷണം എന്നുള്ളത്. അതുതന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഇബാദത്ത്, ഏതൊരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി, അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി, നമ്മുടെ കൂടപ്പിറപ്പായി നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാതുണ്ട്. നമ്മളിലേക്ക് റമദാൻ കടന്നു വരുമ്പോൾ ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ആ റമദാൻ മാസം കഴിയുന്നതോടുകൂടി നമ്മുടെ ഈമാനിൻ്റെ ശക്തി കുറയുകയും നാം ചെയ്ത് പഠിച്ചു പോന്നിരുന്ന ധാരാളം പുതിയ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിന് മുമ്പ് ശീലിച്ചിട്ടില്ലാത്ത ധാരാളം സൽക്കർമ്മങ്ങൾ, ദുഹാ നമസ്കാരം, തഹജ്ജു നമസ്കാരം, അത്തരത്തിലുള്ള വളരെ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങൾ പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബികളും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അത് അവരുടെ ജീവിതത്തിൽ നിലനിർത്താറുണ്ടായിരുന്നു. കാരണം അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു, അവർക്ക് ഈ സൽക്കർമ്മങ്ങളൊക്കെ അവരുടെ മരണശേഷവും പരലോകത്ത് വിജയം കൈവരിക്കുവാനുള്ള താങ്ങാണ്, തണലാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഏവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്, ഒരു ചിന്തയാണ് മരണത്തെക്കുറിച്ച്. മരണം, ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഉണ്ടാകുന്നു, ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക്, ആ ചിന്തയോടുകൂടി നടക്കുന്ന ആളുകൾക്ക്, അവരുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യമാണെങ്കിലും ഏതൊരു യാത്രക്കിടയിലാണെങ്കിലും അവരുടെ ആ സൽക്കർമ്മം മുടങ്ങാതെ കൃത്യമായി നിഷ്ഠയോടുകൂടി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഒരു നിശ്ചിത സമയത്ത് മാത്രം ചെയ്തു പോകുന്ന സൽക്കർമ്മങ്ങളല്ലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളുടേത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ അദ്വമുഹ വഇൻ ഖല്ല, എത്ര കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മമാണെങ്കിൽ ആ സൽക്കർമ്മം നിരന്തരമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആനിലൂടെ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, നിന്നിലേക്ക് മരണം, യാഥാർത്ഥ്യമായ മരണം എന്നുള്ള, നിന്നെ കണ്ടുമുട്ടുമെന്നുള്ള ഉറപ്പായ കാര്യം, അത് നിന്നിലേക്ക് വന്നെത്തുന്നത് വരേക്കും നീ നന്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, നീ നന്മയിൽ നീ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക, നിന്റെ രക്ഷിതാവിനോട് നന്ദി കാണിച്ചു കൊണ്ടേയിരിക്കുക, സൽക്കർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക എന്ന് ഈ ആയത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ ആയത്തിൻ്റെയും റസൂലുള്ള പഠിപ്പിച്ചു നൽകിയ ഈ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ അഹബ്ബുല്ലഅമാലി ഇലല്ലാഹ്, ആ അമലുകളിൽ, ആ സൽക്കർമ്മങ്ങളിൽ, ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ. കാരണം അത്രത്തോളം ശ്രേഷ്ഠകരമാണ് ഒരു കർമ്മം, ഒരു സൽക്കർമ്മം അത് നിരന്തരമായി ചെയ്യുക. ഒരു സദഖ നൽകുന്നുണ്ടെങ്കിൽ അത് നിരന്തരമായി നമ്മുടെ സാമ്പത്തിക ശേഷി നിലനിൽക്കുന്ന കാലത്തോളം അത് തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഏത് സൽക്കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും റബ്ബിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്ന ഈ രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ, തുടർച്ചയായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങളായ, തുടർച്ചയായി ചെയ്യുന്ന, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും റബ്ബ് സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം സ്ഥിരതയുള്ളവരാവുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അജീബ് കരുവാരക്കുണ്ട്.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യ

സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈന മബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുമായി കൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കരാർ പിന്നീട് അവർ യാതൊരു വിധത്തിലുമുള്ള വില കൽപ്പിക്കാതെ അത് തള്ളിക്കളഞ്ഞ ചരിത്രം, അതിൻ്റെ ഒരു ചെറിയ സൂചന നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ആ മദീനയിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും പരോക്ഷമായി കൊണ്ട് ശത്രുക്കൾക്ക് എല്ലാവിധ സപ്പോർട്ട് നൽകിയിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് നമ്മൾ മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. മുനാഫിക്കുകളുടെ നേതാവായിക്കൊണ്ട് അബ്ദുല്ലാഹിബിനു ഉബയ്യബിനു അസ്സുലൂൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മദീനയിൽ പ്രധാനമായിക്കൊണ്ട് ഉണ്ടായിരുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മുനാഫിക്കുകൾ രൂപപ്പെടാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്ന സമയത്ത് മദീനയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലുൽ എന്ന് പറയുന്ന വ്യക്തി. പ്രത്യേകിച്ച് അദ്ദേഹത്തെ രാജാവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ നേതാവാക്കുവാൻ വേണ്ടി മദീനക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം അവിടെ ഉണ്ടാകുന്നത്. ഇത് അയാളെ വല്ലാത്ത രീതിയിൽ നിരാശപ്പെടുത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമാണ് അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഈ ഒരു വികാരം, അതേപോലെ തന്നെ ഈ ഒരു പക അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒറ്റപ്പെടുമോ എന്നുള്ളൊരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ തന്നെ ഖുറൈശികളിൽ നിന്ന് നിരന്തരമായിക്കൊണ്ടുള്ള കത്തുകൾ ഈ അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂലിന് കിട്ടിയിരുന്നു. ആ കത്തിൻ്റെ പ്രധാന ആമുഖം എന്നുള്ളത്, നിങ്ങൾ ഈ മുഹമ്മദിനെയും കൂട്ടരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുകയും, അഥവാ മദീനെ ഞങ്ങൾ ആക്രമിക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ ബന്ദികളാക്കുകയും അടിമകളാക്കുകയും ചെയ്യുമെന്ന് ഖുറൈശികൾ നിരന്തരം ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സുലൂൽ പ്രവാചകർക്കെതിരെ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നൊരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് വഴങ്ങിയതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന് അതിന് മുൻപ് തന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളും ഇയാളുടെ കൂട്ടാളികളും എല്ലാ നിലക്കുമുള്ള യുദ്ധത്തിന് സജ്ജീകരിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നിങ്ങളുടെ സഹോദരങ്ങളോടും സഹോദരങ്ങളുടെ കുട്ടികളോടുമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ടും മുനാഫിക്കുകൾ മദീനയിൽ ചുറ്റി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്താണ് മദീനയിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി, മദീനയിലെ ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം. സഅദ് ഇബ്നു മുആദ് ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇദ്ദേഹം ഉമയ്യത്ത് ഇബ്നു ഖൽഫിൻ്റെ സഹകരണത്തിലായിരുന്നു അദ്ദേഹം ഉംറ ചെയ്യുന്നത്. ഈ സമയത്ത് അബൂ ജഹൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഇവിടുത്തെ ജനങ്ങളെ നിങ്ങൾ മദീനയിൽ അഭയം നൽകിക്കൊണ്ട് താങ്കൾ ഇവിടെ വന്ന് ഉംറ ചെയ്യുന്നല്ലേ? യഥാർത്ഥത്തിൽ ഉമയ്യത്ത് ഇബ്നു ഖൽഫ് നിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിൻ്റെ ഞാൻ പ്രയാസപ്പെടുത്തിയേനെ, അല്ലെങ്കിൽ നിൻ്റെ ഞാൻ ആക്രമിച്ചേനെ എന്ന് അബൂ ജഹൽ പറഞ്ഞപ്പോൾ സഅദ് ഇബ്നു മുആദ് തിരിച്ചടിക്കുകയാണ്, നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണെങ്കിൽ നിൻ്റെയും നിൻ്റെ കച്ചവട സംഘത്തെയും ഞങ്ങൾ മദീനയിൽ തടയുമെന്ന് സഅദ് ഇബ്നു മുആദ് ആ ഭീഷണിപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭീഷണിപ്പെടുത്തുന്ന നിമിഷം മുതൽ ബദറിലേക്ക് എത്തുന്ന ആ ഒരു നീണ്ടൊരു കാലഘട്ടം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഏറ്റവും സുദൃഢമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു ഖുറൈശികളുടെ കച്ചവട വസ്തുക്കളെ കണ്ണുവെക്കുക എന്നുള്ളത്. കാരണം മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഒരു പാത, ആ ഒരു പാത ഖുറൈശികൾക്ക് പരമ്പരാഗതമായി കൊണ്ട് തന്നെ നിർഭയത്വമുള്ളൊരു വഴിയായിരുന്നു. എന്നാൽ ഈ ഒരു സംഘട്ടനത്തിന് ശേഷം, അഥവാ പ്രവാചകർക്കും അനുയായികൾക്കും മർദ്ദനമേറ്റതിന് ശേഷം, ഈ വഴികൾ അത്ര സുഖകരമാക്കുവാൻ ഇവർ ഉദ്ദേശിച്ചില്ല. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഉദ്ദേശിച്ചിട്ടില്ല ആ വഴികളിൽ തടസ്സം സൃഷ്ടിക്കുവാനും അവരുടെ കച്ചവട വസ്തുക്കളെ സ്വന്തം മുഖനീമത്താക്കി എടുക്കുവാനും മുസ്ലിങ്ങൾ ആഗ്രഹിച്ചു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുമതിയോടുകൂടിയും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വഹിയുടെ അടിസ്ഥാനത്തിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന

0: ായപ്പോൾ തന്നെ പ്രവാചകൻക്ക് ഒരു നിലക്കും സുരക്ഷിതമായിരുന്നില്ല. ഏത് നിമിഷവും ഖുറൈശികൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഖുറൈശികളുടെ സഹായത്തോടുകൂടി ജൂതന്മാരാകാം, അല്ലെങ്കിൽ മുനാഫിക്കുകളാകാം. ഈ രീതിയിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഭീഷണിയുണ്ടാകുന്ന ഘട്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ കാരണം ഏത് സമയത്ത് ശത്രുക്കളുടെ അക്രമം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ആ സമയത്താണ് സഅദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, എന്താണ് സഅദ്, ഈ ഒരു സമയത്ത്? സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ, എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. കാരണം പ്രവാചകനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട്, ഒരു സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ പ്രവാചകനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയണം. ആ നിമിഷം മുതൽ പിന്നീട് കുറേ കാലം സഅദ് റളിയല്ലാഹു അൻഹു കാവൽ നിന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലങ്ങളിൽ കഴിച്ചു കൂട്ടിയത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കുന്നുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പ്രവാചകരെ, ഇന്നല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, കാഫിരീങ്ങളായിട്ടുള്ള സമുദായത്തെ അല്ലാഹു നേർമാർഗത്തിലാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി. അഥവാ ഈ ആയത്തിൻ്റെ പ്രത്യക്ഷമായിക്കൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പോലെ ജനങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല, അഥവാ ജനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇതോടുകൂടി തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എനിക്ക് കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ കാവൽ എനിക്കുണ്ടാകും, അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിൽ തങ്ങളുടെ വീട്ടുകളിൽ കഴിച്ചുകൂടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി കിട്ടുകയാണ്. നീണ്ട കാലഘട്ടങ്ങളിൽ, മക്ക കാലഘട്ടങ്ങളിൽ ശത്രുക്കളുടെ പീഡനം സഹിച്ചുകൊണ്ട്, ഖുറൈശികളുടെ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിച്ചു കൂടിയപ്പോഴൊക്കെയും മുസ്ലിങ്ങൾക്ക് ഒരു യുദ്ധത്തിനുള്ള, ഒരു സംഘട്ടനത്തിനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ചരിത്ര സംഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ഒരിക്കലും ശക്തിയില്ലാതെ, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആയുധബലമില്ലാതെ ശത്രുവിനെ എതിരിടുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയും ന്യൂനപക്ഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും മക്കയിലുണ്ടായിരുന്നത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ, ഒരു അടിത്തറ പാകിയപ്പോൾ, അതേപോലെ തന്നെ ഒരു യുദ്ധത്തിനുള്ള ഒരു ശക്തി പ്രാപിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല യുദ്ധത്തിനുള്ള അനുമതി അവിടെ നൽകുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക് അല്ലാഹു അനുമതി നൽകിയിട്ടുണ്ട്, തിരിച്ചടിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കാരണം എന്താണ്? ബി അന്നഹും ദുലിമു, മുൻപ് അവർ അക്രമിക്കപ്പെട്ടവരാണ്. വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അവരെ സഹായിക്കുവാൻ അല്ലാഹു അങ്ങേയറ്റത്തെ കഴിവുള്ളവനാണ് എന്നല്ലാഹു പറയുകയാണ്. ഈ ആയത്തോടുകൂടി മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിനുള്ള അനുമതി ലഭിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിനുള്ള അനുമതിയാണ് ചെറിയ സംഘട്ടനങ്ങളായും ആ സംഘട്ടനങ്ങൾ പിന്നീട് ബദർ യുദ്ധത്തിലേക്ക് നയിച്ചതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അനുമതി ലഭിച്ചപ്പോൾ തന്നെ മുസ്ലിങ്ങൾ യുദ്ധത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ ആവിഷ്കരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട രണ്ട് തന്ത്രം എന്നുള്ളത്, മക്കയുടെയും സിറിയയുടെയും പാതകളിൽ പ്രയാസം സൃഷ്ടിക്കുക എന്ന് നമ്മൾ മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭാഗം എളുപ്പമാക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഗോത്രക്കാരുമായി കൊണ്ട് ഒരു സമാധാന കരാറിൽ ഏർപ്പെടുകയാണ്. അഥവാ ഖുറൈശികളുമായി കൊണ്ടൊരു പോരാട്ടം നടക്കുകയാണെങ്കിൽ ആ അവിടുത്തെ ജനങ്ങൾ ഖുറൈശികളുടെ കൂടെ നിൽക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിലേർപ്പെട്ടു, ഒരു സമാധാന സന്ധിയിലേർപ്പെട്ടു. ഇതിനടിസ്ഥാനത്തിലാണ് ജുഹൈന ഗോത്രക്കാരുമായി, ഏകദേശം മദീനയിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള ജുഹൈന ഗോത്രവുമായി കൊണ്ട് മുസ്ലിങ്ങൾ സന്ധിയിലേർപ്പെടുന്നു. ഇതെല്ലാ നിലക്കും മുസ്ലിങ്ങളെ ഒരു സുരക്ഷിതമായിട്ടുള്ള പാതയൊരുക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സംഘട്ടനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോഴൊക്കെയും അവിടുത്തെ സമൂഹവുമായി കൊണ്ട് പ്രവാചകൻ സമാധാന കരാറിലേർപ്പെട്ടു എന്നതാണ്. ഇത് എല്ലാം നിലക്കും ആ മദീനയും മദീനക്ക് പുറത്തുമുള്ള വലിയൊരു ഭാഗവും മുസ്ലിങ്ങളുടെ അധീനതയിൽ പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഭാഗങ്ങളിൽ വരുന്ന അക്രമങ്ങളൊക്കെയും തിരിച്ചറിയാനും അതിനെ ഏകപക്ഷീയമായിക്കൊണ്ട് തിരിച്ചടിക്കാനും മുസ്ലിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മദീനയുടെ പല ഭാഗങ്ങളും ആ സമയത്ത് തന്നെ വളർന്നു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാ ബദർ യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ള സംഘടനകളെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായി കൊണ്ട് തന്നെ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം യുദ്ധാനുമതി. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് മുൻഷിദ് ഒട്ടുമൽ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ നന്മയും മൂല്യവും പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് ഭയവും നിരാശയും വിശ്വാസികൾക്ക് ഭൂഷണമല്ല എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد مانيا ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിക്കുമ്പോൾ അതിനുള്ള കൃത്യമായ ന്യായങ്ങളും ന്യായീകരണങ്ങളും വിശദീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ, എന്തിന് നാം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്ത മറ്റാരും ആരാധനക്കർഹരല്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുവാനും അങ്ങനെ ഉൾക്കാഴ്ചയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം വിഷയങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രാവും പകലും മാറ്റിമറിക്കുന്നവനാരോ അങ്ങനെയുള്ളവനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. അഥവാ രാത്രിയെ മാറ്റിക്കൊണ്ട് പകലിനെ കൊണ്ടുവരാൻ അല്ലാഹുവിനല്ലാതെ സാധ്യമല്ല. പകലിനെ മാറ്റി രാത്രിയെ കൊണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വതആലക്കല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഏകനായ അല്ലാഹു മാത്രമാണെങ്കിൽ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 70-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വഹുവല്ലാഹ്, അവനാകുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല, ലഹുൽ ഹംദു, സർവസ്തുതികളും അവനാകുന്നു, ഫിൽ ഊല വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും, വലഹുൽ ഹുക്മു, അവനാകുന്നു വിധിക്കാനുള്ള അധികാരം, ആത്യന്തികമായ കൽപ്പനാധികാരം അവനാണുള്ളത്, വ ഇലൈഹി തുർജഊൻ, അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അല്ലാഹുവല്ലാതെ വേറെ ആരാധ്യനില്ല, അവനിലേക്കാകുന്നു നാം മടക്കപ്പെടുന്നത്. ശേഷം എന്തുകൊണ്ടാണ് അവനല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുന്നത്? 71-ാമത്തെ വചനത്തിൽ കാണാം, ഖുൽ, നബിയെ ജനങ്ങളോട് ചോദിക്കുക, അറഅയ്തും ഇൻ ജഅല അല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയെ ഖിയാമത്ത് നാളുവരെ സ്ഥിരമാക്കിയാൽ, മൻ ഇലാഹുനു ഗൈറുല്ലാഹി യാതീകും ബിദിയാ, അല്ലാഹുവല്ലാതെ വേറെ ഏത് ആരാധ്യനാണ് നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവന്നു തരിക? അഫലാ തസ്മഊൻ, നിങ്ങൾ എന്താണ് കേട്ടു മനസ്സിലാക്കാത്തത്? അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. രാത്രിയെ അവൻ സ്ഥിരമാക്കിയാൽ ആർക്ക് സാധിക്കും സൂര്യനെ ഉദിപ്പിക്കുവാൻ? വെളിച്ചം കൊണ്ടുവരാൻ ഏത് ആരാധ്യന്മാർക്ക് സാധിക്കും? സാധ്യമല്ല. സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാലയാണ്. അതുകൊണ്ട് തന്നെ രാത്രി സ്ഥിരമായി നിലനിന്നാൽ അല്ലാഹുവിനല്ലാതെ വേറെ ഏത് ആരാധ്യനാണ് പകലിനെ കൊണ്ടുവരാൻ, വെളിച്ചത്തെ കൊണ്ടുവരാൻ, സൂര്യനെ ഉദിപ്പിക്കുവാൻ സാധിക്കുക? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ചോദ്യം. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നത് അഫലാ തസ്മഊൻ, എന്നിട്ടും നിങ്ങൾ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നാണ് അല്ലാഹുവിൻ്റെ ചോദ്യം. ഇനി 72-ാമത്തെ വചനത്തിലോ വീണ്ടും അല്ലാഹു ചോദിക്കുന്നത് ഖുൽ അറായിത്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഇനി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വതാല പകലിനെ നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ സ്ഥിരമാക്കിയാൽ, മൻ ഇലാഹുനു ഗൈറുല്ലാഹി യാതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ രാത്രിയെ ഏതു ആരാധ്യൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും? അഫലാ തുബ്സിറൂൻ, അപ്പോൾ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? എന്നു പറഞ്ഞാൽ പകൽ സ്ഥിരമായാൽ നമുക്ക് ശാന്തിയോടുകൂടി വിശ്രമിക്കാനും കിടന്നുറങ്ങുവാനും പര്യാപ്തമായ രാത്രിയെ ആര് കൊണ്ടുവന്നു തരും? ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുന്നില്ല എന്ന് കരുതുക. ആ സൂര്യനെ അസ്തമിപ്പിക്കുവാൻ സൃഷ്ടികളിൽ ആരു വിചാരിച്ചാലും സാധ്യമല്ല. അപ്പോൾ അസ്തമിച്ച സൂര്യനെ ഉദിപ്പിക്കുവാനോ, ഉദിച്ച സൂര്യനെ അസ്തമിപ്പിക്കുവാനോ, രാത്രിയെ മാറ്റി പകലിനെ കൊണ്ടുവരാനോ, പകലിനെ മാറ്റി രാത്രിയെ കൊണ്ടുവരാനോ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല. അത് സൃഷ്ടാവായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. ശേഷം 73-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് വമിൻ റഹ്മതിഹി, അല്ലാഹുവിൻ്റെ കാരുണ്യമാണ് ജഅലലകുമുൽ ലൈല വന്നഹാറ, അവൻ നിങ്ങൾക്ക് വേണ്ടി രാവിനെയും പകലിനെയും സംവിധാനിച്ചിരിക്കുന്നു. ലിതസ്കുനു ഫീ, രാത്രിയിൽ നിങ്ങൾ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി വിശ്രമിക്കുവാൻ വേണ്ടി, അതേപോലെ തന്നെ പകലിലോ വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അവൻ്റെ ഫദലിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കാൻ, അഥവാ ജോലിക്ക് പോകാനും മറ്റു ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും പകലാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം. ഇപ്രകാരം അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് പകലിനെ സംവിധാനിച്ചത് അല്ലാഹുവാണ്. ആ പകലിൽ നിങ്ങൾ അധ്വാനിച്ച് ക്ഷീണിതരായി വിശ്രമം ആവശ്യമുള്ളപ്പോൾ വിശ്രമിക്കാൻ ആവശ്യമായ രൂപത്തിൽ ശാന്തമായ നിലക്ക് രാത്രിയെ സംവിധാനിച്ചു തന്നതും അല്ലാഹുവാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു ഈ ഒരു വലിയ നിഅമത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്നത് നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് രാവിനെയും പകലിനെയുമെല്ലാം സംവിധാനിച്ചു തന്നിട്ടുള്ളത്. അവൻ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് രാവും പകലും മാറി മാറി വരുന്നത്. സൃഷ്ടികൾക്കാർക്കും തന്നെ അതിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് രാപ്പകലുകളെ മാറ്റിമറയ്ക്കുന്നവനാരാണോ, സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും ആരാണോ, ആ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതാണ് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നവനായ അല്ലാഹു ഉണ്ടായിരിക്കെ തന്നെ ഈ വിഷയത്തിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത നിസ്സാരന്മാരായ സൃഷ്ടികളെ, അവർ മലക്കുകളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, മറ്റ് ഏത് സൃഷ്ടികളാകട്ടെ, അവരെ ആരാധിക്കുകയും അവരെ വണങ്ങുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നവർ അങ്ങേയറ്റം നന്ദി കെട്ടവരാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂറത്തുൽ ഖസസിലെ 70-73 വരെയുള്ള വചനങ്ങളുടെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് നല്ല മുവഹ്ഹിദുകളായി നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
4: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത്
2: ഖുർആൻ പാഠങ്ങൾ ഭയവും നിരാശയും വിശ്വാസികൾക്ക് ഭൂഷണമല്ല എന്ന വിഷയത്തിൽ നമ്മോട് സംവദിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശബീലുദ്ദുമൂഇ ശബീലുമ്മുരീഹ്. വിജയങ്ങൾ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്, പരാജയങ്ങൾ പലപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ്. പരാജയപ്പെട്ടവന് സമൂഹത്തിൽ ഒരു സ്ഥാനമില്ലെന്നുള്ള ചിന്താഗതി കാരണം ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഇവിടെ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ള പേടി കൊണ്ടായിരിക്കും. മറ്റുള്ളവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവനെ പോലെയാവ് ഇവനെ പോലെയാവ് എപ്പോഴും കേൾക്കുന്ന വരക്കുന്ന ഒരു കുട്ടിക്ക് ഇതേപോലെ സംസാരിക്കാൻ പറ്റൂലല്ലോ. ഒരു ചെറിയ ആൾക്കാർ തുടങ്ങുന്ന ചെറിയ സംരംഭങ്ങളാണ് പല രീതിയിലും വളരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും, പക്ഷെ നമ്മൾ ഇറങ്ങാത്തത് കൂടുതലും ഈ സിനിമകളും സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ അടിച്ചമർത്തപ്പെടുന്ന കുട്ടികൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്.
3: തീർച്ചയായും വളരെ കുറഞ്ഞ സെക്കൻഡുകൾ നീണ്ട ഒരു ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്, ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. വളരെ വലിയ ചിന്തയാണ് അതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
4: അതെ, പിന്നെ വിജയിക്കുന്നവർ ആഘോഷിക്കപ്പെടും, അവരെ പുകഴ്ത്തും. പക്ഷെ പരാജയപ്പെട്ടവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ശ്രമിക്കുന്നില്ല എന്നാണ്. ശരിക്കും പരാജയം ഒരിക്കലും എന്താണ് പിന്നെ വിജയിക്കില്ല എന്നുള്ളതിൻ്റെ അല്ല. ഇപ്പം അബ്രഹാം ലിങ്കന്റെ ചരിത്രം നമുക്കറിയാം, എത്ര പ്രാവശ്യമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ബിസിനസ്സിൽ പരാജയപ്പെട്ടു, പിന്നെ അവിടെ മത്സരത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം മുന്നോട്ട് പോയി. അത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് നമ്മൾ നൽകേണ്ടത്.
3: തീർച്ചയായും ഈ സോഷ്യൽ മീഡിയ കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗതികളിൽ മികച്ചു നിൽക്കുന്നവർ ആഘോഷിക്കപ്പെടുകയും അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അവരെ പറ്റിയുള്ള ഫീഡ്ബാക്കുകളും അവരെക്കുറിച്ചുള്ള അഭിനന്ദനങ്ങളും അത് കുടുംബത്തിലും എല്ലായിടത്തും സ്റ്റിക്കറുകളായിട്ടും കമൻറ്റുകളായിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ അങ്ങനെ പറന്ന് ഒഴുകുകയാണ്. പക്ഷേ ഇതിൽ പിന്നിൽ നിൽക്കുന്നവർ അവർ പരിഗണിക്കപ്പെടാതെ പോകുമ്പോൾ അത് വളരെ വലിയ അസ്വസ്ഥതയും നിരാശയും പലരും ഉണ്ടാക്കും. അപ്പോൾ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ പിന്നിൽ നിൽക്കുന്നവരെ കൂടി കൈപിടിച്ചുയർത്താനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ അത് വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മക്കൾ രണ്ട് മൂന്ന് മക്കളുണ്ടെങ്കിൽ നീ അവനെ പോലെ ആകും ഇവനെ പോലെ ആകും എന്നും പറയാൻ പാടില്ല. അവനല്ല അവളല്ല ഇവൻ, ഇവൻ ഇവനാണ്.
4: അതെ,
3: ഒരു വ്യക്തി ആ വ്യക്തിയാണ്.
4: അപ്പൊ ആ ചിന്തയിൽ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ ചിലരുടെ സംസാരത്തിൽ മികച്ചു നിൽക്കും, ചിലർക്ക് പിന്നെ എഴുത്തിലായിരിക്കും, വരയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ മേഖലകളിലായിരിക്കും. അപ്പൊ അവരുടെ പിന്നെ അവർക്ക് കഴിവേത് എന്ന് കണ്ടെത്തി രക്ഷിതാക്കൾ അവരെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കതിൽ വിജയിക്കാൻ കഴിയും. മറിച്ച് പിന്നെ പരീക്ഷയിൽ എഴുതി ജയിക്കുന്ന ഒരാൾ അവനെപ്പോലെ തന്നെ ഇവനും ജയിക്കണം എന്ന് വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രഹരിക്കുക ചെയ്താൽ അവർ പിന്നോട്ട് പോവുകയാണ് ചെയ്യുക. അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് പ്രചോദനം നൽകുക. ഒരു പരാജയത്തെയും പിന്നെ അവരെ മോശപ്പെടുത്തി, ചെറിയ മക്കളാണ് അവർ, വളർന്നു വരുമ്പോൾ ഒരു 5 മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ശരിയാവുമെന്ന് പറയാമെന്നല്ലാതെ അവരെ ഏയ് നീ വളരെ മോശമായി, മറ്റേ കുട്ടി എത്ര മാർക്ക് വാങ്ങി എന്ന് അവർക്ക് ഡീമോട്ടിവേറ്റ് ചെയ്താൽ വളരെ അപകടമാണ് ചെയ്യുക. പിന്നീട് അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതിന് പകരം അത് ശരിയാവും, നമുക്ക് അടുത്ത എക്സാമിന് ശരിയാക്കാം, പിന്നെ നീ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോസിറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏത് മേഖലയിലും, അത് കുട്ടികളാകട്ടെ വലിയവരാകട്ടെ രക്ഷിതാക്കളാകട്ടെ നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ ഏതിലും ഈ പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത്.
3: തീർച്ചയായും പിന്നെ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം, ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും പിന്നെ ഏതെങ്കിലും ഒരു മത്സരത്തിലെയോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലെ ഒരു വിഷയത്തിലെ പേപ്പറിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പിന്നോട്ട് അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ മാനസികമായി പിന്നെ പിന്തുണക്കാതിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ അപകടമാണ്. അതേപോലെ താരതമ്യം ചെയ്യുക, ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവാണ് ഉണ്ടാവുക. ആ കഴിവുകൾ കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ അവരുടെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കുന്നവരും മുന്നിൽ നിൽക്കുന്നവരും അവരാഘോഷിക്കപ്പെടുമ്പോൾ ഒരുപാട് പേര് പിന്നിൽ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ മികവിലേക്ക് ഒരു ഘട്ടത്തിലെ പരാജയത്തിൽ നിന്ന് അവർക്ക് ഉയർന്നു വരാൻ സാധിക്കും. എത്രയോ ഇവിടെ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ തുടക്കം കുറിച്ചവർ വലിയ വലിയ അവസ്ഥകളിലേക്ക് എത്തിയ എത്രയോ കഥകളും ചരിത്രങ്ങളുമുണ്ട്. പലരും അവരുടെ അനുഭവത്തിൽ ജീവിത വിജയത്തിൻ്റെ ശേഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവർ അവരുടെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ അവർ പറയാറുള്ളത് എനിക്കന്ന് എൻ്റെ അധ്യാപകൻ നൽകിയ ഒരു വാക്കാണ്.
4: അതെ,
3: അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ്. ഒരു ഒരിടത്ത് ഒരു പിന്നെ ഒരു സംഭവം ഒരു കഥ ആയിട്ടാണെന്നാണ് തോന്നുന്നത്. ഞാൻ

0: സംഭവമാണോ എന്നിങ്ങനെ വായിച്ചതായി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓർക്കുകയാണ്. അതായത് ഒരാൾ, ഒരു കുട്ടി കുറേ കാലത്തിന് ശേഷം പിന്നെ അവൻ സ്കൂളിൽ നടന്നൊരു സംഭവം ഓർക്കുകയാണ്. അവൻ്റെ പ്രിയപ്പെട്ട സാറിൻ്റെ അടുത്ത് വന്നിട്ട് അത് ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഒരു വിലപ്പെട്ടൊരു സാധനം നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ ആ കുട്ടി ക്ലാസ്സിലെ അധ്യാപകനോട് പരാതി പറഞ്ഞു, എൻ്റെ ഈ സാധനം ക്ലാസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാറ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ക്ലാസ്സിലെല്ലാ കുട്ടികളെയും നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ എല്ലാ കുട്ടികളും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു എല്ലാ കുട്ടികളോടും. എന്നിട്ട് പറഞ്ഞു ഇത്ര സമയം തരും, ആ സമയത്തിൻ്റെ ഉള്ളിൽ ആ സാധനം എൻ്റെ കയ്യിൽ കൊടുന്ന് വെക്കണം, അതെത്തി കൊടുന്ന് വെക്കണം, ഇന്ന അല്ല ഇന്ന സ്ഥലത്ത് വെക്കണം, ഇന്ന മേശം മേലെ അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ ആ പിന്നെ അതെനിക്കറിയാം, ചെറിയ ക്ലാസ്സിലാണ് എനിക്കതറിയാം, ഞാനത് കണ്ടിട്ടുണ്ടെന്നുള്ള ദൂരത്തിൽ അത് ഇവരൊരു നമ്പർ പ്രയോഗിച്ചതാണ്. സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടി പറയാണ്, വലുതായിട്ട് ഇയാൾ പിന്നെ ഈ സാധനം എടുത്ത കുട്ടി പതുക്കെ എന്ത് ചെയ്യാൻ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്, എല്ലാ കുട്ടികളും കണ്ണടച്ചിരിക്കുകയാണ്, അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ പിന്നീട് അവൻ വലുതായി കുറേ കാലത്തിന് ശേഷം സാറിനോട് വന്ന് പറയുന്നുണ്ട്, പിന്നെ സാറ് ഞാൻ അന്ന് അങ്ങ് എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയോണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അവസ്ഥയിലേക്ക് എത്തിയത്. ഞാൻ അന്ന് എന്നെ ഒരു കള്ളനായി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ,
1: കൂട്ടുകാരുടെ ഇടയിൽ അപമാനിക്കപ്പെട്ടിരുന്നെങ്കിൽ
0: ഞാൻ വേറൊരവസ്ഥയിലെത്തുമായിരുന്നു. അപ്പോൾ സാറപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാനും അപ്പോൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു, നീയാണ് അത് എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു സാറ് പറഞ്ഞത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇടപെടൽ, ഒരു ശ്രദ്ധ പിന്നെ ആ സാറ് സ്വീകരിച്ചപ്പോൾ ഒരു കുട്ടിയുടെ തെറ്റ് തിരുത്തി അവൻ അപമാനിതനാകാതെ അവൻ ജീവിതത്തിൻ്റെ നല്ലൊരു വഴിയിലേക്ക് തിരിഞ്ഞു നടന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്. എന്നാൽ വേണമെങ്കിൽ അവൻ ആക്ഷേപിച്ച് പരിഹസിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലിട്ട് അങ്ങനെ ഇവനാക്കാൻ സാധിക്കുമായിരുന്നു വേണമെങ്കിൽ. അപ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമുക്ക് പിന്നെ ശ്രോതാക്കൾക്കും ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. തീർച്ചയായും പിന്നെ പിന്നിൽ നിൽക്കുന്നവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള മോട്ടിവേഷനും നന്മയും ചിന്തയും പകർന്നു നൽകുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി റിയാദു സ്വാലിഹീൻ, പാപിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയോ. റിയാദു സ്വാലിഹീനിലെ അധ്യായം പഠിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും.

0: الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള റിയാദുസ്സാലിഹീനിലെ ബാബുസ്സബറിലെ ഒരു ഹദീസാണ്, അഥവാ കന്നി അന്ദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന 36-ാമത്തെ റിയാദുസ്സാലിഹീനിലെ 36-ാമത്തെ ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ദഅവത്തുമായി സത്യസന്ദേശവുമായി ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരാണ് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്നും ആ പരീക്ഷണങ്ങളും പ്രബോധിത ജനതയിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരു ഉദാഹരണമാണ് ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരുടെയും അനുഭവം അതാണ്. വിശുദ്ധ ഖുർആൻ അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൂറ അൽ അൻആമിന്റെ 34-35 വചനങ്ങൾ പരിശോധിച്ചാൽ കാണാം. വലഖദ് കുദ്ദിബ റുസുലും മിൻ ഖബലിക ഫസബറു അലാ മാ കുദ്ദിബു വഊദു ഹത്ത അതാഹും നസ്റുനാ വലാ മുബദ്ദില ലികലിമാതില്ലാ വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ. നിനക്കു മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നതുവരെ അവർ സഹിച്ചു. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് കൽപ്പനകൾക്ക് മാറ്റം വരുത്തുവാൻ ആരും തന്നെയില്ല. ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ ചിലത് നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. വയിൻ ഖാന കബുറ അലൈക ഇഅറാദുഹും ഫഇൻ ഇസ്തതഅത അൻ തബ്തഗിയ നഫഖൻ ഫിൽ അർളി ഔ സുല്ലമൻ ഫിസ് സമാഇ ഫതഅതിയഹും ബിആയ വലൗ ഷാ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. അവർ പിന്തിരിഞ്ഞു കളയുന്നത് നിനക്ക് ദുസ്സഹമായി തോന്നുന്നുവെങ്കിൽ ഭൂമിയിൽ ഇറങ്ങിപ്പോകുവാൻ ഒരു തുരങ്കമോ ആകാശത്ത് കയറിപ്പോകുവാൻ ഒരു കോണിയോ തേടിപ്പിടിച്ച് അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നു കൊടുക്കുവാൻ നിനക്ക് സാധിക്കുന്ന പക്ഷം അതങ്ങ് ചെയ്തേക്കുക. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെയൊക്കെ അവൻ സന്മാർഗത്തിൽ ഒരുമിച്ചു കൂട്ടുക തന്നെ ചെയ്യുമായിരുന്നു. അതിനാൽ നീ ഒരിക്കലും അവിവേകികളിൽ പെട്ടുപോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചും അവരുടെ ക്ഷമയെ സംബന്ധിച്ചുമൊക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രസ്തുത വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം അങ്ങേയറ്റം ക്ഷമ വേണമെന്ന കാര്യമാണ് ബോധ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം ഈ ചരിത്രങ്ങളെല്ലാം നമ്മോട് പറയുന്നത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും അവയുടെ ക്ഷമാനിർഭരമായ ഈ ജീവിതത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതും നാം അത് എടുത്തണിയാനും അതിലുള്ള ഗുണപാഠങ്ങൾ സ്വീകരിക്കുവാനുമാണ്. ലഖദ് ഖാന ഫീ ഖസസിഹിം ഇബ്ര ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ പ്രവാചകന്മാരുടെ കഥകളിൽ ചരിത്രങ്ങളിൽ ധാരാളം ഗുണപാഠമുണ്ട് എന്ന് സൂറത്ത് യൂസുഫിൻ്റെ 111-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വളരെ പ്രാധാന്യപൂർവം പഠിക്കുവാനും നമ്മുടെ അധ്യായമായുള്ള ബന്ധവും അത് തന്നെയാണ്. കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായാലും ശരി, ഇത്തരം വിഷയങ്ങളിൽ നിന്നൊന്നും പിറകോട്ട് പോകരുത് എന്ന പാഠമാണ്. മറിച്ച് പ്രവാചകന്മാരെപ്പോലെ, അവിടുത്തെ അനുജരന്മാരെപ്പോലെ എന്ത് തന്നെ പ്രയാസങ്ങളുണ്ടായാലും ഉറച്ചു നിൽക്കണമെന്ന അതിശക്തമായ ഒരു ആഹ്വാനം ഇതിലടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. മറ്റൊരു കാര്യം, ഈ ഹദീസിൽ പ്രവാചകൻ, ആ പ്രവാചകൻ ആരാണ് എന്ന് നിർണിതമായി പറയുക സാധ്യമല്ല എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് പ്രവാചകനായാലും അവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളത് അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ എന്നാണ്. അല്ലാഹുവേ, എൻ്റെ ഈ ജനതക്ക് നീ പുറത്തു കൊടുക്കണേ, അവർ വിവരമില്ലാത്തവരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണല്ലോ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പ്രവാചകനെ ആക്രമിച്ച ഈ കാഫിറുകൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവാചകൻ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കാഫിറുകൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കുവാനോ അല്ലാഹുവിനോട് ആവശ്യപ്പെടുവാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്നാണല്ലോ വിശുദ്ധ ഖുറാനിൻ്റെ പരാമർശവും വിശുദ്ധ ഖുറാനിൻ്റെ ശക്തമായ ആഹ്വാനവും. അതാണ് ആ വിഷയം, അങ്ങനെയാണല്ലോ ഉള്ളത്. എന്നിരിക്കെ എങ്ങനെയാണ് ഈ പ്രവാചകൻ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന സംശയം ദൂരീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ, അന്നഹു ഖാബല ജഹ്ലഹും ബിഫളി. ഈ ഹദീസിന്റെ ഫവായിദ് പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ് ഈ പ്രവാചകൻ, അന്നഹു ഖാബല ജഹ്ലഹും ബിഫളി, അവരുടെ അവിവേകത്തെ പ്രവാചകൻ ഫളി കൊണ്ട് നേരിട്ടു. ഫദാലഹും ബിഗ്ഫറാനി ദംബി തിൽക്കൽ ജരീമത്തി മിൻഹും. അങ്ങനെയാണ് ആ പാപം പുറത്തു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചത്. മുഴുപാപങ്ങളുമല്ല, ആ സ്പെഷ്യൽ പാപം. ഏതാണ് ആ പാപം? ആ പ്രവാചകനെ അടിച്ച് പരിക്കേൽപ്പിച്ച ആ പാപം മാത്രം അത് പുറത്തു കൊടുക്കാനാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതല്ലാതെ അവർ ചെയ്തിട്ടുള്ള മുഴുപാപങ്ങളും പുറത്തു കൊടുക്കാനല്ല എന്നാണ്. അവിടെ ചെയ്തിട്ടുള്ള മുഴുപാപങ്ങളും പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുഷരിക്കുകളുടെ കാഫിറുകളുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വരും. അതുകൊണ്ട് അതല്ല ഉദ്ദേശ്യമെന്നും, ആ എറിഞ്ഞു പരിക്കേൽപ്പിച്ച അല്ലെങ്കിൽ അടിച്ചു പരിക്കേൽപ്പിച്ച ആ ഒരു ജരീമത്ത് മാത്രം പുറത്തു കൊടുക്കാനാണ്. അതല്ലാതെ ലാ മുത്തലഖൻ, നിരുപാധികമായും അവരുടെ പാപം പുറത്തു കൊടുക്കാനല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി, ഇമാം ഖുർത്തുബി റഹിമഹുള്ള സൂചിപ്പിച്ചതുപോലെ അത് നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം അത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ലാ തദർ അലല്ലർദി മിനൽ കാഫിരീന ദയ്യാറ എന്ന ആയത്തിനെതിരാകുകയില്ലേ എന്ന സംശയം ദൂരീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത് നൂഹ് നബി അലൈഹിസ്സലാം അവരിൽ നിന്ന് നിരാശരാകുന്നതിന് മുമ്പ് നിർവഹിച്ച പ്രാർത്ഥനയാണെന്നും, ഇനി ഒരിക്കലും അവർ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന നിരാശ, ആ ഒരു അവരും സാധ്യതയില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ലാ തദർ അലല്ലർളി മിനൽ കാഫിരീൻ അദയ്യാറ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമിന് അത്തരമൊരവസ്ഥ എത്തുന്നതിന് മുമ്പാണ് അദ്ദേഹം അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്നതും അതിൻ്റെ ഒരു വ്യാഖ്യാനമായി പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതാ മുശ്രിക്കുകളുടെ കാഫിറുകളുടെ മുഴുപാപങ്ങളും പുറത്തു കൊടുക്കാനുള്ള, നിരുപാധികമായും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാനുള്ള തേട്ടമല്ല എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അഥവാ തിരുപാധികമായുള്ള പ്രാർത്ഥനയല്ല എന്ന് ചുരുക്കം. അതുപോലെ ഈ സംഭവം, ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് ഹദീസല്ല, അത് ഹദീസ് എന്ന നിലക്കുമല്ല ഇവിടെ പറയുന്നത്. ഒരു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു ആരിഫ്, ഒരു ജ്ഞാനിയെ, ഒരു സൈനികൻ അകാരണമായി ഉപദ്രവിച്ചു. അങ്ങനെ ഈ സൈനികനോട് പറഞ്ഞു, നിങ്ങൾ ഉപദ്രവിച്ച വ്യക്തി അള്ളാഹുവിനെക്കുറിച്ച് അഗാധ ജ്ഞാനമുള്ള, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ മുഴുകിക്കഴിയുന്ന ഭക്തനായ ആളാണ് എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ആരിഫിൻ്റെ അരികിൽ വന്ന് മാപ്പ് ചോദിക്കുകയാണ്. ആരിഫ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, നീ എന്നെ ഉപദ്രവിച്ചതിൻ്റെ അത് നിനക്ക് ഞാൻ പൊറുത്തു തന്നിട്ടുണ്ട്. മാത്രമല്ല, നീ എന്നെ അടിച്ചത് കാരണം ഞാൻ നിനക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ജുന്തി ചോദിച്ചു, അതെങ്ങനെയാണ്, എന്താ അങ്ങനെ പറയാൻ കാരണം, മനസ്സിലായില്ലല്ലോ എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ആരിഫ് പറഞ്ഞു, ഇന്നക കുന്ത സബബൻ ലിദുഖൂലിയൽ ജന്ന ഫലാ അകൂന സബബൻ ലിഅദാബിക് ഫഅഖബ അല ശൈഖ് വതാബ്. അഥവാ ഇന്നക കുന്ത സബബൻ ലിദുഖൂലിൽ ജന്ന, എനിക്ക് സ്വർഗപ്രവേശം കിട്ടുവാൻ നീ കാരണക്കാരനായിരിക്കുന്നു, അതുകൊണ്ട് ഫലാ അകൂൻ സബബൻ ലിഅദാബിക്, നിന്റെ ശിക്ഷക്ക് കാരണക്കാരനായി ഞാൻ ആവാൻ പാടില്ലല്ലോ എന്നാണ്. അഥവാ നീ എന്നെ ഉപദ്രവിച്ചത് കാരണം ആ ഉപദ്രവം ഞാൻ സഹിച്ചു, ഞാൻ ക്ഷമിച്ചു, ആ ക്ഷമക്കെനിക്ക് കിട്ടുന്നത് സ്വർഗമാണ്, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാനുള്ളൊരു നിമിത്തമായി നീ മാറി, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നിന്റെ പാപം പുറത്തു കിട്ടാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, കാരണം അള്ളാഹു തആല അത് നിനക്ക് പുറത്തു തന്നില്ലെങ്കിൽ നീ നിരകാവകാശിയാകും, അതിന് അങ്ങനൊരവസ്ഥ ഉണ്ടാകരുതല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് ഈ അതീത് വിശദീകരിക്കുന്ന സമയത്ത് ചില പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂർവീകർ അവർ ക്ഷമയുടെ പ്രാധാന്യവും അതുവഴി കിട്ടുന്ന പ്രതിഫലവും എത്രത്തോളമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉദ്ധരിക്കുന്ന കഥകളാണ്. ഇതത്ര ആധികാരികമായ ഒരു കഥ എന്ന നിലക്കല്ല ഉദ്ധരിച്ചിട്ടുള്ളത്, ഹദീസാണ് എന്ന നിലക്കുമല്ല ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത് ക്ഷമയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഗുണപാഠമുള്ള കഥയായതുകൊണ്ടും മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ അധ്യായങ്ങളാണ് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പരിപാടിയിൽ ശ്രോതാക്കൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പാപിക്കുവേണ്ടി പ്രാർത്ഥിക്കുകയോ എന്ന അധ്യായത്തിൻ്റെ പഠനമാണ് ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പരിപാടിയിൽ നാം കേട്ടത്. അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ലിനി മധുരം ഖുർആനാണ് നമ്മൾ കേൾക്കുന്നത്.
5: സാധാരണ നമ്മൾ സൂചിപ്പിക്കും പോലെ തന്നെ ഖുർആനിന്റെ അവശ്യ മനോഹരമായിട്ടുള്ള ഒരു പാരായണം,
4: കേൾവി മധുരമാണ് നമുക്ക് അനുഭവിക്കാനുള്ളത്.
5: അതെ, അതായത് നമ്മളുടെ പുലരിവട്ടത്തിന് ശേഷം എന്തുകൊണ്ടും ശ്രോതാക്കളുടെ മനസ്സ് ആ ഒരു
4: അതെ അതെ. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ
5: 183 മുതൽ 88 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നാം ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
4: ഈ വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ ഖാരി ആയിട്ടുള്ള ഷെയ്ഖ്
5: യാസർ അൽദോസരി. അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
6: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു പാരായണമാണ് ഇന്നും നമ്മൾ മധുരം ഖുർആനിലൂടെ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. സൂറത്ത് ബഖറയിലെ 183 മുതൽ 88 വരെയുള്ള വചനങ്ങൾ ഇന്ന് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ്
1: യാസർ അൽദോസരി.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. കണ്ണട ഇല്ലാത്തവർക്കെല്ലാം പൂർണ്ണ കാഴ്ചയുണ്ടെന്ന് കരുതാമോ? ആരോഗ്യ ചിന്തകളിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫഹീം, PK.
3: കണ്ണട വെക്കാത്ത ആളുകൾക്കൊക്കെ പൂർണ്ണമായ കാഴ്ചയുണ്ടോ?

0: അപ്പം അത്തരം ആളുകൾ, അവർക്ക് ഒരു സ്കൂളിൽ പഠിക്കാത്ത അല്ലെങ്കിൽ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കുറച്ച് ദൂരെ നിന്ന് വീക്ഷിക്കാത്ത ആളുകൾക്കൊന്നും ആ ഒരു ചെറിയ കാഴ്ചക്കുറവ് പലപ്പോഴും അവരുടെ ഒരു നിത്യജീവിതത്തിൽ ഒരു പ്രയാസമായി അനുഭവപ്പെടണമെന്നില്ല. എന്നാൽ മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ ഒരുപാട് ദൂരത്ത് നിന്ന് വായിക്കുന്ന പല അക്ഷരങ്ങളും അവർക്ക് വായിക്കാൻ സാധിക്കില്ല. ഇതാണ് അവർക്കുണ്ടാകുന്ന ഒരു വ്യത്യാസം. അപ്പോൾ കന്നഡ വെക്കാത്ത ആളുകൾക്കൊന്നും പൂർണ്ണമായ കാഴ്ച ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇത് കന്നഡ വെക്കാത്ത ആളുകൾക്ക് ഈ കാഴ്ചക്കുറവല്ലാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കണ്ണിൻ്റെ സ്ട്രെയിൻ അല്ലെങ്കിൽ തലവേദന പോലെയുള്ള അവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകതരം കാഴ്ചക്കുറവ്, ആസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആക്സിസിൽ, ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ, ഒരു 180 ഡിഗ്രിയിൽ, 90 ഡിഗ്രിയിലൊക്കെ പ്രത്യേകമായ കാഴ്ചക്കുറവുള്ള ആളുകൾ, അത്തരം ആളുകൾ അവരുടെ കണ്ണിൻ്റെ മസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെളിഞ്ഞു കാണാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ അത് കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ ആയിക്കൊണ്ടും തലവേദന ആയിക്കൊണ്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതാണ് കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് തലവേദന വരാറുണ്ട് എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ പ്ലസ് പവറുകൾ, അതായത് കണ്ണിൻ്റെ പ്ലസ് ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് അല്ലാത്തൊരവസ്ഥ, അവർക്ക് അത്തരം ആളുകൾക്കും അവരുടെ മസിൽ ഉപയോഗിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ തെളിഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ആളുകളും അവരുടെ കണ്ണിൻ്റെ മസിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സ്ട്രെയിൻ എടുത്തുകൊണ്ട് കാണാൻ സാധിക്കുമ്പോൾ അതും അവർക്ക് ഇതുപോലെ തലവേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ട്, കണ്ണട വെക്കാത്ത ആളുകൾ, കാഴ്ചക്കുറവ് ഉണ്ടാവുകയും അതോടൊപ്പം കണ്ണട വെക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. കണ്ണട ഇല്ലാത്തവർക്കെല്ലാം പൂർണ്ണ കാഴ്ചയുണ്ടെന്ന് കരുതാമോ? ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.
2: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെ ശ്രോതാക്കൾക്കായി നീക്കിവെച്ച ഒരു സ്ലോട്ടാണല്ലോ പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ബഹുമാന്യനായ ശ്രോതാവിൻ്റെതായി വന്ന പ്രതികരണം നമ്മൾ വായിക്കുകയാണ്. അതിപ്രകാരമാണ്: ചില ദിവസങ്ങളിൽ തിരക്കുകൾ കാരണം ലൈവ് കേൾക്കാൻ കഴിയാതെ വന്നാൽ ശരിക്കും വിഷമമാകും. കാരണം ദിനചര്യയുടെ ഭാഗമായി പീസ് റേഡിയോ മാറിക്കഴിഞ്ഞു. ഓരോ വീട്ടിലും ഒരു ഖുർആൻ ഉണ്ടാകേണ്ടതുപോലെ ഓരോ ഫോണിലും പീസ് റേഡിയോ ആപ്പ് ഉണ്ടാകണമെന്ന് തോന്നാറുണ്ട്. അത്രയും ഉപകാരപ്രദമാണ് ഈ സേവനം എന്ന ഒരു വിലയേറിയ നിർദ്ദേശമാണ്, അഭിപ്രായമാണ് അദ്ദേഹം പ്രതികരണ പേജിൽ കുറിച്ചിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്കും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
4: സ്ത്രീകൾ മ്യൂസിക് ഇല്ലാതെ പാട്ട് പാടുന്നതിന്റെ വിധി എന്താണെന്ന്.
5: സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ മുഅല്ലഖായി കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവിടുന്ന് പറഞ്ഞു, ലേക്കൂൻ എന്ന അഖ്വാമിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ചില ആളുകളുണ്ടായി തീരും, യസ്തഹില്ലൂൻ അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, അവർ വ്യഭിചാരവും പട്ടും മദ്യവും സംഗീത ഉപകരണങ്ങളെയും ഹലാലാക്കുമെന്നാണ്. മദ്യത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും പട്ടിൻ്റെയും കൂടെ പറഞ്ഞത് സംഗീത ഉപകരണങ്ങൾ എന്നാണ്. അപ്പൊ മൊത്തത്തിൽ സംഗീത ഉപകരണങ്ങൾ പാടില്ല. രണ്ടാമത്, നമ്മൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്? സംഗീതം അത് തീർച്ചയായും മനുഷ്യനെ ഒരിക്കലും നന്മയിലേക്കല്ല നയിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ആണ് പാട്ട് പാടുന്നതെങ്കിൽ സംഗീതം ഇല്ലാതെ തന്നെയും അതുകൊണ്ട് എന്ത് നന്മയാണ് ഉള്ളത്, അല്ലെങ്കിൽ നന്മയാണോ തിന്മയാണോ അതിൽ ഉണ്ടാകുക? യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക, ആനുകാലിക സംഭവങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുക, പ്രത്യേക വേഷവിധാനങ്ങൾ ചെയ്ത് പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി ആളുകൾക്ക് മുമ്പിൽ, ഇനി അതല്ലാത്ത തനിച്ച് പാട്ടുപാടുമ്പോൾ അത് പുരുഷന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ, അവനെ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇസ്ലാം തിന്മ വിരോധിച്ചപ്പോൾ തന്നെയും തിന്മയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെയും നിരോധിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരന്യ സ്ത്രീയോട് അത്യാവശ്യമായി സംസാരിക്കണമെങ്കിൽ തെറ്റില്ല, ആവശ്യകാര്യങ്ങൾ. പക്ഷെ അത്തരം സംസാരങ്ങൾ പോലും അത് വൈകാരികമായ രൂപത്തിലാകുവാൻ പാടില്ല. സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ ആയത്തിൽ, യാ നിസാ അന്നബി ലസ്തുന്നക അഹദിൻ മിനൻ നിസാ, പ്രവാചക ഭാര്യമാരെ നിങ്ങൾ മറ്റ് സ്ത്രീകളെപ്പോലെയല്ല, ഇനി തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബി മർദുൻ വഖുൽന ഖൗലൻ മഅറൂഫ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും നിങ്ങൾ അനുനയത്തിൽ അഥവാ വശീകരണ ശൈലിയിൽ സംസാരിക്കുവാൻ പാടില്ല എന്നും അത് മറ്റുള്ളവരുടെ രോഗമുള്ള മനസ്സുകൾക്ക് ആഗ്രഹം ജനിപ്പിക്കുമെന്നും അതുകൊണ്ട് സദാചാരപ്രകാരം നിങ്ങൾ സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ആലോചിച്ച് നോക്കണം, പ്രവാചക ഭാര്യമാർ വിശ്വാസി സമൂഹത്തിന്റെ മാതാക്കളാണ്. ഒരിക്കലും മാതാക്കളോട് അത്തരത്തിലുള്ള ഒരു വികാരപരമായ സംസാരമുണ്ടാകുകയില്ല. പ്രവാചകന്റെ ഭാര്യമാരാണ് എങ്കിൽ ലോകത്തുള്ള സർവമാന സ്ത്രീകൾക്കുമുള്ള സന്ദേശമാണ് അന്യപുരുഷന്മാരുമായി സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ അനുനയത്തിലും വശീകരണ ശൈലിയിലും അവരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന രൂപത്തിലും സംസാരിക്കുവാൻ പാടില്ല. ഇവിടെ ചോദ്യം, സത്യത്തിൽ ഒരു സ്ത്രീ പാട്ട് പാടുമ്പോൾ പുരുഷന്റെ മനസ്സിൽ വൈകാരിക ചിന്തകൾ ഉണ്ടാവുമോ ഇല്ലയോ? പുറമെ എന്ത് പറഞ്ഞാലും ശരി, യാഥാർത്ഥ്യം അവൻ്റെ മനസ്സുകളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പോകുന്ന വേളയിൽ കൂടെ ഫദ്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു ഹുസാമിയ സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഫദ്ല ഇബ്നു അബ്ബാസ് അങ്ങോട്ട് നോക്കുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ പിരടി തിരിച്ചു പിടിക്കുന്ന രംഗമൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാക്കുകളും ചലനങ്ങളും ഗോഷ്ഠികളും സംസാരങ്ങളും ഉണ്ടാകുവാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ചെറിയ കുട്ടികളാണ് എങ്കിൽ അവർക്ക് പാട്ട് പാടാവുന്നതാണ്. പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളാണ് എങ്കിൽ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെറിയ പെൺകുട്ടികൾ പാട്ട് പാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കല്യാണ സദസ്സിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് ചെറിയ പെൺകുട്ടികൾ ദഫ് കൊണ്ട് പാട്ട് പാടിയിരുന്നതൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇത് മൊത്തത്തിൽ അറിയിക്കുന്നത് തിന്മകളിലേക്കുള്ള കവാടങ്ങൾ ആകുവാൻ പാടില്ല. മ്യൂസിക്കുകൾ നിഷിദ്ധമാണ്, അത്തരം തന്നെ ചെറിയ കുട്ടികൾക്ക് പാട്ട് പാടാവുന്നതാണ്. എന്നാൽ അതിലപ്പുറമുള്ള പാട്ടുകളിൽ നിന്നും അത്തരം ആളുകളും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലായിരിക്കും നല്ലത്. അല്ലാഹു തആല ആലം.
4: ഉപ്പാന്റെ അനന്തരാവകാശിയായി കിട്ടിയ പണത്തിന് സക്കാത്ത് ഒറ്റത്തവണ കൊടുക്കണോ? ഉണ്ടെങ്കിൽ എത്ര ശതമാനം എന്നാണ്?
6: സക്കാത്തിന്റെ മുതലുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം മുതലിലാണുള്ളത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ കയ്യിൽ ഭൂമിയുണ്ട് എങ്കിൽ ആ ഭൂമിക്ക് യഥാർത്ഥത്തിൽ സക്കാത്ത് ഇല്ല. ഭൂമിക്ക് സക്കാത്ത് വരുന്ന ഘട്ടം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഒരു കച്ചവട വസ്തുവായി മാറുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് ഭൂമിക്ക് സക്കാത്തുള്ളത്. ഭൂമിയിൽ നിന്ന് വരുന്ന വരുമാനത്തിന് സക്കാത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് നാണയ വ്യവസ്ഥയ്ക്ക് മൊത്തം സക്കാത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാണയ വ്യവസ്ഥയുടെ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള ധനം ഒരാളുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% ആൾ നൽകണം. അതായത് 595 ഗ്രാം വെള്ളിയുടെ മുകളിലുള്ള എത്ര ധനമുണ്ടെങ്കിലും നൽകണം. രണ്ടാമത്തത് സ്വർണം. സ്വർണത്തിൻ്റെ സക്കാത്ത് 0.5 പവൻ അഥവാ 85 ഗ്രാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 20 മിസ്ഖാൽ എന്നുള്ള നിലക്ക്, 20 ദീനാർ എന്നുള്ള നിലക്കുള്ള ഹദീത്തുകൾ സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് തന്നെ ഒരാളെ കയ്യിൽ 85 ഗ്രാം സ്വർണം ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ അതും അതിൻ്റെ മുകളിൽ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% കൊടുക്കും. പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സക്കാത്തുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പന്നങ്ങൾക്കാണ്. കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ആ വ്യത്യസ്ത രൂപങ്ങളിലുള്ളതിൽ ഒന്ന് ഭക്ഷ്യയോഗ്യമാകുക, മുഖ്യാഹാരമാവുകയും രണ്ടാമത്തത് മറ്റു മെഷീനറീസോ മറ്റൊന്നും കൂടാതെ തന്നെ വെയിലത്ത് വെച്ചും മറ്റുമൊക്കെ സംഭരിച്ച് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭരണ യോഗ്യമുള്ളതാവുക. മൂന്നാമത്തത് അത് മക്കിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ, ഇപ്പോൾ തൂക്കമല്ല മറിച്ച് ഈ പാത്രത്തിലൊക്കെ അളന്നെടുക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ലും മറ്റുമൊക്കെ ഈ പറ അതുപോലെ തന്നെ നാഴി പോലെയുള്ള ഇതിലാണല്ലോ അളന്നെടുക്കാറുള്ളത് പഴയ കാലത്തൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ അളന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അതിന് ചിലവുള്ളതാണ് എങ്കിൽ, അഥവാ ഈ കൃഷിക്ക് ചിലവുള്ള രൂപത്തിലുള്ളതാണ്, മാത്രമല്ല അത് വിളവെടുക്കുന്ന സമയത്ത് 5 വസ്ഖ് എന്ന് പറയും. 5 വസ്ഖ് എന്ന് പറഞ്ഞാൽ 300 സ്വാ. 300 സ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 6 ക്വിൻ്റലിൻ്റെ അടുത്ത് വരുന്നൊരു കണക്കാണത്. അപ്പോൾ അത് ഒറ്റ വിളവെടുപ്പിൽ തന്നെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഒരേ കൃഷി തന്നെ ചിലപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൃഷി ഉണ്ടാവും. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിളവെടുപ്പ് നടക്കുക. അപ്പോൾ അങ്ങനെ വിളവെടുപ്പ് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒറ്റവട്ടത്തിലാണെങ്കിലും ഈ ഒരു കൃഷിയിൽ നിന്ന് 6 ക്വിൻ്റലോളം ഏകദേശം വരുന്നുണ്ടെങ്കിൽ മറ്റു ചിലവുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അതിൻ്റെ 10% കൊടുക്കണമെന്നാണ്. ചിലവുകളുണ്ട് എങ്കിൽ അതിന് അദ്ദേഹം 5% കൊടുത്താൽ മതി. പിന്നീട് മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്നും ലഭിക്കുന്ന നമ്മുടെ നിധി പോലെയുള്ള സാധനങ്ങളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി ലഭിച്ചു, അയാൾ ജീവിക്കുന്ന നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒന്നിരിക്കൽ സർക്കാരിനെ ഏൽപ്പിക്കേണ്ടി വരും. എന്തായി കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവശേഷിച്ച് കിട്ടിയ സാധനം അതിൻ്റെ 20% അദ്ദേഹം അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഒന്നും എന്തില്ല, ഭൂമി എന്നുള്ള നിലക്കൊരു ചർച്ച കാണുന്നില്ല. പിന്നെ ഉറുദു തിജാറ എന്ന് പറയും, അഥവാ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കച്ചവടം നടത്തുവാൻ വേണ്ടി വെക്കുന്ന എല്ലാ വസ്തുക്കൾക്കും, അതാണ് നമ്മൾ ഷോപ്പിലൊക്കെ വർഷാവസാനത്തിൽ സ്റ്റോക്ക് എടുക്കലും അതിൻ്റെ കണക്ക് നോക്കലും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വരുമാനമായിട്ടുണ്ട് എങ്കിൽ ആ വരുമാനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള വരുമാനം തൻ്റെ കൈവശം ഉണ്ടാവുകയും എന്നിട്ട് പിന്നീട് അതൊരു വർഷം തികയുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സക്കാത്തുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാമെന്നുള്ള നിലക്കുള്ളൊരു ഭൂമിയൊക്കെയാണ് എങ്കിൽ അതിന് നിലവിൽ സക്കാത്തില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
4: സംഗീതം ഹറാമാണെന്നതിനുള്ള ഒരു ഹദീസ് പറയാമോ എന്ന്?
5: സംഗീതം ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ഏതാനും ചില ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുൻഗാമികളായ സഹാബിമാർ തൊട്ടുള്ള ആളുകൾ സംഗീതം നിഷിദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഉഖ്മാനിലെ 6-ാമത്തെ ആയത്തിൽ വമിനന്നാസി മൻ യഷ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ചില ആളുകൾ വിനോദവർത്തമാനം ലഹുവുൽ ഹദീസ് വില കൊടുത്തു വാങ്ങുന്നു എന്ന ആയത്ത്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ സഹായിമാരുടെ കൂട്ടത്തിൽ ഖുർആനുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഇബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവരും, ജാബിർ റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ തബിഈങ്ങൾപ്പെട്ട മുജാഹിദ് റഹ്മഹുള്ള അവരൊക്കെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഗീന സംഗീതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇമാം ബുഖാരി മുഅല്ലഖായി ഉദ്ധരിക്കുന്നു, അവസാന കാലത്തുണ്ടാവുന്ന ചില ആളുകൾ സംഗീതവും പട്ടും വ്യഭിചാരവും മദ്യവും അനുവദീയമാക്കുമെന്ന, മദ്യത്തിൻ്റെ കൂടെ വ്യഭിചാരത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ് സംഗീതമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ഹദീസുൽ ബാരിദ ഫീ ദമ്മിൽ ഗീന, ഗീന സംഗീതം നിഷിദ്ധമാണ്, അതിനെ ആക്ഷേപിച്ചു കൊണ്ടുവന്ന ഹദീസുകൾ മുത്തവാത്തിറാണ്. 13 സഹായിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ മാലിക് അഷ്അരി, സഹ്ല ബിൻ സഅദ്, ഇമ്രാൻ ബിൻ ഹുസൈൻ, അബ്ദുല്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബൂ ഹുറൈറ, അബൂ ഉമാമത്ത് അൽ ബാഹിലി, ആയിഷ റളിയല്ലാഹു അൻഹാ, അലി ബിൻ അബി ത്വാലിബ്, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിവരൊക്കെ ആ സഹാബിമാരാണ്. അപ്പോൾ സംഗീതം നിഷിദ്ധമാണെന്ന് പറഞ്ഞത് ആധുനിക സലഫി പണ്ഡിതന്മാരല്ല, ഖുർആനാണ്, ഹദീസാണ്, സ്വഹാബിമാരാണ്, തബിഈങ്ങളാണ്, അങ്ങനെയുള്ള മഹാന്മാരായ മുൻഗാമികളാണ്. അവർ പറഞ്ഞത് എന്താണ് എന്ന് എടുത്തു പറയുക മാത്രമേ സലഫി പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളൂ. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്ന ഇബ്നു ഹസമിനെ പോലുള്ള ആളുകളാണ് പിൽക്കാലത്ത് സംഗീതം അനുവദനീയമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നാം പിന്തുടരേണ്ടത് ഖുർആന്റെ ആശയമാണ്, ഹദീസിൻ്റെ ആശയമാണ്, സ്വഹാബിമാർ അറിയിച്ചു തന്ന, കാണിച്ചു തന്ന, മനസ്സിലാക്കി തന്ന ചര്യയാണ്. അതാണ് യഥാർത്ഥത്തിൽ സലഫി എന്ന് പറഞ്ഞാൽ.
4: നേർച്ച നേരിൽ ഹറാമാണ് എന്ന വിവരം അറിയാതെ ഞാനൊരു നേർച്ച നേർന്നിരുന്നു. ഒരു കാര്യം സംഭവിച്ചാൽ ഒരു തുക സംഭാവനയായി നൽകാമെന്നതാണ് നേർച്ച. പിന്നീടാണ് അറിഞ്ഞത് നേർച്ച ഹറാമാണ്. ഇപ്പോൾ ഞാൻ നേർച്ച നേർന്ന ആ കാര്യം സംഭവിച്ചു, അപ്പോൾ ഞാൻ ആ നേർച്ച നേർന്നത് തന്നെ നടപ്പിലാക്കണോ, അതോ അതിൻ്റെ പാരിതോഷികമായി 10 ആൾക്കാർക്ക് ഭക്ഷണം നൽകിയാൽ മതിയോ, അല്ലെങ്കിൽ 10 ആൾക്കാർക്ക് വസ്ത്രം നൽകിയാൽ മതിയോ, അതല്ലെങ്കിൽ ഞാൻ മുമ്പ് നേർച്ച നേർന്ന തുക തന്നെ സംഭാവന ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെയാണ് സംശയം.
7: അതിലൊന്നാമത്തത് കാര്യനിർവഹണത്തിന് വേണ്ടി കാര്യങ്ങൾ നേർച്ചയാക്കുന്ന രീതി, അത് നിഷിദ്ധമാണല്ലോ എന്നാണ്. നിഷിദ്ധമെന്ന് പറയാൻ വയ്യ, മക്രൂഹി എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തരത്തിൽ ചെയ്യുക എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ആ കാര്യം നിറവേറിയാലും ഇല്ല എങ്കിലും അയാൾ നേർച്ചയാക്കിയ കാര്യം അയാൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി അമൽ ചെയ്യുക എന്നതല്ല, മറിച്ച് അത് ഒരു വസീലയുടെ ഭാഗമായി കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്, തവസ്സുലിൻ്റെ ഭാഗമായി പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അത്തരം ഘട്ടത്തിൽ അങ്ങനെ പ്രതിഫലം ഉദ്ദേശിച്ച് ചെയ്ത ഒരു കാര്യം ഒരു പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ, അതല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് അള്ളാഹുവേ, നിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്നു പറഞ്ഞു പ്രാർത്ഥിക്കുന്ന രീതി അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നന്മകൾ മുൻകൂട്ടി ചെയ്യുക എന്നതല്ല, മറിച്ച് നമ്മൾ ചെയ്ത നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തിന്മയിൽ നിന്നും അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ അത് ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നതാണ്. ആ ഉപയോഗപ്പെടുത്തുന്നതിനെ ഇസ്ലാം അംഗീകരിച്ചു. അതാണ് ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ആ മൂന്നാളുകളുടെ അഥവാ ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ തിന്മ ചെയ്യുവാൻ സാഹചര്യമുണ്ടായിട്ടും അതിൽ നിന്നും മാറി നിന്നത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ അകപ്പെട്ട പ്രയാസത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അതല്ലാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതാണ് ആ രൂപത്തിൽ നന്മകൾ കൊണ്ട് അള്ളാഹുവിനോട് വസീലയാക്കുവാൻ നമുക്കുള്ള തെളിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തെളിവും. അതുകൊണ്ട് തന്നെ വസീലയാക്കുവാൻ വേണ്ടിയല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പരിപൂർണ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത കാര്യങ്ങളെ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ വസീലയാക്കാം എന്നു മാത്രം അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇത്തരം ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ച് ആദ്യം തന്നെ ചെയ്യുകയോ എന്നിട്ട് വസീലയാക്കുകയോ ചെയ്യുന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിച്ചത് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക.
4: വീട്ടിൽ തത്തമ്മ പോലെയുള്ള പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
5: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ സ്വാഭാവികമായും ലവ് ബേഡ്സ് പോലുള്ള കിളികൾ അവയെ തുറന്നുവിട്ട് കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ലവ് ബേഡ്സ് ആകട്ടെ അതല്ലാത്ത പക്ഷികളാകട്ടെ അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനു വതാല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഖൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന്. ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
4: ഇന്നത്തെ പ്രോഗ്രാമിൽ ജമാഅത്ത് നിസ്കാരത്തിൽ മഅ്മൂം ഫാത്തിഹ നിർബന്ധമായി ഓതണമെന്ന് പറഞ്ഞല്ലോ. ഫാത്തിഹ ഇമാമിനോടൊപ്പമാണോ, ഇമാം ഓതിക്കഴിഞ്ഞിട്ടാണോ മഅ്മൂം ഓതേണ്ടത് എന്നാണ്?
7: ജമാഅത്ത് നമസ്കാരം പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുകയാണോ വേണ്ടത്, അതല്ല മഅ്മൂം പ്രത്യേകമായി കൊണ്ട് ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. പ്രസ്തുത വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഇമാമും മഅ്മൂമും രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്, രണ്ടുപേരും ഫാത്തിഹ ഓതേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് ജഹിരിയായ നിസ്കാരമാണ് എങ്കിൽ അഥവാ ഉറക്കെ ഓതുന്ന നിസ്കാരം, മഗ്‌രിബിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, ഇഷ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തുകൾ, സുബ്ഹ് നിസ്കാരം, ഇവയിൽ ഇമാമ് ഓതുകയാണ് വേണ്ടത്, മഅ്മൂം കേട്ടുനിന്നാൽ മാത്രം മതി അതിന് പ്രധാനമായും അവർ പറഞ്ഞ തെളിവ് ഒന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആറാഫിലെ 204-ാമത്തെ ആയത്താണ്. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെട്ടേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇന്നമ ജുഇലൽ ഇമാമുലി ഉത്തമ ബിഹി ഫഇദ കബ്ബറ ഫകബ്ബിറു വഇദ ഖറഅ ഫഅൻസിതു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒന്ന്, ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇമാമിനെ പിന്തുടരുവാൻ വേണ്ടിയാണ്. ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. ഇമാം ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ ആയത്തുകളും ഹദീസുകളും ആണ് പ്രധാനമായും ഇമാം ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ കാര്യമായി തെളിവിന് പറയാറുള്ളത്. ഈ വാദമാണ് മാലിക്കി മദ്ഹബിലും അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലുമെല്ലാം ഏറ്റവും കൂടുതൽ പ്രബലമായ അഭിപ്രായമായി കൊണ്ട് കാണുന്നതും. ഈ വാദം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലക്കും ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലക്കുമെല്ലാം ഉള്ളതും. എന്നാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല പ്രസ്തുത വിഷയത്തിൽ പറഞ്ഞത് അന്നഹു തജിബു ഖിറാഅത്തുൽ ഫാത്തിഹത്തി അലൽ മഅ്മൂമി ഫിൽ ജഹ്രിയ വസ്സിർരിയ. ജഹ്രിയായ നമസ്കാരമാണെങ്കിലും സിർരിയായ നമസ്കാരമാണെങ്കിലും ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനദ്ദേഹം തെളിവ് പിടിച്ചത് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഉ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതാത്തയാളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ല എന്ന ഹദീസാണ്. ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് വിഭാഗം ആളുകൾക്കും ഹദീസുകൾ തന്നെയാണ് തെളിവുള്ളത്. രണ്ട് വിഭാഗം ഉദ്ധരിക്കുന്ന ഹദീസുകളും സ്വഹീഹുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ അഹ്ലു സുന്നയുടെ ഇമാമുമാർക്കിടയിൽ തന്നെ വന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത് ഹദീസുകളുടെ ബലാബലവും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമെല്ലാം നോക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ, പ്രത്യേകിച്ചും ജഹിരിയായ നിസ്കാരത്തിൽ, ഇമാമിന് പുറമേ മറ്റുള്ള മുഅ്മിനീങ്ങൾ ഫാത്തിഹ ഓതുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല എന്നതാണ്. എന്നാൽ ആരെങ്കിലും ഫാത്തിഹ ഓതുന്നു എങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാനോ വിഭാഗീയതകൾ വളർത്തുവാനോ ഫാത്തിഹ ഓതാത്തയാളുകളെ വിമർശിക്കുവാനോ ഒന്നും തന്നെ പ്രബലമായ രൂപത്തിലുള്ള തെളിവുകളില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇജ്തിഹാദി മസ്അലയായി കണ്ടുകൊണ്ട് ഇതിൽ ഏതാണ് തനിക്ക് ഏറ്റവും ഇത്മിനാൻ അഥവാ സമാധാനം നൽകുന്നത് എന്ന് പഠിക്കുകയും അത് എടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
8: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
9: പീസ് റേഡിയോ.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ, ഈ വരികൾക്ക് ഈണം നൽകുന്നത് മുഹമ്മദ് ഇസ്മായിൽ ചിറക്കൽപ്പടി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ, ഈ വരികൾക്ക് ഈണം നൽകിയത് മുഹമ്മദ് ഇസ്മായിൽ, ചിറക്കൽപ്പടി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കൂട്ടുകാരെ, നമ്മളിപ്പോൾ പീസ് റേഡിയോ കുട്ടികളുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തുടങ്ങിവെച്ച സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ ഒരു അധ്യായത്തിലാണ്. നമുക്കറിയാം, സ്റ്റാർ ക്വസ്റ്റ് എന്നുള്ളത് പീസ് റേഡിയോ ശ്രോതാക്കൾ, വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. കാരണം പാടാൻ കഴിവുണ്ടായിട്ടും പറയാൻ കഴിവുണ്ടായിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകളിലേക്കാണ് നമ്മുടെ പീസ് റേഡിയോ വഴിയൊരുക്കിയിട്ടുള്ളത്. സ്റ്റാർ ക്വസ്റ്റിലൂടെ നമ്മുടെ പ്രോഗ്രാമുകൾ, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ പാട്ടുകൾ, നമ്മുടെ അവതരണങ്ങൾ, നമ്മുടെ കഥകൾ ആയിരങ്ങൾ കേൾക്കുന്ന ഒരു സംരംഭമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു പെരുന്നാൾ സുദിനത്തിൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എൻട്രികൾ ക്ഷണിച്ചപ്പോൾ നമ്മൾക്ക് അന്നേ ദിവസം സംപ്രേഷണം ചെയ്യാൻ പറ്റാവുന്നതിലും അപ്പുറം കുട്ടികൾ ഇത് ഏറ്റെടുത്ത് അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ ഒരു മനസ്സ് കണ്ടിട്ടാണ് ഇപ്പോഴും ഈ ഒരു പ്രോഗ്രാം നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അന്നൊക്കെ പ്രോഗ്രാമുകൾ അയച്ചു തന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. ഞാനതായാലും കൂടുതൽ നീട്ടി പരത്തി സംസാരിക്കുന്നില്ല. നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ കേൾക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ആരാണ് നമ്മോടൊപ്പം ആദ്യമായി ചേരുന്നത് എന്ന് നോക്കാം. ആദവനാട് MET സ്കൂളിൽ നിന്നും ഒരു മലയാള ഗാനവുമായി ഫാത്തിമ സഫ്നയാണ് ചേരുന്നത്. കേൾക്കാം നമുക്ക് ഫാത്തിമ സഫ്നയുടെ ഒരു അടിപൊളി മലയാള ഗാനം.

0: സന്തോഷപ്പൊന്തിര ചന്തം മുന്തിരി സുന്ദര ചന്തരിച്ചു സൂര പോരു കസൂര.
1: മാഷാ അല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഫാത്തിമ സഫ്ന ഈ ഒരു ഗാനം ആലപിച്ചതല്ലേ. എം ഇ ടി സ്കൂൾ ആദവനാടിൽ നിന്നും, എം ഇ ടി ഇംഗ്ലീഷ് സ്കൂൾ ആദവനാടിൽ നിന്നാണ് ഈ ഒരു ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ശരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പാടേണ്ട പാട്ടുകളാണ്. അത് ആ രൂപത്തിൽ തന്നെ നമ്മുടെ സഫ്ന മോള് പാടി എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത. കൂടാതെ അവളുടെ ആ ഒരു വോയിസ്, അത്രയും മനോഹരമായ വോയിസ്, മാഷാ അല്ലാഹു അള്ളാഹു കനി നൽകിയ ഒരു അനുഗ്രഹമാണ് അങ്ങനെയുള്ള വോയിസുകൾ. അത് നമ്മുടെ റേഡിയോയിലൂടെ ആയിരങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യവും. ഇൻഷാ അള്ളാഹ് കൂടുതൽ പാട്ടുകളുമായി റേഡിയോയോടൊപ്പം ചേരണമെന്ന് തന്നെയാണ് ഇനിയും നമ്മൾ ആശംസിക്കുന്നത്. കേൾക്കാം നമുക്ക് അടുത്ത ഒരു മലയാള ഗാനം. ആരാണ്? ആയിഷ ഹന്നയാണ്. ഏഴാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ആയിഷ ഹന്ന. അവളുടെ ഗാനം കേട്ടതിന് ശേഷം നമുക്ക് ഇൻഷാല്ല അവരുടെ പാട്ടിനെക്കുറിച്ചും എല്ലാം നമുക്ക് പറയാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: വിദേശത്ത് ദൂരത്ത് നമുക്കായി കഴിയുന്ന പൊന്നാര ഉപ്പ തണലാണു നിങ്ങൾ. വിദേശത്ത് ദൂരത്ത് നമുക്കായി കഴിയുന്ന പൊന്നാര ഉപ്പ തണലാണു നിങ്ങൾ.
1: മാഷാല്ലാ, നമ്മുടെ ഉപ്പമാരല്ലേ. സാധാരണ ഏതൊരാളും കവിത എഴുതുമ്പോൾ, പാട്ട് എഴുതുമ്പോൾ അതിലാദ്യം മാതാപിതാക്കളെ സൂചിപ്പിക്കുമ്പോൾ ഉമ്മയെക്കുറിച്ചാണ് കൂടുതൽ പാട്ടുകളും വരാറുള്ളത്. അതോടൊപ്പം നമ്മൾ വിസ്മരിക്കുന്നൊരു കാര്യമാണ് ഉപ്പമാരുടെ കാര്യം. പക്ഷേ ആയിഷ ഹന്നയുടെ പാട്ടിൽ ഉപ്പമാരെക്കുറിച്ചും പരാമർശിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മയുടെ കൂടെ നമ്മൾക്ക് തണലായി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മനമുരുകുന്ന, ശരീരമുരുകുന്ന, ചോര നീരാക്കുന്ന ഒരു ഹൃദയമുണ്ട്. അതാണ് നമ്മുടെ പൊന്നുപ്പ എന്നുള്ളത്. ആയിഷ ഹന്നയുടെ പാട്ടിൽ നമുക്കതാണ് ശ്രവിക്കാൻ കഴിഞ്ഞത്. റൈറ്റിയസ് ഇസ്ലാമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗേൾസ് സ്കൂളിലെ 7-ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ് നമ്മുടെ ആയിഷ ഹന്ന. വളരെ മനോഹരമായിട്ട് ഉപ്പയെക്കുറിച്ച് നല്ല ഫീലോടുകൂടെ നമ്മൾക്കെല്ലാവർക്കും ഹൃദയസ്പർശിയായി തന്നെ ആ ഒരു പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാവട്ടെ. അടുത്തതായിട്ട് ഒരു കൊച്ചുകൂട്ടുകാരി നമ്മോടൊപ്പം ചേരുന്നു, റിദ ഫാത്തിമ, ഒരു മലയാള ഗാനവുമായിട്ട്. കേൾക്കാം നമുക്ക് റിദ ഫാത്തിമയുടെ മലയാള ഗാനം.
2: അസ്സലാമു അലൈക്കും. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും

0: അസ്സലാമു
1: നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു പാട്ടാണ് റിദാ ഫാത്തിമയുടെ ഈ മനോഹരമായ ഗാനം. ഒരു പക്ഷേ മൊബൈൽ ഫോണിലൊക്കെ ഈ പാട്ടുകൾ വരുന്നതിന് മുന്നേ, അതായത് യൂട്യൂബിൻ്റെയൊക്കെ ഒരു അതിപ്രസരം വരുന്നതിന് മുന്നേ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിരുന്ന ഒരു പാട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പാട്ട് എന്നുള്ളത്. ഒരുപാട് അർത്ഥങ്ങളുള്ള അർത്ഥതലങ്ങളുള്ള ഏറ്റവും മനോഹരമായൊരു ഗാനമാണ് നമ്മുടെ റിദ ഫാത്തിമ. വാസവി വിദ്യാലയ കിണാശേരിയിൽ നിന്നും നമ്മോടൊപ്പം ചേർന്ന് പാടിയതിന് ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ പാട്ടുകൾ പാടാനും അത് റേഡിയോ വഴി ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തതായി വളാഞ്ചേരി അൽമനാർ അത്തിപ്പറ്റ കെ ജി സെക്ഷനിൽ പഠിക്കുന്ന ലെവൽ ടുവിലെ ഒരു കൊച്ചു കൂട്ടുകാരൻ ദിൽഷാൻ മരക്കാർ, അവൻ്റെ ടീച്ചർ പാടി പഠിപ്പിച്ച ഒരു കൊച്ചു ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേട്ടു നോക്കാം നമുക്കത് എന്താണെന്ന്.

0: വാലേക്കും അസ്സലാം. മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മോട് നമ്മുടെ ദിൽഷൻ മരക്കാർ സി കെ പാട്ടിലൂടെ പറഞ്ഞു തന്നത്. അവൻ്റെ വീടിൻ്റെ മുകളിലും ഒക്കെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് അവൻ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും മനോഹരമായി തന്നെ പാടി ഇത് പഠിപ്പിച്ച ടീച്ചറാവട്ടെ, അധ്യാപകരാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, ഉമ്മയാവട്ടെ, ആരാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് അമാൻ. മുഹമ്മദ് അമാൻ ഒരു മലയാള ഗാനവുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. കാസർഗോഡ് നിന്നാണ് ഈ ഒരു ഗാനവുമായിട്ട് വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ കേൾക്കാം നമുക്ക് ആ ഒരു മനോഹരമായ മലയാള ഗാനം.
1: അസ്സലാമലൈക്കും, ഞാൻ മുഹമ്മദ് അമാൻ, കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാനിയൊന്ന് കൂടിയ കൊലുസിൻ്റെ ഒറ്റച്ച് പാടുന്നു. ിയൊന്ന് കൂടിയാൽ കൊതുസിൻ്റെ മുറ്റത്ത് വെള്ളരി പ്രാവുകൾ വരുമോ? കരുണയായാൽ വിതറിയ ഗോതമ്പു മണികളെ കൊത്തു

0: തർക്കുള്ള പുണ്യമം ഗേഹമേ നീയാക്കുസ.
1: മാഷാ അല്ലാ, നമ്മുടെ കുദുസിൻ്റെ മക്കൾ അല്ലേ. അമാൻ്റെ പാട്ടിൽ നിന്ന് നമുക്കത് കേൾക്കാൻ പറ്റും. അമാനെപ്പോലെയുള്ള കൊച്ചു കൊച്ചു കൂട്ടുകാർ എത്രയാണ് അവിടെ അല്ലേ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിപ്പോയത്. ജൂതന്മാരുടെ കിരാത ഹസ്തങ്ങൾ അവരുടെ മേലെ പെയ്തിറങ്ങിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല

0: നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക കാവൽ അവരുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അടുത്തതായി പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് ബാസിമ കെ ആണ്. ഒരു മലയാള ഗാനവുമായിട്ട് കേൾക്കാം നമുക്ക് ബാസിമയുടെ മനോഹരമായ ഒരു മലയാള ഗാനം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: IRHSS എടയൂരിൽ നിന്നും ഏഴാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ബാസിമ. മലയാള ഗാനമാണ് നമ്മോട് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും ഈ ലോകത്ത് ജനിച്ചവരാണ്. ജനിച്ചതുകൊണ്ട് തന്നെ മരണം നിർബന്ധവുമാണ്. നമ്മളറിയാതെ നമ്മളിലേക്ക് എത്തുന്ന ഒരു അതിഥിയാണ്. നമ്മൾക്കാർക്കും ആഗ്രഹമില്ലെങ്കിലും നമ്മളെ തേടി വരുന്ന ഒരു അതിഥിയാണ് നമ്മുടെ മരണം എന്നുള്ളത്. ആ ഒരു മരണം ഏതൊരു സമയത്തും വരാം, ഏതൊരവസ്ഥയിലും വരാം. ആ സമയത്തിന് വേണ്ടി കരുതിയിരിക്കുക, ഒരുങ്ങിയിരിക്കുക എന്നുള്ള വളരെ മനോഹരമായ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് ബാസിമയുടെ പാട്ടിലൂടെ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചത്. പീസ് റേഡിയോ പെരുന്നാൾ സുദിനവുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചിട്ടുള്ള ഒട്ടനേകം പ്രോഗ്രാമുകളിൽ ഏറ്റവും മനോഹരമായ പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാണാം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വളരെ മനോഹരങ്ങളായ പ്രോഗ്രാമുകളുമായിട്ട്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മുടെ ഒരു സുഹൃത്ത് പ്രോഫ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര സമ്മേളനം, അതിന് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്യാമ്പസ്, അത് കേരളത്തിലുണ്ട്, ആ ക്യാമ്പസിലേക്ക് കുട്ടികളെ ക്ഷണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൻ്റെ നാട്ടുകാരനായ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നുള്ള നിലക്ക് അവൻ്റെ റൂം എവിടെ എന്നന്വേഷിച്ചു. ആ റൂമിലേക്ക് ഈ നമ്മുടെ കൂട്ടുകാരൻ ചെല്ലുകയാണ്. ചെന്നപ്പോൾ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു കോലത്തിലാണ് അവനെ കണ്ടത്.

0: അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവനെ കാണുന്നു. അവൻ്റെ കോലമാകെ മാറിയിട്ടുണ്ട്, മുഖം മാറിയിട്ടുണ്ട്, ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകമായൊരു കോലം അവനായി മാറിയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചപ്പോൾ കൂട്ടുകാരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ മാസങ്ങളായി ലഹരിക്കടിമയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷയം, ഇവൻ്റെ ഉപ്പയോട് സ്ഥിരമായി ഈ പ്രവർത്തനങ്ങളിലേക്ക്, കുട്ടികളുടെ കൂട്ടായ്മയിലേക്ക് ഇവനെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടപ്പോഴൊക്കെ ഉപ്പ പല കാരണങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അവന് കുറേ പരീക്ഷാ തിരക്കാണ്, കുറേ ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞൊരു ഉപ്പയായിരുന്നു. എന്ത് ഈ ഒരു സാഹചര്യത്തിൽ അവൻ ഓർത്തുപോയതാണ് ഉപ്പ അങ്ങനെയായിരുന്നല്ലോ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഉപ്പയ്ക്ക് ചെറിയ ചില സൂചനകൾ അങ്ങോട്ട് നൽകിയപ്പോൾ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന സൂചനകൾ നൽകിയപ്പോൾ, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓനൊന്ന് ശരിയാക്കിയെടുക്കണം, നിങ്ങളൊന്ന് കൊണ്ടുപോകണം, അവനെ നന്നാക്കണം എന്ന അവസ്ഥയിലേക്ക് മാറണം. അപ്പോൾ തുടക്കത്തിലൊന്നും കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടതിൻ്റെ ഒരു സമയത്തും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കാതെ ഇത്തരം കൂട്ടായ്മകളിൽ അംഗമാകുന്നത്, അതിൻ്റെ മീറ്റിങ്ങുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ കുട്ടികളുടെ ഒരു പഠന സമയത്തിൽ നഷ്ടമായി മനസ്സിലാക്കുന്ന രക്ഷിതാക്കൾ അവരൊരു വഴികേടിലായിപ്പോയതിന് ശേഷം തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ കുറേ അനുഭവങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാവും.
1: ഈ പൊതുവേ അങ്ങനത്തെ കുറച്ച് പാരൻസ് ഉണ്ട്. ഒന്നാം വെച്ചാൽ മക്കൾ ഇങ്ങനത്തെ ഒരു മോഡലിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ തോഫീക്കാണ്. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വൈകി വരുമ്പോൾ അവൻ കുറേ അധികം ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ വെറുതെ എട്ടങ്ങാറാക്കി കൊണ്ടിരിക്കും, അതായത് വെറുതെ വർത്താനം പറഞ്ഞ് ചടപ്പിക്കും. അപ്പം എനിക്കറിയാം നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഞാനന്ന് നമ്മുടെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലുള്ള ജനറൽ സെക്രട്ടറി ആകുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളോട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവനെ ഏത് പരീക്ഷ വന്നാലും പരീക്ഷാകാലത്ത് തന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് 80% മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറയും 80% അല്ലല്ലോ, 100% അല്ലേ കിട്ടേണ്ടത്, അല്ല 80% എന്തായാലും കിട്ടണം, ഇവനങ്ങനെ പറയാം. അപ്പം ഇത് ഒന്ന് രണ്ട് തവണ വന്നപ്പോൾ ഞാനൊരിക്കൽ അവൻ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു, അന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാട്സാപ്പ് സംവിധാനങ്ങളൊന്നുമില്ല, ഫുൾ മെസ്സേജ്
0: മാത്രം,
1: ഫോണിങ്ങും മെസ്സേജും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ 80% മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇമ്മ പിന്നെ നമ്മളെ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾക്കൊന്നും വിടൂല. ഇത്താത്തിയും അവരൊക്കെ നല്ല ഭയങ്കര എഡ്യൂക്കേറ്റഡാണ്, NIT IIT ടീമുകളാണൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുക. അപ്പോൾ ഇവന് പൊതുവേ 90, 95, 98% മാർക്ക് കിട്ടും ഈ പയ്യനെ. അത് ഒക്കെ കഴിഞ്ഞ്, കോഴ്സൊക്കെ കഴിഞ്ഞ് അവന് നല്ലൊരു അവസ്ഥയിലൊക്കെ എത്തിയതിൻ്റെ ശേഷം വീണ്ടും ഉമ്മാൻ്റെ ഒരു ഓട്ടോപ്ലേ എന്ന് നമ്മൾ പറയും, വെറുതെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുമല്ലോ, എൻ്റെ കാര്യം നോക്കിക്കോന്ന പറയാം, ഉമ്മതാ പറയാം. അപ്പോൾ ഒരിക്കവന് പറഞ്ഞു, ഒരു തന്നെ ഭയങ്കര ഹാപ്പിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഉമ്മാനുടെ കാര്യം പറഞ്ഞു. എന്തേ പറഞ്ഞു എന്ന് വെച്ച് തന്നെ, എൻ്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ കാര്യം എൻ്റെ ഖബറാണ്, ഞാൻ മരിച്ചു പോയാൽ ഇതായി ട്രോഫി ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെറുതെയാണ്, ആർക്കും പറ്റില്ല, കുട്ടീൻ്റെ അപ്പി കുറയാനോട് ഇത് പറ്റില്ല. ഈ ചൂടാകുമെന്ന് വെച്ച് തന്നെ ചൂടായിട്ടില്ല, ഞാൻ കരഞ്ഞ പറഞ്ഞ ഉമ്മാനോട്. അപ്പം ഉമ്മ എന്ത് ചെയ്തു, ഉമ്മയും കരഞ്ഞു, ഉമ്മയും കരഞ്ഞ്, ഇനി ഉമ്മ എന്നോട് പറയാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സുഹൃത്ത് ഒരു പക്ഷേ എന്നെ കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അവന് ജോലിയിലേക്കും മറ്റും ഒക്കെയൊക്കെ വന്ന് രംഗത്തുനിന്ന് അപ്രത്യക്ഷമാക്കുകയാണ് ചെയ്തത്. ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് അവന് ഓർമ്മ വരുന്നത്, എനിക്ക് ഇന്നെ ഒന്ന് വിളിച്ചു നോക്കണം. ആ അതെ, പിന്നെ അങ്ങനെ അങ്ങനെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഒരു എവിടെയൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ വിസിബിളാകാത്ത, ചിലപ്പോൾ സജീവമായി വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിൽ ഉണ്ടാവാം. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഈ കുട്ടികളെ നമ്മൾ നന്നായി താല്പര്യപ്പെടുത്തി മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഭാഗമാക്കണം. ചിലപ്പോൾ നമ്മളെ നാട്ടിൽ എന്തോ ഒരു ക്ലാസ് നടക്കുന്നുണ്ടാകും, അന്ന് മോൻ എന്തോ ഒരു പരീക്ഷ ഉണ്ടാകും, അത് ആ ക്ലാസ്സും നേരത്തെ പ്രഖ്യാപിക്കണതല്ല, മീൻസ് പെട്ടെന്ന് പ്രഖ്യാപിക്കണതല്ല, പരീക്ഷയും അങ്ങനെ പ്രഖ്യാപിക്കണതല്ല, അതിന് പ്ലാനിങ് ഉണ്ടാക്കി അന്ന് വൈകുന്നേരം നമുക്ക് എന്തായാലും പോകണം, അത് പഠനവും കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്തോ എന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. ആ ക്ലാസ് ടെസ്റ്റിൽ 4 കുറഞ്ഞാലൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. എൻ്റെ മക്കളെ കാര്യത്തിൽ ഞാൻ അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കൽ മനസ്സിലായില്ലേ. അപ്പം നമ്മളാരും ഒരു ഭയങ്കര പഠിച്ച് തകർത്തതുകൊണ്ടൊന്നും ജീവിതത്തിലൊരു ദൗത്യത്തേക്ക് എത്തിയതൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെന്താണ് എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ, ജോലിയാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അത് ജീവിതത്തിലോടുണ്ടായ ഇങ്ങനത്തെ ഒരു വീക്ഷണം കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിക്കാളെ നല്ലൊരു പൈസ നമുക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്, അത്യാവശ്യം സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ഒക്കെ ഉണ്ട്. അത് പിന്നെ ഈ വഴിയിൽ ചിന്തിച്ചതുകൊണ്ട് തന്നെ പഠിച്ചോൻ തന്നതാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് ഓർമ്മപ്പെടുത്തിയൊരു കാര്യം വളരെ കറക്റ്റാണ്. പാരൻസിന് ഇന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗനിർദ്ദേശമാണ്.
0: ഈ ഒറ്റ പോയിന്റ് ഇതിൽ പറയാനുള്ളത്, നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ ആ ഉമ്മാക്ക് എന്റെ കാര്യം ഖബറാണ് എന്ന് പറഞ്ഞത് അതൊരു വലിയ ബോധ്യമാണ്. എന്നൊന്നും നിലനിൽക്കുന്നത് വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്നൊന്നും നിലനിൽക്കുന്ന ഏറ്റവും ഉത്തമമായത് അത് പരലോകമാണ് എന്ന ഒരു ഓർമ്മ അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഒരുപോലെ ഉണ്ടായാൽ അതിലൂടെ ലഭിക്കുന്നത് ശരിക്കും പരലോകം മാത്രമല്ലല്ലോ. ആ ഉമ്മാക്ക് കിട്ടിയത് ആ കുട്ടിയെയാണ്. ആ ഉമ്മാക്ക് ഉപ്പാക്ക് നഷ്ടപ്പെടാത്തത് ആ കുട്ടിയാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയും എന്ത് ചെയ്യും, ഭൗതികതയിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും ലഹരിയിലോ മറ്റു അഡിക്ഷനുകളിലോ ഒക്കെ പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി.
1: അപ്പോൾ കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ നന്നായി ചേർത്ത് പിടിക്കുക, ചെറിയ പ്രായം മുതൽ തന്നെ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാക്കുക.
2: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: പീസ് റേഡിയോ അൽ മിമ്പർ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹിജ്റയിലെ പാഠങ്ങൾ. ഖുതുബ നിർവഹിച്ചത് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, ബറാമി മസ്ജിദ്, കോഴിക്കോട് സിറ്റി.
5: അൽഹംദുലില്ലാഹ് നഅബ്ദുഹു വ നസ്തഈനുഹു വ നഉമനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആതി അഅമാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ان عده الشهور عند الله 12 شهرا اثنا عشر شهرا في كتاب الله وما خلق السماوات والارض منها اربعه حرم ذلك الدين القيم ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചും നിരോധിച്ചവ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയും കഴിയുന്നത്ര തഖ്‌വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. അധികമൊന്നും മുസ്ലിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു വർഷമാണ് ഹിജ്റ വർഷം. അതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ എത്ര ആളുകൾ അങ്ങനെ ഒരു കൊല്ലം മാറിയ കഥ അറിയും എന്നറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ഹജ്ജ് കഴിഞ്ഞേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് റമദാൻ അവസാനിപ്പിച്ചു. ഇങ്ങനെ പ്രത്യേകമായ ആരാധനകളുമായി ബന്ധപ്പെട്ടുള്ള മാസങ്ങൾ നമുക്കറിയാം. എന്നാൽ ഹിജ്റ വർഷം ഒരു തഖ്‌വീം, ഒരു കലണ്ടറായി ഉപയോഗിക്കുന്ന സിസ്റ്റം അൽഹംദുലില്ലാ സൗദി അറേബ്യയിലുണ്ട്. അവരുടെ ഔദ്യോഗികമായ കലണ്ടർ ഹിജ്റ വർഷമാണ്, ഹിജ്റ വർഷത്തിനനുസരിച്ചാണ്. ഏതായാലും ഒരു വർഷം മാറിയിട്ടുണ്ട്, നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. 1448 ഹിജ്റ വർഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിലാദ്യത്തെ മാസമായ മുഹറം, ആ മുഹറത്തിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. അത് ആകാശഭൂമികൾ സൃഷ്ടിച്ച ആ കാലം മുതൽക്കേ അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമില്ല. അങ്ങനെ ആ 12 മാസങ്ങൾ ചേർന്നുള്ള ദിവസങ്ങൾ കണക്ക് കൂട്ടുമ്പോഴാണ് ഒരു വർഷം മാറുന്നത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ നാല് മാസങ്ങൾ വിശുദ്ധ മാസങ്ങളാണ്, അഥവാ യുദ്ധം വിരോധിക്കപ്പെട്ട മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥത്തിൽ ചൊവ്വായ മതം. അങ്ങനെ ആ മുഹറ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ ഒരു വലിയ സംഭവത്തിലാക്കിയാണ് ആ ഹിജ്റ വർഷം കണക്ക് പരിഗണിക്കൽ ആരംഭിച്ചത് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം. അസ്സന അൽ ഹിജ്രിയ, ഹിജ്റ വർഷം എന്ന് പറയാറുണ്ട്. എന്താണ് ആ ഹിജ്റ, എന്താണ് ആ ഹിജ്റ നമുക്ക് നൽകുന്ന പാഠം, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ, ഒരു പുതിയ വർഷ ഹിജ്റ വർഷത്തിൻ്റെ ആരംഭത്തിൽ ആ മഹത്തായ ഇസ്ലാമിക ചരിത്രത്തിലെ സംഭവം, തുല്യതകളും സമാനതകളും ഇല്ലാത്ത ഒരു സംഭവം, അത് ഒന്ന് ഓർത്തു വെക്കുന്നത്, അതിൽ നമുക്കുള്ള ഗുണപാഠങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് വളരെ അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഹിജ്റ. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്താണ് ജീവിച്ചത്. ഈ 13 വർഷവും നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. പക്ഷേ മുസ്ലിം സമൂഹം അന്ന് വളരെ ദുർബലമായിരുന്നു, എണ്ണത്തിൽ കുറവ്, മറ്റ് എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളിലും കുറവ്, ശത്രുക്കളാണെങ്കിൽ വളരെ ശക്തന്മാർ. ഒരു നിലക്കും ഇസ്ലാമിൻ്റെ വ്യാപനം അവർ സമ്മതിക്കുകയില്ല എന്ന അവരുടെ ദുർവാശി. ഇതിനെല്ലാം ക്ഷമയോടുകൂടിയും സഹനത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നേരിട്ടുകൊണ്ടാണ് മുസ്ലിങ്ങൾ മക്കയിൽ കഴിച്ചു കൂട്ടിയത്. പിന്നീടാണ് ഒരു സ്വതന്ത്രമായ, കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ
6: പ്രബോധന സൗകര്യങ്ങളും ഉള്ള ഒരിടത്തേക്ക് ഹിജ്റ പോകുവാനുള്ള അനുമതി സത്യവിശ്വാസികളായ ആളുകൾക്ക് ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നിർദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രബോധനം നടത്തുന്ന ഒരു നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പടച്ചവൻ്റെ അനുമതി വേണം, സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ അനുമതിക്കായി അദ്ദേഹം കാത്തിരുന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഹിജ്റ പോകണം എന്ന് അതീവ താല്പര്യം അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹുവിന് ഉണ്ടതിനാൽ ആ അനുവാദം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ അബൂബക്ർ സിദ്ദീഖിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അങ്ങനെ നബിക്ക് അനുവാദം കിട്ടി. ആ സന്തോഷ വാർത്ത അബൂബക്കറിനെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും കൂടി ആ ഹിജ്റക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. അപ്പോഴേക്ക് വലിയ ഒരെണ്ണം വിശ്വാസികൾ മദീനയിൽ എത്തിപ്പെട്ടിരുന്നു. അപ്പോൾ ഏതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഇറങ്ങിപ്പെടുന്നതിന് മുമ്പ് അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കണം എന്നതൊരു പ്രാഥമിക നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു വാഹനം അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. യാത്രയിൽ കൂടെ പോകേണ്ട ഒരു നല്ല കൂട്ടുകാരൻ അത് അബൂബക്കർ അതിനെ തിരഞ്ഞെടുത്തു. മദീനയിലേക്ക് വഴി തെറ്റാതെയും ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടും മദീനയിൽ എത്തിച്ചേരാൻ ആവശ്യമായ ദലീൽ വഴികാട്ടികളെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഇവരെ വേട്ടയാടാൻ വേണ്ടി വരുന്ന മക്കായിലെ മുശ്രിക്കുകളെ വഴിതെറ്റിക്കാനും അവരുടെ വേട്ടയിൽ നിന്നും അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആവശ്യമായ വഴികളൊക്കെ മുൻകൂട്ടി സജ്ജമാക്കി. അപ്പോൾ സഹോദരന്മാരെ, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു വളരെ ഒരുക്കത്തോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, വളരെ ത്യാഗസന്നദ്ധതയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം സൗർ ഗുഹയിൽ അഭയം തേടിയ കഥ വിശുദ്ധ ഖുർആനിലുണ്ട്. വഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹു അല്ലാഹു സാനിയ ഇസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ ആ പ്രവാചകനെ പിന്തുണക്കാൻ സന്നദ്ധമല്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതാല ചില നിർണായക പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെയൊന്നും താല്പര്യപ്രകാരമല്ല, പടച്ചവൻ്റെ തീരുമാനപ്രകാരമാണ്. രണ്ടിൽ രണ്ടാമനായി അദ്ദേഹം ആ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭം, ആ സന്ദർഭത്തിൽ തൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തോട് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ആ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കളുടെ കുടമ്പളികൾ, അവരുടെ മൃഗങ്ങളുടെ കുളമ്പടികൾ അവർ കേൾക്കുന്നുണ്ട്. ഒന്ന് അവർ താഴോട്ട് നോക്കിയാൽ അവർ നമ്മളെ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം വേജാറ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു, യാ അബൂബക്കർ, യാ റസൂലല്ലാ ലൗ അന്ന അഹദക്കും നദറ തഹത ഖദമൈഹി. അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ആ ശത്രുക്കൾ ആരെങ്കിലും ഒരാൾ അവരുടെ കാൽപാദത്തിൻ്റെ താഴോട്ട് നോക്കിയാൽ, അബ്സറനാ, അവൻ നമ്മെ കാണും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി വളരെ ചങ്കൂറ്റത്തോടുകൂടി, നല്ല സമാധാനത്തോടുകൂടി പറഞ്ഞ മറുപടി എന്താണ്? മാ ലന്നുക യാ അബൂബക്കർ, അബൂബക്കറെ നീ എന്താണ് വിചാരിച്ചത്? ബി സ്നൈനി, രണ്ട് പേരെക്കുറിച്ച്, അല്ലാഹു സാലിസുഹുമ മൂന്നാമനായി അല്ലാഹു ഉണ്ട്, അവർക്ക് പിന്നെ എന്താണ് ഭയപ്പെടാനുള്ളത്? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, ഒരിക്കലും നീ ദുഃഖിക്കരുത്, വിഷമിക്കരുത്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഅയ്യത്ത്, അല്ലാഹുവിൻ്റെ സാമീപ്യം, ആത്മധൈര്യത്തോടുകൂടി അവിടെ ഉറച്ചു നിൽക്കാനും, അങ്ങനെ ആ വേജാറ് പ്രകടിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആ ഉറപ്പോടുകൂടി സമാധാനിപ്പിക്കാനും പ്രവാചകന് സാധിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യംകുറുല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂൻ വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ, സൂറത്തുൽ അംഫാലിൻ്റെ 30-ാമത്തെ വചനം. ഇത് യംകുറു ബിഖല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ നിനക്കെതിരെ തന്ത്രം മെനഞ്ഞ ഘട്ടം. എന്താണ് അവർ കൂടിയാലോചിക്കുന്നത്? ലിയുസ്ബിതൂക ഈ നാട്ടിൽ നിർത്തണോ, ഔ യഹ്ദുലൂക്ക ഔ വധിച്ചു കളയണമോ കൊല്ലണോ ഔ യുഹ്രിജൂക്ക അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കണോ ഇങ്ങനെ പല ആലോചനകളും ആ മക്കയിലെ ഖുറൈശി പ്രമുഖന്മാർ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പടച്ചോൻ ആ രഹസ്യം അറിയുന്നവനായതുകൊണ്ട് അതൊക്കെ പ്രവാചകൻ്റെ വഹയായി അറിയിക്കുകയാണ്. വയം കുറൂന, അവർ പല തന്ത്രങ്ങളും കാണിക്കുന്നു. വയം കുറുള്ള, അള്ളാഹും തന്ത്രം കാണിക്കുന്നു. അള്ളാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രശാലികളിൽ ഏറ്റവും ഉത്തമനായ തന്ത്രശാലിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ മനുഷ്യർ അവരുടെ പരമാവധി തന്ത്രങ്ങൾ പ്രയോഗിച്ച് നോക്കുന്നു, പക്ഷേ അള്ളാഹു അവരുടെയും മീതെ തന്ത്രം പ്രയോഗിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ആ രക്ഷാമാർഗത്തെക്കുറിച്ച് സമാധാനത്തോടുകൂടി സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. എന്താണ്? വഖുൽ ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തിൽ കാന സഹൂക. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു, തീർച്ചയായും ആ അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ നിലക്ക് ആത്മധൈര്യം കൊടുത്തുകൊണ്ട് സത്യത്തിൻ്റെ വിജയം ഉറപ്പായി. അതുപോലെ തന്നെ ഒരു വലിയ ഒരു നാട്ടിലേക്ക് എത്തിപ്പെടുന്നു. അവിടെ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദ്യമായ സ്വീകരണം ലഭിക്കുന്നു. നേരത്തെ തന്നെ അവിടെ എത്തിപ്പെട്ട മുഹാജിരികളായ വിശ്വാസികൾക്ക് അൻസാരികളായ സഹോദരന്മാർ കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം നമുക്ക് ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. ആ നിലക്ക് ഇസ്ലാമിന് ഒരു ശക്തി നൽകുകയും അതിനൊരു ദൗല, ഒരു രാജ്യമായി മാറുകയും ഒരു സമൂഹമായി കെട്ടുറപ്പോടുകൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു ചരിത്രത്തിൻ്റെ നാന്ദിയാണ് ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മാനവീയമായ, ആശയപരമായ മറ്റൊരു ഹിജ്റയുണ്ട്. ആ ഹിജ്റ എന്ന് പറയുന്നത് എല്ലാവിധത്തിലുള്ള പാപങ്ങളും കൊള്ളരുതായ്മകളും തെറ്റായ ജീവിതവും തെറ്റായ വിചാരവും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. പകരം അവിടെ പടച്ചവനെ കുറിച്ച പേടിയും അതുപോലെ തന്നെ തഖ്വയും ഖുശൂഉം അതിന് പകരം ആ ഹൃദയത്തിൽ സ്ഥാപിക്കുക. അത് വളരെ പ്രധാനമാണ്. കാരണം ഫിസിക്കലായിട്ടുള്ള ഒരു ഹിജ്റക്ക് ഇനി ചാൻസ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫതഹ്, മക്കാ വിജയത്തിന് ശേഷം ഇനി ഹിജ്റ പോകാനുള്ള അവസരമില്ല. കാരണം വലാക്കിൻ ജിഹാദും വനിയ, എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സായുധ സമരത്തിനുള്ള അവസരങ്ങളുണ്ട്. വനിയ്യത്തുൻ, ആ മനസ്സിൽ അതിനുവേണ്ടിയുള്ള വിചാരവുമുണ്ട്. അതൊക്കെ ഹിജ്റയായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. എന്നാൽ ഫിസിക്കലായിട്ടുള്ള ഹിജ്റക്ക് മക്കം ഫത്ഹിന് ശേഷം അവസരമില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ മുഹാജിർ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാണ് ഒരു മുസ്ലിം? ഒരാളെ ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ മറ്റ് വിശ്വാസികളൊക്കെ അവൻ്റെ നാക്കിൽ നിന്നും അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കണം. നാക്കുകൊണ്ട് അവനെ ഉപദ്രവിക്കുക, കൈകൊണ്ട് അവനെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ അക്രമം നടത്തുന്നവന് മുസ്ലിം എന്ന് പറയാൻ കഴിയില്ല. മറ്റ് മുസ്ലിങ്ങളൊക്കെ ഇവൻ്റെ കയ്യിൽ നിന്നും ഇവൻ്റെ നാക്കിൽ നിന്നും രക്ഷപ്പെട്ടവനായിരിക്കണം. അൽ മുഹാജിർ ആരാണ് ഹിജ്റ പോയകൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പലിശ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഹാജിറായ മുസ്ലിം ആ പലിശ വേണ്ടെന്ന് വെക്കുന്നു. മദ്യം കഴിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു. അപ്പോൾ മുഹാജിർ ഹിജ്റ പോയവൻ എന്താണ്? ഇല്ല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ മദ്യം ഉപയോഗിക്കില്ല, ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ഞാൻ വ്യഭിചാരത്തോട് അടുക്കുകയില്ല, അത് വളരെ മോശപ്പെട്ട ജീവിതമാർഗമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെടിയുന്നു. ഇങ്ങനെ പടച്ചവൻ വിരോധിച്ച വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങളായി പ്രഖ്യാപിച്ചതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവനും മാനവീയമായ ആശയപരമായ മുഹാജിർ എന്ന് പറയുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ആ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, വേണ്ടാത്ത വിചാരങ്ങൾ, അതുപോലെ ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യണം, അള്ളാഹുവിൻ്റെ റിളക്ക് പ്രാമുഖ്യം കൊടുക്കണം എന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഹിജ്റയുടെ പാഠം, ഹിജ്റ ചെന്ന സഹോദരന്മാരായ മുഹാജിരികളും അവരെ സ്വീകരിച്ച് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അൻസാരികളും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത സാഹോദര്യ ബന്ധമാണ്. ആ ഹിജ്റ സംഭവിക്കുന്നതിന് മുമ്പ് മദീനയിലുണ്ടായിരുന്ന ആളുകൾ പല തട്ടുകളിലായിരുന്നു. ഗോത്രങ്ങളായി നിരന്തരമായ വർഷങ്ങൾ നീണ്ടിരുന്ന കലഹത്തിലും അഭ്യന്തര യുദ്ധങ്ങളിലുമായിരുന്നു. ഗോത്രങ്ങൾ ഗോത്രങ്ങൾ തമ്മിൽ വാളെടുത്ത് യുദ്ധം ചെയ്യലും രക്തച്ചൊരിച്ചിലും നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി 40 വർഷത്തോളം നീണ്ടുന്ന അൽബുആസ് യുദ്ധം വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിൽ. പക്ഷേ പിന്നീട് പ്രവാചകന്റെ പ്രബോധകന്മാരായ രണ്ടുപേർ, ഒന്ന് മിസ്ഹാബ് ഇബ്നു ഉമൈറും മറ്റൊന്ന് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം, ഈ രണ്ടുപേരും മദീനയിലെത്തി വീട് വീടാന്തരം അവർ ഡോർ ടു ഡോർ നടത്തി, എല്ലാ വീടുകളിലും കയറി ചെന്നു, പ്രമുഖന്മാരെ ഒറ്റക്കും കൂട്ടായും സംസാരിച്ചു, അവരൊക്കെ ഇസ്ലാമിനോട് താല്പര്യമുള്ളവരാക്കി അവരെ മാറ്റി. പല ആളുകളിലും അവർക്ക് വിശ്വാസമുണ്ടായി. അങ്ങനെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെയാണ് മദീനയിൽ ധാരാളക്കണക്കിന് ഔസ് ഹസ്റജ് ഗോത്രക്കാരായ ആളുകൾ ഇസ്ലാം മതം പുലികിയത്, ആശ്ലേഷിച്ചത്. ആ ഇടത്തേക്കാണ് മുഹാജിരികളായ ആളുകൾ മദീനയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാടാണ്, മണ്ണിൻ്റെ മക്കൾ വാദം, അത് വലിയൊരു പ്രസിദ്ധ ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണല്ലോ. എല്ലാ നാട്ടിലും മണ്ണിൻ്റെ മക്കൾ വാദം, നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വലിയ വലിയ ദേശീയവാദം നടത്തുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മണ്ണാണ്, അള്ളാഹുവാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഇതെല്ലാം സംവിധാനിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് അങ്ങനെ ഇതെൻ്റെ ഭൂമിയാണ്, എൻ്റേതാണ് എന്ന് പറഞ്ഞ വാശിയും അതിൻ്റെ നിഷ്കരുണം, അതിൻ്റെ പേരിൽ പാവങ്ങളായ ആളുകളെ മർദ്ദിച്ചൊതുക്കലും, റോഹിംഗ്യൻ വിശ്വാസികളുടെ മുസ്ലിങ്ങളുടെ കഥകളൊക്കെ നമുക്കറിയാം എത്രമാത്രം ക്രൂരമായ മർദ്ദനങ്ങൾക്കും അതുപോലെ തന്നെ അക്രമങ്ങൾക്കുമാണ് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് മോചനം നൽകുമാറാകട്ടെ, രക്ഷ നൽകുമാറാകട്ടെ. അപ്പം സഹോദരന്മാരെ, അങ്ങനെ എന്നാൽ മുഹാജിരികൾ അവിടെ എത്തിയപ്പോൾ ആ അൻസാരി ചെയ്തതാണ് യു സീറൂൻ അല അംഫുസിഹിം വരു ഖാനബിഹിം ഹസാസ, അവരെ സ്തുതിച്ചുകൊണ്ട് അവരുടെ സൽപ്രവർത്തനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഹശ്രിൽ ആയത്തിറക്കി. എന്താണ് യു സീറൂന വല്ലദീന തബ്ബവഉ ദാറ വൽ ഈമാന മിൻ ഖബൽ, വല്ലദീന തബ്ബവഉ ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ യൂതു വയുസീറൂന അലാ അൻഫുസിഹിം വലൗ കാന മിൻ ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പം നേരത്തെ മുഹാജിരികൾക്ക് വരാൻ വേണ്ടി വീടും സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു. അവരുടെ അടുക്കലേക്ക് പാലായനം ചെയ്തു വന്ന വിശ്വാസികളെ അവർ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, വെറുക്കുന്നില്ല, സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു. അവർക്ക് അള്ളാഹു നൽകപ്പെട്ട സൗകര്യങ്ങളിൽ അവർക്കൊരാവശ്യവുമില്ലാത്ത പോലെ അവർ പെരുമാറുന്നു. അവർക്ക് വളരെ അത്യാവശ്യമുണ്ടായിട്ട് കൂടി ആ സൗകര്യങ്ങൾ തൻ്റെ സഹോദരന് വേണ്ടി അവർ വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെയുള്ള പിശുക്കത്തരത്തിൽ നിന്ന് ആരെങ്കിലും പിശുക്കിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചാൽ അവരാണ് വിജയിച്ച ആളുകൾ. ഇവർക്ക് തീരെ പിശുക്കില്ല, തൻ്റേത് മാത്രമാണെന്ന സ്വാർത്ഥതയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പാഠം വിശ്വാസികളായ ആളുകൾക്ക് പരസ്പരം സാഹോദര്യം കാണിക്കാനും വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കാനും ബുദ്ധിമുട്ടുള്ളവരെ സ്വീകരിക്കാനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുമൊക്കെ ഏത് സന്ദർഭങ്ങളിലും എക്കാലത്തും അതിൻ്റെ ആവശ്യം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകും. അപ്പോഴൊക്കെ അതിന് തയ്യാറാകണം എന്നൊരു സന്ദേശം കൂടി ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിറൂ ഇന്നഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസലാമൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അയ്യോ ഇഖ്വാൻ ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒരു വർഷം മാറി, കാലം മാറി, മാസം മാറുന്നു, ദിവസങ്ങൾ മാറുന്നു. അപ്പോഴൊക്കെ നമ്മുടെ മേൽ ബാധ്യത, നാം നമ്മോട് തന്നെ ഒരു വിചാരണ നടത്തണം. നമ്മുടെ അജലുകൾ, അവധി, അതിലേക്ക് നമ്മൾ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിയേണ്ട അവധിയിലേക്ക് നമ്മൾ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും ആകാശക്കൊട്ടകളിൽ നിന്നും നമ്മൾ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നടക്കാവുന്നതുണ്ട്, നടക്കാത്തതുണ്ട്, സംഭവിക്കാത്തതുണ്ട്, സംഭവിക്കുന്നതുണ്ട്. അതൊക്കെ പടച്ചോൻ തീരുമാനിച്ചത് നടക്കും, പടച്ചോൻ വേണ്ടാന്ന് വെച്ചത് ആർക്കും കൊണ്ടുവരാൻ സാധ്യവുമല്ല. ലാമാൻ അലിമ അഴത്തേത് വരാ മുഴത്തി അലിമ മനഴത്ത്, നീ തന്നത് തടയാൻ ആർക്കും സാധ്യമല്ല, നീ തടഞ്ഞത് തരാനും ഈ ലോകത്ത് ആരുമില്ല. ഇതാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്ന ദിക്കർ. സഹോദരന്മാരെ, അതാണ് നമ്മുടെ തവക്കുൽ, അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധം നമ്മുടെ മനസ്സിനുണ്ടാക്കാൻ ഈ വർഷം മാറുമ്പോൾ, മാസം മാറുമ്പോൾ, കാലം മാറുമ്പോൾ അത് നമ്മുടെ അന്തരാളത്തിലേക്ക് ആ വിചാരം വരണം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഉന്മേഷത്തോടെ, ഒരു പുതിയ താല്പര്യത്തോടെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ തയ്യാറാകണം. മാത്രമല്ല, ഈ മഹാസംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഹിജ്റ വർഷം എന്ന ഒരു സ്വഭാവം ആരംഭിച്ചത് അല്ലേ. അതിനു മുമ്പൊക്കെ ആമുൽ ഫീൽ എന്നാണ് പറഞ്ഞിരുന്നത്, ആനക്കലഹ വർഷം എന്ന് പറഞ്ഞിട്ട് അവർ എണ്ണിക്കണക്കാക്കിയിരുന്ന കാലം അതായിരുന്നു. എന്നാൽ ഒരു കാലപരിഗണന വേണം, ഒരു കലണ്ടർ വേണം. അതിനെക്കുറിച്ച് മുഷാവറ നടത്തിയപ്പോൾ ആ മുഷാവറയിൽ ഉരുത്തിരിഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു സംഭവം ഹിജ്റയാണ്. അതുകൊണ്ട് തന്നെ അ തഖ്വീമുൽ ഹിജ്രി, ഹിജ്റ വർഷം എന്നവർ എണ്ണിത്തുടങ്ങി. അങ്ങനെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, അങ്ങനെ റജബ്, ഷഅബാൻ തുടങ്ങി 12 മാസങ്ങൾ, ആ അറബി മാസങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിക സംസ്കാരങ്ങളും അതിൻ്റെ സംസ്കൃതികളും അതിനുള്ള താല്പര്യം നമ്മുടെ ഇസ്സത്തിൻ്റെ പ്രധാനപ്പെട്ട നിദാനമാണ്. അങ്ങനെയൊരു ബോധം നമുക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുകയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ്, ഇന്നാ ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ നതുൽബുൽ ഇസ്സത്ത് ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്. നമ്മൾ ആരാണെന്നറിയാമോ? ഇസ്ലാമിനെ കൊണ്ട് അള്ളാഹു നമ്മളെ അത്യുന്നതിയിൽ എത്തിച്ചിരിക്കുന്നു, പ്രതാപത്തിൽ എത്തിച്ചിരിക്കുന്നു. മഹ്മാനത്തുൽബുൽ ഇസ്സത്ത് ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രതാപം നൽകി ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് മറ്റെന്തെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ ഇസ്സത്ത് അന്വേഷിച്ച് നമ്മൾ പോയാൽ അദല്ലനല്ലാഹ്, അള്ളാഹു നമ്മളെ നിന്ദിക്കും, അള്ളാഹു ഏറ്റവും മോശപ്പെട്ടവരാക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ അധപ്പതിച്ച ഒരു സമുദായമാക്കി നമ്മളെ മാറ്റും എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ആഷൂറ ദിവസം, മുഹറം 10 ഒരു വലിയ ചരിത്ര സംഭവത്തിൻ്റെ ദിവസവും കൂടിയാണ്. എന്താണ്? യൗമുൻ നജ്ജല്ലാഹു മൂസാ മിൻ ഫിർഔൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ, കരീമുള്ള, അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകൻ, അള്ളാഹുവിൻ്റെ ഖലീലുള്ള, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ പ്രവാചകൻ, ആ നിലക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കിരാതനായ, സ്വച്ഛാധിപതിയായ, ഞാനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ റബ്ബും എന്ന് അഹങ്കരിച്ച ആ ഫിറാവിനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫിറാവിനെ വളരെ നിന്ദ്യനായ നിലക്ക് ആ സമുദ്രത്തിൽ മുങ്ങി നശിക്കാൻ അതിനുള്ള കാരണം ഉണ്ടാക്കുകയും ചെയ്ത പടച്ചതവൻ, ആ പടച്ചതമ്പുരാൻ, അങ്ങനെയുള്ള ദിവസത്തിൻ്റെ അനുസ്മരണ ദിവസം കൂടിയാണ് യഥാർത്ഥത്തിൽ ആഷൂറ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും വലിയ കിങ്കരനും പോക്കിരിയും സ്വച്ഛാധിപതിയുമായ ഒരു മനുഷ്യൻ, അവന് നിലനിൽക്കാൻ സാധിച്ചില്ല പടച്ചവൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ ആ വലിയ പ്രളയത്തിൻ്റെ മുമ്പിൽ, ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ അവൻ മുങ്ങിമരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മുഹറം മാസത്തിൽ പവിത്രമായ രണ്ട് ദിവസങ്ങളുണ്ട്, അതായത് മുഹറം 9 ഉം 10 ഉം. അതിൽ നോമനുഷ്ഠിക്കൽ വളരെയധികം പുണ്യകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആത്തസിബ് അലല്ലാഹി അൻ യുകഫ്ഫിറ അസ്സനത്തല്ലതി ഖബലഹു. മുഹറം മാസത്തിൻ്റെ നോമ്പ് നോൽക്കുന്നതോടുകൂടി അതുവരെയും ആയ ഒരു വർഷം, കഴിഞ്ഞ മുഹറം മുതൽ ഈ മുഹറം വരെയുള്ള ഒരു വർഷത്തെ പാപം ആ ഒരൊറ്റ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അബൂ ഖതാദ ഉദ്ധരിച്ച ഹദീസിൽ പ്രമുഖ മുഹദ്ദിസായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. എന്നാൽ പിന്നീട് ജൂതന്മാരുടെ സമ്പ്രദായങ്ങളുമായി എതിരാവുകയും അവരുടെ മതരീതികളിൽ നിന്നൊക്കെ മാറി ഇസ്ലാമിക രീതി സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ രാഷ്ട്രീയ തീരുമാനം ഇസ്ലാമിലുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വിശ്വാസികളായ ആളുകൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നമ്മളിപ്പോൾ ഈ റമദാൻ മാസത്തിൻ്റെ 10 നോമ്പനുഷ്ഠിക്കുന്നത്, എന്നല്ലേ ജൂതന്മാരും ചെയ്യുന്നത്? അപ്പോൾ ജൂതന്മാരുടെ അമലുകളിൽ നിന്ന്, മതചടങ്ങുകളിൽ നിന്ന്, അവരുടെ ആചാരങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിക്കണം എന്ന് നിങ്ങളുടെ നിർദ്ദേശമുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പിന്നെ നോമ്പനുഷ്ഠിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈനിഷ്തു ഇലാ ഖാബിൽ അസൂമന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി ഞാൻ അനുഷ്ഠിക്കും. അപ്പോൾ അത് മുഖാലഫത്തായി. അവർ 10 നോൽക്കുന്നുള്ളൂ, നമ്മൾ 9 ഉം 10 ഉം നോൽക്കുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിൽ അടുത്ത ഒരു വർഷത്തേക്ക് എൻ്റെ ആയുസ് നീട്ടി ഇട്ടു തരികയാണെങ്കിൽ ലാസുമന്റെ താസിയെ, പക്ഷേ ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ജീവിച്ചിരുന്നില്ല. പക്ഷേ നബിയുടെ ഈ വാക്ക് കാരണം വിശ്വാസികളായ ആളുകൾ ഒമ്പതും കൂടി നോക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഒമ്പതും പത്തും. അപ്പോൾ സഹോദരന്മാരെ, ആ ഒമ്പതും പത്തും ആലോചിക്കുക, അത് മറന്നുപോകാതെ നോമനുഷ്ഠിക്കുക. ഈ ദിവസം പുണ്യകരമായ ഒരു മാസമാണ്, ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് അള്ളാഹുവിലേക്ക് ചേർത്താണ് ഈ മാസം പറയപ്പെട്ടത്. ഷഹ്റുല്ലാഹ്, അള്ളാഹിൻ്റെ മാസം, അത്ര പവിത്രമായൊരു മാസമാണ്. അതുകൊണ്ട് എന്നാൽ അതിൽ അനാവശ്യമായ കുറേ ബിദ്അത്തുകളും ഒരിക്കലും അള്ളാഹുവോ റസൂലോ ഇസ്ലാം കൽപ്പിക്കാത്ത കുറേ ആചാരങ്ങൾ, ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ നഹ്സിൻ്റെ ദിവസങ്ങളാണ്. അതിൽ കല്യാണം നടത്താൻ പാടില്ല, വിവാഹം ആലോചിക്കാൻ പാടില്ല, കല്യാണ നിശ്ചയം നടത്താൻ പാടില്ല, വീടുണ്ടാക്കാൻ പാടില്ല, തറകെട്ടാൻ പാടില്ല, കട്ടിൽ വെക്കാൻ പാടില്ല, വീട് താമസം പാടില്ല. ആരാണ് സഹോദരന്മാരെ ഇതൊക്കെ പഠിപ്പിച്ചത്? ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇസ്ലാമിൽ ഇതിന് യാതൊരുവിധ തെളിവുമില്ല. അങ്ങനെയുള്ള ഒരു നഹസ് ഇങ്ങനെ മുഹറം മാസത്തിൻ്റെ ദിവസങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുമില്ല. അത് വളരെയധികം മോശപ്പെട്ട നിലയ്ക്ക് സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. അവർക്ക് പല രൂപത്തിലുള്ള അനാചാരങ്ങളും വിദ്വത്തുകളും ശരീരം മുറിപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള അക്രമങ്ങളും, അവരോട് തന്നെ അനീതിയും അക്രമവും പ്രവർത്തിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അവൻ സഹോദരന്മാർ, നമ്മൾ അതിൽപ്പെട്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ വിദ്വത്തുകളിൽ നിന്നും എല്ലാ അനാചാരങ്ങളിൽ നിന്നും ശരിയായ സുന്നത്ത് അനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ. ഈ മഹറം മാസത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ. നമ്മളെല്ലാവർക്കും ആരോഗ്യത്തോടെ ഒമ്പതും പത്തും, മഹറം മാസത്തിൻ്റെ ഒമ്പതും പത്തും ദിവസങ്ങൾ രണ്ട് നോമ്പ് അനുഷ്ഠിക്കുവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ഗഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم آت انفسنا تقواها وزكها انت خير من زكاها انت ولينا انت ولينا ومولاها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين
4: ما شاء الله പീസ് റേഡിയോ ശ്രോതാക്കളെ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ ഹിജ്റയിലെ പാഠങ്ങൾ ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ബറാമി മസ്ജിദ് കോഴിക്കോട് സിറ്റി
7: പീസ് റേഡിയോ നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, tuned to reality.
8: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
9: ബി എസ് എൻ എൽ 115 ഒഴിവ്. ബി എസ് എൻ എൽ രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ ജൂലൈ 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ, ശമ്പളം 16,400 ആണ്. തുടക്കം 40,500 രൂപ വരെ. ബി എസ് എല്ലിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50, ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ ബി എസ് എൻ എൽ 115 ഒഴിവ്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
10: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃവീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
13: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. എൻ്റെ ദുഃഖങ്ങൾ, വ്യഥകളും മനോദുഃഖങ്ങളും തുറന്നെഴുതപ്പെട്ട പ്രോഗ്രാം. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, കൂടെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സ്വലാഹി.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. എൻ്റെ ദുഃഖങ്ങൾ, നിങ്ങളുടെ മനോവേദനകളും ദുഃഖങ്ങളും നിങ്ങൾ അയക്കുകയും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന പ്രത്യേക സെഷനിലേക്ക് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ റേഡിയോ കാതോർക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഒരു പുതിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. കേരളത്തിൻ്റെ പുറത്തുനിന്ന് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരൊന്ന് ടെക്സ്റ്റ് ചെയ്യണം. അവർ ലൈവ് കേട്ടാലും റിവൈൻഡ് കേട്ടാലും ഇനി പേജിൽ നിന്ന് കേട്ടാലും അല്ലെങ്കിൽ ഗ്ലോബൽ TVയിൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് കേട്ടാലും ജമീൽ ഓൺലൈൻ ലൈബ്രറിയിൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് കേട്ടാലും ഒക്കെ പീസ് റേഡിയോയിലൊന്ന് വന്ന് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. കാരണം കഴിഞ്ഞ ദിവസം 500-ൻ്റെ ഒരു സ്റ്റാറ്റിക്സ് എടുത്തപ്പോൾ നേരത്തെ 28 രാഷ്ട്രങ്ങളിൽ നിന്ന് കേട്ടതിന് പകരം ഇപ്പോൾ 59 രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ കേൾക്കുന്നുണ്ട്. ചില രാഷ്ട്രങ്ങളുടെ പേരൊക്കെ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ ടെക്നിക്കൽ സൈഡിലെ ആളുകൾ ആ ഡാറ്റ ലഭ്യമാക്കിയപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഒരു ഒരു പുതിയ കുഞ്ഞുണ്ടാകുന്ന സന്തോഷം ഒരു ഒരാൾക്ക് എത്ര ഉണ്ടാവും, അത്ര വലിയ സന്തോഷം എന്ന് ഞാൻ പറയാണ്. നിങ്ങൾ നോക്ക്, ഒരുപാട് ഇന്ത്യയിൽ നിന്ന്, യു എയിൽ നിന്ന്, കെ എസ് എൽ നിന്ന്, ഖത്തറിൽ നിന്ന്, കുവൈത്തിൽ നിന്ന്, ഒമാനിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, യു എസ് എയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, മലേഷ്യ, ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, നെതർലാൻഡ്, മാലിസ്ദ്വീപ്, ഫ്രാൻസ്, ഇന്തോനേഷ്യ, റഷ്യ, ബ്രൂണേ, അതുപോലെ തന്നെ ജപ്പാൻ, ഇറാഖ്, ഖസാക്കിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക, സ്വീഡൻ, അമേരിക്ക, ബർമ്മ, ബംഗ്ലാദേശ്, ബോസ്നിയ, ചൈന, ഫിൻലാൻഡ്, ജോർജിയ, ഖാന, ഹോങ്കോങ്, ഇറാൻ, അയർലൻഡ് ആൻഡ് ഐവറി കോസ്റ്റ്. അങ്ങനെ എനിക്ക് വായിക്കാൻ ഞാനൊന്ന് നല്ലോണം ശ്രമിച്ചാലേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒക്കെ ഉണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. ഉഗാണ്ട, ഉഗാണ്ട എന്നൊക്കെ പറയുമ്പോൾ എൻ്റെയൊക്കെ ഒരു ഇതിലൊരു ഒരു കോമഡി വേർഡ് മാത്രമാണ് ശരിക്ക്. പക്ഷെ അവിടെയൊക്കെ റേഡിയോക്ക് ശ്രോതാക്കളുണ്ട് എന്ന് വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. അത് ഞാൻ ഈ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ ആദ്യ ഭാഗത്ത് ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് കേൾക്കുന്ന ആളുകളൊന്ന് ടെക്സ്റ്റ് ചെയ്യണം. എന്തിനാ, ഞങ്ങൾക്കൊരു എനർജിയാണത് ശരിക്ക്. ടീം റേഡിയോയിലെ അംഗങ്ങൾക്കൊരു എനർജിയാണ്. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിലടക്കം ഈ മെസ്സേജ് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്കേറെ ആഹ്ലാദമുണ്ട്. ഞങ്ങളുടെ ആഹ്ലാദത്തിൽ നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഒരു ഓഡിയോ ഒക്കെ അതിന് വലിയ വിലയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കേൾക്കാനൊരിടം തരുന്നു ഞാൻ. ഒരു ചെറിയ ക്രമീകരണം നിങ്ങൾക്കൊക്കെ വരുത്താനും വളരെ സീരിയസ് ആയ ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചർച്ചയുടെ മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. എന്തിന് നിങ്ങൾക്ക് അവിടെ ക്രമീകരണങ്ങൾ വരുത്താൻ? ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഓൾമോസ്റ്റ് ഇന്നലത്തെ പോലെയല്ല, എല്ലാ ഇവിടെ ക്രമീകരണങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു അവസരം നൽകുന്നു. ബ്രേക്കിന് ശേഷം വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ ചർച്ചകളുടെ തുടർച്ചകളിലേക്ക് വരുന്നു. ആരിസ് മൗലവീദ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഒരു പ്രവാസിയുടെ ചോദ്യമാണ്. പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും നമ്മുടെയൊക്കെ മനസ്സിൽ അവർക്ക് വേണ്ടിയുള്ളൊരു ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ട്. ഒരു വേദനയുടെ കനലെരിയുന്നുണ്ട്. അള്ളാഹു വിഷമമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രാർത്ഥനയുടെ കൂടെ ആയിരങ്ങൾ തീർച്ചയായും ആമീൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന ആശ്വാസം പ്രവാസികൾക്കുണ്ടാകാം. പ്രത്യേകിച്ചും പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കുന്ന, അതിൻ്റെ പ്രചാരണങ്ങളിൽ ഇടപെടുന്ന, അത് കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ ഈ സന്ദർഭങ്ങളിൽ രോഗികളാണ്, അവർ ക്വാറന്റൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഐസൊലേഷനിലാണ്. ഐസൊലേഷനിൽ നിന്ന് പോലും റേഡിയോ ഒക്കെ കേൾക്കുന്ന ആളുകളുടെ SMS-കളൊക്കെ നമുക്ക് വന്നിരുന്നു. ഫീഡ്ബാക്കായി തന്നെ അയച്ച പലരും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഒരു പ്രവാസിയുടെ ചോദ്യം വന്ന ഘട്ടത്തിൽ ഞാൻ അവരെ അനുസ്മരിച്ചു എന്ന് മാത്രം. ഇങ്ങനെയാണ് ചോദ്യം. ഞാനൊരു പ്രവാസിയാണ്. എനിക്ക് കൊല്ലത്തിൽ ഒരു മാസമേ ലീവ് കിട്ടുകയുള്ളൂ. അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്, അതിൽ തെറ്റുണ്ടോ എന്നാണ്, അഥവാ ഭാര്യയുടെ കൂടെ ഒരു മാസമേ അദ്ദേഹം ഉണ്ടാകാറുള്ളൂ, എന്ത് ചെയ്യുന്നതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്.
15: അതിലെന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടത് ഭാര്യയുടെ ഒരു മാനസികാവസ്ഥയും സമ്മതവും തന്നെയാണ് പരിഗണിക്കേണ്ടത്. കാരണം ഒരു സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഈ പ്രവാസ ജീവിതം എന്നുള്ളത് നമ്മളൊരു നിർബന്ധിതാവസ്ഥയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം ഭാര്യയും അതേപോലെ ഭർത്താവ് ഒരുപോലെ അനുഭവിക്കുന്നുണ്ട്. രണ്ടാൾക്കും ഒരേ പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ പൊതുവേ നമ്മളെന്താ വെച്ചാൽ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ നോക്കിയിട്ട് അവർക്കത് ഉൾക്കൊള്ളാനും സഹിച്ച് ജീവിക്കാനും ഒക്കെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവൾ സംതൃപ്തയാണെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുന്നോട്ട് പോകുന്നതിന്. പക്ഷേ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് എന്താ വെച്ചാൽ എപ്പോഴും ഒരു പ്രവാസിയായി ജീവിക്കാനല്ല, ഈ ഒരു ആശങ്ക ഉണ്ടല്ലോ മനസ്സിൽ, ആ ആശങ്കക്കുള്ള പരിഹാരം ഒന്നു ചേരാനുള്ള അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, വലിയ കടങ്ങളും ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളായിട്ട് നാട്ടിൽ ജീവിക്കാനോ അല്ലെങ്കിൽ വൈഫിന് നമ്മളെ കൂടെ കൂട്ടാനുള്ള എന്തെങ്കിലും വഴികളോ ആണ് ചിന്തിക്കേണ്ടതെന്നാണ് പറയുന്നത്.
14: തീർച്ചയായും ഇത് ഈ ചോദ്യം പ്രസക്തമാവുന്നത് അടുത്തൊരു അനുബന്ധ ചോദ്യത്തിൻ്റെ കൂടെ വരുന്നുണ്ട്, വേറൊരു സുഹൃത്തിൻ്റെതാണ്. അസ്സലാമു അലൈക്കും. ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ ഭാര്യയുടെ കൂടെ 1.5 വർഷം മുമ്പ് രാത്രി 11 മണിക്കൂർ അന്യപുരുഷൻ്റെ കൂടെ പിടിക്കപ്പെട്ടു. പിന്നെ ഞാൻ അവളെ 2 പ്രാവശ്യം ഫോണിലൂടെ നിന്നെ ഞാൻ തൊലാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രശ്നം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് മാപ്പ് കൊടുത്തു. പക്ഷേ എനിക്കെൻ്റെ മനസ്സിലൊരു പേടി, അവളെ ഞാൻ ഇനി ഒരു നിക്കാഹ് കൂടെ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? എൻ്റെ ചോദ്യം എത്രയും പെട്ടെന്ന് ഉത്തരം വേണം, കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. മറുപടിക്കായി കാത്തു നിൽക്കുന്നു. ഈ സഹോദരൻ്റെ ചോദ്യം അതേ ഡേയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലി ആൻസർ കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഇതേ അവസ്ഥയുള്ളവരായ ആളുകൾക്കും ഇതിൻ്റെ ഒരു ഫിഖ് കിട്ടാനുണ്ട്. അതോടൊപ്പം ഇതിൽ ആ ഭാര്യയുടെ സാഹചര്യം എന്നുള്ളൊരു സംഗതി കിട്ടാനുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഉത്തരമായിരിക്കും ഇൻഷാല്ലാ നമുക്ക് വേണ്ടത്.
15: വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണത്. ചില സ്ത്രീകളൊക്കെ നമുക്ക് തരുന്ന ഫീഡ്ബാക്കുകളിൽ തന്നെ അവർ പറയുന്നൊരു കാര്യം, എനിക്ക് കഴിയൂല എന്നാണ്. എനിക്ക് എന്തില്ല, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്ത് ആവശ്യങ്ങളാണെങ്കിലും എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരോടും പറയാം. അപ്പോൾ ഒരു ഭർത്താവ് ഗൾഫിലാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വാപ്പനോട് പറയാം, ബ്രദേഴ്സിനോട് പറയാം, എല്ലാവരോടും പറയാം, അവരൊക്കെ പരിഹരിച്ച് കൊടുക്കും. പക്ഷെ സത്യം എന്താ വെച്ചാൽ, ഇവർക്ക് പറയാൻ പറ്റാത്തൊരാവശ്യമാണത്. എൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം എന്ന് വളരെ പ്രധാനമാണ്. ഇത് ചിലപ്പോൾ എന്താ വെച്ചാൽ, ഇവിടെ തന്നെ ചില ബ്രദേഴ്സ് നാട്ടിലുണ്ടാകും ഭാര്യമാരോടൊപ്പം, ഇതേ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വളരെ സുഖമായി ജീവിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ അവരുടെ മാതാപിതാക്കൾ തന്നെ നല്ലൊരു ദാമ്പത്യം വീട്ടിൽ വെച്ച് നയിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കല്ലോ, നമുക്കിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അയൽവാസിക്ക് അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനുള്ള സന്തോഷം തന്നെ പോയി കഴിഞ്ഞില്ല.
14: തീർച്ചയായും
15: നമുക്കൊരു പ്രായപൂർത്തിയായ ഒരു പെങ്ങളെ വിവാഹിതയല്ലെങ്കിൽ നമ്മുടെ വിവാഹ സന്തോഷങ്ങൾ തന്നെ എന്തായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഒരു പെൺകുട്ടി വർഷങ്ങളോളം ജീവിക്കേണ്ടി വരികയാണ്. എന്തൊക്കെ നഷ്ടങ്ങളാണ് അവർക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ ആലോചിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, ഈ എന്തെങ്കിലും ഒരു അവിഹിതം കാണുമ്പോഴേക്കിന് കയറി തൊലാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ ആലോചിക്കേണ്ട കാര്യം, പ്രവാസികളുടെ ഭാര്യമാർക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. കാരണം വ്യഭിചാരമാണ് അതെന്താ വെച്ചാൽ, ഇനിയിപ്പോൾ അള്ളാഹു പുറത്തു തന്നല്ലേ എന്നൊക്കെ നമുക്ക് പരലോകത്ത് വെച്ച് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കാരണം നരകമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു തെറ്റാണ് വമ എഫ് അൽ ദാലിക എൽക്ക അസാമ എന്ന് പറഞ്ഞ കാര്യം. അത് കബറിലും നീണ്ട ശിക്ഷയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പുറത്ത് കിട്ടിയോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് എവിടെ അറിയാൻ പറ്റുള്ളൂ, പരലോകത്ത് ചെല്ലുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. മരിക്കുമ്പോൾ പോലും ഒരു മഹാപാതകം ചെയ്തൊരു വ്യക്തിയാണെന്നുള്ള വേദനയോടുകൂടെ മരിക്കണ്ടേ? അപ്പോൾ ഇതൊരു സിമ്പിൾ ചെറിയ കാര്യമല്ല, അത് സംഭവിച്ചു പോയാൽ. പക്ഷേ എന്താ വെച്ചാൽ, അങ്ങനെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്നതിലും ഒരു ഉത്തരവാദിത്തം എന്തുണ്ട് ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ എങ്ങനെ സംഭവിച്ചാൽ, എന്ത് സംഭവിച്ചാലും ഭാര്യയ്ക്ക് വിട്ടുവീഴ്ച കൊടുക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ, അതൊക്കെ നമുക്ക് ഓരോ കേസും പരിശോധിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങേയറ്റത്തെ കുറ്റബോധവും വേദനയും പറ്റിപ്പോയി എന്നുള്ളത് ആത്മാർത്ഥമായി കരഞ്ഞ് വിളിച്ച് പറയുന്നവരെ എന്ത് ചെയ്യാണ്, കുട്ടികളെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് ഇറക്കി വിടുക എന്നുള്ളത് ഒരു നല്ല കാര്യമല്ല. അപ്പോൾ അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെ അവരെ പൂർണ്ണമായും ശുദ്ധീകരിക്കുവാനുള്ള ഒരു ആയുധമായി ഒരു കാര്യമാക്കി എടുക്കുക. നിലത്ത് എന്തെങ്കിലും മാലിന്യങ്ങൾ കാണുമ്പോൾ ആ നിലം കൂടുതൽ വൃത്തിയാക്കാൻ അത് സഹായകമാകുന്ന പോലെ ഈ വ്യക്തിയെ പൂർണ്ണമായി തിരിച്ചെടുക്കാനുള്ള ഒരു കാര്യമാക്കിയിട്ട് അതെടുത്തിട്ട് അവരെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി എനിക്കൊരു ചെറിയൊരു ആശങ്കയിലുള്ളത് എന്താ വെച്ചാൽ, ഇത്രയും വലിയൊരു വഞ്ചന തന്നോട് കാണിച്ചല്ലോ എന്ന് ഒരു ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ അത് ഈ നാട്ടിൽ തിരിച്ചെത്തി അവരോട് പെരുമാറുമ്പോൾ എന്ത് ചെയ്യും, അതൊരു പരിധി വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് അദ്ദേഹം
14: കാണിക്കണം,
15: വരുന്നതിന് മുമ്പ് നടത്തണം. അതൊന്ന് സംസാരിച്ച് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് അവരുടെ ഒരു തെറ്റ് സംഭവിച്ചു പോയതാണ്, ഇനി അവരങ്ങനെ തെറ്റ് സംഭവിക്കില്ല, അത് പറഞ്ഞ് ഞാൻ അവളെ നോവിക്കുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് മറന്ന് പൊരുത്തപ്പെട്ട് പോവാനുള്ള ഒരു മനസ്സ് എന്തായാലും കൂടെ ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അദ്ദേഹം എന്ത്
14: ചെയ്യണം. അടുത്തൊരു ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഞാൻ അധിക ദിവസങ്ങളിലും മുഴുവൻ സമയം എന്നോണം പീസ് റേഡിയോ കേൾക്കുന്ന ആളാണ്. അടുക്കളയിൽ തുറന്നു വെക്കും. എൻ്റേതൊരു പ്രണയവിവാഹമായിരുന്നു, വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ പ്രായത്തിൽ എനിക്കത് മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഹൈ ലെവലായി ഉണ്ടായിരുന്ന എൻ്റെ ജീവിതം സീറോ ലെവലിലേക്ക് മാറിയത്. സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമേ അവരെഴുതിയിട്ടുള്ളൂ. വീട്ടുകാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി മുന്നിൽ കാണേണ്ടി വന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വന്നു. എൻ്റെ വീട്ടിലൊരു കാര്യവും ഞാൻ പറഞ്ഞില്ല, പറയാൻ എനിക്ക് മടിയായിരുന്നു. സ്നേഹക്കൂടിൽ ഞാൻ കേട്ടു പ്രണയ വിവാഹ ജീവിതം ഒരിക്കലും ഹയറാവുകയില്ലെന്ന്. എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം സഹിക്കാനും, പക്ഷേ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇത് റെഡിയാകുമെന്ന്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായി, ഇതുവരെയും അതിനൊന്നും മാറ്റം വന്നിട്ടില്ല. ഞാനെന്നും അള്ളാവിനോട് പ്രാർത്ഥിക്കും, എല്ലാം സഹിക്കാൻ പറ്റുമെന്ന് സ്വയം വിചാരിക്കും, പക്ഷേ വെള്ളിയാഴ്ചകളിൽ കൂടി സംസാരിക്കാൻ കിട്ടുന്നില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ഒഴിവ് ദിവസമാണത്. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഇത് കാരണം എനിക്ക് ഇപ്പോഴും ടെൻഷനാണ്. കൂടെ പോകാനൊന്നും ഒരു സന്തോഷവും ഉണ്ടാകാറില്ല. വണ്ടിയിൽ കയറിയാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഫ്രീയായി തമാശയൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെ എന്നും

0: കൂടെ വായിക്കാൻ വിചാരിച്ചത്, അള്ളാഹു ഒരിക്കലും ഇത് പുറത്തു തരികയില്ല എന്ന് ഏതോ ഒരു പ്രഭാഷകൻ പ്രസംഗിച്ചതായി അവർ കേട്ടിട്ടുണ്ട് എന്നുകൂടി ഒരു ഒരു സഹോദരിയുടെ ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. അതോടൊപ്പം ഈ ചോദ്യം നേരത്തെ ആരിസ്മലി പറഞ്ഞതുപോലെ പ്രണയിച്ച് നടക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഈ സഹോദരിയുടെ ഒരു ഉത്തരം. അപ്പോൾ ആ നിലക്ക് അതിനോടൊരു റെസ്പോൺസ് നമുക്ക് വേണം.
1: ഞാൻ ഇതിൻ്റെ മറുപടി പറയുമ്പോൾ ഞാൻ ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രണയ വിവാഹത്തിനൊരു ബർക്കത്തുണ്ടാവില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കരകയറ്റം എനിക്കില്ല എന്ന അങ്ങേയറ്റത്തൊരു അടഞ്ഞ നിരാശയിലേക്ക് യഥാർത്ഥത്തിൽ ഈ ചിന്ത അവരെത്തിക്കുമോ എന്നതാണ് ഞാൻ ഭയപ്പെട്ടത്. പക്ഷേ അവരുടെ ഒരു പ്രതീക്ഷ അല്ലെല്ലാം പുറത്തു തരും, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല ജീവിതം തിരിച്ചു വരും എന്നാണ് അവരെ. അത് ശരിക്കും ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ വിചാരിച്ചൊരു കാര്യമാണ്, പക്ഷെ അത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഈ പ്രേമ വിവാഹം എന്ന് നമ്മൾ പറയുന്നേറെ പ്രേമിക്കുന്നവർ തമ്മിൽ എന്താണ് സംഗമിക്കാൻ ഒരു ഹലാലാക്കാൻ ഒരു അവസരം എന്ന് മാത്രമേ വിവാഹം എന്നുള്ളത് ഒരു വലിയ സങ്കല്പമാണ് വലിയൊരു ഒരു സംഭവമാണല്ലോ വിവാഹം. അപ്പോൾ ഒരു വിവാഹം എന്നത് എന്തിനാണ്, ആ വിവാഹത്തിലൂടെ എന്ത് നേടണം, അതെങ്ങനെ സാധിക്കണം, ഇതൊന്നും എന്തില്ല കമിതാക്കളുടെ ചിന്തയിലേ ഇല്ല. അതൊന്നുമില്ലാതെയാണ് അവരെന്ത് ചെയ്യണത്, ഒന്നായി ചേരുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ വിവാഹമെന്നതിൻ്റെ ലക്ഷ്യപ്രാപ്തി സീറോ ആവുകയാണ്. അതുകൊണ്ടാണ് പ്രേമവിവാഹങ്ങൾ പരാജയപ്പെടുന്നു നമ്മൾ പറയുന്നതും ഇവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതും. അതായത് ഒരു വിവാഹം ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടീനെ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ അവനോടൊപ്പം ചേരണം എന്നതിൽ കവിഞ്ഞ് ഞങ്ങളൊരു ദാമ്പത്യ ജീവിതം മക്കളുണ്ടായി ഒരു വീട് വെച്ച് പരസ്പരം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ ഉദ്യോഗസ്ഥകളായ ഒരു സ്ത്രീയെ തന്നെ വേണം എന്ന് വാശി പിടിച്ച് വിവാഹം അന്വേഷിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും രണ്ടാളെയും കൂടി വരുമാനം ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് സുഖമായിട്ട് ജീവിച്ച് പോവാലോ എന്ന് അവർ ചോദിക്കാറുണ്ട്. അത് വസ്തുത എന്തോ ആവട്ടെ, പക്ഷെ എന്താ വെച്ചാൽ ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പോലും പ്രീ പ്ലാൻഡ് ആയിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണ് ശരിക്കും വിവാഹം. അത്രമാത്രം ആലോചിക്കുന്നുണ്ട് നമ്മളൊന്നും ഒരു പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിച്ചോന്നു ഞാനൊരു പണി ഉണ്ടായിരുന്നാൽ അത്രമാത്രം എൻ്റെ ഫിനാൻഷ്യൽ സൈഡ് എന്താകും, അന്ന് വാട കൊടുക്കാൻ എന്താ ചെയ്യുക, അന്ന് അരി വാങ്ങാൻ എന്താ ചെയ്യുക, അന്ന് കുട്ടിനെ കെട്ടിക്കേണ്ടി വന്നാൽ 20-ാമത്തെ കൊല്ലത്തിൽ എവിടെ നിന്നാണ് അതിന് പണം ഉണ്ടാവുക എന്ന് വരെ പ്ലാൻ ചെയ്തിട്ട് വീട് പോലും പൂർത്തിയായിട്ട് വിവാഹം കഴിക്കുന്ന ആളുകളുടെ ആ സന്ദർഭത്തിലാണെന്ത് പ്രായപൂർത്തി പോലും ആവാത്ത എവിടെയോ കിടക്കുന്ന ഒരു പക്വതയുമില്ലാത്ത എവിടെയോ സിഗരറ്റ് വലിച്ച് നടക്കുന്ന ഒരു സ്കൂളിലും പഠിക്കാത്ത ഒരാളെ ഒരു MBBSന് പഠിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് അവനെ തന്നെ മതി എന്ന് വാശി പിടിക്കുമ്പോൾ അവൾക്കല്ലാത്തവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ത് ഒരു മഹാവിഡിത്തമാണ് ചെയ്യാൻ പോകുന്നത്, ഇനി വലിയ ദുരന്തങ്ങളുടെ ഒരു മാലക്കെട്ടാണ് അവളെ കാത്തിരിക്കുന്നത് എന്ന് പറയും. ആ അതാർക്കും പറയാൻ പറ്റും, അവൾക്കല്ലാത്ത ആർക്കും പ്രവചിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, അത്രയേ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെ കാര്യത്തിലുള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതൊരു വലിയ അബദ്ധം സംഭവിച്ചു പോയി, ഇനി അവർ പറയുന്ന പോലെ തന്നെ എൻ്റെ ഭർത്താവ് മാറും, അയാൾ എന്നോട് നന്നായി സംസാരിക്കുന്ന ഒരാളാവും എന്നൊക്കെയുള്ള അവിടെ ആ പ്രതീക്ഷകളുണ്ടല്ലോ, അതിന് അങ്ങനെയൊക്കെ ഒരു മാറ്റത്തിന് ദീനിനെ കൊണ്ട് പറ്റും. ദീൻ അത്രയും അധികം ഒരു വ്യക്തിയെ മാറ്റാൻ മാത്രം പര്യാപ്തമാണെന്നുള്ളതാണ്, എന്ത് മരിച്ച ഒരാളെ ജീവിപ്പിക്കുക എന്നുള്ളതിന് പോലെ സമാനമാണെന്ത് മരിച്ച ഹൃദയങ്ങളെ ജീവിപ്പിക്കാനുള്ള ഖുർആനിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ഖുർആനിനെ വഹീനെ മഴയോട് ഉപമിക്കാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നല്ല ആശയങ്ങൾക്കും നല്ല ചിന്തകൾക്കും നല്ല കാഴ്ചപ്പാടുകൾക്കും വളരെ വലിയ മാനസിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതേമാതിരി നല്ല പ്രാർത്ഥനകളിലൂടെയും നല്ല ജീവിതത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്യും സാധിക്കും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടേണ്ട ഒരു കാര്യമില്ല, പറ്റുമെന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യും, നമ്മൾ എത്രമാത്രം നമ്മൾ നിയമലംഘനങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു പറയുന്ന രൂപത്തിൽ എന്താണ് ഈ ജീവിതത്തിൽ കുറേ കയ്പ്പുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്നും കയ്പ്പാണെന്നുള്ളതല്ല, നമ്മൾ ചെയ്തതിൻ്റെ ചില പരിണിതികൾ അനുഭവിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ പൊറുക്കപ്പെടില്ല എന്നൊക്കെ അത് ചിലപ്പോൾ നമ്മൾ ആ പ്രസംഗം കേട്ടപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാവാം, അല്ലെങ്കിൽ ഒരു തെറ്റായി മനസ്സിലാക്കിയതാവാം. സാധാരണഗതിയിൽ ഇപ്പോൾ ശിർക്ക് പൊറുക്കുമെന്ന് വെച്ചാൽ നമ്മളെന്തോ ഉത്തരം പറയാം, പൊറുക്കൂല എന്നാണ് പറയുക. പക്ഷെ ഖുർആൻ ഓതി എന്താ കിട്ടുക, വലാ തഖ്തുലുന്ന വലാ യഖ്തുലുന്ന നഫ്സല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽകാസാമ ഇല്ലാമൻ താബ വാമ. അത് ശിർക്ക് ആദ്യം പറഞ്ഞ ശിർക്ക് കൊലപാതകം വ്യഭിചാരം, അത് മൂന്നും പറഞ്ഞിട്ട് വേണത് ഇല്ലാമൻ താബ വാമന വാമില അമൽ സ്വാലിഹൻ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്. അപ്പോൾ അതെന്ത് ചെയ്യും, പൊറുക്കും അല്ലാഹു. പക്ഷെ ആ പൊറുക്കണമെങ്കിൽ എന്ത് വേണം, ഒന്ന് എന്ത് ചെയ്യണം, ചെയ്ത തെറ്റിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ടാകും. അപ്പം അതാണല്ലോ ഇവിടെ വാക്കുകളിലുള്ളത്, ഭയങ്കരമായ ഖേദം.

0: അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് വളരെ വലിയ അപകടം തന്നെയാണ് എന്നെന്തെയ്യണം തിരിച്ചറിവ്.
1: ഈ പ്രണയത്തിലൊക്കെ പൊതുവെ അള്ളാഹുവുമായുള്ള ഒരു ഇടപാടിന്റെ ഒപ്പം ഇവരുടെ മാതാപിതാക്കൾ വേദനിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ.
0: അതൊക്കെ പൊരുത്ത പഠിപ്പിക്കണം, വളരെ പ്രധാനമാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വളരെ പിന്നെ പെട്ടെന്നൊരു ഒരു അപകടം പറ്റി. അപ്പോൾ അപകടം പറ്റിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഏകദേശം ഒരു ഒബ്സർവേഷനിലൊക്കെ ആയി പെട്ടെന്നാണ്, ആകസ്മികമായ ഒരു. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് ആദ്യം ചെയ്ത കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ എന്ത് ചെയ്യാണ് കൂടെ കൂടെ താമസിപ്പിച്ച് അവരെന്ന് സന്തോഷിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഈ അപകടം പറ്റിയപ്പോൾ ആദ്യം തോന്നിയത് എന്തായിരിക്കണം, എൻ്റെ പാരൻസിനോട് എൻ്റെ അതുകൊണ്ടായിരിക്കാം പടച്ചോൻ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടാക്കിയതെന്നാണ്. അത് എന്താ വെച്ചാൽ പെട്ടെന്ന് ശിക്ഷ ദുനിയാവിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്ത് അത് ദുനിയാവിൽ വേഗത്തിൽ ഇവിടെ തന്നെ അള്ളാഹു ശിക്ഷ കൊടുത്ത് പറഞ്ഞയക്കുന്ന തെറ്റുകളിൽ പെട്ടതാണെന്ത് ഈ മാതാപിതാക്കളോടുള്ളത്. അതേപോലെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കിട്ടണമെങ്കിൽ മാതാപിതാക്കളെ തൃപ്തി വേണമെന്നുള്ള ആശയം. അപ്പം അതുകൊണ്ട് അത് പൊരുത്തപ്പെടിക്കണം, അവരോട് മാപ്പ് ചോദിക്കണം, അവിടെ തനിക്ക് അനുകൂലമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം, അതൊക്കെ വേണം. പിന്നെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക, എന്നിട്ട് നല്ല കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി ഇൻഷാല്ല. എത്രയോ ആളുകൾ അങ്ങനെ ശരി വന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രേമജീവിതം എപ്പോഴാണ് വിവാഹമായി കഴിഞ്ഞതിന് ശേഷം അത്തരം ജീവിതങ്ങൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. ഏതെങ്കിലും പ്രേമജീവിതം വിവാഹമായി സക്സസ് ആയിട്ടുണ്ടോ? അവിടെ നമ്മൾ കണ്ട വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അവർക്കുണ്ടായ മതപരമായ മാറ്റം, ദീനിയായ ഒരു മാറ്റത്തിലേക്ക് രണ്ടുപേരും മാറുന്നതോടുകൂടെ എന്ത് ചെയ്യും, മുമ്പുള്ള എല്ലാ പരിക്കുകളും അതുകൊണ്ട് പരിഹരിക്കുന്നത് കൂടത്തിൽ ഇതും പരിഹരിക്കും. അപ്പോൾ ദീനിയായ ഒരു ചേഞ്ച് കൊണ്ട് എന്ത് ചെയ്യാം, പരിഹരിക്കാൻ പറ്റും, പറ്റും തന്നെ വിശ്വസിക്കും.
1: തീർച്ചയായും അങ്ങനത്തെ ഒരുപാട് കുറിപ്പുകൾ സാധാരണ നമുക്ക് വരാറുണ്ടല്ലോ, പീസ് റേഡിയോ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ചേഞ്ചസ് എല്ലാം. ഇതിൽ ഇതേപോലെ ഒരു മേഖല കൂടി നമ്മൾ കവർ ചെയ്യുന്നു. ഒരു 8-9 ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് ഒരു 2-3 ദിവസത്തിൻ്റെ ഇടവേളയിൽ വന്ന അത്രയും തള്ളിച്ചയുള്ളൊരു മേഖലയാണ്. ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഗെറ്റ് ടുഗദറുകൾ, അൽമിനി, വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ, അതിൻ്റെ ഒരു ഇസ്ലാമിക വശം എന്താണ്? അതിലൂടെ എന്ത് ചെയ്യുന്നു, പഴയ ആളുകളോട് ചാറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിലൊരു സഹോദരി എഴുതിയത്, ഒരാൾ എന്ത് ചെയ്തു, ഭർത്താവിനെ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത ആൾ പിന്നെ ഭർത്താവിന് ഓടിയോട്ടപ്പോൾ പഴയ പ്രണയം അയാളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആ പ്രണയ ആ വോയിസ് കേട്ടപ്പോൾ എനിക്കിപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണില്ല. വേറൊരു സ്ത്രീ എഴുതിയത്, വളരെ വൾഗറായ മെസ്സേജസ് അദ്ദേഹത്തിൻ്റേത് എന്ത് ചെയ്തു, എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ടെക്സ്റ്റുകൾ വന്നിട്ടുണ്ട്. 2 കുട്ടികളുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് ഞങ്ങളെ ഫാമിലിക്ക് ഉപകാരപ്പെടുന്നതിലൊരു ഉത്തരം, അദ്ദേഹവും പീസ് റേഡിയോ കേൾക്കുന്ന ഒരാളാണ് എന്നൊക്കെ അവരെഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരാ കാര്യം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭർത്താവിനത് അറിയിച്ചിട്ടില്ല. അതിലൊരു മധ്യസ്ഥനായ സ്നേഹക്കൂടിനെയോ അല്ലെങ്കിൽ ഓൺലൈൻ കൗൺസിലിങ്ങിനെയോ അവർ ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവരിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈയൊരു പഴയ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, അതിലൂടെ സംഭവിക്കുന്ന വിഷയങ്ങൾ ഇന്നത്തെ ഒരു വലിയൊരു അവിഹിതങ്ങളുടെയും കുടുംബ വഴക്കിൻ്റെയും ഡൈവോഴ്സിൻ്റെയും ഒക്കെ ഒരു പ്രധാന മേഖലയായി വരുന്നുണ്ട്. നമ്മളെ എങ്ങനെ കാണണം?
0: പിന്നെ ഇതിൽ ഇത് വളരെ വലിയൊരു അപകടമാണ് എന്ന് നമ്മൾ പറയുന്നതിന് കുറച്ചു കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ലഹരിയെയാണ് ഏറ്റവും വലിയ അഡിക്ഷനായിട്ട് പറയാം, പക്ഷെ ലഹരിയേക്കാളും വലിയ അഡിക്ഷനാണ് എന്ത് ഈ അവിഹിത ബന്ധങ്ങൾ. അതായത് അഡിക്ഷൻ നമ്മളതിനെക്കുറിച്ച് തുടക്കത്തിൽ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം, തെറ്റായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തലച്ചോറിൽ കിടക്കും, അതേത് സമയത്തും എന്ത് ചെയ്യാം, പുനർജീവിപ്പിക്കപ്പെടാം. അതുകൊണ്ടാണ് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിച്ചപ്പോൾ ഉണ്ടായ ഒരു മാനസിക ഇഷ്ടം, അത് പിന്നെ കാലങ്ങൾ പിന്നിട്ടു. പക്ഷെ പിന്നെ അവരെന്താണ്, ഒരു അലുമിനിയിൽ സംഗമിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അത് റിമെയിൻ ചെയ്യപ്പെടുകയാണ്. അന്നത്തെ ഇൻ്റർവെല്ലും അന്നത്തെ ക്ലാസ് റൂമും അന്നത്തെ ഓട്ടോഗ്രാഫ് ഒക്കെ എന്ത് ചെയ്യാണ്, ഓർമ്മ വരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതവർക്ക് ഒരു പുതിയ അനുഭവത്തിലേക്ക്, അതായത് അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ അനുഭവിച്ചൊരു സുഖം നമ്മുടെ മൈൻഡിലേക്ക് വരികയും നമ്മൾ വീണ്ടും അതിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സംശയമല്ല, ഏതെങ്കിലുമൊക്കെ ചെറിയ അറ്റാച്ച്മെൻറ്റുകളൊക്കെ സ്കൂൾ ജീവിതത്തിലുണ്ടായ ആളുകൾ അലുമിനിയിൽ സംഗമിച്ചാൽ അതെന്ത് ചെയ്യും, ഈ അപകടമുണ്ടാകും. അത് നമുക്ക് വേണമെങ്കിൽ 100% എന്ന് പറയാം, അത്ര മാത്രം, അതാരായിട്ടും കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു വലിയ, ഈ ഗെറ്റ് ടുഗദറിൻ്റെ ഏറ്റവും വലിയൊരു അപകടം ഒന്നതാണ്. രണ്ടാമത്, ഇത് ഈ അവിഹിത ബന്ധങ്ങൾ ഇത്തരം സംഗമങ്ങളിൽ ഉണ്ടാവാനുള്ള രണ്ടാമത്തൊരു കാരണമുണ്ട്. രണ്ടാമത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, കുറേ കുടുംബപരമായ പ്രശ്നങ്ങളും വേദനകളും ദാമ്പത്യത്തിൽ പലർക്കും ഉണ്ടാവും. ഇത് ഷെയർ ചെയ്യാൻ ആരെയും കിട്ടാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മളൊരു ഗെറ്റ് ടുഗദർ സംഗമിക്കുമ്പോൾ അവിടുന്ന് വരുന്ന ഒന്നാമത്തെ ചോദ്യമാ, എന്നിട്ട് എപ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്, എവിടെ കല്യാണം കഴിഞ്ഞ്, എന്താണുള്ളത്, ഭർത്താവ് എന്താണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, അന്വേഷിക്കുന്നവനിലേക്ക് എന്ത് ചെയ്യും, ഷെയർ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പോൾ അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു ആശ്വാസം കിട്ടും. ആ ഷെയറിങ് ഇവർ പിന്നെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവരെന്നെ ചിന്തിക്കും, ഞാൻ അന്ന് അറിയണമെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കുമായിരുന്നു, എനിക്ക് ഭാര്യ ആവേണ്ടത് നീ ആയിരുന്നു. അവിടെ ആ ചിന്ത വരുന്നതോടുകൂടെ എന്താണ്, കൂടെ ജീവിക്കുന്ന ഭാര്യയല്ല യഥാർത്ഥത്തിൽ എൻ്റെ ഭാര്യയാകേണ്ടവൾ എന്ന് അയാളും, കൂടെ ജീവിക്കുന്ന ഭർത്താവല്ല യഥാർത്ഥത്തിൽ എൻ്റെ ഭർത്താവാകേണ്ടത് എന്ന കാര്യത്തിലേക്ക് അവളും എത്തിച്ചേരുക. അങ്ങനെ എന്ത് ചെയ്യാണ്, അതോടുകൂടെ അത് കഴിഞ്ഞില്ലേ, പിന്നെ ഈ അവിഹിത ബന്ധങ്ങൾ വളർത്തപ്പെടും. വളരെ അപകടകരമാണിത്. ഇതെന്താ വെച്ചാൽ എങ്ങനെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റുമോ അത് ഒഴിവാക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് തെറ്റിലേക്ക് പോകാൻ പ്രധാന വഴി. അപ്പോൾ ഇന്നത്തെ ഒരു ചർച്ചയും നിങ്ങളുടെ ആഹ്ലാദത്തോടെ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഒരു നീറ്റൽ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്, അത്രയും പ്രശ്ന സങ്കീർണമാണ് ആളുകളുടെ ജീവിത പശ്ചാത്തലം. ഇവിടെ പറഞ്ഞ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അവരൊക്കെ അത് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ കണ്ണീരോടുകൂടിയായിരിക്കും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല സർ, കണ്ണീരൊക്കെ വറ്റിപ്പോയി എന്നൊരു പക്ഷേ അവരിപ്പം പറയുന്നുണ്ടാകും. എന്തായാലും നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, അള്ളാഹു അവരുടെ ഒക്കെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ, വിഷമങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. നാളെയും 8:20 ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിൽ കാത്തിരിക്കൂ എന്ന് പറയാനാണ് ആഗ്രഹം. പക്ഷേ നമുക്ക് സൗകര്യങ്ങളുടെ ഒരുപാട് പരിമിതികളുണ്ട്. എല്ലാവർക്കും സമയത്തിൽ വിശാലത കിട്ടാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഈ ഒരു വീക്കിൽ തന്നെ വളരെ വൈകാതെ ഇൻഷാല്ലാ ആരിസ്മോലിയുടെ കൂടെ വരും ഈ ചർച്ചയിൽ നിങ്ങളുടെ ഇഷ്യൂസിന് ഉത്തരം പറയുന്ന സെഷൻ ഓർഗനൈസ് ചെയ്യും എന്ന് ഉറപ്പു നൽകുന്നു. വീണ്ടും പറയുന്നു, നിങ്ങളൊക്കെ ഇതിന് നൽകുന്ന സാമ്പത്തിക പിന്തുണകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒക്കെ നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താവുന്ന വിധമുള്ള ചോദ്യങ്ങളും ചിന്തകളുമാണ് ഇതിലൊക്കെ വന്നത്. ഏതായാലും നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട്, നല്ലൊരു രാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് വിട വാങ്ങുന്നു. തുടർച്ചയായ കേൾവിയിലേക്ക് നിങ്ങൾക്ക് പോകാം. പീസ് റേഡിയോ കാതോടെ വെക്കുക, എന്നും എപ്പോഴും ഏത് സമയത്തും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ഇവിടെ സമാപിക്കുന്നു. എൻ്റെ ദുഃഖങ്ങൾ, വ്യഥകളും മനോദുഃഖങ്ങളും തുറന്നെഴുതപ്പെട്ട പ്രോഗ്രാം അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി.

0: അപ്പൊ ശുക്രൻ സാറി, നിങ്ങളെ പറ്റി ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞു, അപ്പൊ ഞാൻ കൂടെ പറയാണ്, പിന്നെ നിങ്ങളെ പറ്റിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ പറയുന്നുണ്ട്, അവന് വളരെ നിങ്ങൾ മോശം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചില ആളുകൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും, അതെടുക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യുക, അവനെ പറ്റി എന്ത് ചെയ്യും, എല്ലാം ചർച്ച ചെയ്യും. സംഭവം കണ്ടാലല്ലേ, എന്താ ഇന്നെ പറ്റി നിങ്ങളെ പറ്റി പറഞ്ഞ എന്ത് ചെയ്യും, ആരാണോ പറഞ്ഞത് അയാളെ പറ്റി എന്ത് ചെയ്യും, ഓന് അങ്ങനെയല്ല, ഓൻ പണ്ട് അങ്ങനെയാണ്,
1: ഓനെ കുറിച്ച് നമുക്കറിയാം,
0: ആ എനിക്കറിയാം, അവ പറയും യോഗ്യനാണോ നമുക്ക്. ശരിക്കും ഈ വിഷയത്തിൽ വന്ന ഒരു പിന്നെ ഒരു ഇമാം ഹസനുൽ ബസീർ റഹിമഹുള്ള പറഞ്ഞ ഒരു സംഭവമാണ് ചിന്തയിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് ഇമാം ഹസനുൽ ബസീർ റഹിമഹുള്ള അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞ് ഇന്ന ആൾ നിങ്ങളെ പറ്റി ഗീബത്ത് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു, അതായത് പരദൂഷണം പറഞ്ഞേക്കണം. ഇത് കേട്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തോ, ഒരു പാത്രം ഈത്തപ്പഴം എടുത്ത് അയാൾക്ക് കൊടുത്തയച്ചു എന്നുള്ളതാണ്,
1: പറഞ്ഞ ആൾക്ക് വേണ്ടി.
0: ആ പറഞ്ഞ ആൾക്ക് വേണ്ടി, അത് ഹസനുൽ ബസീർ റഹിമഹുള്ളയോട് ഒരാൾ പറഞ്ഞു നിങ്ങളെ പറ്റി ഇന്ന ആള്
1: പറഞ്ഞിട്ടുണ്ട്
0: ദൈവത്ത് പറഞ്ഞേക്കണെന്ന്. ആ സമയത്ത് ഒരു പാത്രം ഈത്തപ്പഴം എടുത്തിട്ട് അയാൾക്ക് കൊടുത്തയച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്തോ, താങ്കൾ താങ്കളുടെ കുറച്ച് നന്മകൾ എനിക്ക് തന്നിട്ടുണ്ട്, അതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ കൊടുത്തേക്കാണ്. ഇത് ഞാൻ വായിച്ച സമയത്ത് വല്ലാതെ ചിന്തിപ്പിച്ചൊരു വിഷയമാണത്. കാരണം എന്താണ്, നഷ്ടമൊക്കെ സംഭവിക്കുന്നത്, ഇപ്പം ശുക്രൻസാനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ആർക്ക് നഷ്ടം സംഭവിക്കുന്നത്,
1: നിങ്ങൾക്കാണ്,
0: എനിക്കാണ്. കാരണം എൻ്റെ നന്മ എന്ത് ചെയ്യാണ്, അങ്ങനെ അതീസിലുള്ളത്. ഒരാളെ പറ്റി പറഞ്ഞ എന്ത് ചെയ്യും, നാളെ പരലോകത്ത് എന്ത് ചെയ്യും, പിന്നെ ആളുകൾ വരും ആരാണ് പാപ്പരാകുന്ന ചോദിച്ചല്ലോ.
1: അപ്പം എന്താണ്,
0: അവനെ മുസ്ലിം എന്നുള്ളത്. അപ്പം എന്താണ്, നമ്മൾ ആരൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് അയാളെ നന്മകളൊക്കെ എന്ത് ചെയ്യും,
1: എന്നിട്ട് നന്മ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
0: നമ്മളെ
1: അഥവാ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് നന്മ കിട്ടാനില്ല, എല്ലാം നിങ്ങളത് കഴിഞ്ഞിട്ടെങ്കിൽ എന്ത് ചെയ്യും,
0: അവർ തിന്മ നമ്മളേക്ക്,
1: നമ്മുടെ തിന്മ എന്റെ തിന്മ നിങ്ങളിലേക്ക് വരും. അല്ലാഹു തആല നമ്മളെ കാത്തിരിക്കുക.
0: അപ്പൊ ഇതിൽ ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ചാല്, അദ്ദേഹം പ്രതികരിച്ച ഒരു പ്രതികരണമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ തമ്മിൽ പിണങ്ങാനും ബന്ധങ്ങള് വഷളാകാനുള്ള കാരണം എന്താണ്, നമ്മളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ശത്രുവായിട്ട് മാറാണ്.
1: ശരിയാണ്,
0: അങ്ങനെയാണല്ലോ. പിന്നെ ഓനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ യാതൊരു ബന്ധമില്ലാതെ ഓൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നെ പറ്റി കണ്ട്, അത് വളരെ മോശമായി, ഓൻ അങ്ങനെയാണ് എങ്ങനെയാണെന്നല്ല നമ്മൾ സംസാരിച്ചു പോകും. പക്ഷെ ഇവിടെ നമുക്കൊരു മാതൃക ഹസനുൽ ബസീർ റഹിമഹുള്ള പറഞ്ഞതാണ്, അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തിച്ചു. കാരണം എന്താണ്, വലിയ നന്മ മൂപ്പർ കൊടുത്തൊക്കെയാണ്, അതിന് തിരിച്ചെന്ത് ചെയ്യാണ്, ഒരു സമ്മാനം കൊടുത്തു.
1: രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്നെന്താണ്, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതാണ്. അത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിൽ അബദ്ധം വരും എങ്ങനെ വെച്ചാൽ, നമ്മളോട് വന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഒരു ശരി ഒരു കറക്റ്റ് ഇല്ലാത്ത അഥവാ ശരിയല്ലാത്ത കാര്യമായിരിക്കും, മറ്റാൾ പറഞ്ഞിട്ട് പോലും
0: ഉണ്ടാവില്ല.
1: നമ്മൾ ഈ കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ അങ്ങനെ പറഞ്ഞല്ലേ, എന്നാൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാളോടൊന്ന് ചോദിച്ചു നോക്കുക, അങ്ങനെ പറഞ്ഞോ എന്നെങ്കിലും ചോദിക്കാനൊന്നും കാണിക്കില്ല, അതിൻ്റെ പേര് തെറ്റിയെടുക്കും. ആ പറയപ്പെട്ട ആള് ഒന്നും
0: പറഞ്ഞിട്ടുണ്ടാവില്ല.
1: അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം.
0: പിന്നെ പ്രതികരണ രീതിയൊക്കെ ഇപ്പൊ ഇദ്ദേഹം അങ്ങനെ ഈത്തപ്പഴം സമ്മാനം കൊടുത്ത്, അതയാള് വാങ്ങുമ്പോൾ അയാളെ
1: മനസ്സിലാക്കിയാള്
0: പറയോ
1: പറയില്ല.
0: ആ നിലക്കുള്ള ഒരു വിഷയം തിരുത്തി കൊടുക്കലും പഠിപ്പിച്ചു കൊടുക്കലും അവർ തമ്മിൽ ബന്ധങ്ങൾ അകലാക്കാനൊക്കെ ഉള്ള ഒരു പ്രതികരണ രൂപമാണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്.
1: പിന്നെ നമ്മൾ പിന്നെ ഓർമ്മിക്കേണ്ട, ആ മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവൂല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക.
0: നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട അങ്ങനെയാണ്,
1: അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അപ്പൊ നമുക്ക് കുറെ സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ ചോദിക്കും, ഹസനുൽ ബസരിക്ക് ആ ഈത്തപ്പഴം കൊടുത്തയക്കുമ്പോൾ ഉള്ളത് മനസ്സിൽ സന്തോഷവും ആഹ്ലാദവുമാണ്. എന്താണ് സംഭവം, എനിക്ക് കുറെ നന്മ കിട്ടി, അയാളെ തിരുത്താൻ കഴിഞ്ഞതാണ്. നേരെ മറിച്ച് ഹസനുൽ ബസീർ റഹിമഹുള്ള അവിടെ എന്ത് ചെയ്യാണ്, ഓ അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, അത്ര നമ്മൾ മനസ്സ് പ്രയാസപ്പെടും, അതും അങ്ങനെ ആലോചിക്കും, എന്നിട്ടോ അവസാനം അവനേറ്റ് മിണ്ടാതാവും, അവനെ കാണുമ്പോഴൊക്കെ ഇത് ഓർമ്മ
0: വരും.
1: ഈ ഒരു വിഷയമില്ല. അപ്പൊ നമ്മള് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആളുകളെ കുറിച്ച് നല്ലത് പറയാം. അല്ലാണ്ട് പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നീ ഫല്യക്കുൽ ഹൈറ, നല്ലത് പറയാം, അത് പറയാൻ കഴിയില്ലെങ്കിൽ ഔലിയസ് മുത്ത്, നീ എന്ത് ചെയ്യണം,
0: മിണ്ടാതിരിക്കണം.
1: ഞാൻ ചില ആളുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ കൂടെ ജോലി ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ മാറി മാറി ജോലി ചെയ്തുകൊണ്ട് അഥവാ ചില ആളുകളെ നോട്ട് ചെയ്യും, അവർ ഓഫീസിലെ വർക്കുകളിലോ അല്ലെ ഓഫീസിലെ നമ്മളെ കൂട്ടായുള്ള സംസാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ കൂട്ടായിട്ടുണ്ടാവും, പലതിനും ഉണ്ടാകും, തമാശ പറയും. പക്ഷേ നമ്മളെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഇതുപോലെയുള്ള സംസാരങ്ങളോ ഏതെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ സംസാരങ്ങളൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ഒഴിഞ്ഞു പോകും, അതിലഭിപ്രായം പറയാൻ അവർ വരില്ല. അവർ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മൾ മറ്റേതാവും. എന്നാലും ഇന്നത്തെ തീരുമാനം ശരിയായില്ലോ, ഇന്നലെ പറഞ്ഞത് ശരിയായില്ലോ, അല്ലെങ്കിൽ നമ്മളെ ബോസ് മോശമായിട്ട് പറയുമ്പോൾ ആവൂ. അപ്പം നമ്മളെ അഭിപ്രായങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അപ്പം മറ്റാളെന്ത് ചെയ്യണം, എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ നമ്മളും കൂടി നമ്മളും കൂടെ അറിയാതെ എന്ത് ചെയ്യാണ്,
0: എസ്കേപ്പ് ആവുകയാണ്.
1: എസ്കേപ്പ് ആവുകയാണ്.
0: ആൾക്കാർ കൂടുതലാണ് സംസാരിച്ചത്. നിങ്ങൾ നമ്മളറിയാതെ ഈ പരദൂഷണത്തേക്ക് എത്തിപ്പെടാൻ ഒരു പിന്നെ സന്ദർഭം അതാണ്.
1: അത്തരം സന്ദർഭങ്ങളിൽ
0: നമ്മൾ നോർമൽ സംസാരിച്ചുകൊണ്ടിരിക്കും, അപ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ ആ സംസാരത്തിൽ കടന്നു വരിക, പിന്നെ അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം നമ്മൾ കൂടെ എന്ത് ചെയ്യും, അറിയാതെ അങ്ങനെ കൂടി ചേർന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം ഇത് ഇതിൽ വലിയൊരു വിഷയം എന്നുള്ളത് പിന്നെ നമ്മളെ നാവുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പരദൂഷണം എന്നുള്ളൊരു വിഷയത്തിലാണ് അസ്മൽ ബസർ റഹിമുള്ള ഇവിടെ ആ സംസാരം അവിടെ നമുക്ക്
1: അവസാനം ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാവുന്ന. പ്രവാചകൻ്റെ അടുക്കൽ വന്നൊരു സ്വഹാബി ചോദിക്കുന്നുണ്ടല്ലോ, എൻ്റെ അയൽവാസി അവളെ നമസ്കരിക്കും, നോമ്പ് നോൽക്കും, അവളെ സ്വതക്കെ കൊടുക്കും, പക്ഷേ അവള് അവളുടെ നാവ് കൊണ്ട് എന്ത് ചെയ്യും, അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കും. അവളുടെ സ്ഥാനം എവിടെ, ഫിന്നാർ, നരകത്തിലാണെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത, എന്നാൽ അയൽവാസികളോട് പിന്നെ ആവശ്യത്തിന് എല്ലാ ദീനീയായ ചിട്ടകളുള്ള അയൽവാസികൾ നന്നായി പെരുമാറുന്ന ആളെവിടെയാണ്, ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. അപ്പം നാവ് എന്നുള്ളത് എന്താണ്, മാ ബൈനൽ ഹിയേനി എന്ന് പറഞ്ഞില്ലേ, രണ്ട് പിന്നെ താടിയല്ലുകൾക്കിടയിലുള്ള, റഹ്മാനെ റബ്ബ് സൂക്ഷിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ.
0: നമ്മൾ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ട, ഇതിനെ കൂടെ ചേർക്കേണ്ട ഒരു വിഷയം കൂടിയാണ് സൂചിപ്പിക്കുന്നത് അയൽവാസിനെ പറ്റി പറഞ്ഞപ്പോൾ. ഇതിലെന്താ വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്നും അകലെ താമസിക്കുന്ന ഒരാളെക്കുറിച്ച് പറയണ പോലെയല്ല അയൽവാസിയെക്കുറിച്ച് പരദൂഷണം പറയണത്. അത് റസൂലുള്ള പറഞ്ഞല്ലോ, അയൽവാസിയെ ആദരിക്കട്ടെ. ആ ഹദീസിനോട് എന്ത് ചെയ്യാണ്, എതിരായി മാറണല്ലോ. അത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദൂരെയുള്ള ഒരു കൂട്ടുകാരെ കുറിച്ച് പറയണ പോലെയല്ല തൊട്ടടുത്ത അയൽവാസിയെക്കുറിച്ച് പരദൂഷണം. അതേപോലെ തന്നെ നമ്മൾ മറ്റേതെങ്കിലും വീട്ടെ കുറിച്ച് പറയണ പോലെയല്ല നമ്മളെ കുടുംബക്കാരെ കുറിച്ച് പറയണത്. അവിടെ എന്താണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധമാണല്ലോ കുടുംബം എന്നുള്ളത്. അത് മുറിക്കാൻ എന്ത് ചെയ്യാണ്, അത് കാരണമായി തീരാണ്. അപ്പോൾ നിസ്സാര വിഷയമല്ല അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്.
1: നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അയൽവാസികളാവുമ്പോൾ പ്രത്യേകിച്ച് എന്താണ്, ഔപദ്രവം വലുതാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. റഹ്മാൻ അറബ് നമുക്ക് പിന്നെ എന്ത് ചെയ്യട്ടെ, തിരുത്താനും നന്മയിലേക്ക് വഴി നടക്കാനും നാവുകൊണ്ട് സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും റഹ്മാൻ അറബ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പറയാനാണ്.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ മുഖമൊഴി. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയുമോ? തിന്മയെ മറ്റൊരു തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയാത്തതുപോലെ ഇരുട്ടകറ്റാൻ വെളിച്ചം വേണം. അതുപോലെ തിന്മയെ കീഴടക്കാൻ നന്മയ്ക്ക് മാത്രമേ സാധിക്കൂ. പണ്ടൊരു ഗ്രാമത്തിൽ വലിയൊരു മാന്തോപ്പുള്ള ഒരു സമ്പന്നനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാന്തോപ്പിൽ നിറയെ മധുരമുള്ള മാമ്പഴങ്ങൾ കായ്ച്ചു നിന്നിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് അതിനരികിലൂടെ നടന്നു പോകവേ ഒരു പക്ഷിക്കുഞ്ഞ് താഴെ വീണ് കരയുന്നത് കണ്ടു. യുവാവ് അതിനെ എടുക്കാൻ തോട്ടത്തിൽ കയറിയത് കാവൽക്കാരൻ കണ്ടു. അയാൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച ആളെ കൂട്ടി. ഞാൻ കള്ളനല്ലെന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും ആരും അത് സമ്മതിച്ചില്ല. എല്ലാവരും ചേർന്ന് അവനെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി. പുഴയുടെ അടുത്ത് താമസിച്ചിരുന്ന തോട്ടം കാവൽക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു. അയാൾ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഒരു കടത്തിണ്ണയിൽ അഭയം തേടി. ആരും അയാളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് മുമ്പ് കള്ളൻ എന്ന് പറഞ്ഞ് കാവൽക്കാരൻ പിടികൂടിയ യുവാവ് വിവരമറിയുകയും തന്റെ ചെറിയ വീട്ടിലേക്ക് ആ കാവൽക്കാരനെയും കുടുംബത്തെയും സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവർക്ക് കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും നൽകി. കാവൽക്കാരൻ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു, ഞാൻ നിന്നെ പണ്ട് നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ചതല്ലേ? എന്നിട്ടും നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് ചെയ്തത് തെറ്റാണ്. അതിനു പകരമായി ഞാനും തെറ്റു ചെയ്താൽ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്യുക എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് വലിയൊരു മാനസിക കരുത്താണ്. നമുക്ക് ദോഷം ചെയ്യുന്നവരോട് തിരിച്ച് നന്മ ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കാൾ എത്രയോ ഉന്നതരാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രതികാരത്തിന്റെ വഴി എന്നും നാശത്തിലേക്ക് നയിക്കൂ. എന്നാൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വഴി ശത്രുവിനെപ്പോലും മിത്രമാക്കാൻ സഹായിക്കും. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനെയും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണം ആയിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41 വചനം 34. തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് അങ്ങേയറ്റം ക്ഷമിക്കാനുള്ള കഴിവ് വേണം. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് എന്ന തിരുവചനം അവന് സ്ഥൈര്യം നൽകുന്നു. അവിടെ അവൻ തന്റെ ഈഗോ മാറ്റിവെക്കുന്നു, ദേഷ്യം മടക്കിവെക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു. മറ്റുള്ളവർ തന്നെ കഴിവുകെട്ടവൻ എന്ന് ആക്ഷേപിക്കുമല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ മാന്യമായി അയാളോട് പ്രതികരിക്കുക കൂടി ചെയ്താൽ അതോടെ അപമാനിതനായി തലതാഴ്ത്തേണ്ടി വരിക അപരനാണ്.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 25-26 വചനങ്ങൾ. പരിശുദ്ധ ഹറമിൽ നിന്നും വിശ്വാസികളെ തടയുന്ന അവിശ്വാസികൾക്കുള്ള താക്കീതും കഅബാലയത്തെ നിർമ്മിക്കുന്നതിനുള്ള സ്ഥാനം ഇബ്രാഹിം നബി അലഹിസ്സലാമിന് ഒരുക്കിക്കൊടുത്തതുമായ സംഭവങ്ങൾ വിശദീകരിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം والمسجد الحرام الذي جعلناه للناس سواء العاقف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَتَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് അതിൻ്റെ 25-26 ആയത്തുകളാണ് നമ്മൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പദാനുപദമായിട്ട് നോക്കാം. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വസിച്ചതായ ആളുകൾ. ഇന്നല്ലദീന കഫറു, തീർച്ചയായും അവിശ്വസിച്ചതായ ആളുകൾ. വയസുദ്ദൂന, അവർ തടയുകയും ചെയ്യുന്നു. അൻ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട്. അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുകയും ചെയ്യുന്നു. വൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്നും. അപ്പൊ തീർച്ചയായും നിഷേധിക്കുകയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയുകയും മസ്ജിദുൽ ഹറാമിൽ നിന്നും ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ആരോ അവർ. മസ്ജിദുൽ ഹറാം എന്നുള്ളിടത്തൊരു അല്പം വിശദീകരണമുണ്ട്. അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൻ അൽ ആഖിഫു ഫീഹി വൽ ബാദ്. അല്ലദീ ജഅൽനാഹു, നാം അതിനെ ആക്കിയിട്ടുണ്ട്. ആ മസ്ജിദുൽ ഹറാമിനെ നാം ആക്കിയിട്ടുണ്ട് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി. സവാഅൻ, സമമാണ്. അൽ ആഖിഫു ഫീഹി, അവിടെ ഭജനമിരിക്കുന്നവനും വൽ ബാദ്, പുറത്തുനിന്ന് വരുന്നവനും. ഇവിടെ ഭജനമിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മസ്ജിദുൽ ഹറാമും അതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആ നാട്ടിലുള്ള ആളുകൾക്കും, അതേപോലെ പുറത്തുനിന്ന് ആ മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നതായ ആളുകളും, രണ്ടു കൂട്ടരും സമമാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി നാം ആ മസ്ജിദുൽ ഹറാമിനെ നിശ്ചയിച്ചിരിക്കുന്നു. ആ മസ്ജിദുൽ ഹറാമിനെ തൊട്ടും തടയുകയും അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുകയും അവിശ്വസിക്കുകയും ചെയ്തവരാരോ. ആരുദ്ദേശിക്കുന്നുവോ ഫീഹി, അതിൽ ബി ഇൽഹാദിം ബിളുൽമിൻ, ബിഇൽഹാദിങ് ബിളുൽമിൻ, അന്യായമായി അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ല കാര്യവും. ബിഇൽഹാദിൻ ബിളുൽമിൻ എന്ന് പറഞ്ഞത് അന്യായമായി അക്രമപരമായി ധർമ്മത്തിനെതിരായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം, അതാണ് വമൻ യുരീദ് ഫീഹി, അവിടെ വെച്ച് ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം. ബിഇൽഹാദിൻ ബിളുൽമിൻ, അന്യായമായി ധർമ്മവിരുദ്ധമായ വല്ലതും ചെയ്യാൻ. നുദിഖുഹു, നാം അവനാസ്വദിപ്പിക്കും. മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയെ നാം അവന് ആസ്വദിപ്പിക്കുന്നതാണ് എന്നർത്ഥം. ഇതാണ് ആയത്തിന്റെ ഓരോ പദാനുപദ അർത്ഥങ്ങൾ. അഥവാ നിഷേധികളായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ടവർ തടയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുന്നതായ ആളുകൾ. പിന്നെയോ മസ്ജിദുൽ ഹറാമിനെ തൊട്ടും മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നതിനെ തൊട്ടും അവരെന്ത് ചെയ്യുന്നു, തടയുന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് ആര് വരും? വിശ്വാസികളായ ആളുകൾ വരും. എന്തിനു വേണ്ടിയാ? വഖലാഇ മനാസികിഹിം ഫീഹ്, അവിടെ വെച്ച് അവരുടെ ഹജ്ജ് ഉംറ പോലെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ, അതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്ന ആളുകളെ തടയുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നതായ ആളുകളെ അവർ തടയുന്നു. അങ്ങനെ നിഷേധിക്കുന്നതായ ആളുകളും അത്തരം ആളുകൾ അവർ കരുതിയിരുന്നു കൊള്ളട്ടെ എന്നാണ്. ഇനി ആ മസ്ജിദുൽ ഹറാം എന്നുള്ളിടത്ത് ഒരല്പ വിശദീകരണം നൽകുന്നുണ്ട്. അഥവാ അത് ജഅൽനാഹു ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. സവാഅൻ അൽ ആകിഫു ഫിൽ ബാദ്, അവിടെ തന്നെ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ, ഇതാണ് അതിന്റെ വിശദീകരണമായി നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ താമസിക്കുന്ന മക്കക്കാരായിട്ടുള്ള ആളുകൾ, വൽ ബാദ് എന്ന് പറഞ്ഞാൽ ആ മക്കയുടെ പുറത്തു നിന്നും ഇബാദത്തുകളും മറ്റും ഉദ്ദേശിച്ച് അവിടേക്ക് വരുന്നതായ ആളുകൾ. ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഭവനമാണ് മസ്ജിദുൽ ഹറാം. ആ മസ്ജിദിനെ തൊട്ട് യംനഊനന്നാസ അനിൽ വുസൂൽ ഇലൽ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നതിനെ തൊട്ട് ജനങ്ങളെ തടയുന്നവർ. വയസുദ്ദൂന അൻ സബീലില്ലാ വൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ അതാണ്, ആ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നതിനെ തൊട്ട് ജനങ്ങളെ തടയുന്നതായ ആളുകൾ. ആ മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നവർ ഒന്ന് ആ മക്കയിൽ തന്നെ ഉള്ള ആളുകൾ, അതാണ് അൽ ആകിഫു ഫീഹി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ മക്കയുടെ പുറത്തു നിന്ന് അവിടേക്ക് വരുന്നവർ, അതാണ് വൽബാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായ കാര്യം. അങ്ങനെ അവരെ തടയുന്ന ആളുകൾ കരുതിയിരുന്നു കൊള്ളട്ടെ എന്ന അള്ളാഹുവിന്റെ താക്കീതാണ് അവിടെ. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ, അന്യായമായി ധർമ്മവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ വെച്ച് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. എന്താണ് അവിടെ അന്യായമായിട്ടുള്ള ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾ? ആ ലുൽമ കൊണ്ട് പല വിശദീകരണങ്ങളുണ്ട്. ഏറ്റവും വലിയ ലുൽമ അത് ശിർക്കാകുന്നു. ഇന്ന ശിർക്ക ലലുൽമുൻ അലീം, ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാകുന്നു. ലലുൽമുൻ അലി, ഏറ്റവും വലിയ അക്രമം അന്യായം അത് ശിർക്കാകുന്നു എന്നർത്ഥം. ആ നിലക്ക് ആ പരിശുദ്ധ ഹറമിൽ വെച്ച് അന്യായമായിട്ട് ശിർക്കുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, നുദിഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ്. മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ അവിശ്വാസികളായ ആളുകൾക്കുള്ള ഒരു താക്കീതാണ് ഈ ആയത്തിലൂടെ. ആ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് ജനങ്ങളെ തടയുന്നു. ആ മക്കയിലുള്ള ആളുകൾക്കും അതേപോലെ മക്കയുടെ പുറത്തുനിന്നുള്ള ആളുകൾക്കും മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നതിനെ വരുന്നതിനെ തൊട്ട് അവർ തടയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അവരവിടെ ശിർക്ക് പോലെയുള്ള അന്യായമായ അധർമ്മകരമായ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയെ നാം ആസ്വദിപ്പിക്കുന്നതാണ് എന്നാണ് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നർത്ഥം. തുടർന്ന് അള്ളാഹു പറയുകയാണ്, وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطُهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ وَإِذْ بَوَّأْنَا നാം ഒരുക്കി കൊടുത്ത സന്ദർഭം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ ഇബ്രാഹിം നബിക്ക് നാം ഒരുക്കി കൊടുത്ത സന്ദർഭം. മക്കാനൽ ബൈത്ത് ആ ഭവനത്തിന്റെ സ്ഥാനത്തെ. ഇവിടെ അൽ ബൈത്ത് കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ കഅബാലയമാണ്. ആ കഅബാലയം നിർമ്മിക്കാൻ അതിനുള്ള സ്ഥാനം നാം ഇബ്രാഹിം നബിക്ക് ഒരുക്കിക്കൊടുത്ത സന്ദർഭം എന്നാണ്. എന്തിനു വേണ്ടിയാണ് ആ ഭവനം നിർമ്മിക്കുന്നത്? അല്ലാ തുശ്രിക് ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുന്ന ഒരു ഭവനം. വിശുദ്ധ ഖുർആനിൽ തന്നെ ആലു ഇമ്രാനിൽ കാണാം, ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ തുടങ്ങിയത്. ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ട ഭവനം ആ ബിബക്കത മുബാറക്ക എന്നാണ്. അനുഗ്രഹീതമായ മക്കയിലെ ആ ഭവനമാണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനം എന്ന് വിശദീകരിച്ചതായി കാണുവാൻ കഴിയും. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതാണ് അല്ലാ തുശ്രിക് ബി, എന്നിലൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ, അഥവാ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി എന്ന്. ഇവിടെ കഅബാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ പലയിടത്തും കാണാം. കഅബാലയം ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അത് മലക്കുകൾ തന്നെ മുമ്പുണ്ടാക്കിയിട്ടുണ്ട്, ആദനബിയുടെ കാലത്തെ ഉണ്ട്. മുമ്പുള്ള ഒരു അടിത്തറയിലാണ് ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഉള്ള ആ സ്ഥാനമാണ് അള്ളാഹു ഇബ്രാഹിം നബിക്ക് നൽകി ഒരുക്കിക്കൊടുത്തത് തുടങ്ങിയ ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കാൻ ഒരു ഭവനത്തെ നിർമ്മിക്കാൻ ആ ഭവനത്തിനുള്ള സ്ഥാനം ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഒരുക്കിക്കൊടുത്തു. എന്നിട്ട് അടുത്ത കൽപ്പനയാണ് ഇബ്രാഹിം നബിയോട്, വതുഹിർ, നീ ശുദ്ധീകരിക്കണം, ബൈത്തിയ, എന്റെ ഭവനത്തെ, എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം, ലിത്വാഇഫീൻ, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, വൽഖായിമീൻ, നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, വറുക്കൈ സുജൂദ്, റുക്കുഉം സുജൂദുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം. ഇവിടെയും വതുഹിർ ബൈത്തിയ എന്നുള്ള ആ വാക്ക്, എന്റെ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം എന്ന് പറയുന്നിടത്ത് അവിടെ മുജാഹിദ് റഹിമഹുലയും ഖതാദ റഹിമഹുലയും ഒക്കെ അവരുടെ വിശദീകരണമായി കാണുവാൻ സാധിക്കുന്നത് മിനഷിർക്കി എന്നാണ്. ഷിർക്കിൽ നിന്ന്, അഥവാ ആ ഭവനത്തിൽ ഷിർക്ക് സംബന്ധമായ യാതൊരു കാര്യവും ഇല്ലാത്ത തരത്തിൽ അതിനെ ശുദ്ധീകരിക്കണം എന്നതാണ്. ആ തരത്തിൽ അതിന് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ മറ്റെല്ലാ മാലിന്യങ്ങളിൽ നിന്നും, മറ്റെല്ലാ മാലിന്യങ്ങളിൽ നിന്നും അതിനെ ശുദ്ധീകരിക്കണം എന്നതാണ്. ആർക്കു വേണ്ടിയാണ്? തവാഫ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, റുക്കു ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ആ ആളുകൾക്ക് വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ഇനിയും ഇതിനെ തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. നമുക്കത് അവിടെ വരും എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. കൃത്യമായിട്ട് കാര്യങ്ങളെ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം പഠിച്ച രണ്ട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഒന്ന്, ഒന്നാമത്തെ ആയത്തിൽ അവിശ്വാസികളായ ആളുകൾക്കുള്ള താക്കീതാണ്. വിശ്വാസികളെ തടയുന്ന, അള്ളാഹുന്റെ മാർഗത്തെ തൊട്ടും പരിശുദ്ധ ഹറമിൽ തൊട്ടുമൊക്കെ തടയുന്ന, അവിടെ ശിർക്കുപരമായ അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ടുള്ള താക്കീതാണ് ഒന്നാമത്തെ ആയത്തിൽ. എങ്കിൽ രണ്ടാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിക്ക് പരിശുദ്ധ കഅബാലയം നിർമ്മിക്കാനുള്ള സ്ഥാനത്തെ ഒരുക്കിക്കൊടുത്തതും അവിടെ വരുന്ന ആളുകൾക്ക്, നമസ്കരിക്കുന്ന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആ ഭവനത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ് രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നുകൂടെ ഒന്ന് പാരായണം ചെയ്യാം. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാം والمسجد الحرام الذي جعلناه للناس سواء سواء

0: وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. കൃത്യമായി പഠിക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 25-26 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സലാഹി.
2: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു.
7: വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തതിമു സ്വാലിഹാത്ത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിച്ച, അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച ഒരു സമയമാണ് നമ്മളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമേറിയ സമയമാണ്, ഒരു സംഗതിയാണ്. ഏതായാലും ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: മുഹമ്മദ് ഷമീം ചുങ്കത്തറ,
0: അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് രണ്ട് അതിഥികളാണുള്ളത്. ഇൻഷാല്ലാ അവരെ അവരെ പരിചയപ്പെടുത്തും.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് മിഷാൽ, ഞാൻ അരീക്കോട് നിന്നാണ് വരുന്നത്.
0: അടുത്ത ആള്.
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അദി ബിൻ ഖാലിദ്, ഞാൻ മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്.
0: ആദ്യമായിട്ടാണ് അദീബോ?
3: അദീയായിട്ടാണോ?
0: വളരെ, അപ്പം ശ്രോതാക്കൾക്ക് ഒരു പുതിയൊരു അതിഥിയെ കിട്ടി.
1: മിഷാല് എല്ലാ
0: ഇടക്കിടക്ക് ഇരിക്കലുണ്ട്, വരലുണ്ട്. ഏതായാലും നമ്മളേ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് വരാറുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, സലാം അടക്കാം. ഓക്കെ, ഇൻഷാല്ലാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും ഇന്ന് ആരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. ഒന്ന് അമീർ ടി ഇടത്തനാട്ടുകാര അറ്റ് റിയാദ്, ആദ്യം ജിദ്ദക്കാരൻ, ജിദ്ദിയിലായിരുന്നു പിന്നെ റിയാദക്ക് മാറി. പിന്നെ
1: ഷമീജ പാറൽ,
0: ഷമീജ പാറൽ,
1: ഉമ്മു കുൽസൂം ചിറമംഗലം,
0: ചിറമംഗലം, നഫീസ, എന്തപ്പോ
1: നഫീസ കാടാമ്പുഴ,
0: കാടാമ്പുഴ,
1: സഫിയ എടപ്പാൾ,
0: ഉമ്മു കുൽസൂം ചിറമംഗലം, സഫിയ എടപ്പാൾ, നഫീസ പി എ താമരശ്ശേരി, എസ് വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, എന്നും കാണുന്ന ആളുകളാണ് മാഷാല്ലാ. ഏതായാലും അതുപോലെ തന്നെ ഇനി ആരും സലാം പറഞ്ഞു വന്നിട്ടില്ല. തീരെ ഉമ്മുസു ചുറമംഗലം പറയുന്നു, തീരെ സുഖമില്ല ചില സമയത്ത്,
1: ശബ്ദമില്ല ചില സമയത്ത്,
0: ശബ്ദമില്ല, തീരെ ശബ്ദമില്ല ചില സമയത്ത്,
1: ഇതന്നെയാണല്ലോ,
0: ഇതന്നെയാണല്ലോ, അത് ശരിയാവും, ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഒരു റെഡിയാക്കും മാഷാല്ലാ. ചിലപ്പോൾ മരണ മഴ കാരണം ചിലപ്പോഴേ അങ്ങനെ ആയിരിക്കാം. ഏതായാലും മാഷാല്ലാ, നമ്മളെ ശ്രോതാക്കള് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഈ അവസരത്തില് ഉറപ്പെടുത്താണ് നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് വോയിസ് അയക്കാനുള്ളൊരു വാട്സപ്പ് നമ്പർ 85 90 745 845 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പ്രോഗ്രാമുകൾ അയച്ചാൽ അതിവിടെ പ്ലേ ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. ഏതായാലേ ഇന്ന് നമ്മൾ അമീർട്ടി അടുത്തനാട്ടുകാരൻ്റെ എഴുത്ത് വരാറുണ്ട്, നമുക്ക് വായിക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുന്നത്തായ കാര്യങ്ങളാണല്ലോ

0: ബന്ധമില്ലാത്തതുകൊണ്ട് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതി സുന്നത്തുകളെ നിസാരവൽക്കരിക്കുന്ന പ്രവണത ഇന്ന് പലരിലും കണ്ടുവരുന്നുണ്ട്. എന്നാൽ സുന്നത്ത് എന്നത് വെറുമൊരു നിസാര കാര്യമല്ല, മറിച്ച് അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടുമുള്ള നമ്മുടെ ഹൃദയബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ ഫറളായ ആരാധനകളിലുണ്ടാകുന്ന വീഴ്ചകളും കുറവുകളും പരിഹരിക്കാനും സുന്നത്തുകൾ വലിയൊരു മാർഗമാണ്. ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ ഫറളായ കാര്യങ്ങളാണെങ്കിൽ ആ കെട്ടിടത്തിന് പൂർണമായും ഭംഗിയും നൽകുന്നത് സുന്നത്തായ കാര്യങ്ങളാണ്. ആരാധനകളുണ്ടാക്കുന്ന വീഴ്ചകളും കുറവുകളും പരിഹരിക്കാനും സുന്നത്തുകൾ വലിയൊരു മാർഗമാണ്. ഒരു കെട്ടിടത്തിന്റെ അടിത്തറ ഫറളായ കാര്യങ്ങളാണെങ്കിൽ ആ കെട്ടിടത്തിന് പൂർണമായും ഭംഗിയും നൽകുന്നത് സുന്നത്തുകളായ കാര്യങ്ങളാണ്. അലക്ഷ്യമായി സുന്നത്തുകളെ തള്ളിക്കളയുന്നതിന് പകരം പ്രവാചക ചര്യകളെ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കണം. ചെറിയ കാര്യങ്ങളാണെന്ന് കരുതി അവയെ അവഗണിക്കുന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. മറിച്ച് സുന്നത്തുകളെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗ്യമാക്കി മാറ്റുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഉന്നതിയും അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രീതിയും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു അവൻ്റെ ഖുർആനും സുന്നത്തുകളും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതില് പ്രധാനമായും പറഞ്ഞത്
1: സുന്നത്തല്ലേ,
0: സുന്നത്തായ കാര്യങ്ങൾ
1: പല ആളുകളും സുന്നത്ത്, ഇപ്പൊ സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പ്, ഒരു അവഗണിക്കുന്ന ഒരു ഫർദ് നമസ്കാരം ഉണ്ടാവും, സുന്നത്ത് നമസ്കാരത്തെ അവഗണിക്കുന്ന ഒരു
0: നമസ്കാരം മാത്രമല്ല നോമ്പും കാര്യങ്ങളൊക്കെ പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഗൗരവം നമ്മളെപ്പോഴും മനസ്സിലാക്കണ്ടോ? നമ്മളിപ്പോ പരലോകത്ത് മരിച്ചു ഒന്നും ചെല്ലുമ്പോഴേ അവിടെ നമ്മളെ ചോദ്യം ചെയ്യാണ്. ഫസ്റ്റ് ചോദ്യം ചെയ്യുക നിസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യുക. ഈ നിസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന മുന്നേ താഹിറ ടി കെ കാസർഗോഡ്, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, ഈ നിസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് നമ്മളെ ഫർള് നിസ്കാരം എടുത്ത് നോക്കും. അപ്പോൾ അള്ളാഹു മലക്കുകൾ ചോദിക്കും എൻ്റെ അടിമയുടെ എൻ്റെ ദാസൻ്റെ ഫർള് നിസ്കാരത്തിൻ്റെ കാര്യം പരിപൂർണമാണോ എന്ന് നോക്കാൻ പറയും. അപ്പോൾ അത് പരിപൂർണമല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും അവൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ നോക്കാൻ പറയും. ആ സുന്നത്ത് നിസ്കാരങ്ങൾ നോക്കിയിട്ട് പറയും അതുകൊണ്ട് പൂർണ്ണമായോ ചോദിക്കും. അപ്പോഴാണ് നമുക്ക് ഈ സുന്നത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫറ നിസ്കാരത്തിൽ വന്ന പിഴവുകളുടെ വിടവ് നികത്താനാണ് എന്ത് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഫറളായ കാര്യങ്ങളുടെ എന്ത് വീഴ്ചയും അത് പരിഹരിക്കാനാണ് സുന്നത്തായ കാര്യങ്ങൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ചോദിക്കും. അപ്പം മലക്കൾ പറയും അതുകൊണ്ട് പൂർണ്ണമായിട്ടില്ല എന്ന് പറയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുക എന്താ വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ എടുത്തോക്കാനാ പറയാം. അങ്ങനെ നിസ്കാരത്തിന്റെ പിഴവുകളെ വിടവ് നികത്തുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ വലിയൊരു ഹദീസാണ്, അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുള്ളത്?
1: സഫ ഇസ്മായിൽ, അതുപോലെ തന്നെ സഫിയ കെ തിരുരങ്ങാടി,
0: തിരുരങ്ങാടി
1: ഉമൈറ തൃശൂർ, ഖദീജ തൊടുപുഴ,
0: തൊടുപുഴ
1: സലാം പറഞ്ഞു.
0: സലാം പറഞ്ഞു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
1: ആ, ഉമ്മുകുൽസും ചിറമംഗലം ചോദിച്ചിട്ടുണ്ട്.
0: ആ, നിങ്ങൾ ചോദിച്ചോളി ഇൻഷാല്ലാ.
1: ചോദ്യം ഇതാണ്, ഖുർആനിൽ ഒരു സൂറത്തിൽ 10 പ്രാവശ്യം ഒരു ആയത്ത് തന്നെ വന്നിട്ടുണ്ട്,
0: അത്
1: ഏത് സൂറത്താണ്? ഓക്കെ,
0: എന്താ ചോദ്യം? ഖുർആനിൽ ഒരു സൂറത്തിൽ 10 തവണ ഒരു ആയത്ത് തന്നെ വന്നിട്ടുണ്ട്, അത് ഏത് സൂറത്താണ്? അപ്പോ അങ്ങനെ ആവർത്തിച്ച് വരുന്ന രണ്ടു പല സൂറത്തുണ്ട്, പക്ഷെ 10 തവണ വന്നത് ഏത് സൂറത്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഉത്തരം പറയണ്ട, നമ്മൾ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കാണ്. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. അത് എളുപ്പമായിരിക്കും തോന്നുന്നു അല്ലേ? അങ്ങനെ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ അല്ലേ? ഓക്കെ, ഏതായാലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, നിങ്ങളുടെ മക്കളുടെ വോയിസുകൾ അയക്കേണ്ട നമ്പർ 85 90 745 845, 8590745845 അല്ലേ? ആ നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പ്രോഗ്രാമുകൾ അയക്കുക, പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. നമ്മുടെ ബാധ്യതയാണ്. ഏതായാലും ഇൻഷാ നമുക്ക് ഇന്നത്തെ സാരോപദേശത്തിലേക്ക് കടക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് കടക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബഅദ്, നമ്മളെല്ലാവരും നമസ്കരിക്കാറുണ്ട്. എത്ര കാലമായി നാം നമസ്കരിക്കുന്നു? വളരെ ചുരുങ്ങിയ കൊല്ലം അല്ലേ? മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്ന ഒരാളെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന് നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മുൻതുക്കം തുസല്ലി ഹാദിഹി സ്വല, ഇപ്രകാരം താങ്കൾ എത്രയായി നമസ്കരിക്കുന്നു? ഈ രൂപത്തിൽ താങ്കൾ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? അദ്ദേഹം പറഞ്ഞു, മുൻ അർബഈന ആമൻ, 40 കൊല്ലമായി. ഇത് കേട്ടപ്പോൾ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അദ്ദേഹം ഈ മനുഷ്യനോട് പറയാണ്, മാ സല്ലൈത മുൻദു അർബഈന സന വലോ മിത്ത വ അൻത തുസല്ലി ഹാദിഹി സ്വല ലമിത്ത അലാ ഗൈരി ഫിത്രത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. താങ്കൾ 40 കൊല്ലം നമസ്കരിച്ചിട്ടില്ല. ഈ അവസ്ഥയിലാണ് താങ്കൾ മരിക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലായിരിക്കില്ല താങ്കൾ മരിക്കുന്നത് എന്നാണ്. അതായത് 40 കൊല്ലം താങ്കൾ നിസ്കരിച്ചത് റോങ്ങാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ നമസ്കാരം, അതിൻ്റെ സുജൂദും റുഖൂഉം ഒന്നും ശരിയായിരുന്നില്ല. പലപ്പോഴും തിരക്കാണ് എല്ലാവർക്കും, മണിക്കൂറുകളോളം കളിക്കാനും ടി വി കാണാനും ഫോൺ നോക്കാനൊന്നും ആർക്കൊരു പ്രയാസമില്ല. എന്നാൽ നല്ലൊരു കാര്യം കേൾക്കാനും പഠിക്കാനും ഖുർആൻ ഓതാനും വായിക്കാനും നിസ്കരിക്കാനും ഒക്കെ വേണ്ടിയിരിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര തിരക്കാണ്. അങ്ങനെ തിരക്ക് പിടിച്ചാൽ നമസ്കാരം ബാത്തിലായിപ്പോവും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് നിസ്കരിക്കുകയാണ്. അയാൾ നിസ്കാരം കഴിഞ്ഞ് നബിയോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ നബി സലാം മടക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങ് എന്നിട്ട് നിസ്കരിക്ക്, നീ നമസ്കരിച്ചിട്ടില്ല. അവിടെ പോയി വീണ്ടും നിസ്കരിച്ചു തിരിച്ചു വന്നു. നബി ഇതേ ഡയലോഗ് പറഞ്ഞു. വീണ്ടും പോയി നിസ്കരിച്ചു തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇതേ ഡയലോഗ് പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്ക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ അറിയും. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അത്തുമഅനീനതു ഫിസ്സല, നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും വേണം. തിരക്കും ധൃതിയും പിടിച്ച് പെട്ടെന്നൊരു ചടങ്ങ് തീർക്കുന്നതാകരുത് നമസ്കാരം, മറിച്ച് ശരീരത്തിനൊരു ഒതുക്കം വേണം. പ്രാർത്ഥനകൾക്കും ഓതുന്നതിനും ഒരടക്കവും ഒതുക്കവും വേണം. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരടക്കവും ഒതുക്കവും വേണം. എന്താണിപ്പോൾ ഈ അടക്കവും ഒതുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മൾ നിസ്കരിക്കുകയാണ്, അല്ലാഹു അക്ബർ എന്ന് കെട്ടി നമ്മൾ ആദ്യത്തെ പ്രാർത്ഥന ദുആഉൽ ഇഫ്തിതാഹ്, അത് നമ്മൾ സാവകാശം മോദി അല്ലാഹുമ്മ ബഈദ് ബൈനി വബൈന ഖതായായ, അല്ലെങ്കിൽ വജ്ജഹതു വജ്ഹി, അങ്ങനെ ഏത് ദുആയാണോ അത് നമ്മൾ സാവകാശം ചൊല്ലി. പിന്നെ ഫാത്തിഹ ഓതാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അങ്ങനെ ഓരോ ആയത്തുകളായിട്ടും. പിന്നീട് ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഓതുന്ന സൂറത്ത് അത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് സാവകാശം ഓതുന്നു. എന്നിട്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുകൂഇലേക്ക് പോകുന്നു. റുകൂഇലേക്ക് പോയ ചില ആളുകൾ അപ്പം തന്നെ പൊങ്ങും, സുജൂദ് പോയ ഉടൻ പൊങ്ങും, അങ്ങനെ ചില സ്പീഡിൻ്റെ ആൾക്കാരുണ്ട്. മിന്നൽ നമസ്കാരക്കാർ, യഥാർത്ഥത്തിൽ ആ നിസ്കാരം മിന്നിപ്പോവും, അത് സ്വീകരിക്കൂല പഠിച്ചവൻ. അതുകൊണ്ട് റുകൂഇൽ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ചേരം റുകൂഇലായിട്ട് കുനിഞ്ഞ് നിൽക്കുക. പിന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എണീക്കുമ്പോൾ അങ്ങനെ എണീറ്റിട്ട് കൈയും താഴ്ത്തിയിട്ട് അല്പനേരം നിന്ന് പ്രാർത്ഥിക്കാം. ജസ്റ്റ് ഇങ്ങനെ റുക്കൂഇൽ പോയിട്ട് പെട്ടെന്ന് തല പൊക്കിയിട്ട് പെട്ടെന്ന് സുജൂദിൽ പോയിട്ട് വീണ്ടും പൊക്കിയിട്ട്, അങ്ങനെ ഫാസ്റ്റായത് കോഴി കൊത്തുന്ന പോലെയാകരുത് നിസ്കാരം. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു 40 കൊല്ലം നിസ്കരിച്ച ആളോട് പറഞ്ഞ്, ഇക്കോലത്തിലാണ് നിങ്ങളെ 40 കൊല്ലത്തെ നിസ്കാരമെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എത്ര സീരിയസ് ആണ്! അതുകൊണ്ട് അടക്കവും ഒതുക്കവും ഉണ്ടായിരിക്കണം. അത് നമ്മൾ ലൈഫിൽ മൊത്തത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണത്. എല്ലാത്തിലും ഒരു അടക്കവും ഒതുക്കവും, എല്ലാറ്റിനും അതിൻ്റേതായൊരു സമയമെടുത്ത് സാവകാശമെടുത്ത് ക്ലിയറായി കൃത്യമായി നമ്മൾ ചെയ്തു പോവുക. എല്ലാറ്റിനും ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല പ്രോത്സാഹിപ്പിച്ച ഗുണമാണ്. എസ്പെഷ്യലി അത് നമ്മുടെ 5 നേരത്തെ നിസ്കാരത്തിലും ഉണ്ടായില്ലെങ്കിൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മനോഹരമായി നിസ്കരിക്കാൻ അതിലൂടെ പരലോകത്ത് വിജയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ലൊരു ടോപ്പിക്കാണ് ഇന്ന് മുനീർ സലാമിനോട് പങ്കുവച്ചത്, നിസ്കാരം.
0: നിസ്കാരം മാഷാല്ലാ, നമ്മള് പറഞ്ഞു നിർത്തിയതും ഏകദേശം തന്നെയാണ് അല്ലേ, നിസ്കാരങ്ങളും മറ്റുള്ള നിസ്കാരങ്ങളും. ഇപ്പൊ ഞാന് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു പള്ളിയിൽ ഇമാമായിട്ട് വർക്ക് ചെയ്യാണ്. ഈ ഒരു സന്ദർഭത്തിലേ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, ഞാൻ സുബൈക്ക് ശേഷം ഞാൻ അദീസ് ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇമാമ നിൽക്കുമ്പോ ബാക്ക് നോക്കുമ്പോ ചില ആളുകളെ കാലിങ്ങനെ കാണാൻ നമുക്ക് സങ്കടാ, സോഫ ശരിയാവൂല. അപ്പൊ ഞാൻ പറയും, ഞാൻ തിരിഞ്ഞു പറയും, ഓരോ വിടവുകളും നികത്തിയിട്ട് ഞാൻ നിസ്കാരം തുടങ്ങുള്ളൂ. എന്നാലും എന്ത് ചെയ്യും, ഇപ്പൊ ഞാനൊരു ദിവസം നേരം വഹിച്ചെന്ന് ഞാനിങ്ങനെ നിന്നപ്പോ ഒരു കാക്ക, നമ്മളിങ്ങനെ കാലടുപ്പിക്കണത്തോളം അയാൾ കാലിങ്ങനെ വലിക്കുക. ഇതൊരു ശരിയായ പ്രവണതയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ അധിക പണ്ഡിതന്മാർ പറയാറുള്ളത് എന്താ വെച്ചാലേ, നമ്മളിപ്പോ ചില ആളുകൾ ഇങ്ങനെ കാലിങ്ങനെ ചെരിച്ചു വെക്കും, കാല് ചെരിച്ചു വെക്കും, ശരിക്കും കാല് ചെരിച്ചു വെക്കാൻ പറ്റൂല, സൊഫ് റെഡി ആവില്ല. മാത്രല്ല അധിക പണ്ഡിമാരും പറഞ്ഞ എന്താ വെച്ചാലേ, രണ്ടാളുകളെ കാലിന്റെ മുടമ്പും മുട്ടി ഒപ്പം മുടമ്പ് ബാക്കത്തെ മുടമ്പ് അത് തട്ടി നിൽക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തില് അവരൊക്കെ സൊഫ് ശരിയാക്കണ കാരണത്താൽ എന്തിരുന്നു, അവരുടെ ഷോൾഡർ വരെ കീറിയിരുന്നു, കൈയിന്റെ ഷോൾഡർ ഭാഗം കീറിയിരുന്നു, ചരിത്രം പറയുന്ന സംഗതിയാണ്. അപ്പൊ എത്രത്തോളമാണ് അവർ സൊഫ് ശരിയാക്കുന്ന വിഷയത്തിൽ, വേണ്ട യുദ്ധത്തിന്റെ വേളയിൽ നമുക്കറിയാം അല്ലേ, സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം, സൊഫ് ശരിയാകാത്തതിന്റെ ഇതിൽ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലേക്ക് പ്രവാചകൻ കുത്തിയൊരു കഥ നമ്മൾ കേട്ട പാട്ടിലൂടെ അല്ലേ, നമ്മൾ കേട്ടതാണ്. അപ്പോ അത്രമേൽ പ്രാധാന്യമാണ് എന്ത് സൊഫ് ശരിയാക്കൽ. ഈ സൊഫ് ശരിയായില്ലെങ്കിൽ പിശാജ് അതിന്റെ ഇടയിൽ കയറി കളിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നിസ്കാരം ഫിത്തന നമ്മൾ ചിന്ത വിടുക്കൊക്കെ പോകും, അല്ലെങ്കിൽ ചിന്തകൾ ജീവിതത്തിലെ പ്ലാനുകളും മറ്റുള്ളതാണ്. നിസ്കാരത്തിലായിരിക്കും നല്ല ജീവിത പ്ലാനുകളൊക്കെ, അതൊരിക്കലും പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സൊഫ് ശരിയാ മറ്റേ ഈ കാലടുപ്പിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് നമ്മുടെ കാലുകൾ അകന്ന് നിൽക്കുന്നത്, അത്രത്തോളം റബ്ബു സുബ്ഹാനഹു വതആല നമ്മോട് അകന്നു നിൽക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് അകന്നു നിൽക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത്
1: ചെയ്യാം,
0: അതല്ലേ നമുക്ക്
1: നേരത്തെ ചോദിച്ചല്ലോ, അതിന്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. ആദ്യമായി അയച്ചത് അമീർ ടി എടുത്ത
0: ഉത്തരം എന്താണ്, സൂറത്തുൽ മുർസലാത്ത്,
1: മുർസലാത്ത്
0: മുർസലാത്ത് ആണ് അമീർ ടി എടുത്ത നാട്ടുകാരാണ്
1: ആദ്യം അയച്ചത്.
0: ആണോ,
1: സൽമ ഫറൂഖ് അതുപോലെ തന്നെ നഫീസ താമരശ്ശേരി ഇതൊക്കെ മുർസലാത്ത് എന്ന് അയച്ചിട്ടുണ്ട്.
0: പിന്നെ
1: അടപ്പാള അയച്ചിട്ടുണ്ട്.
0: റൈഹാൻ കൂട്ടിലങ്ങാടിയോ,
1: കൂട്ടിലങ്ങാടി
0: ങ്ങാടി നഫീസ പി താമരശ്ശേരി എന്താ, വെരി ഗുഡ് മെസ്സേജ്. എന്തിന് അത് സാരോപസ്ഥ കുറിച്ചിട്ടായിരിക്കും അല്ലെ. സഫിയ ഇടപ്പാൾ,
1: യെസ്.
0: പിന്നെ ഒരു ചെറിയ എന്താണ്, യെസ് ഒരു കുസൃതി ചോദ്യമാണ്, ഒരു കുസൃതി ചോദ്യമാണ്. ജമീല സലാം ചോദിച്ചൊരു ചോദ്യമാണ്, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്നും ഉപ്പിലിടുന്ന വസ്തു ഏതാണ്, എന്നും ഉപ്പിലിടുന്ന വസ്തു ഏതാണ്? നിങ്ങള് പറയണ്ട, അത് ചിലർക്ക് ഡൗട്ടാവും. എന്നും ഉപ്പിലിടുന്ന വസ്തു ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഫൗസിയ മമ്മുകാരുണ്യം, കൊല്ലം കൊയിലാണ്ടി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതാലേ നമുക്ക് ഇന്ന് അതിഥികളിലേക്ക് പോവാം അല്ലേ. ആദ്യം ആരാ അവതരിപ്പിക്കണേ?
4: എന്റെ പേര് അദീബിൻ ഖാലിദ്. ഞാൻ ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പണ്ട് ഒരു ഒരു രാജാവ് ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് എന്ന് വെച്ചാൽ 5 വർഷം ആർക്ക് വേണമെങ്കിലും അവിടെ രാജാവായി ഭരണം ഏൽക്കാം. ഭരണം 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കുറ്റിക്കാടിലേക്കാണ് അവർ എറിയുക. ആ രാജാവിനെ കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞ് സ്വാഭാവികമായി മരിച്ചു പോവും. എന്ന് വെച്ചാൽ അന്ന് ഒരു രാജാവ് ഉണ്ടായിരുന്നു, 4 വർഷം
3: മരിച്ചു, ഭരണം നടത്തി 4 വർഷം.
4: 4 വർഷം ഭയങ്കര നല്ല ഇതിൽ ഭരണം നടത്തി, ആർമാടിച്ച് ജീവിച്ചു, ജീവിച്ച് ജീവിച്ച് പാവങ്ങളൊക്കെ അവഗണിച്ചു. അല്ല, അവസാനത്തെ 1 വർഷം അയാൾ സങ്കടം കൊണ്ട് കരിഞ്ഞ് മോഹം ഉണ്ടായി, ഫുള്ള് സങ്കടമായി. 4-5 വർഷം അയാളെ സാധാ പോലെ കുറ്റിക്കാട്ടിലേക്ക് ഇടുന്നു, അയാൾ മരിച്ചു. അതെന്ന് വെച്ച് ആരും അവിടെ രാജാവാൻ റെഡിയായില്ല. അപ്പോൾ ഒരു ഒരാള് സാധുവായി വന്നു, ഞാൻ ഇനി ഭരിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ വന്നു. അങ്ങനെ അയാൾ രാജാവായതും എല്ലാവരുടെയും ആഗ്രഹമായിരുന്നൊരു നല്ലൊരു രാജാവിനെ കിട്ടാൻ. അങ്ങനെ അയാൾ ആയപ്പോൾ അദ്ദേഹം നല്ല സ്വഭാവവുമുള്ള ആളായിരുന്നു. അങ്ങനെ അയാൾ ആദ്യം തന്നെ 1 വർഷം കൊണ്ട് കുറ്റിക്കാട് മുഴുവൻ വെട്ടിക്കളയാൻ പറഞ്ഞു. അതിനുശേഷം അവിടെ നല്ലൊരു 3 കൊല്ലം കൊണ്ട് ഒരു നല്ല ഭവനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഭവനത്തിൽ നല്ല സൗകര്യം, നല്ല ഭക്ഷണം, വാഹനം, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ പലതും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും റെഡിയാക്കി അയാൾ പിന്നീട് അദ്ദേഹം പിന്നീട് പാവങ്ങളെ സഹായിച്ചു, സമാധാനമായി എല്ലാം ചെയ്തു പാവങ്ങൾക്ക് വേണ്ടി. അങ്ങനെ 5 വർഷമായപ്പോൾ അവിടെ അയാൾ എറിയാൻ പോകുന്നത് കുറ്റിക്കാടിലേക്കല്ല, അയാൾ ഉണ്ടാക്കിയ ഭവനത്തിലേക്കാണ്. കാരണം കുറ്റിക്കാട് ഫുള്ളയാൾ വെട്ടി ശരിയാക്കി അവിടെ ഒരു ഭവനമാണ് ഇയാൾ അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഗുണപാഠം എന്ന് വെച്ചാൽ, ഇഹലോകത്ത് നമ്മൾ ആർമാദിച്ചാൽ പരലോകം ഉണ്ടാവുകയില്ല. നമ്മൾ ഇഹലോകത്ത് നിന്ന് ശ്രമിച്ച് അധ്വാനിച്ചാൽ നമുക്ക് പരലോകത്ത് സന്തോഷിച്ച് ജീവിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് കഴിയുന്ന പരമാവധി എല്ലാ കാര്യങ്ങളും സഹായിക്കുക. എന്നുവെച്ചാൽ ഉമ്മയെ സഹായിക്കുക, എന്നുവെച്ചാൽ നമുക്ക് കഴിയുന്ന കണ്ണ് കാണാത്ത ആൾക്കാർ നമ്മളെ ലോകത്ത് അല്ല നമ്മളെ നാട്ടിൽ നിറച്ചുണ്ട്, അവരൊക്കെ സഹായിക്കുക, അവരെ കൈ പിടിച്ചാൽ ക്രോസ് ചെയ്യുക, അവരെ സഹായിക്കുക. പിന്നെ പണം കൊണ്ടോ സ്നേഹം കൊണ്ടോ വസ്ത്രം കൊടുത്തോ ബുക്ക് കൊടുത്തിട്ട് നമ്മൾ ചാരിറ്റി അവർക്ക് കൊടുക്കുക, എന്നെല്ലാം നല്ല സ്വഭാവങ്ങളാണ്. അതെല്ലാം ഞങ്ങളെ പരലോകത്തേക്ക് അള്ളാഹു പറഞ്ഞത് എന്നുവെച്ചാൽ, കൂലി കിട്ടുന്നത് അത് ഇരട്ടിയാക്കുമെന്നും പിന്നീട് ശിക്ഷ ഒന്നാണെങ്കിൽ 1 എന്ന് കൂട്ടുകയുള്ളൂ. നല്ല പ്രവൃത്തികൾ ചെയ്താൽ അത് 2 ആക്കി കിട്ടുമെന്നാണ് അള്ളാഹു പറഞ്ഞത്.
0: ഓക്കെ, മാഷാല്ലാ, നല്ലൊരു കഥയാണ്. നമ്മളെ ആദ്യമായിട്ട് ഇരുന്നോണ്ടായിരിക്കും അല്ലേ? ശരിയായിക്കോളൂ ഇൻഷാല്ലാ. നമ്മളേ പെട്ടെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു ഉമ്മയുടെ വയറ്റുണ്ടെന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വർത്തമാനം പറയില്ല. പിന്നെ കൊറേ വീണ് വീണ് വീണ് വീണ് കൊറേ തെറ്റി ശരിയായി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ സംസാരം റെഡിയാവുക, നമ്മളെ നടത്ത് റെഡിയാവുക. അതേപോലെ അതീ ഇപ്പോൾ സംസാരം റെഡിയാവും ഇൻഷാല്ലാ. കുറച്ചിങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യും, റെഡിയാവും ഇൻഷാല്ലാ. അല്ലാഹു ഖൈറാക്കുമാറാകട്ടെ ഇൻഷാല്ലാ. ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട്, നല്ലൊരു ഗുണപാഠമുള്ള, ഇപ്പോഴത്തെ സമൂഹത്തിനൊരു ഗുണപാഠമുള്ളൊരു കഥ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ആളുകളും ചിന്തിക്കണം എന്താ വെച്ചാൽ, ഇതൊരു ഈ ഐഹിക ജീവിതം മാത്രമാണ് ഉള്ളൂ, ഇതിനപ്പുറത്തേക്കൊരു ജീവിതമില്ല എന്ന് പലരും ചിന്തിക്കുകയാണ്.
4: ആർമാദിക്കുകയാണ്
0: ഇപ്പോൾ ചില ആളുകൾ എന്താ ഇപ്പൊ ഏതാ ജനറേഷൻ ഏതാ
3: അൽഫ
0: ആണോ
1: ജനിക്കുന്നത് ബീറ്റ
0: ബീറ്റ
1: അങ്ങനെ
0: ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നിനക്കറിയില്ല കേട്ടോ നിനക്കറിയോ ഇല്ല ഈ ജനറേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂജൻ എന്ന് പറയാം പലരും വാദിക്കുന്നത് മൈ ലൈഫ് മൈ റൂൾസ് ഞാൻ എന്താ
4: യോലോ യോലോ നിങ്ങൾ ഒരിക്കൽ ജനിക്കുകയുള്ളു
0: അങ്ങനെ
4: അങ്ങനെ ഫെയറിന്റെ എഡിഷൻ ഇറങ്ങിക്കണല്ലോ ഫെയറി പെണ്ണി പെണ്ണി
0: സുബ്ഹാനല്ലാഹ് ഞാൻ അറിഞ്ഞില്ലട്ടോ അപ്പൊ നമ്മൾ ഇനി അപ്ഡേറ്റഡ് ആവാൻ ഉണ്ടെന്ന് തോന്നുന്നു എന്താ വെച്ചാല് നമ്മൾ ഈ ജനറ ഇപ്പൊ ന്യൂജൻ ഓരൊക്കെ വിചാരിക്കുന്നത് ഞാനിവിടെ കാലാകാലം ജീവിക്കും അല്ലെങ്കിൽ ഇനിയും എനിക്ക് ആയുസ്സുണ്ട് ഇപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 16 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം വിചാരിക്കുകയാണ് എല്ലാവരും 60 വയസ്സായിട്ട് മരിക്കുള്ളൂ എന്നൊരു ചിന്താഗതിയോടുകൂടി പോവാണ് ഇവിടെയാണ് നമുക്ക് ശ്രദ്ധേയമാകുന്നത് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ കവിത റഹ്മത്തുള്ളാഹി അലൈഹി ഓക്കെ അദ്ദേഹം വലിയ പ്രശസ്തനായ ഇമാമായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ സൂചിപ്പിച്ചതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഒരുപാട് നല്ല വിശദീകരണം എന്തുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം കവിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കവിത അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് വഖമിൻ സഹീഹ് മാത മിന ഗൈരി ഇല്ലത്തിൻ വഖമിൻ സഖീമിൻ ആശഹീന മിന ദഹരി അദ്ദേഹം പറയാണ് വഖമിൻ സഹീഹ് വഖമിൻ സഹീഹ് മാത മിന ഗൈരി ഇല്ലത്തിൻ ഒരു പ്രശ്നവുമില്ല ഒരു രോഗവുമില്ല ആരോഗ്യത്തോടു കൂടിയുള്ള ആളുകൾ മരിക്കാണ് ആരോഗ്യത്തോടു കൂടിയുള്ള ആളുകൾ മരിക്കാണ് വഖം മിൻ സഖീമിൻ എത്രയെത്ര രോഗികളാണ് ആ ഷഹീന മിനദ്ദഹരി കൊറേ കാലങ്ങളോളം കിടക്കണത് അപ്പോ രോഗത്തിന്റെ ആവശ്യം മരണത്തിന്റെ മുന്നിലില്ല പ്രായത്തിന്റെ പരിധികളില്ല
1: ചെറിയവനും വലിയവനും ഒക്കെ മരിക്കൂല്ലേ
0: ചെറിയവരും വലിയവരും ഇപ്പോ എന്റെ നാട്ടില് ഞാൻ പറയാം ഞാനിപ്പോ ഇമാമായി നിൽക്കുന്ന പള്ളീന്റെ അടുത്തുള്ള പ്രദേശത്ത് അവിടെ വലിയൊരു വ്യൂ പോയിന്റ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ന്യൂസിൽ മങ്കട എന്ന പ്രദേശത്ത് ഇടിമിന്നലേറ്റ് മരിച്ച 3 ആളുകള് എന്റെ പള്ളിയുടെ അടുത്താണ് എന്റെ പള്ളിയുടെ അടുത്താണ് ഞാന് മയ്യത്ത് കാണാൻ പോയി പക്ഷെ അത്രയും ജനങ്ങളാണ് കാണാൻ പറ്റിയില്ല ഞാൻ ചെന്നപ്പത്തിന് എന്ത് ചെയ്തു മയ്യത്തിനെ കൊണ്ടുപോയി കാണാൻ പറ്റില്ല അത്രയും ജനം അപ്പോ എന്താന്ന് വെച്ചാല് എപ്പോഴും മനുഷ്യൻ മരിക്കും ഇപ്പോ നമ്മുടെ വിസ്ഡം എന്ന പ്രസ്ഥാനത്തിൽ അല്ലെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചെറുപ്പക്കാലത്ത് അവർ പ്രവർത്തിച്ചിരുന്ന എത്രയോ ആളുകൾ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാനിപ്പോഴും ഓർക്കുന്നത് ഞാൻ ജാമിയ അൽ ഹിന്ദിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ 2 മരണങ്ങൾ
1: സുലൈമാൻ
0: ഒന്ന് സുലൈമാൻ അലിഹിക്കമി പിന്നെ സൊഫ്വാൻ എന്നൊരു സഹോദരൻ ആലപ്പുഴക്കാരൻ അദ്ദേഹം ചേതക് എന്നുള്ള ബൈക്ക് ബൈക്കാണ് എനിക്കറിയില്ല ഏതൊരു ബൈക്ക് ഏതൊരു പേര് നല്ലൊരു ബൈക്ക് അദ്ദേഹം ആ ഒരു വണ്ടി വാങ്ങിയ സന്തോഷത്തിൽ വീട്ടിൽ പോയി വീട്ടിൽ പോകുന്ന വൈക്കാണ് അദ്ദേഹം വണ്ടി ആക്സിഡന്റ് ആകുമ്പോഴേക്കും മനുഷ്യൻ മരിക്കുന്നത് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ
1: എന്റെ ഒപ്പ അതായത് വർക്ക് ചെയ്ത നമ്മളൊക്കെ എന്നും നിരന്തരം വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാഷിം അമ്പാട്
0: ഹാഷിം അമ്പാട് അല്ലേ ഞാൻ കണ്ടു ന്യൂസ് കേട്ടു അതാ ഞാൻ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല് എപ്പോഴും നമ്മളെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അക്സിറു ദിക്റഹാദിമിൽ ലദാത് യാനി അൽ മൗത് എന്നുള്ളതാണ് അപ്പോ എപ്പോഴും മനുഷ്യൻ ജീവിക്കുന്നത് മരണ ചിന്തയോട് കൂടിയാണ് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്നാലും ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടല്ലേ
1: നേരത്തെ നമ്മൾ ചോദിച്ചല്ലോ
0: ആ
1: എന്താ ഉപ്പിലുള്ള വസ്തു
0: അതിന്റെ
1: കുറെ ആൾക്കാര് ഉത്തരം അയച്ചിട്ടുണ്ട് അപ്പൊ ഉത്തരം നമുക്ക് പറയാല്ലേ കുറെ ആൾക്കാര് ഇപ്പൊ ഇതില് എന്താ ഫൗസിയ മമ്മു
0: മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി
1: വിരൽ അതുപോലെ തന്നെ സമീജ പാറൽ മത്സ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് സഫ ഇസ്മായിൽ ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സൽമ ഫറൂഖ് അതുപോലെ തന്നെ സഫിയ അടപ്പാള് ടീസ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്
0: ശരിയായ ഉത്തരം ഏതാണ്
1: ഉത്തരം എന്താണ്
0: സ്പൂണ് അല്ലെങ്കിൽ കയ്യ് കയ്യ് വിരലാ വിരലും വിരൽ കൈമല സാധനം അല്ലേ അപ്പൊ ആരാ ആദ്യം ഉത്തരം പറഞ്ഞത്
1: ആദ്യം സഫിയ എടപ്പാൾ,
0: സഫിയ എടപ്പാൾ മാഷാ അല്ലാ. പിന്നെ സൽമ ഫറൂഖ്, പിന്നെ ആരാണ്?
1: പിന്നെ സഫ ഇസ്മായിൽ വട്ടം,
0: വട്ടം. പിന്നെ പിന്നെ ആരാണ്? ഇതാരാണ്?
1: ഇൽമുന്നീസ
0: ഹംസ, ഹംസ. ഓക്കെ. പിന്നെ വിരൽ എന്ന് പറഞ്ഞാൽ ഫൗസിയ മമ്മുകാരുണ്യം കൊല്ലം കൊയിലാണ്ടി. പിന്നെ ഇപ്പോൾ ആരാ ഉത്തരം പറയാം? പിന്നെ ആരും ഉത്തരം പറയാം? പിന്നെ നമ്മൾ കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്, ഖുസൂസ് ചോദ്യം ഞാൻ വന്നിട്ടുണ്ട്. ഏതായാലും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാജിദ കാലിക്കറ്റ്. ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ. ജനങ്ങൾ എന്നിൽ നിന്ന് അകന്നാൽ ഞാൻ അവരോടടുക്കും, അവരെന്നോട് കോപിച്ചാൽ ഞാൻ അവരെ സ്നേഹിക്കും. അധികാരത്തിൻ്റെ കയർ ഞാൻ അവരിലേക്ക് നീട്ടിയിട്ട് കൊടുക്കും. ഇത് പറഞ്ഞത് ആരാണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ അയക്കണം എന്ന് അറിയിക്കാണ്. ഇൻഷാല്ലാ. ചോദ്യമാണല്ലേ ഞാൻ? ഓക്കെ, അത് ചോദ്യമായിട്ട് ഇടുകയാണ്. ഏതായാലും ഓ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഇൻഷാല്ലാ ചോദിക്കാം. അതിന് മുന്നേ നമുക്കിത് നോക്കാം. ഷുഹൈബ വളപട്ടം, വളപട്ടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നല്ലൊരു കഥ മോൻ നന്നായി അവതരിപ്പിച്ചു. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വായിച്ചില്ല. നിങ്ങൾ ഏതാ ചോദ്യം ചോദിച്ചത്? നമ്മളെന്താ കുറേ ഫീഡ്ബാക്ക് നിരന്തരം വന്നിട്ടുണ്ട്. ആ ചോദ്യമുണ്ട്, ചോദ്യമുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന ചോദ്യം. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് രണ്ടിനും എന്ത് ചെയ്യുക? ഉത്തരങ്ങളയക്കുക. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അദ്ദേഹം പറഞ്ഞു, മാഷാ അല്ലാ നല്ല ഒരു ഉപദേശമാണ് കിട്ടിയത്. പക്ഷേ ഏകദേശം ആളുകളും നിസ്കാരത്തിൻ്റെ കാര്യം പോക്കാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആയിരം എന്താണ് ആദ്യം നിൽക്കുമ്പോൾ വിടർത്തി നിൽക്കുന്നു, പിന്നീടുള്ള റക്കാത്തിൽ അവരുടെ കാല അടുത്ത് വെക്കും, അത് കാരണം നല്ല വിടവ് വരും. ഈ കാര്യം ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാം ചെയ്യുന്ന അമലുകൾ പാഴായി പോവാതെ നോക്കണം. അതിന് നാഥൻ തുണക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മോൻ്റെ കഥ നല്ല ഗുണപാഠമുള്ള കഥ തന്നെയാണ്. അൽഹംദുലില്ലാ. കഥകളും പ്രസംഗങ്ങളും എല്ലാം പഠിക്കാനുള്ള കഴിവ് അള്ളാഹു തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മു കുൽസു ചിറമംഗലം, മോന് പ്രയാസപ്പെട്ടാലും നല്ല ഗുണപാഠമുള്ള കഥ പറഞ്ഞു. മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്ക്. ഇതാണ് നമ്മൾക്ക് ഇതിൽ വന്ന് അവതരിപ്പിച്ചാലുള്ള ഗുണം. ആളുകളെ പ്രാർത്ഥന കിട്ടും. അബ്ദുൽ ഹമീദ് സി കെ, മാഷാ അല്ലാ ഉപദേശം നല്ല ഗുണപാഠമുണ്ട്. പരസ്പരം സഹായവും തനിമയോടുമുള്ള ജീവിതം നല്ല വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മാഷാ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം അല്ലേ? ഇൻഷാല്ലാ നമുക്ക് അടുത്ത അതിഥിയിലേക്ക് നമുക്ക് പോവാം. ഇൻഷാല്ലാ.
3: ഇന്ന് നമ്മളിപ്പം എല്ലാ കേരളത്തിൽ പലയിടത്തും മഴയാണല്ലോ. ഇപ്പൊ കണ്ണൂർ കാസർഗോഡൊക്കെ ഇന്നായിട്ട് ലീവായിരുന്നു ഇന്നും നാളെയും. മഴ നമ്മൾ ശ്രദ്ധിക്കുക മാക്സിമം. എല്ലാവരും ഒരു ഉപദേശമായിട്ട് കണക്കാട്ട് കൂട്ടാതെ എല്ലാവരും ഏകദേശം മയത്തൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും കുട എടുക്കുക. അങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള റൂൾസ് വേറെയുണ്ട്. മഴ ഒരിക്കലും മഴ ഉണ്ട് എന്ന് പറഞ്ഞാൽ മഴ പിരാകരുത്, മീൻസ് മഴ ഉണ്ട് ഒടുക്കമല്ല, ശപിക്കരുത്, ഒടുക്കമല്ല മഴ എന്നൊക്കെ പറയുന്നുണ്ട്.
1: അതായത് കാലത്തെ പെയ്ത് പറയാ അല്ലേ, പടച്ചറബ് അല്ലേ. അതായത് പടച്ചറബ് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അനദ്ദഹർ ഞാനാണ് കാലം അതായത് കാലത്തെ കുറ്റം പറയുകയാണെങ്കിൽ അള്ളാഹാണ് കുറ്റം പറയുന്നത്. പടച്ചറബാണ് നമുക്ക് മഴ തരുന്നത്, വെയിൽ തരുന്നതാണെങ്കിലും ഇതൊക്കെ പടച്ചറബാണ്.
3: നമുക്ക് ഇതിപ്പോ ഈ കേരളത്തിൽ മാക്സിമം ആൾക്കാരൊക്കെ പറയുന്നത് മഴ കൂടുതൽ വന്നാ എന്തൊരു മഴ ഒന്ന് പോയി വെയിൽ വന്നാൽ മതി. വെയിൽ വന്നാലും പറയുന്നത് ഒടുക്കമല വെയിൽ മാറി മഴ എന്നാ മതി. കേരളത്തിൽ എല്ലാവരും ഏകദേശം ആൾക്കാരെ ഇങ്ങനെയൊക്കെ പറയലുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഈ മഴത്ത് ഇറങ്ങുമ്പം മഴക്കുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, മഴ പെയ്യുമ്പോൾ ഉള്ള പ്രാർത്ഥന ചൊല്ലുക, അതേപോലെ മഴത്ത് കളിക്കാൻ ഇറങ്ങുന്ന കുട്ടികൾ മാക്സിമം നോക്കി കളിക്കുക. ഇപ്പം മഴയുണ്ട് വളുക്കല്, അതേപോലെ കുറേ പരിക്കുകൾ ഇപ്പോഴന്നെ ഞങ്ങളെ ഹോസ്റ്റലിൽ ഇപ്പം മഴയാണല്ലോ, ഗ്രൗണ്ടാണ്, അവിടെ നല്ല വളുക്കുകളാണ്, കുറേ ഹോസ്പിറ്റൽ കേസ് ഇപ്പോഴന്നെ വന്നാണ്. എല്ലാവരും കളിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് കളിക്കുക എന്നാണ് പറയാനുള്ളത്.
0: ഓക്കെ, നമ്മളെ ഈ കാലത്തെ പഴയപ്പോൾ എന്തൊരു കഷ്ടകാലമാണ് അറിയില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു വല്ല അസ്ർ, എന്താർത്ഥം? കാലം തന്നെയാണ് സത്യം. ആ കാലം ആരാണ്? റബ്ബാണ് അല്ലേ? അപ്പൊ കാലത്തെ നമ്മൾ അങ്ങനെ പഴിക്കും. ഞാന് ഇന്ന് ഇന്ന് ആരെ കാണിയാണ്ടത്? ഇന്നല്ലേ വർത്താനം? അതൊന്നും സ്വഭാവ നമ്മളെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെയൊന്നും നമ്മളെ ജീവിതത്തിൽ വരാൻ പാടില്ല. എന്താണ് ചോദ്യം കേട്ടിട്ടില്ലാന്നോ ചോദ്യം?
1: നേരത്തെ ചോദിച്ചത്
0: അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്? എന്താ പറയുക, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വോയിസ് ഒന്നും ഇല്ല, ഇട്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ വായിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജനങ്ങൾ എന്നിൽ നിന്ന് അകന്നാൽ ഞാൻ അവരോട് അടുക്കും, അവരോ അവരെന്നോട് കോപിച്ചാൽ ഞാൻ അവരെ സ്നേഹിക്കും, അധികാരത്തിന്റെ കയർ ഞാൻ അവരിലേക്ക് നീട്ടിയിട്ട് കൊടുക്കും. ഇത് ആരാണ് ഇത് പറഞ്ഞത്? ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം പറഞ്ഞ ആളെന്ത് ചെയ്യാ, അതിന്റെ ഉത്തരം അയക്കണം എന്നറിയിക്കാണ് ഇൻഷാ. ഞാൻ എനിക്ക് അതിന്റെ ഉത്തരം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി നമ്മൾ വായിക്കാത്ത ഫീഡ്ബാക്ക് ഒന്നും ഇല്ലല്ലോ. ഇല്ല, മേലൊക്കെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ കുറെ ബാക്കിലുണ്ട്.
1: ഉത്തരം വന്നിട്ട്,
0: ഉത്തരം വന്നിട്ടുണ്ടോ? കുറച്ചിനും വെയിറ്റ് ചെയ്യാ. മക്കൾ, നിങ്ങൾക്ക് എന്തൊരു പ്രോഗ്രാം ഉണ്ടോ?
3: നല്ല ശീലം.
0: ആ പറഞ്ഞോളി ഇൻഷാല്ലാ. നല്ല ശീലം വരട്ടെ
3: ചില കുട്ടികൾക്കുള്ളതാട്ടോ. നല്ല ശീലം ചെറുപ്പത്തിലെ തുടങ്ങണം എന്നുള്ളത് ഒരു നല്ല കാര്യമാണത്. സ്വഭാവം നന്നാക്കുക, വിനയം, ബഹുമാനം, അതൊക്കെ നല്ലതാണ്. ഇപ്പം ഖുർആൻ പഠനമാണെങ്കിൽ ചെറിയ ചെറിയ സൂറത്ത് തുടങ്ങുക, ചെറിയ കുട്ടികൾ. അതേപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഒരിക്കലും ധിക്കരിക്കരുത്. മാതാപിതാക്കൾ പറയുന്ന കാര്യം കയ്യിലാണ് നമ്മൾ ചെയ്യുക, മാക്സിമം ചെയ്യാൻ നോക്കുക. കയ്യാത്തനം പറയാം, ഉമ്മ എനിക്കത് കയ്യിലെ കുറച്ച് ടാസ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുക. അപ്പം ഉമ്മ ചെയ്തോളൂ. പിന്നെ കഥകൾ, ചെറിയ നബിമാരെ കഥകളില്ലേ, പേരൻസ് ശ്രദ്ധിക്കുന്നതാണ്. ഈ ചെറിയ ചെറിയ പ്രവാചകന്മാരെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് മതപഠനമായിട്ട് സഹായിക്കുകയും ചെയ്യും, അവർക്ക് ഒരു നോളജായിട്ട് കിട്ടുകയും ചെയ്യും, ഓരോ പ്രവാചകരെ മാറ്റി അറിയാനും കഴിയും. പിന്നെ ദിക്കറുകൾ, ചെറിയ ചെറിയ ദിക്കറുകൾ, ഇത് ഒജ്ജത്തു നിസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ ഫസ്റ്റ് ഇങ്ങനെ വരിക, എന്നിട്ട് ബാത്റൂമിൽ കയറുന്നത്, ബാത്റൂമിൽ ഇറങ്ങുന്നത്, ഉറങ്ങുമ്പോഴുള്ളത്, അങ്ങനെ ഓരോ ദിക്കറുകൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക പേരൻസൊക്കെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ശീലം മക്കളിൽ കൊണ്ടു. ഇപ്പോ പൊതുവേ കണ്ടുവരാത്തൊരു കാര്യം തന്നെയാണ്, കുട്ടികളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഒരു അലസത നമ്മളിൽ രക്ഷിതാക്കളിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. മക്കളോട് നേരവണ്ണം സംസാരിക്കാൻ കഴിയാത്ത രക്ഷിതാക്കളാണ് അധികവും കണ്ടുകൊണ്ടിരിക്കുന്നത്. മതബോധം കൊടുക്കുന്ന വിഷയത്തിൽ ഭയങ്കര പരാജിതരാ അധിക രക്ഷിതാക്കളും. അവനക്ക് വേണമെങ്കിൽ പഠിച്ചോട്ടെ, അവനക്ക് വേണമെങ്കിൽ പോയിക്കോട്ടെ,
1: മദ്രസക്ക് പോകണം, സ്കൂൾക്ക് എന്തായി പോകണം, സ്കൂൾക്ക് ടൈമിൽ തെറ്റിയ അത്
0: പ്രശ്നം,
1: മദ്രസക്ക് പോയിട്ടില്ല ആ പ്രശ്നം.
0: പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം മദ്രസ വിദ്യാഭ്യാസമാണ്, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പക്ഷെ മദ്രസ എപ്പോഴും പലരുടെയും കണ്ണില് രണ്ടാം നമ്പറാണ്, അത് ഭയങ്കര പ്രശ്നമാണ്. ഇതിന്റെ വില നമുക്ക് ഇപ്പോഴെല്ലാം മനസ്സിലാവുക, പരലോകത്ത് മനസ്സിലാവുക.
3: കുട്ടികൾക്ക് ഈ ഫോൺ കൊടുക്കുമ്പോൾ ലിമിറ്റ് വെച്ചിട്ട് കൊടുക്കുക.
0: എന്റെ വീട്ടിലെ അവസ്ഥയാണ് എന്താ വെച്ചാല്, ചെറിയ കുട്ടികളുണ്ട് വീട്ടിൽ, ചെറിയ, അപ്പോ ഫോണില്ലെങ്കിൽ ചായം കടിയും വേണ്ട. അപ്പൊ നമ്മള് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ഫോൺ കുട്ടി കുടിക്കണ്ട,
4: അങ്ങനെ കൊടുത്തു കൊടുത്തല്ലേ. ഒരു കുട്ടി 10 വയസ്സായ കുട്ടി ബിൽഡിങ്ങിന് പോലും ചടന്ന് പറഞ്ഞു
0: കിട്ടാതെ അഡിക്റ്റ് ആയി മാറിയാണ്. പിന്നെ
3: അനിയന്റെ തൊട്ടിലിമ്മല് തല
0: കുടിക്കിട്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുമായി ഒന്ന് നല്ല രൂപത്തിൽ ഇടപഴകാൻ, അതുപോലെ തന്നെ അവരോടൊന്ന് ശൂറ കൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ, അവരൊന്ന് താലോടാൻ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേ നേരത്തെ ക്വസ്റ്റ്യൻ ചോദ്യം, എന്നാ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അതിന്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ടോ?
1: യെസ്, വന്നിട്ടുണ്ട്, കുറെ വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചല്ലോ അള്ളാഹു എന്ന പദം ഏതൊക്കെ എത്ര സൂറത്തിലാണ് തുടങ്ങുക, എത്ര സൂറത്തിലാണ്, അത് കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്. അതില് ആദ്യമായി പറഞ്ഞത് അതിന്റെ ഉത്തരം 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 എന്നാ പറഞ്ഞത്, അതിന്റെ ഉത്തരം കുറെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 113
0: പറഞ്ഞിട്ടുണ്ട്.
1: കാരണം എന്താ, ബിസ്മി കൊണ്ടാണല്ലോ എല്ലാ സൂറത്തും തുടങ്ങുന്നത്, പിന്നെ സൂറത്ത് തൗബ മാത്രം ബിസ്മി ഇല്ലാതെ. അപ്പൊ ബിസ്മി എന്ന് പറയുമ്പോ
0: അള്ളാഹുവിന്റെ
1: നാമം
0: അല്ല, പക്ഷെ അങ്ങനല്ല, അങ്ങനല്ല പറഞ്ഞത്. പക്ഷെ ബിസ്മി എല്ലാ സൂറത്തിലും ആയത്തല്ലോ, സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രമാണ് ആയത്തായിട്ട് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത്.
1: അപ്പോ 4 നാല് സൂറത്താണ് ആൻസർ.
0: നാല് സൂറത്ത്, അത് ഏതൊക്കെ സൂറത്താണ്? ഒന്ന് റഹ്മാൻ,
1: ഓക്കെ,
0: പിന്നെ അല, ഫാത്തിർ, ഗാഫിർ.
1: യെസ്,
0: ഇതിലൊക്കെ പത്ത് തവണ വന്നത് ഇതാണ്. ഓക്കെ, ചോദ്യം എന്തേനു? അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് തുടങ്ങുന്ന എത്ര സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്? അപ്പോ പത്ത് തവണ, പത്ത് തവണ വന്നത് സൂറത്തുൽ മുർസലാത്ത്, വൈലുൽ. ആ, അത് മറ്റിന്റെ ഉത്തരം പറഞ്ഞാണ്. മാഷാല്ലാ, അത് ഒക്കെപ്പാട് ഉത്തരവും ചോദ്യമൊക്കെ ഒന്നിച്ചായി. ഏതായാലും മാഷാല്ലാ, ബറക്കല്ലാ ഫീക്. പിന്നെ അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഉത്തരം മുആവിയ റളിയല്ലാഹു അൻഹു എന്നാണ്.
1: മുആവിയ,
0: മുആവിയ, അതിന് ഉത്തരം ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിന്റെ ഉത്തരം ആരും അയച്ചിട്ടില്ല. മുആവിയ റളിയല്ലാഹു ഉത്തരം ചോദിച്ച ആൾ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓക്കെ, ഒരു കുസൂതി ചോദ്യം. വർഷത്തിൽ ഒരിക്കൽ വരുന്ന
1: ഗസ്റ്റ്
0: ഏതാണ്? വർഷത്തിൽ നമ്മള് പറയണ്ട, അത് ശ്രോതാക്കൾ പറയും. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അത് അതൊരു ഒരു രസകരമായ ഒരു ചോദ്യം പോയി. മാഷാല്ലാ, ഏതായാലും മാഷാല്ലാ നല്ല ചോദ്യമായി. അപ്പോ മാഷാല്ലാ ബറക്കല്ലാ ഫിക്ക്. ഏതായാലും നമുക്കേ നമ്മുടെ പാഠക്കുറിപ്പിലേക്ക് പോകാനായിട്ടുണ്ട് തോന്നുന്നല്ലേ. ഉത്തരം അയക്കും ഇൻഷാല്ലാ. ശരി, ഇൻഷാല്ലാ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, പ്രവാചകന്റെ സ്വഹാബികളിലെ പ്രമുഖനാണ് അനസ് ഇബിന് മാലിക് റളിയല്ലാഹു അൻഹു. മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അൻസാറുകളിൽപ്പെട്ട ആളാണ്, മദീനയിൽപ്പെട്ട ആളാണ്. മദീനയിലുള്ള ആളുകൾക്ക് പൊതുവെ അൻസാറുകൾ എന്നാണ് പറയൽ. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ, ഹിജറ ചെയ്തു വന്ന ആളുകളെ സഹായിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് അൻസാറുകൾ. പ്രവാചകന്റെ സേവകനായിട്ടാണ് അദ്ദേഹം ഒരുപാട് വർഷം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്റെ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരവും ലഭിച്ച ഒരു സ്വഹാബി വര്യനാണ് അനസ് ഇബിന് മാലിക്. അദ്ദേഹം അബു ഹംസ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ മകനെ സമ്മാനമായി ഒരു സേവകനായി നൽകുകയായിരുന്നു അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം. മദീനയിലേക്ക് എത്തിയപ്പോൾ എല്ലാ സ്ത്രീകളും ഒരുപാട് സമ്മാനവുമായി നബിൻ്റെ അടുക്കിലേക്ക് വന്നു. നബി മദീനയിലേക്ക് വന്നപ്പോൾ അപ്പം മഹദി വന്നുകൊണ്ട് പറഞ്ഞു, നബി എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് തരാനായി ഒന്നുമില്ല, എൻ്റെ അടുക്കലുള്ളത് എൻ്റെ ഈ പൊന്നുമോൻ അനസാണ്, അല്ലെങ്കിൽ എൻ്റെ അനസിനെ നിങ്ങൾ സേവകനായി എടുത്തോളൂ എന്ന് പറഞ്ഞ് ആ അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ നല്ല നല്ല സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ലഭിക്കാൻ തൻ്റെ ഉമ്മ നബിയുടെ അടുക്കൽ കൊണ്ടുവന്നാക്കുകയായിരുന്നു. ഈ അനസ് റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഹദീസിൽ പറയുന്നുണ്ട്. അത് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുകയാണെങ്കിൽ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവനം ചെയ്തു. ഖദം തു റസൂലല്ലാഹ അശറ സിനീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പത്ത് വർഷം ഞാൻ സേവനം ചെയ്തു എന്നാണ് പറയുന്നത്. പത്ത് വർഷം ഒരാളുടെ കൂടെ ജോലി ചെയ്ത്, അയാൾക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്ത്, അത് ഇഷ്ടത്തോടെ ചെയ്തു കൊടുത്തിട്ടും, നബിയുടെ കൂടെ നിന്നിട്ടും, ഹദീസുകൾ ഉദ്ധരിച്ചും, അങ്ങനെ അങ്ങനെ ഒരുപാട് അവസരങ്ങളിലും നിമിഷങ്ങളിലും രാവിലും പകലിലും ഒക്കെ നബിയുടെ കൂടെ ഉണ്ടായ ഒരു വ്യക്തി, ആ ഒരു കാലയളവിൽ സംഭവിച്ചതിനെ അനസറുള്ള പറഞ്ഞിരണം. നമ്മളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അദ്ദേഹം പറയണേ, ലാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഒരിക്കലുമില്ലെന്നാണ്. മാ സബ്ബനി സബ്ബത്തൻ ഖത്തു, നബി എന്നെ ഈ പത്ത് വർഷം ഞാൻ സേവകനായി നബിൻ്റെ കൂടെ നിന്നിട്ട് നബി എന്നെ ഒരൊറ്റ പ്രാവശ്യം പോലും ചീത്ത വിളിച്ചിട്ടില്ല എന്നാണ്. എന്നോട് നബി ശകാരം പറഞ്ഞിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല. വലാ ഖാലലി ഉഫിൻ ഖത്തു, ഈ പത്ത് വർഷത്തിൻ്റെ ഇടക്കിൽ ഞാൻ സേവകനായി നിന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചേ അനസേ അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, വലാ ഖാലലി ലിഷൈഇൻ ഫഅൽതുഹു, ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് ലിമ ഫഅൽതുഹു, നീ എന്തിനാണത് ചെയ്തത്, നീ ചെയ്തത് ശരിയായില്ല, ചേ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന അർത്ഥത്തിലോ, വലാ ലിഷൈഇൻ ലം അഫ്അൽഹു, ഞാൻ ചെയ്യാതെ പോയൊരു കാര്യം അലാ ഫഅൽതുഹു, നിനക്കത് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ. പല കോലത്തിലും ഒരാൾക്ക് ഒരാളെ എതിർക്കാൻ പറ്റും. ഒന്ന്, ഒരു കാര്യം ചെയ്തിട്ട് എന്തിനാ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാതെ എന്നാൽ എനിക്ക് അങ്ങനെ ചെയ്തൂടെ ഇനിയോ, നജിര കഴിച്ചിലാകുമായിരുന്നല്ലോ, രക്ഷപ്പെടുമായിരുന്നല്ലോ, അങ്ങനെ പറയാം. എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ചേ അങ്ങനെയൊന്നും ചെയ്യരുതടാ എന്നൊരു ദേഷ്യത്തിൻ്റെയും ശകാരത്തിൻ്റെയും ഭാഷയിലും ഒരാൾക്ക് ഒരാളെ എതിർത്ത് പറയാം. ഈ കണക്കിന് 10 വർഷം നബിയുടെ കൂടെ സേവകനായി നബിക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്ത് നബി ഒറ്റ പ്രാവശ്യം പോലും ഈ രൂപത്തിലൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പല പാഠക്കുറിപ്പിൻ്റെ സെഷനുകളിലും നമ്മൾ ഈ സ്വഭാവത്തിൻ്റെ വിഷയങ്ങൾ കേട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ നബി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ചു എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകണം. കാന ഖുൽഖുഹു ഖുർആൻ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അത് നബിയുടെ സ്വഭാവം തന്നെയായിരുന്നു. ഓരോ ആളുകളോട് പെരുമാറുമ്പോഴും, മുതിർന്നവരോട് പെരുമാറുമ്പോഴും, സമപ്രായക്കാരോട് പെരുമാറുമ്പോഴും, സ്ത്രീകളോട് പെരുമാറുമ്പോഴും, ചെറിയ മക്കളോട്, ചെറിയ കുട്ടികളോട്, നമ്മുടെ പ്രായത്തിലൊക്കെയുള്ള മക്കളോടൊക്കെ പെരുമാറുമ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശ്രദ്ധയും ആദരവും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് തന്നെയാണ് പെരുമാറിയത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ആരോട് പെരുമാറുമ്പോഴും ആ ശ്രദ്ധ കാണിക്കുക. നമുക്കതിൽ മാതൃക നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയെ സ്നേഹിക്കുവാനും, ആ നബിയെ അടുത്തറിയുവാനും, ആ നബിയെ പറ്റി പഠിക്കാനും, ആ നബി ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാനുമുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ഫൈസൽ മൗലവി നമുക്ക് ഫൈസൽ അലി കമ്മി തന്നത്,
1: അതായത് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, അതായത് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷം എന്നിട്ടും നബി സല്ലല്ലാഹു
4: അലൈഹി വസല്ലം
1: ഒരു, അതായത് ഇപ്പോ നമ്മളൊരു സേവകനായിട്ട് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ ഒപ്പം നിൽക്കുന്ന ഒരു സേവകന് അവൻ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രവൃത്തി ചെയ്താൽ ഓനോട് ചൂടാകുക, ഓനെ കരുത്ത് സംസാരിക്കുക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബി സല്ലല്ലാഹു സ്വഭാവം എന്താ, കാന ഖുൽഖുഹു അൽ ഖുർആൻ, ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്നുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്, ആ ഒരു നബി സല്ലല്ലാഹു ജീവിത ശൈലിയിൽ എന്താണ് ഉണ്ടായത്, ആ ചര്യ നമ്മൾ പിൻപറ്റുക, മറ്റുള്ളവരെ അങ്ങനെ ചെയ്യല്ലേ, ഇത് ചെയ്താൽ മതി, അങ്ങനെ എന്താ ഞാൻ ചെയ്തത് എന്ന് ചോദിക്കാതെ നല്ലൊരു രീതിയിൽ പെരുമാറുക മറ്റുള്ളവരോട്. ഓക്കെ, അതാണ് ഈ ഒരു പാഠക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, സൽമ ഫറൂഖ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എൻ്റെ മക്കളെ നിർബന്ധപൂർവ്വം മഗരിബിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കാറുണ്ട്. ഞാൻ അവരോട് ദിവസം ഒരു പേജ് എങ്കിലും ഓതാൻ പറയാറുണ്ട്. അതൊരു നല്ലൊരു ശീലാണ്. അതായത് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗരിബിന് ശേഷമോ ഒരു പേജെങ്കിലും അല്ലേ, കൈന ചെറിയ കുട്ടികളാണെങ്കിൽ അരപ്പേജ് അല്ലേ, അരപ്പേജെങ്കിലും ഓതുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്താ, മഗരിബിന് ശേഷം സൂറത്തുൽ ബഖറ അല്ലേ, വീട്ടിൽ വെച്ച് സൂറത്തുൽ ബഖറ ഓതിയാൽ എന്താണ്, മുഴുവനായി ഓതണ്ട, സൂറത്തുൽ ബഖറയിലെ കുറച്ച് ഓതിയാൽ എന്താണ്, പിശാജ് ആ വീട്ടിൽ കയറൂല അല്ലേ, പിശാജ് വീട്ടിൽ കയറൂല. അപ്പോ ഇരു സൽമ ഫറൂഖ് പറഞ്ഞ പോലെ കുട്ടികളെ, കുട്ടികളോട് ഒരു പേജോ ഒരു പേജ് ഓതാനോ നമ്മളും ഓതണം അല്ലേ, രക്ഷിതാക്കാൻ നമ്മളും ഓതണം, നമുക്ക് തിരക്കുണ്ടാവും, എന്നാലും ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ അല്ലേ, 15 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് ഞാൻ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, അതായത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ഏതാണ്, ആരാണ്, ചോദ്യമാണ്. അപ്പോ അതിന്റെ ഉത്തരം എന്നുള്ളത് എന്താണ് മിശാലെ, എന്താണ്,
3: ഓഗസ്റ്റ്,
1: ഓഗസ്റ്റ് ഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ്. അത് ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളത് സൽമ ഫറൂഖ് ആണ്. സൽമ ഫറൂഖ് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അമീർ തി എടത്തനാട്ടുകാര, അതുപോലെ തന്നെ റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, താഹിറ, അതുപോലെ തന്നെ ജമീല സലാം, അതിൻ്റെ ഇടയ്ക്ക് ജമീല വി പി കാളികാവ് പറഞ്ഞൊരു ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ് മാവേലിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ശ്രദ്ധ ചോദ്യമായിട്ട് അത് മനസ്സിലാക്കണം അല്ലേ, ഗസ്റ്റ് എന്നാ ചോദിച്ചത്. അപ്പോൾ ആ ഒരു ഇതിൽ മൈൻഡിലെടുത്തിട്ട് അതിനല്ലേ
3: നമ്മളോട് പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു പേജ് ദിവസം ഓതിപ്പിക്കലല്ലോ, അതിനെ കുറച്ച് കുറച്ചൊരു 3 ലൈന് എല്ലാ ദിവസവും ഹിഫ്ളാക്കുന്നതാണെങ്കിൽ ഹിഫ്ളാക്കുന്ന രീതികളും അതിന്റെ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മള് ഇവിടെ റേഡിയോയിൽ തന്നെ പറഞ്ഞത്, ഞാൻ തന്നെ കുറെ വട്ടം പറഞ്ഞത് ടിപ്സ് എങ്ങനെയാണ് വേഗം ഹിഫ്ളാക്കാൻ കഴിയുക, അതിനൊക്കെ കുറെ പറഞ്ഞത്.
1: അപ്പോ അബൂബക്കർ സുലൈമാൻ പറഞ്ഞിട്ടുള്ളത്, മാഷാ അള്ളാ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുള്ളത്, മാഷാ അല്ലാ, അനസ് റളിയല്ലാഹുവിന്റെ വിഷയം ഇന്നുള്ള ആൾക്കാർക്ക് വളരെ ഗുണപാഠമുള്ള വിഷയമാണ്. പിടിച്ചതിനും തൊട്ടതിനും കയർക്കുന്ന ആളുകൾക്കൊരു താക്കീതായിക്കൊണ്ടാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത്, കഴുത്തുണ്ട് പക്ഷേ തലയില്ല, ഞാൻ ആരാണ് പറയുമോ? കഴുത്തുണ്ട് പക്ഷേ തലയില്ല, കഴുത്തുണ്ട് പക്ഷേ തലയില്ല. നമുക്ക് നോക്കാം, ആരൊക്കെ മെസ്സേജ് അയക്കാ, ഉത്തരം അയക്കാ എന്ന് നമുക്ക് നോക്കാം. ഓക്കേ, അപ്പൊ നേരത്തെ പറഞ്ഞത് നമ്മള് ഖുർആന്റെ കാര്യം അല്ലേ, എത്രത്തോളം എന്ന് വെച്ചാല് നമ്മൾ ഖുർആൻ ഓതുമ്പോ അത് പരലോകത്ത് നമുക്ക് ശുപാർശ അല്ലേ, ശുപാർശ പറയും, ഖബറില് നമുക്ക് ശുപാർശകരാണ്, ഖുർആന് വരൂല്ലേ, ഖുർആന് എന്താ രൂപത്തിൽ വന്നിട്ട് നമ്മൾ പറയും ഇത് എന്നെ ഓതിയ ഖുർആനാണ്. അപ്പൊ നമ്മളെന്നെ അന്തം വിടും, ശുപാർശകനായിട്ട് കൊണ്ട് ഖുർആൻ വരികയോ അല്ലേ. അപ്പൊ ഖുർആൻ ഓതുക എന്നുള്ളത് വളരെ പുണ്യകരമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉത്തമരാണ്. ജനങ്ങളെ വെച്ച് ഏറ്റവും ഉത്തമരെന്നത് ഖുർആൻ പഠിക്കുക, അതിന്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കുക, അതിന്റെ ആശയം അറിയുക. ഒന്ന് നമ്മൾ ഖുർആൻ ഓതുക, ഒരർഫിന് അലിഫ് ലാമീം ഹർഫ് ലാ ഹർഫുൻ, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്, അലിഫുൽ ഹർഫാണ് ലാമുൽ ഹർഫാണ് മീമുൽ ഹർഫ്. അപ്പൊ അലിഫ് ലാമീൻ എന്ന് ചൊല്ലിയാൽ 30 അല്ലേ, 30 പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോ ഖുർആൻ പഠിക്കുകയും അതിന്റെ അർത്ഥം ഓതുകയും അത് പഠിപ്പിക്കുന്ന ആളുകളാകുക, അതാണ് ഏറ്റവും ഉത്തമരായ
3: കാക്കന്മാര് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സൂറത്തുകൾ എല്ലാ പേരൻസിന്റെയും ഓർമ്മയാണ്. എല്ലാവരും ഇഷ കഴിഞ്ഞിട്ട് മാക്സിമം കുട്ടികളെ ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ട് ഹിഫ്ദ് അല്ലാണ്ട് സാധാ നോക്കി ഓതുമെങ്കിലും പറയണം കുട്ടികളോട്, നിർബന്ധിച്ചായിട്ടും ഇരുത്ത. ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതിയ എത്ര കൂലിയാണ്? ഒരു ഹർഫ് നമ്മൾ പറഞ്ഞല്ലോ 10 കൂലിയാണ്.
1: ഓക്കെ, അപ്പോ നമ്മള് നേരത്തെ ചോദ്യത്തിലെ ചോദ്യം എന്താണ്, കയുത്തുണ്ട് പക്ഷേ എന്തില്ല
3: തലയില്ല.
1: അപ്പോ ഇതില് ജമീല വി പി കാളികാവ്, നഫീസ പി എ താമരശ്ശേരി, സാജിദ കാളിക്കെട്ട് ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഷർട്ട് എന്നാണ്. ഷർട്ട് ഷർട്ട് അല്ലേ, ഷർട്ടിന് കഴുത്തുണ്ട് തലയില്ല, അതും ഉത്തരമായിട്ട് പറയാം. പക്ഷേ ചോദ്യം ചോദിച്ച ആള് പറഞ്ഞിട്ടുള്ളത് കുപ്പി എന്നാണ്, കുപ്പി കുപ്പി അല്ലേ, കുപ്പിക്ക് അല്ലേ കുപ്പിന്റെ ഇതുണ്ടല്ലോ, കഴുത്തുണ്ട് പക്ഷെ തലയില്ലല്ലോ കുപ്പിക്ക്. അപ്പോ ഷർട്ട് എന്നും വരാ എന്നാണ്. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ ഈ ഒരു ഈവെന്റ് സെഷന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ, സമാപിക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ അദ്ക്കാറുൽ മസാ പ്രാർത്ഥന എന്നുള്ളത് രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥനയുണ്ട്. അപ്പൊ വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥന അത് നിരന്തരം നമ്മൾ എല്ലാ ലൈവിലും ഓർമ്മിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അദ്ക്കാറുൽ മസാ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മളൊപ്പം പല ആളുകളും ഈ ഒരു അവസാന ടൈമിലും നമ്മളപ്പം വന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഒരിക്കൽ കൂടി അദ്ക്കാറുൽ മസാ നമ്മൾ ചൊല്ലുക, അദ്ക്കാറുൽ സുബാഹ് ചൊല്ലുന്നത് പോലെ തന്നെ അദ്ക്കാറുൽ മസാഉം നമ്മൾ ചൊല്ലുക. ഈ പ്രാർത്ഥന എന്നുള്ളത് അല്ലേ ഏറ്റവും വലിയ എന്താ പറയുക നമുക്ക് അല്ലേ പുണ്യാണ്, അള്ളാഹുവിനത് കൂലി കിട്ടുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാ ഈ ഒരു ഈവനിങ് സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്ര, എന്നോടൊപ്പം
3: മിഷാൽ
4: അദീബിൻ ഖാലിദ്.
1: ഓ അവസാനിപ്പിക്കല്ലേ, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പൊരുത്തതിനൊരുങ്ങിക്കൊണ്ടി ജപതി നടക്കും, ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച്.

ഇല്ലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപതി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്ത് നടത്തിയിടുന്നേ ഖൽബിൻ പെരുത്ത.

നടക്കുന്നു, ജനകൊടിയടങ്കലും ഉടയനു നടക്കുന്നു, ലക്ഷ്യം ഇലാഹിന്റെ പുരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച് പതിമൊക്കെ തടുത്തിടുന്നേ, റബ്ബിൽ ഉദിബൈത്ത് നടത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തോടെ.

പീസ് റേഡിയോ സ്വരം. മസ്ജിദുൽ ഹറം ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ വിശുദ്ധ ഭവനം. അത് കാണാൻ കൊതിക്കുന്നവൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ഗാനം ആലപിച്ചത് ബാദുഷാ.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോയിൽ അടുത്തതായി കേൾക്കാം ഓർമ്മ. ഓർമ്മകളുടെ തീരത്ത് ഭാഗം 2. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
3: എനിക്ക് സാഹിത്യം അറിഞ്ഞുകൂടാ, പക്ഷേ സാഹിത്യം എന്തെന്നും എന്തിനാണെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യർക്ക് തിരിയുന്ന ഭാഷയിൽ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും മുന്തിയ സാഹിത്യം എന്ന് അതേക്കുറിച്ച് വിവരമുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യനായകരുടെ മുൻനിരയിൽ കയറി നിന്നത് ഈ ഗുണം മൂലമായിരുന്നത്രേ.
2: മറ്റൊന്ന്, എഴുത്തുകാർക്ക് ദ്രൂഹമാകാത്ത കൃത്യമായ തനതായ ഒരു ശൈലി ഉണ്ടാകണമത്രേ. തൂലികാനാമം കണ്ടില്ലെങ്കിലും വായനാശീലമുള്ള ഒരാൾക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ശൈലിയുടെ ഉടമയാണെന്ന് പറയാം. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ സുഹൃത്തുക്കളിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രസംഗത്തിലും എഴുത്തിലും തനതായ ഒരു ശൈലിയുണ്ട്, മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണത്രേ അത്, അവിശ്വസനീയമായി തോന്നി. എങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെയായി അള്ളാഹുവിനറിയാം, അവൻ്റെ കരുണാകടാക്ഷവും അനുഗ്രഹവും മാത്രം. എല്ലാ സ്തുതിഗീതങ്ങളുടെയും യഥാർത്ഥ അവകാശി അള്ളാഹു മാത്രമാകുന്നു. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്, അതും റബ്ബിൻ്റെ പരീക്ഷണം തന്നെ. ഈ പ്രശംസയിൽ ഞാൻ അല്പം സന്തോഷിച്ചതും എൻ്റെ സുഹൃത്തുക്കളും വായനക്കാരുമായും ഞാനത് പങ്കുവെക്കുന്നതും ഈ മറുവശം ഓർക്കുന്നതുകൊണ്ടാണ്. ശത്രുതയുടെ അസഭ്യാഭിഷേകത്താൽ സഹിക്കാവുന്നതിലേറെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിനെ സഹനത്തിന് പാകപ്പെടുത്തിയവനും അള്ളാഹു തന്നെ. സ്തുത്യർഹൻ അള്ളാഹു തന്നെ. അഭിപന്യരായ ഓമർ മൗലവി തനിക്കൊരു ബാർബറുടെ പണിയെടുത്തുകൂടെ, താനും കുറേ കള്ളന്മാരും കൂടി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാക്കാൻ, താൻ ആരാണ് അമീറിനോട് ചോദ്യം ചോദിക്കാൻ, തനിക്ക് മലയാളമോ അറബിയോ തിരിയുമോ, കൊച്ചി ഭാഗത്ത് ഫിത്തിനയുണ്ടാക്കുന്ന നിന്നെയും കൂട്ടുകാരെയും കൂട്ടിൽ കയറ്റും, മിഹ്റാബും മിമ്പറും വൃത്തികേടാക്കിയ കഴുതേ.
3: ഈ കത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരിക്കുമെന്ന് വായനക്കാർക്ക് മനസ്സിലാകും. ഇവരുടെ പഠന പരിശീലനത്തിൽ വളരുന്ന വിദ്യാർത്ഥി യുവജന വിഭാഗം കുറച്ചു നാൾ മുമ്പ് സംസ്കാരമോ സർവനാശമോ എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഒരു ക്യാമ്പയിൻ നടത്തി. ആരുടെ സംസ്കാരത്തിനാണ് നാശം സംഭവിച്ചതെന്ന് ഇവിടെ വ്യക്തമാണല്ലോ. നിർഭാഗ്യകരമായ നാശം. ഈ കത്ത് 1974 നവംബറിലക്കം സെൽസബീൽ മാസികയിൽ ഞാൻ പരസ്യം ചെയ്തു. അതിൽ നിന്നും ചില ഭാഗങ്ങൾ മാത്രമാണ് മുകളിൽ ചേർത്തിട്ടുള്ളത്. ഈ കത്തിനു താഴെ ഞാൻ എഴുതി, സത്യത്തെയും നീതിയെയും ഇഷ്ടപ്പെടുകയും സത്യവാന്മാരെയും നീതിമാന്മാരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന അള്ളാഹുവേ, പരിശുദ്ധ ഖുറാനിൽ വിവരിച്ച സത്യം പരസ്യം ചെയ്യുവാൻ നീ എന്നെ നിർബന്ധിച്ചു, അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറായി. അക്കാരണത്താൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്നോട് കഠിനമായ ശത്രുത പുലർത്തുന്നു. എന്നെക്കുറിച്ച് സിയോണിസ്റ്റ് ഏജന്റ് എന്നും മറ്റും പ്രചാരണം ചെയ്യുന്നു.

0: എന്തൊക്കെയോ കാട്ടാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഇതിനു മുതിർന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, നിന്റെ കൽപ്പനപ്രകാരമാണ്. അതുകൊണ്ട് ഇവരുടെയും എന്റെയും ഇടയിൽ നീതി വിധിക്കണമേ. സെൽസവീൽ 20/11/1974. എന്റെ യാത്രാനുഭവങ്ങളിലെ ചില നുറുങ്ങൾ മാത്രമാണിത്. 21 വയസ്സ്. അക്ഷരാർത്ഥത്തിൽ ഞാനൊരു പാലായനം നടത്തി. അതിൽ നിന്നാകട്ടെ എന്റെ യാത്രയുടെ കഥകൾ. വേണ്ടപ്പെട്ടവരെയെല്ലാം വിട്ടുകൊണ്ട് അസഹ്യമായ ദുഃഖഭാരം പേറിയ ഒരു യാത്ര. ഭയാനകമായിരുന്നു അത്. പാതിരാവ് കഴിഞ്ഞ നേരം, കൂരിരുട്ട്, വിദ്യുച്ഛക്തിയില്ലാത്ത കാലം, കാളവണ്ടി മാത്രം ഉരുളുന്ന നാട്ടുപാത, ഇരുവശത്തും പേടിപ്പിക്കുന്ന പൊന്തക്കാടുകൾ. ഭയപ്പെട്ട് വിറച്ചും കരഞ്ഞും റബ്ബിനോട് പ്രാർത്ഥിച്ചും ഞാൻ നടന്നു. അഥവാ ഓട്ടമായിരുന്നുവോ, നല്ല നിശ്ചയമില്ല. ആ സമയത്തുള്ള എന്റെ മനോവികാരം തൂലികയിൽ വരച്ചു കാട്ടാൻ കഴിയുന്നതല്ല. ലോകത്തോടു തന്നെ എന്തെന്നില്ലാത്ത വെറുപ്പ്. എന്തിനു ജീവിക്കണം എന്നുപോലും തോന്നിപ്പോയി. ആത്മഹത്യ മഹാപാപം തന്നെ. അത്തരം കുറ്റമേൽക്കാൻ കാരണമാകാത്ത വിധം ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ.
1: പ്രവാചകന്മാരും അനുയായികളും പലവിധമായ പാലായനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ. ദയനീയമായ ആ വേദനകൾ തികട്ടി വരുമ്പോൾ എന്റെ അവസ്ഥ എത്രയോ നിസ്സാരം. ഞാൻ ആശ്വസിക്കാൻ ശ്രമിച്ചു, പക്ഷേ രക്ഷപ്പെടണം. അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അവ ഉയർത്തിയ ക്രൂരതകളുടെയും ഇരുട്ടുകളിൽ നിന്നും മോചനം വേണം. അപ്പോൾ ഈ നടപ്പാതകളെ കറുപ്പിക്കുന്ന കൂരിരുൾ എത്ര നിസ്സാരം. 6 മൈൽ ദൈർഘ്യമുള്ള ആ നടത്തം അഥവാ ഓട്ടമോ, ഞാൻ മോചനം നേടി. റബ്ബിന് സ്തുതി. തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്തുള്ള പുലിപ്പാറ പള്ളിയിൽ നിന്നിറങ്ങി കല്ലറ വഴി വാമനപുരത്ത് വന്നു. അവിടെ MC റോഡ് ഒരു പ്രധാന കവലയാണ്. സുബഹിൻ്റെ നേരത്ത് അവിടെ എത്തി. ബസ്സിൽ കയറി സ്ഥലം വിട്ടു. കുടുംബമറിയാതെ ഞാൻ ഓടി മറഞ്ഞു. അതിന് കാരണമായ കാര്യം നിങ്ങളറിയില്ലല്ലോ. രസകരമായി തുടങ്ങി ഭീകരമായി അവസാനിപ്പിക്കാൻ ഇടയാകുമായിരുന്ന ഒരു കഥയാണത്. ഇത്തരം അനുഭവങ്ങൾ ഏറ്റക്കുറിച്ചിലോടെ പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. സത്യസാക്ഷ്യത്തിൻ്റെ പ്രയോഗവൽക്കരണത്തിന് ഇത്തരം അനുഭവങ്ങളോട് എങ്ങനെ പ്രതികരിച്ചുവെന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്താൻ ഈ കഥ പറിച്ചിൽ സഹായിക്കുമെങ്കിൽ അതും ഒരു നല്ല കാര്യം തന്നെ.
0: എന്റെ ഒളിച്ചോട്ടം 21-ാം വയസ്സിലാണ്, 61 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ അതിനും 10 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിപ്രായത്തിൽ തന്നെ എന്റെ ചിന്തകൾ ചിതറിത്തുടങ്ങുകയും മനസ്സ് ദാഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വെളിച്ചമെവിടെ? അതായിരുന്നു ചിന്ത. അറിവ് കിട്ടണം, യഥാർത്ഥമായ അറിവ്. അതായിരുന്നു ദാഹം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലുള്ള വെളിയങ്കോടാണ് എന്റെ ജന്മദേശം. ജനന തീയതി കൃത്യമായി മനസ്സിലാക്കി. 1 റമളാൻ 7, അത്രമാത്രം. മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ കലാപത്തിന്റെ കാലം 1921. അന്ന് എനിക്ക് 4 വയസ്സ്. ഉമ്മയിൽ നിന്നുള്ള ഈ കേട്ടറിവാണ് വയസ്സ് കൂട്ടിയെടുക്കാൻ സഹായകമായത്. അങ്ങനെ എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ 83 വർഷങ്ങൾക്ക് മുമ്പൊരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ പിറന്നു വീണു. എന്റെ മതപരമായ ഒന്നാമത്തെ അറിവ് കേട്ടോളൂ. പലരും നെറ്റിച്ചുളിക്കുന്നുണ്ടാകും, സാരമില്ല. ഉത്തമ സമുദായം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഈ സമൂഹത്തിന്റെ ദാരുണചിത്രം ഇതിലൂടെ വരച്ചെടുക്കാൻ കഴിയും. അതിന്റെ കാരണങ്ങൾ ചിന്തിച്ച് പഠിക്കുക തന്നെ വേണം. ഈ കഥ വായിച്ച് ചിരിക്കുന്നവരും ചിന്തിക്കുന്നവരും ചിലപ്പോൾ കരയുന്നവരുമുണ്ടാകും. ചിലർ എന്നെ ശപിക്കുന്നവരുമാകാം. 7 ദശകങ്ങൾക്ക് മുമ്പുള്ള മതബോധത്തിന്റെ മഹിമ ഇതിൽ നിന്നും ഗ്രഹിക്കാം. എനിക്ക് പ്രായം 4-5 ആയി കാണും. വെളിയങ്കോട് തങ്ങന്മാരുടെ മറമാടുന്നിടത്ത് ഒരു കെട്ടിടമുണ്ട്. മക്കാം എന്നാണതിൻ്റെ പ്രയോഗനാമം. പ്രവാചകശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത സമൂഹത്തിൽ തങ്ങന്മാരില്ല, മക്കാമുകളുമില്ല. ഇത്തരം സവർണ മേധാവിത്വം ആരും ഉന്നയിച്ചിട്ടുമില്ല, ആരും വകവെച്ചു കൊടുത്തിട്ടുമില്ല. അറബികളിൽ ആഢ്യത്വം കൊണ്ട് മികച്ചു നിന്നിരുന്ന ഖുറൈശി വംശജനും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനും ധീരനും ശക്തനുമായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. നീഗ്രോ വംശജനും അടിമയും പരമ ദരിദ്രനുമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. യജമാനന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിട്ടും ആദർശത്തിൽ നിന്നും അണുമണിത്തൂക്കം പിന്നോട്ടു മാറാൻ കൂട്ടാക്കാതിരുന്ന ബിലാലിന്റെ ദാർഢ്യവും ദയനീയാവസ്ഥയും കണ്ടറിഞ്ഞ് അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും മാത്രം കൊതിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വൻ തുക നൽകി വിലക്കെടുത്ത് സ്വതന്ത്രനാക്കി. നാട്ടുമുഖ്യനും സമ്പന്ന സൗഖ്യനുമായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സ്വസഹോദരിയെ ബിലാലിന് വിവാഹം ചെയ്തു കൊടുത്തു. ഭരണാധിപനായ ഉമർ റളിയല്ലാഹു അൻഹു യാ സയ്യിദി, എന്റെ നായക എന്ന് ബിലാലിനെ സംബോധന ചെയ്യുമായിരുന്നു. പ്രവാചകൻ സംസ്കരിച്ചെടുത്ത സമൂഹമാണിത്. ഇതിൽ തങ്ങന്മാരെവിടെ?
1: ഓർമ്മകളുടെ തീരത്ത് എന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ഭാഗങ്ങൾ ശ്രവിക്കാം.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് ഓർമ്മ, ഓർമ്മകളുടെ തീരത്ത് ഭാഗം 2. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് തജീബ് ഗോത്രത്തിൽപ്പെട്ട ഒരു 13 ആളുകൾ നബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ നബിയെ ഇസ്ലാം സ്വീകരിച്ച് നബിയിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ആ ആളുകൾ വന്നപ്പോൾ നബി സ്വാഭാവികമായിട്ടും ളിയാഫത്ത് അല്ലെ ആതിഥ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നബി അവരെ സ്വീകരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രത്യേകം അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ നബിയുടെ കൂടെ നിന്ന് നബി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അവസാനം അവർ തിരിച്ചു പോകാൻ സമയമായി. പോകാൻ സമയമായപ്പോൾ നബി അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നബി ചോദിച്ചു, ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്മാനം കിട്ടാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതുവരെ കൂട്ടത്തിലൊന്നും വരാതിരിക്കുന്നൊരു കുട്ടിയെക്കുറിച്ച് അവർ പറയുന്നു, ഞങ്ങളുടെ ഒട്ടകത്തെ നോക്കുന്നൊരു കുട്ടിയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അവരത്ര മെയിൻ്റെ ചെയ്തിട്ടില്ല കുട്ടീനെ. അവൻ നബി പറഞ്ഞു അവനെ വിളിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അബദി ഗോത്രത്തിൽപ്പെട്ട, വന്ന ആളുകളൊക്കെ തജീബ് ഗോത്രത്തിൽ നിന്നാണ്, ഈ കുട്ടി അബദി ഗോത്രത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബി അവർക്കൊക്കെ കൊടുത്തതുപോലെ സമ്മാനം എനിക്കും തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നബി പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് സമ്മാനം തരും. ആ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരൊക്കെ പല ഒരാവശ്യങ്ങൾക്ക് വന്നു, പക്ഷെ എൻ്റെ മനസ്സിലുള്ളൊരാവശ്യമുള്ളത് ഇവിടെ വന്നത് എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു കിട്ടാനും അള്ളാഹുവിൻ്റെ കരുണ എന്നിൽ ഉണ്ടാകുവാനും എൻ്റെ മനസ്സിൽ അല്ലാ എപ്പോഴും എനിക്കൊരു സംതൃപ്തി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും വേണം. അപ്പം അതിന് വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹു ഈ കുട്ടിക്ക് നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും അവൻ്റെ മനസ്സിൽ ഐശ്വര്യം ആ ഒരു കനാഅത്ത് അവനിൽ നീ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘം തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഹിജറ 10-ാം വർഷത്തിലാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ 10-ാം വർഷത്തിൽ തന്നെയാണ് അവരെ മിനായിൽ വെച്ച് കണ്ടുമുട്ടണം. അപ്പം മിനായിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നബി ആദ്യം തന്നെ ചോദിക്കുന്നത് ആ കുട്ടി എവിടെയെന്നാണ്. റസൂലേ, അവനെപ്പോലെ വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹു നൽകിയതിൽ അത്രയധികം സംതൃപ്തിപ്പെടുന്നൊരു കുട്ടി, അവൻ വളർന്നു, പക്ഷെ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. മാത്രമല്ല പലരും കാലങ്ങൾക്ക് ശേഷം ഈ വിശ്വാസത്തിൽ നിന്ന് ബാക്കിയൊക്കെ വ്യതിചലിച്ച് പലരും പല രൂപത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ അവൻ ഉറച്ചു നിൽക്കുന്നു. അത്രയധികം അതേ ആ ഒരു വിശ്വാസത്തിലും കാര്യത്തിലും അവനാവട്ടെ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അവൻ്റെ കാര്യങ്ങൾ വേറെ ആരും നോക്കണ്ട, അത്രയും പര്യാപ്തമാണ് അവനെന്ന് പറഞ്ഞു. അപ്പം നബി ഒരു കാര്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അവൻ ഒന്നായി മരിക്കട്ടെ എന്ന് നബി പ്രാർത്ഥിക്കാൻ, ഏകനായിട്ട് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ മരിക്കുമ്പോൾ അപ്പോൾ സഹാബികൾ അവർ ചോദിച്ചു, അല്ല റസൂലേ, മരിക്കുമ്പോൾ ഒന്നായി തന്നെയല്ലേ മരിക്കുക? അപ്പം നബി അവിടെ ഒരു പറയുന്ന ഒരു കാര്യം പറഞ്ഞു, അല്ല, ചിന്നിച്ചിതറി മരിക്കുന്ന ആളുകളുണ്ട്. അതെങ്ങനെയാണ്? ആളുകളുടെ മോഹങ്ങളും അഭിലാഷങ്ങളൊക്കെ ഭൂമിയിലെ ഒരു താഴ്വരകളിൽ ഇങ്ങനെ ശിഥിലമായി കിടക്കും. അത്തരം ഏതെങ്കിലും ഒരു ഇങ്ങനെ ശിഥിലമാകുന്ന താഴ്വരകളിൽ വെച്ച് മരിക്കും എന്ന് പറയുമ്പം ശരിക്കും ആർത്തി, അതെന്തിലേക്കാണ് നമ്മളിങ്ങനെ ആലോചിക്കുക, മനുഷ്യന് തീരാത്ത ആർത്തിയും ഇതിൻ്റെ പിന്നാലെയുള്ള പാച്ചിലുകൾക്കിടയിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ അതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മരിച്ചു. റസൂല് പറഞ്ഞ എത്ര ഭാവനാത്മകവും ഒരു ഒരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കാവുന്ന ഒരു രൂപത്തിലുള്ള വാക്കായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയല്ല, അവന് ആ കനാത്ത് ആ ഒരു സംതൃപ്തിയോടുകൂടിയായിരിക്കും അവൻ മരണപ്പെടുക എന്ന്. പിന്നെ നബി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പറഞ്ഞ പോലെ പിന്നീട് ആ കുട്ടി യഹലോകവാസം വെടിയുന്ന സമയത്ത് യമൻകാരിലെ വലിയൊരു വിഭാഗം ഇസ്ലാമിൽ നിന്നൊക്കെ വ്യതിചലിച്ച്, കാരണം ഈ ഒരു വിശ്വാസത്തിൽ നിന്നും ആ ഒരു തഖ്വയിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഈ കുട്ടി ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് നിലകൊള്ളുകയും നല്ലൊരു പ്രബോധകനായി തീരുകയും മഹാപണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് പിന്നീട് ചരിത്രത്തിലുള്ളത്. അപ്പം ഇതിൽ എന്താ ശമയം സാറിന് ഇത് കേട്ടപ്പോൾ എന്തൊക്കെ തോന്നി?
1: തീർച്ചയായും നമ്മളൊക്കെ പലപ്പോഴും മനുഷ്യരുടെ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത് എന്താണ് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ വായിലേക്ക് മണ്ണ് നിറയുമ്പോഴല്ലാതെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല എന്നാണ്. ഒന്ന് കിട്ടിയാൽ അടുത്തത് തേടിപ്പോകുന്ന ആളുകളാണിന്ന്. ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായാലും മറ്റൊരു കൂമ്പാരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കുക എന്നത് ഏതൊരാളും ആഗ്രഹിക്കേണ്ട കാര്യമാണ്.
0: അതൊരു തൗഫീഖാണ് ശരിക്കല്ലേ?
1: തീർച്ചയായും.
0: ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കലുണ്ട്, മനുഷ്യനിങ്ങനെ ഒരുപാട് ചിന്തകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. അതിൻ്റെ ഇടയിൽ പെട്ടെന്നങ്ങ് ഓരോ ദിവസം സംഭവിക്കുന്നുണ്ടല്ലോ, പെട്ടെന്നങ്ങ് മിടിപ്പ് നിന്നു പോകുന്ന മനുഷ്യന്മാർ,
1: പ്രായഭേദ വ്യത്യാസം തന്നെ, അതുപോലെ തന്നെ നാടുകളിൽ പല ആളുകളും. ഇപ്പോൾ നാട്ടിൽ നിന്നൊരു ചെറിയ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയ ആളുകളാവും, ചില ജോലി ചെയ്യാൻ വേണ്ടി പോയ ആളുകളാവും, പിന്നീട് തിരിച്ച് ഇവിടേക്ക് എത്താത്ത രൂപത്തിൽ എന്നേക്കുമായി ഈ ലോകത്തിന് ഇവിടെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും മരണം സംഭവിക്കാം. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അല്ലെ, ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ നാഥൻ നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അതിൽ സംതൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പറഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹം തന്നെയാണത്.
0: ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന വേണമല്ലേ നമുക്കെപ്പോഴും, പഠിച്ചോനെ എനിക്ക് ആ ഒരു സംതൃപ്തി കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ നമുക്ക് ആ ഭയങ്കര അസ്വസ്ഥത തന്നെയാണ്.
1: അതാണല്ലോ എല്ലാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഐനി അലാ ദിക്രിക വ ശുക്രിക വ ഹസ്നി ഇബാദതിക, അതാ നന്ദി കാണിക്കാൻ അല്ലേ, ഈ നിന്നെക്കുറിച്ച് ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, അതുപോലെ നല്ല ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരു തൗഫീക്ക് തരണമെന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. മഴക്കാലം കേരളത്തിൽ ഒരു പനിക്കാലം കൂടിയാണ്. വിവിധ തരം പനികൾ നമ്മുടെ മലയാളക്കരയിൽ മൺസൂൺ കാലത്ത് പൊട്ടിപ്പുറപ്പെടുന്നു. അതല്ലെങ്കിൽ ഉള്ള പനികളുടെ തോതും വ്യാപ്തിയും വളരെയധികം കൂടുന്നു. പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള പനികളാണ് ഈ കാലത്ത് കാണാറുള്ളത്. ഒന്ന്, കൊതുകുജന്യ രോഗങ്ങൾ, മോസ്കിറ്റോ ബോൺ ഡിസീസസ്, അഥവാ ഡെങ്കിപ്പനി, മലമ്പനി, ജപ്പാൻ പനി അഥവാ ജപ്പാൻ ജ്വരം, അതല്ലെങ്കിൽ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ജപ്പാൻ പനി എന്നിത്യാദി കൊതുക് പരത്തുന്ന രോഗങ്ങൾ. അതുപോലെ തന്നെ മന്ത്. പിന്നെ മറ്റൊന്ന്, ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ മലിനമായ ഭക്ഷണം, വെള്ളം, അത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അസുഖങ്ങൾ, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾ. പിന്നീട് വായുജന്യ രോഗങ്ങൾ അഥവാ എയർബോൺ ഡിസീസ്, നമുക്ക് പരിചിതമായ കോവിഡ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, കോമൺ കോൾഡ് തുടങ്ങിയ അസുഖങ്ങൾ. ഇതെല്ലാം നമുക്ക് നന്നായ ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തോത് കുറയാൻ കഴിയും. നമുക്കറിയാം മഴക്കാലത്ത് കേരളത്തിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയാറുണ്ട്. പനി ക്ലിനിക്കുകളിലൊക്കെ നീണ്ട ക്യൂ ആണ്. പലപ്പോഴും രോഗികളെ പരിശോധിച്ച് ആരോഗ്യ പ്രവർത്തകർ കുഴങ്ങുന്നു, ക്യൂ നിന്ന് രോഗികളും കുഴങ്ങുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ മഴക്കാലത്ത് ഉണ്ടാവാറുള്ളത്. ഇത് നമുക്ക് തീർത്തും നിയന്ത്രിക്കാവുന്ന ഒരു പ്രക്രിയയാണെന്ന് ചുരുക്കി നാം മനസ്സിലാക്കാവുന്നതാണ്. ഒന്ന്, കൊതുകുജന്യ രോഗങ്ങൾ തന്നെയാണ്. കൊതുക് പല ടൈപ്പ് അസുഖങ്ങൾ പലർത്തും, പല അസുഖങ്ങളുടെയും ഇൻക്യുബേഷൻ പീരീഡും അതിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ വ്യത്യസ്തമാണ്. എങ്കിൽ കൂടി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം കൊതുക് നിവാരണം തന്നെയാണ്. കൊതുക് നമുക്കറിയാവുന്ന തോന്നുന്ന ഒരു ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെയൊക്കെയാണ് ഒരു കൊതുക് അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്താൻ, വെള്ളത്തിൽ അതിൻ്റെ ജീവിതകാലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കൽ കൊതുകിൻ്റെ ഉറവിടം നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ കൊതുക് പെറ്റുപെരുകുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ആ മലിനവെള്ളം, അതല്ലെങ്കിൽ നല്ല വെള്ളം, മലിനജലത്തിൽ കൊതുക് മുട്ടയിടുന്ന കൊതുകുണ്ട്, ശുദ്ധജലത്തിൽ മാത്രം മുട്ടയിടുന്ന കൊതുകുണ്ട്, അനങ്ങാതെ അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് വാട്ടറിലിടുന്നതുണ്ട്, ഒഴുകുന്ന വെള്ളത്തിലിടുന്നുണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ അത് എവിടേക്കാണെങ്കിലും ശരി, അതിൻ്റെ സോഴ്സ് റിഡക്ഷൻ എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഒരു മാർഗ്ഗം എന്നുള്ളത്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കാമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു ജീവിതശൈലിയാക്കി മാറ്റുക. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നമ്മുടെ വീടിനകത്തും പുറത്തും, അകത്താണ് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കാത്ത പോയിന്റുകൾ ഉണ്ടാകും. പ്രത്യേകിച്ചും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് നന്നായിട്ട് വളർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ചെടിച്ചട്ടികളിലൊക്കെ ഉള്ളിലുള്ള, പ്രത്യേകിച്ചും ഇൻഡോർ ആകുമ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ചെറിയൊരു വെസലുണ്ടാവും, അതിൻ്റെ നടപ്പ് പോലെ, അതിലാണ് സാധാരണ വെള്ളം ഉണ്ടാവാറുള്ളത്. അത് ഒരു എം എൽ വെള്ളം മതി കൊതുകിനും മുട്ടയിടാനും വളരാനും, കൂടുതലൊന്നും വേണ്ടതില്ല. അതുപോലെ തന്നെ വീടിനകത്ത് മറ്റ് കണ്ടെയ്നറുകൾ, വീടിൻ്റെ പുറത്ത് അലക്ഷ്യമായിട്ട് നാം വലിച്ചെറിയുന്ന കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, അല്ലെങ്കിൽ ചിരട്ട, അങ്ങനെ ടയറുകൾ, ഇതിൻ്റെയൊക്കെ അകത്തുള്ള ഇച്ചിരി കുറച്ച് വെള്ളത്തിൽ മതി കൊതുകിനെ മുട്ടയിടാൻ വളരാനും. അതുകൊണ്ട് അത് ഒന്ന്, ആ അത്രയും വസ്തുക്കൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നത് നമ്മൾ ഒഴിവാക്കുക. വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ളത് ഒരു പ്രധാന അജണ്ടയായിട്ട് നമ്മുടെ വീട്ടിനകത്തും അതുപോലെ തന്നെ നാം വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്ഥാപനത്തിലും നാം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന് കൊതു ഒരാളെ കടിച്ചുകഴിഞ്ഞാൽ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അയാളെ പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക, അത് അസുഖം മാറാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അതിൻ്റെ ചികിത്സ തേടുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്. പിന്നെ വെള്ളത്തിലൂടെ മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ പറ്റിയാണ്. അതിന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ്. നമുക്ക് വെള്ളത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആളാണെങ്കിൽ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക. അഥവാ തൊട്ടടുത്ത് ഒരു കക്കൂസിൻ്റെ ഒരു കുഴിയുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ സ്രോതസ്സെങ്കിൽ അത് മലിനപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ക്ലോറിനേറ്റഡ് വെള്ളം അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചൂടോടെ മാത്രം ഭക്ഷണം കഴിക്കുക. പുറത്തുനിന്ന് വെള്ളങ്ങൾ കുടിക്കുന്നത്, പ്രത്യേകം ജ്യൂസ് ഐറ്റംസൊക്കെ കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടോടെ തന്നെ കഴിക്കുക. അത് അടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് അടച്ച് സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആ കാര്യം കണ്ട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ ടോയ്ലറ്റ് പോയതിന് ശേഷം കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. പിന്നെ എയർബോൺ ഡിസീസ് നമുക്കറിയാം, SMS പാലിച്ചു കഴിഞ്ഞാൽ എയർബോൺ ഡിസീസ് നമുക്ക് നന്നായിട്ട് തടയാൻ കഴിയും. ഈ രീതിയിൽ നല്ലൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് നമ്മളെ തളർത്തുന്ന ഈ പനികളിൽ നിന്നും നമുക്ക് മോചനം തേടാൻ കഴിയും. ആ രീതിയിലൊരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടായാൽ കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വളരെയധികം ഉന്നതി ഈ നമ്മുടെ വീട്ടിനും രാജ്യത്തിനും ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാഥൻ അനുഗ്രഹിക്കുമാറോട്ടെ.
2: പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൽ വിടവാങ്ങൽ പ്രസംഗത്തിലെ മൂല്യവത്തായ വാക്കുകൾ. ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രവാചകന്റെ ആദ്യത്തെയും അവസാനവുമായ ഹജ്ജത്തുൽ വദാഇൽ ദുൽഹിജ്ജ 9, പ്രവാചകൻ്റെ ഹജ്ജിൻ്റെ വേളയിൽ 1.5 ലക്ഷം വരുന്ന സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്ത് ഇനി ആരൊക്കെ ജീവിച്ചു മരിക്കുന്നുവോ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകകൾ, ചില ദർശനങ്ങൾ പഠിപ്പിച്ച് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സംസാരങ്ങളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒന്നാമതായി, മനുഷ്യനോട് മനുഷ്യനായി വർത്തിക്കണമെന്നും മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും ആ മനുഷ്യന് നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ചും അവനോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ചുമെല്ലാം ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. അതിൽ പ്രവാചകൻ പറയുകയാണ്, അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വ അംവാലക്കും അലൈക്കും ഹറാമുൻ, തീർച്ചയായും രക്തം, അഭിമാനം എന്നിവയെല്ലാം കാത്തു സംരക്ഷിക്കേണ്ടതാണ്. മറ്റൊരാളുടെ രക്തമോ അഭിമാനത്തെയോ ക്ഷതം വരുത്താൻ പാടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഹുർമതി യൗമികും ഹാദ വ ഹുർമതി ശഹരികും ഹാദ, ഈ ദിവസത്തിലെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് 1.5 ലക്ഷം വരുന്ന സഹാബത്തിനെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ഇന്നും നമുക്ക് പാഠമാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യം എന്താണ്? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തർക്കത്തിൻ്റെ അവസാനം ഒരു മനുഷ്യനെ അവൻ്റെ ജീവൻ അപഹരിക്കുന്ന രൂപത്തിൽ ആളുകൾ തർക്കിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈയൊരു ഉപദേശം വളരെ കാലിക പ്രസക്തിയാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ വിഷയത്തിൽ പറയണം, യാ അയ്യുഹന്നാസ് ഫഇന്നലക്കും അലാ നിസാഇക്കും ഹഖ്ഖ, പുരുഷന്മാരോട് ശ്രദ്ധിക്കാൻ പറയുന്നു. സ്ത്രീകൾ, ഇവിടെ വിമർശകർ, ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമൊന്നുമില്ല, അവരെ കെട്ടിയിടലാണ്, അവരെ അടുക്കളയിൽ അടച്ചിടലാണ്, പർദ്ദയ്ക്കുള്ളിൽ കെട്ടിയിടലാണ്, വിയർപ്പ് മുട്ടിക്കലാണ് എന്നൊക്കെ പറയാറുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് 1.5 ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രവാചകൻ അവിടെ പുരുഷന്മാരോട് പറയുന്നു. പുരുഷന്മാരോട് പറഞ്ഞ ഉപദേശത്തിൽ കാണാം, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്, നിങ്ങൾക്ക് അവർ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നല്ല നിലയിൽ അവരെ സംരക്ഷിക്കണം, ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞിട്ടാണ് നിങ്ങളവരെ സ്വീകരിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അവരെ ഹലാലായി ലഭിച്ചത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ കൈപിടിച്ച് നിങ്ങളുടെ സ്വന്തമാക്കിയതാണ്. വമ്പിച്ച കരാറായിക്കൊണ്ടാണ് നിങ്ങൾ വിവാഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കാനല്ല, അവളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവൾക്ക് കൊടുക്കേണ്ട നന്മകൾ നീ ചെയ്യുവാനും ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി. കണ്ടോ, അവിടെ പോലും സ്ത്രീകളോട്, വീട്ടുകാരോട്, ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുക്മിൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അവിടെ കൊടുക്കുന്ന മറ്റൊരു ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും, ജാഹിലിയത്തിലെ എല്ലാവിധ മോശത്തരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാവിധ ദുർ നടപ്പുകളും സമ്പ്രദായങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നാണ്. അന്നുണ്ടായിരുന്ന മോശത്തരങ്ങൾ നമുക്ക് ചരിത്രങ്ങൾ വായിക്കുന്നവർ എന്ന നിലയ്ക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഇന്ന് സമൂഹത്തിൽ നിഴലിച്ചു നിൽക്കുന്ന, പലപ്പോഴും ആത്മഹത്യകളിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ച ഒരു വലിയ തിന്മയാണ് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. ഒരാൾ വീട് വയ്ക്കുന്നു, വീട് വയ്ക്കാൻ വേണ്ടി പലിശ വാങ്ങുന്നു, വീട് വച്ചപ്പോഴേക്ക് ആ വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുന്ന സാഹചര്യം, പലിശയിലൂടെ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വന്നപ്പോഴേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന, കൊലപാതകത്തിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യയിലേക്കും നയിക്കുന്ന ഇത്രയും വലിയ തിന്മ അത് പാടില്ല എന്നും, അതിൻ്റെ ആദ്യത്തെ പടിയെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട പലിശ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നും പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പക തീർക്കൽ ഇസ്ലാം അവിടെ അവസാനിപ്പിക്കുകയാണ്. നിസാരമായ പുല്ല് തിന്നതിൻ്റെ പേരിൽ അടുത്ത അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തൻ്റെ പുല്ല് തിന്നതിൻ്റെ പേരിൽ 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ പ്രഖ്യാപിച്ച, അതിനുവേണ്ടി പണിയെടുത്ത ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതാ ഇനി പകപോക്കലുകളില്ലട്ടോ എന്ന് പഠിപ്പിച്ച ഏറ്റവും നല്ല ആദർശത്തിൻ്റെ വക്താക്കളാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം നന്മകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടാലും, ഇതൊക്കെ കേട്ടാലും, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും ഇന്ന് ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊണ്ട് എന്ത് നന്മയാണ് ഈ ലോകത്തിന് ചെയ്യാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നന്മയാണ് ഈ ലോകത്തിന് ചെയ്യുന്നത് എന്ന് വീണ്ടും വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിക്കുന്നവർ അവിടെ ചോദിക്കട്ടെ, നന്മകൾ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് മാർഗങ്ങളുണ്ട്. മനുഷ്യാവകാശം കൃത്യമായി പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ആദർശമാണ്. ഒരു മനുഷ്യനെയും അന്യായമായി കൊലപ്പെടുത്താൻ പാടില്ല എന്നും, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നും, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും പഠിപ്പിച്ച മതം ഇസ്ലാമാണ്. എന്നാൽ ഇത്തരം ഇസ്ലാമിക വിമർശകർ മനുഷ്യനെ മനുഷ്യനായി കാണാനോ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ മനുഷ്യനായി കാണാനോ കഴിയാത്ത കണ്ണുമായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സുമായിക്കൊണ്ടാണ് ഇത്തരം ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി ആ ഒരു പ്രസംഗത്തിൽ നടന്ന 1.5 ലക്ഷം വരുന്ന സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ പ്രവാചകൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളും തിരുത്തലുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും വായിച്ചെടുക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് അസ്സമഉ വത്തഅ ലിമൻ വലിയിൽ അംറിൽ മുസ്ലിം, ആരാണോ വലിയുല്ലമ്പർ ഭരണാധികാരി അവരെ അനുസരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതിൽ പുണ്യമുണ്ട്, അതിൽ നന്മയുണ്ട് എന്നാണ്. അതോടൊപ്പം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. കാരണം ഞാനറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് അതൊരു പുണ്യമാണ്. ഒരു നന്മയുടെ മാർഗത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നത് അവരെ കൂടെ രക്ഷിക്കാൻ ഉതകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം നന്മകളിൽ ഏർപ്പെടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നന്മയാണ്. എന്നാലും ചില ആളുകൾക്ക് ഇസ്ലാമിൻ്റെ നന്മ എന്ത് എന്ന് കാണാൻ കഴിയില്ല. അതെല്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് പറയാൻ മാത്രം, അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണങ്ങൾ നടത്താൻ വേണ്ടി ഇസ്ലാമിനെ വർഗീയ ചാപ്പകുത്തുന്ന ചില ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവരെല്ലാം നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇസ്ലാമിൻ്റെ ഇത്തരം നന്മകളെ പഠിക്കാനും ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ ഇത്തരം ആദർശങ്ങളും ആശയങ്ങളെയും ഉൾക്കൊള്ളുവാനും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പച്ചയായ മനുഷ്യനായി ഈ ലോകത്ത് ജീവിക്കാം, മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാനും കാണാനും നമുക്ക് കഴിയുമെന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ആ സംസാരത്തിൽ പ്രവാചകൻ്റെ ഹൈലൈറ്റ് ആകുന്ന ഒരു വാക്കുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ അയ്യുഹന്നാസ് അല ഇന്ന റബ്ബക്കും വാഹിദ് അല ലാ ഫളിൽ ലി അറബിയിൻ അല അജമിയിൻ വല ലി അജമിയിൻ അല അറബിയിൻ വല ലി അഹ്മരിൻ അല അസ്വദിൻ വല അസ്വദ അല അഹ്മറ ഇല്ലാ ബിത്തഖ്വ. പ്രവാചകൻ പറയാണ്, ഒരു അറബിക്ക് അനറബിയേക്കാളോ, ഒരു അനറബിക്ക് അറബിയേക്കാളോ ശ്രേഷ്ഠതയില്ല. ഒരു വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളുമോ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വ, സൂക്ഷ്മത പാലിക്കുന്നവന് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായിട്ടുള്ളവൻ എന്ന നിലയ്ക്ക് ഇസ്ലാമിൽ ഉയർന്ന സ്ഥാനം, കാശില്ലാത്തവൻ, കുടിലിൽ കിടക്കുന്നവൻ എന്ന നിലയ്ക്ക് ഇസ്ലാമിന് വേറൊരു സ്ഥാനം, അങ്ങനെ ഒരു സ്ഥാനമേ ഇല്ല. കൃത്യമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ, നീതിയുക്തമായി കാണാൻ, അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ, ചേർത്തു പിടിക്കാൻ, ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ വ്യവസ്ഥ തന്നെ നമുക്ക് അറിയാം, അതൊരു നന്മയാണ്. പാവപ്പെട്ടവനെ അവൻ്റെ പ്രയാസത്തിൽ നിന്ന് അവനെ കരകയറ്റാൻ ഇസ്ലാം പഠിപ്പിച്ച വലിയ നന്മയാണ്. അത് അവൻ്റെ അവകാശമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പണക്കാരിൽ നിന്ന് കിട്ടേണ്ട തൻ്റെ അവകാശമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ ഓരോ നന്മകളെയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും പഠിപ്പിച്ച ഈ മതത്തെ കൂടുതൽ അടുത്തറിയാനും നമുക്ക് സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, വിടവാങ്ങൽ പ്രസംഗത്തിലെ മൂല്യവത്തായ വാക്കുകൾ. ക്ലാസ് എടുത്തത് അബ്ദുറൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം, നീതി നിഷേധത്തിന്റെ 17 വർഷങ്ങൾ, ഭാഗം 2. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
2: ഈ അടുത്ത കാലത്തൊരു കേസ് ഒന്നെന്നുവെച്ചാൽ, ഒരു ഒരു പ്രതി ഈ ജയിലിൽ കിടക്കുന്ന കിടക്കുന്ന ഒരു വിചാരണ തടവുകാരൻ വർഷങ്ങളായിട്ട് ഈ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ പുതിയ ഒരു ഈ ജയിലർ വന്ന സമയത്ത് എന്താണ് ഈ ഇദ്ദേഹത്തിൻ്റെ കേസ് എന്ന് ചോദിക്കാൻ ആർക്കും അറിയില്ല. ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാറില്ല, ഒരു സമൻസും വരാറില്ല. അപ്പോൾ ഒടുവിൽ കോടതി മറ്റേ ജയിലിലെ രേഖകൾ നോക്കുമ്പോൾ ജയിലിലെ രേഖയിലും ഇങ്ങനെ പ്രതികളെ ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്തു കേസിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഈ വിചാരണ തടവുകാരനായി കിടക്കുന്നത് എന്നുപോലും വ്യക്തമല്ല. അങ്ങനെയുള്ള ആളുകൾ, അതുകൊണ്ടാണെന്ന് വെച്ചാൽ 1953 റുദാൽ ഷാ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ കേസുണ്ട്. 30 വർഷം അദ്ദേഹം, 68 അദ്ദേഹത്തെ കോടതി വിട്ടു കേസിൽ. പക്ഷേ അത് ഇവിടെ എത്തിയില്ല, ഇവിടെ ജയിലിൽ എത്തണ്ടേ. പിന്നെയും 12 വർഷം അദ്ദേഹം ചെയ്തു, 18 വർഷം മറ്റു പിന്നെയും കടന്നു. ഞാൻ 30 വർഷം അദ്ദേഹം വെറുതെ വിചാരണ തടവുകാരനായിട്ട് നിന്നു. ഇതുപോലെ തന്നെയാണ് ഈ ബൊക്കാ താക്കൂർ എന്ന് പറയുന്ന, 16 വയസ്സിലാണ് കൊണ്ടുപോയിട്ട് ഇടുന്നത്, 36-ാമത്തെ വയസ്സ് വരെ അവിടെ 36 വർഷം കടന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഈ ജയിൽ മുറികളിൽ കിടക്കുന്ന ആളുകൾ, ഇവർക്ക് നീതി ലഭിക്കണമെന്നുള്ള ഒരു സാമാന്യ ബോധം ഇത് ഇവിടുത്തെ നീതിപീഠങ്ങൾക്കില്ലാതെ പോയാൽ, അല്ലെങ്കിൽ അവരിൽ പലരും നിരപരാധിയാണ്, അവരുടെ ജീവിതമാണ്, അവരുടെ യൗവനമാണ്, അവരുടെ കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ ജയിൽ മുറികൾക്കുള്ളിൽ വിങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മുടെ നീതിപീഠത്തിനില്ലാതെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു ബാധകമായിട്ട് മാറാണ്. കാരണം ഇതൊരു കേവലൊരു നിയമ പോരാട്ടമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഒരു ഡിഗ്നിറ്റി ഉയർത്താൻ, നീതിയുടെ ഒരു ഒരു എന്താ പറയുക വ്യവസ്ഥ കൊണ്ടുവരാൻ ഒക്കെ വേണ്ടി നടക്കുന്നതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ, ഇപ്പോൾ സക്കരയുടെ വിഷയത്തിൽ ഞാൻ മനസ്സ് കേട്ട ഒരു കാര്യമാണ്, ഈ കേസിൽ പലരും മാപ്പുസാക്ഷികളായി, 6 പേരോ മറ്റോ മാപ്പുസാക്ഷികളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാപ്പുസാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റുകൊടുക്കുക എന്നുള്ളതാണ്. അതായത് പോലീസിന് അനുകൂലമായിട്ട് ഒരു മൊഴി കൊടുക്കാൻ തീയെന്ന്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അതിന് തയ്യാറായില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും അത്ര ഒരു വിൽ പവർ, അത് സ്വാഭാവികമായിട്ടും ഇവരെ വല്ലാണ്ട് വിരളി പിടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും പറയും ഈ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇത്രയും മാരകമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടൊരു കുട്ടിയൊന്നും അല്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും പിന്നെ എന്തുകൊണ്ട് ഈ തടവിൽ ഇട്ടുകൊണ്ടിങ്ങനെ നിലനിർത്തി പോരണമെന്നുള്ള ചോദ്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. ഇതിന് പ്രധാനമായിട്ടും വെച്ചാൽ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് പറഞ്ഞാൽ ഈ മെറിറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത്, അത് നാളെ ഡിസ്പ്രൂവ് ചെയ്യപ്പെടാൻ പാടില്ല, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. കാരണം നീണ്ട അന്വേഷണങ്ങളുടെ ഒടുവിലാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പിന്നെ ഒരു മറ്റേ കോടതിയിലേക്ക് സമർപ്പിക്കുന്ന എത്രയോ എന്നുവെച്ചാൽ 3000 പേജോ 4000 പേജിലെ കുറ്റപത്രമാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇത്തരം അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യത ഇല്ലാതെയാവും. ഓൾറെഡി അതില്ലാതെയായിട്ടുണ്ട്. കാരണം ഈ പോട്ട പോലുള്ള കേസുകൾ 5% പോലും ഇപ്പോഴും തീർത്തിട്ടില്ല, കോടതികൾ വിധിച്ചിട്ടില്ല. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് തുടർന്നും നിലനിൽക്കാൻ വേണ്ട ഒരു ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ ഏതെങ്കിലും രീതിയിൽ കുറ്റവാളികളാക്കി തന്നെ ചിത്രീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ മദനയുടെ കേസിൽ പോലും ആലോചിച്ച് നോക്കൂ, അദ്ദേഹം 1-ാമത്തെ കുറ്റപത്രത്തിലില്ല, പിന്നെ 2-ാമത് സ്പെഷ്യൽ കുറ്റപത്രം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നടന്ന ഒരു ആലോചനയോ ഗൂഢാലോചനയോ ഒക്കെ എന്താണെന്ന് വ്യക്തമാണല്ലോ. അങ്ങനെയാണ് അദ്ദേഹത്തെ പ്രതിയിർക്കുന്നത്. എന്നിട്ട് ആലോചിച്ച് നോക്കുക, പോയി സെക്ഷൻ 153 അനുസരിച്ച് പിന്നെ മതസ്പർദ്ധ ഉണ്ടാക്കുക, കലാപാഹ്വാനം ചെയ്യുക, ഇങ്ങനത്തെ 150 കേസുകൾ മദനിക്കെതിരുണ്ടായിരുന്നു. ഒറ്റ കേസിൽ പോലും അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പെറ്റി പോലും അടക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും സുതാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ എങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ കടിയിൽ ഇങ്ങനെ കമൻ്റ് അടിക്കുന്ന കുറേ പേരുണ്ട്. എന്താണ് ഈ സക്രിയ കാരണം മരണപ്പെട്ട എന്താണ് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ
3: അമ്മമാരുടെ
2: ഒറ്റയാളതാണ്, ഒരേ ഒരാളാണ്. അപ്പം അതിന് ആ ആസൂത്രണം കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഏതോ രീതിയിലൊരു ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന്
3: സംഭവിക്കാന്നുള്ള മാത്രമായിരുന്നു
2: അതെ ലക്ഷ്യം. ആളക്കൊല്ലൽ പോലും എന്നില്ല, അതിനകത്തൂടെ ചിലരെ കൊടുക്കുക എന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഈ പറയുന്ന ബ്ലാസ്റ്റുകളും അതിൻ്റെ സംവിധാനങ്ങളുടെയും മറുഭാഗം ആലോചിച്ച് നോക്കൂ, ശരിക്കും നടന്ന ബ്ലാസ്റ്റുകൾ അത് കൃത്യമായ പ്ലാനിങ് കൂടെ ചെയ്തതായിരുന്നു എന്നുള്ളത് ഹിന്ദുത്വ സംഘടനകളായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഏറ്റവും വലിയൊരു ബ്ലാസ്റ്റ് അതൊരു ക്രിസ്തീയ മറ്റേ വ്യക്തിയാണെന്ന് നടത്തിയിട്ടുള്ളത്. ഇതിനകത്തൊന്നും തന്നെ ടാടയും പോട്ടയും ഒന്നും വരുന്നില്ല. എന്നാൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വളരെ ചെറുപ്പക്കാരനായ ഒരു കുട്ടിക്കെതിരെ ഇത് ചുമർത്തപ്പെടുകയും അതിൻ്റെ എല്ലാ നിലയിലും അത് നീതിരഹിതമാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുമ്പോഴും കോടതികൾ അതിന് ഒരു അനുഗുണമായൊരു തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ വെച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ വെറൊരു വിശ്വാസ്യതയുടെ പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മുടെ നാടിലൊക്കെ ഭാവിയിലൊരു പക്ഷേ മനുഷ്യർ ഈ തങ്ങൾക്ക് കോടതികളിൽ പോലും വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്.
4: ഓക്കെ, തീർച്ചയായും നമ്മൾ ജസ്റ്റിസ് നീതിക്ക് വേണ്ടി ചെല്ലുന്ന ഇടങ്ങളാണ്, അവസാനത്തെ ഒരു അത്താണിയാണ് കോടതികൾ എന്നുള്ളത്. അവിടെയാണ് ഒരു നിയമത്തിൻ്റെ പേരിൽ ഒരാളെ വെറുതെ പിടിച്ചേണ്ട ഒരു UAPA ചുമത്തിയിട്ടാൽ കുറേ കാലം വിചാരണ നടത്താതെ തന്നെ വിചാരണ തടവുകാരനായി തന്നെ വെക്കാം എന്ന് വരുന്നൊരു സാഹചര്യം. അപ്പോൾ പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് മുസ്ലിം ചെറുപ്പക്കാരുടെ നേരെയാണ്. അപ്പോൾ ഇത് നാളെ ആർക്കെതിരെയും പ്രയോഗിക്കാനുള്ള ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ പ്രയോഗിക്കാനുള്ളൊരു സാഹചര്യമായി മാറുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിനും ഒക്കെയുള്ളൊരു ഭീഷണി തന്നെയായി മാറുന്നില്ലേ യഥാർത്ഥത്തിൽ?
3: അതെ, ഇപ്പോൾ അമിതമാഷ് പറഞ്ഞ പോലെ പി സക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിഷയം, അദ്ദേഹം പരപ്പനങ്ങാടി സ്വദേശിയും എൻ്റെ നാട് തിരൂരായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. തിരൂർ ഗൾഫ് മാർക്കറ്റിലൊരു ഷോപ്പിലായിരുന്നു അയാളുണ്ടായിരുന്നു. 19 ചെറുപ്പക്കാരനെ അന്ന് പിടികൂടി കൊണ്ടുപോയി ഇന്ന് 35-36 ഒരു വ്യക്തിയായി അദ്ദേഹം മാറുമ്പോൾ, ജയിലിൽ പുറംലോകം കാണാതെ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സങ്കടം, അത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യാവകാശ സംഘടനകളും ഇനിയും അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു വിഷയമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ വൈകുന്നേരം ഞാൻ കണ്ട ഒരു വാർത്ത എന്താ വെച്ചാൽ, നമ്മളെ കോക്ക്രോച്ച് പാർട്ടിയുടെ നേതാവ് അഭിജീത് പറയുന്നൊരു കാര്യം, ഞാൻ ഈ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നത് എൻ്റെ പേരെങ്ങാനും ഒരു ഖാലിദ് എന്നായിരുന്നെങ്കിൽ എപ്പോഴോ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലുടനീളമുള്ള എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ തെരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കാൻ നിരന്തരമായി നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ ഇക്കരയുമായി ബന്ധപ്പെട്ട ഇതേ 2009 അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഈ അടുത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരാൾ, അബ്ദുൽ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, കൊടക് സ്വദേശി. അദ്ദേഹത്തിൻ്റെ മരണം വരുമ്പോഴാണ് ഈ കേസ് ഒന്നുകൂടി പുറത്തേക്ക് വരുന്നത്. 17 അദ്ദേഹം തടവിൽ കഴിഞ്ഞു. 45 അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു യൗവനത്തിൽ മധ്യവയസ്കതയിലുള്ള ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട 62 അദ്ദേഹം പ്രമേഹ രോഗിയായിരിക്കെ പ്രമേഹം മൂർച്ഛിച്ച് ജയിലിനുള്ളിൽ വെച്ച് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചാർത്തപ്പെട്ട കേസുകളുടെ ഗതി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 3 അദ്ദേഹത്തിന് മാക്സിമം തടവ് കിട്ടേണ്ടിയിരുന്നത്. അതിന് 17 മേൽ വിചാരണ തടവുകാരനായി നിന്നു ജാമ്യം വേണ്ടത്ര രൂപത്തിലുള്ള പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടായില്ല. അവസാനം ജയിലഴിക്കുള്ളിൽ മരണപ്പെടുകയാണ്. ഇത് നമ്മുടെ സംവിധാനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവർക്കൊക്കെ ആര് ഇതിനൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കും? ഇവരുടെ കുടുംബങ്ങൾ, മക്കൾ, മാതാപിതാക്കൾ, അവരെ സ്നേഹിച്ചിരുന്ന മനുഷ്യന്മാർ, അവർക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ, അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം, ഇതൊക്കെ ആര് പരിഹരിച്ചു കൊടുക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതേപോലെ ഇത്രയോ അധികം ആളുകൾ ഇപ്പോൾ ഇന്ത്യയിലെ ഉടനീളം വലിയ അളവിൽ കഴിഞ്ഞ ഒരു 5 വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്ന ജെ എൻ യുവിലെ വിദ്യാർത്ഥിയായിരുന്ന, PhD ഒക്കെ നേടിയിട്ടുള്ള, ജെ എൻ യുക്കാരനായിട്ടുള്ള, അവിടെ തന്നെ എല്ലാ ഡിഗ്രിയും PG എം ഫില്ലും PhD ഒക്കെ ജെ എൻ യുവിൽ പൂർത്തിയാക്കിയ ഒരു ചെറുപ്പക്കാരനെ ഡൽഹി കലാപത്തിൻ്റെ പേരിൽ അതിൻ്റെ ആസൂത്രകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ച സംസാരങ്ങളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഏതെങ്കിലും ഒരു കാര്യം ഒരു അൺലോഫുൾ ആക്ടിവിറ്റി ആണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ ഇന്നും അയാളെയും ഒരു നിയമത്തിന് മുമ്പിലേക്ക് ജാമ്യത്തിലോ മറ്റോ കാര്യങ്ങൾ നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. സിദ്ദീഖാപ്പൻ്റെ കേസ് നമുക്കറിയാം. വളരെ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ തടവിലാക്കിയ സാഹചര്യം, കഫീൽ ഖാൻ്റെ വിഷയം നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, സഞ്ജീവ് ഭട്ടിൻ്റെ മകൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലൊരു പോസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ എൻ്റെ പിതാവിനോർത്ത് എനിക്ക് അഭിമാനമാണുള്ളത്, അദ്ദേഹം സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നതുകൊണ്ടാണ് ഭരണകൂടം അദ്ദേഹത്തെ ഇങ്ങനെ ആക്രമിക്കുന്നത്, ഇങ്ങനെ തടവിലിടുന്നത് എന്നു. ഇതെല്ലാം ഇങ്ങനെ ഈ ഭരണകൂടത്തിനെതിരെ വാക്കുകൾ കൊണ്ടോ നോക്കുകൾ കൊണ്ടോ സംസാരിക്കാൻ ശ്രമിച്ച ആളുകളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംവിധാനമാണ് പൊതുവെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് സങ്കടകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സക്കരിയെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഈ ഒരു തടവുകാലം നീണ്ടുപോകുന്നത് നമുക്കൊക്കെ വലിയ സങ്കടവും വലിയ അമർഷവും ഇന്ത്യയിലുടനീളമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ മാഷ് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ജയിലറകൾക്കുള്ളിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം നേരത്തെ പറഞ്ഞ 70% ഇത്തരം വിചാരണ തടവുകാരാണ്. അത് നമ്മുടെ ഭരണകൂടത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥകളുടെയും ഒക്കെ കണ്ണ് തുറപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ വെക്കുന്ന വലിയൊരു നഗ്നമായ യാഥാർത്ഥ്യം.
0: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം, നീതിനിഷേധത്തിൻ്റെ 17 വർഷങ്ങൾ ഭാഗം 2. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
5: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
0: പീസ് റേഡിയോ റിയാൽ സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബാങ്ക് കേൾക്കാറുണ്ടോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇമാം നവവി റഹ്മഹുള്ള ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ ജമാഅത്ത് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്നതായ ബാബിൽ സംഘടിത നമസ്കാരത്തിന് ഏറെ മഹത്വവും പ്രാധാന്യവും ശ്രേഷ്ഠതയും പ്രതിഫലവുമുണ്ട് എന്നറിയിക്കുന്ന ഹദീസുകൾ കൊണ്ടുവന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് ചില കാരണങ്ങൾ, അത് ലഭിക്കുവാൻ ചില നിബന്ധനകൾ കൂടിയുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോൾ ആ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും തൻ്റെ വീട്ടിൽ വെച്ചോ ഷോപ്പിൽ വെച്ചോ നിർവഹിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്നത് ജമാഅത്തായി നമസ്കരിക്കുമ്പോഴാണ്. ഒറ്റക്ക് നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവും, പക്ഷേ അയാൾ കുറ്റക്കാരനാവും. ജമാഅത്ത് ശറഈയായ ഒഴിവ് കഴിവില്ലാതെ, എക്സ്ക്യൂസുകളില്ലാതെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ കുറ്റക്കാരനാണ് എന്നതാണ്. മാത്രമല്ല, ഒരാൾക്ക് 25-ഉം 27-ഉം ഇരട്ടിയൊക്കെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതിനേൽപ്പിക്കപ്പെട്ടവരായ മലക്കുകൾ അവർ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പള്ളിയിലേക്ക് പോകുമ്പോൾ വുദു ഉള്ളവരായി അംഗശുദ്ധി വരുത്തിക്കൊണ്ടാണ് പോവേണ്ടത് എന്നതൊക്കെ 1065-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹു റിവായത്ത് ചെയ്യുന്ന ധാരാളം പ്രതിഫലം നമുക്ക് നേടിത്തരുന്നതായ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ ഉദ്ദേശ ശുദ്ധിയാണ്. നമ്മൾ ഏതൊരു നിയ്യത്തിലാണോ പുറപ്പെടുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് ഈ പ്രതിഫലം ലഭിക്കുക എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയായിരുന്നാലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ലഭിക്കാൻ കാരണമാവുന്നത് അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ച് പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാലടികളും മസ്ജിദിലേക്ക് വെക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുക. മലക്കുകൾ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വെറുതെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമസ്കാരക്കാർക്ക് ഈ പ്രതിഫലം നൽകുന്നത്, നൽകിക്കൊണ്ടേയിരിക്കുന്നത് അനാവശ്യങ്ങൾ പ്രവർത്തിക്കാതെ, ഉപദ്രവങ്ങൾ ചെയ്യാതെ, സംസാരം കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ മസ്ജിദിൽ യാതൊരു നിലക്കുള്ള തിന്മകളും തെറ്റുകളും ചെയ്യാത്ത നിലക്ക് വുദു ഉള്ള അവസ്ഥയിൽ ത്വഹാറത്തോടുകൂടി നിൽക്കുമ്പോഴൊക്കെയാണ് ഈ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുക എന്ന്. മനുഷ്യർക്കും അതുപോലെ തന്നെ മലക്കുകൾക്കും ഉപദ്രവം ഉണ്ടാകുന്ന യാതൊന്നും ഉണ്ടാവാൻ പാടില്ല ഒരു വിശ്വാസിയിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ പള്ളിയിലേക്ക് വരുമ്പോൾ പോലും അനുവദിക്കപ്പെട്ടതായ ഹലാലായ ഭക്ഷണ സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉള്ളി കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരരുത് എന്ന് നബി

ജനങ്ങളിൽ നിന്ന് ധന്യനാവാൻ ആരുടെ മുന്നിലും കൈനീട്ടരുത്. സ്വന്തമായി അധ്വാനിച്ച് കുടുംബത്തെ പോറ്റണം എന്നൊക്കെയുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി പുറപ്പെടുമ്പോൾ അവൻ്റെ നീയത്തിനനുസരിച്ച് അവന് ഹലാലായത് ലഭിക്കുകയും അവൻ്റെ കച്ചവടത്തിൽ അവൻ്റെ കൃഷിയിൽ അവൻ ഏതൊരു രൂപത്തിലാണോ അതന്വേഷിക്കുന്നത് അവൻ്റെ കൈകളിലേക്കത് എത്തിച്ചേരുന്നതാണ്. ഹദീസുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുലുഹു ദാബ്ബ ഔ തൈർ ഔ ഇൻസാൻ ഇല്ലാ കാന ലഹു സദഖ. ഒരാൾ ഒരു ചെടി നടുന്നു, അതല്ലെങ്കിൽ ഒരു കൃഷി ഇറക്കുന്നു, ഒരു മരം വെച്ചു പിടിപ്പിക്കുന്നു, എന്തെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ മനുഷ്യനൊക്കെ തന്നെ അതിൻ്റെ ഫലങ്ങൾ തിന്നാലും അവനത് സദഖയുടെ പ്രതിഫലമാണ്. വലാസിയമ ഇദ്ഹ്തസബ ദാലിക ഫജ്റുഹു അലീം. അവനതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാൽ, പക്ഷികൾ ആ മരത്തിൽ നിന്ന് അവനുണ്ടാക്കിയ കൃഷിയിൽ നിന്ന് കൊത്തിപ്പെറുക്കി കൊണ്ടുപോയാലും അവന് പ്രതിഫലം ലഭിക്കും. സഹോദരങ്ങളെ, നീയത്തിനെ അവലംബിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്ത് നമസ്കാരം അത് നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ ഇമാം നവവി റഹിമഹുള്ള ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തുടർന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ 1066-ാമത്തെ ഹദീസിൽ കാണാം. വഅൻഹു റളിയല്ലാഹു അൻഹു ഖാല അച്ചൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ അഅമ ഫഖാല യാ റസൂലല്ലാഹ് ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി ഫസഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുറഖിസ ലഹു ഫയുസല്ലി ഫീ ബൈതിഹി ഫറഖസ ലഹു فلما ولى دعاه فقال له هل تسمع النداء بالصلاه قال نعم قال فاجب رواه مسلم. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അച്ഛൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ അഅമ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അന്ധനായ, കണ്ണു കാണാത്ത, ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ കടന്നു വന്നു. ഫഖാല, അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ലൈസലി ഖായിദുൻ, എനിക്കൊരു വഴികാട്ടിയില്ല, ഒരു ഗൈഡ് എൻ്റെ മുന്നിൽ നടക്കാൻ, വഴി കാണിക്കാൻ, യഖൂദുനി ഇലൽ മസ്ജിദ്, മസ്ജിദിലേക്ക് എന്നെ കൊണ്ടുപോകാൻ, വഴി നടത്താൻ, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ, ഒരു കൂട്ടാളിയായിക്കൊണ്ട് എന്നെ നയിക്കാൻ കൊണ്ടുപോകാൻ ഒരാളില്ല. ഫസഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുറഖിസു ലഹു ഫയുസല്ലി ഫീ ബൈതിഹി. അദ്ദേഹം അല്ലാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് അദ്ദേഹത്തിനൊരു ഒഴിവ് കഴിവ്, ഒരു എക്സ്ക്യൂസ്, ഒരു റുഖ്സ വേണം അദ്ദേഹത്തിന് വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി. ഫറഖസു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഇളവ് നൽകി. ഫലമ്മാ വല്ല, അയാളിങ്ങനെ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ, ദഅഹു, അദ്ദേഹത്തെ വിളിച്ചു. ഫഖാല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ തസ്മഉ നിദാഅ ബിസ്സലാത്തി, നമസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക്, വിളി നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ന്. നിദാ അൽ അദാൻ, ബാങ്ക് വിളി കേൾക്കാറുണ്ടോ? ഖാല, അയാൾ പറഞ്ഞു, നഅം, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫ അജിബ്, എന്നാൽ നീ അതിന് ഉത്തരം നൽകണം. ആ വിളി, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് എന്ന വിളി നീ മസ്ജിദിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? എങ്കിൽ നീ അതിന് ആൻസർ നൽകണം, അതിനുത്തരം നൽകണം. അതായത് പള്ളിയിലേക്ക് നീ പോയി പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്ത് നമസ്കരിക്കണം എന്നാണ് പഠിപ്പിച്ചത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വ്യത്യസ്തമായ റിവായത്തുകളിൽ ഇത് വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യാ റസൂലല്ലാഹ് ലൈസലി ഖായിദുൻ യുലായിമുനി യഖൂദുനി എന്നുള്ളിടത്ത് ഈ യുലായിമുനി എന്നാണ് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത്. രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരാളില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഫഅജിബ്, നീ അതിനുത്തരം നൽകണം. വഫീ ലഫ്ളി, മറ്റൊരു വചനത്തിൽ ഇങ്ങനെ കാണാം, മറ്റൊരു റിവായത്തിൽ, ലാ അജിദു ലക്ക റുഖ്സത്തൻ, നിനക്കൊരു ഇളവ് ഞാൻ കാണുന്നില്ല. കണ്ണു കാണാത്ത അന്ധനായ സ്വഹാബിക്ക് പോലും ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഇളവ് കാണുന്നില്ല എങ്കിൽ എത്രത്തോളമാണ് ഇതിൻ്റെ ഗൗരവം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അൽ മുഹാഫളത്തു അല സ്വലവാത്തി അംറുൻ ശറഈയുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ കാര്യമാണ്, ശറഈയായ മതപരമായ കൽപ്പനയുള്ളതാണ് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ അത് കാത്തു സൂക്ഷിക്കണമെന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു, അള്ളാഹു വസീയത്ത് ചെയ്തു, ഈ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണം എന്നത്. അതിലാണവന്, ഒരു മുസ്ലിമിന് ശ്രേഷ്ഠതയും പ്രതിഫലവുമെല്ലാമുള്ളത്. വഫിൽ ജമാഅത്തി മുദാഅഫത്തുൽ അജ്ർ, പ്രതിഫലത്തിൻ്റെ വർദ്ധിച്ച തോതിലുള്ള ഇരട്ടിയിരട്ടിയായിക്കൊണ്ട് പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

0: ഉലമ ഉണർത്തിയൊരു കാര്യം, وقد حض النبي صلى الله عليه وسلم جميع من يسمع النداء على اتيان المسجد ബാങ്ക് കേൾക്കുന്ന എല്ലാവരും മസ്ജിദിലേക്ക് വരണമെന്നതാണ് ഇത് അറിയിക്കുന്നത്. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ, അതിൻ്റെ പ്രാധാന്യത്തെ, അതിൻ്റെ മഹത്വത്തെ വ്യക്തമാക്കുന്ന ഹദീസാണിത്. അന്ധനായ സുഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞതായി ഒരു കാര്യം. ഇതേ വിഷയം തന്നെയാണ് മറ്റൊരു ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ഖൈസ് അൽ മഅറൂഫ് ഇബ്നു ഉമ്മി മക്തൂം അൽ മുഅദ്ദിനു റളിയല്ലാഹു അൻഹു, അന്ധനായ സുഹാബി, അതാരായിരുന്നു? അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായിരുന്നു. മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു അദ്ദേഹമാണിത് എന്നത് ഹദീസുകളുടെ ഷറഹിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെയാണ്, വഅൻ അബ്ദില്ലാ വഖീല അംറു ബിൻ ഖൈസ് എന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹം അറിയപ്പെടുന്നത് അൽ മഅറൂഫി ബിബിനി ഉമ്മി മക്തൂം, അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം, ഇബിന് ഉമ്മി മക്തൂം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അൽ മുഅദ്ദിനി റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം മുഅദ്ദിനാണ്, ബാങ്ക് വിളിക്കുന്ന ആളാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്നൽ മദീനത്ത കസീറത്തുൽ ഹവാമി വസ്സിബാ, നിശ്ചയമായി മദീനയിൽ ധാരാളം വന്യജീവികളും അതുപോലെ തന്നെ വിഷജന്തുക്കളൊക്കെ ഉണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്മഉ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ ഫഹയ്യ ഹലൻ, താങ്കൾ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് കേൾക്കാറുണ്ടോ? നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന വിളി നിങ്ങൾ കേൾക്കാറുണ്ടോ? ഫഹയ്യ ഹലൻ, എങ്കിൽ തആൽ, നിങ്ങൾ വരണം എന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്രത്തോളം ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ്. അന്ധനായ സ്വഹാബിക്ക് കൈപിടിക്കാൻ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൂടെ ആളില്ല എങ്കിലും, ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തൊരു പ്രയത്നത്തിലും പരിശ്രമത്തിലും പ്രയാസങ്ങളനുഭവിച്ചും അവിടെ എത്തണമെന്നതാണ്. ഇതുൾക്കൊണ്ടവരായ ആളുകൾ സലഫുകളിലുണ്ടായിട്ടുണ്ട്, ഖലഫുകളിലുണ്ടായിട്ടുണ്ട്. ഷേഖ് അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുല്ല മദീനയിലെ മസ്ജിദ് നബവിയിൽ അദ്ദേഹത്തിൻ്റെ ദർസ് നടക്കാറുണ്ട്. മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മസ്ജിദിൻ്റെ ഡോറിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിങ്ങനെ നീണ്ടുപോയിട്ടൊരു വീട്ടിലേക്കാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കണ്ണ് കാണാത്ത ആളുണ്ട്. അയാൾക്ക് മസ്ജിദിലേക്ക് വരാൻ വേണ്ടി കയറ് കെട്ടിയതാണ്, വഴി തെറ്റിപ്പോകാതിരിക്കാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കയറ് പിടിച്ചങ്ങനെ വരും മസ്ജിദിലേക്ക്. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം ഈ വിഷയങ്ങളെ, ഈ ഹദീസുകളെ അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി, ഗൗരവത്തോടുകൂടി, ആ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ശാരീരികമായിക്കൊണ്ട് പ്രയാസങ്ങളുണ്ടായിരുന്നിട്ടും, അതുപോലെ തന്നെ ഇളവുകൾ നമുക്ക് നൽകാവുന്നതായ ഒരവസ്ഥ പറയപ്പെടാവുന്ന നിലക്കുള്ള കാരണങ്ങളുണ്ടായിരുന്നിട്ടും ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുത്താതെ അവിടേക്ക് വന്നെത്തുന്നത്. എത്രയോ ആളുകൾ, പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ, അതുപോലെ തന്നെ തനിക്ക് വേണ്ടി വളരെയധികം ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അതൊന്നും വകവെക്കാതെ, കൈകാലുകളില്ലാത്തവരായ ആളുകൾ, ഇങ്ങനെ പല പരിമിതികളുമുള്ള ആളുകൾ പോലും അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് നിരങ്ങിക്കൊണ്ട്, അതെ, അങ്ങനെ അത്രത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് മസ്ജിദിലേക്ക് എത്തുന്നു, എത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എത്രത്തോളം ഈ വിഷയത്തിൽ താൽപ്പര്യം കാണിക്കണം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം എന്നത് അറിയിക്കുന്നതാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എക്സ്ക്യൂസ്, ഇളവ് നൽകി അദ്ദേഹം വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി. പക്ഷേ അദ്ദേഹം തിരിഞ്ഞപ്പോൾ, ഫലമൻ സറഫ റജുൽ ബഅദ സമാഇഹി ബിർറുഖ്സ ഫി അവ്വലിൽ അംർ, ആദ്യ കൽപ്പനയിൽ തന്നെ ഇളവ് കിട്ടിയപ്പോൾ അദ്ദേഹം പുറപ്പെടാൻ വേണ്ടി നിന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിക്കുന്നത്. ഹൽ തസ്മഉ നിദാ അബി സ്വലാ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടിയുള്ള വിളി കേൾക്കാറുണ്ടോ? ഹൽ തസ്മഉൽ അദാൻ അലി സ്വലാ, എന്താണ് നമസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് കേൾക്കാറുണ്ടോ? വയസ്സിലേക്ക് സൗത്തുഹു, ആ ബാങ്കിൻ്റെ ശബ്ദം നിന്റെ വീട്ടിലേക്ക് എത്താറുണ്ടോ? എങ്കിൽ അതെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഫ അജിബ്, നിങ്ങൾക്ക് നിർബന്ധമാണ്. ലാ റുഖ്സത ലക ഫീ തർക്കി സ്വലാ ജമാഅതം ഫിൽ മസ്ജിദ്, പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുന്നത് ഉപേക്ഷിക്കാൻ നിനക്ക് യാതൊരു ഇളവുമില്ല, യാതൊരു ഒഴിവ് കഴിവും എക്സ്ക്യൂസും ഇല്ല. വമിൻ ബാബി ഔല സ്വഹീഹു സലീമു യജിബു അലൈഹി ദാലിക, അപ്പം പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ, നല്ല ആരോഗ്യവാന്മാരായ യാതൊരു കുഴപ്പമില്ലാത്ത ആളുകൾക്ക് അതിനേക്കാൾ നിർബന്ധമാവുകയില്ലേ? ഇതാണ് വഹാദാമിൻ ബാബി തഷ്ജീദി അല അഹമിയത്തി സ്വലാത്തിൽ ജമാഅത്ത്, നമസ്കാരം നിർബന്ധമാണ്, അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഖണിഷതയെ അറിയിക്കുന്ന കാര്യമാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് നമസ്കാരങ്ങൾ അത് മസ്ജിദിൽ വെച്ച് നിർവഹിക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ് തബാറക്കല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാളു സാലിഹീൻ. ബാങ്ക് കേൾക്കാറുണ്ടോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി എന്നിവർ.
3: പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ മൈലാഞ്ചി ഇടുന്നതിന്റെ വിധി എന്താണ്?
4: പെൺകുട്ടികൾ ആണ് പൊതുവെ മൈലാഞ്ചി ഇടാറുള്ളത്. പെൺകുട്ടിയാകട്ടെ അല്ലെ ചെറിയ ആൺകുട്ടികളാകട്ടെ, അവരിത്തരം മൈലാഞ്ചി ഇടുന്നതിന് കുഴപ്പമില്ല. സ്ത്രീകൾ മൈലാഞ്ചി ഇടുമ്പോൾ സ്വാഭാവികമായും ഭംഗി പ്രദർശിപ്പിക്കുവാൻ അനുവാദമുള്ളത് ആരുടെയെല്ലാം മുമ്പിലാണ്? അവർ മാത്രം കാണുന്ന രൂപത്തിലായിരിക്കണം അവർ മൈലാഞ്ചി ഇടേണ്ടത് എന്നത് കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
3: ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. എനിക്ക് സ്കൂൾ, കോളേജ് എന്നീ ബിൽഡിങ്ങുകളുടെ ഡ്രോയിങ് വരക്കുന്നതിൻ്റെ വിധി എന്താണ്? ഫ്രീ മിക്സിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തെറ്റിന് സഹായിക്കലാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേഹം.
4: ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മദ്യഷാപ്പിനോ ഒരു വേശ്യാലയത്തിനോ ഉള്ള സ്കെച്ചും പ്ലാനും വരക്കുകയല്ല. സ്കൂളാകട്ടെ, അത്തരത്തിൽ സമൂഹത്തിൻ്റെ, നാട്ടിലുള്ള ആളുകളുടെ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായ ബിൽഡിങ്ങുകളുടെ പ്ലാൻ വരക്കലാകട്ടെ, അത് രണ്ടും ഒരേപോലെ കാണുവാൻ പറ്റില്ല. അവിടെ മനുഷ്യരുടെ, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഭൗതിക വിദ്യാഭ്യാസം, അപ്പോൾ സ്വാഭാവികമായും അവിടെ ചില കാര്യങ്ങളൊക്കെ, ഇഖ്തിലാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നു എങ്കിൽ തന്നെയും അടിസ്ഥാനപരമായി വലിയ ഒരു നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. ആ അടിസ്ഥാനം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജോലി ഭംഗിയായി നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
3: പുളിച്ചതി കെട്ടൽ അനുഭവപ്പെട്ടാൽ ഉളു മുറിയുമോ? കാരണം വായിലേക്ക് കുറച്ച് ദ്രാവകം പൊങ്ങി വരുന്നുണ്ടല്ലോ.
4: പുളിച്ചതി കെട്ടി എന്നതുകൊണ്ട് ഒരാളുടെ ഉളു മുറിയുകയില്ല. ഉളു മുറിയുന്ന കാര്യങ്ങൾ പെട്ടതല്ല ഒരാൾ പുളിച്ചു തികട്ടി അത് പുറത്തേക്ക് വരിക എന്നത്.
3: കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജോലിയുടെ ഭാഗമായി ഒരിക്കൽ USAയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. തിരിച്ച് ന്യൂയോർക്കിൽ നിന്ന് രാത്രി 9 മണിക്കായിരുന്നു വിമാനം. അന്ന് രാത്രി മഗ്‌രിബും ഇഷായും ജംഉം ഖസറുമാക്കി ഞാൻ വിമാനത്തിൽ കയറി. ഏകദേശം 15 മണിക്കൂറോളം യാത്ര ചെയ്ത് ഡൽഹിയിൽ വിമാനമിറങ്ങി. യാത്ര പുറപ്പെട്ടത് മുതൽ ഡൽഹി എത്തുന്നതുവരെ രാത്രി ഇരുട്ടായിരുന്നു. ഡൽഹിയിൽ രാത്രി 10:30 ലാൻഡ് ചെയ്തത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരാൾ എപ്പോഴാണ് ശുഭനിസ്കരിക്കേണ്ടത്?
4: രാത്രി 9 മണിക്ക് ഫ്ലൈറ്റിൽ കയറി 15 മണിക്കൂറോളം അദ്ദേഹം യാത്ര ചെയ്ത് ഡൽഹിയിലെത്തുമ്പോഴും അപ്പോഴും രാത്രിയുടെ ഇരുട്ടായിരുന്നു എങ്കിൽ അല്ലാഹു ആലം അദ്ദേഹം സുബഹി നമസ്കരിക്കേണ്ടത് ഇരുട്ട് മാറി പ്രഭാതമായി എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. അതൊരു പക്ഷേ ഫ്ലൈറ്റിൽ വച്ചായിരിക്കും, അതല്ലെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമായിരിക്കും. സമയമായി എന്ന ഇസ്ലാം പറയുന്ന അടയാളങ്ങൾ വെളിപ്പെടുമ്പോഴാണ് അദ്ദേഹം നമസ്കരിക്കേണ്ടത്, സുബഹി നമസ്കരിക്കേണ്ടത്.
3: ജീൻസ് തുണി കൊണ്ടുള്ള അബായ അഥവാ പർദ ഉപയോഗിക്കാമോ എന്നാണ്.
4: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ജീൻസ് കൊണ്ടുള്ള അബായ ഉപയോഗിക്കാം. പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രമല്ലല്ലോ അബായ എന്നുള്ളത്. ജീൻസ് തുണി ഇങ്ങനെയുള്ള അബായയായി ഉപയോഗിക്കാം എന്നാണ് മനസ്സിലാകുന്നത്.
3: വീട്ടിൽ ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്നല്ലേ? അപ്പോൾ നാം നിത്യവും ഉപയോഗിക്കുന്ന വസ്തുക്കളിലെല്ലാം ഓരോരോ ചിത്രങ്ങൾ ഉണ്ടല്ലോ, അത് എന്തു ചെയ്യും?
4: ഇത്തരം ചിത്രങ്ങൾ ഇപ്പോൾ നോട്ട് പുസ്തകങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വല്ല വസ്തുക്കളും വാങ്ങുമ്പോൾ അതിൻ്റെ പാക്കറ്റുകളിൽ കാണുന്ന ഫോട്ടോകളായിരിക്കാം, ഇതൊക്കെ തന്നെയും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവയെ ഫോട്ടോ സൂക്ഷിക്കുക എന്ന അടിസ്ഥാനത്തിലല്ല. ഒരു വസ്തു വാങ്ങുമ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റ് നമ്മൾ ഒഴിവാക്കുന്നു. അതേപോലെ തന്നെ നോട്ട് പുസ്തകങ്ങളും മറ്റുമൊക്കെയാണ് എങ്കിൽ ആ ചിത്രങ്ങൾ കാണാതിരിക്കുവാൻ വേണ്ടി പൊതിയുന്നു. ഇത്രയൊരു ശ്രദ്ധ മതിയാവുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്.
3: ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആണും പെണ്ണുമല്ലാതെ ജീവിക്കുന്നവർ മരിച്ചാൽ ഏത് വിഭാഗത്തിലാണ് അവരെ കുളിപ്പിക്കുക?
4: ഖുൻസ എന്നാണ് ആണും പെണ്ണുമല്ലാത്ത ആളുകളെ പറയുക. അവരെക്കുറിച്ചുള്ള ഇസ്ലാമികമായ വിധി ഏത് ഭാഗത്തിലേക്കാണ് അവർ കൂടുതൽ മുൻതൂക്കം നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ ശാരീരികമായ അവസ്ഥ നോക്കി പൗരുഷമാണ് കൂടുതലെങ്കിൽ പുരുഷനായി പരിഗണിക്കുകയും, അല്ല സ്ത്രീത്വമാണ് കൂടുതലെങ്കിൽ സ്ത്രീയായി പരിഗണിക്കുകയും ചെയ്യുക. സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിലാകട്ടെ, പള്ളിയിൽ പോകുന്ന ജമാഅത്തിന് പോകുന്ന വിഷയങ്ങളിലാകട്ടെ, മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിലാകട്ടെ, അവിടെയൊക്കെ ഇത് പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്.
3: എൻ്റെ ഭാര്യയുടെ അനിയത്തി ബാങ്കിങ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ജോലിയിലാണ്. ഞാനും ഭാര്യയും മക്കളും ഭാര്യ വീട്ടിൽ മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നത് തെറ്റുണ്ടോ? ഭാര്യയുടെ സഹോദരൻ ഗൾഫിലാണ്, അവനും ചെലവിന് വേണ്ടി പണം മയക്കാറുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്തു ചെയ്യണം?
4: ഭാര്യയും അദ്ദേഹവും ഭാര്യയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ പോകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ജോലി ചെയ്യുന്ന സഹോദരി അവിടെയുണ്ട് എന്നതുകൊണ്ട് അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നത് അത് ഹറാമായ ഒരു കാര്യം ആവുകയില്ല. എന്നിരുന്നാലും അദ്ദേഹം ഭാര്യയുടെ അനിയത്തിയോട് നിഷിദ്ധമായ വരുമാനങ്ങളുടെ ഗൗരവം അറിയിച്ചു കൊടുക്കേണ്ടതാണ്. പലിശ ഇസ്ലാം വളരെ കർശനമായി വിരോധിച്ച കാര്യമാണ്. അള്ളാഹുവിനു വേണ്ടി ഇത്തരം നിഷിദ്ധമായ വഴികൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഖൈറായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു തരും എന്ന അധ്യാപനങ്ങളും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
3: ബാങ്ക് ജോലി നോക്കുന്ന ഒരു വ്യക്തിക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമോ?
4: പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അവിടെ മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നതിലപ്പുറം അതിനേക്കാൾ നല്ല ഹലാലായ വരുമാന മാർഗമുള്ള ദീനീ നിഷ്ഠയുള്ള വ്യക്തികൾക്കാണ് വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്. ഫൽഫർ ബിദാത്തിദ്ദീൻ, മതനിഷ്ഠയുള്ളവളെ തെരഞ്ഞെടുക്കണം എന്നാണല്ലോ പ്രവാചകൻ്റെ അധ്യാപനം. തൻ്റെ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാവ് ചോദിക്കപ്പെടുന്നവനാണ്. കുല്ലുക്കും മസൂലൂൻ കുല്ലുക്കും മസൂലൂൻ അൻ റഇയതിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാമിൽ ഒരു വലിയൻ്റെ ഉത്തരവാദിത്വം തന്നെ വിവാഹം സന്ദർഭത്തിൽ വലിയ ആവശ്യമാണ് എന്ന് പറഞ്ഞു തന്നെ പെൺകുട്ടിയുടെ മകളുടെ സുരക്ഷിതത്വം, ദീനീയായ സുരക്ഷിതത്വം, ബൗദ്ധികമായ സുരക്ഷിതത്വം ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന ആ കാര്യം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്.
3: പരിശുദ്ധ ഖുർആനിൽ മലിക്കി യൗമിദ്ദീൻ മാലിക്കി യൗമിദ്ദീൻ ഖലഖഹു ഖൽഖഹു റുബമ റുബമ സാഹിറാനി സിഹറാനി ലുഅഫി ലഅഫി മുഖലസൻ മുഖലിസൻ എന്നിങ്ങനെ രണ്ട് തരം വായനയുള്ളതായി തഫ്സീറുകളിൽ 35-ലധികം സ്ഥലങ്ങളിൽ കാണുന്നു. യഥാർത്ഥത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയിലൂടെ ഏതു തരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചുള്ളത്? ഇവയിലെല്ലാം ചെറിയ രീതിയിൽ അർത്ഥവ്യത്യാസവും കാണുന്നു. ഒരു വിശദീകരണം തന്നാൽ നന്നായിരുന്നു എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
5: വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ഖിറാഅത്തുകൾ പലത് സമ്മതിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബഇഅതി അഹ്റുഫിൻ, തീർച്ചയായും ഈ ഖുർആൻ 7 ഹർഫുകളിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അലാ അയ്യ ഹർഫിൻ ഖറഅത്തും ഫഖദ് അസബ്തും, അതിൽ ഏത് ഹർഫിൽ ഓതിയാലും നിങ്ങൾക്ക് ശരിയാണ് ഭവിച്ചിട്ടുള്ളത്. ഫലാ തതമാറൂ ഫീഹി, അതുകൊണ്ട് അതിൽ നിങ്ങൾ പരസ്പരം തർക്കിക്കരുതേ. ഫഇന്നൽ മിറാഅ ഫീഹി കുഫ്റുൻ, വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലുള്ള കുതർക്കം അത് കുഫ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അന്ന് ഖുറൈശികളുടെ ഭാഷ, അതേപോലെ തന്നെ അറേബ്യൻ ഗോത്രങ്ങളിൽ പലരുടെയും ഭാഷ അവതരണത്തിന് പരിഗണിച്ചിട്ടുണ്ട്. പല ഭാഷകളുണ്ടായിരുന്നു അറബി ഭാഷയ്ക്ക് വകഭേദങ്ങളായി. അതാണ് ഈ സബഇഅത്ത് അഹ്റുഫ്. അതുകൊണ്ട് തന്നെ പല ശൈലിയിൽ ഖുർആൻ ഓതാമായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വകവെച്ചതാണ്. അമ്രുബിൻ നാസർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഒരു വ്യക്തി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് താങ്കൾക്ക് ആരാണ് ഓതി തന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ അമ്രുബിൻ നാസർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലക്കല്ല എനിക്ക് ഈ ആയത്ത് ഓതി തന്നത്, നിങ്ങൾ ഓതിയ ചെയ്യലല്ല. അങ്ങനെ അമ്രുബിൻ നാസും ആ വ്യക്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നു. എന്നിട്ട് അമ്രുബിൻ നാസ് പറഞ്ഞു, തിരുദൂതരെ ഇന്ന ആയത്ത്. അത് അമ്രുബിൻ നാസ് ഓതി കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാക്കദ ഉൻസിലത്ത്, അങ്ങ് ഓതിയതുപോലെ തന്നെയാണ് അത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരൻ, ഇങ്ങനെയല്ലേ റസൂലെ അത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ ഓതിയ രീതിയിൽ ഓതിക്കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാക്കദ ഉൻസിലത്ത്, ഇങ്ങനെയാണ് അത് ഇറങ്ങിയത്. അപ്പോൾ രണ്ടാളുടെയും ഖിറാഅത്ത് വേറെ വേറെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചു. എന്നിട്ടാണ് ഇന്ന ഹാദൽ ഖുർആൻ അഖദ് ഉൻസില അല സബഅത്തി അഹ്റുഫിൻ എന്നുള്ള ആ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ഈ ഖിറാഅത്തുകൾ അത് വ്യത്യസ്ത റിവായത്തിൽ നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ പാരായണത്തിൽ പല രീതികൾ വകവെച്ചിട്ടുണ്ട്. ശരിയാണ്, അർത്ഥത്തിൽ ചില വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യങ്ങളല്ല. ഇപ്പം മാലിക്കിയോമിദ്ദീൻ, മലിക്കിയോമിദ്ദീൻ, മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, മലിക് എന്ന് പറഞ്ഞാൽ രാജാതിരാജൻ, ഇങ്ങനെ അർത്ഥത്തിൽ ചില വ്യത്യാസങ്ങൾ, അല്ലാതെ വൈരുദ്ധ്യമല്ല. അത് ഉദ്ദേശിക്കപ്പെട്ട് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. അങ്ങനെ ഈ ഖിറാഅത്തുകൾ വകവെക്കുമ്പോൾ, അതിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങളെ വകവെക്കുമ്പോൾ പല അതിൽ പൊരുളുകളും യുക്തികളും അതിലുണ്ട്. അതൊരു വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. മൊത്തത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്, അല്ലാഹു താല ആലം.
3: ഖബറിലെയും മഹ്ശറിലെയും നമ്മുടെ സംസാര ഭാഷ ഏതായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ?
5: ഇന്ന ഭാഷയിൽ സംസാരിക്കും എന്ന് വ്യക്തമാക്കുന്ന യാതൊരു തെളിവും വന്നിട്ടില്ല. ചിലർ ഖബറിലെ വിചാരണ അറബിയിലായിരിക്കും, സുറിയാനി ഭാഷയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൻ റബ്ബുക്ക വ മാ ദീനുക്ക മാ ഹാദർ റജുലുല്ലദി ബുഇസ ഫീക അല്ലെങ്കിൽ ഫീക്കും വ മാ അമലുക്ക്, ഇങ്ങനെയുള്ള ഖബറിലെ ചോദ്യങ്ങളൊക്കെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിലുള്ളത് അറബി ഭാഷയിലാണല്ലോ. അതുകൊണ്ട് അറബി ഭാഷയിലായിരിക്കും വിചാരണ എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അറബി ഭാഷയിലായിരിക്കും ഓരോരുത്തരുടെയും വിചാരണ, അറബിയുടെയും അനറബിയുടെയും ഒക്കെ എന്ന് തീർത്തു പറയാൻ വ്യക്തമായ രേഖയല്ല. ഓരോരുത്തർക്കും ഗ്രാഹ്യമായ ഭാഷയിൽ, തിരിയുന്ന ഭാഷയിൽ അവർ വിചാരണ ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടും, പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അതിൽ കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായം. അറബി അറബി ഭാഷയിൽ, അനറബി അവർക്ക് ഗ്രാഹ്യമായ ഭാഷയിൽ വിചാരണ ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. മഷറിലും ചിലർ അറബി ഭാഷയിലായിരിക്കും, എല്ലാവർക്കും അറബി ഭാഷ ഗ്രാഹ്യമാകും വിധമുള്ള ഒരവസ്ഥ സംജാതമാകും, അങ്ങനെ അറബി ഭാഷയിലായിരിക്കും എന്നൊക്കെ മഹ്ശറയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരലോകത്തെ വിഷയത്തിൽ. യഥാർത്ഥത്തിൽ ഏത് ഭാഷയിലായിരിക്കും, എങ്ങനെ പ്രതികരിക്കും, ചോദ്യം ചെയ്യും, അതിൻ്റെ ഭാഷയെക്കുറിച്ച് തല പുകഞ്ഞ് ആലോചിക്കുന്നതിന് പകരം ഏത് ഭാഷയിലായാലും രക്ഷപ്പെടാൻ എന്തു വഴി, രക്ഷയുടെ മാർഗമെന്ത്, അതിന് വേണ്ട വിശ്വാസമെന്ത്, കർമ്മമെന്ത്, ആരാധനയെന്ത്, സ്വഭാവമെന്ത്, പെരുമാറ്റമെന്ത്, മര്യാദയെന്ത്, ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ആളുകൾ ആലോചിക്കേണ്ടത്. ഭാഷയറിയൽ അനിവാര്യവും അത്യന്താപേക്ഷിതവുമായിരുന്നുവെങ്കിൽ അത് പഠിപ്പിക്കപ്പെടുമായിരുന്നു, അതിൽ പ്രമാണം വരുമായിരുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി ശ്രദ്ധ ഊന്നേണ്ടത് തൻ്റെ രക്ഷാമാർഗത്തെക്കുറിച്ചാണ്, മോക്ഷത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമാണ്. എന്നാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
3: ജമൽ യുദ്ധത്തിലൂടെ പരസ്പരം പോരടിച്ച് മരിച്ചവരുടെ പരമ്പരയുള്ള ഹദീസുകൾ എങ്ങനെ സ്വീകരിക്കും എന്നാണ് ചോദ്യം.
5: ജമൽ യുദ്ധത്തിൽ സഹാബികൾ പരിമിതമായ ആളുകളാണ് പങ്കാളികളായിട്ടുള്ളത്. ശരിയാണ്, അതിൽ സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു, അബൂ മുസല ശരീഫ് പോലുള്ളവരൊക്കെ, അതേപോലെ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ, മുആവിയ ഇബ്നു അബി സുഫിയാൻ, അതേപോലെ തൽഹ, സുബൈർ, ഇങ്ങനെ സഹാബികളിൽ ചിലർ പങ്കാളികളായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു വലിയ ഫിത്നയും കുഴപ്പവുമായിരുന്നു. ബോധപൂർവം ഒരു യുദ്ധം സഹാബികൾ സൃഷ്ടിച്ചതല്ല, ഒരു ഫിത്നയുണ്ടായി, ആ ഫിത്നയിൽ അവർ ഭാഗവാക്കായിപ്പോയി എന്നുള്ളതാണ്. ചില തൽപരകക്ഷികൾ കലാപം അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വിശ്വാസികൾ, സഹാബികൾ വിശിഷ്യ ഒരു കലാപം ഉദ്ദേശിച്ചതല്ല, യുദ്ധം ഉദ്ദേശിച്ചതല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഭീകരർ ഇറാഖിലേക്ക് ഉൾവലിഞ്ഞു മദീനയിൽ നിന്ന്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആലാ വധിക്കപ്പെട്ടതിൽ അദ്ദേഹത്തിൻ്റെ ഘാതകരോട് രക്തത്തിൻ്റെ കണക്ക് ചോദിക്കുവാൻ ഉസ്മാൻ റളിയല്ലാഹു തആലാൻ്റെ കുടുംബം ബാധ്യസ്ഥരാണ്, വിശ്വാസികളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ തൽഹയും സുബൈറും റളിയല്ലാഹു അൻഹുമ ആയിഷ റളിയല്ലാഹു തആലാനെയും കൂട്ടി ഇറാഖിലേക്ക് പോവുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹു തആലാൻ ഖലീഫയായി അവരോധിക്കപ്പെട്ടിരുന്നു. അലിയെ സംബന്ധിച്ചിടത്തോളവും ഉസ്മാൻ്റെ ഘാതകരോട് കണക്ക് ചോദിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മേൽ അർപ്പിതമായ ബാധ്യതയാണ്. അദ്ദേഹത്തിന് അത് ഉദ്ദേശമുണ്ട്. പക്ഷേ ഒരു ഖലീഫയാണ്, അന്നത്തെ അന്തരീക്ഷം പ്രക്ഷുബ്ധമാണ്. സഹാബികൾ അവർ സമാധാനപ്രിയരും അവർ ഒതുങ്ങിക്കൂടുന്നവരുമാണ്. അവരാ രീതിയിലാണ് ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആലാനു തന്നെ രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും. അവരോട് ഒരിക്കലും ഇറങ്ങരുത്, മദീന യുദ്ധക്കളമാക്കരുത്, മദീനയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞതിനാൽ എല്ലാവരും ഒതുങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഈ പ്രതിവിപ്ലവകാരികൾ, ഭീകരന്മാർ, അവർ സഹാബികളല്ല. അവർ പിന്നീട് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച് വിവിധ നാടുകളിൽ നിന്ന് കടന്നു വന്നവരാണ്. മിസറിൽ നിന്നും, ഇറാഖിൽ നിന്നും, യമനിൽ നിന്നൊക്കെ വന്നവരാണ്. അവർ ഇസ്ലാമിൻ്റെ വേഷം കെട്ടിയ കപടന്മാരായിരുന്നു കൂടുതലും. അവരാണ് ഈ കൊല സൃഷ്ടിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ അവർ ഇറാഖിലേക്ക് ഉൾവലിഞ്ഞപ്പോൾ അവരോട് കണക്ക് ചോദിക്കാനാണ് തൽഹയും സുബൈറും ഉൾപ്പെടെയുള്ളവർ ഇറാഖിലേക്ക് പോകുന്നത്. അതവരുടെ അവകാശമാണ്, ന്യായമാണ്. അലി റളിയല്ലാഹു തആല അൻഹുവും അവരോട് കണക്ക് ചോദിക്കണമെന്ന വിഷയത്തിൽ എതിരഭിപ്രായക്കാരനല്ല. പക്ഷേ ആരോട് കണക്ക് ചോദിക്കും, ആരാണ് ഈ കൊലയിൽ പങ്കാളികൾ, ഇത് തീർപ്പാക്കേണ്ടതുണ്ട്. രംഗം പ്രക്ഷുബ്ധമാണ്, ആ പ്രക്ഷുബ്ധാവസ്ഥ ഒതുങ്ങേണ്ടതുണ്ട്. കൊലപാതകികളെ പ്രത്യേകം വേർതിരിക്കേണ്ടതുണ്ട്. അതൊരു ഖലീഫയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആലാൻ്റെ നിലപാടാണ് ശരിയും, അദ്ദേഹത്തിൻ്റെ ആ ഒരു വായനയാണ് നിഷ്പക്ഷവും. ആയിഷ റളിയല്ലാഹു തആലാൻ്റെ നേതൃത്വത്തിൽ ഇറാഖിലേക്ക് ആളുകൾ എത്തിയതോടുകൂടി ഇത് കത്തിക്കാൻ ഉദ്ദേശിച്ചവർ അലി റളിയല്ലാഹുവിനെതിരിൽ ആയിഷയുടെ നേതൃത്വത്തിൽ ആളുകൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കലാപം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഇരുവിഭാഗവും, ആയിഷയും അലിയും റളിയല്ലാഹു അൻഹുമ, ഒരു കലാപം ഉദ്ദേശിക്കുന്നേ ഇല്ല. അവരൊരു സമാധാനവും സന്ധിയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കലും തീർക്കലുമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ കുഴപ്പം, ഉദ്ദേശിച്ച് ഒത്തുകൂടിയിരുന്ന ആളുകൾ ഈ രംഗം മുതലെടുത്ത് യുദ്ധത്തി കത്തിപ്പടർത്തുകയാണ് ചെയ്തത്. അത് പിന്നീടൊരു കലാപമായി, യുദ്ധമായി, രക്തച്ചൊരിച്ചിലായി കലാശിച്ചു. എല്ലാ ഫിത്നകളുടെയും അവസ്ഥ അങ്ങനെയാണ്. സഹാബികൾ അവർ ഇതൊരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ നിയന്ത്രണം വിട്ടുപോയി ഈ കലാപകാരികൾ ഇത് ദുരുപയോഗം ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സഹാബികൾ അവർ ഈ വിഷയത്തിൽ ശരിയാണ്, ശരി ഭവിച്ചവരുണ്ട്, വീക്ഷണത്തിൽ വീഴ്ച സംഭവിച്ചവരുണ്ട്. എന്നാലും അവർ ഈ യുദ്ധത്തിൻ്റെ ഉത്തരവാദികളെ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വിശ്വാസികളാണ്, സഹാബികളാണ്, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവരാണ്. അവരെ സ്വീകരിക്കുന്നതിൽ ഒരപരാധമില്ല. അവരിലൂടെ വന്ന ഹദീസുകൾ കൊള്ളാം, അവരുള്ള നിവേദനങ്ങളെ സ്വീകരിക്കാം. അവർ ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ ഉദൂൽ നീതിമാന്മാരാണ്, സത്യസന്ധരാണ്, സ്വീകാര്യയോഗ്യരാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു തആല ആലം.
3: സ്വന്തം ഭാര്യയെ ചെറിയ കാര്യത്തിൽ സംശയിച്ചു പിണങ്ങി നടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ കുടുംബജീവിതത്തിൽ മാതൃകയാക്കും എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
5: നിസ്സാര കാര്യത്തിൽ തൻ്റെ ഭാര്യയെ സംശയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയോട് പിണങ്ങി നിന്നത് ചരിത്രത്തിൽ വന്നിട്ടില്ല. തൻ്റെ ഭാര്യയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പിണങ്ങിക്കഴിഞ്ഞത് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടാകുന്ന ചില സ്വാഭാവികമായ മാനുഷികമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊക്കെ ഏറ്റവും നല്ല നിലയിൽ കൈകാര്യം ചെയ്യുകയും വിട്ടുവീഴ്ചയിലൂടെ, മാപ്പിലൂടെ, സൽപെരുമാറ്റത്തിലൂടെ, നന്മ അറിയിക്കുന്നതിലൂടെ തിരുത്തുകയും കൈകാര്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. തൻ്റെ ഭാര്യയെ സംശയിച്ച് ഏത് വിഷയത്തിൽ സംശയിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിച്ചും സഹിച്ചും സ്നേഹബന്ധം നിലനിർത്തിയും ഏതറ്റം വരെയും ഭാര്യമാരോട് ഇണങ്ങിയുള്ള ഒരു ജീവിതമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ഉണർത്തിയതുപോലെ ചില വിഷയങ്ങൾ, വിഷമതകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് നന്മയിലൂടെ പ്രതികരിച്ച് പരിഹരിക്കുകയാണ് ഉണ്ടായത്. രാത്രി സമയത്ത് ഭാര്യയോടൊത്ത് കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ബഖീ ഖബ്രസ്ഥാനിലേക്ക് പോയി അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് പൊറുക്കലിനെ തേടാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ ആവശ്യപ്പെട്ട വിഷയത്തിൽ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പാദരക്ഷകൾ ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ട് ഇറങ്ങി ബക്കി ഖബ്രസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ സംശയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ സംശയിച്ച് ഭാര്യ പിന്നാലെ നടക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ എവിടേക്കാണ് രാത്രി ഈ എഴുന്നേറ്റ് പോകുന്നത്, തന്നോട് പറയാതെ സമ്മതം ഇല്ലാതെ ഈ അസമയത്ത് എന്ന നിലക്ക് തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരെ പിന്തുടരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ഖബ്രസ്ഥാനിൽ ചെന്ന് കൈകൾ ഉയർത്തി അവിടെ ദുആ ചെയ്ത് നിൽക്കുന്ന രംഗമാണ് അവർ കാണുന്നത്. പിന്നെ തിരുദൂതർ മടങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയും മടങ്ങി തന്നെ പിന്തുടർന്ന് നിരീക്ഷിച്ച ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അവധാനതയിൽ, വിവേകത്തിൽ, സാവകാശത്തിൽ, നന്മയിൽ, സ്നേഹത്തിൽ കാരണം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ജിബ്രീൽ വന്നു എന്നെ വിളിച്ചു, ബഖീ ഖബ്രസ്ഥാനിൽ പോകാൻ പറഞ്ഞു, അവിടെയുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിനാൽ ഞാൻ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു, ഉണർത്തി പ്രയാസപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ച് സാവകാശത്തിൽ എഴുന്നേറ്റ് പോയതാണെന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയെ ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ ഖബർ സിയാർത്ത് ചെയ്യുമ്പോഴുള്ള ദുആ അവരാവശ്യപ്പെട്ടതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളാണ് തിരുജീവിതത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടുള്ളത്. എന്തുകൊണ്ടും കുടുംബജീവിതത്തിന് അനുകരണീയ മാതൃക, അന്യൂനമായ അനുധാവന മാതൃക അതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ചരിത്രങ്ങളും ഉദാഹരണങ്ങളും ഒരു നീണ്ട വലിയ വിഷയമാണ്. ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളെ ഇതിനോടനുബന്ധിച്ച് കേൾപ്പിച്ചു എന്ന് മാത്രം, അള്ളാഹു ആലം.
3: ഇന്ത്യയിൽ ഇസ്ലാം വരുന്ന സമയത്ത് ഖുർആൻ ഹദീസ് ക്രോണീകരണം നടന്നിരുന്നു. ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അലി ജാബയിലേക്ക് വന്ന ചോദ്യങ്ങളിലൊന്ന്.
5: വിശുദ്ധ ഖുർആനിൻ്റെ ക്രോണീകരണം തിരുജീവിത നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹയാത്തിലിരിക്കാൻ നടന്നൊരു വിഷയമാണ്. അള്ളാഹു ഏറ്റെടുത്ത് നിർവഹിച്ചതാണ്. ഇന്ന അലൈന ജംഅഹു വ ഖുർആന. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരണം തിരു ജീവിതകാലത്ത് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ മുസ്ഹഫായി അത് രണ്ട് ചട്ടക്കൂട്ടിൽ പ്രത്യേകം ക്രോഡീകരിച്ചത് അബൂബക്കർ അള്ളാഹുവിൻ്റെ കാലത്താണ്. ഖിറാത്തുകളെ ഏറെക്കുറെ ഏകോപിച്ചുള്ള ക്രോഡീകരണം നടന്നത് ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ്. ഹദീസുകളും ഖുർആനുമൊക്കെ ജനമനസ്സുകളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ. അന്നത്തെ ഏറ്റവും വലിയ ക്രോഡീകരണ ഇടവും സുരക്ഷിതമായ ഇടവും ജനമനസ്സുകളാണ്. ആ ക്രോഡീകരണമാണ് പിന്നീട് പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. പിന്നീട് ഗ്രന്ഥരചനകൾ ഒക്കെ ഹദീസുകളുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നിലക്കുള്ള ക്രോഡീകരണം പ്രസിദ്ധമായത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടം മുതലാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലങ്ങളിൽ ഹദീസുകൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ആളുകളെ നിശ്ചയിക്കുകയും ചെയ്ത് അങ്ങനെ ക്രോഡീകരണം നടന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹദീസുകൾ അതിന് മുമ്പേ എഴുതപ്പെട്ടില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഹദീസുകൾ എഴുതിയിട്ടുണ്ട്, എഴുതി സൂക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ള സമ്മതിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാം എത്തുക എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് കാണുന്ന വലുപ്പത്തിലായിരുന്നില്ല. പണ്ടത്തെ ഇന്ത്യ ഹിന്ദു വിശാലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇന്ത്യയിലെത്തി എന്ന് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ വിശാലാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വ്യാപനം ഹിന്ദിയിലേക്ക് ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്, അമവികളുടെ ഖിലാഫത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുമുമ്പേ ഖുർആൻ ക്രോഡീകരണം ഉണ്ടായിട്ടുണ്ട്, ഹദീസ് ക്രോഡീകരണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹദീസ് ക്രോഡീകരണം, മുസ്നദുകളുടെ ക്രോഡീകരണം, സഹീഹുകളുടെ ക്രോഡീകരണം, സുനനുകളുടെ ക്രോഡീകരണം, മുസ്തഖ്റജാത്ത്, മുസ്തദ്രക്കാത്ത്, മആജിം, ജവാമിഅ, ഇങ്ങനെ ഒക്കെ അറിയപ്പെടുന്ന രചനകൾ അതൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ അതിൻ്റെയൊക്കെ രചനകൾ പിൽക്കാലങ്ങളിലാണ്. പിൽക്കാലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്ലാം ഇന്ത്യയിൽ വന്നതിന് ഒക്കെ ശേഷം യുദ്ധവിജയങ്ങളുടെയും മറ്റുമൊക്കെ ഇസ്ലാം പ്രചരിച്ച് അതിന് ശേഷം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ചോദ്യം ഒരു പൊതു ചോദ്യമാണ്. അതിൽ എന്ത് ഉദ്ദേശം എന്നുള്ളത് സൂക്ഷ്മമല്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് അപഗ്രഥിച്ച് പറഞ്ഞത്. അല്ലാഹു ആലം.
1: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി അബ്ദുൽ ജബ്ബാർ മദീനി എന്നിവർ.
2: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എസ് എന്നിൽ 115 ഒഴിവ്. ബി എസ് എൻ എൽ രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ ജൂലൈ 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ. ശമ്പളം 16,400 തുടക്കം 40,500 രൂപ വരെ. ബി എസ് എല്ലിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50. ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ ബി എസ് എൻ എൽ 115 ഒഴിവ്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
2: أعوذ بالله من الشيطان الرجيم
3: ويقول الإنسان أإذا ما مت لسوف أخرج حيا

وإن

0: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് നേർരേഖ. അൽ കബീർ എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഒക്കെ വരാറുള്ള ചില പദങ്ങൾ, മഹത്വത്തിൻ്റെ പദങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒരുപക്ഷെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുകയില്ല. അൽ കബീർ, അൽ കബീർ എന്ന് പറയുന്നത് വലിയവൻ, മഹാൻ എന്നൊക്കെ പറയുന്ന വാക്ക് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽപ്പെട്ട ഒരു പദമാണ് അൽ കബീർ. അൽ കബീർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ എന്നീ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ബാങ്കിലും അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചൊല്ലാറുള്ള ഒരു പദമാണ് അൽ അക്ബർ എന്നതും അൽ കബീർ എന്നതും. അൽ കബീർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലുമൊക്കെ വന്നിട്ടുള്ള ഒരു നാമമാണ്. ആറു സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ അൽ കബീർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ തൻ്റെ വലത്തെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ ഈ വചനം തന്നെ നമുക്ക് എത്രയോ മതി. അൽ അലീം എന്ന അള്ളാഹുവിനെക്കുറിച്ച് പറയാറുണ്ട്. അൽ അലീം എന്നുള്ളതിൽ അൽ കബീർ എന്നതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കൂടുതലായി വന്നിട്ടുള്ളതും ഉപയോഗിക്കുന്നതുമായ ഒരു പദമാണ് അൽ കബീർ. നമസ്കാരത്തിലും ബാങ്കിലും ഒക്കെ അതാണല്ലോ പറയണത്. ഈ ആശയം നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, വലഹുൽ കിബിരിയാഉ ഫിസ്സമാവാത്തി വലർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം എന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വത്തെ, വലിപ്പത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് ഈ നാമത്തെ ഉൾക്കൊള്ളുന്നതിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശയപരമായ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രായോഗികമായ ഒരു സംഗതിയാണ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളത്. എന്തൊക്കെ സ്ഥാനങ്ങളും പദവികളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തൻ്റെ ദാസന് നൽകിയ നിസ്സാരങ്ങളിൽ നിസ്സാരങ്ങളായ ചില അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കുവാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിനയാനുതരാകും. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദൻ വലം യക്കുൻ ലഹു ശരീക്കും ഫിൽ മുൽക്ക് വലം യക്കുൻ ലഹു വലിയുൻ ഫിദ്ദുല് വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകനും ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിനു മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് നീ പറയുക, അവനെ ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്ന് 17:111 അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വത്തെ, എല്ലാ അർത്ഥത്തിലുമുള്ള ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഈ നാമവിശേഷണത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വിനയാനന്ദരാകുന്നു എന്നതുപോലെ തന്നെ നമുക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണമാണ്, അവൻ മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹനുള്ളൂ എന്ന് വിശ്വസിക്കൽ കൂടെ ഇതാണ്. അതായത് നാം മഹത്വം കൽപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഏതർത്ഥത്തിൽ? അഭൗതികമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉന്നതനും മഹാനുമായിരിക്കുന്നവൻ അള്ളാഹുവാണ്. ദാലിക്കും ബി അന്നഹു ഇദാ ദുഅ അല്ലാഹു വഹ്ദഹു കഫർതും വ ഇൻ യുശ്രിക് ബിഹി തുഅ്മിനു ഫൽഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം എന്ന അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുമ്പോഴുണ്ടാവേണ്ട ഈ ഒരു ആശയപരമായ അറിവിനെയാണ് ഈ ഗാഫിറിലെ 12-ാമത്തെ ആയത്ത് കുറിക്കുന്നത്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടാൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനോട് പങ്കാളികൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നിമിത്തമത്രയത്. എന്നാൽ വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിനാകുന്നു എന്നാണ്. അപ്പോൾ ഈ മഹത്വം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. നാം അവന് കീഴൊതുങ്ങുകയും അവനെ പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അതിൻ്റെ പേരിലാണ് അള്ളാഹുവിനെ നാം മഹത്വപ്പെടുത്തുന്നത്. അവൻ നമുക്ക് ഹിദായത്ത് തന്നു, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു. വലി തുക്കബ്ബിറുല്ലാഹ അലാമ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രയും ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അൽബക്കറ 185-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമം ഉച്ചരിക്കുന്നതിനും പറയുന്നതിനും വലിയ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായമായി, ഞാൻ ദുർബലയായി, അതുകൊണ്ട് തന്നെ ഫമുർനി ബി അമലിൻ അഅ്മലുഹു എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയൊരു പ്രവർത്തികൾ പറഞ്ഞുതരണം. ജാലിസത്തുൻ വ അനജാലിസത്തുൻ ഇരുന്നു കൊണ്ട്, എനിക്ക് വല്ലാതെ ഒന്നും ആരോഗ്യപരമായൊരവസ്ഥപ്പല്ല, അതുകൊണ്ട് എനിക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരണം. ജീവിതത്തിൽ പലപ്പോഴും മറ്റ് ആരോഗ്യാവസ്ഥകളൊക്കെ നശിച്ച ആളുകൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശമാണ് കാല സബ്ബിഹില്ല മിഅത തസ്ബിഹ, 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അത് തഅദിലുലക്കി മിഅത റഖബ തഖബത്തിൻ തുഅതുകീഹ തുഅതുകീനഹ, നീ 100 അടിമകളെ മോചിപ്പിക്കുന്നതിന്. മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികൾ, അത് മൊത്തം അറബികളിൽ 100 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാകുന്നു അത് എന്നാണ്. പിന്നെ വഹ്മദി അൽഹംദുലില്ലാ എന്ന് പറയാം മിഅത്ത 100 പ്രാവശ്യം. തഅദുല്ലക്കി മിഅത്ത ഫറസിൻ മുസ്റജത്തിൻ മൂൽജമത്തിൻ, നല്ല കടിഞ്ഞാണണിഞ്ഞ ഏറ്റവും തയ്യാറാക്കപ്പെട്ട 100 കുതിരകളെക്കാളും ഉത്തമമാണ്. പിന്നെ പറഞ്ഞു വക്കെബിരില്ല അള്ളാഹു അക്ബർ എന്ന് പറയാം മിഅത്ത കബീറ 100 പ്രാവശ്യം. ഫ ഇന്നഹ തഅദുല്ലക്കി മിഅത്ത ബദനത്തിൻ മുഖല്ലദത്തിൻ മുത്തഖബ്ബലത്തിൻ, 100 ഒട്ടകങ്ങൾക്കു തുല്യമാണ്, തയ്യാറാക്കി നിർത്തപ്പെട്ട 100 ഒട്ടകങ്ങൾക്ക് തുല്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയുമ്പോൾ, 100 ഒട്ടകങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നബി സ്വഹാബത്തിനോടൊപ്പം നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചൊല്ലി എന്ന് ഇമാം മുസ്ലിം ഇബിൻ ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നുണ്ട്. അള്ളാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്രതം വ അസീല. അള്ളാഹു അക്ബർ കബീറൻ എന്ന് ഞാൻ തക്ബീർ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹി കതീറൻ എന്ന് ഞാൻ ഹംദ് ചൊല്ലുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധി പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആശയം. അള്ളാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വ സുബ്ഹാനല്ലാഹി ബുക്രതൻ വ അസീല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു ദിക്ര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും ഞാൻ നമസ്കാരശേഷം അതിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ നാമത്തെ അൽ കബീർ ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ഈ നാമത്തെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ വിനയാനുതരാവുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഈ പ്രകീർത്തനങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി അനുഷ്ഠിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും അറിഞ്ഞ് ഭക്തിയോടുകൂടം അവനെ ആരാധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളിൽ അൽ കബീർ എന്ന നാമമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലകും. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഫുട്ബോൾ ലഹരിയായി മാറുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപകടത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ അവിടെ ആളുകൾ കാണുവാൻ വേണ്ടി ധാരാളം ജാഗ്രതയുടെ മുന്നറിയിപ്പിൻ്റെ ബോർഡുകൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ തിരക്കു പിടിച്ചൊരങ്ങാടിയിലൂടെ നാം വാഹനമോടിക്കുമ്പോൾ അഗാധമായ ഗർത്തമുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കിട്ടി ആ വഴിയിലൂടെ നാം പോകുമ്പോൾ നാം ഈ പ്രത്യേകമായ ബോർഡുകളും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അപകടം പതുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും പ്രത്യേക ബോർഡുകളും സ്ഥാപിക്കുന്നത്. നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിക്കുന്ന ആളുകൾ പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ അവരുടെ യാത്ര സുഗമമായി പൂർത്തിയാക്കുമ്പോൾ, നിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കാത്ത ആളുകൾ അപകടത്തിലകപ്പെടുകയും പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾക്ക് വിധേയരാവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. വിശ്വാസികളെപ്പോഴും ജാഗ്രത പാലിക്കുന്നവരാകണം. കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ അപകടങ്ങൾ വരുത്തിവെക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഒരുപക്ഷേ അത് നമുക്ക് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുകയും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. സത്യവിശ്വാസിക്ക് വിശ്വാസിയെ സംബന്ധിച്ച് ദുനിയാവ് ഒരു ജയിലും സത്യനിഷേധിക്കത് സ്വർഗവുമാണ് എന്നുള്ളതാണ്. മൂന്നു കാര്യങ്ങൾ വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ നാം നിയന്ത്രിക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവസ്മരണയിൽ നിന്നും പരലോകചിന്തയിൽ നിന്നും അകലുന്നതിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം. പരലോകചിന്തയിൽ നിന്ന് അകലുന്നതിനെക്കുറിച്ചും നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നരകത്തിലേക്കടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ കാര്യങ്ങളെ, പുണ്യങ്ങൾ കുറക്കുന്നതായ കാര്യങ്ങളെ നാം മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് നേടിയെടുത്ത പുണ്യങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ രണ്ടു കാര്യങ്ങൾ പലപ്പോഴും നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും അതിൻ്റെ വിഷയത്തിൽ വേണ്ട പരിഗണന നൽകുകയും ചെയ്യാറുണ്ട്. പക്ഷേ മൂന്നാമതായി പറഞ്ഞ നേടിയെടുത്ത പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ

0: അതുകൊണ്ട് തന്നെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം അത് ആസ്വദിക്കുക എന്നുള്ളത് നമുക്ക് അനുവദനീയവുമാണ്. കാരണം ശാരീരിക മാനസിക ഉല്ലാസത്തിന് ഇവ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ പരിധി വിട്ട് കഴിഞ്ഞാൽ അവ നമുക്ക് വലിയ ഗുണത്തിലേറെ ദോഷങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം, നമ്മുടെ ലോകം മുഴുവൻ കളിയിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഫുട്ബോൾ മത്സരമെന്നത് അല്ലെങ്കിൽ മത്സരം കളിക്കുന്നതും കാണുന്നതും ഹറാമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ അത് പുണ്യകരമായ ഒരു കാര്യവുമല്ല. നിർബന്ധമായ ബാധ്യതകളിൽ പെട്ടതുമല്ല, അഥവാ വാജുവായ ഒരു കാര്യവുമല്ല. വെറുമൊരു അനുവദനീയമാക്കപ്പെട്ട കാര്യം, അഥവാ മുബാഹാണ് എന്നു മാത്രം. എപ്പോഴാണ് നമുക്ക് ഈ അനുവദനീയമാക്കപ്പെട്ടത് നിഷിദ്ധമായിട്ട് മാറുന്നത്? കേവല സന്തോഷത്തിനപ്പുറം ഒരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം മത്സരങ്ങൾ. വിനോദത്തിലൊതുങ്ങുന്നതിനു പകരം, കളികൾ അനുവദനീയമാക്കുന്നതിനു പകരം അത് നിഷിദ്ധമാകുന്ന ചില സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. എപ്രകാരമെന്ന് വെച്ചാൽ, നമുക്ക് ദീനിയായ കാര്യങ്ങളെക്കാൾ പ്രധാനമായിക്കൊണ്ടു ഇത്തരം കാര്യങ്ങൾ വരുന്നത്. നമസ്കാരങ്ങൾ നഷ്ടമാകുമ്പോൾ, അതുപോലെ തന്നെ മുഴുവൻ സമയവും ഇതിനായി മാറ്റിവെക്കപ്പെടുമ്പോഴും നമ്മുടെ കുടുംബത്തോടും മാതാപിതാക്കളോടുമുള്ള കടമകളും ബാധ്യതകളും വിസ്മരിക്കപ്പെടുമ്പോഴും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ആത്മീയമായ ഒരു മാറ്റവും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് ധാരാളം അപകടങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ അപകടങ്ങൾ നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് എന്നും, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സജീവമാകുന്നത് നമ്മുടെ നന്മകളെ നഷ്ടപ്പെടുത്തുമെന്ന കൃത്യമായ ബോധ്യവും ബോധവും സത്യവിശ്വാസി വിശ്വാസിനികളെന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടായിരിക്കണം. നമ്മുടെ മക്കളോട്, സഹോദരങ്ങളോട്, നമ്മുടെ ഇണകളോട്, നമുക്കേറ്റവും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, സഹോദരങ്ങളോട് ഇതെല്ലാം പറയാനും മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയുന്നവരായിട്ട് മാറാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഒരു നന്മയെ നഷ്ടപ്പെടുത്തി ഒരു തിന്മയിൽ സജീവമാകുന്നത് വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊടുക്കാൻ കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറുദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട്

0: ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ്റേഡിയ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ്. നമ്മുടെ പരലോകവും ദീനും നന്നാവാൻ ഭാഗം രണ്ട്. ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ പരലോക ജീവിതം, അവിടെ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും ദൗത്യം. ഇവിടെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നാം നഷ്ടക്കാരിൽ പെട്ടുപോകുക തന്നെ ചെയ്യുമെന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് നമ്മോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ പരലോക ജീവിതം നന്നാവാൻ, നമ്മുടെ ദീന് നന്നാവാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വ അസ്ലിഹ് ലി ദുനിയായ അല്ലതീ ഫീഹ മആശി വ അസ്ലിഹ് ലി ആഖിറതി അല്ലതീ ഫീഹ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈറിൻ വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർരിൻ. എൻ്റെ കാര്യത്തിന് സുരക്ഷിതത്വം നൽകുന്ന എൻ്റെ ദീനിനെ നീ നന്നാക്കണമേ. എൻ്റെ ജീവിതം നിലനിൽക്കുന്ന എൻ്റെ ദുനിയാവിനെയും നീ നന്നാക്കണമേ. എനിക്ക് മടങ്ങിച്ചെല്ലാനുള്ള എൻ്റെ പരലോകത്തെയും എൻ്റെ ജീവിതത്തെ എനിക്ക് നന്മ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ആക്കി തീർക്കുകയും ചെയ്യണമേ റബ്ബെ. മരണത്തെ നീ എനിക്ക് എല്ലാ നാശങ്ങളിൽ നിന്നുമുള്ള ആശ്വാസമാക്കി തീർക്കുകയും ചെയ്യണേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന കുറച്ചധികമുള്ളൊരു പ്രാർത്ഥനയാണ്. നമുക്ക് രണ്ട് ഘട്ടങ്ങളായിക്കൊണ്ട് പഠിക്കാം. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, എൻ്റെ ദീനിനെ നീ നന്നാക്കണമേ. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലദീ ഹുവ ഇസ്മതു അംരി. ഇസ്മതു ഇവിടെ ഐനാണ്, കസറ് ചെയ്യപ്പെട്ട ഐനാണ്. അത് അതിനുശേഷം സുക്കൂൻ ചെയ്യപ്പെട്ട സ്വാദാണ്. ഇസ്മതു അംരി. വ അസ്ലിഹ് ലീ ദുനിയായ. വ അസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹ മആശി. വ അസ്ലിഹ് ലീ ദുനിയായ, എൻ്റെ ദുനിയാവിനെ നീ നന്നാക്കണമേ. അല്ലതീ ഫീഹ മആശി, എൻ്റെ ജീവിതം നിലനിൽക്കുന്ന ദുനിയാവിനെ നീ നന്നാക്കണമേ. വ അസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹ മആശി. വഅസ്ലിഹ് ലീ ആഖിറതി. വഅസ്ലിഹ് ലീ ആഖിറതി, എൻ്റെ ആഖിറം, എൻ്റെ പരലോകം നീ നന്നാക്കണമേ. അല്ലതീ ഫീഹ മആദി, എനിക്ക് തിരിച്ചു ചെല്ലാനുള്ള എൻ്റെ പരലോകം നീ നന്നാക്കണമേ എന്നതാണ്. അപ്പോൾ അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലദീ ഹുവ ഇസ്മതു അംരി. വ അസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹ മആശി. വ അസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹ മആശി. വ അസ്ലിഹ് ലീ ആഖിറതി. وأصلح لي آخرتي التي فيها معادي. التي فيها معادي. اللهم أصلح لي ديني الذي هو عصمة أمري وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي. ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ പരലോക ജീവിതവും നമ്മുടെ ദുനിയാവിലെ ജീവിതവും ഒക്കെ നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ബി എസ് സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
5: പീസ് റേഡിയോ നുറുങ്ങുകൾ. മഴക്കാലവും കൊതുകുജന്യ രോഗങ്ങളും. രചന ഡോക്ടർ ജസറത്ത്. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ്, കല്ലടിക്കോട്.
6: മഴക്കാലം ആരംഭിക്കുന്നതോടെ രോഗാണുക്കളും അവ പരത്തുന്ന കൊതുകുകളും മറ്റു കീടങ്ങളും അതിവേഗം പെരുകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് പൊതുജനാരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് കൊതുകുജന്യ രോഗങ്ങളാണ്. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലും മലിനജലത്തിലും മുട്ടയിട്ട് വളരുന്ന കൊതുകുകൾ, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലേറിയ തുടങ്ങിയ മാരകമായ രോഗങ്ങളാണ് സമൂഹത്തിൽ പടർന്നു പിടിക്കാൻ ഇടയാക്കുന്നത്. പലപ്പോഴും പനിയും ശരീരവേദനയുമായി തുടങ്ങി കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ അപകടമായ രീതിയിലേക്ക് ഈ രോഗങ്ങൾ മാറാറുണ്ട്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി ഇനത്തിൽപ്പെട്ട പെൺകൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ശുദ്ധജലത്തിൽ വളരുന്ന ഈ കൊതുകുകൾ സാധാരണയായി പകൽ സമയത്താണ് മനുഷ്യരെ കടിക്കുന്നത്. കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് മാരകമാകാനുള്ള സാധ്യതയുള്ള ഒരു രോഗവുമാണ്. കടുത്ത പനിയോടൊപ്പം കണ്ണുകൾക്ക് പിന്നിലെ വേദന ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. അസഹനീയമായ തലവേദനയും എല്ലും പേശികളും ഒടിയുന്നതുപോലെയുള്ള കടുത്ത വേദനയും ഉണ്ടാകുന്നു. പനി വന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിൽ ചുവന്ന തടിപ്പുകൾ പ്രത്യക്ഷപ്പെടാം. രോഗം മൂർച്ഛിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വേഗത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. തുടർച്ചയായ ഛർദിയും കടുത്ത വയറുവേദനയും വായിൽ നിന്നോ മൂക്കിൽ നിന്നോ പല്ലിൻ്റെ ഇടയിൽ നിന്നോ ഉള്ള രക്തസ്രാവം, മലമൂത്ര വിസർജനത്തിലൂടെ രക്തം പോവുക, അമിതമായ തളർച്ച, ശ്വാസംമുട്ടൽ, ബോധക്ഷയം, ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. ചിക്കൻ ഗുനിയ. ഡെങ്കിപ്പനി പകർത്തുന്ന കൊതുകുകളാണ് ഈ രോഗവും പടർത്തുന്നത്. കിമാകോണ്ടെ എന്ന ആഫ്രിക്കൻ ഭാഷയിൽ ഈ പദത്തിനർത്ഥം വളഞ്ഞുപോകുന്നത്, കൂനിപ്പോകുന്നത് എന്നാണ്. കടുത്ത സന്ധിവേദന മൂലം രോഗി കുനിഞ്ഞുപോകുന്നതിനാലാണ് ഈ രോഗത്തിന് ഈ പേര് ലഭിച്ചത്. പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി രോഗത്തിന്റെ ആദ്യ ലക്ഷണമാണ്. കൈത്തണ്ട, കണങ്കാൽ, വിരലുകൾ തുടങ്ങിയ സന്ധികളിലാണ് പ്രധാനമായും അസഹനീയമായ വേദന അനുഭവപ്പെടുന്നത്. പനിയും മറ്റു ലക്ഷണങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ മാറാറുണ്ടെങ്കിലും ഇതിന്റെ സന്ധിവേദന മാസങ്ങളോളമോ ചിലപ്പോൾ വർഷങ്ങളോളമോ വിട്ടുമാറാതെ നിൽക്കാനും ഇടയുണ്ട്. മലേറിയ, മലമ്പനി. അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ പരത്തുന്ന മാരകമായ ഒരു പകർച്ചവ്യാധിയാണ് മലേറിയ അഥവാ മലമ്പനി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നിർമ്മാണ മേഖലകൾ, വലിയ ഹാർബറുകൾ, തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് മലേറിയ കേസുകൾ കൂടുതലായി കണ്ടുവരുന്നത്. മലേറിയയുടെ ലക്ഷണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരാറുണ്ട്. വിറയലോടുകൂടിയ കടുത്ത പനി വരും. പെട്ടെന്ന് കടുത്ത തണുപ്പും വിറയലും അനുഭവപ്പെടും. തുടർന്ന് പനി 103 ഡിഗ്രി വരെ ഉയരുകയും ചെയ്യും. പനി കുറയുന്ന സമയത്ത് ശരീരം നന്നായി വിയർക്കുകയും രോഗിക്ക് കടുത്ത തളർച്ച അനുഭവപ്പെടുകയും ചെയ്യും. രോഗാണുക്കൾ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്നതിനാൽ ശരീരത്തിൽ രക്തക്കുറവുണ്ടാകാം. പൊതുവായ പ്രതിരോധ മാർഗങ്ങൾ. കൊതുകുജന്യ രോഗങ്ങളെ തടയാനുള്ള വഴി: കൊതുകുകളുടെ വംശവർദ്ധന തടയുക, കൊതുകുകടി ഏൽക്കാതെ നോക്കുക എന്നിവയാണ്. കൊതുകിന്റെ ഉറവിട നശീകരണം. ഡ്രൈ ഡേ. ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും പരിശോധിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളക്കെട്ടുകൾ ഇല്ലാതാക്കുക. വീടിന്റെ പരിസരത്തുള്ള ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, പഴയ ടയറുകൾ, പൊട്ടിയ പാത്രങ്ങൾ എന്നിവ കമിഴ്ത്തി വയ്ക്കുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യുക. സംഭരണികൾ മൂടിവെക്കുക. കുടിവെള്ള ടാങ്കുകൾ, ബക്കറ്റുകൾ, മറ്റു ജലസംഭരണികൾ എന്നിവ എയർ ടൈറ്റ് മൂടികൾ ഉപയോഗിച്ച് എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. ശ്രദ്ധിക്കപ്പെടാത്ത ഇടങ്ങൾ: ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ, മണി പ്ലാന്റ് വളർത്തുന്ന പാത്രങ്ങൾ, ചെടിച്ചട്ടികളുടെ അടിയിലെ പ്ലേറ്റുകൾ എന്നിവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി വൃത്തിയാക്കുക. വ്യക്തിഗത മുൻകരുതലുകൾ: കൊതുകുവലകൾ ഉപയോഗിക്കുക. രാത്രിയിലും പകലും ഉറങ്ങുമ്പോൾ കൊതുകുവലകൾ ഉപയോഗിക്കുക. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ: കൈകളും കാലുകളും പൂർണ്ണമായും മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. വീടിന്റെ ജനലുകളിലും വാതിലുകളിലും കൊതുക് കടക്കാത്ത വിധം നെറ്റുകൾ സ്ഥാപിക്കുക. ജൈവിക രാസമാർഗങ്ങൾ: കിണറുകളിലും വലിയ അലങ്കാരക്കുളങ്ങളിലും കൊതുകുലാർവകളെ തിന്നുതീർക്കുന്ന ഗപ്പി, ഗംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക. പൊതുവായ ചികിത്സാരീതികൾ: ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ ഒട്ടുമുക്ക വൈറസ് കൊതുകുജന്യ രോഗങ്ങൾക്കും പ്രത്യേക ആന്റിവൈറൽ മരുന്നുകൾ ലഭ്യമല്ല. ലക്ഷണങ്ങളെ ലഘൂകരിക്കാനുള്ള ചികിത്സയാണ് പൊതുവെ നൽകുന്നത്. മലേറിയയ്ക്ക് കൃത്യമായ ആന്റി മലേറിയൽ മരുന്നുകൾ ലഭ്യമാണ്. പൂർണ്ണ വിശ്രമം, ധാരാളം ദ്രവരൂപത്തിലുള്ള ആഹാരം എന്നിവ ഉറപ്പുവരുത്തുക. നിർജ്ജലീകരണം തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം, ORS ലായനി, കഞ്ഞിവെള്ളം, ഇളനീർ, പഴച്ചാറുകൾ എന്നിവ ധാരാളമായി കുടിക്കണം. പനിയും ശരീരവേദനയും കുറയ്ക്കാൻ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ ചില വേദനാ സംഹാരികൾ ഒരിക്കലും കഴിക്കരുത്. ഡെങ്കിപ്പനി പോലുള്ള സാഹചര്യങ്ങളിൽ ഇവ ആന്തരിക രക്തസ്രാവത്തിന് കാരണമായേക്കാം. കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സർക്കാരിനും ആരോഗ്യവകുപ്പിനുമൊപ്പം ഓരോ പൗരനും തുല്യ പങ്കാണുള്ളത്. എന്റെ വീടും പരിസരവും ഞാൻ വൃത്തിയായി സൂക്ഷിക്കും എന്ന വ്യക്തിപരമായ പ്രതിജ്ഞയിലൂടെ മാത്രമേ കൊതുകുകളുടെ വംശവർദ്ധനവിന് തടയാൻ സാധിക്കൂ. ജാഗ്രതയും കൃത്യമായ മുൻകരുതലുകളും ശീലമാക്കിയാൽ രോഗഭയമില്ലാതെ സുരക്ഷിതമായി മഴക്കാലത്തെ നമുക്ക് വരവേൽക്കാം. ശുചിത്വമുള്ള പരിസരവും ആരോഗ്യവുമുള്ള സമൂഹവുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് 100 ഉറങ്ങുകൾ, മഴക്കാലവും കൊതുകുജന്യ രോഗങ്ങളും. ഡോക്ടർ ജസ്രത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു. ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
8: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
9: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്കറിയാം എല്ലാ ആഴ്ചകളിലും നടന്നു വരുന്ന 8:30 മുതൽ 9:30 വരെ നടക്കുന്ന എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന ഒരു ഒരു സുപ്രധാനമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാം. നമ്മുടെ ആരോഗ്യപരമായ ആരോഗ്യമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യവും ശ്രോതാക്കൾക്ക് ഡയറക്റ്റ് വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാവുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഡോക്ടറോട് ചോദിക്കാം ലൈവ് പ്രോഗ്രാം. ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്നുള്ളത് ഒരു ചോദ്യം, ഒരു ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം, അതിന് ഉത്തരം നൽകുകയാണ് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ ഡോക്ടറോട് ചോദിക്കാം ശ്രമിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: കന്നഡ ഒഴിവാക്കിയാലോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മോടൊപ്പം വളരെ ഉചിതമായി ഈ ഒരു ചോദ്യം അഡ്രസ്സ് ചെയ്യാൻ വളരെ ഉചിതമായിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുൽ മാലിക് പി പി ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
10: വബറകാതുഹു.
9: ഇതുമായി ബന്ധപ്പെട്ട്, കന്നഡയുമായി ബന്ധപ്പെട്ട്, കന്നഡ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് ഇപ്പോൾ ലൈവായിട്ട് കോളിംഗ് വഴി വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 9020840840 എന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. നമുക്ക് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ ഡോക്ടർ നമ്മോട് ചർച്ച ചെയ്യും ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് കടക്കാം. കന്നഡയുമായിട്ട് ബന്ധപ്പെട്ട, ഡോക്ടർ ഒരു ഒഫ്താൽമോളജിസ്റ്റാണ്, അത്യാവശ്യം അനുഭവ സമ്പന്നനായിട്ടുള്ള ഡോക്ടറാണ്. നമ്മോടൊപ്പമുള്ള ഡിസ്ട്രിക്ട് ആശുപത്രി തിരൂരിലെ ഒഫ്താൽമോളജിസ്റ്റാണ് ഇൻഷാല്ലാ. അപ്പം കന്നഡയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഒരുപാട് റിസർച്ചുകൾ ലഭ്യമാണ്. അതായത് കന്നഡയുടെ ഷോപ്പുകൾ നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം അത് സിഗ്നൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നതുകൊണ്ട് ആണ് എന്നുള്ളത്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്നഡ പല ആവശ്യങ്ങൾക്ക് ആൾക്കാർ വെക്കാറുണ്ട്. അതിന് 45%+ ശതമാനം ശരിക്കും ഇതുപോലെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കാരണം വെക്കുന്നു എന്നുള്ളതാണ്, ആൾക്കാർ വെക്കുന്നു എന്നുള്ളതാണ് ഒരു മൊത്തം ഇന്ത്യയുടെ ഒട്ടാകെയുള്ള ഒരു ഒരു റിസർച്ച് റിപ്പോർട്ട് പറയുന്നത്. പ്രധാനമായിട്ടും കേരളത്തിൽ ഒരു ലിറ്ററസിയിൽ വളരെയധികം മുന്നിലായതുകൊണ്ടും വായനയും അതുപോലെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ഉപയോഗം കൂടുതലുള്ളതുകൊണ്ട് അതും ഒരു കാരണമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പല സംവിധാനങ്ങളും റിപ്പോർട്ടിംഗ് ചെയ്യാറുണ്ട്. അപ്പം കണ്ണടകൾ വെക്കുന്നത് മെയിനായിട്ട് എന്താ പറയാ ഒരു ഒരു കണ്ണിന് നമുക്ക് പ്രശ്നമുള്ളപ്പോഴാണല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് കണ്ണട വെക്കേണ്ട ഒരു ഒരു സാഹചര്യം എന്താണെന്നുള്ളതൊന്ന് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാം.
11: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. ചോദ്യം ബ്രോഡാണ്, അപ്പോൾ എൻ്റെ ആൻസറും കുറച്ച് ടൈം എടുക്കും. കണ്ണട നമുക്കറിയാം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതിലൊരു അനുബന്ധം പറയാണ്. സാധാരണഗതിയിൽ ഒരു നാട്ടിൽ പാലം അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ പൊതുവഴികൾ അങ്ങനത്തെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ആ നാട് വികസിക്കുകയാണെന്ന് നമ്മൾ പറയും. നാട്ടിലെ ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് വികസനമല്ല, അത് ആ ജനതയുടെ ഒരു അനാരോഗ്യത്തെയാണ് കാണിക്കുന്നത്.
9: ആരോഗ്യസ്ഥിതിയെ
11: നാട്ടിൽ കോടതിയുടെ എണ്ണവും കേസുകളും കൂടുമ്പോൾ നാട്ടിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിനെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം കന്നഡ ഷോപ്പ് കൂടുക എന്നറിയുമ്പോൾ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കന്നഡ അനിവാര്യമായി വരുന്ന ഘട്ടങ്ങൾ അത് സമൂഹത്തിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തിനൊക്കെ കന്നഡ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ നമ്മൾ കാഴ്ച തകരാറാണ് കണ്ണടക്കാറുള്ളത്. കോമൺ ആയിട്ടുള്ള ഫസ്റ്റ് യൂസ് കന്നഡക്ക് അതാണ്. രണ്ടാമത്തെ കന്നഡൻ്റെ യൂസ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ്. നമുക്കറിയാം പല ടൈപ്പ് ജോലികൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്ലെയിൻ ഗ്ലാസ്സും വെക്കാം അല്ലെങ്കിൽ ഗോഗിൾസ് എന്ന് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് പലപ്പോഴും നിർബന്ധമായിട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ട്. കേരളത്തിലത് നിയമപരമായിട്ട് പലപ്പോഴും അനുശാസിക്കാറില്ല, എന്നാൽ പുറത്ത് നിയമപരമായിട്ട് തന്നെ അത് നിർബന്ധമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷനാണ് മറ്റൊന്ന്. ഇനി കണ്ണിലെ സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ച് കാഴ്ച തകരാറൊന്നുമില്ലെങ്കിൽ പോലും സ്ക്രീനിൻ്റെ അനാരോഗ്യമായ റൈസിനെ ഇപ്പോൾ യു വി റൈസിനൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് യു വി പ്രൊട്ടക്ഷനുള്ള ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ചെറിയ കോങ്ങണുള്ള ആളുകൾക്ക് കണ്ണിൻ്റെ ആ കോങ്ങണിനെ അഭംഗി മാറ്റാൻ, കണ്ണ് കോങ്ങണിനെ ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, കണ്ണിന് പല ടൈപ്പ് ചികിത്സ ഉണ്ട്, ആ ചികിത്സ ഒന്നും ഫലിക്കാത്ത അവസ്ഥയിൽ നമ്മൾ ആ ഒരു അഭംഗി മാറ്റാൻ വേണ്ടിയിട്ട് കണ്ണട നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ കോങ്ങണ്ണും അതുപോലെ തന്നെ മറ്റ് കണ്ണിൻ്റെ കോർണിയെ ബാധിക്കുന്ന അസുഖം മൂലം തീരെ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ആ കോർണിയൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് അതല്ലെങ്കിൽ ആ കോർണിയൻ്റെ കളറ് മാറ്റം തിരിച്ചറിയാതിരിക്കാനും നമ്മൾ ടിൻഡ് ഗ്ലാസ് പോലത്തെ ഗ്ലാസ്സുകൾ കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ പല യൂസുകളും എന്താ പല പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് കന്നഡ വെക്കണം. അപ്പോൾ അതിൽ അവസാനത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊന്നും നമുക്ക് കന്നഡ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ആദ്യത്തേതിന് മാത്രമേ കന്നഡ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ കന്നഡ വെക്കുന്നത് എന്തിനാ വെച്ചാൽ ആദ്യം പറഞ്ഞ യൂസിലേക്ക് വരാം, കാഴ്ച തകരാറുകളാണ്. അത് നമുക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസർ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ രണ്ട് കണ്ണ് നമ്മുടെ രക്ഷിതാവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് കണ്ണും ഒരേപോലത്തെ അവസ്ഥയിൽ ഒരേ സമയത്ത് ഒരേ വസ്തുവിനെ കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും അലൈൻമെൻറ്റ് കിട്ടുന്നത്. നമുക്കറിയാം ഈ കാർണിവോറസ് അനിമൽസിൻ്റെയും ഹെർബിവോറസ് അനിമൽസിൻ്റെയും ഒരു പ്രത്യേകത, അവരുടെ കണ്ണ് ഈ ഹെർബിവോറസിൻ്റെ കണ്ണ് കുറച്ച് വൈഡായിരിക്കും, രണ്ട് സൈഡിലേക്ക് അവർക്ക് വ്യൂ ആണ് കൂടുതൽ, ഐ മീൻ ഫീൽഡ് ഓഫ് വ്യൂ ആണ് കൂടുതൽ. നാല് പുറത്തുനിന്ന് എവിടെയെങ്കിലും എനിമീസ് അറ്റാക്ക് ചെയ്യുന്ന വരുന്നുണ്ടോ എന്നുള്ളത്, ഇരപിടിമാർ വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു സെൻസാണ് അവർക്ക് കൂടുതലുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയുക ഡെപ്തിനേക്കാൾ എത്ര ദൂരമാണ് വരുന്നത്, എത്ര സ്പീഡിലാണ് വരുന്നത് എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് എവിടെന്നെങ്കിലും അറ്റാക്കിംഗ് വരുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു സംഭവമാണ് അവർക്കുള്ളത്. കാർണിവോറ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിലാണ് അവർ കണ്ടുണ്ടാവുക, അത് ഇര കറക്റ്റ് എവിടെയാണ്, എത്ര സ്പീഡിൽ പോയാലോ കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈനോക്കുലർ വിഷൻ അവർക്കുള്ളത്. ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബൈനോക്കുലർ വിഷനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ബൈനോക്കുലർ വിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കണ്ണിനും കാഴ്ച തകരാറുകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും കണ്ണിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സൊക്കെ, അതിൽ കോർണിയുണ്ട്, ലെൻസ് ഉണ്ട്, റെട്ടിന ഉണ്ട് എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ റെട്ടിനയിലാണ് നമ്മൾ റേസ് പോയിട്ട് പതിക്കേണ്ടത്. റെട്ടിനയ്ക്ക് തന്നെ 10 layers ഉണ്ട്. റെട്ടിനാൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗം എന്ന് പറഞ്ഞാൽ 1 mm 1/4 കനമേ ഉള്ളൂ. 1 mm 1/4 കനമേ ആ കോർണ റെട്ടിനൻ്റെ ഏറ്റവും മർമ്മ സ്ഥാനത്തുള്ള ഒരു ഭാഗം, ഫോവിയ എന്ന് പറയുന്ന ഭാഗത്താണുള്ളത്. ആ ഭാഗത്തുള്ള ലെയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെയറിൽ ലൈറ്റ് പോയി പതിക്കുമ്പോഴാണ് നമ്മളെ വ്യൂ കറക്റ്റ് ആവുക, നമ്മുടെ ഇമേജ് ക്വാളിറ്റി കറക്റ്റ് ഉണ്ടാവുക. അതിലെന്തെങ്കിലും ചെറിയ അപാകത അഥവാ ഈ ഫോക്കസ് ചെയ്യുന്നതിൽ, നമ്മൾ പ്ലസ് ടു പഠിച്ച ആളുകൾക്ക് കറക്റ്റ് മനസ്സിലാവും, നമ്മൾ പ്ലസ് ടുവിൽ ഫിസിക്സിൽ മയോപ്പിയ, ഹൈപ്പറോപ്പിയ, അസ്റ്റിഗ്മാറ്റിസ് എന്നറിയുന്ന മൂന്ന് സംഭവങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് കറക്റ്റ് ആ ഫോക്കസ്, ഇനി അതും വേണ്ടെങ്കിൽ പോലും നമുക്ക് ബേസിക് യുവർ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസ് റിഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പത്തിലോ പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് ഓർമ്മയുള്ള ആൾക്ക്
9: കറക്റ്റ്.
11: അപ്പോൾ ആ ഒരു ഫോക്കസ് ചെയ്യുന്നതിൽ വരുന്ന ചെറിയ അപാകത, അതിനാണ് നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്ന കാഴ്ച തകരാറുകൾ എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ട് രണ്ട് ഫാക്ടറുള്ളത്, ഒന്ന് നമ്മുടെ കോർണിയ എന്നറിയുന്ന ഫ്രണ്ടിലെ ഗ്ലാസ് പോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ ഷേപ്പിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ. രണ്ടാമത്തേത് കണ്ണിൻ്റെ ടോട്ടൽ വലിപ്പത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റം. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തല വലുതും പക്ഷേ കൈയും കാലൊക്കെ ചെറുതായിരിക്കും കമ്പാരിറ്റീവ്ലി. എന്നാൽ ഒരു അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം തല ചെറുതും കൈയും കാലും വലുതായിരിക്കും. അതിൻ്റെ അർത്ഥം തല ചെറുതായി വരുന്നതല്ല, കൈയും കാലും കൂടുതൽ വളരുന്നു എന്നല്ല. അഥവാ തലയുടെ വളർച്ച കുറേയൊക്കെ ജനിക്കുമ്പോൾ തന്നെ ആയിട്ടുണ്ടാകും, പിന്നീട് ഒരു കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തലയുടെ ഫുൾ സ്ട്രക്ചറാകും. പക്ഷെ കൈയും കാലും പിന്നെയും വളർന്നുകൊണ്ടായിരിക്കും. ഒരു 15-20 വയസ്സ് വരെയൊക്കെ വളർച്ച ഉണ്ടാകും. കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു 20 ദിവസം ആകുമ്പോൾ എത്രയാണ് അപ്പോൾ ഹൈറ്റ്, അതിൽ ഒരിക്കലും പിന്നെ ഹൈറ്റ് കൂടില്ലല്ലോ. പിന്നെ മറ്റേ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ
9: കൂടുള്ളൂ.
11: അപ്പോൾ അതേപോലെ തന്നെ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൻ്റെ ഒരു ജനിക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണ് ഒരു അഡൽട്ട് കണ്ണിൻ്റെ ഒരു 80% സൈസ് ഉണ്ടാവും. പിന്നീട് ഒരു 2 വയസ്സാകുമ്പോഴൊക്കെ തരും 90% മുകളിൽ അല്ലെ 95% വരെയൊക്കെ സൈസായി ഉണ്ടാവും. പിന്നെ ഒരു 20 വയസ്സ് വരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അതോ മേജർ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ വളച്ചൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ ഈ വലുപ്പത്തിൽ വരുന്ന ചെറിയ അപാകത, അതുമൂലമാണ് ഈ ഫോക്കസിങ്ങിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവുക. ആ പ്രയാസങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി, ഹൈപ്പറോപ്പിയ അഥവാ ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമദൃഷ്ടി എന്നുള്ള മൂന്ന് കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ട്. അത്തരം തകരാറുള്ള ആളുകൾക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കാനുള്ള ഒരു എക്സ്റ്റേണൽ ഗാഡ്ജറ്റ് എന്നാണ് കണ്ണട എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ചുരുക്കി അതിൻ്റെ ആൻസർ പറയുന്നത്.
9: അപ്പോൾ ഇത് ഏത്, എന്താ പറയുക, നമ്മളൊരു പോയിന്റിലെത്തും, ഇത് നമുക്ക് കണ്ണട അനിവാര്യമാണ് അല്ലെങ്കിൽ വിഷന് പ്രശ്നമുണ്ട് എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുമല്ലോ. അപ്പോൾ അതെങ്ങനെ ശരിക്കും നമുക്കത് തിരിച്ചറിയാൻ പറ്റുക, അല്ലെങ്കിൽ ഒരുപക്ഷെ പറയാൻ അറിയാത്ത ഒരു പ്രായമായിരിക്കും, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ ഇതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും?
11: അത് വലിയൊരു ചോദ്യമാണ്. അത് പലപ്പോഴും കണ്ണട ഡോക്ടർമാരെ പോലും അലട്ടുന്ന ഒരു പ്രയാസമാണ്, ഇതെങ്ങനെ ഇത് നേരത്തെ തന്നെ കണ്ടെത്താന്നുള്ളത്. കാരണം ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ ജനിക്കുമ്പോൾ ഒരുവിധമുള്ള ഹോസ്പിറ്റലിലും ഈ കേൾവി പരിശോധിക്കാറുണ്ട്, കുഞ്ഞിന് കേൾവി ഉണ്ടോ എന്ന്. കാരണം കേൾവിയും സംസാരം പരസ്പരം ബന്ധിതമാണ്. ഒരു കുഞ്ഞിന് ചെവി തീരെ കേൾക്കുന്നില്ലെങ്കിൽ ആ കുഞ്ഞിന് സംസാരശേഷി ഉണ്ടാവില്ല, നമുക്കറിയാം ഡെഫ് ആൻഡ് ഡംബ് എന്നാണ് പറയാറുള്ളത്. അത് നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയും. ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ കേൾവി ശക്തി എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. ശരി, കുഞ്ഞിന് എത്രമാത്രം കാണുന്നു എന്ന് കണ്ടുപിടിക്കൽ അത്ര തന്നെ സിമ്പിളല്ല. ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് അത് കോമൺ ആയിട്ട് നമുക്ക് ഈ കേൾവി പരിശോധന ചെയ്യുന്ന അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതാണ് ഇതിലെ ഒരു നമ്മളൊരു ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് യെസ് ചാലഞ്ചാണ്, യെസ്. അപ്പോൾ അതിന് വേണ്ടി കൂടുതൽ എന്താ പറയുക പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. കാരണം വളരെ പ്രധാനമുള്ളൊരു വിഷയം ഞാൻ കാഴ്ച തന്നെ. കാരണം പലപ്പോഴും ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് തിമിരം ഉണ്ടാവാറുണ്ട്, ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഞരമ്പിന് തകരാറുണ്ടാവുന്നുണ്ട്, കോങ്ങൻ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ജനിക്കുന്ന സമയത്ത് അപ്പോൾ സാധാരണ ഗതിയിൽ പീഡിയാട്രിഷൻ നോക്കുമ്പോൾ മേജർ ഇഷ്യൂസൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ കണ്ണിൻ്റെ ചിലപ്പോൾ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും ചെറിയ സ്ട്രക്ചർ ആയതുകൊണ്ട് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കയ്യിന് ചെറിയൊരു അപാകത ഉണ്ടെങ്കിൽ എന്താ കയ്യിന് കോടല്ല, കാലിന് നമ്മൾ CTV എന്ന് പറയുന്നത് കഞ്ചിനായിട്ട് ടാലിപ്പസിക്കോന വൈറസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, കഞ്ഞി കാലിൻ്റെ പടം ചെരിഞ്ഞു പോകുന്ന അവസ്ഥ. അങ്ങനത്തെ അതൊക്കെ നമുക്ക് ഒറ്റ ഓടത്തിൽ തന്നെ ദൂരം നിന്ന് കാണാൻ കഴിയും. പക്ഷേ കണ്ണിൻ്റെ മാറ്റങ്ങൾ അത്ര പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ തിമിരൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ ഒരിക്കലും പിന്നീട് ആ കുഞ്ഞിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയില്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ ചെറിയൊരു മുമ്പത്തെ കാലത്തൊരു 24 ആഴ്ചകൾക്ക് മുമ്പ് ജനിക്കുന്ന കുഞ്ഞിൻ്റെയൊക്കെ അല്ലെങ്കിൽ 30 ആഴ്ച മുമ്പ് ജനിക്കുന്ന കുഞ്ഞിൻ്റെ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ മാസം തികയാതെ പ്രസവിക്കുന്ന വളരെ വെയിറ്റ് വളരെ കുറവുള്ള കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ട്, ആ ഫെസിലിറ്റീസ് പോലും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് തന്നെ കണ്ണിൻ്റെ ഞരമ്പിന് വരുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. റെട്ടിനോപ്പതി പ്രിമച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. അത് സ്വാഭാവികമായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ടോയെന്ന് സ്ക്രീൻ ചെയ്യാൻ വരാറുണ്ട്. അതർവൈസ് നോർമലി ജനിക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണ് പരിശോധന യൂഷ്വലി അങ്ങനെ സംഭവിക്കാറില്ല. അപ്പോൾ അത് ജനിക്കുമ്പോൾ തന്നെ ഒരു ടെസ്റ്റിംഗ് വേണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും. കാരണം ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും ആ കാഴ്ച തിരിച്ചെടുത്ത അവസരം. പിന്നെ നമുക്ക് നിർദ്ദേശമായിട്ട് വെക്കാനുള്ളത് കുഞ്ഞ് സ്കൂളിലേക്ക് ചേരുന്നതിനും തൊട്ടുമ്പായിട്ട് കാഴ്ച പരിശോധന നടത്തണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും കുട്ടികൾ പഠനത്തിൽ പുറകോട്ട് പോകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതിൽ ഒരു കാരണം കാഴ്ച തകരാറാണ്. അത് പലപ്പോഴും കണ്ടെത്താൻ വൈകുന്നു എന്നുള്ളത് അതും ഒരു പ്രയാസമാണ്. നല്ല എലിജിബിൾ ഏബിൾ ആയ ടീച്ചേഴ്സാണ് പലപ്പോഴും കാഴ്ച തകരാർ കണ്ടെത്താറ്. പേരൻസ് ശ്രദ്ധിക്കാതെ പോകും, പക്ഷെ പലപ്പോഴും ടീച്ചേഴ്സാണ് കണ്ടെത്താറുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് കുട്ടി ടീച്ചറെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും കുട്ടികളെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ സ്കൂളിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഒരു നേത്ര പരിശോധന നല്ലതാണ്, വളരെ വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേത്രം കണ്ടെത്താൻ കഴിയും. കാരണം ഒരു 5-6 വയസ്സിൻ്റെ ഉള്ളിൽ, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ബൈനോക്കുലാരിറ്റി എന്ന് പറയുന്ന രണ്ട് കണ്ണം ഒരേ സമയത്ത് ഒരേ വസ്തുവിൽ നോക്കുമ്പോൾ കാണുന്ന ക്ലാരിറ്റി, അതിന് ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റൊരു സാധനം കാണും, അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാൻ മുമ്പ് പലതവണ ഇതിൽ പറഞ്ഞതാണ്. എന്നാലും ഒരിക്കൽ കൂടി പുതിയ ശ്രോതാക്കളുടെ അവർക്ക് മനസ്സിലാണെങ്കിൽ പറയാം, നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു കൈകൊണ്ട് ഒരു കണ്ണ പതുക്കെ അടക്കുക, പ്രസ് ചെയ്യേണ്ട പതുക്കെ അടക്കുക, എന്നിട്ട് ദൂരെയുള്ള രണ്ട് വസ്തുക്കളെ നോക്കുക. ഇപ്പോൾ ഓപ്പോസിറ്റ് ദൂരം നിന്ന് വരുന്ന ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ, ഇപ്പോൾ ഒന്നിൻ്റെ പുറകിലായിരിക്കും മറ്റേത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ രണ്ടുപേരും നടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മുമ്പിലും ഒരാൾ പുറകിലാണ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ മറ്റേ കണ്ണ് തുറന്ന് രണ്ട് കണ്ണ് തുറന്ന അവസ്ഥയിലാണ് ആ ഒരാളുടെ എത്ര പുറകിലാണ് മറ്റാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാണ് ഡെപ്ത് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ വാഹനം ഓവർടേക്ക് ചെയ്ത് വരുന്നു, നമുക്ക് കൂട്ടിയിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അവർ വരുന്ന സ്പീഡും നമ്മൾ പോകുന്ന സ്പീഡും നമുക്ക് ഏകദേശം അസസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടണോ അതോ വെട്ടിക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ തീരുമാനിക്കുന്ന അതെ വെച്ചാൽ ആ ഇത് കറക്റ്റ് കിട്ടണമെങ്കിൽ ഈ ബൈനോക്കുലാരിറ്റിയാണ്. അതുപോലെ പല ജോലികൾക്കും ഈ ബൈനോക്കുലാരിറ്റി വളരെ നിർബന്ധമാണ്. പല ജോലികൾക്കും, കാരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വരാറുണ്ട്, പലതും ക്ലിയർ ഉണ്ട്, പക്ഷേ ബൈനോക്കുലാരിറ്റി ഉണ്ടാവില്ല. അത്ര ആൾക്ക് നമുക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം ചില ജോലികളിൽ നിന്ന്, ചില പഠനത്തിൽ നിന്ന്, ചില കോഴ്സുകളിൽ നിന്ന് കുട്ടികൾ പുറന്തള്ളുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 6 വയസ്സിന് മുമ്പ് ഈ ബൈനോക്കുലാരിറ്റി റെഡി ആയി വരണം, പിന്നീട് റെഡി ആക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കാഴ്ച തകരാറ് പരിഹരിക്കണം എന്ന് പറയുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് പഠനത്തിൽ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾ തലവേദന പറയുന്നുണ്ട്, അരമുക്കാൽ മണിക്കൂർ വായിക്കുമ്പോൾ പ്രയാസം പറയുന്നുണ്ട്, മടി പറയുന്നുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട്, തല ചെരിച്ച് പിടിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇറുക്കിയിട്ടോ അങ്ങനെ പല രീതിയിൽ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൊബൈലിനും ടി വിയൊക്കെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നേത്ര പരിശോധന മറ്റുള്ള തലവേദനയുടെ കാരണങങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം നേത്ര പരിശോധന കൂടി നല്ലതാണ്. അപ്പോൾ അത്തരം കാഴ്ച തരങ്ങളെ പരിഹരിക്കാം. പിന്നീട് ഉണ്ടാവുന്നത് ഈ ഒരു എന്താ പറയുക, തിമിരം ചെറുപ്പത്തിൽ അത്ര കോമൺ അല്ല. ഞാൻ പറഞ്ഞ ജന്മിക്കുമ്പോൾ ഉണ്ടാവാം, പിന്നെ വളർച്ച പ്രായത്തിലുണ്ടാവാം. പക്ഷെ അത്ര തരങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു അഡോളസൻ്റ് പ്രായത്തിലേക്ക് വരുന്നത് കുട്ടികൾ ഇങ്ങോട്ട് പറയും, മിക്കവാറും കാഴ്ച അങ്ങനെ ഉണ്ടെന്ന് പറയാറുണ്ട്. മറ്റുള്ള കാഴ്ചത്തറാൻ റിഫ്രാക്ടേറിയസിനെ അപേക്ഷിച്ച് മറ്റൊരു കാഴ്ചത്തറാർ പറയാറുണ്ട്. പിന്നെ പറഞ്ഞ കോങ്ങണ്ണ് കാരണം കാഴ്ച തകരാറുണ്ടാവാം, കാഴ്ച തകരാറ് കാരണം കോങ്ങണ്ണുണ്ടാവാം, രണ്ടും ഒന്നിച്ച് വരാം, രണ്ടും സെപ്പറേറ്റ് വരാം. അത് കുറച്ച് കോംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ചെറിയ കോങ്ങണ്ണുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സമയത്ത് ചികിത്സിക്കണം. അത് വെറും അഭംഗി മാത്രമല്ല, അത് നമ്മൾ എന്തായാലും മുമ്പ് പലതവണ ഈ പി സി റേഡിയോ പ്രോഗ്രാമിലൂടെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അത് വിശദമായി പോകുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ കാഴ്ച തകരാറ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏകദേശം 40 വയസ്സിനോടനുബന്ധിച്ച് അടുത്തൊരു ഇഷ്യൂ വരാൻ പോവാണ്. നമ്മുടെ തലയിൽ നേരെ വരും പോലത്തെ ഒരു പ്രതിഭാസം കണ്ണിനകത്തുള്ള ലെൻസ് ക്ഷീണിക്കുമ്പോൾ, നമുക്കറിയാം കണ്ണിനകത്തുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ ദൂരേക്കും അടുത്തേക്കും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ക്ഷീണിക്കുമ്പോൾ വരുന്ന പ്രസ്ബയോപ്യ എന്ന് പറയുന്ന വെള്ളെഴുത്ത്, അതൊരു എറൗണ്ട് 40, ചിലർക്ക് 30 തുടങ്ങും, ചിലർക്ക് 50 തുടങ്ങുള്ളൂ. നേരെ വരും പോലത്തെ കുറച്ച് പ്രായവ്യത്യാസം ഉണ്ടാവാം. അത് കാരണം അടുത്തുള്ളത് കാണാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. അപ്പോൾ മൊബൈൽ നീട്ടിപ്പിടിക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അപ്പോൾ അതിനും നമ്മൾ ആ സമയത്ത് കണ്ണട വെക്കേണ്ടി വരും. ഇതാണ് കോമൺ ആയിട്ട് കണ്ണട വെക്കേണ്ട എന്താ പറയുക അവസ്ഥകൾ എന്ന് പറയുന്നത്.
9: ഒരു കോള് വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും.
12: ഹലോ,
9: അസ്സലാമു അലൈക്കും.
12: വഅലൈക്കും അസ്സലാം.
9: ആ, ചോദിച്ചോളൂ, നിങ്ങളുടെ പേര് പറയൂ, സ്ഥലം എവിടെ നിന്നാണ്?
12: എന്റെ പേര് മുഹമ്മദ് സുഹൈൽ.
9: എവിടെ സ്ഥലം എവിടെയാണ്?
13: മാതാംകുളം.
9: ഓക്കെ, മാഷാ.
13: ഞാന് കാണാറുണ്ട്, പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോ വിളിക്കുമ്പോഴാണല്ലോ നിങ്ങളെ സമയം യൂസ് ആവുള്ളൂ, എന്റെ സമയം യൂസ് ആവുള്ളൂ.
9: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
13: ഞാൻ
11: സൗണ്ട് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. ലൗഡ് സ്പീക്കറിലോട്ടാണ് സംസാരിക്കുന്നത്? ലൗഡ് സ്പീക്കർ ഓഫ് ആക്കണം, ക്ലാരിറ്റി കുറവുണ്ട്. ഹലോ,
9: അതെ, തുറന്നോളൂ, പറഞ്ഞോളി. വോയിസ് ബ്രേക്കിംഗ് വരുന്നുണ്ടല്ലേ.
11: നിങ്ങൾ റേഞ്ച് കുറഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ആപ്പിൽ കയറിയിട്ട് ഫീഡ്ബാക്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ കഴിയുമോ? ക്ലാരിറ്റി കുറവുണ്ട് പറയുന്നത്, ഫുൾ ക്ലിയർ
13: ആ.
11: ഇപ്പൊ ക്ലിയർ ആയല്ലോ, ഇൻഷാല്ലാഹ് പറഞ്ഞാൽ നന്നായി ക്ലിയർ ആയി. ഒന്നുകൂടി സംസാരിച്ചോളൂ, കെട്ടിയതുണ്ടാവും. ശരി, ഓക്കെ, നമുക്ക് തുടരാം.
9: ഓക്കെ ഓക്കെ. അപ്പൊ ഇതുവരെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്
11: കന്നഡ വെക്കാൻ അനിവാര്യമാകുന്ന
9: ഘട്ടങ്ങളിൽ കൂടുതലും എന്താ പറയാ, ഒരു പ്രിക്കോഷണറി ആയിട്ട് നമ്മളിതിനെ കാണുക. ഒരു പ്രശ്നം വരുമ്പം നമ്മളതിനെ റെക്ടിഫൈ ചെയ്യുന്നതിനേക്കാളും നേരത്തെ കൂട്ടി തന്നെ, അതാണ് ഇപ്പം ഈ ഇത്രയും നേരത്തെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലായത്. പിന്നെ പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പൊതുവെ പറയുന്നതാണ് എങ്കിൽ കൂടി നമ്മളത് പ്രത്യക്ഷമായിട്ട് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതായത് പാരമ്പര്യമായിട്ടുള്ള, അതായത് ഉപ്പ ഉമ്മ ഉണ്ടെങ്കിൽ മക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു, കന്നഡ വെക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ. അപ്പൊ ഈ പാരമ്പര്യം എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന്?
11: ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന പല അസുഖങ്ങളും പാരമ്പര്യമായിട്ട് കാണാറുണ്ട്. അതിലൊന്നാണ് ഈ കാഴ്ച തകരാറ്. പാരന്റ്സിന് കാഴ്ച തകരാറുണ്ടെങ്കിൽ കുട്ടികൾക്കും കാഴ്ച തകരാറുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുകളിലും താഴെയുള്ള സിബ്ലിങ്സിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പലപ്പോഴും അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അനുസരിച്ചാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. സാധാരണഗതിയിൽ ഒരു കർഷക ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, വീട്ടിൽ കർഷക തൊഴിൽ, കുടുംബം മൊത്തം കർഷകരാണെങ്കിൽ അത്തരം ആൾക്ക് ദൂരക്കാഴ്ച മാത്രമാണ് വലിയൊരു പ്രശ്നം ഉണ്ടാവുക. മയോപ്പിയ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. മുകളിൽ തെങ്ങില് തേങ്ങ വിളഞ്ഞോ ഇല്ലെന്നേ അവർക്ക് മനസ്സിലാകാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൂരെ നിന്നുള്ള പന്നിയോ നായ വരുന്നതിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ അവർ തൊട്ടടുത്തുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വൃത്തിയിൽ ചെയ്യാൻ കഴിയും. അത്ര ആൾക്ക് ഈ കന്നഡ അത്ര ഉപയോഗം വരാറില്ല. എന്നാൽ ഒരു ടെക്കി ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണിലാണ് അവരെങ്കിൽ, അർബൻ ഫാമിലി ആണെങ്കിൽ അത്ര ആൾക്ക് നിയർ വിഷൻ ഒരു പ്രശ്നമാവും, ദൂരക്കാഴ്ചയും പ്രശ്നമാവും. അത്ര ആളുകൾ
9: ശ്രദ്ധിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും.
13: ഹലോ
9: ഹലോ, അസ്സലാമു അലൈക്കും.
13: വാലൈക്കും അസ്സലാം. ഇടക്കിടക്ക് കുറച്ച് മുമ്പ് എനിക്ക്, ഞാന് ബേസിക്കലി ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പൊ എനിക്ക് ഈ മറ്റേ സിസ്റ്റൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോ തന്നെ ഒരു ഒരു തുടിപ്പിങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് മുമ്പ് എനിക്ക് ഡബിൾ വിഷൻ വന്നിനി, കണ്ണിങ്ങനെ തുള്ളുന്നതിന്റെ കൂടുതൽ കാണുന്നതൊക്കെ രണ്ടെണ്ണായിട്ട് കാണുന്നു. ഞാൻ കോൺട്രസ്റ്റിൽ പോയി, അവര് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് നിലവില് കേട് കംപ്ലൈന്റ് ആയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പ്രയാസം എന്താ വെച്ചാല്, ഇപ്പൊ കുറച്ചു നേരം ഇങ്ങോട്ട് കണ്ണട മാറ്റിക്കഴിഞ്ഞാല് കംപ്ലീറ്റ് ബ്ലറാണ്. നൈറ്റ്, അതായത് നൈറ്റില് കൂടുതല് വണ്ടി ഇങ്ങോട്ട് ക്രോസിന് ലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു നൈറ്റ് ബ്ലൈൻഡ് ഫീൽ ചെയ്യും, ബ്ലർ ഫീൽ ചെയ്യും. ചെക്കും കാര്യങ്ങളൊക്കെ, അളവിനും കാര്യങ്ങളും, മെഷർമെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തത്. ഓക്കെ, പിന്നീടുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാല്, പിന്നെ ഇപ്പൊ ഈ നൈറ്റിലൊക്കെ എനിക്ക് നല്ല, ഇപ്പൊ കളിക്കാൻ പോയാലും നൈറ്റിലൊക്കെ ഞാൻ ഫുട്ബോളൊക്കെ കളിക്കാൻ ടർഫിലൊക്കെ കൂട്ടുകാരൊക്കെ കൂടെ പോയി കഴിഞ്ഞാല് കളി വരെ ഒഴിവാക്കും. കാരണം കാണില്ല, ഒന്നും കാണില്ല, ബോളായാലും ബ്ലറായിട്ട് കാണും. കുറച്ച് ദൂരം അങ്ങോട്ട് ഇപ്പൊ പള്ളിയിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഒരു അഞ്ചാമത്തെ സെഫിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ സെഫിൽ ഇരിക്കുന്ന ആള് എന്നെയാണോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കുന്നത് പോലും കാണുന്നില്ല.
11: കന്നഡ എടുത്തു കഴിഞ്ഞാൽ,
13: കന്നഡ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ അത് പിന്നീട് ഇഷ്യൂലേക്ക് മാറുമെന്നുള്ളത് എനി ഡൗട്ട്.
11: നിങ്ങളുടെ പ്രായം?
13: എന്റെ പ്രായം 31.
11: 31. ഇപ്പോഴത്തെ കന്നഡയുടെ പവർ എത്രയെന്ന് ഓർമ്മണ്ടോ?
13: 0.7.
11: 0.7. അതിൻ്റെ കൂടെ അപ്പുറത്തൊരു 0 മുതൽ 180 വരെയുള്ള എന്തെങ്കിലും അക്കങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു 0 എഴുതിയിട്ടുണ്ടോ? 10 ഡിഗ്രി 20 ഡിഗ്രി. ഓക്കെ ശരി. ആ 0.7 മൈനസ് ആണോ പ്ലസ് ആണോ? രണ്ട് കണ്ണും സെയിം ആണോ?
13: നല്ല ഡിഫറൻ്റ് ഉണ്ട്.
11: മറ്റു കണ്ണോ?
13: ഒരു കണ്ണ് 0.7 ഒരു കണ്ണ് 0.5 ആവാണ്.
11: ആ കുഴപ്പമില്ല, അപ്പൊ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആൻസർ പറഞ്ഞോട്ടെ. ശരി, അപ്പൊ ചെറിയ കാഴ്ച തകരാറേ ഉള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ബേജാറാവേണ്ട, പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടതിന്. കാരണം അത്ര വിശദമായിട്ട് നിങ്ങളെ കോം ടെസ്റ്റിൽ നിന്ന് എല്ലാ ഉപകരണങ്ങളും വെച്ച് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലൊരു വിഷയം എന്താ വെച്ചാല്, നമ്മൾ സാധാരണഗതിയിൽ ഒരു വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്വാസംമുട്ടുള്ളതാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴേക്കും ശ്വാസംമുട്ടുണ്ടാവില്ല. നേരെ വെച്ചാൽ ഒരു കയറ്റം കയറണമെങ്കിലൊക്കെ ശ്വാസംമുട്ട് നല്ല പ്രയാസമായിട്ടുണ്ടാവും. സ്ഥിരം ആൾ കയറ്റം കയറുന്ന അല്ലെങ്കിൽ ശാരീരിക അധ്വാനം ഉള്ള ആണെങ്കിൽ ആൾക്ക് എന്നും ശ്വാസംമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ കാഴ്ച തകരാറുള്ള ആളുകൾക്ക് അവർ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഈ സ്ക്രീൻ യൂസ് കുറവാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് അവർ മുന്നോട്ട് പോകും. സ്ക്രീൻ യൂസ് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സ്ട്രെയിനുള്ള കാര്യമാണ്. അത് സ്ക്രീനിൻ്റെ സൈസ് കുറയും തോറും കണ്ണിൻ്റെ സ്ട്രെയിൻ കൂടും. അപ്പോൾ നിങ്ങൾ സിസ്റ്റം നോക്കുക, ജോലി ഗ്രാഫിക് ഡിസൈനറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിസ്റ്റം നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കാലിന് നോർമൽ കാലുള്ള ആൾ ഫുട്ബോൾ കളിക്കുന്നതും കാല് പൊട്ടിയിട്ട് അതിന് എല്ലിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ ആൾ ഫുട്ബോൾ കളിക്കുന്നതും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാഴ്ചത്താറാറുണ്ട്, അതിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ അതിന് കണ്ണട ഫുൾ ടൈം വെക്കാന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. രണ്ടാമത്, സിസ്റ്റം നോക്കുന്ന സമയത്ത് കണ്ണട ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനുള്ള കണ്ണട വാങ്ങി വെക്കുക. മറ്റൊന്ന്, സ്ക്രീനിൻ്റെ സമയം പരമാവധി കുറക്കുക. എത്രമാത്രം സ്ക്രീൻ കുറക്കാൻ കഴിയുമോ അത്രയും കുറക്കുക. പിന്നെ സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടുക, അഥവാ സ്ക്രീൻ പരമാവധി വിട്ടുവെക്കുക. ലാപ്ടോപ്പ് ആണെങ്കിൽ എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ കീബോർഡ് കൈ ശരീരത്തിന് അടുത്ത് വെക്കുക, സ്ക്രീന് മാക്സിമം വിട്ടു വെക്കുക. പിന്നെ സ്ക്രീനിൻ്റെ ഇല്യൂമിനേഷൻ കുറച്ച് കുറക്കുക, ഫുള്ള് കുറക്കാൻ പാടില്ല, ഭയങ്കര ബ്രൈറ്റിൽ ഇടാൻ പാടില്ല, കുറച്ച് ബ്രൈറ്റ്നെസ് കുറച്ച് വെക്കുക. പുറത്ത് നല്ല വെളിച്ചം ഉണ്ടാവുക. പുറത്തു നിന്നുള്ള വെളിച്ചം ഒന്നുകിൽ മുകളിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നോ വരണം, ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ വരാൻ പാടില്ല. പിന്നെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇമ വെട്ടിക്കൊണ്ടിരിക്കുക, ബ്ലിങ്ക് ചെയ്യുക. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാത്തൊരു പണിയാണത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് ദൂരേക്ക് നോക്കിയിട്ട് കണ്ണ് ഇമ വെട്ടിക്കൊണ്ട് 10 പ്രാവശ്യം കണ്ണ് ഇമ വെട്ടുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ ജോലി കഴിഞ്ഞാൽ പിന്നീടുള്ള സമയം സോഷ്യൽ മീഡിയ ഉപയോഗം അതും നന്നായിട്ട് കട്ട് ചെയ്യുക. പ്രത്യേകിച്ച് കിടന്നിട്ടോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ ഫോൺ തൊടാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ ജോലിക്ക് നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ണട വെക്കാം. കണ്ണട വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരിലൊക്കെ കാണാം. നമ്മളെന്താ വെച്ചാൽ ഒരു കാലുമ ചെരുപ്പിടുന്ന പോലെയാണ് കണ്ണട വെക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. കാലുമ്പോൾ ചെരുപ്പിട്ടാൽ കാലിൻ്റെ ശക്തി കൂടുതലേ കുറയില്ല, നടക്കുമ്പോൾ കല്ലും മുള്ളും തട്ടാണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെരുപ്പിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ദിവസം നമുക്ക് നട്ടുവെച്ചൊക്കെ നട്ടുപോട്ട് കൂടെ ചെരുപ്പിലാണ് നടക്കാൻ കഴിയില്ല, നമ്മുടെ കാല് കൊള്ളും. എന്നാൽ ആദിവാസികൾ ചെരുപ്പൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് എല്ലാ കല്ലും മുള്ളും ചവിട്ടി അവർ സുഖമായിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് അത് ശീലമായി, അഡാപ്റ്റേഷൻ നൽകുന്നത്. നമ്മൾ ഒന്നൊരു സാധനത്തോട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ നമുക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ കണ്ണട നിങ്ങൾക്ക് ദൂരക്കാഴ്ചക്ക് അനിവാര്യമാണ്. അപ്പോൾ അതില്ലെങ്കിൽ അതിൻ്റെ കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ നിങ്ങൾ കഴിയുന്നത് ഫുട്ബോൾ കളിക്കാൻ പോകണം എന്ന് തന്നെയാണ് പറയുക. കാരണം ഇൻഡോർ വർക്ക് കുറക്കുക, ഔട്ട്ഡോർ ഒക്കെ കൂട്ടുകയും ചെയ്യുന്നതാണ് ഈയൊരു മയോപ്പിയ പ്രോഗ്രഷൻ തടയാനും അല്ലെങ്കിൽ ഉള്ള കാഴ്ച നിലനിർത്താനും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് കളികളിൽ തുടർന്ന് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
9: അപ്പം സ്ക്രീൻ ടൈം അല്ലേ, സ്ക്രീൻ ടൈം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്,
11: കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മയോപ്പിയ എന്ന് പറയുന്ന ഹ്രസ്വദൃഷ്ടി, അഥവാ അടുത്തുള്ളത് നന്നായിട്ട് കാണും, ദൂരമുള്ളത് കാഴ്ച കുറയും ചെയ്യുന്ന ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ്, അത് ഏറ്റവും കൂടുതൽ ഉള്ളത് അർബൻ പോപ്പുലേഷനിലാണ്, ടൗൺ ഏരിയയിലാണ്. റൂറൽ ഏരിയയിൽ അത് കുറവാണ്. കേരളത്തിൽ അർബനും റൂറലും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ നന്നായിട്ട് കൂടുതലാണ്. കോവിഡിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാ കുട്ടികളെയും ഫോണിന് അഡിക്റ്റാക്കി മാറ്റി അല്ലേ. അതുവരെ ഫോണ് നോക്കല്ലേ നോക്കല്ലേന്ന് പറഞ്ഞ കുട്ടികളോട് നമ്മൾ നോക്കടാ ഫോണെന്നുണ്ട്. അതിൻ്റെ മുമ്പിലെത്തി പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരും സ്ക്രീൻ അഡിക്റ്റായി. അപ്പോൾ അത് കാരണം മയോപ്പിയം കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്.
9: ഈ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഷോപ്പുകളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ഒരു ഇടയ്ക്ക് തന്നെ ഇപ്പം എന്താ പറയാ, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ സ്പെക്ടക്കിൾ ഷോപ്പിലൊക്കെ കണ്ണട ഒന്ന് വാങ്ങിച്ചാൽ മറ്റൊന്ന് ഫ്രീ, അങ്ങനെയൊക്കെ ഓഫർ വന്നു തുടങ്ങി.
11: എണ്ണം കൂടുമ്പോ സ്വാഭാവികം മത്സരം ഉണ്ടാവും.
9: അതെ അതെ,
11: ഷോപ്പിനാണ് കൂടുന്നത്.
9: ജസ്റ്റ് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പൊ ഈ എന്താ പറയാ, സ്ക്രീൻ ഉപയോഗം ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അത്യാവശ്യം ഈ ഒരു സംശയ ദൂരീകരണത്തില് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് സ്ക്രീനിന്റെ കാര്യം കുറെ കൂടെ നമ്മൾ എന്താ പറയാ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നാൽ അത് നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സംഭവമാണ് സ്ക്രീൻ എന്നുള്ളത്, വലുതായിട്ടെ ചെറുതാവട്ടെ. അപ്പം അതിനെ കുറിച്ചൊന്ന് കുറച്ചൊന്ന് പറയാം നമുക്ക്. അതിലൂടെ നമുക്ക് എങ്ങനെയാണ് കന്നഡയുടെ എന്താ പറയാ, ഒരു പക്ഷെ കന്നഡ വെക്കേണ്ടി വന്നേക്കാം, പക്ഷെ നമുക്ക് പെർമനന്റ് ആയിട്ട് കന്നഡ വെക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം?
11: അതിൽ സിമ്പിൾ ഒരു കാര്യം, നമ്മൾ ഹെൽമെറ്റ് ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് എന്തിനാ വെക്കുന്ന വെച്ചാൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്.
9: അതെ അതെ.
11: ആ പരിക്ക് പറ്റിയിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യലോ, അതുകൊണ്ട് കണ്ണിന് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഈ ഒരു സ്ക്രീൻ യൂസിൽ നമ്മൾ കന്നഡ വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞത് വെക്കുന്നത് തന്നെ ഒക്കെ ഉചിതം. കാരണം എല്ലാ ഒന്ന് നമ്മൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ലൈറ്റാണ്. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ പോലെയല്ല സ്ക്രീൻ നോക്കുമ്പോൾ, പുസ്തകം എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റാണ്, വേറെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ടാണ് വരുന്നത്, മറ്റ് സോഴ്സ് ഓഫ് ലൈറ്റാണ്. സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് എന്തായാലും നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു പ്രയാസം കുറക്കണമെങ്കിൽ ടൈം കുറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ മൊബൈൽ ഗാഡ്ജറ്റാണ് മെയിൻ പ്രശ്നം. കാരണം സ്ക്രീൻ ഞാൻ പറഞ്ഞില്ല, സ്ക്രീനിൻ്റെ സൈസ് കുറയുന്ന തോറാണ് നമ്മൾ കണ്ണിന് സ്ട്രെയിൻ കൂടുക. അപ്പോൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നോക്കുന്ന ആൾക്ക് നമ്മൾ അത്ര തന്നെ പ്രയാസം ഉണ്ടായിക്കൊള്ളില്ല. ബട്ട് അതും തുടർച്ചയായിട്ട് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് കറക്റ്റ് അതേപോലെ പാലിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രയാസങ്ങൾ നമുക്ക് കുറഞ്ഞിട്ടു. പിന്നെ സ്ക്രീൻ ഗാർഡ് വെക്കാം, കന്നഡയിൽ ബ്ലൂ ഫിൽറ്റർ ആഡ് ചെയ്യാം. ഇത് രണ്ടാണ് ഇത് മെയിനായിട്ട് പറയുള്ളത്. പിന്നെ വേറെ ഈ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ കന്നഡൻ്റെ പ്രശ്നമല്ലാതെ ബാക്കി മസ്കുലോസ്കെലിറ്റൽ ഇഷ്യൂസും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് എണീച്ചെന്ന് കയ്യും കാലം നീട്ടി ഒരു നാലടി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ
9: ബാധിക്കാൻ സാധ്യതയുണ്ട്.
11: അത് എന്ന് വെച്ചാൽ എക്സസൈസ് എന്നുള്ളത് കണ്ണിന്, ഞാൻ പറഞ്ഞത് പലപ്പോഴും ആളുകൾ ചോദിക്കാറ് കാഴ്ച കൂട്ടാൻ കണ്ണ് നാലോളം ചലിപ്പിച്ചുള്ള എക്സസൈസ് ചെയ്യുന്നത്, കണ്ണിന് നാലോളം ചലിപ്പിച്ചിട്ട് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന മസിലിൽ ഒന്നാണ് കണ്ണിൻ്റെ മസിൽ. കണ്ണിന് അകത്തും മസിലുണ്ട്, പുറത്തും മസിലുണ്ട്. അകത്തുള്ള മസിലും പുറത്തുള്ള മസിലും ഒരേപോലെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇനി എൻ്റെ പുറമെ വേറെ എക്സസൈസിൻ്റെ ആവശ്യമില്ല. നേരെ വെച്ച് ശാരീരികമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ണിനും നല്ലതാണ്, ഹാർട്ടിനും നല്ലതാണ്, കിഡ്നിക്കും നല്ലതല്ല, തലച്ചോറിനൊക്കെ നല്ലതാണ്. കാരണം വെച്ചാൽ അത് നമ്മളെ രക്തക്കോയിലിൻ്റെ ബ്ലോക്കുകൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതുവഴി നല്ല രക്തയോട്ടം ലഭിക്കുന്നു, ഓക്സിജൻ സപ്ലൈ ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടത്.
9: ഓക്കെ.
11: പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ കൊണ്ടുള്ള പ്രയാസങ്ങൾ കുറയ്ക്കാൻ നമുക്ക് കുറഞ്ഞു കിട്ടും.
9: ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കന്നഡ ഇല്ലാതെ ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളൊരു ഒരു വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്.
11: അതൊരു പ്രയാസം. ഇനി ഫ്യൂച്ചർ എന്താ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും ഓപ്ഷൻസ് ആലോചിക്കാന്നുള്ളതാണ്. അതർവൈസ് ഇനി നമ്മളെ മെയിൻ ചോദ്യത്തിലേക്ക് പോകാൻ ഒരു കുറഞ്ഞ സമയമുള്ളൂ. കന്നഡ ഒഴിവാക്കുന്ന ഓപ്ഷൻ എന്താണ്?
9: ഞാൻ അതിലോട്ടാണ് വന്നത്.
11: ഞങ്ങൾ സ്ക്രീനിൻ്റെ പ്രയാസം കൊണ്ടുള്ള ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഇനി ആ മെയിൻ ചോദ്യത്തിലേക്ക്, എന്താണ് $100 ക്വസ്റ്റ്യൻ അറിയുമ്പോൾ മെയിൻ ചോദ്യമാണ് കന്നഡ ഒഴിവാക്കുന്ന ഓപ്ഷൻ. പലപ്പോഴും നമ്മൾ കന്നഡ കുറിച്ച് കൊടുക്കുന്ന ആളെ പലപ്പോഴും ചോദിക്കാൻ ആളുകൾ, ഡോക്ടർ ഈ കന്നഡക്ക് വേറെ എന്തെങ്കിലും തുള്ളിമെന്ന് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കാണ്ട്, കന്നഡക്ക് വേറെ എന്തെങ്കിലും മരുന്ന് വെച്ചാൽ. പക്ഷേ ആളോട് സിമ്പിളായിട്ട് തിരിച്ചു പോകാൻ ചോദിക്കും, ഇത് കാലിൽ ചെരുപ്പിടുന്നതിന് പകരം അല്ല തൈലം തേച്ച് കഴിഞ്ഞാൽ ഉറപ്പടെ നടക്കുമെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, അത്ര സിമ്പിളാണ് സംഭവം. കാരണം ഇത് സ്ട്രക്ചറൽ പ്രശ്നമാണ്. സ്ട്രക്ചറൽ പ്രശ്നത്തിന് നമ്മൾ മെഡിസിൻ കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ കയ്യിൻ്റെ മസിൽ പൊട്ടിയണമെങ്കിൽ അത് മരുന്ന് വെച്ചാൽ അത് കൂടിയാവില്ല, അത് കൂട്ടി തുന്നനാണ്. എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ മരുന്ന് വെച്ചാൽ അത് ക്ലിയർ ആവില്ല. അത് എന്താണോ അത് യോജിക്കാനുള്ള വകുപ്പ് പ്ലാസ്റ്ററോ സർജറി എന്താ വെച്ചാൽ അത് ചെയ്യുന്നത്. ഇത് സ്ട്രക്ചറൽ പ്രശ്നമാണ്, അത് മരുന്ന് വെച്ചാൽ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ മാറില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കന്നഡയാണ്, രണ്ടാമത്തെ കന്നഡക്ക് പകരമുള്ള ഓപ്ഷൻസ് എന്താണോ. ഇത് പലപ്പോഴും ആളുകൾ കന്നഡ വെക്കാൻ മടി ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. മറ്റുള്ള കുട്ടികൾക്ക് കളിയാക്കുന്നു എന്നുള്ള മെയിൻ ഒരു പ്രശ്നം. അത് പലപ്പോഴും നമ്മളെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കുട്ടികൾ കളിയാക്കുന്നുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് മാത്രം കന്നഡ വെക്കാത്ത എത്രയോ കുട്ടികളുണ്ട്.

0: വെക്കാൻ നിനക്ക് ഈ ബ്ലൂ കട്ട് ലെൻസ് ഉപയോഗിക്കുമ്പോ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം എടുത്താൽ മതിയോ, അല്ലാത്ത സമയത്ത് വെക്കുന്നതിന്റെ വല്ല പ്രശ്നങ്ങളുണ്ടോ?
1: ഓക്കെ, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള ഗ്ലാസ് ഫുൾ ടൈം വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് മിനിമം സ്ക്രീൻ യൂസ് ചെയ്യാൻ സമയത്ത് എന്തായാലും വെക്കണം, കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെയാണത്. പിന്നെ വെയിലത്ത് പുറത്തിറങ്ങുന്ന സമയത്തും വെക്കാം, അതിനും ചെറിയ പ്രൊട്ടക്ഷൻ കിട്ടും.
0: രണ്ടു സമയത്തും
1: അല്ല അല്ല, നല്ലതാണ്.
0: ഫുൾ ടൈം വെക്കുന്നതുകൊണ്ട്
1: പ്രശ്നം ഇല്ല അല്ല അല്ല.
0: പിന്നെ ഒരു സംശയം, ഇത് വെക്കുമ്പോ ഒരു തലവേദന, നെറ്റിന്റെ ഭാഗം ചെറിയൊരു വേദന ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? ചിലപ്പോ അത് തുടക്കം ആയതുകൊണ്ടാണോ എന്താണ്?
1: അത് നിങ്ങൾ പ്ലെയിൻ ഗ്ലാസ് ആണോ പവർ ഗ്ലാസ് ആണോ?
0: പ്ലെയിൻ ഗ്ലാസ് ആണോ? ബ്ലൂ കട്ട് പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിക്കുന്നത്?
1: പ്ലെയിൻ ഗ്ലാസ് പ്ലെയിൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ ചെറിയ പവർ ഒക്കെ ഉണ്ടായേക്കാം ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ചിലപ്പോൾ റിഫ്രാക്റ്റീവ് ചെറിയ കാഴ്ച തകരാർ ഉണ്ടായേക്കാം. കാഴ്ച തകരാർ ഉണ്ടെങ്കിൽ, കാഴ്ച തകരാറ്, റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്ന, കന്നഡയിൽ പവർ ആവശ്യമുള്ള കാഴ്ച തകരാറ് ഉണ്ടാവാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എന്താ ബ്ലൂ ലൈറ്റ് പ്ലെയിൻ ഗ്ലാസ് കൊണ്ട് മാത്രം ഗുണം ഉണ്ടാവില്ല, പവറുള്ള ഗ്ലാസ് വെക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന്
0: നെറ്റ് വേദന വരുന്നത് ഈ കാഴ്ച തകരാറുണ്ടാവേണ്ടി
1: ആവാം എന്നെനിക്ക് പറയാൻ കഴിയുള്ളൂ, കാരണം അത് പരിശോധിച്ചാലേ ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ. ഓക്കെ, സാധ്യത ഉണ്ട്, കാഴ്ച തകരാറ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് നോക്കുന്നതാണ്, കാരണം സാധാരണഗതിയിൽ ചെറിയ കാഴ്ചത്താറൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ സ്ക്രീൻ യൂസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും, ഇപ്പം നമ്മളെ കണ്ണിനകത്ത് ലെൻസ് ഉണ്ട്, ലെൻസിൻ്റെ ഷേപ്പ് മാറ്റാൻ ഒരു മസിലുണ്ട്. അപ്പോൾ ചെറിയ കാഴ്ചത്താറൊക്കെ നമ്മൾ ആ മസില് പിടിച്ച് മസില് സ്ട്രോങ് ആക്കിയിട്ട് അതിങ്ങനെ പരിഹരിച്ച് പോകും. ആ തുടർച്ചയായിട്ട് ആ മസില് വർക്ക് ചെയ്ത് സ്ട്രെയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണിന് പ്രയാസം, തലവേദന, കണ്ണുവേദന, കണ്ണിന് വെള്ളച്ചാട്ടം തുടങ്ങിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ കാഴ്ച തകരാറ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക, ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പവറുള്ള ഗ്ലാസ് ഉപയോഗിക്കാം, ശ്രമിക്കാം.
0: പിന്നെ ഇതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ വേദന വരാനെന്തെങ്കിലും?
1: തലവേദനക്ക് നിങ്ങൾ നെറ്റൊന്ന് സെർച്ച് ചെയ്താൽ തലവേദന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ 100 ചില്ലാന കാരണങ്ങളൊക്കെ കാണാൻ കഴിയും, കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് എങ്ങനെ ബ്ലൂ കട്ട് ഉപയോഗിക്കും മാത്രമായിട്ട് തലവേദന എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, പക്ഷെ എൻ്റെ അറിവിലില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കാഴ്ച തകരാറില്ല എന്ന് ഉറപ്പ് വരുത്തുക, അതാണ് മെയിനായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. എന്നല്ലേ ഉറപ്പ് പറയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് കന്നഡ ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ കന്നഡ വെച്ച് കഴിഞ്ഞ് വെക്കുമ്പോൾ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികൾ കളിയാക്കുന്നതല്ല, അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, കാരണം കുട്ടീൻ്റെ പഠനത്തെ ഭാവിയെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമാണത്, അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാകുമ്പോൾ. ഇനി ഉണ്ടെങ്കിൽ ശരി തന്നെ പലപ്പോഴും പല മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ മടി കുട്ടികൾ കാണിക്കാറുണ്ട്, മുതിർന്നവർ അതിനേക്കാൾ കൂടുതൽ മടി കാണിക്കാറുണ്ട്. നിവൃത്തികളുകൊണ്ടുമാണ് പല ആളുകളും കന്നഡ വെക്കുന്നത്. അതുകൊണ്ട് കന്നഡ ഒഴിവാക്കാൻ എന്തോ ഓപ്ഷൻസ് എന്നാൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, കോൺടാക്ട് ലെൻസാണ്. നമ്മളെ കണ്ണടൻ്റെ കൊടുക്കുന്ന ആ പവർ കണ്ണിൻ്റെ കോർണിയയിൽ ഒട്ടിച്ചേക്കുന്ന ലെൻസ് എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം, പിന്നീട് നിങ്ങൾ അതിൻ്റെ എന്തെങ്കിലും സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കാരണം സമയത്തിൻ്റെ അല്പം പരിമിതി വരും, കാരണം നമ്മളെ ടോപ്പിക് എന്തായാലും നമുക്ക് പറയണല്ലോ. അപ്പോൾ കോൺടാക്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് മെയിനായിട്ട് ഞാൻ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ഒരു കണ്ണട വെച്ചാളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളിപ്പോൾ എന്നെ നോക്കുമ്പോൾ, നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ നോക്കുമ്പോൾ നേരെ നോക്കിയാൽ മതി. സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ചെറിയ പ്രയാസം ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ കഴുത്ത് തിരിച്ചോ. ഓക്കെ, അതാണ് ഒരു, അത് നമുക്ക് കോൺടാക്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയും, കാരണം കണ്ണ് തിരിച്ചാൽ തന്നെ സൈഡ് ക്ലിയറായിട്ട് കാണാൻ കഴിയും. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ പവർ കൂടുതലുണ്ടെങ്കിൽ, ഒരു രണ്ട് ഒരു പവർ കൂടുന്തോറും മയോപിക് ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ ദൂരെയുള്ള സാധനങ്ങൾ കാണും, പക്ഷെ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും. നോർമൽ ആൾ കാണുന്നതിനേക്കാൾ സൈസ് കുറഞ്ഞ, ആ വസ്തുവിൻ്റെ വലിപ്പം കുറഞ്ഞായിട്ടാണ് നമ്മൾ കാണുക. ഹൈപ്രോപിക് ഗ്ലാസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്, വസ്തുക്കൾ കാണും പക്ഷെ സൈസ് വലുതായിട്ടേ കാണും. മിനിഫിക്കേഷൻ, മാഗ്നിഫിക്കേഷൻ, നമ്മൾ ഞാനന്ന് വീണ്ടും പറയുന്നത് പ്ലസ് ടു ഒപ്റ്റിക്സ് പഠിച്ച് കഴിഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് പ്രശ്നം ഒരു പരിധി വരെ, ഫുള്ള് പഠിക്കാൻ ക്ലിയർ ആവില്ല, ഒരു പരിധി വരെ കോൺടാക്ട് ലെൻസ് വെച്ചാൽ കുറഞ്ഞു കിട്ടും. പിന്നെ സ്വഭാവം ചാടി പോകുന്നതും ഓടി പോകുന്നതും പ്രശ്നങ്ങളില്ല, ഭംഗിക്കേടില്ല, കോസ്മെറ്റിക്കലി ബെറ്റർ ആണ്, പിന്നെ എവിടെ മറന്നു വെക്കുന്ന പ്രശ്നമില്ല, അങ്ങനത്തെ കുറേ ഗുണങ്ങളുടെ കോൺടാക്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ ദോഷം എന്താ വെച്ചാൽ, ഒന്ന്, ഡെയിലി നമ്മളത് ക്ലീൻ ചെയ്യണം, അത് ഡെയിലി കിടക്കുന്ന നേരത്ത് കണ്ണിൽ നിന്നെടുത്ത് അതിൻ്റെ സൊല്യൂഷനിൽ വെച്ച് ഉപയോഗിക്കണം, രാവിലെ തിരിച്ചു വെക്കാം. ആ രീതിയിൽ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. പിന്നെ അലർജി ഉള്ള ആൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കണ്ണിൽ ചളിയും പൊടി ആകുന്ന ടൈപ്പ് ജോലിയാണെങ്കിൽ അങ്ങനത്തെ ആൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനത്തെ കുറച്ച്. പിന്നെ കുറച്ച് കോസ്റ്റ് കൂടും, ഞാൻ കോൺടാക്ട് ലെൻസിന്റെ ചുരുക്കി
2: വെച്ചിട്ട് ഉറങ്ങാനും പാടില്ല.

0: പിന്നെ അടുത്തത് ഓപ്ഷൻ എന്നുള്ളത് ലാസിക് ആണ്.
1: ഞാൻ പറഞ്ഞു അസ്റ്റിഗ്മാറ്റിസം പോലുള്ള പ്രശ്നങ്ങൾക്ക്
0: അതിനും അടുത്തത് ലാസിക് ആണ്. ലാസിക് എന്ന് പറഞ്ഞാല് ലേസർ ഇൻസ്റ്റിറ്റ്യൂ കെരാട്ടോമിയോലിസിസ് എന്നാ പറയാം. എന്റെ ഫുൾ ഫോം ലേസർ സർജറി ആണ്. ലേസർ അടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണിന്റെ കോർണിയന്റെ ഷേപ്പിൽ വരുന്ന തകരാറാണ് ഒരു കാരണം. അങ്ങനെ ഷേപ്പ് തകരാറ് കാരണം ഉള്ള പ്രശ്നം പരിഹരിക്കാനാണ് ഷേപ്പ് മാറ്റുന്ന ഏർപ്പാട്. കണ്ണട വെച്ചാലോ കോൺടാക്ട് ലെൻസ് വെച്ചാലോ കണ്ണിന്റെ ഷേപ്പ് മാറില്ല, തകരാറ് അവിടെ തന്നെ ഉണ്ടാവും. അത് വളച്ചന്റെ ഭാഗം വെച്ച് കൂടി കൂടി തൽക്കാലം ആശയം ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ കണ്ണട സജസ്റ്റ് ചെയ്യുമ്പോൾ പേരൻസിനോട് പ്രത്യേകിച്ച് പറയാനുണ്ട് ഇത് കണ്ണിൻ്റെ കോർണിൻ്റെ ഷേപ്പിൽ വരുന്ന അല്ലെങ്കിൽ വളച്ചൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ ടോട്ടൽ വലിപ്പത്തിനുണ്ടാവുന്ന വ്യത്യാസമാണ്. ആ പ്രയാസം പരിഹരിക്കാനുള്ള താൽക്കാലികാശ്വാസം മാത്രമാണ് കണ്ണട. കണ്ണട വെച്ചുകൊണ്ട് കണ്ണിൻ്റെ ഷേപ്പ് മാറില്ല, ആ തകരാർ അവിടെ തന്നെ ഉണ്ടാവും. അത് വളച്ചൻ്റെ ഭാഗമായിട്ട് കൂടിയും കുറഞ്ഞും വരാം, അത് നമുക്ക് പ്രവചിക്കാൻ പോകില്ല. അതുകൊണ്ട് ആറുമാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. ആവശ്യാനുസരണം പവർ കൂട്ടിയേ കുറക്കേ ചെയ്യേണ്ടി വരാം എന്ന് പറയും. ഈ ആറുമാസം വെച്ചിട്ട് കാണിക്കണം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആറുമാസം വെച്ചിട്ട് കണ്ണട ഒഴിവാക്കും, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക. അന്ന് ആറുമാസം വെക്കാൻ പറഞ്ഞു എന്നാണ്ടാണ് വരിക. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസ് രണ്ട് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് മതി ഇത് പറയാൻ. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആൾക്ക് ഗ്രാസ്പ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ആറുമാസം കഴിഞ്ഞാൽ വരും ചെയ്യും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കണ്ണിൻ്റെ ഷേപ്പ് മാറില്ല, കണ്ണട വെച്ചാൽ കോൺടാക്ട് ലെൻസ് വെച്ചാൽ ഷേപ്പ് മാറ്റുന്ന ഏർപ്പാട് ലാസിക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ണിൻ്റെ കോർണിയ എന്ന് പറയുന്നത് ആകെ 0.5 മില്ലിമീറ്ററാണ്. 0.5 മില്ലിമീറ്ററാണ് കോർണിയുടെ തിക്നെസ്. ആ തിക്നെസ്സിൽ ചെറിയ മാറ്റം വെച്ചാൽ, അതായത് തിക്നെസ് കുറച്ചിട്ടാണ് എന്ത് ചെയ്യും ലാസിക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബലൂൺ എടുത്തിട്ട് വീർപ്പിക്കുമ്പോൾ അതിന് കനം കുറഞ്ഞ ഭാഗം എന്ത് ചെയ്യും കുറച്ച് വല്ലാണ്ട് വീർത്ത് വരും. ഓക്കെ, അത് ആ ഒരു ഏകദേശം ആ ഒരു പ്രിൻസിപ്പൾ അവിടെ ഇല്ലാതെ കനം വ്യത്യാസം വരുത്തിയിട്ട് ഷേപ്പ് മാറ്റുക എന്നുള്ളതാണ്. അത് പക്ഷേ ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് ഫാക്ടറുകൾ ഒന്ന് പറയാനുള്ളത്. ഒന്ന് കോർണിയയ്ക്ക് മിനിമം തിക്നെസ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞു ആകെ 0.5 മില്ലിമീറ്റർ അഥവാ 1 മില്ലിമീറ്റർ ഉള്ളു, 0.5 മില്ലിമീറ്ററാണ് കോർണിയുടെ തിക്നെസ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിമം തിക്നെസ് ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. ഒന്ന് രണ്ടാമത്തത്
2: ഹലോ
1: അസ്സലാമു അലൈക്കും.
2: അവൾക്ക് കാഴ്ച കുറവ് ബോർഡിലേക്ക് കാണുന്നില്ല. കാഴ്ച പരിശോധിച്ചപ്പോ ഇങ്ങനെ 6 അതെനിക്ക് പറയാൻ അറിയില്ല, ഒരു 6 ആണ് തോന്നുന്നുണ്ട്. അത് എഴുതിയത്
0: കന്നഡന്റെ പവർ അല്ലേ?
2: പവർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. കന്നഡ വെക്കണം തന്നെ പറഞ്ഞത്. അപ്പൊ മോൾക്ക് താല്പര്യമില്ല കന്നഡ. ഞാൻ കന്നഡ വെക്കാതെ നോക്കിക്കോളാന്ന് പറഞ്ഞ് വെച്ചിട്ടില്ല. അത് ഭാവിയിൽ അങ്ങനെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുമെന്ന് ചോദിച്ചാണ്.
0: 17 വയസ്സായി, മുമ്പ് ഇതുവരെ കന്നഡ വെച്ചിട്ടില്ല അല്ലേ?
2: തീരെ വെച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പൊ 10ാം ക്ലാസ് ചെന്നപ്പോ നല്ല ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് അതിന്റെ സ്ട്രെയിൻ കൊണ്ടാണ് അങ്ങനെ വന്നത് അറിയില്ല. അപ്പൊ ഇനി ഫോണിന്റെ അത്ര ഉപയോഗം ഉണ്ടാവില്ലല്ലോ.
0: പുറകിലെ ബെഞ്ചിരുന്നാല് ബോർഡിൽ എഴുതിയൊന്നും കാണണ്ടാവില്ല അല്ലേ? ഫ്രണ്ടില് ബെഞ്ചിരുന്ന കാണോ ബോർഡ്? കുറച്ച് കാണും, ഫുള്ള് അപ്പഴും കാണൂല.
2: അപ്പൊ
0: ആൻസർ പറയാം. -6 ആയിരിക്കും മിക്കവാറും പവർ എഴുതിണ്ടാവുക. -6.0 അല്ലെ 6.2 രണ്ട് കണ്ണോ അങ്ങനെ തന്നെയാണോ അതോ ഒരു കണ്ണോ? രണ്ട് കണ്ണും അതേ പവറാണോ? ഓക്കെ, അപ്പൊ ഇത് കാഴ്ചത്താരൻ അത്യാവശ്യത്തിനുണ്ട്, ഒരു മോഡറേറ്റ് മയോപ്പിയ എന്ന് പറയും. അപ്പൊ അത് കണ്ണട നിർബന്ധമാണ്. അത് അത് മടി വിചാരിക്കരുത്, മടി വിചാരിച്ചു കഴിഞ്ഞാൽ പഠനത്തിൽ പുറകോട്ട് പോകും. ഓക്കെ, ഇനി കണ്ണട ഞാൻ സാധാരണഗതിയിലെ ആളുകളെ ഞാനിപ്പോ നിങ്ങളെ ചോദ്യത്തിന് ഏകദേശം ആൻസറാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ണട വെക്കാൻ മടിയുള്ള ആൾക്ക് എന്താണ് പകരമുള്ള ഓപ്ഷൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിലൊന്നാണ് കണ്ണടക്ക് പകരം കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. കാരണം അവർക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാനും വെക്കാനും ഉള്ളൊരു ഒരു എബിലിറ്റി ഉണ്ടാവുമല്ലോ. അതുള്ള ആൾക്ക് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. പക്ഷേ കണ്ണട വെച്ചൊന്ന് ശീലതിന് ശേഷം കോൺടാക്ട് ലെൻസ് വെക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് ഞാൻ പറയാം. കാരണം ഇത് വെച്ചുള്ള ഗുണം അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് മുമ്പ് പറയണ്ടായി, ഒരു കുട്ടി തൊട്ടടുത്ത് കുട്ടീൻ്റെ വീടിൻ്റെ അടുത്തൊരു പുഴ ഉണ്ട്. ആ കുട്ടി ആദ്യമായിട്ട് പുഴ കാണുന്നത് ആ കുട്ടി കണ്ണട വെച്ചതിന് ശേഷമാണ്. സ്കൂളിൽ പോയി തുടങ്ങി കണ്ണട വെച്ചപ്പോഴാണ് അവിടെ പുഴ ഉണ്ടല്ലോ എന്ന് കുട്ടി കാണുന്നത്. അപ്പോൾ അത്രയും അടുത്തുള്ള പുഴ കാണില്ല. അപ്പോൾ അതുപോലെ നമ്മൾ കാണുന്നത് വൃത്തിയിൽ കാണുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഈ കണ്ണട അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാവുക. അതുകൊണ്ട് അത് ആദ്യം കണ്ണട വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നിറന്ന് വെച്ച് നോക്കട്ടെ, അതിന് ശേഷം വെക്കാൻ മടി ഉണ്ടെങ്കിൽ കോൺടാക്ട് ലെൻസിലേക്ക് മാറാം. കോൺടാക്ട് ലെൻസിന്റെ ഗുണദോഷം കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. അത് നിങ്ങളൊന്ന് റിവൈൻഡ്, ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസ് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ റിവൈൻഡ് ഓപ്ഷൻ കിട്ടും, അതിൽ ഒന്ന് കേട്ടാൽ മതി. ഓക്കെ. പിന്നത്തെ ഓപ്ഷൻ എന്നുള്ളത് ലാസിക്കാണ്, ലേസർ അടിച്ചിട്ടുള്ളൊരു സർജറിയാണ്. പക്ഷെ നിങ്ങൾ അതിന് ആൻസർ, നിങ്ങളെ കേസിൽ അത് ആൻസർ പറയണമെങ്കിൽ നിങ്ങളെ കണ്ണടൻ്റെ പവർ എത്രയെന്ന് കറക്റ്റ് കിട്ടണം, അതായത് ആ കണ്ണട വെച്ചിട്ടുള്ള കാഴ്ച എത്രയെന്നുള്ളൂ അറിയണം, എന്നാലേ ലാസിക്കിനെ കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. ഓക്കെ. ഇനിമേ ഞാൻ പൊതുവേ പറയുകയാണെങ്കിൽ ലാസിക് എന്ന് പറയുന്ന ലേസർ അടിച്ചിട്ടുള്ള സർജറിയാണ് ഇതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്നുള്ളത്, കണ്ണട ഒഴിവാക്കിയിട്ടുള്ള ഒരു ചികിത്സ. അപ്പോൾ സാധാരണഗതിയിൽ രണ്ട് കണ്ണട വെച്ചാൽ അത്യാവശ്യം കാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വായിച്ചു നോക്കില്ല, ഒരു ചാർട്ട് നോക്കിയിട്ട് വായിച്ചു നോക്കില്ല ചെയ്യാം. അതിൽ അത്യാവശ്യം കാഴ്ച ഉള്ള ആളാണെങ്കിൽ കണ്ണട വെച്ചിട്ട് എത്ര കാഴ്ച കിട്ടുന്നോ അതിനേക്കാൾ തെളിഞ്ഞ കാഴ്ച കണ്ണട ഇല്ലാണ്ട് കിട്ടും എന്നുള്ളതാണ് ലാസിക്കിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അതിന് രണ്ട് ക്രൈറ്റീരിയ ഉള്ളൂ. ഒന്ന്, കാഴ്ച തകരാറ് മാറാതിരിക്കുന്ന, സ്റ്റാറ്റിക് ആവണം. ഞാൻ പറഞ്ഞ ഒരു 18-20 വയസ്സ് വരെ കാഴ്ച തകരാറ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. അത് പിന്നീട് തകരാറ് അതേപടി പടി തുടരുകയാണ് സാധാരണ 18-20 കഴിഞ്ഞിട്ടുണ്ടാവുക, കാരണം വളർച്ചാപ്രായം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ തകരാറിൽ കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ആ മാറാതിരിക്കുന്ന അവസ്ഥയിലാണ് ഒന്ന് ലാസിക്ക് ചെയ്യുക. മാറുന്ന അവസ്ഥയിലും ചെയ്യാം, പക്ഷേ കണ്ണട ഇല്ലാത്ത ജീവിതം എന്നുള്ളത് നടക്കില്ല, പിന്നെയും കണ്ണട വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്തത്, കോർണിയക്ക് ഒരു മിനിമം തിക്നെസ് ഉണ്ടാവണം, ഒരു മിനിമം കണ്ണ ഉണ്ടെങ്കിൽ ലാസിക്ക് ചെയ്യുള്ളൂ. ഈ രണ്ട് ക്രൈറ്റീരിയ ആണെങ്കിൽ ചെയ്യുക. അപ്പോൾ കുട്ടിക്ക് നമ്മൾ 17 വയസ്സായിട്ടുള്ളൂ, ഇപ്പോൾ ലാസിക്കിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല, അപ്പോൾ കണ്ണട തന്നെ വെക്കണം. ഓക്കെ. അപ്പോൾ കണ്ണട വെക്കുക, എന്നിട്ട് അത് ശീലാന് ശേഷം കോൺടാക്ട് ലെൻസിലേക്ക് വേണമെങ്കിൽ മാറാം. ഓക്കെ. പിന്നെ നിങ്ങളെ ആൻസറിൻ്റെ ബാക്കി ഞാൻ പറയാം, അത് ബാക്കിയുള്ള ആളുകൾ കൂടി ബാധകമാണെന്നാണ്, നിങ്ങളുടെ കുട്ടിക്ക് തൽക്കാലം ബാധകമല്ല എന്ന് ഞാൻ ഒരു മുൻകൂർ പറയുകയാണ്. ഇതല്ലാത്ത വേറെ ഓപ്ഷൻസ് ഉണ്ട്, കണ്ണടയും കോൺടാക്ട് ലെൻസും ലാസിക്കും അല്ലാത്ത ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസ് എന്നറിയുന്ന, അഥവാ ഫേക്കിക് ഐ ഒ എൽ എന്നറിയും. നമ്മളെ ഈ പവർ കണ്ണിനകത്ത് ഫിറ്റ് ചെയ്യുക. കോൺടാക്ട് ലെൻസ് തന്നെ കണ്ണിൻ്റെ കോർണിയൻ്റെ പുറത്താണ് ഒട്ടിച്ചേക്കുക. ഒട്ടിക്കും ഗമ്മ ജസ്റ്റ് വെച്ചാൽ മതി, അതിന് കണ്ണിൻ്റെ കണ്ണിനീരിലത് ഒട്ടി നടന്നോളൂ. സർജറി ചെയ്തിട്ട് കണ്ണിനകത്ത് ലെൻസ് വെക്കുന്ന ഏർപ്പാടാണ് ഫേക്കിക് ഐ ഒ എൽ എന്ന് പറയുന്ന ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസ് എന്നുള്ളത്. അത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്, അത് വൺ ടൈം പ്രൊസീജിയറാണ്. കണ്ണട നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒക്കെ എടുക്കാൻ, വലിച്ചെറിയാൻ, ചളിയും പൊടി ആക്കി കഴിഞ്ഞാൽ കഴുകിയാൽ മതി, അല്ലെങ്കിൽ സ്ക്രാച്ച് ആയാൽ മാറ്റിയാൽ മതി. കോൺടാക്ട് ലെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ചളിയും പൊടി ആക്കാൻ പാടില്ല, കണ്ണി തിരുമാൻ പാടില്ല. ഓവർനൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി വരും, ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അലർജി ഉള്ള ആൾക്കോ ഡ്രൈനേസ് ഉള്ള ആൾക്കൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് ക്രൈറ്റീരിയയും ഓക്കെ ആണെങ്കിൽ, മിനിമം കോർണിക്കൽ മിനിമം തിക്നെസ് ഉണ്ട്, കാഴ്ച തകരാറ് മാറാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, അത്തരം ആൾക്ക് അത്യാവശ്യം നല്ല കാഴ്ച തകരാറുണ്ട്, കണ്ണട വെക്കാനും കോൺടാക്ട് ലെൻസ് വെക്കാനും വയ്യാത്ത അവസ്ഥയാണെങ്കിൽ ലാസ്റ്റിക് ചെയ്യാം. ഇനി നല്ല കാഴ്ച തകരാറുണ്ട്, ഒരു -10, -15, -20 ഒക്കെ കാഴ്ച തകരാറുള്ള ആളുകളാണ്, അവർക്ക് നല്ല കട്ടിയുള്ള കണ്ണട വെക്കേണ്ടി വരും. അപ്പം നേരത്തെ പറഞ്ഞ സൈഡിലേക്ക് കാണാനുള്ള പ്രശ്നം, ദൂരെ കാണുന്ന സാധനങ്ങളെ വസ്തു വളരെ ചെറുതായിട്ട് കാണുന്ന പ്രശ്നം, ഇങ്ങനത്തെ ഇഷ്യൂ ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് കണ്ണട ഭയങ്കര പ്രയാസമാണ്. ഒന്ന്, ആ കണ്ണട കിട്ടാൻ പണിയാണ്, നല്ല പവറുള്ള കണ്ണ. അപ്പോൾ നമുക്ക് ചെരുപ്പ് കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 7-10 ഇഞ്ചിൻ്റെ ചെരുപ്പ് സുഖമായിട്ട് ആർക്കും വേണമെങ്കിൽ കിട്ടും. 12 ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് ഇനി അടുത്താഴ്ച വരും, അപ്പോഴേക്ക് സ്പെഷ്യൽ വരുത്തട്ടെ എന്നറി. അതുപോലെ കോമൺ പവർ കോമണായിട്ട് എളുപ്പമെല്ലാം കിട്ടും. ഭയങ്കര വ്യത്യാസം, എന്താ, ഹൈ പവർ ആണെങ്കിൽ അത് കിട്ടാൻ ടൈം എടുക്കും. രണ്ടാമത് കോസ്റ്റ്ലിയാണ്, കാരണം റയറായിട്ട് കിട്ടുന്ന ഒരു കോസ്റ്റ്ലിയാണ്. പിന്നെ അത് കനം കൂടുതലായിരിക്കും, ആ ഭംഗി ഉണ്ടാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത്ര ആൾക്ക് ഉള്ളൊരു ഓപ്ഷനാണ് എന്ത്, ഈ ഫേക്കി കൈ വന്നാൽ അത് കണ്ണിനകത്ത് സർജറി ചെയ്തിട്ട് കണ്ണിനകത്ത് ലെൻസ് ഒക്കെ എന്നുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് എന്നുള്ളത്. ഓക്കെ. പിന്നെ കാഴ്ച തകരാറുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ തിമിരം ഉണ്ടെങ്കിൽ സംഭവം സിമ്പിളാണെന്ന് ഞാൻ പറയും, പക്ഷെ നമുക്ക് പറയാൻ അങ്ങനെ പറയാൻ പറ്റിയതറിയില്ല. അതിൽ നമുക്ക് കാറ്ററാക്ട് സർജറി ചെയ്ത് തിമിരെടുത്ത് ഒഴിവാക്കിയിട്ട് പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ആ പ്രീവിയസ് കാഴ്ചനേക്കാൾ ബെറ്റർ കാഴ്ച അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈൻഡിൽ പോയിട്ട് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യം ക്ലിയർ ആവും. ഓക്കെ.
1: ഓക്കെ. അപ്പോൾ ലാസിക്കും ഐ സി എല്ലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശാലമായിട്ട് തന്നെ ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പം ഇതിൽ രണ്ടിൻ്റെ ഒരു ഡിഫറൻസും ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഈ രണ്ടിൽ ഏത് സർജറി കഴിഞ്ഞാലും നമുക്ക് കണ്ണട നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാമല്ലോ അല്ലേ?
0: അതിലൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ കണ്ണട നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്ന് കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യും, ഏകദേശം റിഫ്രാക്ട് ചെയ്യാർ ഉണ്ടോ എന്നുള്ളതും ഏകദേശം പവർ എത്ര എന്നുള്ളതും കമ്പ്യൂട്ടർ ഈ വിഷൻ ടെസ്റ്റിങ്ങിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ മാനുവലി ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ഒരു തകരാറ് വെച്ചിട്ടുള്ള പവർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ ക്ലാസ്സാണോ നല്ലത്, ആ ക്ലാസ്സാണോ നല്ലത്. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് എക്സാമിൻ ചെയ്യുന്ന ആൾക്കും ചെയ്യപ്പെടുന്ന ആൾക്കും ഓക്കെ. നമ്മൾ നമ്മളെ കണ്ണ് നോക്കുകയാണെങ്കിൽ നമ്മൾക്കും ആരാണോ ടെസ്റ്റ് ചെയ്യുന്നത് അവർക്കും രണ്ടുപേർക്കും ഒരേപോലെ ക്ഷമ ഉണ്ടാവണം. എന്നാൽ മാത്രമേ പവർ കറക്റ്റ് ഉള്ളൂ. ഓക്കെ, ക്ഷമ എക്സ്പീരിയൻസ് ഇതിൽ മെയിൻ ഫാക്ടറാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ചെറിയ അപകടം വന്നു കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ കാണും, പക്ഷേ കണ്ണട വെക്കുമ്പോൾ കാഴ്ചവിട്ടില്ല. അവർ തലവേനും കണ്ണുവേനും പ്രയാസമായിട്ട് എങ്ങനെ നടക്കും? അവർ വിചാരിക്കും ഇത് കാഴ്ച തകരാറ് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ് വിചാരിക്കും, പക്ഷേ ചിലപ്പോൾ പവർ വ്യത്യാസപ്പെട്ടതാവാം. അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം. പിന്നെ അതിൽ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് ഒഴിവാക്കിയിട്ട് വേറെ കണ്ണട വാങ്ങാം, കുറച്ച് കാശേ പോകുള്ളൂ അല്ലേ.
1: ഓക്കെ,
0: കോൺടാക്ട് ലെൻസ് അതേപോലെ പവർ മാറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ എടുത്ത് ഒഴിവാക്കാം. ബട്ട് ലാസ്റ്റിക്ക് നന്നെ വൺ ടൈം പ്രൊസീജിയർ ആണ്. ആ ചെയ്ത പിന്നല്ല, പിന്നെ അത് എന്താ പറയുക, റീടേക്ക് ഇല്ല. കാരണം കണ്ണിനെ കുറഞ്ഞ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തു, പിന്നെ തിരിച്ചവിടെ ഒട്ടിക്കാൻ കഴിയില്ല. ഓക്കെ, അതാണ് എല്ലാം ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് അത്രയും അക്യുറേറ്റായിട്ട് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതിന് മെഷർമെൻ്റ് എടുക്കും, അത് അതിൽ പാളിച്ചകൾ വരാറില്ല. കാരണം അത്രയും അക്യുറേറ്റുള്ള മെഷീനാണ് ഇതിലുണ്ടാവുക. കാരണം അത് ഈ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏകദേശം എത്ര കനം കട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഒരു ആശാരി മേശ ഉണ്ടാക്കണമെങ്കിൽ അതിന് കാല് വെക്കുമ്പോൾ കാലിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ അയാൾ കറക്റ്റ് അളന്ന് നോക്കും, എന്നിട്ട് കറക്റ്റ് അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസിലും കാറ്ററാക്ട് സർജറിയിലും, നോർമൽ കാറ്ററാക്ട് സർജറിയിലും ഇംപ്ലാന്റബിൾ കോൺടാക്ട് ലെൻസ് വെക്കുമ്പോഴുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ പവറ്, ഇപ്പോൾ നമുക്ക് കണ്ണടയിലൊരു പവറുണ്ട്, അതുപോലെ കോൺടാക്ട് ലെൻസിൻ്റെ പവർ ഉണ്ടാകും, ഈ കണ്ണട കണ്ണിനകത്ത് വെക്കുന്ന ലെൻസിൻ്റെ പവർ ഉണ്ടാകും. ആ പവർ നമ്മൾ ഒരു സ്കാനിങ്ങിലൂടെ, ബയോമെട്രിക് എന്ന് പറയുന്ന സ്കാനിങ്ങിലൂടെ തന്നെ കണ്ടെത്തുക. ആ സ്കാനിങ്ങിൻ്റെ വാല്യൂ കറക്റ്റ് ആവാനുള്ള സാധ്യത 99.3% കറക്റ്റായിരിക്കും. വിരളമായിട്ട് ചെയ്യലുകൾക്ക് വ്യത്യാസപ്പെടും. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് വളരെ വിരളമായിട്ട് ചില ആൾക്ക് ആ ഒരു ഹതഭാഗ്യ രണ്ടു തന്നെ പറയാം, ഇല്ലാന്ന് തന്നെ പറയാം. 100% നമ്മൾ ഇല്ലാത്ത വാഗ്ദാനം പറയാനില്ല. അതിൻ്റെ കാരണം ഈ കണ്ണ് ലെൻസ് പിന്നീട് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതിനെ അനുബന്ധിച്ചിരിക്കും. നമ്മൾ കണ്ണിനകത്തുള്ള ലെൻസ് ഒരു 3 മുതൽ 5 mm വരെയൊക്കെ തിക്നെസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ എന്താ കണ്ണിനകത്ത് ഫിറ്റ് ചെയ്യുന്ന ലെൻസ് 1 mm തിക്നെസ് പോലും ഉണ്ടാവില്ല. അത് സ്വാഭാവിക അതുകൊണ്ട് ആ ഒരു തിക്നെസ് വ്യത്യാസം ഉണ്ടല്ലോ. അത് പോയിട്ട് നിൽക്കുന്നത് ആ സ്പേസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു തടിമാടം പോയ സ്പേസിലേക്ക് ഒരു എന്നെ പോലെ മെലിഞ്ഞൊരാൾ പോയി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പോൾ ഒരു വാതിലിൻ്റെ പോകുമ്പോൾ അത് കാറ്റ് താഴെയാണെങ്കിലും അവിടെയാണ് പോയി തട്ടുമല്ലോ. അപ്പോൾ അതേപോലെ ഇത് ഒരു സ്പേസിൽ പോയി നിൽക്കണം. സാധാരണ ഗതിയിൽ അത് ഈ ഇതിൻ്റെ ക്യാപ്സ്യൂൾ വിസമാര് പിന്നീട് കാറ്റ് സർജറിൻ്റെ മുമ്പ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ഇനി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയമല്ല. അപ്പോൾ ഉടനെ അത് ഈ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ ക്യാപ്സ്യൂളിൽ പോയിട്ട് ഒട്ടി നിൽക്കണം ചെയ്യാറ്. യൂഷ്വലി അതാണ് നമ്മൾ പൊസിഷൻ, അത് അവിടെയാണ് നിൽക്കുക എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇതിൻ്റെ പവർ തീരുമാനിക്കുക. അപ്പോൾ അത് കറക്റ്റ് അതേപോലെ തന്നെ ആയിക്കോണം എന്നില്ല ഒന്ന്. രണ്ടാമത്തത് ഈ ലെൻസിൻ്റെ പുറകിൽ വിട്രിയസ് എന്ന് പറയുന്നൊരു ജെല്ലുണ്ട്. ആ ജെല്ല് ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് തള്ളി വരാം സർജറി കഴിഞ്ഞാൽ മുമ്പ്. ഇപ്പോൾ ഇവിടുന്ന് രണ്ടാളെ ഒരു വാതിൽ അവിടുന്ന് ഇവിടുന്ന് രണ്ട് അകത്തുനിന്ന് പുറത്തുനിന്ന് തള്ളി പിടിക്കുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള തള്ളൽ ഒഴിവാക്കഴിഞ്ഞാൽ അകത്തുനിന്ന് തള്ളൽ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് തള്ളി വരും എന്നുള്ള അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ അതേപോലെ ഈ കണ്ണിനെ വലിയൊരു ഫാക്ടറി ഒരു എന്താ പറയുക സ്പേസ് അവിടുന്ന് പോരാണ്. അപ്പോൾ അവരും ബാക്കിൽ ഫോഴ്സ് കുറച്ച് മുന്നോട്ട് തള്ളി വരാം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ചെറിയ മാറ്റം വരാം. 1 mm, 1/2 mm മാറിയാൽ തന്നെ ഭയങ്കര പവറിൽ വ്യത്യാസം വരും കണ്ണിന്. അതുകൊണ്ട് ആ ഒരു പ്രഡിക്ഷൻ ഇതിൽ നമുക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ചില ആൾക്ക് ഈ ഒരു ലെൻസ് കണ്ണിനകത്ത് ലെൻസ് വെക്കുമ്പോൾ ചിലപ്പോൾ വളരെ കുറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ പവറിൽ വ്യത്യാസം വരാറുണ്ട്. അത്തരം അവസ്ഥയിൽ നമുക്ക് വീണ്ടും കണ്ണട വെക്കേണ്ടി വരും. ലാസ്റ്റിക്കും ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയും, കറക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയും, ആ പ്രൊഡിക്ഷൻ കറക്റ്റും ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, 100% ചിലപ്പോൾ കണ്ണട ഒഴിവാക്കാൻ പറ്റിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കണ്ണിൻ്റെ കോർണിയയുടെ തിക്നെസ് കുറച്ചിട്ടുള്ള ചെയ്യുന്ന ഏർപ്പാടാണ്. ഒരു പരിധിയിലപ്പുറം തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ തീരുമാനമാകും. അതുകൊണ്ട് ഒരു പരിധിയിലപ്പുറം കുറക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇപ്പോൾ 2 mm എടുത്ത് അല്ലെങ്കിൽ ഒരു 2 μ എടുത്തു കഴിഞ്ഞാൽ ഇത്ര കറക്ഷൻ വരും എന്നുള്ളൊരു ഒരു ഫാക്ടറുണ്ട്. ആ ഒരു പരിധിയിലപ്പുറം നമുക്ക് കുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭയങ്കര പവറുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ലാസ്റ്റിക്ക് സജസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയണമെങ്കിൽ നമ്മളെന്ന് പറയും ഇതിൻ്റെ പുറമെ നിങ്ങൾ കണ്ണടയും വെക്കേണ്ടി വരും. കാരണം ഫുൾ പവർ നമുക്ക് ഇതിൽ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അപ്പോൾ അതാണ് എൻ്റെ ഒരു
1: ഫാക്ടറി. ലേസറിൽ ലാസിക്കിൽ എന്താ പറയുക, നമുക്ക് വേദന അനുഭവപ്പെടുമോ?
0: ലാസിക്ക് ബ്രോഡായിട്ട് ലാസിക്ക് എന്ന് പറയെങ്കിലും അത് പല ടൈപ്പ് പ്രൊസീജിയർ ഉണ്ട്. പണ്ടത്തെ PRK മുതൽ ഇപ്പോഴത്തെ സ്മൈൽ വരെയുള്ള ഒരു ബ്രോഡ് പ്രൊസീജിയറാണ്. പല ടൈം മീൻസ് പല ടൈപ്പ് പ്രൊസീജിയറാണ്. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ഹോസ്പിറ്റലിലെ
1: സൗകര്യം
0: സ്മൈൽ, അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. കോസ്റ്റും വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ റിസൾട്ടും വ്യത്യാസം ഉണ്ടാവും, ഇടയിലുള്ള പീരീഡും. കാരണം ഇപ്പോൾ രണ്ട് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായി, ഒന്ന് സർഫസ് അബ്ലേഷനും രണ്ട് സ്മൈലും. അത് ഒന്നിൽ ആദ്യം പറഞ്ഞതിൽ കോർണിയൻ്റെ പുറത്തുള്ള ലെയർ ചുരണ്ടി കളഞ്ഞിട്ട് അതിനകത്ത് ലാസിക് ലേസർ അടിക്കുന്നു, അതിന് ശേഷം കോൺടാക്ട് ലെൻസ് വെച്ച് കവർ ചെയ്യുന്നു. ആ ചുരണ്ടി കളഞ്ഞ എപ്പിത്തീരം അഥവാ തൊലി രണ്ടാമത് ഹീല് ആയി വരാൻ നമ്മൾ ടൈം കൊടുക്കുന്നു. രണ്ടാമത്തെ സ്മൈൽ നല്ല ഇതൊന്നും ചെയ്യുന്നില്ല, ചെറിയൊരു പീസ്. ഇപ്പോൾ നമ്മളൊരു പുസ്തകം എടുക്കണതിൻ്റെ നടുക്ക് നിന്ന് ഒരു പേപ്പർ വേറെ എവിടെയും തൊടാണ്ട് പതുക്കെ രണ്ട് പേപ്പർ എടുക്കണമെങ്കിൽ അതാണ് സ്മൈൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നും അറിയുന്നില്ല. മറ്റേല് നമ്മൾ ഇതിൻ്റെ പുറംചട്ട എന്താ പറയുക കീറിക്കളയുന്നു, എന്നാൽ അതിൻ്റെ അകത്തുള്ള രണ്ട് പേപ്പർ എടുക്കുന്നു. അങ്ങനെ വ്യത്യാസം. പണ്ട് ആദ്യത്തെ സർഫസ് അപ്ലേഷനിൽ ഒന്ന് രണ്ടാഴ്ച സർഫസ് അപ്ലേഷനിൽ ഒന്ന് രണ്ടാഴ്ച ചെറിയ പ്രയാസങ്ങളുണ്ടാവും, തടച്ചിൽ കടച്ചിൽ വേദന ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടാഴ്ച നിർബന്ധമായിട്ട് നമ്മൾ റെസ്റ്റ് പറയാറുണ്ട്. കണ്ണിലേക്ക് തല കുളിക്കാനോ മുഖം കഴുകാനോ കണ്ണിലേക്ക് വെള്ളാക്കാനോ ഒന്നും
1: പറ്റും.
0: ഹീലിംഗ് ടൈം ഒന്ന് രണ്ടാഴ്ച, ഒരാഴ്ച ഏകദേശം വിരളമായിട്ട് രണ്ടാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റൊരാൾക്ക് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം മതി റെസ്റ്റ് ബാക്കി. പക്ഷെ അത് ഏകദേശം ഒരു അഞ്ചരട്ടി ആറട്ടി കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒന്നിന് 50,000 താണി, മറ്റേ 2.5 ലക്ഷത്തിന് മുകളിലാണ് ചെലവ് വരുന്നത്.
1: ഈ ആർട്ടിഫിഷ്യൽ ലെൻസ് നമ്മള് ഉള്ളില് ICL പ്രൊസീജിയർ എന്ന് പറഞ്ഞില്ലേ, അതിലിപ്പോ ഭാവിയിൽ പിന്നെ ഇത് മാറ്റേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പോസിബിൾ ആണോ?
0: യെസ്, ലാസിക്കിനെ അപേക്ഷിച്ച് മറ്റേല് റീടേക്ക് ഉണ്ട്. പക്ഷെ കണ്ണിനെ സംബന്ധിച്ചോളം നമ്മള് സർജറി എന്നുള്ളത് ബാക്കിയുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ കണ്ണിനകത്ത് സർജറി ചെയ്യാൻ 10 വട്ടം ആലോചിക്കും എപ്പോഴും. ഏറ്റവും കൂടുതൽ ലോകത്ത് നടക്കുന്ന സർജറി തിമിര സർജറി ആണെങ്കിൽ പോലും അതൊക്കെ ശരിക്കും ആലോചിച്ച് ഇൻഡിക്കേറ്റർ കേസിൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഇതിലെ റിസ്ക് എന്ന് പറഞ്ഞത് ഇൻഫെക്ഷൻ ആണ്. കണ്ണിനകത്ത് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത് കണ്ണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഡ്ലിയാണ്. ഐ മീൻസ് എന്തൊരു നൈറ്റ് മെയർ എന്ന് പറയും. അയാൾക്ക് അന്ന് ഉറക്കം കിട്ടില്ല അങ്ങനെ കേസ് വന്നില്ല. കാരണം നമുക്കത് ട്രീറ്റ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. ശരീരത്തിൽ വേറെ എവിടെ അണുബാധ വന്നാലും നമുക്ക് ഇഞ്ചക്ഷൻ വെച്ച് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം.
1: ഒരു കോൾ വരുന്നുണ്ട്, നമുക്കതൊന്ന് ശ്രദ്ധിക്കാം.
0: നമ്മളെ സമയം കഴിയാനായി.
1: അസ്സലാമു അലൈക്കും. യെസ്
0: ചോദിച്ചോളൂ,
1: ചോദിച്ചോളൂ, ചോദ്യം ചോദിച്ചോളൂ.
3: മോനെ പിന്നെ 13 വയസ്സുള്ള മോനുണ്ട്. എനിക്ക് ഒരു 5 വയസ്സില് ഇങ്ങനെ ബോർഡ് മക്കൊന്നും കാണാതായപ്പം അങ്ങനെ ഡോക്ടർ കാണിച്ച് അങ്ങനെ നല്ല കുറവുണ്ടായിരുന്നു. ഇപ്പം 6-4 ഒക്കെയാണ് ഓരോരോ കണ്ണിന്റെ പവർ. ഇപ്പൊ അത് 9-10 അങ്ങനൊക്കെ അങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഡോക്ടർ മിയാട്രോ എന്ന് പറഞ്ഞ ഒരു തുള്ളി മരുന്ന് ഡെയിലി ഒട്ടിക്കാനും പിന്നെ സ്റ്റിക്കർ കണ്ണടച്ചിട്ടുള്ള ആ സ്റ്റിക്കർ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, വലുതായാല് 18 വയസ്സൊക്കെ കഴിഞ്ഞാല് കണ്ണട ഒഴിവാക്കി എന്തെങ്കിലും പിന്നെ ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കണ്ണട പറ്റ ഒഴിവാക്കാൻ പറ്റുമോ, അതോ ജീവിതകാലം കണ്ണട വേണ്ടി വരുമോ?
0: നിങ്ങളെ ഈ ചോദ്യത്തിന് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പല 2-3 സമയങ്ങളായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾ, കാരണം നമ്മളെ സമയം അവസാനിക്കാനായതുകൊണ്ട് നമ്മള് വിശദമായിട്ട് പറയാൻ, സമയം അവസാനിക്കാണെങ്കിൽ ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, നിങ്ങളെ കാഴ്ച തകരാറ് കണ്ണട വെച്ചിട്ട് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആണ് ഈ കണ്ണ് അടച്ചിട്ടുള്ള ഒരു ഏർപ്പാട് പാച്ചിങ് ഓക്ലൂഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത് ചെയ്യാം. അത് കറക്റ്റ് പറഞ്ഞ സമയം വെള്ളം ചേർക്കാത്ത 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി ചെയ്യാന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം. അത് ഇപ്പോൾ ശരിക്കൊരു 6 വയസ്സിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്രയാണോ പറഞ്ഞത് അത് കറക്റ്റ് അതേപടി പാലിക്കുക. 3 മാസം 6 മാസം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി ചെയ്യുക. എന്നാലേ കാഴ്ച തെളിച്ചം കിട്ടുള്ളൂ. കണ്ണട വെച്ചിട്ടും കാഴ്ച തെളിച്ചം കിട്ടണമെങ്കിൽ അതാണ് ഓപ്ഷൻ. പിന്നെ ഇൻഡോർ വർക്ക് കുറക്കുക, ഔട്ട്ഡോർ വർക്ക് കൂട്ടുക. മയോട്ട എന്നുള്ള തുള്ളിമെന്ന് തുടരാം. അതേപോലെ തന്നെ എഫക്റ്റീവാണ് സ്ക്രീന്, മൊബൈൽ, ടി വി, ടാബ് പരമാവധി ഒഴിവാക്കിയിട്ട് പുറത്തിറങ്ങി കളിക്കാൻ കുട്ടിയെ അനുവദിക്കുക. അതിനുവേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കുക എന്നുള്ള കൂടി നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് 18 വയസ്സ് കഴിഞ്ഞാൽ കാഴ്ച തകരാറ് പരിഹരിക്കാൻ കണ്ണട ഒഴിവാക്കാനുള്ള ചികിത്സ ഉണ്ട്. അത് ആ സമയത്ത് ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട, വരീടാവണ്ട. ഇപ്പോൾ ഉള്ള കാഴ്ചക്ക് റബ്ബിനോട് അൽഹംദുലില്ലാ പറയാം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ കണ്ണടച്ചിട്ടുള്ള തെറാപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അതേപോലെ പാലിക്കുക.
3: പുറത്തിറങ്ങി
0: മനസ്സിലായി, അതെന്താണോ അതേ പറഞ്ഞത് അത്
3: രണ്ടും.
0: യെസ്, കാഴ്ച കുറവുള്ള കണ്ണിനെ കൊണ്ട് പണിയിപ്പിക്കുക. നമ്മുടെ ഫിസിയോതെറാപ്പി എന്ന പോലെ മടിയുള്ള കണ്ണിനെ കൊണ്ട് പണിയിപ്പിക്കുന്ന ഏർപ്പാടാണ്. അത് കറക്റ്റ് അതിൽ 2 മണിക്കൂറാണോ 3 മണിക്കൂറാണോ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് അതേ പാലി പാലിക്കുക. അതിൽ വെള്ളം ചേർക്കരുത്. എത്ര ദിവസം പറഞ്ഞോ അതേപോലെ ചെയ്യുക. എന്നിട്ട് എത്ര മെച്ചം കിട്ടുന്നോ ആ മെച്ച പിന്നീട് ലാസ്റ്റ് ചെയ്താലും ഉണ്ടാവുകയുള്ളൂ.
4: ഇനി പീസ് റേഡിയോ കൂടിക്കാഴ്ച, ദ്വീപിലെ ഇസ്ലാഹി ചലനങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ അബ്ദുസലാം വീട്ടി.
5: അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ഷറഫുദ്ദീൻ എ പി സാറിൻ്റെ കൂടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് കുറേ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് ദ്വീപ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എത്ര കണ്ടാലും എത്ര കേട്ടാലും വീണ്ടും വീണ്ടും ഒരു ദ്വീപുകാരനെ കാണുമ്പോൾ എന്തൊക്കെ ദ്വീപിലെ വിശേഷങ്ങൾ എന്ന് ചോദിക്കാനുള്ളൊരു തര മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാർ ആദ്യമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
6: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ നിങ്ങളുടെ വ്യക്തിപരമായ സർവീസുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൂടെയൊക്കെ പോയി. ഇനി അവിടുത്തെ ഒരു ലക്ഷദ്വീപിൽ ശരിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു പഴയകാലം ഇന്നും എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ആ മാറ്റങ്ങൾ. അപ്പോൾ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എങ്ങനെയാണ് നോക്കി കാണുന്നത്?
6: അന്ന് എൻ്റെ ബാല്യകാലമാണ് അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് നമ്മുടെ ഒരു കുട്ടികളുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ തിയേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് ദ്വീപ്. പണ്ട് തീരെ ഇല്ല, പിന്നീട് ഈ റീല് കൊണ്ട് കാണിക്കുന്ന, പ്രൊജക്ടർ വെച്ച് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദ്വീപിൻ്റെ ഓരോ മൂലകളിൽ ഇങ്ങനെ ഗവൺമെൻറ് ഓരോരോ സിനിമ അനൗൺസ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ കുട്ടികളൊക്കെ പണി അങ്ങോട്ട് വിടുക, അത് കാണുക. പിന്നെ ഒന്നാമത് ചെറിയ കുട്ടികളൊക്കെ കടലുമായിട്ട് ബന്ധപ്പെട്ട, രാവിലെ സ്കൂളില്ലെങ്കിൽ
5: കടലിലായിരിക്കും,
6: കടലിൽ നീന്തുക, ചാടുക, കളിക്കുക, അങ്ങനെയൊക്കെ, അതൊക്കെ ആയിരുന്നു മെയിൻ. അല്ലെങ്കിൽ മത്സ്യബന്ധത്തിന് പോവുക, അതൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ. ഇന്ന് അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ആ കടലിലൊന്നും ആ കുട്ടികളെ അങ്ങനെ കാണാറില്ല. ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും മൊബൈലിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ മാറിപ്പോയി, ആ എൻ്റർടൈൻമെൻറ്റൊക്കെ പോയി. അന്നൊരു കടപ്പുറത്തൊരു കളി ഉണ്ടായിരുന്നു, ഈ എട്ട് കളി എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളെ മടം തെങ്ങിൻ്റെ ഓലയുടെ ഇതുണ്ട്, എന്താണ് മടൽ കഷ്ണ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മൂന്ന് കഷ്ണമാക്കി വെട്ടിയെടുക്കും, എന്നിട്ട് അതിങ്ങനെ തിരിച്ചിട്ടുന്നൊരു കളിയാണ്. അതൊക്കെ മണിക്കൂറുകളോളം കടപ്പുറത്ത് നിന്ന് കളിക്കും. പിന്നെ ഈ ചെസ്റ്റ് കളി മാതിരിയുള്ള ഒരു ചതുരക്കളി ഉണ്ട്,
5: ചതുരക്കളി,
6: അതും ഇതൊക്കെ മണിക്കൂറുകളോളം കളിച്ച് സമയം കളയും. ഇന്ന് ഒറ്റൊരു കുട്ടികളെയും അതിന് കാണാറില്ല, കാരണം അത് അങ്ങനത്തെ കളി ഇല്ല ഇപ്പോൾ, അതൊക്കെ വാനിഷ് ചെയ്ത് പോയ പോലെയാണുള്ളത്.
5: അന്ന് ഈ കളിയുടെ കൂട്ടത്തിൽ തന്നെ കടൽ, കടലിന്റെ സ്വഭാവം, വെള്ളം, മീന്, ഇതൊക്കെ ഒരു പാഠമായിരുന്നല്ലോ
6: കുട്ടികൾ
5: അല്ലേ? പക്ഷെ അങ്ങനെ ഒരു പാഠോ, മീന് എന്താണ് ഏതാണല്ലോ, അതൊന്നും കുട്ടികൾക്ക് പോയി ഫോണിലാവുമ്പോൾ ഉണ്ടാവില്ല.
6: ഇല്ല, അവർ ഇന്ന് ആ രീതിയിലല്ല പോകുന്നത്. ഇന്നിപ്പോൾ സ്കൂബ ഡൈവിങ്ങിലും സ്നോർക്കലിങ്ങിലാണ് കുട്ടികൾ മീനിനെ കാണുന്നതും പഠിക്കുന്നത്. പക്ഷേ അന്ന് ഈ ചൂണ്ടയും സ്ട്രിങ്ങും ഉപയോഗിച്ച് പിടിക്കുന്ന പരിപാടിയായിരുന്നു. ഇന്ന് അതൊക്കെ ഒഴിവായി, വളരെ അപൂർവം കുറച്ച് പേര് ആ ഫിഷിംഗ് ടെക്നോളജിയിലേക്ക് നീങ്ങുന്നുള്ളൂ. വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട് കുട്ടികൾ
5: ഇതിൽ മാത്രമല്ല, പിന്നെ അവിടുത്തെ ജീവിത സംസ്കാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
6: തീർച്ചയായിട്ടും സംസ്കാരത്തിൽ തന്നെ
5: ബന്ധങ്ങൾക്കിടയിലുള്ള, പണ്ടാണെങ്കിൽ, പണ്ട് ഇപ്പം നമ്മളെ കേരളത്തിലാണെങ്കിൽ പണ്ട് വറുതിയുടെ പട്ടിണിയുടെ കാലത്ത് കൂടുതൽ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമായിരുന്നു, പരസ്പരം കാണുമായിരുന്നു. ആഘോഷങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പെരുന്നാളൊക്കെ വരുമ്പോൾ. അപ്പോൾ അതേപോലെ ഇന്ന് പാക്ക് കുറേ മാറി, പരിമിതമായി അവനവൻ്റെ റൗണ്ടിനകത്ത് മാത്രമായി. അതേപോലെ തന്നെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് അവിടെ?
6: തീർച്ചയായും അതേപോലെ തന്നെ. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ അനിയൻ്റെ മക്കളും മക്കളെ മക്കളെയും വരെ അന്ന് വളരെ നമുക്ക് അറിയാമായിരുന്നു, പേര് വരെ അറിയാമായിരുന്നു. ഇന്ന് സ്വന്തം അനിയൻ്റെ കുട്ടീൻ്റെ പേര് അറിയാത്തവരാണ് ഇന്നുള്ള സമൂഹം.
5: ഒരു ദ്വീപിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും? കവരത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും?
6: കവരത്തിൽ ഒരു 9000 പോപ്പുലേഷൻ ഉണ്ടാകും,
5: പോപ്പുലേഷൻ ഉണ്ടാവും.
6: പക്ഷേ ഒരു 2500 അഗൈൻ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ കൂടി ഉണ്ടാവും. മറ്റു ദ്വീപുകളിലെ തലസ്ഥാന നഗരിയായതുകൊണ്ട് മറ്റു ദ്വീപുകളിലെ ആൾക്കാരും പിന്നെ സെക്രട്ടേറിയറ്റും കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ജീവിതത്തിന് വരുന്ന വരും കൂടി ഒരു 11000 എപ്പോഴും ഫ്ലോ ഉണ്ടാവും.
5: ഉണ്ടാവാം. അത് കവരത്തി മറ്റുള്ള ദ്വീപ് അതിനേക്കാൾ കുറവാണോ മറ്റുള്ള ദ്വീപ്?
6: മറ്റുള്ള ദ്വീപുകളിലെല്ലാം ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് 10000 9000 10000 മേജർ അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപിൽ, വലിയ ദ്വീപുകൾ അന്ത്രോ മിനിക്കോയാണ് അവിടെയുള്ളൂ. മറ്റു ദ്വീപുകളിലൊക്കെ 5000 3000 4000 ആൾക്കാർ വെച്ചിട്ടാണ്.
5: കവരത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കവരത്തിക്കാരനാണ്, അങ്ങനെ അങ്ങനെ കുടുംബ പരസ്പരം അറിയുന്ന കുടുംബ ബന്ധങ്ങൾ കൊണ്ട് കെട്ടി പിണക്കപ്പെട്ട ആളുകളാണോ അതല്ല അങ്ങനെ അറിയാതെ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പം അങ്ങനെ അത്ര കേരളം പോലെ അല്ലല്ലോ.
6: അല്ല,
5: അപ്പോൾ അവിടെ പരസ്പരങ്ങളെ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും.
6: ഏകദേശം എല്ലാം അറിയുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നത് അറിയാതായി പോയി,
5: അറിയാതെ.
6: നേരത്തെ എവിടെയായാലും അത് കവർത്തിക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എൻ്റെയൊക്കെ ഒരു 15-20 വയസ്സുകളിലൊക്കെ കവർത്തിക്കാരനാണെന്നെങ്കിൽ നമുക്ക് എവിടെയും കവർത്തിക്കാരനാണെന്ന് പറയാൻ
5: പറ്റും.
6: ഇന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്,
5: അങ്ങനെ പറയാൻ പറ്റില്ല,
6: ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട്, കവർത്തിയും കടുമം എല്ലാ ദ്വീപുകാരും കവർത്തിയിലുള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് മിക്സഡായി.
5: അവിടെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ കേട്ട് ദ്വീപുകാർ ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള ആളുകളാണ്,
6: തീർച്ചയായിട്ടും.
5: അല്ലെങ്കിൽ അപ്പോൾ ഭയങ്കര മറ്റുള്ളവരെ ക്ഷണിക്കാനും ആണ് വരാനും അല്ലെങ്കിൽ കൊടുക്കാനൊക്കെ ഉള്ളത്. അങ്ങനത്തെ ആ ഒരു കൾച്ചറിലൊക്കെ ഇന്ന് മാറ്റം വന്നിട്ടുണ്ടോ പുതിയ തലമുറയിൽ? എങ്ങനെയാണ്
6: മാറ്റം വന്നിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്, എന്നാലും വളരെ അത് തുടർച്ചയായി വന്നതുകൊണ്ട് അത് നിൽക്കുന്നുണ്ട്, അത് നിലനിന്ന് വരുന്നുണ്ട്. ഇനിയും ആൾക്കാർക്ക് ആ ആതിഥ്യ മര്യാദ ഉള്ളിലുണ്ട്.
5: നിങ്ങൾക്ക് അവിടെ നിന്ന് കേരളത്തിൽ എത്തുമ്പോൾ ഇവിടുത്തെ പല കൾച്ചറിലെ ആളുകൾ കാണുമ്പോൾ ഇവരെന്താ ഇങ്ങനെയും തോന്നാറുണ്ടോ പലപ്പോഴും?
6: അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല.
5: അതായത് നമ്മൾ കൾച്ചറിന് പറ്റാത്ത എന്നുവെച്ചാൽ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിന് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം ആളുകൾ എന്താ ബന്ധം, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്ന, അല്ല അപ്പം വ്യത്യസ്ത നിങ്ങളുടെ ഒരു ഒരു എനിക്ക് തോന്നുന്ന കുറച്ചുകൂടിയും തന്മയത്വമുള്ള കുറച്ച് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവ പെരുമാറ്റങ്ങൾ മാറി ചില കാപ്പട്യങ്ങൾ കാണുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ.
6: അത് നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതുണ്ട്. പക്ഷെ അത് ക്രമേണ ഇങ്ങനെ മാറി വരികയാണ്. നമ്മൾ ഈ ഈ ക്രിമിനൽ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ദ്വീപിലെ കുട്ടികളും ദ്വീപിലെ യുവാക്കളും ഒക്കെ ഇതിൽ കുടുങ്ങിക്കൊണ്ട് വരികയാണ്. അത്രയും മാത്രം അതിലേക്ക് മിംഗിളായി കഴിഞ്ഞു.
5: പണ്ട് ഇപ്പോൾ പറഞ്ഞോടെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല, മദ്യശാലകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇപ്പോൾ പുതിയ ഒരുപാടതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദ്വീപിൽ ഗവൺമെൻറ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോ ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി,
6: അത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ
5: അഡ്മിനിസ്ട്രേഷൻ
6: ഐ ഒരു പ്രഫുൽ കൊട പാട്ടേൽ, ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ. അതിലൊരു അഞ്ച് വർഷം ആയിപ്പോൾ. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ അങ്ങനെയാണ്, ഡെവലപ്മെൻ്റാണ്, ടൂറിസം ഡെവലപ്മെൻ്റാണ് മൂപ്പര് മുഖ്യ അജണ്ട. അപ്പോൾ ടൂറിസം ഡെവലപ്മെൻറ്റിലെ ഒരു ഒരു പാർട്ടാണ്
5: ഇത്,
6: ഈ പറഞ്ഞ പോലെ മദ്യം.
5: അത് ആ ആ നിലക്കുള്ള മാറ്റം വന്നപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ,
6: അത് അതിവിദൂര ഭാവിയിൽ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ
5: പ്രതീക്ഷിക്കുന്നത്. ആ നിലക്കുള്ള ചേഞ്ചസുകളിലൂടെയൊക്കെ ഇങ്ങനെ
6: പോയിക്കൊണ്ടിരിക്കുകയാണ്.
5: ശരി, മത്സ്യബന്ധനം. പണ്ട് നിങ്ങളൊക്കെ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടോ?
6: തീർച്ചയായിട്ടും.
5: കടലിൽ പോയിട്ടുണ്ട്, കുറേ ദൂരത്തേക്ക് പോയിട്ടുണ്ട്.
6: അവിടെ മെയിൻ ട്യൂണ ഫിഷിംഗ് ആണ് മെയിൻ കാര്യം. അന്ന് ഇത് ഗവൺമെൻറ് എംപ്ലോയി ആയാലും ഹോളിഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ എപ്പോഴെങ്കിലും വേക്കൻസി കിട്ടുമ്പോഴൊക്കെ ഫിഷിങ്ങിന് പോവുക ഒരു 90% ആൾക്കാരുടെ ഹോബിയാണ്. ഈ പോളാൻ ലൈൻ ഉപയോഗിച്ചിട്ട് പിടിക്കുന്ന അത് വലിയൊരു രസമുള്ള പരിപാടിയാണ്. അതിൽ ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പോയി പോകും. അപ്പോൾ അതിൽ 90% ആൾക്കാരും എംപ്ലോയി ആയാലും ഈ ഫിഷിങ്ങിൻ്റെ കാര്യത്തിൽ പോകും. അതൊരു വേറെ എൻ്റർടൈൻമെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിനിമകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഇതാണ്. അപ്പോൾ അതിലേക്ക് പോയി. അങ്ങനെ എംപ്ലോയി ആയാലും ആരായാലും ഈ 90% ആൾക്കാരും ഇതിൻ്റെ പിന്നാലെ പോകും. ഞാനൊക്കെ അതിൻ്റെ ഒരുപാട് ഫിഷിങ്ങിനും ഇതിനൊക്കെ പോയി പരിചയമുണ്ട്.
5: ഒരേ മീൻ തന്നെയല്ലേ കിട്ടുന്നത്?
6: ഒരു മോസ്റ്റ് അതായത് കൂടുതലും നമ്മൾ ഈ മാസ് ഉണ്ടാക്കണ ട്യൂണയാണ് ഈ പിടിക്കുന്നത്.
5: അല്ല, ദ്വീപിൻ്റെ മത്സ്യവിഭവങ്ങൾ ഈ മാസ് തന്നെയാണ്, അതല്ലാതെ പുറത്ത് നിങ്ങൾ പിന്നെ അവിടെ മീൻ വീട്ടിൽ മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ ഏതൊക്കെ മീനാണ്? നമ്മളവിടെ കേരളത്തിൽ കിട്ടുന്ന പോലത്തെ മീനുകളൊക്കെ,
6: കേരളത്തിൽ കിട്ടുന്ന മീൻ അധികം കിട്ടാറില്ല നമുക്ക്. വേറെ ഈ അയക്കുറ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ അയക്കുറയും ദ്വീപിലെ അയക്കുറയും വ്യത്യാസമുണ്ട്. പിന്നെ തിരണ്ടി അതൊക്കെ കോമൺ ആണ്, ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ മെയിൻ നമ്മൾ ട്യൂണയാണ് അവിടുത്തെ
5: മെയിൻ
6: കോമൺ ഫിഷ് എന്ന് പറയും.
5: അപ്പോ പിന്നെ മത്സ്യബന്ധനം പറഞ്ഞ പോലെ ഒരു അവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സിൻ്റെത്, ഇപ്പം എല്ലാവരും നിങ്ങൾ എനിക്ക് തോന്നുന്ന പറഞ്ഞ ഗവൺമെൻറ് ജോലിക്കാരാണ് അധികം ഉണ്ടാവുക. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇത് ജോലി ഏറ്റെടുക്കുന്ന ആൾക്കാർ
6: എടുക്കുന്നവരുണ്ട്,
5: അത് കയറ്റി അയക്കുന്നൊക്കെ ഉണ്ട് മീന് ടൂണ പിടിച്ചിട്ട് അല്ലേ. ഓക്കെ, അവിടുത്തെ നമ്മളിനി പ്രധാനപ്പെട്ട ഒരു ഇതിലേക്ക് പോകുകയാണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ദ്വീപിൽ പൊതുവെ ദ്വീപിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളും, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കുറേ അന്ധവിശ്വാസങ്ങളും, അല്ലെങ്കിൽ ഒരു മുസ്ലിം കൾച്ചർ അവിടെ ഉണ്ടെങ്കിലും മറ്റ് യഥാർത്ഥ എനിക്ക് ഒരു സുന്നി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന, കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അത് വളരെ ഡീപ്പായിട്ട് പോയിരുന്നതിൽ നിന്ന് ഒരു തൗഹീദിൻ്റെ ആദർശം ദ്വീപിൽ കവരത്തിയിൽ എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ടിത് കേൾക്കുന്നത്?
6: ഞാനൊക്കെ ചെറിയ കാലങ്ങളിൽ വളരെ ഒരു അഞ്ചാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ വേറെ ദ്വീപിലാണ്, വാപ്പയുടെ ഉദ്യോഗം വേറെ ദ്വീപിലായതുകൊണ്ട് കവരത്തിയിൽ നിന്ന് മാറി വേറെ ദ്വീപിലാണ് ഉണ്ടായത്. പിന്നെ എനിക്കൊരു 5-6 ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ശരിക്കൊരു കവരത്തിയിലെ കുട്ടികളുമായിട്ട് ഇടപെടാൻ കിട്ടുന്നത്. അന്ന് ഏകദേശം ഒരു 1957 തന്നെ അഗത്തിയിലൊരു മുഹമ്മദ് മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വരികയും അദ്ദേഹം ഈ ആദർശം, തൗഹീദി ആദർശം അഗത്തി ദ്വീപിലേക്ക് എത്തിക്കാനായി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ എൻ്റെ വാപ്പയും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നവർ തമ്മിൽ ബന്ധമുണ്ടാവുമല്ലോ, എൻ്റെ വാപ്പയാണ് കവരത്തിയിലേക്ക് ഈ തൗഹീദി ആദർശം അവിടെ എത്തിക്കുന്നത്.
5: ഉപ്പാൻ്റെ പേര്?
6: ഉപ്പാൻ്റെ പേര് അബ്ദുസ്സലാം, അറബിക് ടീച്ചറായിരുന്നു. ഇവിടെ ഇവിടെ അരീക്കോട് സുല്ലം സുല്ലം പഠിച്ചാണ്.
5: ആണോ?
6: പണ്ട് അവർ വന്നിട്ട് പിന്നെ അവിടെ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അന്നത്തെ കാലത്ത് അറിയാമല്ലോ എല്ലാം. ഈവൻ ഞാൻ തന്നെ ചില സമയത്ത് പന്ത് കളിക്കാൻ പോകുമ്പോൾ അവന് മറ്റേ വഹാബിയാണ് അവനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയ സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ബബ തൗഹീദ് ആദർശം അവിടെ എത്തിച്ചത്.
5: അവിടെ എത്തിച്ച്
6: തീർച്ചയായും.
5: അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രതികരണം, അതൊരു പ്രതികരണങ്ങളൊക്കെ രൂക്ഷമായിരുന്നു.
6: ആദ്യം വളരെ രൂക്ഷമായി.
5: പിന്നീട് അതിൻ്റെ ഒരു ഒരു ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പിന്നീട്
6: പിന്നീട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കുറച്ച് പേര് അത് മനസ്സിലാക്കുകയും ആദർശത്തെ മുറുകെ പിടിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് ഓരോ ദ്വീപിലും വളരെ 1-2 ദ്വീപ് ഒഴിച്ച് ബാക്കി എല്ലാ ദ്വീപുകളിലും നമുക്കൊരു ഒരു തൗഹീദി ആദർശമുള്ള ഒരു പള്ളികൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
5: ജനങ്ങൾ ഫസ്റ്റ് തൗഹീദ് പറയുമ്പോൾ, കാരണം അത്രമേൽ പോലെ ആദ്യം ഇപ്പം പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എനിക്കാണ് അതിനോടുള്ള ഒരു ഒരു ഒരു റിജക്ഷൻ, എന്താ പറയുക, ഒരു അഗ്രസീവായിട്ടുള്ള ഒരു അവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ കല്ലുകയറും ഭയങ്കര ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു.
6: ചിലപ്പോൾ വാപ്പയൊക്കെ പറഞ്ഞ കാലത്ത് അതുണ്ടായിരുന്നു എന്നുള്ളതാണ് വാപ്പ പറഞ്ഞു കേട്ടതല്ല, എനിക്ക് അനുഭവം ഇല്ല. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു മുസ്ലിയാർ പപ്പൻ്റെ തലയിൽ ചവിട്ടിയ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉള്ളുടുക്ക ഇങ്ങനെ കുഞ്ഞു നിൽക്കുമ്പോൾ തലയിൽ ചവിട്ടുകയും അങ്ങനത്തെ അനുഭവങ്ങളെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മൻ്റെ വാപ്പ ആദർശം സ്വീകരിച്ചു എൻ്റെ വാപ്പ വഴി. ഉമ്മൻ്റെ വാപ്പയെ അതുപോലെ ഇങ്ങനെ കുട്ടികൾ കളിയാക്കും, മൊഹിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് വീഴും, വീഴുമ്പോൾ വെറുതെ തമാശക്കെ പോകും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ച അതാണ് വാപ്പനിൽ നിന്ന്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന്, എൻ്റെ കൂടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ കളിച്ചു വളർന്ന്, ഇപ്പോൾ എൻ്റെ കൂടെ പള്ളിയിൽ വരാൻ തുടങ്ങി. എല്ലാ സമയം എൻ്റെ കൂടെ ആയതുകൊണ്ട് എൻ്റെ കൂടെ നമ്മുടെ സറഫി പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവൻ അന്ന് വീട്ടിൽ പോയി കെട്ടിയിട്ടിട്ട് അടിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ നിസ്കാരമില്ല, ഒന്നുമില്ല, അവനങ്ങനെ ആ രീതിയിലേക്ക് പോയി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
5: ദഅ്‌വാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലൊരു മികച്ച ദഅ്‌വാ പ്രവർത്തനം, കുറേ ആളുകൾ ഈ ആദർശത്തെ മനസ്സിലാക്കി പള്ളി വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു, അതൊക്കെ എങ്ങനെയാണ്? എത്ര വർഷം മുമ്പാണ്? എങ്ങനെയാണ്
6: ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് തന്നെ അങ്ങനെ നമ്മൾ ചെറിയ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പണ്ഡിതന്മാരെ കൊണ്ടുവരികയും അവിടെ നമ്മളെ കേന്ദ്രം ആദർശമുള്ള ആൾക്കാരൊക്കെ വന്ന് പണ്ഡിതന്മാരെ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സമ്മേളനമൊക്കെ നടത്തി വരാറുണ്ട്.
5: അവിടെ മറ്റ് ദഅ്‌വ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വരിക, പണ്ഡിതന്മാർ വരുന്നു, അവരെ പള്ളിയിൽ നിൽക്കുന്നു, ഇമാമാവുന്നു, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ. ദ്വീപുകാരായ ആരെങ്കിലും അതിന് പ്രാപ്തമായിട്ട് ദീനി പഠിച്ച് വന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ?
6: അതിപ്പോൾ നമ്മൾ കടമത്ത് ദ്വീപിൽ 2 പേരും, അനിയനും ജ്യേഷ്ഠനും ഉണ്ട്. രണ്ടുപേരും, ഒരാൾ ഹാഫിളാണ്, സുന്നി ദർശനമൊക്കെ പഠിച്ച് പാണ്ഡിത്യമുള്ള ആൾക്കാരാണ്. അവരിപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ആദർശം സ്വീകരിച്ച് നമ്മുടെ പള്ളിയിലെ കത്തീബായിട്ട് 2 പേരും നോക്കുന്നുണ്ട്. പിന്നീട് ഒരു നമ്മളൊരു സ്റ്റുഡൻ്റ് ഇപ്പോൾ അൽഹംദുലില്ലാ ജാമിയയിൽ ഉണ്ട് ഇപ്പോ മുസ്ലിം
7: മുസ്ലിം
6: ഇപ്പോ പുള്ളി തീര ഇത് തീരാറായി
7: തോന്നുന്നു.
6: പിന്നെ പഠിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ ഈ അറബി കോളേജിൽ നിന്ന്
7: അല്ലപ്പം വാപ്പ അറബി കോളേജില് പഠിച്ചിരുന്നല്ലോ, പഠിച്ചിരുന്നല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ ബാക്കിയുള്ളടത്തു ഉണ്ടായി. പള്ളിയിലൊക്കെ ഇപ്പോ നമ്മൾ കവരത്തി പള്ളിയില്ലേ, കവരത്തിയിലിപ്പോ കെ എൻ എമ്മിന്റെ പള്ളി, വിസ്ഡത്തിന്റെ പള്ളി, അങ്ങനെ ഉണ്ടോ? അത് ഇപ്പൊ എങ്ങനെയുള്ളത്?
6: ഇല്ല, കവരത്തിയിൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട് കെ എൻ എമ്മിന്. നമ്മൾ ഒന്നിച്ചുള്ളപ്പോ കെ എൻ എം രജിസ്ട്രേഷനിലാണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുറന്നു പോകുന്നു, കെ എൻ എമ്മിന്റെ പള്ളിയായിട്ട് തോന്നുന്നു. വിസ്ഡം ഒരു രൂപീകരിച്ച് വിസ്ഡം സംഘടനയായിട്ട് അവിടെ രൂപീകരണം നടന്നിട്ടില്ല. പക്ഷെ വിസ്ഡം ആദർശമുള്ള ഒരുപാട് പേര് ദ്വീപിലുണ്ട്. പള്ളി, ചില പള്ളികളൊക്കെ വിസ്ഡത്തിന്റെ അണ്ടറിലാണ്, അവരുടെ നോളിനോടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
7: അതെ. മദ്രസ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്?
6: ഈ മെയിൻ ഈ കവർത്തി, അഗത്തി, കടമത്ത്, ഈ മൂന്ന് വീടുകളും വലിയ പള്ളികളാണ്. അവിടെ സൽഫികളും ആദർശം കൂടുതലുള്ള ആൾക്കാരാണ്. അവിടെ മദ്രസ, കടമത്ത്, അഗത്തി, ഇവിടെ നമ്മുടെ വിസ്ഡം മദ്രസയുടെ സിലബസാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കവർത്തിയിൽ കെ എൻ എമ്മിൻ്റെ മദ്രസ ആണ് ഫോളോ.
7: എത്ര വർഷമായിട്ട് ഇപ്പോ ഇവിടെ ഈ ദവ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഓർമ്മയിൽ?
6: ദവ പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല 25 വർഷങ്ങളോളമായി ദവ ഒരു ഗ്രൂപ്പായിട്ട് നടന്നിട്ട്. പക്ഷെ അത് ഈ കേരളവും ദ്വീപും തമ്മിലുള്ള അകൽച്ച, ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട്, അത് ദൈവത്തിന് ഒരുപാട് മാന്ദിക്കുന്നുണ്ട്. വളരെ സാവകാശം നടക്കുന്നുള്ളൂ. പിന്നെ ദ്വീപുകൾ ദ്വീപുകൾ തമ്മിലുള്ള അകലം, ഒരു ദ്വീപിൽ കുറച്ച് സെൽഫികളും മറ്റു ദ്വീപിൽ കുറച്ച് ഒന്നിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് യാത്രാ സൗകര്യമില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ നമ്മളെ പ്രപൂർ സാഹിബിനോടൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട നടപടികളൊക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.
7: അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ. ഇപ്പോൾ പിന്നെ നിങ്ങൾ നാട്ടിലിവിടെ നമ്മൾ പിന്നെ ഈ വിസ്ഡം ഹൗസിൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്നു. ഇനി നാട്ടിലേക്ക് എങ്ങനെയാണ്, നാട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇവിടെ തന്നെ സെറ്റിലാവുകയാണോ? എന്താണ് പ്ലാനിങ്?
6: അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ചുള്ള കുട്ടികളൊക്കെ ഇവിടെയാണുള്ളത്. എൻ്റെ മൂത്ത മോള് ഹസ്ബൻഡ് റെയിൽവേയിലാണ് ഡ്യൂട്ടി. അപ്പോൾ ദ്വീപിൽ റെയിൽവേ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ ആയിരിക്കും ഡ്യൂട്ടി. പിന്നെ ഇളയ രണ്ടാമത്തെ മോളും തൃശ്ശൂരിൽ, അപ്പം ഹസ്ബൻഡ് തൃശ്ശൂരിലെ സ്കൂളിൽ അധ്യാപകനാണ്. അപ്പോൾ ഉപ്പരും ഇവിടെ കുടുങ്ങി. പിന്നെ പറഞ്ഞില്ലേ, രണ്ടുപേരും മറ്റു രണ്ട് കുട്ടികൾ പഠിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ വീട്ടിൽ എൻ്റെ മക്കളാരില്ലാത്തത് കൊണ്ട് ഞാനിവിടെ തൽക്കാലം ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അതുവരെ പോകുന്നവരെ ഇവിടെ പ്രവർത്തനമായിട്ട് ഇങ്ങനെ കഴിയുക, അങ്ങനെ അങ്ങനെയാണല്ലോ നിശ്ചയിച്ചെങ്കിൽ നാട്ടിലേക്ക് പോകും.
7: അപ്പോൾ അവിടെ നാട്ടിൽ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? കുടുംബങ്ങൾ ആരൊക്കെ ഉണ്ടാവും?
6: കുടുംബങ്ങൾ മെമ്പപ്പൊക്കെ മരിച്ചിട്ട് കുറേ കാലങ്ങളായി, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പെങ്ങള്, സഹോദരന്മാർ, അവരെ മക്കൾക്കൊക്കെ എല്ലാം അവിടെ ഉണ്ട്.
7: അല്ല, അവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെക്കേഷനോ കാര്യങ്ങളോ പോക്കുണ്ടോ?
6: അതെ, ഞാൻ ഇപ്പോൾ പോയി വന്നിട്ട് ഒരു മാസമേ ഉള്ളൂ.
7: ഒരു മാസമേ ഉള്ളൂ.
6: ഞാൻ കല്യാണം കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പോവും. മെയിൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, പിന്നെ ഷുഗർ പേഷ്യൻ്റാണ്, 16 വർഷമായി. അപ്പോൾ എല്ലാത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് നടക്കില്ല. അതാണ് ഇവിടെ കൂടുതലും, ഇവിടെ ഇങ്ങനെ കോഴിക്കോട് ബേസ്ഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ MICCയിലും ഇക്രയിലൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം എമർജൻസി ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടേഷൻ ഇട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ, ഇപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള
7: റാത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. കുറേ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുണ്ടായി. ഇൻഷാല്ലാ കൂടിക്കാഴ്ച ഇവിടെ 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷറഫുദ്ദീൻ സാറിന് പീസ് റേഡിയോ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും അല്ലാഹു ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗത്തിനൊക്കെ ഏറ്റവും ശമനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത ഒരു പ്രോഗ്രാമുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
6: വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. ദ്വീപിലെ ഇസ്ലാഹി ചലനങ്ങൾ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ അബ്ദുസ്സലാം വീട്ടി.
9: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
10: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിലെ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ ഭാഗം ഒന്ന്. ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സ്വലാഹി.
11: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് യുഗചരിതം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യത്തിലേക്കാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചത്. എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കാൻ തയ്യാറായില്ല. അവർ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. വ്യഭിചാരപുത്രൻ, ചെപ്പടി വിദ്യക്കാരൻ, കള്ളവാദി, രാജ്യദ്രോഹി, മതദ്രോഹി, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും കലഹവും ഉണ്ടാക്കുന്നവൻ എന്നിങ്ങനെ അധിക്ഷേപിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ കൊല്ലാൻ പോലും അവർ സന്നദ്ധരായി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രബോധനത്തിൽ ജനങ്ങൾ ആകൃഷ്ടരാകുന്നുണ്ടെന്ന് യഹൂദികൾക്ക് മനസ്സിലായി. ജൂത പൗരോഹിത്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കും പാരമ്പര്യാചാരങ്ങൾക്കും അതുമൂലം ഹാനി നേരിടുമെന്ന ഭയവും അസൂയയും മാത്രമാണ് ഇതിനെല്ലാം കാരണം. ബൈബിളിൻ്റെ വിവരണങ്ങളനുസരിച്ച് സംഭവത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. റോമൻ കൈസറുടെ കീഴിൽ പിലാത്തോസ് രാജാവായിരുന്നു ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭരണം നടത്തിയിരുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെക്കുറിച്ച് യഹൂദികൾ രാജാവിൻ്റെ മുമ്പിൽ പല ആരോപണങ്ങളും ഉന്നയിച്ചു. അദ്ദേഹം റോമൻ ഭരണകൂടത്തിനെതിരിൽ പ്രചാരം നടത്തുകയാണ്, യഹൂദരുടെ രാജാവായി തീരാൻ ശ്രമം നടത്തുകയാണ്, ഞങ്ങൾക്ക് രാജാവായി കൈസർ തന്നെ മതി എന്നൊക്കെ പിലാത്തോസിനെ ധരിപ്പിച്ചു. കേവലം വിഗ്രഹാരാധകനായിരുന്ന പിലാത്തോസ് രാജാവ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു വരുത്തി വിചാരണ നടത്തുകയും ആരോപണങ്ങളൊന്നും ശരിയല്ലെന്ന് തെളിയുകയും ചെയ്തു. എന്നിട്ടും അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുകയാണ് അവർ ചെയ്തത്. നിങ്ങളുടെ ന്യായപ്രമാണം അഥവാ തൗറാത്ത് അനുസരിച്ച് വേണ്ടത് ചെയ്തുകൊള്ളുക എന്ന് പിലാത്തോസ് അവരോട് പറഞ്ഞു. നിയമപ്രകാരം അവനെ കൊല്ലേണ്ടതാണെന്നും കൊല്ലുവാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ എന്നുമായിരുന്നു അവരുടെ മറുപടി. അത്രയുമല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്താത്ത പക്ഷം താൻ അഥവാ പിലാത്തോസ് രാജാവ് റോമൻ കൈസറുടെ എതിരാളിയാണെന്ന് കൈസർ ചക്രവർത്തിയെ അറിയിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ വധിക്കുന്ന പാപത്തിൽ നിന്ന് ഞാൻ ഒഴിവാണെന്നും നിങ്ങൾ തന്നെ ആ പാപം ഏൽക്കണമെന്നും അറിയിച്ചുകൊണ്ട് പിലാത്തോസ് യഹൂദികളുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കുവാൻ നിർബന്ധിതനായി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശിഷ്യഗണങ്ങളിൽ യൂദാസ് എന്നുപേരായ ഒരാൾ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുവാൻ 30 പണം പ്രതിഫലം നിശ്ചയിച്ച് ഏറ്റിട്ടുണ്ടായിരുന്നു. അവൻ യഹൂദ പുരോഹിതന്മാരെയും പിലാത്തോസിൻ്റെ പട്ടാളത്തെയും കൂട്ടി പന്തം കൊളുത്തി രാത്രി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരഞ്ഞുപോയി. അദ്ദേഹവും ഏതാനും ശിഷ്യന്മാരും ഒരു തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. യൂദാസ് ആംഗ്യ മുഖേന അദ്ദേഹത്തെ കാണിച്ചുകൊടുത്തു. കൂടെയുള്ളവർ അദ്ദേഹത്തെ പിടിച്ചു ബന്ധിക്കുകയും മുൾക്കിരീടം ധരിപ്പിക്കുക മുതലായ പല ക്രൂരതകളും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കുരിശിൽ കയറ്റുകയും ചെയ്തു. ഇതാണ് ബൈബിൾ പറയുന്നതിൻ്റെ ചുരുക്കം. യഥാർത്ഥത്തിൽ കുരിശു സംഭവത്തിൻ്റെ പര്യവസാനം മറ്റൊന്നായിരുന്നു. അവർ ഒരാളെ പിടികൂടിയതും കുരിശിൽ തറച്ചതും ശരി തന്നെ. പക്ഷേ ആ ആൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നില്ല. അവരറിയാതെ അദ്ദേഹത്തെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അല്ലാഹു പറയുന്നു, അവർ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 3:54. എന്തായിരുന്നു അല്ലാഹു സ്വീകരിച്ച തന്ത്രം? ഖുർആൻ പറയുന്നത് കാണുക. അല്ലാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. ഹേ ഈസ, തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായി ഏറ്റെടുക്കുകയും എന്റെ അടുക്കലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടരുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും സത്യനിഷേധികളേക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പു കൽപ്പിക്കുന്നതാണ്. എന്നാൽ സത്യം നിഷേധിച്ചവർക്ക് ഇഹത്തിലും പരത്തിലും ഞാൻ കഠിനമായ ശിക്ഷ നൽകുന്നതാണ്. അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതല്ല. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു പൂർണ്ണമായി നൽകുന്നതാണ്. അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ 3:55 മുതൽ 57 വരെയുള്ള വചനങ്ങൾ. ഇൻഷാല്ലാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
10: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിലെ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ ഭാഗം 1, ശബ്ദം നൽകിയത് സിദ്ദീഖ് സ്വലാഹി.
12: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
13: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
14: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അന്നൂർ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 35. എന്താണ് ഹൈത്ത്, എന്താണ് ഫജർ? നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ യഹക്ക ഹംദി, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വാനിഅം അലാ അബ്ദിക വനബിയ്ക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനത്തിൽ فَالْآنَ بَاشِرُوهُنَّ وَابْتَغُوا مَا كَتَبَ اللَّهُ لَكُمْ എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. അതിന്റെ തുടർച്ചയിൽ وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ എന്ന ഭാഗമാണ് ഇന്ന് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. وَكُلُوا നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, وَاشْرَبُوا നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യുക, ഹത്തായ തബയ്യനലക്കും നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അൽ ഹൈത്തുൽ അബിയദു, വെളുത്ത ഹൈത്ത്, നൂൽ അല്ലെങ്കിൽ ഇഴ. മിനൽ ഹൈത്തിൽ അസ്വദ്, കറുത്ത നൂലിൽ നിന്ന് അല്ലെങ്കിൽ ഇഴയിൽ നിന്ന്. വെളുത്ത ഇഴ എന്ന് പറഞ്ഞാൽ മിനൽ ഫജർ, ഉദ്ദേശം ഫജറാണ്, അല്ലെങ്കിൽ ഫജറിൽ നിന്ന് ഇത് വ്യക്തമാകുന്നത് വരെ എന്നാണ്. നമുക്ക് ഈ ആയത്തിൻ്റെ ഓരോ പ്രയോഗങ്ങളും പഠിക്കാം, അതിലുള്ള മസലകളും വിഷയങ്ങളും പഠിക്കുന്നതോടൊപ്പം. രണ്ട് വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ അവതീർണതയ്ക്ക് കാരണീഭവിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ കാണാം, രണ്ട് നാസിലത്ത്, രണ്ട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അത് ഒന്ന് ഉമറുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് ഖൈസ് എന്നിവരുമായി ബന്ധപ്പെട്ടത്. ചരിത്രം നമ്മൾ പഠിച്ചു പോയതാണ്. ഉമർ, കഅബ് എന്നിവരുമായി ബന്ധപ്പെട്ട് ഭാര്യമാരെ പ്രാപിക്കുന്ന വിഷയം നോമ്പിൻ്റെ രാവിൽ, അതാണ് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം, പാടില്ല എന്ന് മനസ്സിലാക്കിയതിൽ തിന്നലുണ്ട്, കുടിക്കലുണ്ട്, ഭാര്യ ഭർത്തൃ സംസർഗം. അപ്പോൾ അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം ആ വിഷയം പറഞ്ഞത്, ഫൽ ആന ബാഷിറൂഹുൻ എന്ന്. നോമ്പിൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു. ഖൈസ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട വിഷയം ഭാര്യയോട് ഭക്ഷണം ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഭാര്യ ഭക്ഷണം ചൂടാക്കി എടുക്കാൻ വേണ്ടി പോയ സമയം അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് അവസരം ഇല്ലാതെ വന്ന വിഷയം. ഈ രണ്ട് നാസിലത്ത് കാരണങ്ങളിൽ താരതമ്യേന ഗൗരവം കുറഞ്ഞ വിഷയം ഈ ഭക്ഷണ പാനീയത്തിൻ്റെ വിഷയമാണ്. അതാണ് അത് പിന്നീട് പറയാം പരാമർശമായത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വകുലു വശ്റബു, നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക, എന്ന് പറഞ്ഞാൽ ഹത്തലിൽ ഗായ എന്ന് പറയും, ഇല എന്ന അർത്ഥത്തിലേക്ക്. യതബയ്യന ലക്കും, നിങ്ങൾക്ക് യതബയ്യൻ എന്ന് പറഞ്ഞാൽ യബ്ഹറു ബുഹൂറൻ ജലിയൻ, നന്നായി പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ. എന്ത് അൽ ഹൈത്തുൽ അബിയദ്, എന്താടി അൽ ഹൈത്തുൽ അബിയദ്? അതാണ് പ്രകടമാകേണ്ടത്. ഏതിൽ നിന്ന്? മിനൽ ഹൈത്തുൽ അസ്വദ്, അൽ ഹൈത്തുൽ അസ്വദിൽ നിന്ന്. അപ്പോൾ എന്താണ് ഈ അൽ ഹൈത്തുൽ അസ്വദ്? അതിനിടയിൽ ഒരു മിൻ വന്നു, നമുക്കിവിടെ വേറൊരു മിന്നുണ്ട്, രണ്ടും പഠിക്കേണ്ടതാണ്. ഇവിടെ മിൻ ഇബ്തിദായിൽ ഗായ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അൽ ഹൈത്തുൽ അസ്വദിൽ നിന്ന് അൽ ഹൈത്തുൽ അബിയദ് വ്യക്തമാവുക എന്നുള്ളതാണ്. ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അൽ ഹൈത്ത് എന്ന് പറഞ്ഞെങ്കിൽ നൂലിന് പറയും, ഇഴക്ക് പറയും. അൽ അബിയദ് വെളുപ്പ്, അൽ അസ്വദ് കുറുപ്പ്. ഇതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയത് ഹദീസുകളിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദി ഇബ്നു ഹാതിം അത്തായി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ, ഏതായത്തിറങ്ങിയപ്പോൾ, ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ആയത്തിറങ്ങിയപ്പോൾ തിരുസവിധത്തിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, യാ റസൂലല്ലാഹ് ഇന്നി അജ്അ

ആഹാർ രാവിൽ നിന്ന് പകലിനെ തിരിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും, തിരിച്ചറിയാൻ കഴിയില്ല. പകലുദിച്ച് ഫജറുദിച്ച് വെട്ടം പരന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വെളുത്തതും കറുത്തതും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് ഫജറായി, നോമ്പ് തുടങ്ങാൻ സമയമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. കാരണം അൽ ഹൈത്തുൽ അബിയദ് എന്ന് പറഞ്ഞാൽ വെളുത്ത ഇഴ നൂൽ, അതേപോലെ തന്നെ അൽ ഹൈത്തുൽ അസ്വദ് എന്ന് പറഞ്ഞെങ്കിൽ കറുത്ത നൂൽ ഇഴ എന്നാണ്. അപ്പോൾ അദ്ദേഹം രാത്രി കഴിഞ്ഞ് പകൽ ഫജർ ഉദിച്ചാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് താല്പര്യം, സമയം അറിയാനുള്ള അദ്ദേഹത്തിന് ആ വ്യഗ്രത, അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന വിസാദത്തക്കൽ അരീദുൻ, തീർച്ചയായും താങ്കളുടെ തലയിണ വളരെ വീതിയുള്ളത് തന്നെ, വിശാലം തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. ഇന്നക്കല അരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നാണ്. താങ്കൾ ഖഫ, ഖഫ എന്ന് പറഞ്ഞാൽ തലയുടെ ഈ പിറക് വശം, അത് വീതി കൂടിയ ആൾ തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. അത് വീതി കൂടിയ ആൾക്ക് വീതിയുള്ള തലയിണ വേണമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശപൂർവ്വം പറഞ്ഞു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹുവ സവാദുൽ ലൈലി വബയാദുൻ നഹാർ. അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ച അൽ ഹൈത്തുൽ അബിയദ്, വെളുത്ത ഇഴ കയർ അല്ലെങ്കിൽ നൂൽ എന്ന് പറഞ്ഞാൽ അത് ബയാദുൻ നഹാർ, പകലിൻ്റെ വെട്ടമാണ്, പകലിൻ്റെ വെളിച്ചമാണ്. അൽ ഹൈത്തുൽ അസദ് എന്ന് പറഞ്ഞെങ്കിൽ സവാദുല്ലയിൽ രാവിൻ്റെ ഇരുട്ടാണ്, കാളിമയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്ത നൂൽ ഇഴ എന്നോ കറുത്ത നൂൽ ഇഴ എന്നോ അല്ല. പിന്നെയോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സവാദുല്ലയിലും ബയാദുൻ നഹാറുമാണ്, ഇന്നമാഹു അത് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു എന്നാണ്. എന്തിനാണ് അദ്ദേഹത്തോട് ഇന്ന വിസാദത്തക്കല അരിയുന്നു എന്ന് പറഞ്ഞത്, താങ്കളുടെ തലയിണ വിശാലം തന്നെ എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ താങ്കൾ അരീദുൽ ഖഫ, തല വലിപ്പം വിശാലമുള്ള തലയുള്ള ആളാണ്, അതുകൊണ്ട് താങ്കൾക്ക് വിശാലമായ തലയിണ വേണം എന്ന് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇവിടെ ഉദ്ദേശം പകലിൻ്റെ വെട്ടവും രാവിൻ്റെ ഇരുട്ടുമാണ് എങ്കിൽ, അതാണ് താങ്കളുടെ തലയിണയുടെ ചുവട്ടിൽ വെക്കുന്നത് എങ്കിൽ അതിന് വലിയ തലയിണ വേണം. കാരണം ഒരു പകൽ അതുപോലെ ഒരു രാവ് ഇതിനെ കൊണ്ടുവന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ തലയിണ പോരെ, വലിയ തലയിണ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശിച്ച് പറഞ്ഞു എന്നാണ്. അതാണ് അണ്ണ അവിടെ ഇന്ന വിസാദത്തക്കല അരീദുൻ, ഇന്ന കല അരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നതിൻ്റെയൊക്കെ ഉദ്ദേശം. ഏതായാലും നമ്മുടെ വിഷയം, ഹത്ത യതബയ്യനലക്കും, നിങ്ങൾക്ക് നന്നായി വ്യക്തമാകുന്നത് വരെ, പ്രകടമാകുന്നത് വരെ, അൽ ഹൈത്തുൽ അബിയദു പകലിൻ്റെ വെട്ടം, മിൻ അൽ ഹൈത്തിൽ അസ്വദി രാവിൻ്റെ ഇരുട്ടിൽ നിന്ന്, മിൻ അൽ ഫജർ ഫജറിൽ നിന്നുള്ള, നല്ല ഫജറിൻ്റെ തുടക്കത്തിൽ നിന്നുള്ള ഫജറായി അതിൻ്റെ തുടക്ക സമയം, അതാണ് മിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബഴീദിന് എന്ന് പറഞ്ഞവർ അതിന് പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവിടെ മിൻ എന്നുള്ളത് ബയാനിയയാണ് എന്ന് പറഞ്ഞാൽ അൽ ഫജർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അൽ ഹൈത്തുൽ അബിയദ് എന്നാണ്. ഹത്ത യതബയ്യന ലകുമുൽ ഹൈത്തുൽ അബിയദ്, ഹൈത്തുൽ അബിയദ് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അഥവാ മിൻ അൽ ഫജർ എന്ന് പറഞ്ഞാൽ അൽ ഹൈത്തുൽ അബിയദ് കൊണ്ട് ഉദ്ദേശം ഫജർ, ഫജർ നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അപ്പോൾ അൽ ഹൈത്തുൽ അബിയദിൻ്റെ ബയാൻ വ്യക്തതയാണ് ഇവിടെ അൽ ഫജർ എന്നുള്ളത്. എന്നാൽ ഇവിടെ അൽ ഹൈത്തുൽ അസ്വദ് എന്നതിനെ ഇങ്ങനെ വ്യക്തമാക്കിയില്ല. അൽ ഹൈത്തുൽ അബിയദ് എന്നത് മിൻ അൽ ഫജർ, ഫജറാകുന്നു. അൽ ഹൈത്തുൽ അസ്വദ് നമ്മൾ പറഞ്ഞത് എന്താണ്? സവാദുല്ലൈൽ, രാവിൻ്റെ ഇരുട്ടാണ്. അപ്പോൾ അവിടെ മിൻ അൽ ലൈൽ, അൽ ഹൈത്തുൽ അസ്വദ് അത് ലൈലാണ്, രാത്രിയാണ് എന്ന് പറഞ്ഞില്ല. അത് അറബി ഭാഷയുടെ ഒരു സൗന്ദര്യമാണ്. അൽ ഹൈത്തുൽ അബിയദു അതുകൊണ്ട് ഉദ്ദേശം അൽ ഫജർ എന്ന് പറഞ്ഞാൽ, പിന്നെ അൽ ഹൈത്തുൽ അസ്വദ് അത് രാവാണെന്ന് പറയേണ്ടതില്ല, പറയാതെ തന്നെ അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ അൽ ഹൈത്തുൽ അസ്വദ് എന്നതിന് ബയാൻ രാവാണെന്നുള്ള വിവരണം പരാമർഷ്ടം ആവാതിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഹൈത്തുൽ അബിയദു മിനൽ ഹൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദനീയമാക്കി, ഇളവനുവദിച്ച് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പറഞ്ഞു. അതിനു മുമ്പ് ഫൽ ആന ബാശിറൂഹുൻ, മുബാശറ ഭാര്യമാരെ പ്രാപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് ഏതുവരേക്കും? ഹത്ത യതബയ്യനലക്കും, ഇലാ ഐ യതബയ്യനലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരേക്കും. അൽ ഹൈത്തുൽ അബിയദു മിനൽ ഹൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ.

0: ഇവിടെ അൽ ഫജർ എന്താണ് ഉദ്ദേശം? ഫജർ രണ്ടുണ്ട്, രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഫജറു ഫജറാനി, ഫജർ രണ്ട് ഫജറുകളാണ്. ഫജറ എന്ന പദം അറിയിക്കുന്നത് പിളർത്തുക എന്നുള്ളതാണ്. പുലർച്ചയിൽ ചക്രവാളം ഇരുണ്ട് കറുത്ത് കാളിമയിലായിരിക്കും. ആ കറുപ്പിനെ പിളർത്തിയാണ് പകലിൻ്റെ വെട്ടം വരുന്നത്. അപ്പോൾ കറുപ്പിനെ ഇരുട്ടിൻ്റെ കാളിമയെ പിളർത്തി ആ സമയം വെട്ടം വരുന്നത് കാരണത്താലാണ് ഫജർ എന്ന് പറയപ്പെട്ടത്. പക്ഷേ ഈ ഫജർ രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ ഫജറു ഫജറാൻ, എന്നിട്ട് ഒരു ഫജറിനെ കുറിച്ച് പറഞ്ഞു. ഫജറുൻ തഹ്റുമു ഫീഹി സല, അതിൽ നിസ്കാരം, സുബഹി നിസ്കാരം, അത് ഹറാമാകുന്നു. വയഹില്ലു ഫീഹി താം, അതിൽ താം ഹലാലാകുന്നു. എന്താ പറഞ്ഞത്? രണ്ട് ഫജറുണ്ട്, അതിൽ ഒരു ഫജർ, അതിൽ ഫജർ നിസ്കാരം, സുബഹി നിസ്കാരം ഹറാമാണ്. കാരണം എന്താ? സുബഹി നിസ്കാരത്തിന് ഫജറായിട്ടുണ്ട്, ഈ ഫജറായിട്ടുണ്ട്, പക്ഷേ നിസ്കരിക്കാനുള്ള ഫജറായിട്ടില്ല, ടൈമായിട്ടില്ല. അപ്പോൾ സുബഹി നിസ്കാരം ആ സമയത്ത് ഹറാമാണ്. വഫജറുൻ, പിന്നെ വയഹില്ലു ഫീഹി താം, താം അതിൽ അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ, നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജറായി എന്നതിൽക്ക് നോമ്പ് തുടങ്ങാൻ സമയമായിട്ടില്ല, ഭക്ഷണം വിളങ്ങാൻ സമയമായിട്ടില്ല, ഫജറായിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം ഈ ഫജറിൽ അനുവദനീയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഭക്ഷണം ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞു, ഓ ഫജറുൻ യഹ്റുമു ഫീഹി താം വതഹില്ലു ഫീഹി സലാ. ഇനി രണ്ടാമതൊരു ഫജറുണ്ട്, ആ ഫജർ അവിടെ യഹ്റുമു ഫീഹി താം, താം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജർ മുതൽ, രണ്ടാമത് പറയപ്പെട്ട ഈ ഫജർ മുതൽ ഇനി ഭക്ഷണം ഹറാമാണ്. വതഹില്ലു ഫീഹി സലാ, നിസ്കാരം അനുവദനീയമാകും, നിസ്കാരം അനുവദനീയമാകും. ഇങ്ങനെ രണ്ട് ഫജറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മൽ ഫജ്റു അല്ലദി യകൂനു കദനബി സിർഹാൻ വഹുവൽ കാദിബു യദ്ഹബു തൂലൻ വലാ യദ്ഹബു അർദൻ. വിശദീകരിക്കണം. അമ്മൽ ഫജ്റു അല്ലദി യകൂനു കദനബി സിർഹാൻ, ചെന്നായയുടെ വാല് പോലുള്ള ഫജർ. വഹുവൽ കാദിബ്, ഈ ഫജർ, ഒന്നാമത്തെ ഫജർ ഉണ്ടല്ലോ, ഇതാണ് അൽ ഫജറുൽ ഖാദിബ് എന്ന് പറയും. അതിനെ ഖാദിബ് എന്ന് പറഞ്ഞാൽ വ്യാജം, കളവ്, കള്ള ഫജർ. ഈ ഫജറാണ് അൽ ഖാദിബ്. അത് യദ്ഹബ് തൂലൻ വല യദ്ഹബ് അർദൻ, അത് കിഴക്കൻ ചക്രവാളത്തിൽ ആ ഫജറുണ്ടല്ലോ, ആ വെട്ടം, പ്രകാശം, ഇരുട്ടിനെ പുലർത്തുന്ന ആ വെട്ടം, അത് യദ്ഹബ് തൂലൻ, നീളത്തിൽ പോകും. വല യദ്ഹബ് അർദൻ, അത് വീതിയിൽ പോകില്ല. എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ ഉദയം നടക്കുമ്പോൾ തുടക്കത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നീളത്തിലായിരിക്കും ആ വട്ടം പോവുക, നീളത്തിൽ. അതാണ് ചെന്നായയുടെ വാല് പോലെ നീളത്തിൽ എന്ന് പറഞ്ഞത്. അത് നീളത്തിൽ അവിടെ പോയാലും അത് നോക്കുന്നവൻ്റെയും ആ ഫജറിൻ്റെയും ഇടയിൽ ഇരുട്ടുണ്ടാവും. കാരണം എന്താ? ആ വട്ടം നീളത്തിലേ പോയിട്ടുള്ളൂ, ഇങ്ങനെ പരന്നിട്ടുണ്ടാവില്ല, പരന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇരുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിഴക്കിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഫജറുണ്ട്, വെട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും നമ്മുടെയും ഇടയിൽ പിന്നെയും ഇരുട്ടാണ്. കാരണം എന്താ? ആ വെട്ടം പരന്നിട്ടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ ഫജറുൽ കാദിബ്. ഈ ഫജർ ഉണ്ടായാൽ, വെട്ടമുണ്ടായാൽ നിസ്കാരം ഹറാമാണ്, സുബഹി നിസ്കാരം. കാരണം സുബഹി നിസ്കാരത്തിന് സമയമായിട്ടില്ല. നോമ്പ് വെക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. പല പണ്ഡിതന്മാരും, ഇമാം ഇബ്നു ഖുസൈമയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് ഇബ്നു അബ്ബാസിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാകിം മുസ്തദ്രക്കിൽ, ഇമാം ദാറഖുത്നി ഒക്കെ നിവേദനം ചെയ്താണ്. നിസ്കാരം സമയമാകുന്നതിന് മുമ്പ് അനുവദനീയമല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ്. ഒരു ഏതൊരു നിസ്കാരം ഉണ്ടല്ലോ, അഞ്ചു വക്ത നിസ്കാരം, സുബഹി, ബുഹുർ, അസർ, മഗ്രിബ്, ഇശ, അതിൻ്റെ ടൈം ആകുന്നതിന് മുമ്പ് നിസ്കാരം അനുവദനീയമല്ല, അതിന് തെളിവാണ് ഈ ഹദീസ്. പല തെളിവുകളിൽ ഒരു തെളിവ്. കാരണം എന്താണ്? ഇസ്ലാസ് തങ്ങൾ പറയാണ്, ഈ ഫജറിൽ തഹറുമു ഫീഹി സല, നിസ്കാരം, സുബഹി നിസ്കാരം ഹറാമാകും എന്ന്. അപ്പോൾ അൽ ഫജറുൽ കാദിബ്, അൽ ഫജറുൽ ഔവൽ എന്ന് പറയും, ഒന്നാം ഫജർ, കാദിബായ ഫജർ. അത് രാവിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കാം. അത് രാവിൻ്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് അവിടെ നോമ്പ് വെക്കുന്നവർക്ക് ഭക്ഷണം, അള്ളാഹു പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ചു ഒളി, പാനം ചെയ്തു ഒളി എന്ന് പറഞ്ഞില്ലേ, അത് അനുവദനീയമാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. യഹില്ലു ഫീഹി അത്താം, ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. അതായിരിക്കും നോമ്പ് ഉദ്ദേശിക്കുന്നവർക്ക്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി രണ്ടാമത്തെ ഫജറിനെ കുറിച്ച് പറയാണ്. അതെന്താ? വൽ ഫജ്റുൽ ആഖർ, മറ്റേ ഫജർ, രണ്ടാമത്തെ ഫജർ. അത് യദ്ഹബു അർദൻ ഫിൽ ഉഫുഖ്, അത് ചക്രവാളത്തിൽ, അത് വീതിയിൽ പോകും. വല യദ്ഹബു തൂലൻ, അത് നീളത്തിൽ പോകില്ല. എന്ന് പറഞ്ഞാൽ ആ ഫജർ വന്നാൽ, വെട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെട്ടം അവിടേക്ക്, ഫജറിൽ ഉദിച്ച സ്ഥലത്തേക്ക്, ചക്രവാളത്തിലേക്ക് നോക്കുന്നവരുടെയും ആ സ്ഥാനത്തിൻ്റെയും ഇടയിൽ വെട്ടം, വെളിച്ചം പരന്നിരിക്കും. ഫൈനഹു യുഹല്ലു സലാ വയുഹരിമു ത്വആം, ആ ഫജറാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്, നോമ്പു നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം ഹറാമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ ഹത്ത യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് പറഞ്ഞു. അവിടെ ഫജറിൽ നിന്ന് അൽ ഖൈത്തുൽ അബിയദ്, പകലിൻ്റെ വെട്ടം, മിനൽ ഖൈത്തിൽ അസ്വദ്, രാവിലെ ഇരുട്ടിൽ നിന്ന് പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ആ ഫജർ ഏതാണ്? ആ ഫജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് അൽ ഫജറുൽ അവ്വൽ, മറ്റൊന്ന് ഫജറു അൽ ഫജറു സാനി, അല്ലെങ്കിൽ അൽ ഫജറുൽ അവ്വലിനെ അൽ ഫജറുൽ കാദിബ് എന്ന് പറയും, വ്യാജമായ ഫജർ. കാരണം എന്താ? അത് കണ്ട് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കും, ഫജറായി. ചിലർ നിസ്കരിക്കും, ചിലർ നോമ്പ് തുടങ്ങും, യഥാർത്ഥത്തിൽ ഫജറായിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ഫജർ അതാണ് അൽ ഫജറു സാനി, അല്ലെങ്കിൽ അൽ ഫജറു സാദിഖ്, സത്യമായുള്ള ഫജർ. കാരണം അതാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്, നോമ്പുകാരന് ഭക്ഷണം വിളങ്ങാൻ കാരണീഭവിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഈ ഒരു ഭാഗം കുറേ മസ്അലകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ. കർമ്മശാസ്ത്രപരമായ കുറേ മസ്അലകൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ പ്രയോഗങ്ങൾ ഉണർത്തുന്നുണ്ട്. അത് പഠിക്കൽ അനിവാര്യവുമാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മസ്അല, ജവാസുൽ അക്കിൽ വശുർബി വൽ ജിമാ ഫി ലയാലി സിയാം ഹത്ത യതബയ്യന അൽ ഫജ്ർ. ഫജ്ർ വ്യക്തമാകുന്നതുവരെ ഭക്ഷിക്കലും പാനം ചെയ്യലും ഭാര്യമാരെ സമീപിക്കലും അനുവദനീയമാകുന്നു. ഈ യതബയ്യൻ, തബയ്യുൻ, അത് വ്യക്തതയാണ് അറിയിക്കുന്നത്, സ്പഷ്ടതയാണ് അറിയിക്കുന്നത്. ബാന, അബാന, ഇസ്തബാന, തബയ്യന, പല ക്രിയകൾ ഒരേ ധാതുവിൽ നിന്ന് വിൽപ്പന്നമായി വന്നിട്ടുണ്ട്. വ്യക്തമാകുക, വ്യക്തമാക്കുക എന്നൊക്കെ അർത്ഥം. സകർമ്മക ക്രിയയായിട്ടും അകർമ്മക ക്രിയയായിട്ടും വന്ന നിലക്ക്. സഹൂർ, എടയത്താൻ കഴിക്കുക എന്നത് പ്രതിഫലാർഹവും പുണ്യവും അനുഗ്രഹീതവുമാണ് എന്നത് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഗവേഷണം നടത്തി മനനം ചെയ്തെടുത്തു. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ രാവിൽ ഭാര്യമാരോടടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പാനം ചെയ്യാൻ ഇളവ് അനുവദിച്ചത് വിധിവിലക്കുകൾ ബാധകമായ ഒരു അടിമക്ക് റിഫ്ഖ് ഉദ്ദേശിച്ചാണ്. എന്ന് പറഞ്ഞാൽ ആ ദാസനോടുള്ള അള്ളാഹുവിൻ്റെ കനിവാണ്, ആർദ്രതയും അലിവുമാണ് ഈ ഒരു ഇളവ്. പകൽ ഫജറിൽ തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഭക്ഷണപാനീയങ്ങൾ നോമ്പുകാരന് പാടുള്ളതല്ല. പകൽ മുഴുവൻ വിശപ്പ് സഹിക്കണം, ദാഹം സഹിക്കണം. അപ്പോൾ അള്ളാഹു ഈ ദാസനോടുള്ള കനിവിലാണ് ഭക്ഷണപാനീയങ്ങൾ അനുവദിച്ചത് എങ്കിൽ, അള്ളാഹു അനുവദിച്ചതിനെ ഫജറിൻ്റെ ഉദയത്തോടടുപ്പിക്കൽ, അള്ളാഹു ഉദ്ദേശിച്ച ഈ അലിവ്, ദാസനോടുള്ള കനിവ്, അതവന് ഏറ്റവും അവൻ സുഹൂറ് കഴിക്കുമ്പോഴാണ് നേടാനാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ദാസന് കനിവ് ഉദ്ദേശിക്കുന്നു, കരുണ ഉദ്ദേശിക്കുന്നു, അലിവ് ഉദ്ദേശിക്കുന്നു. രാവ് പിന്നിട്ട് ഫജറിനോടടുക്കുമ്പോൾ സഹൂർ കഴിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ച ആ അലിവും കനിവും അത് ദാസന് കൂടുതൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. തഹീറുൽ സഹൂർ, സഹൂർ കഴിക്കൽ, പിന്തിപ്പിക്കൽ, അത് ഉത്തമമാണ്. നബിമാരുടെ ചര്യയാണ്, സ്വഭാവമാണ് എന്നൊക്കെ ചില അസറുകളിൽ കാണാം. തസഹറു ഫൈനഫി സഹൂരി ബറക്കത്തുൻ, നിങ്ങൾ സഹൂർ കഴിക്കണം, സഹൂറിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സഹൂർ സഹറിലെ ഭക്ഷണമാണ്. സഹർ എന്ന് പറഞ്ഞാൽ രാത്രി പിന്തി, പിന്നിട്ട് ഫജറിനോടടുത്തുള്ള ടൈമാണ്. അപ്പോൾ ഈ സഹൂറിലുള്ള ഭക്ഷണം അത് അനുഗ്രഹീത ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചു. ആ ഭക്ഷണം കഴിക്കൽ രാവ് മുഴുവൻ അനുവദനീയമാണ്, പക്ഷേ അത് സഹൂറിലേക്ക്, ഫജറിന് തൊട്ടുമുമ്പുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കൽ പ്രതിഫലാർഹമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, നിങ്ങൾ തസഹറു, എടയത്തായം കഴിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പന പിൻപറ്റുന്നതിലുള്ള ബർക്കത്ത്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നോമ്പെടുത്ത് വഴിപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അള്ളാഹുക്ക് വഴിപ്പെടാൻ ഏറ്റവും സഹായകമാകും ഒരാൾ ഇടയത്തായം കഴിച്ച് നോമ്പ് തുടങ്ങിയാൽ, അപ്പോൾ ആ നിലയ്ക്കൊരു ബർക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്ന ബർക്കത്ത്. അതേപോലെ നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം ഈ സഹൂർ കഴിക്കുന്നതിലാണ്. അവർക്കതില്ലായിരുന്നു. അപ്പോൾ രണ്ട് നോമ്പുകൾക്കിടയിലും വ്യത്യാസമായി നിശ്ചയിച്ച ഈ ഇടയത്തായം കഴിക്കുന്നതിൽ അതിനളവ് നിശ്ചയിച്ചത് അത് നമ്മൾ സ്വീകരിക്കുന്നതിലുള്ള ബർക്കത്ത്. കാരക്ക് കൊണ്ട് അത്തായം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിഅമ സഹൂരിൽ മുഅ്മിൻ അത്തമർ, ഒരു വിശ്വാസിയുടെ അത്താഴം അത് കാരക്ക എത്ര ഉത്തമം എന്ന് പറഞ്ഞു. ധാരാളം അനുഗ്രഹങ്ങൾ ആർജിക്കുവാൻ ഒരു തിരിചര്യയാണ് സഹൂർ കഴിക്കൽ, ഇടയത്തായം കഴിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ വകുലു വഷ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്ർ എന്നിടത്ത് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഹൂർ, അത്തായം കഴിക്കുന്ന വിഷയം. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില മസാലകളും ആയത്തിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ തബാറകല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ 500 മൊഡ്യൂൾ 16 ക്ലാസ് 35 എന്താണ് ഹൈത്ത്, എന്താണ് ഫജ്ർ ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ചോദ്യം 1. وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നതുവരെ. സൂറത്തുൽ ബഖറയിലെ എത്രാമത്തെ ആയത്താണ് ഇത്? ഓപ്ഷൻ എ 181, ബി 186, സി 187. ചോദ്യം 2. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട്, തീർച്ചയായും താങ്കളുടെ തലയണ വളരെ വിശാലം തന്നെ, ഇന്ന വിസാദതകലാരിയദ എന്ന് പറയുന്നുണ്ട്, ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു, ബി അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സി സഈദ് ബിനു സൈദ് റളിയല്ലാഹു അൻഹു. ചോദ്യം 3. സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്തിൽ അൽ ഹൈത്തുൽ അബ്യദ് അൽ ഹൈത്തുൽ അസ്വദ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പകലിൻ്റെ വെളിച്ചവും രാത്രിയുടെ ഇരുട്ടുമാണ്, ബി വെളുത്ത നൂലും കറുത്ത നൂലും, സി ഇവയിൽ രണ്ടുമല്ല.
3: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
3: ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളും അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു, അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി ബസ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന്. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠന കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏത് രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റെതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും. പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും. അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത് പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അറിവിന് വില കൽപ്പിക്കുക. നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ജാസിം കരുളായി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്ന ഒരു രംഗം മഹാനായ ഹദീസ് പണ്ഡിതൻ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് നമുക്കിങ്ങനെ കാണാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാലി അറാക് ഖദ് ശഇത്ത വഗബറർത മുൻദു തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലയ തുൽഹ തങ്ങൾക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം അങ്ങ് വല്ലാതെ ജടകുത്തി പൊടിപുരണ്ട് വല്ലാത്ത അവസ്ഥയിലായിത്തീർന്നിരിക്കുകയാണല്ലോ, എന്താണ് താങ്കൾക്ക് പറ്റിയത്? തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പിതൃവ്യൻ്റെ മകൻ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ താങ്കൾക്ക് വിമിഷ്ടമുണ്ടായിട്ടാണോ ഇങ്ങനെ ഈയൊരു കോലത്തിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നത്? മുടിയെല്ലാം ജടപിടിച്ച് ശരീരമാസകലം പൊടിപുരണ്ട് വളരെയധികം വിഷമത്തിലായ രൂപത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. എന്നാൽ ആ സമയത്ത് തുൽഹ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത് ഒരിക്കലുമല്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൽ ഏറ്റവും അധികം തൃപ്തിപ്പെടേണ്ടതും അതിൽ അംഗീകാരം കൊള്ളേണ്ടതും ശരിക്കും പറഞ്ഞാൽ ഞാനാണല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലല്ല മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരുന്നെന്നോട് എനിക്കൊരു കെലിമത്തറിയാം, ഇന്നി ലഅലമു കെലിമതൻ ലാ യഖൂലുഹു അഹദുൻ ഇൻദ ഹദറത്തിൽ മൗത്ത് ഇല്ലാ വജദ റൂഹഹു ലഹാ റൂഹൻ ഹീന തഖ്റുജു മിൻ ജസദിഹി വകാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്കൊരു കെലിമത്തറിയാം, ഒരു വാചകമറിയാം, ഒരു മനുഷ്യൻ തൻ്റെ റൂഹ് തൻ്റെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന വേളയിൽ ഹദറത്തുൽ മൗത്തിൽ ഒരു മനുഷ്യൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നിന്നും റൂഹെടുക്കുന്ന വേളയിൽ അവനൊരാശ്വാസമുണ്ടാകും. മാത്രമല്ല നാളെ പരലോകത്തവന് ആ ഒരു വാചകം അവന് പ്രകാശമായിക്കൊണ്ട് അവനോടൊത്തുണ്ടാവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കെലിമത്ത് ഏതെന്ന് പറയുന്നതിനു മുമ്പേ ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയും ചെയ്തു. ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന കോലത്തേക്ക് എന്നെ മാറ്റിയിട്ടുള്ളത്, ഈ ഒരു അവശതയിലേക്ക് ഞാൻ വന്നെത്തിയിട്ടുള്ളത് ഈയൊരു സംഭവമാണ്. അതല്ല എങ്കിൽ പ്രവാചകന ആ ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുമ്പേ വഫാത്തായി പോയല്ലോ എന്നുള്ള വിഷമമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു അറിവിൻ്റെ ഒരു ശകലം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതം തന്നെ അപ്പാടെ മാറിമറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അറിവിന് ഇൽമിന് കൽപ്പിച്ചിട്ടുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകുകയാണ്. ഖാല ഉമർ ഫഅന അഅലമുഹ, എന്നാൽ ആ കെലിമത്ത് ഏതെന്ന് എനിക്കറിയാമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് കേൾക്കേണ്ടുന്ന താമസം മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് പറയുകയാണ്, ഫലില്ലാഹിൽ ഹംദ് ഫമാ ഹിയ, അള്ളാഹുവിനാണ് സർവസ്തുതിയും, ഏതാണ് ആ വാചകം, താങ്കൾ എനിക്ക് പറഞ്ഞു തരുവിൻ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിയൽ കലിമത്തുൽ ലതീ ഖാലഹ ലിഅമ്മിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവിനോട് അദ്ദേഹത്തിൻ്റെ മരണശയ്യയിലായിരിക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള ആ വാചകമുണ്ടല്ലോ, അതുതന്നെയാണ് ഈ വാചകവും എന്നിട്ട് പറയുകയാണ് ആ വാചകമെന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കലിമത്തു തൗഹീദായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ് ആ ഒരു കെലിമത്ത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് സ്വദക്ത താങ്കൾ പറഞ്ഞത് അത് ശരിയാണ് എന്ന് ശരിവെച്ചുകൊണ്ട് സന്തോഷത്തിലേക്ക് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് തുൽഹ റളിയല്ലാഹു അൻഹു മാറുകയാണ്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു വെക്കുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ പ്രവാചകന്റെ അനുചരന്മാരെല്ലാം തന്നെ അറിവിന് കൽപ്പിച്ചിട്ടുള്ള ഒരു പ്രാധാന്യവും മഹത്വവും വിലയും എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നു കൊണ്ട് പ്രവാചകന്റെ അതിരങ്ങളിൽ നിന്നും ഉരുവിടുന്ന ഓരോ അറിവിൻ്റെ ശകലവും അത് ചേർത്തു വെക്കുവാൻ അത് ശേഖരിക്കുവാൻ വല്ലാതെ തിടുക്കം കാട്ടിയിരുന്നവരായിരുന്നു സഹാബാക്കൾ എന്നുള്ളത്. കാരണം അവർക്കറിയാമായിരുന്നു അറിവിൻ്റെ സ്ഥാനം, അറിവിൻ്റെ വില എത്രത്തോളമാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ദിനേനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളെല്ലാം കണ്ണോടിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുൻപിലൂടെ കടന്നുപോകുന്ന ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ ദിനേനെ കടന്നു പോവുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കതിനോട് എത്രത്തോളം മഹത്വം കൽപ്പിക്കുവാൻ, അതിനെത്രത്തോളം വില കൽപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും കേട്ടുപോവുക എന്നതിനപ്പുറം പല അറിവുകളും നമ്മളിന്ന് അതിന് വേണ്ടുന്ന വില കൽപ്പിച്ച് ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ ആരും തന്നെ വല്ലാതെ ശ്രമിക്കാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമുക്കറിവ് നേടുവാൻ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് വരെ അത് നേടുവാനുള്ള ഒരുപാട് സാഹചര്യവും ഒരുപാട് സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബാക്കളും അതുപോലെ അവരെ പിന്തുടർന്ന് വന്നിട്ടുള്ള താബിഈങ്ങളും അതുപോലെ തന്നെ ലോകം കണ്ടിട്ട വലിയ പണ്ഡിതന്മാരെല്ലാം തന്നെ അറിവിന് വേണ്ടിക്കൊണ്ട് ഒരുപാട് ത്യാഗം സഹിച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ കാണാം. അതേറ്റവും പ്രധാനമാണ് ഹിജ്റ 200-കളിൽ ജീവിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള മുഹദ്ദിസ് ഹദീസ് പണ്ഡിതൻ ഫഖീഹ് ഇബ്നു മഖ്ലദ് റഹിമഹുല്ലാ. അദ്ദേഹം ജീവിച്ചിരുന്നത് സ്പെയിനിലാണ്. അന്നത്തെ ഉന്ദുലസിൽ നിന്നും അദ്ദേഹം ഇറാഖിലെ ബഗ്ദാദിലേക്ക് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ കാണുവാൻ വേണ്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടിക്കൊണ്ട് അദ്ദേഹം നടന്നുപോയത് പ്രിയപ്പെട്ടവരെ ഏകദേശം 6,000-ലധികം കിലോമീറ്ററുകളാണ്. അത് ഇന്നത്തെ പോലെ റോഡ് മാർഗം പോകുവാനുള്ള കൃത്യമായിട്ടുള്ള വഴികളോ രേഖകളോ ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം അത്രമേൽ വലിയ ദൂരം ആഫ്രിക്കൻ രാജ്യങ്ങൾ താണ്ടിയിട്ട് വേണം ഇന്നത്തെ ഇറാഖിലെ ആ ഒരു ബഗ്ദാദിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിക്കൊണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോൾ സ്ഥിതി മറ്റൊന്നാണ്. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ ഖൽഖുൽ ഖുർആനിൻ്റെ വിഷയത്തിൽ അവിടെ വീട്ടു തടങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ളത് എല്ലാ ദിവസവും ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വേഷം ധരിച്ചുകൊണ്ട് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ വീടിൻ്റെ അടുക്കിലേക്ക് വരിക. എന്നിട്ട് ആ ഭിക്ഷ വാങ്ങുന്നതുപോലെ ആ ഒരു സമയത്തിനിടെ 1-ോ 2-ോ 3-ോ ഹദീസുകൾ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ അടുക്കിൽ നിന്ന് കേൾക്കുക. കാരണം അറിവ് പകർന്നു കൊടുക്കുന്നതിൽ നിന്നും മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയെ അന്നത്തെ ഭരണാധികാരികൾ തടഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹം ഹദീസുകൾ സ്വീകരിക്കുകയും പിന്നീട് ലോകം കണ്ട വലിയ ഒരു മുസ്നദ് ഈ ഫഖീഹ് ഇബ്നു മഖ്ലദ് റഹിമഹുല്ല രചിക്കുകയും ചെയ്തതെല്ലാം ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ ശകലങ്ങൾക്ക്, പ്രവാചകൻ്റെ ഹദീസുകൾക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ദീനീ വിജ്ഞാനങ്ങൾക്ക് മുൻഗാമികളും സഹാബാക്കളും പ്രവാചകനുമെല്ലാം അവർ കണ്ടിട്ടുള്ള ഒരു വിലയുണ്ട്, നിലയുണ്ട്. പക്ഷേ പലപ്പോഴും കൺമുന്നിലൂടെ നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഈ ഒരു അറിവിനെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ തന്നെ അതിനെ വേണ്ടുന്ന വില കൽപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനീ വിജ്ഞാനങ്ങളൊന്നും തന്നെ ചെറുതല്ല. അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ അത്രമേൽ വില കൽപ്പിച്ചെന്നൊരു ഒരു വിജ്ഞാനത്തിൻ്റെ ശകലം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ തുൽഹ റളിയല്ലാഹുവിൻ്റെ വേഷത്തെയും കോലത്തെയും വരെ അത് ബാധിച്ചെന്ന് പറയുമ്പോൾ അവരെല്ലാം അറിവിന് കൽപ്പിച്ചിട്ടുള്ള വില എത്രയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ആമുഖമായി കൊണ്ട് സൂചിപ്പിച്ച ഹദീസിൽ നിന്നും കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വല്ലാത്തൊരു മഹത്വവും ആ ഹദീസിൽ തെളിഞ്ഞു കാണുവാൻ നമുക്ക് സാധിക്കും. അഥവാ ഒരു മനുഷ്യൻ മരിക്കുന്ന വേളയിൽ അലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, മുൻപോട്ടുള്ള ജീവിതം വളരെയധികം എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് മരിക്കുന്ന വേളയിൽ പറയണമെങ്കിൽ ജീവിതം അത് വെച്ചുകൊണ്ട് തന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നുള്ളത്. അലാ ഇലാഹ ഇല്ലാത്തവരൊരിക്കലും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗം അവൻ്റെ പേരിൽ നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ ഉൾക്കൊള്ളുക. തൗഹീദിനെ ഘടകവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും പാടെ വിട്ടുമാറ്റി നിർത്തുക. അതുപോലെ തന്നെ വിജ്ഞാനത്തെ, ദീനി വിജ്ഞാനത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നുകരുവാനും അത് ശേഖരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സ്വർഗത്തിലെ വലിയ വലിയ ദരജകളിൽ എത്തിപ്പിടിക്കുവാനും വേണ്ടിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂൽ ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസാഇലിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അറിവിന് വില കൽപ്പിക്കുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് ജാസിം കരുളായി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൈഫുദുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 97-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 97-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

من عمل صالحا من ذكر أو أنثى وهو مؤمن

0: മുഅ്മിൻ.
1: ഫലനുഹ്യിയന്നഹു
0: ഫലനുഹ്യിയന്നഹു.
1: അവിടെ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫലനുഹ്യി യാക്ക് കസ്റട്ട ഈന്നാണ്, ഈയ ഈയ.
2: ഫലനുഹ്യിയന്നഹു

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കളെ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 97-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂവിന്. അപ്പൂവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവളുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
3: സമാധാനമായി
2: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
3: കാരണം.
2: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
3: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
4: ചിരിക്കുന്ന കച്ചവടക്കാരൻ, രചന ഇബ്നു അലി എടത്തനാട്ടുകര, ശബ്ദം നൽകുന്നത് മുഹമ്മദ് അലി നെടുവാഞ്ചേരി.
5: ചിരിക്കുന്ന കച്ചവടക്കാരൻ, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ശുഭ്രവസ്ത്രധാരിയായാണ് അന്നും അദ്ദേഹം വന്നത്. വെള്ളമുണ്ടും വെളുത്ത ഷർട്ടും വെളുത്ത തലക്കെട്ടും ഭംഗിയുള്ള കറുത്ത താടിയുമായി ഓഫീസ് ക്യാബിനിലേക്ക് വന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹവുമായി ബന്ധമുണ്ട്. സുന്ദരമായ ചിരിക്കുന്ന മുഖം പെട്ടെന്ന് മനസ്സിൽ നിന്ന് മായില്ല. കുറേ കൊല്ലങ്ങളായി ഡിപ്പാർട്ട്മെൻ്റുമായും അപ്പീലും കോടതി വ്യവഹാരങ്ങളുമായി ഏർപ്പെട്ട് തീർപ്പാക്കാതെ കിടക്കുന്ന കുറച്ച് നികുതി കുടിശ്ശിക അടച്ചു തീർത്ത് സമാധാനമായി ഇരിക്കാനാണ് അന്ന് വന്നത്. ഞാനും സഹപ്രവർത്തകനും കുറേയേറെ പണിപ്പെട്ട് പഴയ രജിസ്റ്ററുകളും ഫയലുകളും തപ്പി അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്തായാലും ഇത്തവണ പലിശ ഒഴിവാക്കാനുള്ള പ്രത്യേക ഇളവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കി കുടിശ്ശിക അടച്ചു. ആ സന്തോഷത്തിലാണ് എങ്ങനെ ഒരു മതപണ്ഡിതൻ കച്ചവട രംഗത്തെത്തി എന്ന് എന്റെ സംശയം തീർത്തത്. മദ്രസ അധ്യാപകനായിരുന്നു പിതാവ്. ആദ്യം പിതാവിൽ നിന്ന് പഠിച്ചു, പിന്നെ കോളേജിൽ പഠിച്ച് അദ്ദേഹം പിതാവിൻ്റെ മതാധ്യാപന രംഗത്ത് തന്നെ എത്തപ്പെട്ടു. നാമമാത്രമായ ജോലിയും വരുമാനവും കൊണ്ട് കുടുംബത്തിലെ ദാരിദ്ര്യം തീരില്ല എന്ന് കണ്ട അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വാങ്ങി. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം സ്വരുക്കൂട്ടി വെച്ചു. അതുകൊണ്ട് രണ്ട് ഓട്ടോ കൂടി വാങ്ങി. എന്നാൽ ഓട്ടോറിക്ഷകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നതോടെ കരുതിവെച്ച കാശ് മുഴുവൻ തീർന്നു. നഷ്ടം വരുന്നതിന് മുമ്പേ ഓട്ടോകൾ വിറ്റു. മദ്രസാ അധ്യാപനം മുടക്കരുതെന്ന നിബന്ധനയോടെ പിന്നീട് പിതാവും ബന്ധുവും നൽകിയ ചെറിയ മൂലധനം കൊണ്ട് ഒരു കുടുസുമുറിയിൽ പുസ്തകക്കട തുടങ്ങി. മദ്രസാ പുസ്തകങ്ങളും മറ്റുമായിരുന്നു പ്രധാനം. എന്നാൽ സീസൺ കഴിഞ്ഞാൽ പിന്നെ കാര്യമായ വരുമാനമില്ല. വാടകയും അന്യസംസ്ഥാന തൊഴിലാളിയായ സഹായിക്ക് കൂലിയും കൊടുത്താൽ പിന്നെ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. പിന്നീട് A4 പേപ്പർ കച്ചവടത്തിലേക്ക് കാൽവെച്ചു. ദൂരജില്ലയിൽ നിന്ന് സാധനം വാങ്ങി ചെറിയ ഒരു വാഹനത്തിൽ അദ്ദേഹം ഡ്രൈവറും പണിക്കാരൻ സെയിൽസ്മാനുമായി കടകളിൽ വിൽപ്പന തുടങ്ങി. കാര്യമായ വരുമാനം കിട്ടിയില്ലെങ്കിലും രംഗത്ത് തുടരാനുള്ള ആത്മവിശ്വാസം അതിൽ നിന്ന് കിട്ടി. ആയിടെ സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരികയും പ്രൊജക്റ്റുകളും മറ്റും A4 പേപ്പറിൽ അതിൻ്റെ ആവശ്യം കൂടുകയും ചെയ്തു. കൂടുതൽ വാങ്ങിവിറ്റു. കച്ചവടം ഉഷാറായി. അന്യസംസ്ഥാനത്ത് നിന്ന് പേപ്പർ നേരിട്ട് വരുത്തി വിൽക്കാൻ തുടങ്ങി. പിന്നെ നോട്ടുബുക്ക് കൂടി ഉൾപ്പെടുത്തി. കച്ചവടം പച്ചപിടിച്ചു. അങ്ങനെ കട വിപുലീകരിച്ചു. ഗോഡൗണായി. ലക്ഷങ്ങളുടെ ബിസിനസ്സിലേക്ക് വളർന്നു. കച്ചവടത്തിൽ നിന്ന് സമ്പാദ്യമുണ്ടായി. വാഹനങ്ങൾ വാങ്ങി, തൊഴിലാളികൾ കൂടി, സ്ഥലം വാങ്ങി, വീട് വെച്ചു, ഹജ്ജ് ചെയ്തു. പിതാവിന് അടിയന്തിരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ലക്ഷങ്ങൾ ഉടനടി വേണം എന്ന് ആശുപത്രി അധികൃതർ തിരക്ക് കൂട്ടിയപ്പോൾ പണം കൊണ്ടുവന്നു കൊടുത്ത വ്യാപാരിയെ അദ്ദേഹം ഇന്നും ഓർക്കുന്നു. ചിലരിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. അത് കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് ആശ്വസിക്കുന്നു. ലക്ഷങ്ങൾ നൽകാനുള്ള ഒരാളെ വീട്ടിൽ തിരഞ്ഞു ചെന്നപ്പോൾ വീടിന്റെ ദയനീയ അവസ്ഥ കണ്ട് കുട്ടികളുടെ കയ്യിൽ കുറച്ച് രൂപ ഏൽപ്പിച്ച് മടങ്ങിപ്പോരേണ്ടി വന്ന കാര്യം അയാൾ ഓർത്തു. എല്ലാവർക്കുമുള്ള പോലെ ബിസിനസ് കുറഞ്ഞു, നിഴൽ വീഴുന്നു എന്ന് അദ്ദേഹത്തിനും തോന്നുന്നുണ്ട്. കച്ചവട ഇനങ്ങൾ കുറച്ച് മേഖല ഒന്ന് ചുരുക്കി ഒന്നൊതുങ്ങി സ്വസ്ഥതയും സമാധാനവും കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പരസ്പരം കുടുംബവിശേഷങ്ങളും പങ്കുവച്ചു. പ്രാർത്ഥിക്കണമെന്ന വസീയത്തോടെയാണ് പിരിഞ്ഞത്. ചില മനുഷ്യരങ്ങനെയാണ്. അവർ രൂപം, വേഷം, മനോഭാവം, പെരുമാറ്റം, പുഞ്ചിരി എന്നിവ കൊണ്ട് നമ്മെ സ്വാധീനിക്കും. മദ്രസാ അധ്യാപന ഭൂതകാലത്തെയും അന്നനുഭവിച്ച ദാരിദ്ര്യത്തെയും മറക്കാതെ 40 വയസ്സ് തികയാത്ത യുവത്വത്തിൽ അദ്ദേഹം ആവശ്യത്തിന് സമ്പത്ത് നേടി എന്ന് സ്വയം തീരുമാനിച്ച് തൃപ്തിപ്പെട്ട് സ്വയം ചുരുങ്ങുന്നു. സർക്കാർ ജോലിയോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കിട്ടുമ്പോഴേക്കും കഴിഞ്ഞ കാല കഥകൾ മാത്രമല്ല, സൃഷ്ടാവിനെ പോലും മറന്നു കളയുന്ന ഇക്കാലത്ത് ആ വെള്ളവസ്ത്രധാരിക്ക് മനസ്സിൽ നിന്നുയരുന്ന ആത്മാർത്ഥ പ്രാർത്ഥനകൾ.
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം കേൾക്കാം. സൂറ സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. സത്യത്തോടാണ് പ്രതിബദ്ധത എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ മുസ്തഫ വഅലാ ആലിഹി അഹ്ലി സിദ്ഖി വൽ വഫാ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 48-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. 45, 46, 47 എന്നീ ആയത്തുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളും അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള എന്നാൽ അവർ ഉന്നയിക്കാതെ പോയ ആരോപണങ്ങളും എല്ലാത്തിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മറുപടി എന്നോണമാണ് 46-ാമത്തെയും 47-ാമത്തെയും ആയത്തിനെ നമ്മൾ വായിച്ചത്. 48-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചര്യയെക്കുറിച്ച് പറയുകയാണ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്ഖി അല്ലാമുൽ ഗുയൂബ്. قُلْ إِنَّ رَبِّي يَقْذِفُ بِالْحَقِّ عَلَّامُ الْغُيُوبِ. കുൽ എന്ന കൽപ്പനയുടെ അതേ ക്രിയയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടുന്ന, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യത്തിൽ വളരെ ഗൗരവപ്പെട്ടതും പ്രധാനമായതുമാണ് ഈ കാര്യമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. കുൽ നബിയെ, താങ്കൾ പറയുക, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, യഖ്ദിഫു ബിൽ ഹഖി, സത്യത്തെ ഇട്ടിരിക്കുന്നു, സത്യത്തെ ഇട്ട് തരുന്നു. അല്ലാമുൽ ഗുയൂബ്, ആരാണ് ആ റബ്ബ്? അദൃശ്യകാര്യങ്ങൾ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഹക്ക് അല്ലാഹു വെളിവാക്കുമെന്നത്. ബാത്തിലിന് എത്ര തന്നെ സ്ഥാനം ലഭിച്ചാലും ഹക്കിനെ മറച്ചു കടക്കുന്ന, ഹക്കിനെ പൊതിയുന്ന, അതിനെ ആവരണം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കളെ, അനുചരന്മാരെ വിട്ടേച്ചു പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, തറക്തു മഅലൽ ബൈദ, വളരെ വ്യക്തമായ പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹ കനഹാരിഹ, അതിൻ്റെ രാത്രി എന്നത് പകലുകൾക്ക് സമാനമാണ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് ഹക്ക് അത് വെളിവാകും. എത്ര തന്നെ ബാത്തിലിൻ്റെ ആളുകൾ എല്ലാവരും ഒത്തുകൂടി സത്യത്തെ തമസ്കരിക്കാൻ എത്ര തന്നെ പരിശ്രമിച്ചാലും സത്യത്തെ തമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ സുന്നത്താണ്. പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് മുൻതൂക്കം നൽകുന്ന, സത്യത്തോട് കൂറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സമാധാനമേകുന്ന ആയത്താണ് സൂറത്തു സബയിലെ നമ്മൾ ഓതി വെച്ച 48-ാമത്തെ ആയത്ത്. കുൽ നബിയെ, താങ്കൾ പറയുക, ഇന്ന റബ്ബി, എൻ്റെ റബ്ബ്, ഖദഫ യഖ്ദിഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയാന്നാണ്. അല്ലാഹു ഹക്കിനെ ഇട്ടുകൊടുക്കും, അതിനല്ലാഹു മുൻതൂക്കം നൽകും. അല്ലാഹു അല്ലാമുൽ ഗുയൂബാണ്. എത്ര തന്നെ ബാത്തിലുകളൊക്കെ കടന്നു വന്നാലും ആ ബാത്തിലുകളിൽ എന്തൊക്കെ സത്യങ്ങളും അസത്യങ്ങളുമെല്ലാം കൂട്ടിക്കലർത്തി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാ ഗൈബും അറിയുന്ന, എല്ലാ ബാത്തിലിൻ്റെ ആളുകളുടെയും അതീവ രഹസ്യങ്ങളും സംസാരങ്ങളും എല്ലാം അറിയുന്ന ആ റബ്ബ് ഹക്കിനാണ് മുൻതൂക്കം നൽകുക. അവൻ അദൃശ്യകാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു എന്നാണ് ആയത്തിൻ്റെ സാരം. 49-ാമത്തെ ആയത്തും ഹക്കുമായി ബന്ധപ്പെട്ട അതേ വിഷയമാണ്. ഖുൽ ജാഅൽ ഹഖ് വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. ഖുൽ ജാഅൽ

യുഈദ്. ആയത്തിൻ്റെ സാരം: നീ പറയുക, സത്യം വന്നു കഴിഞ്ഞു, അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനർസ്ഥാപിക്കുകയുമില്ല. കുൽ നബിയെ, താങ്കൾ പറയുക. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുൽ എന്ന ഫിഅലു അമ്ർ, അമ്രിൻ്റെ സ്വരത്തിലുള്ള ക്രിയയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ജാ അൽ ഹഖു, സത്യം വന്നിരിക്കുന്നു. ജാ അ, വന്നു. അൽ ഹഖു, സത്യം വന്നിരിക്കുന്നു. വമാ യുബ്ദി ഉൽ ബാത്തിലു വമാ യുഈദ്. ബാത്തിൽ വന്നിട്ടുമില്ല, വരാത്തത് കൊണ്ട് തന്നെ

അംബിയായിലെ 18-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയുടെ സമയത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ച് കഅബയുടെ ചുറ്റുമായി 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. കഅബയുടെ അങ്ങും ഇങ്ങുമൊക്കെ ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി ഉപയോഗിച്ച് എല്ലാത്തിനെയും നശിപ്പിക്കുകയും എന്നിട്ട് പാരായണം ചെയ്ത ആയത്ത് വഖുൽ ജാഅൽ ഹഖു, സത്യം വന്നിരിക്കുന്നു, വസഹഖൽ ബാത്തിലു, ബാത്തിൽ നിഷ്പ്രഭമായിരിക്കുന്നു, ഇന്നൽ ബാത്തില കാന സഹൂഖ, ബാത്തിൽ മങ്ങുന്നതും നിഷ്പ്രഭമാകുന്നതും നശിച്ചു പോകുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഓതി വെച്ച സൂറത്തു സബയിലെ 49-ാമത്തെ ആയത്തും പാരായണം ചെയ്തു. ഖുൽ ജാഅൽ ഹഖു, സത്യം വന്നു കഴിഞ്ഞു, വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്, ബാത്തിൽ ഇനി തുടക്കം കുറിക്കുകയുമില്ല പുനർസ്ഥാപിക്കുകയുമില്ല എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് ലം യബ്ഖലിൽ ബാത്തിലി മഖാലതൻ വലാ റിയാസതൻ വലാ കലിമ, അതായത് ബാത്തിലിന് യാതൊരു വഴിയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ്. ആ രൂപത്തിൽ ബാത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിഷ്പ്രഭമായി എന്നാണ് ആയത്തിൻ്റെ സാരം. ഈ പറഞ്ഞ നമ്മൾ ഓതി വെച്ച ഈ ആയത്തുകളിലെല്ലാം ഹക്കിനെക്കുറിച്ചും ആ ഹക്കിനാണ് മുൻതൂക്കം ലഭിക്കുക, ബാത്തിലിന് മുൻതൂക്കം ലഭിക്കുകയില്ല എന്നുമാണ് രണ്ട് ആയത്തും മുന്നോട്ട് വെക്കുന്ന ആശയം. അടുത്ത ആയത്ത് ഖുൽ ഇൻ ദലൽതു ഫഇന്നമ അദില്ലു അലാ നഫ്സി വഇനിഹ്തദ

കുൽനബിയെ, താങ്കൾ പറയുക. ഇൻ ദലൽതു, ഞാൻ വഴിപിഴച്ചു പോയിക്കഴിഞ്ഞാൽ, ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ പിഴച്ചതിൻ്റെ ദോഷം എനിക്ക് തന്നെയാണ്, ഞാൻ പിഴച്ചു പോകാനുള്ള കാരണം ഞാൻ തന്നെയാണ്. വ ഇനിഹ്തദൈതു, ഇനി എനിക്ക് നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ, നേർമാർഗം ലഭിച്ചു കഴിഞ്ഞാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് വഹീ നൽകിയതിൻ്റെ ഫലമാണത്. ഇന്നഹു സമീഉൻ ഖരീബ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും ഏറ്റവും സമീപസ്ഥനുമാണ് റബ്ബ്. ഇവിടെയും കുൽ എന്ന അതേ ക്രിയ വെച്ചുകൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പറയുന്ന കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഇനി അതല്ല, ഇനിഹ്തദൈതു, ഞാൻ നേർമാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ? അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്, അവൻ്റെ അനുഗ്രഹം മൂലമാണ്. ഇന്നഹു സമീഉൻ ഖരീബ്, അള്ളാഹു എല്ലാം കേൾക്കുകയും ഏറ്റവും സമീപത്താണ് അള്ളാഹു ഉള്ളതും. ഈ പറഞ്ഞ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിലൊന്നാമത്തെ പാഠം, ഹക്കിനായിരിക്കും എപ്പോഴും വിജയമുണ്ടാവുക. സമൂഹത്തിലെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ബാത്തിലിനു വേണ്ടി ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവരൊക്കെ സമൂഹത്തിൽ നിന്ദ്യരായ ചരിത്രം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. എത്ര ആളുകളുണ്ടെങ്കിലും, എത്ര കോപ്പുകളുണ്ടെങ്കിലും, എത്ര സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും, ബാത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ അത് എങ്കിൽ അതിൻ്റെ കൂടെ ആളുകൾ ഉണ്ടാവുകയില്ല. അത് നിഷ്പ്രഭമായി പോകും.

ആദ്യമൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടായി എന്ന് വരാം. എന്നാൽ കാലവും സമയവും കഴിയുന്തോറും അതിൻ്റെ പൊള്ളത്തരങ്ങളും അതിലടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തരവും ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാമുഖ്യം നൽകേണ്ടത് ഹഖിനാണ്, സത്യത്തിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം, സത്യം അത് സത്യമാണ്, അത് പ്രചരിക്കുകയും അസത്യത്തിന്മേൽ വെളിപ്പെടുകയും തന്നെ ചെയ്യും എന്നത് അല്ലാഹുവിൻ്റെ സുന്നത്താണ്. അതുകൊണ്ട് സമൂഹത്തിൽ എത്ര വലിയ തിന്മകൾ പടർന്നു പന്തലിച്ചാലും എത്ര വലിയ സത്യം ആളുകൾ ഏറ്റെടുക്കാൻ ഒരുങ്ങിയാലും സത്യം വെളിപ്പെടുന്ന ഒരു കാലം വരും എന്ന റബ്ബിൻ്റെ വാഗ്ദാനം അത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രബോധകനും തൻ്റെ പ്രബോധനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തെ പാഠമെന്നത്, ഹക്കിന് നമ്മൾ മുൻതൂക്കം നൽകണമെന്ന് പറയുമ്പോൾ ഹക്ക് എന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും വ്യക്തിയുടേതോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായത്തിനനുസൃതമായിട്ടോ അല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅ സത്യവും അസത്യവും തീരുമാനിക്കുന്നത്. മറിച്ച് മാ വാഫഖൽ ഖുർആന വമാ വാഫഖസ് സുന്ന, ഖുർആനിനോട് യോജിച്ചതും സുന്നത്തിനോട് യോജിച്ചതും അതാണ് ഹഖ്. മൂന്നാമത്തേത്, അഹ്ലു സുന്നയുടെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് വ്യക്തികളെ നോക്കിയിട്ടല്ല അഹ്ലു സുന്ന ഹഖ് മനസ്സിലാക്കുക, മറിച്ച് ഹഖിനെ വെച്ചിട്ടാണ് വ്യക്തികളെ മനസ്സിലാക്കുക എന്നാണ്. ആള് എത്ര വലിയ ആളായാലും നല്ല വലിയ അറിയപ്പെട്ട പ്രാസംഗികനായാലും മുഖാമുഖത്തിലും ഗണ്ണനങ്ങളിലുമെല്ലാം അറിയപ്പെട്ട വ്യക്തിയായാലും ശരി, അദ്ദേഹം അസത്യത്തിൻ്റെ മേലാണ് നിലകൊള്ളുന്നതെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിലും ശത്രുതയിലും നമ്മൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ പാഠമെന്നത് വ്യക്തികളെ നോക്കിയിട്ടല്ല സത്യം മനസ്സിലാക്കുക, സത്യത്തെ നോക്കിയിട്ടാണ് വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ പാഠമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കിയപ്പോൾ തൻ്റെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തപ്പോൾ ബാത്തിലിൻ്റെ എല്ലാ ചിഹ്നങ്ങളെയും തച്ചുടച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിലുള്ള എന്തൊക്കെ ബാത്തിലുകൾ നമ്മുടെ വീടുകളിലോ സമൂഹത്തിലോ നമുക്ക് തടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെയെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ തടുക്കേണ്ടതുണ്ട്. നന്മ വിരോധിക്കുക എന്നതും തിന്മ നന്മ കൽപ്പിക്കുക എന്നതും തിന്മ വിരോധിക്കുക എന്നതും ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. എന്നാൽ ആ അടിസ്ഥാനം പലപ്പോഴായി പല ആളുകളും അശ്രദ്ധയിലാവുകയോ അതല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഹഖ് അത് തുറന്ന് പറയാൻ സാധിക്കണം. ബാത്തിൽ അതിനെ വിമർശിക്കാൻ, അതിനെ നഖശിഖാന്തം എതിർക്കാൻ, അതിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം ജനങ്ങൾക്ക് മുമ്പാകെ തുറന്ന് കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അടുത്ത പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. അതായത് നമുക്ക് ഹിദായത്ത് ലഭിച്ചത് അത് അല്ലാഹുവിൻ്റെ വഹി കൊണ്ട് മാത്രമാണ്. അത് അല്ലാഹുവിൻ്റെ വഹി കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വ്യക്തിയുടേതോ ഏതെങ്കിലും ശക്തിയുടേതോ യാതൊരു കഴിവുമില്ല. മറിച്ച് അല്ലാഹുവിൻ്റെ ഫളാണ് നമുക്ക് ലഭിച്ച ഹിദായത്ത്. വ ഇനിഹ്തദൈതു, എനിക്ക് ഹിദായത്ത് ലഭിച്ചാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഹി മുഖേന അറിയിച്ചു തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ വഹി അത് നമുക്ക് പിൻപറ്റാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഹിദായത്തിൻ്റെ മാർഗത്തിലാണ്. ഹിദായത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്മാർഗത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഖുർആനും സുന്നത്തിൻ്റെയും മാർഗമാണ്. നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് ബുദ്ധിയെ അളവുകോലാക്കി അത് സ്വീകരിക്കുന്നതല്ല ഹിദായത്തിൻ്റെ മാനദണ്ഡം. ഈ ആയത്ത് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വ ഇനിഹ്തദൈതു, ഞാൻ ഹിദായത്തിലായാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, ഞാൻ ഹിദായത്തിലായിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ്? ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ബോധനം നൽകിയതുകൊണ്ടാണ്, വഹി നൽകിയതുകൊണ്ടാണ്. ഇവിടെ രണ്ട് ഫിഇലുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഖുൽ ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വലാലത്തിലായിക്കഴിഞ്ഞാൽ അതെൻ്റെ നഫ്സിനെ മാത്രമാണ് ബാധിക്കുക. ഞാൻ ഹിദായത്തിലായാലോ, അത് അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ടാണ്. ഇവിടെ

0: കാലത്ത് എന്ന് പറയുമ്പോൾ ഫിഅല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫിഅല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആയാൽ എന്നാണ്, ആവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതേ സമയത്ത് ഹിദായത്തിലായിട്ടുണ്ട് എന്ന പദം ഉപയോഗിച്ച സമയത്ത് മാളിയായിട്ടാണ്, പാസ്റ്റായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് ലഭിക്കുകയും ആ ഹിദായത്ത് മറ്റുള്ള ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ്. മറ്റൊരു പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്, ഇന്നഹു സമീഉൻ ഖരീബ്, ആര് നമ്മെ കേൾക്കാനില്ല എങ്കിലും, നമ്മുടെ വേവലാതികളും നമ്മുടെ ആവലാതികളും ആരും ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചെവി കൊടുക്കുന്നുണ്ട്. അല്ലാഹു സമീഉആണ്, നമ്മുടെ എല്ലാ വിളികളും അല്ലാഹു കേൾക്കുന്നുണ്ട്. എത്ര നേരിയ ശബ്ദം കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും അത് അല്ലാഹു അറിയുന്നുണ്ട്. അതിന് അല്ലാഹുവിന് ഉത്തരം നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ ചില ആളുകളുടെയും മനസ്സിൽ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് എല്ലാം കേൾക്കുക, അല്ലാഹു വിദൂരത്തല്ലേ എന്നൊക്കെ. അതിനെ, ആ സംശയത്തെ ഇല്ലാതാക്കുകയാണ് അടുത്ത വാചകത്തിലൂടെ ചെയ്തിട്ടുള്ളത്, ഖരീബ്. അല്ലാഹു കേൾക്കുന്നവനുമാണ്, അല്ലാഹു സമീപസ്ഥനുമാണ്. അല്ലാഹു കേൾക്കുന്നവനും അല്ലാഹു സമീപസ്ഥനുമാണ്. ഇതാണ് സൂറത്തു സബയിലെ 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അല്ലാഹു അടുത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിച്ച രൂപത്തിലുള്ള അടുപ്പമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരിക്കലും അല്ലാഹുവിൻ്റെ വിഷയത്തിൽ അവനെ സൃഷ്ടികളോട് തുലനം ചെയ്യുവാനോ സൃഷ്ടികൾക്കുള്ള വിശേഷണം അവന് ചേർത്ത് വെച്ച് കൊടുക്കുവാനോ പാടില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തു സബയിലെ 48 മുതൽ സൂറത്തു സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ.

0: തന്നെ വിഴുങ്ങാൻ വന്ന പാമ്പിനെ കണ്ടപ്പോൾ മിന്നാ മെനുങ്ങ് പാമ്പിനോട് ചോദിച്ചു, പാമ്പേ ഞാനൊരു 3 കാര്യം ചോദിച്ചോട്ടെ? ആ ഓക്കെ, ചോദിച്ചോ, എന്തൊക്കെയാ നിനക്ക് അറിയേണ്ടത്? 1, ഞാൻ നിന്റെ ഭക്ഷണ ശൃംഖലയിൽ പെട്ടതാണോ? അല്ലല്ലോ, പാമ്പ് മറുപടി പറഞ്ഞു. 2, ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? പാമ്പ് പറഞ്ഞു, ഇല്ലല്ലോ. അപ്പൊ തിരിച്ച് മിന്നാമിനുങ്ങ് ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് എന്നെ വിഴുങ്ങാൻ നിൽക്കുന്നത്? അപ്പൊ പാമ്പ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീ ഈ ഇരുട്ടത്ത് പോലും തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല, അത് മാത്രമേ കാരണമുള്ളൂ.
1: ചിന്തയിൽ നമ്മളിപ്പോ കേട്ടത് കുറഞ്ഞൊരു ഒരു ക്ലിപ്പാണ്, പക്ഷെ അതില് നമ്മൾ ഒരുപാട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു പാമ്പിന്റെ ഒരു ഒരു ഒരു കഥയുടെ ഒരു ഭാഗം ശകലമായിട്ടുള്ളതാണ്. എന്താണ് നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയുന്നില്ല? ചുരുക്കി പറഞ്ഞാൽ അസൂയ. അതാണ് നമ്മൾ തുടക്കം മുതലേ നമ്മളിന്ന് കേട്ടുവരുന്നൊരു ഭാഗമാണ്, മനസ്സിൻ്റെ ഒരു മറ്റുള്ളവരുടെ ഒരു ചെറിയ ഗുണങ്ങളിൽ പോലും സംതൃപ്തി ഇല്ലാത്ത അസ്വസ്ഥമാകുന്ന മനസ്സ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നമ്മൾ അന്ന് ആ ഒരു കഴിഞ്ഞ പുലരിവട്ടം മുതൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആളുകളുടെ അപ്പോഴേ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവർക്കുണ്ടാവുന്ന ഗുണങ്ങളിൽ അസ്വസ്ഥരാകുന്നത്? അതിൻ്റെ അസ്വസ്ഥമാവുന്നതിൻ്റെ കാരണം എന്തായിരിക്കും?
2: ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രവാചക വചനം ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ളവരിലേക്കാണ്, നമ്മൾ മുകളിലേക്കല്ല എന്നുള്ള ഒരു ആ ഒരു പ്രവാചക വചനത്തെ വിസ്മരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വല്ലാതെ കയറി വരാൻ എനിക്ക് തോന്നുന്നത്.
1: അല്ല, താഴെയുള്ളവരിലേക്ക് ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സംതൃപ്തി അല്ലേ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. അപ്പൊ അവിടെയാണ് അതിന്റെ പ്രധാന പ്രശ്നം കിടക്കുന്നത്. അവനവന്റെ കാര്യങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടാത്ത ആളുകൾക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അസംതൃപ്തി ഉണ്ടാവും. അതാണ് ഹാരിസ് മൗലവി അവിടുന്ന് തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം, നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി അല്ലെ ശ്രോതാക്കളോട്, നമുക്കതാണ് പറയേണ്ടത്. പിന്നെ ഒരു അവനവന്റെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക എല്ലാം, കാരണം ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെത് എപ്പോഴാണ് പൂർത്തിയാവുള്ളൂ, ലൈഫിന്റെ അച്ചീവ്മെന്റ്സ്, ലൈഫിന്റെ വിജയങ്ങൾ, ഗുണങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അത് എനിക്ക് ഒരുപാട് ദൂരം ഇനിയും പോകണ്ട, അവിടെ എത്തിയിട്ട് പൂർത്തിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ അസ്വസ്ഥത. പിന്നെ ഇതൊരു ശൈത്താനീയത്താണ്, പിശാജ് മനസ്സിൽ തോന്നിപ്പിക്കുന്ന അസംതൃപ്തിയുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 1, നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അത് മറ്റുള്ളവരായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വേറെ തന്നെ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു അഭിപ്രായ ദാരിദ്ര്യം ഉണ്ടാവുക ചില ആളുകൾക്ക്, എന്താണ് നമ്മൾ പിന്നെ മറ്റുള്ള ഓരോ വിഷയങ്ങളിലും അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു കാഴ്ചപ്പാട് കുറഞ്ഞു പോവുക. പിന്നെ അഹന്ത, അഹങ്കാരം, കിബറുള്ള ഒരാൾക്ക് വേറെ ഉൾക്കൊള്ളാൻ, അൽ കിബറു ബത്തറുൽ ഹഖ് വഗം തുന്നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണലും. വേറുള്ള പോലെ എന്തെങ്കിലും കാണുമ്പോൾ ആകെപ്പം എന്താ, അതിലൊന്നും ഒരു മെച്ചല്ല കണ്ടോ, അത് അതിൽ അസംതൃപ്തിയാണ്, അത് പോരാ, ആരുടെ ഗുണവും കാണാൻ പറ്റുന്നില്ല, ദോഷം കാണാൻ ഭയങ്കര താല്പര്യവും അല്ലേ ഈ മനസ്ഥിതി ഉണ്ടാവുക.
2: ശരിക്കും മറിച്ചാണ് വേണ്ടത്,
1: ആ മറിച്ചാണ് വേണ്ടത്,
2: വേറൊരാള് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോ
1: അതെ
2: അദ്ദേഹത്തിന്റെ സങ്കടം കാണണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്നല്ലേ നമ്മൾ
1: അങ്ങനെ ചിന്തിക്കേണ്ടത്. പിന്നെ ചില ആളുകൾക്ക് അവരുടെ മുൻകാല അനുഭവങ്ങൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ആ മുൻകാല അനുഭവങ്ങൾ, എനിക്ക് നഷ്ടപ്പെട്ടത് അത് വേറൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. പിന്നെ അപ്പൊ ഈ സ്വാർത്ഥ ചിന്താഗതികൾ ഉണ്ടാവുക. ഇപ്പൊ ഇതിനൊക്കെ വേണ്ട ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിഹാരം ശരിക്കുള്ളൊരു വിശ്വാസിയാവുക എന്നുള്ളത്. അല്ലാത്തവൻ്റെ ഉള്ളിൽ ഇത് വരും, ഈമാ ശരിക്ക് കയറുമ്പോൾ ഇതെല്ലാം നിസ്സാരമാണെന്നും ഏറ്റവും നല്ല പ്യൂറായ മൈൻഡ് പടച്ചവനിലേക്ക് ഹൃദയത്തെ സമർപ്പിക്കാൻ കഴിയുമ്പോൾ, കൽബുൻ സലീം ഇല്ലാമ നതല്ലാഹ ബിഖൽബിൻ സലീം, അതാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ്. അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതുവഴി നന്ദിയുള്ള മനസ്സുണ്ടാകുക, മറ്റുള്ളവരോടുള്ള സിമ്പതിയും അതുപോലെ തന്നെ അനുകമ്പയൊക്കെ ഉണ്ടാവുക, സ്വയം പഠിക്കാൻ തയ്യാറാവുക, അവനവൻ്റെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും മറ്റുള്ളവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളിൽ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട്
2: നമ്മൾ ദുനിയാവിനോടുള്ളൊരു ഇഷ്ടമാണ് ഇത് അതിന് വരുന്നതാണ് ഇതെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു യാത്ര ചെയ്യുമ്പോൾ ഇടയിലുള്ളൊരു വിശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരവും മരത്തിൻ്റെ തണലും അതുപോലെയാണല്ലോ ഈ ദുനിയാവിൻ്റെ വിഷയം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് ആ ഒരു കുറഞ്ഞ സമയത്തിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളെപ്പോഴും പല വിഷയങ്ങളിലും അസൂയപ്പെടാറുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ. മറിച്ച് പരലോകത്തിന് വേണ്ടിയിട്ടും അസൂയപ്പെട്ടോട്ടെ, അപ്പൊ നല്ല കാര്യമല്ലേ. അടുത്ത പിന്നെ എൻ്റെ സുഹൃത്ത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നോമ്പെടുക്കണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാ രണ്ട് നോമ്പെടുക്കും, അങ്ങനെ അസൂയപ്പെടാം. പക്ഷേ മറിച്ച് ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അസൂയപ്പെട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരു ചിന്ത കൂടി എന്നോട് ചേർത്ത് വെക്കാൻ തോന്നുന്നുണ്ട് അല്ലേ.
1: അപ്പം ഏതായിരുന്നാലും നമ്മൾ പാമ്പ് പറഞ്ഞ പോലുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടോയെന്ന് നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുക അല്ലേ. നമ്മളെല്ലാവരും
2: ആത്മവിമർശനം നടത്തുക.
1: നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്കൊരു സുഖമല്ല, അവിടെ കിടക്കട്ടെ, പോണ്ട, വേണ്ട, അവൻ അങ്ങനെ നന്നാവണ്ട അല്ലേ. അവനങ്ങനെ നന്നാവണ്ട എന്ന് പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ചിലവർ പുറത്തേക്ക് പറയും, ചിലരുടെ ഉള്ളിലുണ്ടോ, ഉള്ളിലുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കാം.
3: പീസ് റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് മധുരം ഖുർആൻ. സൂറത്തുൽ മുത്തഫിഫീൻ നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ബഹുമാനിയായ ഹാനി അർ റിഫാഇ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ നേർരേഖ, പ്രേമവും വിവാഹവും വിഷയത്തിൽ സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അറബി സാഹിത്യത്തിലെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് മുസ്തഫ ലുത്തുഫിൽ മൻഫലൂത്തി എന്ന് പറയുന്ന സാഹിത്യകാരൻ. അന്നത്തെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള പത്രങ്ങളിൽ ഒരു കോളം എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. സാംസ്കാരികമായ ഒട്ടനവധി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ്. പ്രേമവും വിവാഹവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ട്. ഒരു വലിയ ചിന്ത നമുക്ക് നൽകുന്ന ഒരു കുറിപ്പാണത്. ഒരു എഴുത്തുകാരൻ എടുത്ത ഒരു നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. ആ എഴുത്തുകാരൻ, അദ്ദേഹം എവിടെയോ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വളരെ ദുഃഖിതനായി കണ്ടു. അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ ദുഃഖിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ട് ഏതോ ഒരാളുടെ കൂടെ ഓടിപ്പോയതാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം, എന്താണ് ഇവളെ അതിന് പ്രേരിപ്പിച്ചത് എന്ന് അയാൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചിട്ട് അയാൾ അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഭർത്താവിനെ വിട്ട് ഇങ്ങനെ ഒരു അവിഹിതമായ ഒരു ജീവിതത്തിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത്, ഒന്ന്, അദ്ദേഹത്തിന് 40 വയസ്സാണ്, എനിക്ക് 20 വയസ്സാണ്, ഞങ്ങൾ 20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ ഒരു മടുപ്പ്, സ്നേഹക്കുറവ്, അങ്ങനെയുള്ള കുറേ കാരണങ്ങളാണ് അവർ പറയണത്. അവർ പറയുന്ന ആ ഒരു ന്യായങ്ങളെ അതുപോലെ തന്നെ വിശ്വസിച്ച് ആ കഥാകാരൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അത് എഴുതുകയാണ്. അവളെ ന്യായീകരിച്ചുകൊണ്ടും അവളെ ഭാഗത്തെ പിന്തുണച്ചുകൊണ്ടുമാണ് അയാൾ എഴുതിയിട്ടുള്ളത്. അതിനെയാണ് ഇവിടെ മൻഫലൂത്തി വിമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു വിവാഹത്തിലിരിക്കുന്ന നിയമപരമായ ഒരു കുടുംബ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് ഒളിച്ചോടി ഇറങ്ങിപ്പോയി ഒരവിഹിത ബന്ധം സ്ഥാപിക്കുമ്പോൾ അതിനവൾ പറയുന്ന ന്യായങ്ങളെ അംഗീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്. ആദ്യം മൻഫലൂത്തി പറയുന്നത് ഫസാദ്, കുഴപ്പം, അതേപോലെ തന്നെ ഈ തിന്മ എന്ന ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ ഡിക്ഷണറിയിൽ മാറ്റേണ്ടതുണ്ട് എന്നാണ്. കാരണം തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രത്യക്ഷമായ ഒരു കാര്യമാണ് ഈ സ്ത്രീ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഭർത്തൃമതിയായൊരു സ്ത്രീ അയാളെ വിട്ട് ഒരന്യയാളെ കൂടെ ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് ജനങ്ങൾ മുഴുവനും പറയുന്ന ഇത്രയും പ്രത്യക്ഷമായ ഒരു തിന്മയിലും ന്യായം കാണുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയെന്ന് നമ്മൾ ആലോചിക്കണം. അതിനുശേഷം മൻഫലൂത്തി പറയുന്നുണ്ട്, ഇത് ന്യായമാണെങ്കിൽ, ഇത് ശരിയായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവസ്ഥ എന്താവുമെന്നാണ്. ഈ നാട്ടിൻ്റെ അവസ്ഥ എന്താവും? സദാചാര രംഗത്തിൻ്റെ ഒരവസ്ഥ എന്താവും? ഇതിന് അദ്ദേഹം പറയുന്നത് ഏതൊരു കുടുംബ ജീവിതത്തിലും മടുപ്പ് സ്വാഭാവികമാണ്. ഇങ്ങനൊരു മടുപ്പ് വരുമ്പോഴേക്കും ഒരു അവിഹിത ബന്ധം തേടിപ്പോവുക എന്ന് തീരുമാനിച്ചാൽ എന്തുമാത്രം അപകടകരമാണ് ഈ ഒരു തീരുമാനം എന്നതാണ്. സുഹൃത്തുക്കളെ, ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു അനുഭവമല്ല. വളരെ പ്രത്യക്ഷമായ തെറ്റുകളെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് എന്തേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ തിന്മയ്ക്ക് പ്രചോദനവും ധൈര്യവും ആത്മവിശ്വാസവും പകർന്ന ഒരു ന്യായം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. അഫമൻ സുയ്യന ലഹു സൂ അമലിഹി ഫറ ഔ ഹസനൻ. അപ്പോൾ തൻ്റെ ചീത്ത പ്രവർത്തനങ്ങൾ അലങ്കാരമായി കാണിക്കപ്പെടുകയും അത് നല്ലതാണെന്ന് കാണുകയും ചെയ്ത ഒരാളെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, അവൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. വല്ലാത്തൊരു ചോദ്യമാണിത്. താൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെന്ന് ഒരുത്തിന് തോന്നുക, ഇത് തോന്നാത്ത ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ മറ്റൊരാൾ കേൾക്കുമ്പോൾ എന്തായിരിക്കും? പ്രേമിക്കുന്നവരും ഇതേപോലെ അഫയർ സ്ഥാപിക്കുന്നവരൊക്കെ അവരുടെ കാര്യത്തെ ന്യായീകരിച്ച് പറയാറുണ്ട്. ചില ആളുകൾ പറയും, ഇങ്ങനെ ഏതായിരുന്നാലും ഈ കുട്ടിക്ക് എന്നെക്കൊണ്ടൊരു ചീത്ത പേരുണ്ടായി, ഇനി എന്തായാലും ഞാൻ അതിനെ ഏറ്റെടുക്കലല്ലേ നല്ലത്. നോക്കൂ, നിങ്ങൾ എന്താ ചോദ്യം? ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ അവളെ പ്രേമിക്കുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ നാട്ടിലറിഞ്ഞതുകൊണ്ട് എന്തായിരുന്നാലും എനിക്കിനി അവളെ ഇനി വഴിയാധാരാക്കാൻ പറ്റില്ല, അവളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകും, വേറൊരാൾ വിവാഹം കഴിച്ചോളുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു, അതുകൊണ്ടാണ് കഴിക്കുന്നത്. ഇത്തരമൊരു ഇഷ്യൂ സ്വന്തം ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്. നാട്ടിലെന്ത് ചെയ്യുക, എപ്പോഴെങ്കിലും ഇദ്ദേഹം വീട്ടിൽ വരിക, എന്നിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ചീത്തപ്പേര് വരുത്തുക. എന്തിന്? ഇനി വേറൊരാളും വിവാഹം കഴിക്കാതെ ഇയാളെ കൂടെ തന്നെ പോകാൻ വേണ്ടി. എന്തൊക്കെ ന്യായങ്ങൾ! ചില കുട്ടികൾ മാതാപിതാക്കളെ പ്രതിചേർത്ത് പറയുന്ന ആളുകളുണ്ട്. അവരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടും അവർ സ്നേഹം തരാത്തത് കൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞ എന്തിൻ്റെ പേരിലാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഒരു നിയമലംഘനം നടത്താൻ ഇതെങ്ങനെ തെളിവാകുന്നു, ഇതെങ്ങനെ പ്രമാണമാകുന്നു? നാം ആലോചിക്കണം. ഒരു എമർജൻസിയാണ്, ഒരാളെ ഹോസ്പിറ്റലിലെത്തിക്കണം. ആ രോഗിയെ ഹോസ്പിറ്റലിലെത്തിക്കാൻ വേണ്ടി എല്ലാ ട്രാഫിക് നിയമങ്ങളും ലംഘിച്ച് ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് രണ്ടോ മൂന്നോ ആളുകളുടെ മരണത്തിന് ഇടയാകുന്ന ഒരു ആക്സിഡൻറ്റ് വേറെ സൃഷ്ടിച്ച് അയാൾ ഈ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൻ്റെ കാര്യമെന്ത്? അദ്ദേഹം ഓടിക്കുന്ന വാഹനത്തിലുള്ളവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷ, അയാളുടെ ജീവൻ്റെ സുരക്ഷ, റോട്ടിലുള്ള മറ്റുള്ള വാഹനം ഓടിക്കുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷ, ഇത് പ്രധാനമല്ലേ? ഈ വ്യക്തി ഹോസ്പിറ്റലിലെത്തണം എന്ന ന്യായത്തെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സുരക്ഷ പ്രശ്നമല്ല, ഒരു രോഗിയെ ഹോസ്പിറ്റലിലെത്തിക്കാൻ ഒന്നോ രണ്ടോ ആളെ കൊന്നാലും പ്രശ്നമല്ല എന്നൊരു ന്യായത്തെ എങ്ങനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയും? ഒരു ന്യായം ഒരാൾക്ക് ഒരു നിയമത്തെ വയലേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ നിയമലംഘനം നടത്താൻ ഒരു കാരണമായി പറയാൻ ഒരിക്കലും പറ്റില്ല. ഇത് വളരെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ കാണേണ്ടൊരു കാര്യമാണ്. എല്ലാ പ്രത്യക്ഷമായി നമ്മൾ മത നിയമങ്ങളിൽ, വിശുദ്ധ ഖുർആനിൽ, പ്രവാചക വചനങ്ങളിൽ നമ്മൾ കാണുന്ന എത്രയോ ന്യായങ്ങളെ, എത്രയോ നിയമങ്ങളെ, എത്രയോ ടെക്സ്റ്റുകളെ സ്വന്തം ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്? ലംഘിക്കാറുണ്ട്. അതുകൊണ്ട് പ്രേമം വേറെയും വിവാഹം വേറെയുമാണ്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ ഇത്തരം കാര്യങ്ങളോ ഇത്തരം വാദങ്ങളോ ഒന്നും തന്നെ പാടില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാം എപ്പോഴും ചിന്തിക്കേണ്ടത് നാം പഠിപ്പിക്കപ്പെട്ട, നമ്മൾ മനസ്സിലാക്കപ്പെട്ട മതനിയമങ്ങളെ നമ്മൾ എങ്ങനെ ലംഘിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് ന്യായം കണ്ടെത്തുമെന്നാണ്. എല്ലാവർക്കും ന്യായമുണ്ട്. ഇത്തരം അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആളുകൾ ഒരു വലിയ സെമിനാർ പോലെ, സിംബോസിയം പോലെ, അല്ലെങ്കിൽ ഒരു വാദപ്രതിവാദം പോലെ അവർ കാര്യങ്ങൾ ഉന്നയിക്കലുണ്ട്. അങ്ങനെ ഉന്നയിക്കുന്ന ആളുകളോട് നമ്മൾ അവസാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ന്യായങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു അവിഹിതമായി ബന്ധപ്പെട്ട ഒരു വിവാഹം നിങ്ങളിനി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു സെലക്ഷനായി, ഏറ്റവും നല്ലൊരു ദാമ്പത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളെപ്പോലത്തെ ഒരാൾ എന്ത് ചെയ്യാണ്, അവിഹിത ബന്ധങ്ങൾ പാടില്ലെന്നും അതിലൂടെയല്ല വിവാഹം വേണ്ടതെന്നും ഒരു അറേഞ്ച്ഡ് മാരേജാണ് ഇസ്ലാം പിന്നെ കാഴ്ചപ്പാടെന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറയുകയാണെന്ത്, നിങ്ങൾ പറയുന്നതൊക്കെ എങ്ങനെ ശരിയാവാനാണ്, ഞാൻ ഒരു അഫെയറിലൂടെ കല്യാണം കഴിച്ച ഒരാളാണ്, എനിക്കൊരു പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ വളരെ സന്തോഷകരമായി പോകുന്നല്ലോ എന്നൊരാൾ പറഞ്ഞാൽ സ്വാഭാവികമായി ഈ പറഞ്ഞ ന്യായങ്ങളെ, ഈ പറയുന്ന പ്രമാണങ്ങളെ എല്ലാം തകർത്ത് കളയുന്നൊരു വാദമല്ലേ അത്? അങ്ങനെ സംഭവിക്കാനിടയില്ലെന്ന് നമ്മൾ പറയാം. ആരെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയാൽ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ എന്താ സമയമെടുക്കാൻ കാരണം? ഒരു 500 രൂപേൻ്റെ സാധനം വാങ്ങാൻ, ഒരു 700 രൂപേൻ്റെ സാധനം വാങ്ങാൻ, അല്ലെങ്കിൽ 1000, 3000 രൂപേൻ്റെ സാധനം വാങ്ങാൻ എന്തിനാ 2 മണിക്കൂർ? സോപ്പ് എടുക്കുമ്പോൾ ഏതെങ്കിലും സോപ്പ് എടുത്തു കണ്ടാൽ കൊട്ടയിലിട്ടാൽ പോരെ? ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുത്തിട്ടാൽ പോരെ, ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്തിട്ടാൽ പോരെ, ഏതെങ്കിലും ഒരു സോപ്പ് പൊടിയല്ല. അയാളിൻ്റെ ബ്രാൻഡ് നോക്കി, അതിൻ്റെ രൂപം നോക്കി, ഒന്ന് പിടിച്ച് നോക്കി, എല്ലാം കഴിഞ്ഞിട്ടാണ് അയാളൊരു സാധനം ഇടുന്നത്. ഒരു ബ്രഷ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു സോപ്പ് എടുക്കാൻ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ മിനിറ്റുകൾ പിടിക്കുന്നുണ്ട്. എന്തിനാണത്? അതിൻ്റെ ഉപയോഗത്തിലേക്ക് കടക്കുമ്പോൾ അത് ചിന്തിച്ചും ആലോചിച്ചും സെലക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു വിവാഹമൊക്കെ പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമല്ലേ? അത് സെലക്ട് ചെയ്യുന്നത് പ്രേമിക്കുന്നവരും അഫെയറിലെത്തുന്നവരൊക്കെ. എന്ത് സെലക്ഷൻ? ഒരു സെലക്ഷനും ഇല്ല. ഇവിടെ നിന്നും അവിഹിതമായി മനസ്സിൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സെലക്ഷനും ഇല്ലാതെ, ഒരു സെലക്ഷനും ഇല്ലാതെ എടുത്തൊരു ഷർട്ട് നമുക്ക് ധരിക്കാൻ പറ്റുമോ? ഒരു സെലക്ഷനും ഇല്ലാതെ നമ്മൾ വാങ്ങിയൊരു വസ്തു നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ എങ്കിൽ ഒരു സെലക്ഷനും ഇല്ലാതെ കഴിയുന്ന ഒരു വിവാഹം വിജയിക്കുമെന്ന് വാദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ബുദ്ധിയും ചിന്തയും ആലോചനയൊക്കെയുള്ള ഒരു പ്രഗത്ഭനായ എഴുത്തുകാരൻ വിവാഹത്തെയും പ്രേമത്തെയും രണ്ടും വേറെ വേറെ തന്നെ കാണണം. അത് രണ്ടിനെയും തുലനപ്പെടുത്താൻ പാടില്ല. ഒരാൾ പറയുന്ന ന്യായത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. സമൂഹം അംഗീകരിച്ച, മതം അംഗീകരിച്ച പ്രത്യക്ഷ നിയമങ്ങളെ ലംഘിക്കുന്ന കാര്യങ്ങൾക്ക് എന്തു ന്യായങ്ങൾ കരഞ്ഞ് കണ്ണീരോടെ പറഞ്ഞാലും എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നിയമങ്ങളെ നിയമങ്ങളായി കണ്ട്, മതനിയമങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടെ കണ്ട് സത്യസന്ധമായി പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമുക്ക് നല്ലതായി തോന്നുന്നത് നല്ലതായിക്കൊള്ളണമെന്നില്ല എന്ന ആ ഒരു അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയമങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, പ്രേമവും വിവാഹവും എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതിൽ, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിലിങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കനെ അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കനകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ച് കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു. പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യാം. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അതിലുള്ളത്. എന്ന് ഉറക്കെ പറഞ്ഞു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. സമാധാനവും നീതിയും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൾ റഊഫ് അൽ ഹിക്കമി.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഇസ്ലാമിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്, ഇസ്ലാം നീതിയോടുകൂടി വർത്തിക്കണമെന്നും ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല എന്നും. ഒരു മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ആര് എന്തു ചെയ്താലും അവരോട് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന വലിയ അധ്യാപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾക്കും അന്യായമായി ദോഷം ചെയ്യാനോ നീതി നിഷേധിക്കാനോ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൽപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതി നടപ്പിലാക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ആളുകളുടെ കാര്യങ്ങളെക്കാളും പ്രധാനം അല്ലാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുക എന്നതാണ്. അപ്പോൾ അല്ലാഹു കൽപ്പിച്ച, വിധിച്ച, നിർദ്ദേശിച്ച കാര്യമാണ് അതിലുണ്ടാവുക, നീതി ഉണ്ടാവുക, അതും ഏറ്റവും നല്ല രൂപത്തിലുണ്ടാവുക എന്നത്. ഒരിക്കലും മതം നോക്കിയിട്ട് നീതി തീരുമാനിക്കുന്ന ഒരു രൂപമല്ല ഇസ്ലാമിനുള്ള.

ഉള്ളത്. എൻ്റെ മതക്കാരനാണ്, ഇന്നാളുടെ മതക്കാരനാണ്, അല്ലെങ്കിൽ മറ്റു നമ്മുടെ മതം സ്വീകരിക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തലോ അനീതി കാണിക്കലോ ഒന്നുമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ നീതിപൂർവമായ നിലപാടുകളാണ് എടുക്കാൻ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നഹലിലാണ് ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, 90-ാമത്തെ ആയത്താണ്. അതിൽ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നു, നീതി ഉണ്ടാകണം, നീതിയുക്തമായ തീരുമാനങ്ങളായിരിക്കണം, വിധികൾ നടപ്പിലാക്കുമ്പോൾ അത് നീതിയോടുകൂടിയായിരിക്കണം. ഇസ്ലാം വളരെ കർശനമായി പഠിപ്പിക്കുന്നുണ്ട്. നീതി നിർവഹണത്തിന് ശത്രുക്കളോട് പോലും കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളോട് അനീതി കാണിക്കരുത് എന്നും നീതിയോടുകൂടി മാത്രമാണ് അവർക്ക് കാര്യങ്ങൾ നിർണയിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ഏതെങ്കിലും ഒരു സമുദായം ഒരു ജനതയോടുള്ള വിരോധം കാരണം അവരോട് നിങ്ങൾ അനീതി പ്രവർത്തിക്കരുത് എന്ന് കർശനമായ നിലപാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കാരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയോടോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടോ പ്രത്യേകമായ ഒരു വിരോധമുണ്ട് എന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആദർശം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്താനും അവരോട് അനീതി കാണിക്കാനും അവരെ അടിച്ചമർത്താനും ശ്രമിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. ഒരിക്കലും അനീതി കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഉപദേശങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നും അത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും സ്വീകരിക്കാനും നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ് എന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ ഇതര മതസ്ഥരോട് അനീതി കാണിക്കാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും കഴിയില്ല. മനുഷ്യനാണോ, മനുഷ്യനോട് നീതിപൂർവം വർത്തിക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മതങ്ങളെ നോക്കി നീതി നിർണയിക്കുക എന്ന ഒരു രൂപം ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജനത വിഭാഗത്തോട് എന്തെങ്കിലും ഒരു അമർഷമുണ്ട് അല്ലെങ്കിൽ ആദർശപരമായ വിയോജിപ്പുണ്ട് എന്നതുകൊണ്ട് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വീകരിക്കാതിരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയിൽ ഒന്നും പിടിച്ചു വയ്ക്കാനോ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരോപണം ഉണ്ടായ സമയത്ത് ആ വ്യഭിചാരോപണം നടത്തിയ വ്യക്തി, അദ്ദേഹം ഇസ്ലാമിൻ്റെ പല നന്മകളും അല്ലെങ്കിൽ ചില പാരിതോഷങ്ങളും നേടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു ഉപ്പ എന്ന നിലക്ക് സ്വാഭാവികമായും ഉണ്ടായ ഒരു വേദനയുടെ പുറത്ത് അദ്ദേഹത്തിന് ഇനി കൊടുക്കുന്നതെല്ലാം നിർത്തിവച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും അനാവശ്യമായ ആരോപണം അത് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പോലും, അതും ഒരു പ്രവാചകൻ്റെ പേരിൽ, ആ പ്രവാചകൻ്റെ ഭാര്യയുടെ പേരിൽ വലിയ ആരോപണം കെട്ടിയുണ്ടാക്കിയിട്ടും ഇവിടെ നീതിയുക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും അത് തടയാൻ പാടില്ല എന്നും അതിനേക്കാൾ നല്ല രൂപത്തിലാണ് പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തിരിച്ചു കൊടുത്തിരുന്നത് എന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പൂർണ്ണമായും മറ്റു ഇതര മതസ്ഥരോടും ഏത് സന്ദർഭത്തിലും നീതിയുക്തമായ നിലപാടുകളും തീരുമാനങ്ങളും സംസാരങ്ങളും ഇടപാടുകളുമാണ് വേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവനാണ് മുസ്ലിം, അവനായിരിക്കും മുസ്ലിം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. ഈ മതമെന്നത് നീതി പഠിപ്പിക്കണം, സമാധാനത്തിൻ്റെ മതമാണ്. നമ്മൾ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് പോലും അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യമാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, നിങ്ങളുടെ മേൽ സമാധാനം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് സമാധാനത്തിൻ്റെയും നീതിയുടെയും മതമാണ്. അത് നടപ്പിലാക്കുവാനും അത് ക്രിയാത്മകമായി ഇടപെടാനുമാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നത്. ഒരു വിശ്വാസി ആരാണ് എന്ന് സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു തരാണ്, അല ഉഖ്ബിറുക്കും ബിൽ മുക്മിൻ. ആരാണ് മുക്മിൻ എന്നറിയോ? ആരാണ് മുക്മിൻ? വിശ്വാസികൾ, ശരിയായ വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ, മൻ അമിനൻ നാസ് അല അംവാലിഹിം വ അംഫുസിഹിം. ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ മറ്റുള്ള ആളുകൾ നിർഭയത്വത്തിലായിരിക്കും. ഇവൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ സമ്പത്തും, അതായത് ഒരു മുസ്ലിമാൽ മറ്റൊരാൾ അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന, മറ്റൊരാൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നാണ്. ഒരു മുസ്ലിമിനെ കൊണ്ട്
മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അവിടെ തീർന്നില്ല, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, വൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വ ബിയദിഹി. പ്രവാചകൻ പറയുന്ന ഒരു മനുഷ്യൻ ഒരു മുസ്ലിമാണെങ്കിൽ അവൻ്റെ കൈ കൊണ്ടോ അവൻ്റെ നാവ് കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. മറ്റുള്ളവർ അതിൽ നിർഭയത്വമായിരിക്കും, അവർ അതിൽ സമാധാനം കണ്ടെത്തും. ഒരു മുസ്ലിമിൻ്റെ കയ്യാൽ ഒരാൾക്കും വേദന ഏൽക്കേണ്ടി വരില്ല. ഒരു മുസ്ലിമിൻ്റെ നാവാൽ മറ്റൊരാൾ പ്രയാസപ്പെടുന്ന, മറ്റൊരാൾക്ക് കുത്തുവാക്കുകളോ മറ്റു പ്രയാസങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളവനാണ് ശരിക്കും മുസ്ലിം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി പ്രവാചകൻ

0: എറിഞ്ഞു പോയി എന്ന അർത്ഥം മാത്രമല്ല, നാടുവിട്ടുപോയവൻ എന്നർത്ഥമല്ല. ഇവിടെ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, വൽ മുഹാജിറു മൻ ഹജറത് ഖതായ വദ്ദുനൂബ്, തൻ്റെ ജീവിതത്തിലെ തിന്മകൾ, മോശത്തരങ്ങൾ, പോരായ്മകൾ, അതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു, അതിനെ ഒഴിവാക്കുന്നു, അതിനെ ഒഴിവാക്കി നന്മയിലേക്ക് വരുന്നു, അവനാണ് മുഹാജിർ. അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു. ഒന്നാമത്തത്, തന്നിൽ നിന്ന് മറ്റൊരാളുടെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിമാനമോ മറ്റൊരാളുടെ ശരീരമോ രക്തമോ ഒന്നും പ്രയാസപ്പെടില്ല. അതായത് ഒരു മുസ്ലിമിനാൽ ഒരാൾ അനീതിയാൽ കൊല്ലപ്പെടില്ല, ഒരു മുസ്ലിമിനാൽ ഒരാളുടെ സമ്പത്ത് അപഹരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഒരു മുസ്ലിമിനാൽ മറ്റൊരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവനാണ് മുസ്ലിം, അങ്ങനെയുള്ളവനാണ് മുസ്ലിം, ഇങ്ങനെ ആകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റായ വ്യക്തിയാകാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒബിയദിഹി ഒബി ലിസാനിഹി ഒബിയദിഹി, അവൻ്റെ നാവിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല, അവൻ്റെ കയ്യിനാൽ മറ്റൊരാൾ പ്രയാസപ്പെടില്ല, ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അവനോട് പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങളിൽ കാണാൻ കഴിയും അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ജിഹാദ് ചെയ്യണം എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന നിസ്കാരത്തിൽ, അതുപോലെ തന്നെ നന്മ പറയുന്ന വിഷയത്തിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും അള്ളാഹുവിനെ അനുസരിക്കലാണ്. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ ജീവിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്. മാത്രമല്ല ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു. അവിടെ യഅ്മുറു എന്ന് പറഞ്ഞാൽ അമറ യഅ്മുറു എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നു എന്നാണ്. അമറ കൽപ്പിച്ചു, യഅ്മുറു കൽപ്പിക്കുന്നു. അപ്പോൾ അല്ല കൽപ്പിച്ചതാണ് മറ്റു ആളുകളോട്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, നീതിയുക്തമായ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില ആളുകൾ വന്ന് ചില ഇളവുകൾ ചോദിക്കുന്നുണ്ട്. ഒരു നല്ല കുലീനയായ ഒരു വ്യക്തി, ഒരു സ്ത്രീ, വലിയ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ ദുർബല നിമിഷത്തിൽ മോഷ്ടിച്ചു പോയി, കളവ് നടത്തി. കളവ് നടത്തിയാൽ കൈവെട്ടണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അവിടെ ആ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടി ശുപാർശയുമായി കൊണ്ട് ചില ആളുകൾ വന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു കൊടുത്ത മറുപടി ലോകർക്ക് മാതൃകയാണ്, ലോകർക്ക് മാതൃകയാണ് എന്ന് അടിവരയിട്ട് പറയാൻ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, എൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ആ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടു. പിന്നെയാണത് ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ന് പറയാൻ കഴിയുമോ? ഇന്ന് അത്തരം സ്വന്തക്കാരെ പിടിച്ചു ചേർത്ത് നിർത്തുന്ന, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും ഊരാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നായകനായ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടും. ഇതാണ് നീതി. ഈ നീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വന്തക്കാരാണ്, ബന്ധുക്കാരാണ്, അയൽക്കാരാണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് നീതി നടപ്പിലാക്കാതെ നീതി നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെറും സംസാരമല്ല, അല്ലെങ്കിൽ വെറും കേവല ഉപദേശങ്ങളല്ല, മറിച്ചൊരു മനുഷ്യൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഏറ്റവും പെർഫെക്റ്റായി ജീവിക്കാനും നാട് നന്നാവാനും രാജ്യം നന്നാവാനും ഭരണാധികാരികൾ നന്നാവാനും എല്ലാം ഉപകരിക്കുന്ന ഏറ്റവും നല്ല വസീയത്തുകളും ഉപദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സമാധാനവും നീതിയും. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റഊഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു

0: പഠന സംരംഭം.
1: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
0: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പ്രാമാണികമായ പഠനം,
0: പ്രായോഗികമായ പഠനക്രമം,
1: പണ്ഡിതോചിതമായ പ്രതിപാദനം,
0: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
1: ലളിത സുന്ദരമായ അവതരണം.
0: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
0: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
1: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
0: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
0: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
1: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. Peace Radio.

0: ഇനി നാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്കാണ്.
1: കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൽ വളരെ വൈജ്ഞാനികമായ സെഷനുകൾ ഉൾപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ ഏറെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് അല്ലേ, ചർച്ച ചെയ്യുന്നത്.
0: ധാർമ്മികത വീണ്ടെടുക്കാൻ എന്ന വിഷയത്തിലാണ്. ഇന്ന് ബഹുമാനനായ പ്രൊഫസർ കെ പി സഹൽ സാർ ആണ്
2: പ്രിയ ശ്രോതാക്കളെ. ധാർമ്മികത നിലനിർത്തുന്നതിൽ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും പങ്ക് എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ധാർമ്മിക ച്യുതി ഏറ്റവും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, സത്യമാണ് എന്ന് ബോധ്യമായിട്ടും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ശരിയല്ല സത്യമല്ല എന്ന് ബോധ്യമായിട്ടും അത് തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വിശ്വാസപരമായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ ആളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാൻ 110-ാമത്തെ വചനത്തിൽ കൂടി മുസ്ലിം ഉമ്മത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. മനുഷ്യ വംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി വിശ്വാസി സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മാതൃക ആവേണ്ട, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കേണ്ട, തിന്മകൾ വിരോധിക്കേണ്ട ഒരു സമൂഹം. വൽതക്കും മിങ്കും ഉമ്മതുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് ആലിമ്രാനിലെ 104-ാമത്തെ വചനം. ശരിക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിലുള്ള അഖീദ, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അസ്തിത്വമുള്ളൂ. ശരിക്കും നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ. അവരെ സംബന്ധിച്ചാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത വീണ്ടെടുക്കുന്നതിന് കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. വ്യക്തിപരമായും കുടുംബപരമായും ആ രീതിയിലുള്ള ഒരു ചിന്ത നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ഒരു വലിയ ലക്ഷ്യ സാക്ഷാത്കാരം സംഭവിക്കുകയുള്ളൂ. എന്തിനാണ് ഞാൻ ധർമ്മനിഷ്ഠ പാലിക്കേണ്ടത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയാണത്, നിർദ്ദേശമാണത്. ധാർമ്മികത നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമേ സ്വൈര്യമായിട്ടുള്ള സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യബോധം ശരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു സദാ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് ലികുല്ലിംരി ഇമ്മാനവ. നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശശുദ്ധി പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അതിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? അല്ലദി ഖലഖൽ മൗത് വൽ ഹയാത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി, ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതത്തെ അല്ലാഹ് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരണവും ജീവിതവും അല്ലാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് ബോധ്യമാവണം. ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് കൂടി ഈ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ ഹൃദയത്തെ വിമലീകരിക്കേണ്ടതുണ്ട്. അത്ര ഉന്നതമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഷിർക്ക്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. കാരണം അത് ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പല സഹോദരങ്ങളിലും അല്ലാഹു അല്ലാത്തവരിലെ

അവരിൽ നിന്നുണ്ടായേക്കാം. ജീവിതകാലം മുഴുവനും പുണ്യം ചെയ്താൽ തന്നെയും അവരിൽ നിന്ന് നമ്മെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ വന്നേക്കാം. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ തൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഒരുപാട് സർവീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് സേവനം ചെയ്തു. ഇത് ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്യുന്ന ഈ ഒരു സർവീസ്, ഉമ്മയോട് ചെയ്യുന്ന പുണ്യം, ഉമ്മയോടുള്ള കടമ നിർവഹണമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി അതെവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തലമുറക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിന്നെ തകരാറ് എന്ന് പറയുന്നത് മാതാപിതാക്കളെ വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വളരെ അഭ്യസ്ത വിദ്യനായിട്ടുള്ള ഒരു രക്ഷിതാവ് തൻ്റെ മകനെയുമായിട്ട് വരികയാണ്. ആ മകനെ സംബന്ധിച്ച് ഉപ്പ പരാതിപ്പെടുന്നത് ഇവൻ എന്നോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ, അവന് ഭാര്യയുണ്ട് കുട്ടികളുണ്ട്, എന്നിട്ടും വളരെ മോശമായിട്ട് ഒരിക്കലും സഭ്യമല്ലാത്ത ഭാഷയിൽ എന്നോടും എൻ്റെ ഭാര്യയോടും, അതായത് അവൻ്റെ ഉമ്മയോടും സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ, ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഉമ്മയെയും ഉപ്പയെയും ആദരിക്കാനും അവരെ ഒരിക്കൽ പോലും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ജീവിതം നയിക്കാനും സാധ്യമാവണം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പലരിൽ നിന്നും കളിയാക്കൽ നേരിട്ടേക്കാം, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുമ്പോൾ ആ നന്മയെ സംബന്ധിച്ച് കളിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തിന്മ വിരോധിക്കുമ്പോൾ നാം ഒറ്റപ്പെട്ടേക്കാം. എല്ലാവരും തിന്മ ചെയ്യുന്നവരും നാം ഒറ്റപ്പെട്ടവരും ആയേക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആര് വെറുത്താലും ശരി, എനിക്ക് വേണ്ടത് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ആ തൃപ്തി കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. ആ തൗഹീദ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഉണർത്താനും ഉപദേശിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണത്തിൽ കൂടിയാണ് പിന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന വിഷയം. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അവരിൽ ഒരു വ്യക്തി ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുഗൾ തട്ടിൽ പോവേണ്ടതുണ്ട്. പക്ഷേ അതിന് മടി കാണിച്ചുകൊണ്ട് കപ്പലിന് ഒരു തുളയുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയാണ്. ഈ ദ്വാരമുണ്ടാക്കുമ്പോൾ മറ്റ് സഹയാത്രികർ അത് തടയുന്നില്ല എങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ്. അത്രമാത്രം ഭയാനകമാണ് നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൂടെ നമ്മുടെ നാവിൽ കൂടി നല്ല സംസാരങ്ങളാണ് എല്ലാവരും കേൾക്കേണ്ടത്. അത് നമ്മുടെ കുട്ടികളാവാം, നമ്മുടെ മുതിർന്നവരാവാം, നമ്മുടെ സഹധർമ്മിണിയാവാം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളാവാം. ആരോടും നമ്മൾ സംസാരിക്കേണ്ടത് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക. ഇനി ഒരാളോട് നല്ലത് സംസാരിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന് നാം സാക്ഷിയാവേണ്ടത് സത്യത്തിനും നീതിക്കും വേണ്ടിയാണ്. ചിലപ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി സാക്ഷിയാവുമ്പോൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കും എതിരായി നിന്നേക്കാം നാം നിൽക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ പോലും നാം നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ നാം സാക്ഷിയാവേണ്ടത് നീതിക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം ആദരിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ആദർശ വൈരികൾ എന്ന് പറയുന്നവർ പോലും അത്തരത്തിലുള്ള, അല്ലെങ്കിൽ മറ്റൊരു ആദർശത്തിൽപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റേതായ ആദർശമുണ്ട്, അദ്ദേഹത്തിൻ്റേതായ ജീവിത ശൈലിയുണ്ട് എങ്കിൽ പോലും അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ, അയാളെ ആദരിക്കാനുള്ള ഒരു സഹിഷ്ണുത, അല്ലെങ്കിൽ മനോവികാസം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പരസ്പരം ആദരിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ.
മനുഷ്യർ വ്യത്യസ്ത

0: അഭിപ്രായങ്ങളുള്ളവരാണ്. ഒരേ കുടുംബത്തിൽ ഒരേ വീട്ടിലുള്ള വ്യക്തികൾ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നന്മയാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വികാസം നമുക്കുണ്ടാവണം. കൂടെ ധർമ്മനിഷ്ഠയുള്ള ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ സംജാതമാവണമെങ്കിൽ, നമ്മുടെ നാട്ടിലുണ്ടാവണമെങ്കിൽ ഏറ്റവും വലിയ നന്മയായ നമസ്കാരം നമ്മൾ ഉപദേശിച്ചേ പറ്റൂ. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അഖിമി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവെ സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ നിസ്കാരം അത് മുന്തിയ പരിഗണന നൽകപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിൽ സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നാം കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പലരും ഈ സുബഹി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്ന് നിർവഹിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബർക്കത്ത് സുബഹി നമസ്കാരമാണ്. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും നിർവഹിച്ച രണ്ട് റക്കായത്ത് സുന്നത്ത് സുബഹി പിന്നെ നമസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. അത് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഒരാൾ ജമാഅത്തായി പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന് തുല്യമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. പല കുടുംബങ്ങളിലും വിശ്വാസികളാണെന്ന് പറയപ്പെടുന്ന പല കുടുംബങ്ങളിലും നമസ്കരിക്കുന്നത് 6:30 7 മണിക്കൊക്കെയാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ നാം വളരെ സ്നേഹത്തോടുകൂടി അവരെ തലോടിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുകയും ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ധർമ്മനിഷ്ഠ നിലനിർത്തുന്നതിൽ ഏറെ പ്രയോജനപ്പെടും. കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് വീണ്ടും നമ്മുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു വീട്, പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടാത്ത വീട് പിശാചിൻ്റെ ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബർസ്ഥാനാക്കരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കാൻ പാടില്ല. ഈ ശ്മശാനമാക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുന്നത് ഫഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ യഖ്റഹു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിപ്പോകുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രിയപ്പെട്ടവരെ, ഒരു കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിർത്തിവെക്കുന്നതാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ ഒരു വലിയ നന്മക്ക് നമ്മൾ തുടക്കമിടുകയാണ്. എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടികളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെ ആ ഒരു ദിക്റ് ചൊല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുക എന്നുള്ളത് പിശാചിൻ്റെ അജണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ പിന്നെ വിട്ടുപോകുന്ന ഒരു വ്യക്തി അയാൾക്ക് ഇടുക്കമുള്ള ഒരു ജീവിതമാണുള്ളത്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അന്യം നിന്നാൽ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഒരു വ്യക്തി അന്യം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഉണ്ടാവുക ഇടുങ്ങിയ ജീവിതമായിരിക്കും. അതുകൊണ്ട് വമൻ യത്തഖില്ലാഹ യജഅല്ലഹു മഖ്റജ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊരു തുറവി. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്ന ഏതൊരു പ്രശ്നങ്ങളിലും ഒരു തുറവി ഉണ്ടാക്കാൻ അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുണ്ട് പരിഹാരം? അല ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, അറിയണം നിങ്ങൾ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ കൂടി മാത്രമേ ഹൃദയത്തിന് സമാധാനം ശാന്തി ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഒരു സഹോദരൻ്റെ അടുത്ത് പോയ സമയത്ത് ഒരു വ്യക്തി, ഒരു അമുസ്ലിം സഹോദരൻ, അയാൾ ആത്മഹത്യയെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്തു. ഒരു പിന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ ഉണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് ആത്മഹത്യ. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല, ജീവിതം എന്തിനാണ് എന്നുള്ളത് അവർക്കറിയില്ല, വിധി എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്തരം ആളുകളോട് ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ സംഭവിക്കുന്ന ഏതൊരാപത്തും അത് സംഭവിക്കുന്നതിന് മുമ്പ് വ്യക്തമായി അള്ളാഹു ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനുമാണ് എന്നുള്ള മഹത്തായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം ബോധ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൂടെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരത്തോടുകൂടി നമ്മുടെ വീടിനെ സംവിധാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് അതൊരു മസ്കനാണ്, അതൊരു സമാധാനത്തിൻ്റെ ഗേഹമാണ്. ആ വീട് സമാധാനത്തിൻ്റെ ഗേഹമാവണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിയെടുക്കണം. ധർമ്മനിഷ്ഠയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകുകയുള്ളൂ. അതുകൊണ്ട് ധർമ്മനിഷ്ഠയെ നിരാകരിക്കുന്ന സംസ്കാരത്തെ നാം ഒരിക്കലും പിന്തുടരാൻ പോവരുത്. ഇന്ന് കൂടെ കൂടികളായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ, കാരണം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെതിർത്താലും ആര് അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും എൻ്റെ രക്ഷിതാവിനെ സപ്പോർട്ട് ചെയ്യും, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കും എന്നുള്ള മഹത്തായ ചിന്തയാണ് നന്മയിലേക്ക് അയാളെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ധർമ്മനിഷ്ഠ എന്നുള്ള സംവിധാനം സംസ്ഥാപിക്കണമെങ്കിൽ വിവാഹം എന്നുള്ള സംവിധാനത്തെ ഇസ്ലാമിക മര്യാദകളോടുകൂടി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പലയിടത്തും വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ മാനിക്കാതെയാണ്. നമുക്കറിയാം, നാല് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് വിവാഹം നടത്തേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഫൽഫർ ബിദാതിദ്ദീൻ തരിബത്ത് യദാക്, നിങ്ങൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ്. സമ്പത്ത്, കുലീനത, പിന്നെ സൗന്ദര്യം, ഇതെല്ലാം നോക്കാം. പക്ഷേ മതനിഷ്ഠയുള്ള ഒരു വ്യക്തിയെയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന വ്യക്തി ഇണയെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ് എന്നർത്ഥം. ഇത് പാലിക്കാതെ, മതനിഷ്ഠക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ഒരുപാട് വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹങ്ങൾ പരാജയമായിരിക്കും. അതുപോലെ ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്നതാണ് പ്രേമവിവാഹം. പലരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പ്രേമിച്ചാൽ, പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? പ്രേമം എന്നുള്ളത് യഥാർത്ഥത്തിൽ തൻ്റെ ഇണയെ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേൾക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് നല്ലതല്ലേ എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ കൂടി വിവാഹം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ആയത്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വിളക്കിച്ചേർക്കുന്നത് അല്ലെങ്കിൽ വിളക്കിച്ചേർത്തത് അള്ളാഹുവാണ്. ഈ വിളക്കി ചേർക്കുന്നത് ഒരു വലിയ ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് സ്നേഹം, പ്രേമം ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് മുമ്പുള്ള പ്രേമം ഇസ്ലാം അനുവദിക്കുന്നില്ല, അതിനുള്ള ഒരു അപ്രൂവലും ഒരു അംഗീകാരവും ഇസ്ലാം നൽകുന്നില്ല. പ്രേമം തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കണം. എന്നാൽ ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം മാറ്റിവെക്കുകയും അവരുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു വരേണ്ട വിവാഹം എന്നുള്ളതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഒരു വൈകല്യമാണ്. ഇത്തരം പ്രേമ വിവാഹങ്ങൾക്ക് നാം മൗനാനുവാദം നൽകുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ ദുരന്തമാണ് ധർമ്മനിഷ്ഠയുടെ വിഷയത്തിൽ ഇവിടെ ഉണ്ടാക്കുക. ചില കുടുംബങ്ങളെങ്കിലും മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കും, ഏതായാലും അവർ പ്രേമിച്ചു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണ്. പ്രേമം എന്നുള്ളത് ഒരു വൈറസാണ്, അതൊരു രോഗമാണ്. ഈ വൈറസ് ഒരു കുട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹോർമോൺ ചേഞ്ചസാണ് അതിന് കാരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി സർവശക്തിയും സർവ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയേക്കാം. എന്നാൽ പക്വതയുള്ള മാതാപിതാക്കൾ വീണ്ടും അതിന് അനുകൂലമായി നിൽക്കുമ്പോൾ ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെയാണ് ഇവർ കോടാലി വെക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രേമവിവാഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഇസ്ലാമിക സംവിധാനത്തോടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല വിവാഹം എന്ന സംവിധാനത്തിന് ബലിഷ്ഠമായ കരാർ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ആ സംവിധാനത്തോടുള്ള കൊഞ്ഞനം കാട്ടലായിക്കൊണ്ട് തന്നെയാണ് പ്രേമ വിവാഹത്തെ നാം കാണേണ്ടത്. അതുകൊണ്ട് ഈ പിന്നെ സംവിധാനം നമ്മൾ ഒരിക്കലും അനുകൂലമായിട്ട് അതിന് നിൽക്കാൻ പാടില്ല, അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇന്ന് മറ്റൊരു പിന്നെ കോമാളി വേഷം കെട്ടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ്, അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണേണ്ടത് വരൻ മാത്രമാണ്, ആ വരനുള്ളതാണവൾ. എന്നാൽ ഈ പെൺകുട്ടിയെ അണിച്ചൊരുക്കി സ്റ്റേജിൽ കയറ്റി സർവ ആളുകളും ദർശിക്കുകയും കൂടെ തന്നെ ഫോട്ടോ എടുക്കുകയും അത് മറ്റു വീഡിയോഗ്രാഫേഴ്സ് ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബ ഭദ്രതയുടെ നിരാസമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇതിനെതിരിൽ നമ്മൾ ശക്തമായി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. കാരണം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ നിരസിക്കുക എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുടിക്കുക, ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുറിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത സംഗീതങ്ങളും അതുപോലെയുള്ള ഗാനമേളയൊക്കെ ഈ വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിലനിൽക്കണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി ആ വിവാഹ സദസ്സിലുണ്ടാവണം. ബാറക്കല്ലാഹു ലക്കുമ വബാരക അലൈക്കുമ വജമാ ബൈനക്കുമ ഫി ഖൈർ എന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ നിക്കാഹ് നടക്കേണ്ടത്, വിവാഹം നടക്കേണ്ടത്. അതുപോലെ വിവാഹം എന്നുള്ളത് ധൂർത്തിൽ നിന്ന് മുക്തമാവണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് ധർമ്മനിഷ്ഠയുള്ള ഒരു കുടുംബ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ ഇബ്ലീസ് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ധൂർത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭക്ഷണങ്ങൾ അവർ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം അള്ളാഹു തടയുക എന്നുള്ളതിലേക്കാണ് ഇത് എത്തിപ്പെടുക. അതുകൊണ്ട് ലളിതമായ രൂപത്തിൽ ഇസ്ലാം വിവാഹത്തെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ലളിതമായ രൂപത്തിൽ ആ വിവാഹത്തെ കാണാനും അതിൻ്റേതായിട്ടുള്ള ചര്യകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതുപോലെ ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷങ്ങളിൽ നമ്മൾ പങ്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ ഇസ്ലാമിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് പഠനം നടത്തിക്കൊണ്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അത് ഏത് കാലത്തും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വേണ്ട ചെയ്യരുത് എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള പിന്നെ നമ്മുടെ മറ്റുള്ള ശത്രുക്കളെപ്പോലും, നമുക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല, ഇനി ശത്രുവാണെങ്കിൽ പോലും അവരെ ആദരിക്കാനും പരിഗണിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ഉന്നത വ്യക്തിത്വമാണ് ഒരു വിശ്വാസിക്കുള്ളത്. നാം ധർമ്മനിഷ്ഠയുള്ളവരാവുന്നത് മറ്റുള്ളവരെ ആദരിക്കുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ്, അവരെ പരിഗണിക്കാനുള്ള സന്മനസ്സ് നാം കാണിക്കുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള 13 വർഷക്കാലത്തെ ജീവിതം ഏറ്റവും അനുകരണീയമായിരുന്നു. നമുക്കറിയാലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹിജറ പോരാൻ വേണ്ടി സന്നദ്ധമാവുമ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങൾ, മുഷ്രിക്കുകൾ അദ്ദേഹത്തെ തടയുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി ഇവിടുന്ന് പോവാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ സമ്മാനിക്കേണ്ടത്. അതുപോലെ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് അദ്ദീനു അന്നസീഹ. ദീൻ എന്നുള്ളത് ഏറ്റവും വലിയ ഗുണകാംക്ഷയാണ്. അത് അയൽവാസിയോടാണെങ്കിലും, നമ്മുടെ ചുറ്റുപാടുള്ളവരോടാണെങ്കിലും, സഹോദര സമുദായത്തോടാണെങ്കിലും, ലോകത്തുള്ള എല്ലാവരോടും നസീഹത്തോടുകൂടി പെരുമാറാൻ നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ ദീനിന് സാധിക്കണം. ദീൻ എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മയാവാനും സന്തോഷമാവാനും സാഹചര്യമൊരുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ മറ്റൊരു പ്രധാന സംഗതി ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമുള്ളവരുടെ ഇൽമുള്ളവരുടെ വിടവാങ്ങൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്തിയ പരിഗണന നൽകുന്ന ഒരു വിഷയമാണ് ഇൽമ് സമ്പാദിക്കുക എന്നുള്ളത്. അറിവ് അന്വേഷിച്ചുകൊണ്ട് നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത നാം നിനക്ക് വേണ്ടി തുറന്നു തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആ ഹദീസ് തന്നെ പ്രാപ്തമാണ്. നമുക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇൽമ് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം പ്രാപ്തമാക്കണം. എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുന്ന നമ്മുടെ കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയും മതപരമായിട്ടുള്ള അറിവ് സമ്പാദിക്കാനുള്ള പഠനത്തിന് വേണ്ടിയും പറഞ്ഞയക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇവിടെ അത് നിലനിൽക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള, പ്രാഗൽഭ്യമുള്ള, കഴിവുള്ള കുട്ടികൾ മതം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ആ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇൽമുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതും ഇവിടെ ധർമ്മനിഷ്ഠ നിലനിൽക്കണമെങ്കിൽ, വീണ്ടെടുക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് ഇൽമുള്ള ആളുകൾക്ക് വലിയ ആദരവ് നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിന് ചോർച്ച സംഭവിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇൽമുള്ളത് ആർക്കാണെങ്കിലും ആ ഇൽമുള്ള വ്യക്തികളെ, അറിവുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ട് അല്ലെങ്കിൽ അനന്തരമെടുക്കുന്നവരായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് പണ്ഡിതന്മാരെയാണ്. ഈ പണ്ഡിതന്മാരെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. ഇൽമ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൽമിൻ്റെ മജ്ലിസുകൾ എവിടെയുണ്ടെങ്കിലും അവിടെ പ്രത്യേകമായിട്ടുള്ള ബർക്കത്തുകളുണ്ട്. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹം ധാർമ്മികതയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ. കൂടെ വീടിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാലോ സൂറത്തു നൂറിൽ 3 സ്വകാര്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ബെഡ്റൂമിലേക്ക് കടക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യതയ്ക്ക് ഇസ്ലാം നൽകുന്ന പവിത്രത എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ സ്വകാര്യങ്ങളും നാട്ടിൽ പാട്ടാവുന്ന അവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉത്കൃഷ്ടതയുള്ള അല്ലെങ്കിൽ ഔന്നത്യമുള്ള ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ, ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഒരു ഇസ്ലാമികമായിട്ടുള്ള മാനങ്ങളും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്ലാസ്മേറ്റ്, ഹോസ്റ്റൽ മേറ്റ് എന്നുള്ള ഓമന പേരിൽ അത് സാർവത്രികമാകുമ്പോൾ മാതാപിതാക്കൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒഴുക്കിനെതിരിൽ നീന്താൻ തെറ്റ് ആര് നടത്തിയിട്ടുണ്ടെങ്കിലും, തെറ്റ് ആരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു തിരുത്തൽ ശക്തികളായിട്ട് സമൂഹത്തിൽ മാതാപിതാക്കളും അധ്യാപകരൊക്കെ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. കൂടെ തന്നെ മൊബൈൽ ഫോൺ ഏറ്റവും ഉപകാരമുള്ള ഒരു ഉപകരണമാണത്. എന്നാൽ ആ ഉപകരണത്തിൽ കൂടി വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അത് കമ്പ്യൂട്ടറാവാം, മൊബൈൽ ഫോണാവാം, ഏതുപകരണങ്ങളാവട്ടെ, അതെല്ലാം തന്നെ അതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പല സന്ദർഭങ്ങളിലായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ്. കാരണം ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സാഹോദര്യം നിലനിൽക്കേണ്ടതുണ്ട്, സഹകരണം നിലനിൽക്കേണ്ടതുണ്ട്, കാരുണ്യവും ദയയൊക്കെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ആശുപത്രി കിടക്കകളിലുണ്ട്. അവരെ സന്ദർശിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ധർമ്മനിഷ്ഠയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് വസ്ത്രധാരണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, കൗമാരത്തിലൊക്കെ എത്തിയിരിക്കുന്ന പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ആഭാസകരമാണ്. ഇത് വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി എന്ത് ഉടയാട ധരിക്കണം എന്ന് ഇസ്ലാമിൻ്റെ മാനദണ്ഡത്തോടുകൂടി തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷവേഷം കെട്ടുന്ന സ്ത്രീയെയും ശാപം പിന്നെ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആണിനെ അനുകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലേക്ക് ഒരു പെണ്ണ് പോകാൻ പാടില്ല. പെണ്ണിനെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളിലേക്ക് ആണും പോവാൻ പാടില്ല. അതുപോലെ നമ്മുടെ സാമ്പത്തിക രംഗം പലിശമുക്തമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മേഖലയായിട്ട് സാമ്പത്തിക കൈകാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് പല ആളുകളും വാഹനം വാങ്ങാൻ വേണ്ടി, വീട് വാങ്ങാൻ വേണ്ടി, കല്യാണങ്ങൾ നടക്കാൻ വേണ്ടിയൊക്കെ പലിശയെ ആശ്രയിക്കുന്നു, ബാങ്കിനെ ആശ്രയിക്കുന്നു. ഈ ദുരവസ്ഥ മാറേണ്ടതുണ്ട്. നാം നന്മയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഇത്തരം വലിയ മാലിന്യങ്ങളിൽ നിന്ന് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രംഗത്ത് നിന്ന് പിശാച് ബാധ ഏറ്റവനെപ്പോലെ മാത്രമേ ഈ പലിശ വാങ്ങുന്നവൻ എണീറ്റ് നിൽക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റിൻ്റെ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ അള്ളാഹുവെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിന്ത, ഏറ്റവും നല്ല ഒരു പിന്നെ വീക്ഷണം നമുക്കുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉണർത്തി, അള്ളാഹുവെ സംബന്ധിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്, അപ്രകാരമാണ് അള്ളാഹു നിങ്ങളോടുള്ളത്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫ്ഫാറാണ്. ഈ ഒരു വിശേഷണം, അള്ളാഹുവിനുള്ള ഒരുപാട് സവിശേഷതകൾ, 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ടെങ്കിൽ ഓരോ നാമങ്ങളും ദോധിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കാൻ, അള്ളാഹുവെ കണക്കാക്കാൻ, അള്ളാഹുവിന് വക്കാറത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇവിടെ ധാർമ്മികത ഉണ്ടാവുകയുള്ളൂ. ധാർമ്മികത എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ, നമ്മുടെ ചുറ്റും നമുക്ക് ചുറ്റും ഒരുപാട് ചതിക്കുഴികളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ധാർമ്മികത വീണ്ടെടുക്കുക എന്നുള്ളതാണ്. വളരെ നല്ലൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ സ്നേഹക്കൂടിലൂടെ കേട്ടത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സാത്ത്.
2: പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. നാം ഇനി അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: അൽ ഉസൂൽ കുറച്ച് വൈജ്ഞാനികമായ ഒരു സെഷനാണ്.
2: അതെ, ഹദീസുമായി ബന്ധപ്പെട്ട സെഷനാണ്. ഹദീസ് ഒരു പഠനം, അതിൻ്റെ 6 ഭാഗമാണ് ഇന്ന് നാം.
3: അസ്സലാമു അലൈക്കും.
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ.
3: وعلى آله وصحابه الفائزين بالله أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് ക്രോഡീകരിക്കപ്പെട്ടതിന് പല ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രാഥമികമായ ഘട്ടമാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള അതിൻ്റെ ഒന്നാമത്തെ പ്രഥമമായ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പ്രവാചകനായി ജീവിച്ച 23 വർഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാചികമായും കാർമികമായും വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആളുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടത്തി പൂർത്തിയാക്കി കാണിച്ചു കൊടുത്തു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർണ്ണമായി ഒരു വീഴ്ചയും വരുത്താതെ അവിടുന്ന് അത് പൂർത്തിയാക്കി എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന സംഗതിയാണ്. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം കൊണ്ടും ലോകത്തിന് മാതൃകയായിരുന്നു. പ്രത്യേകിച്ചും സ്വഭാവ മഹിമ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ നിങ്ങൾ ഉത്തമമായ അത്യുത്തമമായ സ്വഭാവത്തിലാകുന്നു, സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശു സ്വഭാവിയായിരുന്നില്ല. സ്വഭാവ വൈശിഷ്ട്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് കൂടുതൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുയായികളെ തൻ്റെ കൂടെ ദീൻ സ്വീകരിച്ച് തൻ്റെ മാർഗത്തിലേക്ക് അണിചേർന്നിട്ടുള്ള സഹാബത്തിന് ഘട്ടം ഘട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിക്കുകയാണ്, ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. ആ ഹദീസുകൾ പഠിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ ശൈലികളുമാണ് പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മതം പഠിക്കുകയും അതല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് ഉന്നതമായ അല്ലെങ്കിൽ അതിമഹത്തായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൻ്റെ പ്രഥമമായ ആയത്ത് അവതരിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന് തുടങ്ങിയിട്ടാണല്ലോ. മാത്രമല്ല ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അങ്ങനെ നിരവധി ആയത്തുകളിലൂടെ പഠനത്തിന് പ്രേരണ കൊടുത്തു. അപ്പോൾ ഖുർആനും ഹദീസും സഹാബത്ത് പഠിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, പഠിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അനവധി ഹദീസുകളിലൂടെ പ്രവാചകൻ അക്കാര്യം സഹാബത്തിന് തെരിയപ്പെടുത്തി. മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഒരാൾക്ക് അറിവ് നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ഖൈറിനെ നൽകുക എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ നേടിയ അറിവ്, അതുപോലെ തന്നെയാണ് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും അറിവന്വേഷിക്കൽ ബാധ്യതയാണ്, അവന് മേൽ വാജിബാണ്, നിർബന്ധമാണ്, ഫർളാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ മഹാത്മ്യം പഠിപ്പിച്ചു. ലിയുബല്ലിഗു ശാഹിദുൽ ഗായിബ റബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ലറല്ലാഹു ഇംറാൻ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗു ഫറബ്ബ മുബല്ലഗിൻ അഹ്ഫളഹു മിൻ സാമിഇൻ. എന്റെ ഹദീസുകൾ കേൾക്കുകയും അത് മനഃപ്പാഠമാക്കി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവന് സന്തോഷവാർത്തയുണ്ട്, സ്വർഗമുണ്ട്. കേൾക്കപ്പെടുന്നവർ ഒരുപക്ഷെ കേട്ടവരെക്കാൾ ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവരായിരിക്കും എന്നു പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവിനെ പ്രോത്സാഹിപ്പിക്കുകയും പഠിക്കാൻ വേണ്ടി പ്രേരണ നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് ഖുർആനായിരുന്നാലും ഹദീസായിരുന്നാലും. ഖുർആൻ പഠിക്കാൻ പ്രേരണ കൊടുത്തു, ഹദീസ് പഠിക്കാൻ പ്രേരണ കൊടുത്തു. അതോടൊപ്പം തന്നെ പഠിച്ച വ്യക്തികൾ, ഇൽമുള്ള ഉലമാക്കളെ, അൽ ഉലമാ ഉവറസത്തുൽ അംബിയ എന്ന് പ്രവാചകൻ പറഞ്ഞു. അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ, ഇൽമുള്ളവർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഇങ്ങനെ പല നിലക്കും അറിവിന് പ്രേരണ കൊടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ, ശരീഅത്തിൻ്റെ നിയമങ്ങൾ പ്രവാചക സ്വഹാബത്തിനിടയിൽ ഓരോന്നോരോന്നായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ല അൻ യതഅല്ലമ ഖൈറ ഔ യുഅല്ലിമുഹു കാന ലഹു കഅജ്രി ഹാജ്ജ് താമൻ ഹജ്ജതുഹു. ഒരു മനുഷ്യൻ ഒരു ഇൽമു പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോയാൽ മറ്റൊന്നും അവൻ്റെ ഉദ്ദേശത്തിലില്ല. ഇൽമു പഠിക്കലാണെങ്കിൽ അവനൊരു ഹാജിയുടെ, ഹജ്ജ് നിർവഹിച്ചവൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും പ്രവാചകൻ പറഞ്ഞു. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന വമജ്തമഅ ഖൗമും ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹി യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിം സക്കീന വഗശിയതുഹും റഹ്മ വഹഫതുഹും മലായിക വദകറഹും അല്ലാഹു അസ്സ വജൽ ഫീമിൻ ഇൻദ എന്നിങ്ങനെ തുടങ്ങിയ അനവധി നിരവധി ഹദീസുകൾ. ആരെങ്കിലും അറിവന്വേഷിച്ച് ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടും. അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളികളിൽ നിന്ന് ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ കിതാബുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളിറങ്ങും, റഹ്മത്തിറങ്ങും, അവരെ മൂടും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആനും ഹദീസും പഠിക്കുവാൻ പ്രേരണ കൊടുത്തുകൊണ്ടും അതിലേക്കുള്ള ഉപോത്ഫലകമായ കാര്യങ്ങൾ പ്രവാചകൻ സഹാബത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹദീസുകളെയും തനിക്ക് അവതരിപ്പിക്കപ്പെട്ട വഹീകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ ഈ ഒരു മൻഹജ്, ഈ ഒരു ശൈലി, അത് നമുക്ക് ചില പോയിന്റുകളിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാവുന്നതാണ്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചത് ജനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ കൊണ്ടു നടന്നിരുന്ന പിഴച്ച വിശ്വാസവും പിഴച്ച ആചാരങ്ങളും പിഴച്ച നടപടിക്രമങ്ങളും പിഴച്ച സ്വഭാവങ്ങളും ചീത്ത സംസ്കാരങ്ങളുമൊക്കെ അവരിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാൻ, അല്ലെങ്കിൽ അവർ വർജിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നല്ലവണ്ണം പ്രേരിപ്പിച്ചു. അതിലൂടെ അവർ സംസ്കാര ചിത്തരാവുകയും ഒരു സമ്പന്നമായ സംസ്കാരത്തിൻ്റെ ഉടമകളായി തീരുകയും ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കരണത്തിൻ്റെ, അല്ലെങ്കിൽ പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ച, തർബിയത്ത് നടത്തിയ ഒരു മേഖലയാണ്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാം അന്നൊരു മദ്രസയില്ല, അന്ന് കോളേജുകളില്ല, യൂണിവേഴ്സിറ്റികളില്ല, പാഠശാലകളില്ല, മറ്റു സ്ഥാപനങ്ങളില്ല. ദാറുൽ അർഖം, അർഖം ഇബ്നു അബ്ദുൽ മനാഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഭവനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ അധ്യാപനം ആരംഭിച്ചത്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ മദ്രസ, ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി, ഒന്നാമത്തെ കോളേജ് ദാറുൽ അർഖമായിരുന്നു. ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രഭവ കേന്ദ്രവും ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രകാശം ലോകത്തേക്ക് വെളിച്ചം പലർത്തിയ ഏറ്റവും ഉന്നതമായ ഒരു ഭവനം കൂടിയായിരുന്നു അർഖമിൻ്റെ. അതുകൊണ്ട് ദാറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഭവനം എന്ന് ആ ദാറുൽ അർഖമിൻ്റെ ഭവനത്തിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തുടങ്ങി. സഹാബത്ത് അവിടെ വരും. പ്രവാചകൻ ആയത്തുകൾ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് അവിടെ നിന്നാണ് സഹാബത്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ഖുർആൻ പഠിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കും, അത് ജീവിതത്തിൽ പകർത്തും, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ വ്യാപനം മക്കയിൽ നടന്ന ചരിത്രം നമുക്കറിയാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ മസ്ജിദ് നബവിയായി. എല്ലാത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ മൂല്യവത്തായ അതിൻ്റെ മാനങ്ങൾക്ക് ഊടും പാവും നെയ്യുന്ന ഒരു മഹത്തായ സാംസ്കാരിക കേന്ദ്രമായി മസ്ജിദ് നബവി മാറുകയും ലോകത്തേക്ക് തന്നെ വെളിച്ചം കടന്നു ചെല്ലുന്നതിൽ, വെളിച്ചത്തെ കടത്തിവിടുന്നതിൽ ഒരു പ്രധാന പ്രഭവ കേന്ദ്രമായി മസ്ജിദ് നബവി മാറുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വീട്ടിൽ നിന്ന് തുടങ്ങി അത് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നീണ്ടു, പിന്നീടത് സ്വന്തം പേരിലുള്ള പള്ളിയിലേക്ക് നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ക്രമീകരിച്ചു കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തർബിയത്തിൻ്റെ വിഷയം ഇതൊക്കെ തന്നെ നാം പറയുന്നത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അറിവ് നിലനിന്നിരുന്നത്, ആ അറിവിൽപ്പെട്ടതാണ് ഖുർആനും ഹദീസും. അൽ ഇൽമു മാ ഖാല അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും പറഞ്ഞതാണ് വിജ്ഞാനം, ജ്ഞാനമതാണ്. ആ ജ്ഞാനം റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്ന രീതിയാണ് നാം പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് തർബിയത്ത് കൊടുത്തു, അവരെ സംസ്കരിച്ചു, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നടപടികൾ കൊണ്ടും ജീവിതം കൊണ്ടും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രവാചകൻ മുന്നിൽ നടന്ന് സ്വഹാബത്തിന് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു തർബിയത്തും തഅലീമും പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ അന ലക്കും മിസ്ലുൽ വാലിദ്, നിശ്ചയമായും ഞാൻ നിങ്ങൾക്കൊരു പിതാവിനെ പോലെ തന്നെയാണ്, ഞാൻ നിങ്ങൾക്കൊരു പിതാവിൻ. ഇന്നമ അന ലക്കും മിസ്ലുൽ വാലിദ്, ഒരു പിതാവ് തൻ്റെ കുഞ്ഞിന് നൽകുന്ന സതുപദേശങ്ങളെപ്പോലെ നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി മകൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്ന ഉപദേശകൻ മാത്രമാണ്. ഇന്നമ അന ലക്കും മിസ്ലുൽ വാലിദ്. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചു, അവരുടെ സംസ്കാരങ്ങൾ നന്നാക്കി. എത്രത്തോളം ചോദിച്ചാൽ വലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന രീതി വരെ, ചെരുപ്പിടുന്നത് വരെ, തുമ്മിയാൽ എന്ത് ചെയ്യണം, ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം, സ്വകാര്യമായ നിമിഷങ്ങളിൽ ഭാര്യമാരുമായി കൊണ്ടുള്ള ഇടപാടുകൾ പോലും എങ്ങനെ വർത്തിക്കണം എന്ന രീതിയിൽ അതിൻ്റെ ആദാബുകൾ മര്യാദകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു, സഹാബത്തിന് പഠിപ്പിച്ചു. എല്ലാ അടിമുടി എന്നു പറയാവുന്ന തരത്തിലുള്ള തർബിയത്ത്, ഒരു സംസ്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകി. ഈ സംസ്കാരവും ഈ അറിവും സഹാബത്തിനിടയിൽ നിലനിന്നു. അങ്ങനെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ ഹദീസുകളും അതുപോലെ തന്നെ ആയത്തുകളും പ്രാവർത്തികമായ രീതിയിൽ, തദ്ബീഖിയായി, ഒരു പ്രാക്ടിക്കലായ രീതിയിൽ തന്നെ അവർക്കിടയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖവ്വലുന ബിൽ മൗഇള ഫിൽ അയ്യാം കറഹത സാമതി അലൈന, ഞങ്ങൾക്ക് മടുപ്പുണ്ടാകും, ഞങ്ങൾക്ക് വെറുപ്പുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ ചില പ്രത്യേക ദിവസങ്ങളിൽ മൗഇലത്തുകൾ, സദുപദേശങ്ങൾ നൽകുമ്പോൾ ചില പ്രത്യേക ദിവസങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഏതോ സമയവും സദാസമയവും ഉപദേശം എന്നുള്ള നിലയിലല്ല, ആളുകൾക്ക് ദീൻ മടുക്കാതെ ആ ദീനിനോട് ആകർഷണീയത തോന്നി, അതിൽ വെറുപ്പുണ്ടാക്കാത്ത രീതിയിൽ എപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഇത് പ്രവാചകൻ്റെ രീതിയായിരുന്നു. ഇങ്ങനെ പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ ഹദീസുകളും ഇസ്ലാമിക പ്രമാണങ്ങളും നിലനിന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഇതിനോടനുബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ, എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറക്കല്ലാഹു ഫീക്ക്, ജസാകുമുല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസുകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പീസ് റേഡിയോയിലൂടെ എല്ലാ ദിവസവും ഓരോ ഹദീസുകൾ നമ്മൾ പഠിക്കുന്ന തിരുമൊഴികൾ പ്രോഗ്രാം പോലെയുള്ള ഒരുപാട് ഹദീസുകൾ പഠിക്കുന്നവരാണ് നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ. ഹദീസുകൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വൈജ്ഞാനികമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഹനീഫ്, അത് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ
2: പഠിക്കും. സമയം ഇവിടെ അവസാനിക്കുകയാണ്.
1: നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു
2: കഴിഞ്ഞിട്ടുണ്ട്.
1: അടുത്ത പ്രോഗ്രാമുമായി അടുത്ത ലൈവ് സെഷനിലുള്ള ആളുകൾ ഇൻഷാല്ലാഹ് നമ്മളോടൊപ്പം ചേരുന്നതാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹൈർ പണ്ടിക്കാട്, കൂടെ
2: ഹനീഫ് ഉണ്ടോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഒരിക്കൽ അഫീഫുൽ കിന്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മക്കയിൽ മക്ക കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ആ കാലഘട്ടമാണ്. അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അവർ കച്ചവടത്തിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് അഫീഫുൽ കിന്തി പോകുമ്പോൾ അബ്ബാസുമായിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം വിശ്വാസിയല്ലല്ലോ, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കഅബയുടെ ആ ഒരു പരിസരത്തായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ആളിങ്ങനെ ഇങ്ങനെ നടന്ന് കൂട്ടത്തിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പോൾ കുറച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു ആരാണ് ആ പോകുന്നത്. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അറിയില്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദുല്ല, അതായത് പുതിയ ഒരു കുറേ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളാണ്, അതാണ് ആ മുഹമ്മദ്, അതാണ്. അപ്പോൾ കൂടെയുള്ള സ്ത്രീ, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജയാണ്, വേറൊരാൾ കൂടി ഒരു ഒരു കുട്ടി ഉണ്ടല്ലോ, അപ്പം അതാരാ, അത് അലിയാണ്. ആ മൂന്നാളുകൾ എന്താണ് പറയുന്നത്, കാര്യങ്ങളിങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. ആരാ കൂടല്ല, കൂടാരുമില്ല, അവരെന്നെ ഉള്ളൂ, വേറെ ആരുമില്ല, അതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞു പോന്ന് എന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ അഫീഫുൽ കിന്തി കുറച്ച് പുച്ഛത്തോടുകൂടി, ആരുമില്ല എന്നുള്ള അതിൽ പുതിയ ഒരു ആരോ ഒരു പുതിയ ഒരു വൃത്താന്തമായിട്ട് വന്ന് എന്തോ എന്നുള്ള ഒരു നിസ്സാരഭാവത്തിൽ അതിനെ തള്ളിക്കളഞ്ഞു, അവിടുന്ന് കഴിഞ്ഞു പോയി. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് പിന്നെ അദ്ദേഹം മക്കാ വിജയത്തിന് ശേഷമാണ് മുസ്ലിം. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് ഞാൻ റസൂലിനെ കണ്ട അന്നാണ് ഞാൻ ആദ്യത്തെ കാഴ്ച, ആ കാണുന്ന അന്ന് ഞാൻ ഒന്ന് പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ അതിനെ നിസ്സാരമായി തള്ളി, ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ല, അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമീങ്ങളിൽ
1: ഞാൻ ഉൾപ്പെടും,
0: ആ നാലാമത്തെ ആളായിട്ട് ഞാനുണ്ടാകും. പക്ഷെ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല, അന്ന് ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. അവസരമാണ്, ആ അവസരം അതാത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുമ്പോഴേ നമ്മൾ അവിടേക്ക് നമുക്ക് മുന്നോട്ടും കഴിയുള്ളൂ.
1: പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഉണ്ടല്ലോ, ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നറിയില്ലേ, ഇതേപോലെ നമുക്ക് ഒരു ചെയ്താൽ മതിയായിരുന്നു,
0: ചെയ്താൽ മതിയായിരുന്നു.
1: എന്താ, നമ്മൾ മിക്കവാറും കൂട്ടത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും, ഈ ഒരു സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാവട്ടെ, നമ്മുടെ ഏതെങ്കിലും ഒരൊറ്റ സ്റ്റെപ്പായിരിക്കും മറ്റുള്ളവർ കൂടി അത് ഏറ്റെടുത്ത് ചെയ്ത് മുന്നോട്ട്. പിന്നെ അറിയപ്പെടുന്നത് എങ്ങനെ വെച്ചാൽ അയാൾ തുടങ്ങി വെച്ചത്
0: അല്ലേ. അതെ അതെ അതെ.
1: ഇപ്പുറത്ത് മാറി നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് മിക്കവാറും എന്ത് ചെയ്യും, അത് കണ്ടു നിന്നൊരാൾക്ക് അതിനേക്കാൾ ചെയ്യാൻ കഴിയുന്നതും ആംബിയറും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കഴിവും കാര്യമുള്ള ആളായിരിക്കും. പക്ഷെ അയാൾ മാറി, എന്തോ കാരണത്താൽ മാറി നിന്നു, പിന്നെ അദ്ദേഹം ചിന്തിക്കും, ഞാനാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ സെറ്റപ്പാക്കാമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായവും കാര്യമൊക്കെ ഉണ്ടാവാം, അദ്ദേഹമായിരിക്കും പിന്നീട് അതിൻ്റെ ചാലകശക്തിയായിട്ട് പിന്നിലിട്ടുണ്ടാവാം. പക്ഷേ പേരാർക്കായിരിക്കും,
0: അതെ
1: ആ തുടങ്ങി വെച്ച് പേരെന്ന് പറഞ്ഞാൽ ഒരു പേരെടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അത് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമായി കഴിഞ്ഞാൽ അത് തുടങ്ങി വെച്ചവൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം പിന്നീട് ആലോചിക്കും, ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ അല്ലേ. അതൊരു ഈ അഫീഫുൽ കിന്തിയുടെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അത് അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ ഇഖ്ലാസ് കൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ അന്നത് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അല്ലേ. ഇതുപോലെ അതിന് അവസരങ്ങൾക്ക് കാത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മാഷാല്ലാ. വലിയൊരു ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നത്.
0: നമുക്കൊരു കാര്യം പറയാം, ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഞാൻ അന്നങ്ങനെ പല കാര്യത്തിൽ, ദുനിയാവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്
1: അല്ലേ.
0: അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട നമ്മൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമേ നമ്മളിലേക്ക് കടന്നു വരുള്ളൂ, അതായത് അല്ല ഒരു ഒരു സമയം, ഒരു നിമിഷം,
1: ഒരു നിമിഷം.
0: അപ്പം ആ നിമിഷങ്ങളിലൂടെ ഓരോ അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ കടന്നു വരുള്ളൂ, പിന്നെ അതുപോലെ വേറെ ആവർത്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ട തന്നെയാണ്
1: തീർച്ചയായിട്ടും.
0: അപ്പം ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞ പുഞ്ചിരി, ആ പുഞ്ചിരി പോലും കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു നല്ല വർത്തമാനം അതുപോലും കൊടുക്കാൻ കഴിയാത്തൊരു അവസരമായിട്ടാണോ അത് പോയത്, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار
2: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ.

0: ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
1: പൊതുവേ ആരും സമയമില്ല എന്നാണ് പറയല്.
0: അതെ,
1: ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്, ഒന്നിനും സമയമില്ല. അങ്ങനത്തെ ആളുകൾക്ക് ചെറിയൊരു സമയം കൊണ്ട് ഒരു വലിയ ആശയം കൈമാറാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് പീസ് റേഡിയോയിലെ നുറുങ്ങുകൾ. ഒരു ഇന്നിപ്പോ ആരാ എഴുത്താണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ?
0: ഇന്ന് ആർ എം ഇബ്രാഹിം വെളുത്തൂർ. അദ്ദേഹത്തിന്റെ രചനക്ക് ഷെഫീഖ് വണ്ടൂരാണ് ശബ്ദം നൽകുന്നത്. മനസ്സിനെ ബാധിക്കുന്ന രോഗം എന്നാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നാം കേൾക്കാൻ പോകുന്നത്.
2: മനസ്സിനെ ബാധിക്കുന്ന രോഗം, രചന ആർ എം ഇബ്രാഹിം വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33:32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24:30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിന്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ടിയാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിന്റെ വേഷവിധാനത്തിന്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിന്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിന്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33:35 വചനം.
1: ബറക്കല്ലാഹു ഫീക്. ഷഫീഖ് വണ്ടൂര് വളരെ മനോഹരമായിട്ട് ഈ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. ആർ എം ഇബ്രാഹിം വെളുത്തൂരായിരുന്നു ഈ ഒരു ലേഖനം എഴുതിയത്. മനസ്സിനെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അനീഫ്ക, നമ്മളിപ്പം അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അതിലൂടെ അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഇഷ്ടം വരാനും ഇതിനൊക്കെ ഒരുപാട് വഴികളുണ്ടല്ലോ.
0: അതെ,
1: അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ളൊരു ഒരു പ്രോഗ്രാമാണല്ലോ നമ്മൾ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പോലെ പഠിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഷമീർ മദീനിയാണല്ലോ നമ്മൾ ഈ ഒരു
0: സെഷൻ കൈകാര്യം ചെയ്യുന്നത്.
1: ആ യെസ്, ഇൻഷാല്ലാ. അപ്പം ഇന്ന് അള്ളാഹുവിൻ്റെ
0: 20-ാമത്തെ നാമം അൽ അസീസ് എന്ന നാമമാണ് ഷമീർ മദീനി നമ്മോട് പങ്കുവെക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമങ്ങളായ നാമങ്ങൾ അൽ അസ്മാഉൽ ഹുസ്ന, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചറബിൻ്റെ നാമങ്ങളിലൂടെ അവനെ നമ്മൾ അറിയുമ്പോൾ അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുവാനും നമുക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അറിവിനനുസരിച്ച് പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ ആരാധനകളായിട്ടും തഖ്‌വയായിട്ടും അത് തെളിഞ്ഞു വന്നു എന്നതും നമ്മൾ ചേർത്ത് വായിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ അള്ളാഹുവിനെ എത്ര കണ്ട് നമ്മൾ അറിയുന്നുവോ

കൂടുതൽ കൂടുതൽ അറിയുവാനും അതിൻ്റെ എല്ലാ ഗുണവശങ്ങളും നന്മകളും സായത്തമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അടുത്തതായി അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽ പഠിക്കാനെടുക്കുന്നത് അൽ അസീസ് എന്ന നാമമാണ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യൻ അല്ലെങ്കിൽ പ്രതാപവാൻ എന്നൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ പറയുവാൻ സാധിക്കുന്ന പരിഭാഷ. അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ് എന്ന് പറയുമ്പോൾ അല്ലദീ ലാ യുഅജിസുഹു ഷൈ, അവനെ പരാജയപ്പെടുത്താൻ അവനെ തോൽപ്പിക്കാൻ അശക്തനാക്കാൻ ആരുമില്ല, ഒന്നുമില്ല, ആർക്കും അതിന് സാധിക്കുകയില്ല. വഅലം അന്നല്ലാഹ അസീസുൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനും പ്രതാപവാനുമാണ് എന്ന് നീ മനസ്സിലാക്കുക. അൽ അസീസുൽ അലീം, അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, അള്ളാഹുവിൻ്റെ പ്രതാപം, അള്ളാഹുവിൻ്റെ അജയ്യത, അത് ഏതെങ്കിലും തരത്തിലുള്ള അവിവേകം കാട്ടിക്കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആര് അങ്ങനെ നേടിയെടുത്ത അന്തസ്സും അഭിമാനവും പ്രതാപവുമൊന്നുമല്ല. എല്ലാം അറിയുന്ന, സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന അജയ്യനും പ്രതാപവാനുമാണ് അള്ളാഹു. അതേപോലെ തന്നെ അസീസുൻ ഗഫൂർ, അള്ളാഹു അജയ്യനും പ്രതാപവാനുമാണ്, പാപങ്ങൾ പൊറുക്കുന്നവനുമാണ്. ചില ആളുകളുടെ അന്തസ്സും പ്രതാപവും ഒക്കെ നിലനിർത്തുന്നത് മറ്റുള്ളവരോട് അനീതിയും അക്രമവുമൊക്കെ കാണിച്ച് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ അടിച്ചമർത്തിയൊക്കെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അജയ്യനാണ്, പ്രതാപവാനാണ്, അതോടൊപ്പം അവൻ പാപങ്ങൾ പൊറുക്കുവാൻ സന്നദ്ധനുമാണ്. അൽ അസീസുൽ ഹമീദ്, പടച്ചറബ് അന്തസ്സുള്ളവനും പ്രതാപവാനും അജയ്യനുമാണ്, അതോടൊപ്പം അവൻ അൽ ഹമീദ്, അത്യധികം സ്തുതിക്കപ്പെടുന്നവനുമാണ്. അഥവാ അവൻ്റെ ഇസ്സത്ത്, പ്രതാപം, അജയ്യത, അന്തസ്സ് അവനെ ഏതെങ്കിലും ഒരു ഗുണത്തെ നിരാകരിച്ചുകൊണ്ട്, അവനെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് പറയേണ്ടുന്നതല്ല അള്ളാഹുവിൻ്റെ പ്രതാപവും അന്തസ്സും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും കീഴടക്കി അതിജയിക്കുന്ന അജയ്യനാണ്. അവനെ പരാജയപ്പെടുത്തുവാനോ കീഴ്പ്പെടുത്തുവാനോ ആർക്കും കഴിയാത്ത വിധത്തിൽ അത്യുന്നതനാണ് അള്ളാഹു. ശത്രുക്കളോട് ശക്തമായ നടപടി സ്വീകരിക്കുന്ന പ്രതാപിയുമാണ് അള്ളാഹു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്സത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. അവനാണ് യഥാർത്ഥ ഇസ്സത്ത്, പ്രതാപം അല്ലെങ്കിൽ അന്തസ്സ് ഉള്ളത്. അന്തസ്സ് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇസ്സത്ത് നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ അത് നൽകേണ്ടത് അള്ളാഹുവാണ്. അതിനാൽ ഇസ്സത്തിന് വേണ്ടി പ്രതാപം കിട്ടുവാൻ, അഭിമാനമുണ്ടാകുവാൻ നമ്മൾ തേടേണ്ടത്, ചോദിക്കേണ്ടത് പടച്ചറബിനോടാണ്. അവൻ്റെ നിർദ്ദേശങ്ങൾ പിൻപറ്റലിലാണ് തീർച്ചയായും ആ അന്തസ്സും ആഭിജാത്യവും മഹത്വവും പ്രതാപവുമൊക്കെ നമുക്ക് കൈവരുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. സൂറത്തുൽ മുനാഫിഖൂനിലെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനാകുന്നു പ്രതാപം, അവൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് അന്തസ്സുള്ളത്. എന്നാൽ കപടവിശ്വാസികൾ, മുനാഫിഖീങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ചാൽ അവൻ പറഞ്ഞ രൂപത്തിലുള്ള ഇടപാടുകളും അതേപോലെ തന്നെ സംസ്കാരവും പെരുമാറ്റങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അന്തസ്സിന് നിരക്കാത്തതാണ് എന്ന് ചില ആളുകൾക്ക് തോന്നും. വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഭക്ഷണ മര്യാദകളുടെ വിഷയത്തിലാകട്ടെ, കൊടുക്കൽ വാങ്ങലുകളുടെ മേഖലകളിലാകട്ടെ, ഇതൊന്നും അതല്ല ശരി. ഇന്നത്തെ മേനിയുള്ള അല്ലെങ്കിൽ പ്രതാപമുള്ള, അന്തസ്സുള്ളത് ഇന്ന സ്റ്റൈലാണ്, ഇന്ന രീതിയാണ് എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അള്ളാഹു തിരുത്തുന്നു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുവാൻ ഒരുക്കമുള്ള സത്യവിശ്വാസികൾക്കുമാണ് യഥാർത്ഥത്തിലുള്ള അന്തസ്സും പ്രതാപവും ഇസ്സത്തുമുള്ളത്. അതിനാൽ തീർച്ചയായും ആ പ്രതാപം തേടേണ്ടത്, അത് കൊതുക്കേണ്ടത്, അത് നേടിയെടുക്കേണ്ടത് അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിൽ നിന്നാണ്.

0: الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا. സൂറ തുന്നിസായിലെ 139-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അവിശ്വാസികളിൽ നിന്ന്, സത്യനിഷേധികളിൽ നിന്ന് ആത്മമിത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയും സത്യവിശ്വാസികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ ആദർശ വിരോധികളെ, ശത്രുക്കളെ മിത്രങ്ങളാക്കി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഇത്തരം ആളുകളിൽ നിന്ന് അന്തസ്, ഇസ്സത്ത്, പ്രതാപം ആഗ്രഹിക്കുകയാണോ? ഖുർആൻ ചോദിക്കുകയാണ്. എന്നാൽ അറിയുക, ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, ശരിയായ അന്തസ്സും പ്രതാപവും അല്ലാഹു നൽകേണ്ടതാണ്, അല്ലാഹുവിൻ്റെ പക്കലാണ്. അതുകൊണ്ട് ആരെങ്കിലും, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, ഇസ്സത്തുള്ളൊരു ജീവിതം കൊതിക്കുന്നുവെങ്കിൽ, അന്തസ്സും അഭിമാനവുമുള്ളവനായി ഈ ലോകത്തും നാളെ പരലോകത്തും ഞാൻ വരണം എന്നാരെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ ചെയ്യേണ്ടത് അസീസായ പടച്ചറബിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കലാണ്. അസീസായ റസൂ അള്ളാഹുവിൻ്റെ ദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിൻപറ്റലാണ്. അങ്ങനെ ഇസ്സത്തുള്ള മനുഷ്യന്മാരായി അഭിമാനബോധത്തോടുകൂടി അവർക്ക് ജീവിക്കുവാൻ സാധിക്കും. സ്വഹാബത്തിൻ്റെ ജീവിതം നമുക്കതിന് മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും അവർ നിന്ദ്യരും അതേപോലെ അപ്രസക്തരും ആരും അംഗീകരിക്കാത്തവരുമായിരുന്നുവെങ്കിൽ, സ്വഹാബികൾ തന്നെ പലരും അനുസ്മരിച്ചതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലൂടെ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകിയെന്നാണ്. ഞങ്ങൾക്ക് എങ്ങനെ പെരുമാറണമെന്നറിയുമായിരുന്നില്ല, എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ഞങ്ങൾ ശാന്തിയും സമാധാനവുമുള്ള ഒരു സ്വസ്ഥ ജീവിതം ഇവിടെ നയിക്കേണ്ടത് എന്നത് ഞങ്ങൾക്കറിയുമായിരുന്നില്ല. ഞങ്ങൾ നേതൃത്വം നഷ്ടപ്പെട്ട അനാഥരെപ്പോലെ, അനാഥത്വത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നായകനില്ലാത്ത ഒരു പറ്റം മൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച് വിശുദ്ധ ഖുർആനാകുന്ന ഇസ്സത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളടങ്ങുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയത്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം മുഖേന അല്ലാഹു ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകി. അപ്പോൾ വിശ്വാസിക്ക് ഇത് നൽകുന്ന അഭിമാനബോധം, അന്തസ് വലിയതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അയാളുടെ മനസ്സിൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും അത് അന്തസ്സിൻ്റെയും മഹത്വത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായിരിക്കും. അയാൾ ആരുടെ മുന്നിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന്, ഇസ്ലാമിൻ്റെ ഇന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇസ്ലാമികമായ വേഷവിധാനവും ഇസ്ലാമികമായ ആരാധനകളും ഒന്നും പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ, വേണ്ട നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി എനിക്ക് എൻ്റെ ദീനാണ് വലുത് എന്ന് പറയാൻ അയാൾക്ക് സാധിക്കും. കാരണം ഇസ്സത്ത് അല്ലാഹു നൽകുന്നതാണ്. സൂറത്ത് ആലിംറാനിലെ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, നീയാണ് മാലിക്കുൽ മുൽക്ക്, എല്ലാ ആധിപത്യത്തിൻ്റെയും അധിപനായിട്ടുള്ളവൻ നീയാണ്. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യവും അധികാരവും നീ നൽകുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരത്തിൻ്റെ ആ ചെങ്കോലുകൾ പിടിച്ചു മാറ്റുന്നു, അധികാരത്തിൻ്റെ പീഠത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നു. ഇസ്സത്ത് നീ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ അഭിമാനമില്ലാത്ത അധമന്മാരാക്കി മാറ്റുന്നു. അല്ലാഹുവേ, നിൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് പറയൂ പ്രവാചകരെ, അഥവാ വിശ്വാസികൾ തിരിച്ചറിഞ്ഞ് പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. ഈ നാമം കൊണ്ട് പ്രത്യേകമായി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിരവധി ദുആകളും ദിക്കറുകളും സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വേദനയോ വല്ല അസുഖമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഇദസ്തകൈത, നിനക്ക് വല്ല അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ, അസുഖം ബാധിച്ചാൽ, ഫല യദക ഹൈസു തഷ്തകി, എവിടെയാണോ നിനക്ക് അസുഖം ബാധിച്ചത്, എവിടെയാണോ നിനക്ക് വേദന അനുഭവിക്കുന്നത്, ആ ഭാഗത്ത് നിന്റെ വലത് കൈ വെച്ചുകൊണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ഷർരി മാ അജിദു വഉഹാദിർ. വേറെ ചില റിവായത്തുകളിൽ അള്ളാഹുമ്മ അഊദു ബിഇസ്സതിക വഖുദ്റതിക മിൻ ഷർരി മാ അജിദു വഉഹാദിർ എന്ന് കാണാം. അള്ളാഹുവേ, നിന്റെ ഇസ്സത്തിനെയും നിന്റെ കുദ്റത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട്, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, ആ കഴിവും, അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ആരുമില്ലാത്ത, അള്ളാഹുവിൻ്റെ എതിരാളികൾക്കെതിരെ അള്ളാഹു ശക്തമായ നിയമ നടപടികളും പ്രതികാരവും ഒക്കെ ചെയ്യുന്ന ശക്തനും പ്രതാപവാനും അന്തസ്സുമുള്ളവനാണ് അള്ളാഹു എന്ന ആ മഹത്വം തിരിച്ചറിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തിക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടണമെന്നാണ്. അതേപോലെ ആ ഒരു നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ വിശേഷണത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമ്പോൾ, നമുക്ക് ഇസ്സത്ത് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല വഴികളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരോട് നമ്മൾ വിനയവും വിട്ടുവീഴ്ചയും ചെയ്യുക എന്നത്. നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട്, കൂട്ടുകാരോട് ഒക്കെ നമ്മൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, അല്ലാഹു ഒരു അടിമക്കും വിട്ടുവീഴ്ച കൊണ്ട്, മാപ്പാക്കുന്നതുകൊണ്ട്, ഇസ്സത്തല്ലാതെ അന്തസ്സും പ്രതാപവുമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ക്ഷമിച്ചു, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു, മാപ്പാക്കി എന്നത് നമ്മുടെ ഒരു ചാബല്യമല്ല, നമ്മുടെ ഒരു വീഴ്ചയല്ല, ഒരു ദുർബലതയല്ല, മറിച്ച് അള്ളാഹു അത് നിമിത്തം നമുക്ക് ഇസ്സത്ത് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്വഹാബികളുടെയൊക്കെ ജീവിതം മനസ്സിലാക്കുമ്പോൾ, മഹാന്മാരായ ഇസ്ലാമിക ലോകത്തെ വലിയ വലിയ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ, അവരുടെ അന്തസ്സുള്ള കാലഘട്ടം നമ്മൾ കൊതിച്ചുപോകും. ആ ഇസ്സത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത്, സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമായ നിങ്ങളോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ ആധിപത്യം നൽകും, ഭീതിക്ക് ശേഷം നിർഭയത്വം നൽകും, നിങ്ങൾക്ക് അധികാരവും സ്വാധീനവുമൊക്കെ നൽകും. എന്ത് വേണം? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും ആജ്ഞാ നിർദ്ദേശങ്ങളുമൊക്കെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അവൻ്റെ ദീൻ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ, നിങ്ങൾക്ക് നിന്ദ്യതയ്ക്ക് പകരം അള്ളാഹു അന്തസ്സും അഭിമാനവും നൽകുമെന്നാണ്. അപ്പോൾ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട പ്രതാപം, ഇസ്സത്ത് വീണ്ടെടുക്കാൻ വേറെ എവിടേക്കുമല്ല അവർ തിരിഞ്ഞ് നോക്കേണ്ടത്, മടങ്ങിപ്പോകേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്ന സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഊർജം സംഭരിക്കുവാൻ നമുക്ക് സാധിക്കണം. അസീസായ പടച്ചറബ്ബ്, അജയ്യനും പ്രതാപവാനുമായ അള്ളാഹു നമുക്കും നമ്മുടെ സമുദായത്തിനും ഇസ്സത്ത് നൽകി അന്തസ്സുള്ളൊരു ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അസീസ് എന്ന നാമത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പീസ് റേഡിയോ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് വിട്ടി അബ്ദുൽ സലാമാണ്.
2: അഹങ്കാരം നന്നല്ല എന്നാണ് ഇന്നത്തെ ഒരു കഥയിലൂടെ നമുക്ക് കിട്ടാനുള്ളത്. ഇൻഷാല്ലാ, അതെങ്ങനെ ആ അഹങ്കാരത്തെ നമുക്കൊന്ന് മാറ്റി നിർത്താം, അതല്ലെങ്കിൽ അതില്ലാതെ സൂക്ഷിക്കാം, ഇതൊക്കെ ഒരു മെസ്സേജ് ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ
1: അഹങ്കാരികളുടെ പരിധി അവസാനം അതുകൂടി അതിൽ മനസ്സിലാക്കാനുണ്ടാവും ഇൻഷാല്ലാ. കഥ കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള കടലും കപ്പലും എന്ന പുസ്തകത്തിലെ കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഥ പറയാം. കഥയുടെ പേര് അഹങ്കാരം നന്നല്ല. നാട്ടിലെ പ്രമാണിയും സമ്പന്നനും സ്വർണവ്യാപാരിയുമായ മുഹമ്മദിന്റെ മകനാണ് ഹസൻ. പണത്തിന്റെ ബുദ്ധിമുട്ട് ഒന്നും അറിയാതെ വളർന്നതുകൊണ്ട് തന്നെ അവന് പാവങ്ങളോട് വളരെ പുച്ഛമായിരുന്നു. അവന്റെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ മാതാപിതാക്കൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഹസന്റെ സഹപാഠിയാണ് സഹദ്. അവനൊരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് ഹസൻ അവനോടും അവനെപ്പോലുള്ള മറ്റു പാവപ്പെട്ടവരോടും മിണ്ടാറില്ലായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് സഹദ് ഹസനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ രണ്ടു പേനയുണ്ടോ? എന്റെ കയ്യിലെ പേനയിലെ മഷി തീർന്നുപോയി. അടുത്ത പീരീഡിൽ കുറേ എഴുതാനുണ്ടാകും. ഈ ചോദ്യം ഹസനിഷ്ടമായില്ല. അവൻ സഹദിനെ പിടിച്ച് ശക്തിയായി തള്ളിക്കൊണ്ട് പറഞ്ഞു, നീ നിന്റെ പണി നോക്കിപ്പോ. എന്റെ പേന നിന്നെപ്പോലുള്ള തല്ലിപ്പൊളികൾക്ക് പറ്റിയ പേനയല്ല എന്റെ അടുത്തുള്ളത്. എന്റെ അടുത്തുള്ളത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വളരെ വില കൂടിയ പേനയാണ്. ഹസൻ തള്ളിയപ്പോൾ സഹദിന്റെ കാൽ ശക്തിയായി ബെഞ്ചിൽ ചെന്നിടിച്ചു. എന്നാൽ അവൻ അതിനേക്കാൾ വേദനയുണ്ടാക്കിയത് ഹസന്റെ വാക്കുകളായിരുന്നു. വീട്ടിലെത്തിയ പാട് സഹദ് വളരെ സങ്കടത്തോടെ അവന്റെ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. വിഷമിക്കണ്ട മോനെ, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് നീ കേട്ടിട്ടില്ലേ? അദ്ദേഹം മകനെ ആശ്വസിപ്പിച്ചു. ക്ലാസ്സിൽ നടന്ന സംഭവങ്ങൾ അറിഞ്ഞയുടൻ ടീച്ചർ ഹസന്റെ പിതാവിനെ വിളിച്ചറിയിച്ചു. അദ്ദേഹം മകനൊരുപാട് ശകാരിച്ചെങ്കിലും അവനൊരു കൂസലും ഉണ്ടായില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്ക് കാറിൽ പോവുകയായിരുന്നു ഹസൻ. പോകുന്ന വഴിയിൽ അതാ സഹദ് പരിക്കേറ്റ കാലുമായി ഞൊണ്ടി ഞൊണ്ടി വരുന്നു. അവനെ കണ്ടപ്പോൾ ഹസൻ പരിഹാസത്തോടെ ഊർച്ചിരിച്ചു. ഡ്രൈവർ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ ഇന്നെന്തേ വൈകിയോ? കയറിക്കോളൂ. അയ്യോ, അവനെ കയറ്റല്ലേ, വണ്ടി മൊത്തം അഴുക്കാവും, ഹസൻ പറഞ്ഞു. സഹദ് ഈ കുത്തുവാക്ക് കേട്ട് വിഷമത്തോടെ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പതിയെ വന്നോളാം. പ്രയാസപ്പെട്ട് നടന്ന് സ്കൂളിലെത്തിയ സഹദ് കേട്ടത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഹസന്റെ കാർ ആക്സിഡന്റിൽപ്പെട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് കേട്ട് സഹദ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അൽഹംദുലില്ല, ഞാൻ ആ കാറിൽ കയറാത്തതിനാൽ രക്ഷപ്പെട്ടു. വൈകുന്നേരം സഹദ് പിതാവിന്റെ കൂടെ ഹസനെ സന്ദർശിക്കുവാൻ പോയി. അവന്റെ രണ്ട് കാലുകളിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. സഹദിനെ കണ്ടതോടെ ഹസന്റെ കണ്ണുകൾ നിറഞ്ഞു. സഹദേ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഉപദ്രവിക്കപ്പെട്ടവനും അല്ലാഹുവിനും ഇടയിലൊരു മറയുമില്ലെന്ന കാര്യം ഞാൻ മറന്നു. നിന്നെ ഉപദ്രവിച്ചതിനും അപമാനിച്ചതിനുമുള്ള ശിക്ഷയായിരിക്കാം എനിക്കിപ്പോ കിട്ടിയത്. അതൊന്നും സാരമില്ല. നീ നിന്റെ തെറ്റുകൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, അതുമതി. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതെ ജീവിക്കുക. ഹൃദയത്തിൽ കടുകുമണിത്തൂക്കം അഹങ്കാരമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് നബിവചനം നമുക്ക് ഉസ്താദ് പഠിപ്പിച്ചതെന്നത് ഓർക്കണം. അല്ലാഹു നിനക്ക് എത്രയും പെട്ടെന്ന് ശമനം നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് സഹദ് ഹസനെ കെട്ടിപ്പിടിച്ചു. ഹസനിൽ വന്ന മാറ്റം കണ്ട് അവന്റെ മാതാപിതാക്കൾ ഏറെ സന്തോഷിച്ചു. കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, നമുക്കൊക്കെ വലിയ പാഠമാണ് ഈ കഥയിൽ നിന്നും. അഹങ്കാരം കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല, അറിയില്ലേ? അപ്പോ ഈ കഥയുടെ പാഠം ഉൾക്കൊള്ളാൻ പറ്റട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്. കുട്ടികളുടെ കൂട്ടുകാരനായ നമ്മുടെ
1: വീട്ടിയങ്കിൾ
2: സലാം മാഷിന്റെ മനോഹരമായ ഒരു എപ്പിസോഡായിരുന്നു കഥ പറയാൻ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. നല്ലൊരു മെസ്സേജാണ് കുട്ടികൾ കിട്ടിയത് അല്ലേ? അഹങ്കാരത്തെക്കുറിച്ച്, അഹങ്കാരം,
1: വ്യക്തിത്വം. അപ്പോൾ ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്.
2: ജനക്ഷേമം പ്രോഗ്രാം പീസ് റേഡിയോയിൽ ഏറെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളുണ്ട്.
1: അതെ.
2: അപ്പോൾ അതിൽ ജനക്ഷേമത്തിൽ നമ്മളിന്ന് യാത്രയിൽ നാം വഞ്ചിക്കപ്പെടരുത്.
1: അതെ, അതിൻ്റെ മൂന്നാം ഭാഗമാണ്.
2: യെസ്,
1: യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് തുടർച്ചയായി അതിൻ്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. യാത്ര എന്ന് പറയുന്നത് ഒരു ശിക്ഷയുടെ ഒരു കഷ്ണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. യാത്രയിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ലത്തീഫ് തെച്ചിയും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ജനക്ഷേമത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ലത്തീഫ് സാഹിബിനെയും ഞാൻ പീസ് റേഡിയോ ടീമിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് അറിയേണ്ട വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇപ്പൊ അവര് ഇപ്പൊ ഒരു ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു മലയാളി കുടുങ്ങിയെന്ന് അവരെങ്ങനെ ഇത് എവിടെ ഇത് അപ്ലൈ ചെയ്യണം, അതിന്റെ വെബ്സൈറ്റ് എങ്ങനെയാ?
5: ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ആ മലയാളിക്ക് അവരുടെ ഭാര്യനെ വിളിക്കാം, ഉമ്മയെ വിളിക്കാം. സ്വാഭാവികമായിട്ട് ഒരു മലയാളി ആണെങ്കിൽ അവർക്ക് നോർക്കക്ക് പരാതി കൊടുക്കാൻ പറ്റും. നോർക്ക പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികം നോർക്ക് എന്ത് ചെയ്യും? അത് എംബസികൾ അറിയിക്കും, കോൺസുലേറ്റിനെ അറിയിക്കും. അത് ഏറ്റവും നല്ലൊരു മാർഗമാണ്. സാമൂഹ്യ പ്രവർത്തകരെ എംബസി അറിയിച്ചാൽ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് മദാദ് പോർട്ടലിൽ ആർക്കും പരാതി അപ്ലോഡ് ചെയ്യാം. ജബ്ബാർ സാഹിബിനും ചെയ്യാം, എനിക്കും ചെയ്യാം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടും. അത് ഞാൻ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കി. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട്. ഒരു മൂസ ഷെരീഫ് എന്ന് പറയും, അദ്ദേഹം ദുബായിലാണ്. പിന്നെ ഞങ്ങളുടെ പ്ലീസ് ഇന്ത്യയുടെ ഗ്ലോബൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റിജി ജോയ് ഉണ്ട്, അവരും ദുബായിലാണ്. പിന്നെ ഒരു മുബീന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഓള് മലപ്പുറത്താണ്. അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പേയ്മെന്റ് ഫ്രീ സേവനമാണ്, പൈസ കൊടുക്കാതെ ഇതൊരു ഒഴുക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നിങ്ങളെ ജുബൈലിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്, തായിഫ് നിന്ന് കോള് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളത് കേൾക്കും, ഫസ്റ്റ് തന്നെ കേസിന്റെ മെറിറ്റ് മനസ്സിലാക്കും, അത് സൈസപ്പ് ചെയ്യും. ഇത് അബ്സ്കോണ്ടന്റ് ആണോ, ഹുറൂബാണോ, മത്ലൂബാണോ, പോലീസ് കേസാണോ, ലേബർ ലോ ബ്രേക്കിംഗ് ആണോ, ശമ്പളം ഇല്ലാത്തതോണോ, ഇക്കാമ ഇല്ലാത്തതോണോ, എൻഡോ സർവീസ് ബെനിഫിറ്റ് കിട്ടാത്തതോണോ, ടിക്കറ്റ് കിട്ടാത്തതോ നോക്കിയതിന് ശേഷം അതിന്റെ വഴികൾ പറഞ്ഞുകൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി എന്തായി, 50% അത് റെക്കോർഡിക്കലി ആയി. അപ്പൊ എന്താണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് ഡൽഹിയിൽ നിന്ന് പിന്നെ ദുബായിലുള്ള കോൺസുലേറ്റിക്ക് കോള് പോവും, അവിടുന്ന് ഇയാൾക്ക് കോള് ചെല്ലും, പിറ്റേന്ന് വി റിസീവ് എ കംപ്ലൈന്റ് റിഗാർഡിംഗ് യു മിസ്റ്റർ ലത്തീഫ് തെച്ചി ഓർ പ്ലീസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അപ്പോൾ ആൾ പറയുന്ന, അങ്ങനെ അവരെന്തെങ്കിലും സ്പോൺസർ ബന്ധപ്പെടും, കമ്പനിയെ ബന്ധപ്പെടും, ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ചെറിയൊരു ശ്രമം അവിടുന്ന് ആരംഭിക്കും
4: ഇൻഷാല്ലാ. ഇതിപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെസ്സേജുകൾ ഇനിയും ഞങ്ങളുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വരും. ചിലപ്പം ഇനിയും സാറ് പിന്നെ സാഹിബ് ഈ പിന്നെ റേഡിയോയിൽ വരേണ്ടി
5: വരും,
4: നമുക്ക് പ്രോഗ്രാമുകൾ വീണ്ടും ചെയ്യേണ്ടി
5: വരും.
4: ഇതാണ്, ഇത് വലിയൊരു വിഷയമാണിത്.
5: ഇതിന്റെ
4: പല ഭാഗങ്ങളും പല ഭാഗത്തിലും ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾക്ക് അവർക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ഒരു മെസ്സേജ് അയച്ചാൽ മതി, പീസ് റേഡിയോയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമുണ്ട് അത് എവിടെയെങ്കിലും എത്തിക്കുന്നുള്ളത്. നമുക്ക് ഒരു ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളത് വളരെ ഭംഗിയോട്, അത് തന്നെയാണല്ലോ നമ്മളെ വിശ്വാസമാണല്ലോ. ഇനി അടുത്തൊരു മേഖലയിലേക്ക് പോകുന്നത്, ഞാൻ ഒരു ചോദ്യമായിട്ടല്ല, ഞാനൊരു അനുഭവമായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ പിന്നെ എൻ്റെ മകൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവൻ ഒരു ദിവസത്തെ ലീവിന് പോയത്, അതായത് എൻ്റെ ഭാര്യയുടെ പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടന്നാണ്, വളരെ അത്യാവശ്യ നിലയിലായിരുന്നു. അപ്പോൾ ഒന്ന് പോയി കാണാൻ വേണ്ടി പോയതാ. ഭാര്യയുടെ ഉമ്മ മരിച്ചു, ആ ഉമ്മക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ
5: സ്വർഗത്തിൽ.
4: അപ്പൊ അവന് എന്റെ മകൻ പോയതാണ് ഇവിടുന്ന്, ഒരു ദിവസത്തിന് പോയിട്ട് കണ്ടു പോന്നതാണ്. അപ്പൊ അവിടെ ചെന്നു പിറ്റേ ദിവസം പോരുമ്പോ അവന്റെ ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എടാ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒരു ഫ്രണ്ട് തരണ്ട, അത് നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞ്. അപ്പൊ അവന് ഒറ്റയടിക്ക് യെസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് വന്നിട്ട് എന്റെ വൈഫ് ഇത് കേട്ടു, എന്താ മോനെ എന്ന് വെച്ചു, ഇങ്ങനെ ഒരാ പിന്നെ ഇന്ന ആള് കുറച്ച് സാധനങ്ങൾ തരുന്നുണ്ട്, അത് എയർപോർട്ടിൽ കൊണ്ടുപോയി ഞാൻ വാങ്ങിക്കൊണ്ടുപോകുന്ന അവിടെ വൈഫ് ഇടപെട്ടു, ഒരിക്കലും അത് കൊണ്ടുവരുത്, നീ അത് ക്യാൻസൽ ആക്കണം എന്ന് പറഞ്ഞു. അതിന് അവൻ ദേഷ്യത്തോടു കൂടെ, ദേഷ്യം എന്ന് പറഞ്ഞാൽ അവന് പ്രയാസത്തോടു കൂടെ അവിടെ ഓക്കെ പറഞ്ഞല്ലേ, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇത് ചോദ്യമായി ചോദിക്കുന്നത് പറഞ്ഞാൽ, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇതൊരു പോയിന്റാണ്, ഇതല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ശ്രോതാക്കളോടൊന്ന്.
5: ഇത് പ്രവാസ ലോകത്തുള്ള ഗൾഫ് ലോകത്തുള്ള മുഴുവൻ പ്രവാസികളും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ്. അതിൻ്റെ ഒരു കാരണം, ഇന്ന് ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് നാട്ടിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക, എന്നാൽ ഈ മരുന്നിൻ്റെ മെഡിസിൻ്റെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ട് നമുക്ക് വേണം. അത് മാത്രമല്ല, ഈ മരുന്ന് ഡ്രഗ് അതോറിറ്റി അതിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന മരുന്നുകൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ ഒരാൾക്ക് വേണ്ടി നമ്മൾ മരുന്ന് കൊണ്ടുവരണമെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് റിയാദ് എയർപോർട്ടിൽ, ദമാമ എയർപോർട്ടിൽ, ജിദ്ദയിലെ എയർപോർട്ടിൽ കൊണ്ടുവരുമ്പോൾ ഡ്രഗ് അതോറിറ്റിയുടെ അനുവാദമുള്ള മരുന്നാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ അവരോട് മുഖത്ത് നോക്കി നമ്മൾ പറ്റില്ല ഇന്ന കാരണം തുറന്നു പറയണം. ഇവിടെ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഇവിടെയുണ്ട്, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഡിസിൻ ഇവിടെ കിട്ടും, അത് വാങ്ങിക്കൊടുക്കാനുള്ള ഇതിന് സാധനങ്ങളാണെങ്കിൽ പോലും, ഹലുവയാണെങ്കിൽ പോലും, നമ്മൾ ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു സത്യസന്ധനായ ഒരു മുസ്ലിം എന്ന നിലക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ നോ പറയണം.
4: നോ പറയണം,
5: നോ പറയേണ്ടടുത്ത് നോ പറയാതെ കോമയിട്ട് നമ്മൾ പോയാൽ ആ വന്നവന്റെ മനസ്സെന്തെന്നറിയില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനും ചതിക്കപ്പെടാനും നമ്മൾ പേര് ചീത്തയാനും ശിക്ഷിക്കപ്പെടാനും കോടതിക്ക് മുമ്പിൽ, സൗദി അറേബ്യ പോലുള്ള ഒരു ഭരണകൂടത്തിന് മുമ്പിലെ കോടതിക്ക് മുമ്പിൽ നമ്മൾ വലിച്ചേക്കപ്പെട്ടാൽ അത് വലിയൊരു ട്രാജഡി ആവും.
4: അപ്പൊ അതുകൊണ്ട്
5: ഒരിക്കലും കഴിയുന്നതും നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അവരോട് നല്ല മുഖേന കാര്യങ്ങളോട് പറയാ.
4: അതിലൊരു തെറ്റുമില്ല, അതാണ് ശരി.
5: കാരണം തല്ലുകയും തലോടുകയും ചെയ്യാം, ഇതുകൊണ്ട് ഇന്ന ദോഷമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഈ വിഷമിക്കേണ്ട, മരുന്ന് ഞാൻ പൈസ കൊടുത്ത് അവിടുന്ന്
4: വാങ്ങിക്കൊടുക്കാം.
5: അല്ല, ഇവിടുത്തെ ലോകത്തുള്ള ഒരു മുഴുവൻ മലയാളികൾ ഡോക്ടർമാരെ എഴുതിയ മരുന്നല്ലല്ലോ കുടിക്കേണ്ടത്, ഇവിടെ കിട്ടുമല്ലോ. ഇപ്പൊ എന്നോട് പലപ്പോഴും പറയാണ്ട് എനിക്കിങ്ങനെ ബാക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ, ഞാൻ പറഞ്ഞു ഒരിക്കലും പോകരുത്. കാരണം നാട്ടിലെ ആശുപത്രികളുടെ തിരക്ക്, അവിടെയുള്ള ക്യൂ, അവിടുത്തെ ശുചിത്വം, നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളും ഭാര്യ മക്കളും കാത്തു നിൽക്കണം, സാമ്പത്തിക ബാധ്യത, ഇതാരേറ്റും. ഒരു ഹൗസ് ഡ്രൈവർ ആയ നിനക്ക് കഫീൽ ഉദ്ദേശിച്ചാൽ ഗവൺമെന്റ് ഒരു നയാ പൈസ പോലും വാങ്ങാതെ ഫ്രീ മെഡിക്കലും ഫ്രീ ഓപ്പറേഷനും ഫ്രീ സർജറി നടത്തിക്കൊടുക്കുന്നത് എന്തുകൊണ്ട്
4: പോകുന്നില്ല?
5: കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ഞാൻ വളരെ ഖിന്നനാണ് ആ കാര്യത്തിൽ. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വെറും നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ആളുകളെ
4: എല്ലാവരും.
5: വളരെ സാഹിബേ, ഞാനൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ആകാശഭൂമിയെക്കാളും വിശാലമായ സ്വർഗം വാഗ്ദാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാമെന്ന് സ്വപ്നം കാണുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ 24 മണിക്കൂർ അവന് തികയൂല. കാരണം അവന്റെ സ്വന്തമായ പഠനം, അവന്റെ കുടുംബം, അവന്റെ ജോലി, അവന്റെ വ്യക്തിപരമായ, അതിലൊക്കെ ഉപരി കാരുണ്യത്തിന് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്ന് ഒരു ഇഹ്തികാഫ്, അതായത് 30 ദിവസം ഇഹ്തികാഫ് ഇരിക്കുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ അകറ്റാൻ, അവന്റെ ഭാരം ഇറക്കി വെക്കാൻ നിങ്ങൾ അവന് സഹായമായി ചെന്നാൽ എന്ന് അവൻ ജിഹാദ് ചെയ്ത പോലെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നപ്പോ ഒരു അസമയത്ത് വന്നപ്പോ ഒരാളെ കണ്ടു. അപ്പൊ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജബ്ബാർ ഖാനെ പോലെ എന്നെ പോലെ ചെറുപ്പക്കാരൻ ഒരാളെ ഇരുന്നിട്ട് കണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ള വന്ന് ദുഹാ നിസ്കരിച്ചു, പുറത്തുപോയി. പക്ഷെ ഉദു എടുക്കുന്ന അവിടെ ഒരു കിളവനായ ഒരു 60-70 വയസ്സുള്ള താടിയൊക്കെ വെളുത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മാണ്ടക്കെട്ടുകള് തോളിലേക്ക് കയറ്റാൻ വേണ്ടി, തലയിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിങ്ങനെ കുറച്ച് പൊങ്ങും താഴും, പിന്നെ ഇവിടെ ഇത് കണ്ടപ്പോ റസൂലുള്ള ഓടി തിരിച്ചു വന്ന് ആ ചെറുപ്പക്കാരനോട് തട്ടിയിട്ട് ചോദിച്ചു, നീ എന്താ? അപ്പൊ റസൂലുള്ള, ഞാൻ ഇത്തികാഫിലാണ്. സുല പറഞ്ഞു, നീ ഇത്തികാഫ് വിട്, പുറത്തൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ ബാണ്ടക്കെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചാൽ നീ 30 ദിവസം ഇത്തികാഫ് ഇരുന്ന കൂലി കിട്ടുന്ന. ഇത് ലോകത്തെ മനുഷ്യർക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ്. അറബ് ലോകത്തുനിന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ, നിങ്ങള് നമ്മളെ ആര്, അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഭാഷയോ ദേശമോ ഒന്നും നോക്കണ്ട. ആരാണോ സഹായം തേടി വരുന്നത്, ശ്രീലങ്കക്കാരനോ പാകിസ്ഥാനി ആയിക്കോട്ടെ, അവന് സഹായം തേടിക്കൊടുക്കുക. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം.
4: അത് വലിയൊരു കാര്യമാണ്.
5: കാരണം എല്ലാവർക്കും നമുക്ക് നമ്മളെ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നമുക്കുണ്ട്. നമ്മൾ ഖിന്നനാവുമ്പോ ദുഃഖിതനാവുമ്പോ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് എനർജിയാണ് നമ്മളെ മുഖത്ത് വരിക. പക്ഷെ നമ്മോട് നിങ്ങളൊന്ന് മൂത്രമൊഴിച്ചൊന്ന് ഉതുവെടുത്ത് ഒന്ന് ഫ്രഷ് ആയി ഒരു പുതിയ ചേഞ്ചസ് വരുത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്ന റസൂൽ പറയുക, അത് വലിയൊരു മെസ്സേജ് ആണ്.
4: ഈ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് നമ്മളെ കൊണ്ടുവരണം. നമ്മൾ,
5: കാരണം വ്യക്തിപരമായി മനുഷ്യരാണ് നമ്മള്. നമ്മളാരും മലക്കുകളല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടത്ത് സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരും തെറ്റുകളും കുറ്റങ്ങളും ഉള്ള നിറഞ്ഞ ലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ അറിയാതെ നമ്മളെ മനസ്സും നമ്മളെ കണ്ണൊക്കെ വലിച്ചേക്കപ്പെടും. പക്ഷേ സ്വബോധത്തോടുകൂടി സഹലബാ റളിയല്ലാഹു അൻഹയെ പോലെ തിരിച്ചു വന്നുകൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടി നമ്മൾ പോയി, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ജബ്ബാർ സാഹിബേ, നമുക്കൊക്കെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതം ധന്യമാക്കി തരുന്നു. അത് ഏതൊരു മനുഷ്യനും ഒറ്റപ്പെട്ട രാത്രിയിൽ അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലോ പള്ളിയിലോ യാത്രയിലോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാത്ത ഏത് പടച്ചമ്പുരാൻ, ഏത് ദൈവം ആരാണുള്ളത്? ഇന്ന് അല്ലാഹു പറഞ്ഞു, മൻ സഅലക ഇബാദി അന്നി ഫൈനി ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദാനി ഫൽ യസ്തജീബു ലി വൽ യുഅ്മിനു ബി ലഅല്ലഹും യർശുദൂൻ. പ്രവാചകരെ ചോദിച്ചാൽ അവരോട് പറയണം കണ്ട നാളിയെക്കാളും ഞാൻ അവരോട് അടുത്തുണ്ട്. പക്ഷെ നമ്മളെന്താ അറിയോ, നിങ്ങൾ ഉംറക്കുമല്ലേ, നമ്മളെ കാര്യത്തിലൊന്ന് ദ്വാരക്കണേ. പക്ഷേ ഈ യാത്രക്കാരൻ ഇന്നൽ ജുമാഅത്ത് ഹജ്ജുൽ ഫുഖറായി വൽ മസാകീൻ എന്ന് പറഞ്ഞ ഹജ്ജ് വെള്ളിയാഴ്ച ജുമാഅത്ത് മാത്രം, അത് നമ്മൾ മറക്കുകയാണ്. നമ്മൾ മക്കത്ത് വേണം അവനോട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന് ആകെ ഒരു പ്രാവശ്യത്തെ ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ളൂ. നമ്മൾ എല്ലാ കൊല്ലവും പോവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒരു സ്വർഗം സ്വപ്നം കാണുന്ന ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ, ഒരു മലയാളി, അവൻ അവന് കിട്ടിയ അവസരങ്ങളെ ധന്യമാക്കാൻ ശ്രമിക്കണം. റബ്ബി സിദ്നി ഇൽമാന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അത് പണിയെടുക്കണം ആത്മാർത്ഥമായി. ഞാൻ പറഞ്ഞു, ജബ്ബാർ സാഹിബ് ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ജോലി ചെയ്യുന്ന പാലസിലെ ഞങ്ങൾ അബൂമർ എന്ന് പറയുന്ന കിങ് സൽമാന്റെ പള്ളിയിലെ ഇമാമ് നടന്ന് ഖുർആൻ ഓതുമ്പോൾ അയാൾക്ക് തെറ്റിതിരുത്താൻ വേണ്ടി ഞാൻ ഖുർആൻ ഓതി കൊടുക്കലുണ്ട്. അങ്ങനെ മിഞ്ഞാന്ന് കത്തം തീർത്തപ്പോൾ ഞാൻ പറഞ്ഞു ദ്വാരക്കണമെന്ന് പറഞ്ഞു. എൻ്റെ വാപ്പാക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്ന ഫലസ്തീന ജനങ്ങൾക്ക് വേണ്ടി, മരിച്ചുപോയ മുഴുവൻ ആളുകൾക്ക് വേണ്ടി സ്വർഗം കിട്ടും. അപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടിയേ ചോദിച്ചു, കാരണം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, അവിടെ വരിക്കുന്നത് ആരാണ്, ആര്. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മനസ്സാഗ്രഹിക്കുന്ന അള്ളാഹു മനസ്സ് വിശാലമായി കൊടുക്കുന്നു. അപ്പൊ അതിന് ഞാൻ പറയുന്നത് നമ്മളെ മനസ്സിനെ മാറ്റണം, നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം, ഇല്ലാത്ത അറിവുകൾ തേടിപ്പോണം. എല്ലാവർക്കും 24 മണിക്കൂറേ ജബ്ബാർ സാഹിബേ ഉള്ളൂ, പക്ഷെ ആ 24 മണിക്കൂറിനെ ശാസ്ത്രീയമായി ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ സമുദായത്തിനും ലോകത്തിനും സമാധാനം കിട്ടാൻ വേണ്ടി നമ്മൾ തേടിയാൽ ആ തേട്ടം മലക്കുകളിലൂടെ അള്ളാഹുവിന് എത്തിച്ചു കൊടുത്തുകൊണ്ട് ലോകത്ത് ഫലസ്തീൻ അടക്കമുള്ള ആദ്യത്തെ സമാധാനമൊക്കെ അള്ളാഹു ആഗ്രഹിക്കുന്നെങ്കിൽ സാധിക്കുന്നു.
4: അൽഹംദുലില്ലാ, ശ്രോതാക്കളോട് ഞാൻ വിശദമാക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം ഈ വിഷയം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയോ എന്ന് സംശയം, ഇത് വേറെ പ്രോഗ്രാമാണോ, കാരണം ദീനാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അവസാനം പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത്, അതായത് നമ്മൾ സമയം കണ്ടെത്തണം. ഈ സന്ദർഭത്തിലാണ് എനിക്ക് പീസ് റേഡിയോ എന്ന സംവിധാനത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം 55 പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ 24 മണിക്കൂർ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഈ റേഡിയോയിൽ നിങ്ങൾ സമയം കണ്ടെത്തുക, അതിൻ്റെ പ്രോഗ്രാം അതിൽ പോവുക, അതിൻ്റെ ഏതൊക്കെ പ്രോഗ്രാമാണ് നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും കേൾക്കണം എന്നല്ല, അതിൽ നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കേണ്ടതെന്നല്ല, അതിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം, ഏതാണ് ഞാൻ പഠിക്കേണ്ടത്, ഏത് ഏരിയയിൽ ഞാൻ പോകണം എന്നുള്ളത് മനസ്സിലാക്കി അതിന് സമയം കണ്ടെത്തി അതിൽ ഖുർആൻ പഠനം മുതൽ ഖുർആൻ പാരായണം എല്ലാ നിഖിത മേഖലകളിലും അൽഹംദുലില്ലാ പീസ് റേഡിയോ ടീം മാനേജ്മെൻ്റ് അതിന് വേണ്ട പ്രോഗ്രാമുകൾ സംവിധാനിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ലതീഫ് സാഹിബ് പറഞ്ഞ പോലെ നിങ്ങൾ അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇനി പീസ് റേഡിയോ മാത്രമല്ല, ഒരുപാട് സംവിധാനങ്ങൾ സൗദി അറേബ്യയിലുള്ള എല്ലാ ജാലിയത്തുകളും ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ സംവിധാനങ്ങൾ ചെയ്യാത്ത മറ്റുള്ള രാഷ്ട്രങ്ങൾ, അതായത് പീസ് റേഡിയോ എന്ന മലയാള പ്രബോധനം വിലക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും പീസ് റേഡിയോ ശബ്ദം
5: കേൾക്കുന്നുണ്ട്.
4: അപ്പോൾ അവിടെയൊക്കെ അവരോടൊക്കെ ഉള്ള നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നാളെ നമുക്ക് പഠിച്ചവനോട് പറയാൻ പറ്റില്ല എനിക്ക് ഒന്നും അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇതുപോലുള്ള അവസരങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്, അപ്പോൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വിഷയം അടുത്ത ഏരിയയിലേക്ക് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ലഹരി വസ്തുക്കളാണ്. ലഹരി വസ്തുക്കൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ലഹരി പാടില്ല എന്നറിയാം. നാട്ടിലുള്ളത് വേറെ വിഷയമാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ അടുത്ത ഒരു വിഷയം, പിന്നെ സ്കൂളില് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നുപോയി, അത് വേറൊരു ഏരിയ ആണ്, നമുക്ക് അവിടേക്ക് പോകുന്നില്ല. നമ്മളിപ്പോ ഇവിടുത്തെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ കേസുകൾ വലുത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ?
5: അതായത് പിന്നെ നമ്മളെടുത്ത് വരുമ്പോ ഇപ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, പിന്നെ എന്റെ വാപ്പ ജയിലിലാണ്, ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോന് ഇത്ര വർഷമായിട്ട് ജയിലിലാണെന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും, ഞാൻ എൻ്റെ ഒരു പിന്നെ സ്വഭാവം അനുസരിച്ച് ഒരാളോട് നോ പറയാറില്ല. കേസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷേ വിത്ത് ഡോക്യുമെന്റ്സ്
4: പഠിക്കൂലേ.
5: കേസ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവും, 1% ഇയാൾ നിരപരാധിയല്ല, 100% ഇയാൾ കുറ്റക്കാരനാണ്, തെറ്റ്
4: ചെയ്തിട്ട്
5: നമ്മൾ കൈവിടൂല. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നോട് അപ്രോച്ച് ചെയ്താൽ ഞാൻ അയാൾക്ക് വേണ്ടി ആദ്യം അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് ഞാൻ അയാളോട് പറയും, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും. ഇപ്പോൾ ഒരാളൊരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറയും, ഇരുന്നതിന് ശേഷം ഞാൻ ഒക്കെ കേട്ടതിന് ശേഷം പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കഫീലിനെ വിളിക്കാറിയുമ്പോൾ ഒരു പറയും എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കൂലാണ്. അപ്പം നമ്മളെ ഫോണിൽ നിന്ന് മൈക്ക് ഇട്ടിട്ട് സംസാരിക്കും. അപ്പോൾ ഈ വന്നിരിക്കുന്ന വ്യക്തി പറയുന്നത്, എൻ്റെ റൂം ചെറുതാണ്, എ സി തണുപ്പില്ല, ഫ്രിഡ്ജില്ല, കുടിക്കാൻ വെള്ളം ഞാൻ പള്ളിയിൽ പോകണം, കക്കൂസില്ല, അത് ഞാൻ പള്ളിയിലാണ് പോകുന്നത്, ഹൗസ്ദേവറായ ഒരാളെ പരാതി പറഞ്ഞു. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു വൺ വേ മാത്രം കേൾക്കരുത്.
4: അതെ,
5: വന്നു ആ കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ നമ്മളെ മുമ്പ് തന്നെ കഫീലിനെ വിളിച്ചിട്ട്, ഞാനിങ്ങനെ ഒരു കൂട്ടുകാരനാണ്, അവിടെ എംബസിയോ സാമൂഹ്യ പ്രവർത്തകനോ ഒന്നും നമ്മൾ പറയരുത്, നമ്മളൊരു കൂട്ടുകാരനാണ്, അങ്ങനെ ഓനൊന്നും ഇവിടെ കണ്ടപ്പോൾ കണ്ടു, ഓനിങ്ങനെ പ്രശ്നം ഉണ്ട് പറയും, എന്താ നമുക്കൊന്ന് പരിഹരിക്കാൻ എന്താ പറയുക, അപ്പോഴാണ് അയാൾ
4: പറയുക,
5: ഇവൻ വണ്ടി എൻ്റെ വീട്ടിൽ രണ്ട് കാറുണ്ട്, ഓൻ ഒന്നേ കഴുകൂ, എൻ്റെ വീട്ടിൽ രണ്ട് ചെടിയുണ്ട്, അതൊന്ന് നനക്കാൻ പറഞ്ഞാൽ ചെയ്യില്ല, വെള്ളിയാഴ്ച ഒന്ന് മുറ്റടിക്കാൻ പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി അല്ല എന്ന് പറയും, എൻ്റെ ഭാര്യയും മക്കളും സാധനം വാങ്ങിക്കൊടുന്നാൽ ഓൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല, ഡോറൊന്നും തുറന്നു കൊടുക്കൂല, ഇങ്ങനെ പരാതികളുടെ പ്രളയം
4: രണ്ടു ഭാഗത്തും.
5: അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവനോട് പറയുന്നതാണ്, മോനെ ഇത് സൗദി അറേബ്യ പോലുള്ള രാജ്യം ലോകത്തെവിടെയായാലും, ഇപ്പൊ 36 കൊല്ലമായ ഞാന് എന്റെ വീട്ടിൽ എന്റെ കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ അലക്കുന്നുണ്ട്, ഞാൻ പാത്രം കഴുകുന്നുണ്ട്, ഞാൻ പിന്നെ വാഷ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ മകള് ജോലി ചെയ്യുന്നുണ്ട്, നമ്മളൊരു പുഷ്പുൾ ട്രെയിൻ ആയിട്ട് പോകണ്ടേ, കൊണ്ടും കൊടുത്തും പോകണ്ടേ, അവരോടുള്ള കടമ നമ്മൾ നിർവഹിക്കണ്ടേ. ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യ പ്രസവിച്ചു, ഒരു കുട്ടിനെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു, രാത്രി 2 മണിക്ക് കുട്ടി കരഞ്ഞാൽ ഓളെ വിളിക്കാന്ന് പറയുമ്പോൾ അല്ല, ഓളെ ഡ്യൂട്ടി കഴിഞ്ഞു, 12 മണിക്കൂർ കഴിഞ്ഞ് ഗദ്ദാമ ഉറങ്ങുകയാണ്, ഇനി നോക്കണ്ടേ നമ്മളെ കടമ. ഈ ബോധത്തിലേക്ക് നമ്മൾ വരാത്ത കാലത്തോളം സ്വന്തം വീട്ടിലോ സ്വന്തം കഫീലിൻ്റെ അടുത്തോ സ്വന്തം നാട്ടിലോ എവിടെയും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ പ്രശ്നങ്ങൾ പഠിച്ചതിന്, ഇപ്പോൾ ജയിൽ കേസാണെങ്കിൽ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേസിൻ്റെ സൈസപ്പ് നോക്കി, മെറിറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ കേസിൻ്റെ വിധി നോക്കും. വിധി ഒരു പക്ഷേ 10 കൊല്ലം ജയിലോ അല്ലെങ്കിൽ തലവെട്ടാനോ അതല്ലെങ്കിൽ 10,000 റിയാൽ ഫൈനോ ആണെങ്കിൽ അത് കുറച്ച് കൊടുക്കാൻ ഇവിടുത്തെ നമുക്ക് കുറേ സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ റിയാദിലാണെങ്കിൽ വലീദിനോ പിന്നെ തലാലുവിനോ അബ്ദുൽ അസീസ് അല്ല ബന്ദറിനെയോ അല്ലെങ്കിൽ റിയാദ് അമീർ കോടതി നമുക്ക് സമീപിക്കാം. കേസ് റീ ഓപ്പൺ ആക്കാൻ പോകരുത്, അപ്പീൽ കൊടുക്കാൻ പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അഫുവിൽ പെടുത്താൻ പോവാം. അഫുന്ന് പറഞ്ഞാൽ മാപ്പാക്കാൻ പറ്റും ഏത് കേസിനും, സാമ്പത്തിക കേസായിക്കോട്ടെ, കൊലപാതക കേസായിക്കോട്ടെ, നമ്മൾ പ്രവിശ്യകൾ അമീർമാരെ സമീപിക്കുകയോ അല്ലെങ്കിൽ ജനറൽ കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ ക്രിമിനൽ കോടതി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ സമീപിക്കാൻ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് സമീപിച്ചാൽ കേസിൽ നിന്ന് ശിക്ഷ കുറച്ച് തരും. വിധി പറയുന്ന എല്ലാ വാദിക്കുന്ന വക്കീലന്മാരും വിധി പറയുന്ന എല്ലാ ജഡ്ജിമാരും ഒന്നുമല്ല, അവർ രേഖകൾ നോക്കിക്കൊണ്ട് നിരപരാധിയാണെങ്കിൽ ആ നിരപരാധി നിയാബയിൽ പ്രോസിക്യൂഷനിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി മുത്തവന്മാരെ കോടതി പറയും. പക്ഷേ കോടതിക്ക് FIR എഴുതി പോലീസ് സ്റ്റേഷനിൽ ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ ആ FIR അനുസരിച്ച് ചോദിക്കുമ്പോൾ അവന് പറയാം എനിക്ക് മലയാളം മാത്രമേ അറിയൂ, ട്രാൻസ്ലേറ്റർ വേണം, കോടതി ട്രാൻസ്ലേറ്റർ വെച്ച് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടുണ്ട്, ഇത് തെറ്റാണ്, ഈ തെറ്റ് നീ ഏറ്റു പറയണം, ഇതിന് ഇത്ര മാസം ശിക്ഷയുണ്ട്, അത് നീ ജയിലിൽ അനുഭവിക്കണം എന്ന് പറഞ്ഞ് വിധിക്ക് വിധേയമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താ അവൻ നിരപരാധിയാണെങ്കിൽ തെളിയിക്കുവാനും പ്രോസിക്യൂഷനെ സമീപിക്കുവാനും അവൻ്റെ ഗവർണറേറ്റ് മുഖേന അഫുവിൽ മാപ്പിൽ പെടുത്താനൊക്കെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. കാരണം സൗദി അറേബ്യയിൽ ഞാൻ കണ്ട നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ കേസുകളും നമ്മൾ പഠിക്കുമ്പോൾ ഇവരീ പറയുന്ന എല്ലാവരും ഒന്നും നിരപരാധികളല്ല. നിരപരാധിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെറ്റായി FIR എഴുതി നിയാബ പ്രോസിക്യൂഷൻ എന്നാണ് കോടതി ചെല്ലുമ്പോൾ തന്നെ ജഡ്ജിക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ നിങ്ങൾ പോരുമ്പോൾ പിന്നോട് ചോദിച്ചു ഈ പേപ്പർ എന്താണ്, ഇത് സത്യത്തിൽ എന്റെ ഭാര്യ എന്നെ ഓർമ്മപ്പെടുത്തിയതാ, നിങ്ങൾ കയ്യിൽ ഇക്കാമല്ലോ, നിങ്ങൾ നാളെ നാട്ടിൽ പോവാ, നിങ്ങൾ റീഎൻട്രിന്റെ പേപ്പർ എടുക്കണം, ഞാൻ കയ്യിൽ വെച്ചു. ഇപ്പൊ വരുമ്പോ നമ്മളെ വണ്ടി ഒരാൾ ഇടിച്ചു, പോലീസുകാരൻ വന്നു, വേ നിക്കാമ ഇക്കാമ കയ്യിലില്ല, ഇതില്ലെങ്കിൽ ഞാൻ കുടുങ്ങി. ഞാൻ എന്ത് ചെയ്തു, ഞാന് വൈഫ് അത് പറഞ്ഞ ഉടനെ തന്നെ പാസ്പോർട്ട് ഞാൻ എടുത്തു. അപ്പൊ എന്താണ് നിയമത്തിന് മുമ്പിൽ ഇക്കാമ കയ്യിലില്ല, എന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്, റീഎൻട്രി. ഇതുപോലെ അതായത് നിയമത്തെ നമ്മൾ മാനിക്കുകയും നിയമത്തെ നമ്മൾ ബഹുമാനിക്കുകയും നിയമം നടപ്പിലാക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങളും പ്രാർത്ഥനയും നമ്മളെ ഭാഗത്ത് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പറയുന്നതൊക്കെ കുറ്റമായി മറ്റുള്ളവരിൽ ചേർത്തുമ്പോൾ തെറ്റുകൾ മുഴുവൻ ചെയ്യുന്നത് നമ്മളാണ് എന്ന ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കപ്പെടും, അത് തിരുത്തപ്പെടണം.
4: ഇവിടെ നമ്മളൊരു ഒരു സംശയം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആള് സൗദി അറേബ്യയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചോളം ഭാഷ അറിയില്ല, പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് അവരിങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഇതിലൊപ്പിടുന്നൊക്കെ പറഞ്ഞ് ഒപ്പിടാനൊക്കെ പറയും, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഈ പാവം എന്ത് ചെയ്യും?
5: അല്ല, ഇതിൽ ഇത്തരം കേസുകളിൽ ഇപ്പം ഞാൻ കണ്ടെടുത്തോളം വരുന്നത് മാൻ പവർ സപ്ലൈ കമ്പനി സബ് ഏജന്റുമാര് ഇങ്ങനെ ചില പോക്കിരിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഒരു കോൺട്രാക്ട് ഒക്കെ എഴുതി കൊടുക്കും, ഇത്ര 1200 ശമ്പളം, 8 മണിക്കൂർ ജോലി ഞായറാഴ്ച, അതുപോലെ മുമ്പ് ഒക്കെ ഒപ്പിടിച്ച ശേഷം ഇവര് കവറിലിട്ട് പോരുമ്പോ കൊടുക്കുന്നത് വേറൊരു പേപ്പറായിരിക്കും. അതില് 12 മണിക്കൂർ ജോലി, 1000 രൂപ 800 ശമ്പളവും 3 കൊല്ലത്തെ ടിക്കറ്റ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഈ ഓഫർ ലെറ്ററിൽ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ 90 ദിവസം വരെ പുതുതായി വരുന്ന ഏത് വിദേശിയായ മലയാളിക്കും ഏത് വിദേശിക്കും പ്രൊബേഷണറി പീരീഡ് ഉണ്ട്. ഈ പീരീഡിനുള്ളിൽ തിരിച്ചു പോയാൽ ആ വിസന്റെ പൈസ തിരിച്ചു കിട്ടും.
4: ഇത് വെറുതെ തിരിച്ചു പോയാലോ?
5: അതായത് ഇവൻ വന്നപ്പോ പറഞ്ഞ ശമ്പളമല്ല, പറഞ്ഞ ജോലിയല്ല, ഇക്കാമ കിട്ടിയില്ല, നല്ല കഫീലല്ല, നല്ല കമ്പനിയല്ല, ഇവന് തിരിച്ചു പോകാം. ഇനി വല്ല പരാതി ഉണ്ടോ ഇന്ത്യൻ എംബസി മുഖേന, ജിദ്ദ കോൺസുലേറ്റ് മുഖേന, എമിഗ്രന്റ് പ്രൊട്ടക്ടന്റ് ഓഫീസർ മുഖേന, നോർക്ക സെല്ല് മുഖേന, നമ്മൾ പോലീസ് സ്റ്റേഷൻ മുഖേന പരാതി കൊടുത്താൽ ട്രാവൽ ഏജൻസിയെ വിളിക്കും. നീ കയറ്റിവിട്ട് ഇന്നയാള് സൗദി അറേബ്യ പോയിട്ടുണ്ട്, നീ കൊടുത്ത ഓഫർ ലെറ്ററിലുള്ള പറഞ്ഞ ജോലിയല്ല, ആ ശമ്പളമല്ല, 12-14 മണിക്കൂറാണ്, ഓന്റെ പേരിൽ ആക്ഷൻ എടുക്കും.
4: ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങണം.
2: താങ്ക് യു മിസ്റ്റർ അബ്ദുൾ ലത്തീഫ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൾ ജബ്ബാർ ബണത്തൂർ. യാത്രയിൽ നമ്മളൊക്കെ പലരും പല യാത്രകൾ ചെയ്യാറുണ്ട്.
4: അതെ,
2: ചില യാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്.
4: അതെ,
6: തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭം, ഈ തബൂക്ക് യുദ്ധത്തിന് ചില ആ ഒരു സന്ദർഭത്തിന് ചില സാഹചര്യങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന്, അന്നത്തെ കാലാവസ്ഥ അതികഠിനമായ ചൂടുള്ള കാലമായിരുന്നു. നമ്മുടെ നാട്ടിലിപ്പം ചൂട് ആയി വരികയാണ്. ഇപ്പം തന്നെ നമ്മൾ പറയും ഭയങ്കര ചൂടാണ്, ഈ മരുഭൂമിയിലെ കൊടും ചൂടിൻ്റെ സാഹചര്യം. അപ്പം ഈ കൊടും ചൂടിൻ്റെ സന്ദർഭത്തിലാണ് ഈത്തപ്പഴം പഴുത്ത് അത് പാകമായി അത് വിളവെടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദീർഘമായ കാലത്തെ പരിശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് എടുക്കുന്നൊരു സമയമാണ്. അപ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ കയ്യിലൊന്നുമില്ല, കാരണം വിളവെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ഈ ശമ്പളക്കാരന്മാരാണ് അവസാനത്തെ ദിവസങ്ങളായി അടുത്ത മാസത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ആളുകൾ വളരെ പ്രയാസപ്പെട്ട് ഉള്ളതൊക്കെ നുള്ളിപ്പൊറുക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്ത് അങ്ങനെ പോകണം. അപ്പം കുറച്ച് സഹാബികൾ പറഞ്ഞു, നബിയെ നിങ്ങൾ പുറപ്പെട്ടുള്ളൂ, ഞങ്ങൾ വന്നോളാം, ഞങ്ങൾ പിന്നെ നിങ്ങളവിടെ എത്തുമ്പോഴേക്ക് എത്തിക്കോളാം, അല്ലെങ്കിൽ എത്തിയതിന് ശേഷം എത്താം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വന്നോളാം എന്നൊക്കെ പറഞ്ഞു. കാരണം വിളവെടുപ്പ് അവർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾ അങ്ങനെ എത്തി, എന്നാൽ കുറച്ച് ആളുകൾ എത്തിയില്ല. എത്താത്ത കുറേ ആളുകൾ ബോധപൂർവം എത്തണ്ട എന്ന് തീരുമാനിച്ച മുനാഫിക്കുകളും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ എത്താത്തവരെക്കുറിച്ച് പല ഊഹങ്ങളും, അവർ മുനാഫിക്കുകളാണോ, എന്തുകൊണ്ട് അവർ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ആ കൂട്ടത്തിൽ അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പറയാണ്, ഇന്നയാൾ വന്നു, ഇന്നയാൾ വന്നില്ല, അബൂദർ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ അവർ ഒരു വിഷമത്തോടുകൂടെ. ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയാണ്, ഒരുപക്ഷേ മസ്ജിദുൽ ഹറാമിൽ ആദ്യമായി ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ശത്രുവിൻ്റെ അടികൊള്ളുകയൊക്കെ ചെയ്ത അത്രയും പാരമ്പര്യമുള്ള ആളാണ് അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അബൂദർ വരും, നിങ്ങൾ കണ്ടോ, അബൂദർ വരും. പ്രവാചകൻ്റെ ഉള്ളിൽ അബൂദർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും ഒരു ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കഴിയുമ്പോൾ വളരെ ദൂരത്തു നിന്നൊരു മനുഷ്യൻ നടന്ന് തളർന്ന് തൻ്റെ ശരീരത്തിൽ തന്നെക്കാളും ഭാരം ചുമന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹം ഈ വരുന്ന പോലെ അദ്ദേഹം സ്വർഗത്തിലേക്ക് നടന്നു കയറും. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വരുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ യാത്രാമൃഗം, യാത്രാവാഹനം വളരെ പ്രായം ചെന്ന തളർന്ന ഒരൊട്ടകമാണ്. വഴിയിൽ നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുക എന്നൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ യാത്രാമൃഗം അത് കടന്നുപോയി, മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അത് ആവശ്യമായി തളർന്നുപോയി, അത് അവിടെ വീണുപോയി. ആ ഘട്ടത്തിലാണ് ഈ അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെ കരുതിയിരുന്ന എല്ലാ സാധനങ്ങളും, കാരണം യുദ്ധമുഖത്തേക്കാണ് പോണത്, അധികമൊന്നും വിഭവങ്ങളും കൊണ്ടല്ല ആളുകൾ പോയത്. അപ്പോൾ അദ്ദേഹം വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണ് പോണത്. സ്വാഭാവികമായിട്ടും കഴിക്കാനുള്ള ഫുഡും എല്ലാം കൂടി ഏറ്റിയിട്ട് തളർന്ന അവശനായിട്ട് ഈ മരുഭൂമിയിലൂടെ നഗ്നബാധനായി കയറി ചെല്ലണത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, അദ്ദേഹം ഇതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ ചരിത്രം ഞാനിവിടെ ഓർമ്മിപ്പിച്ചത്, ഇതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ചില അസൗകര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ശരിക്കും അബൂദർ ഖിഫാരി റളിയല്ലാഹുവിന് വേണമെങ്കിൽ പ്രവാചകനെ ബോധ്യപ്പെടുത്താവുന്ന ന്യായങ്ങളുണ്ട്, നബിയെ പുറപ്പെട്ടതാണ്, വഴിയിൽ വെച്ചെൻ്റെ വാഹനം വീണുപോയതാണ് എന്നൊക്കെ പറയാം. പക്ഷേ അദ്ദേഹം അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങ് തബൂക്കിലെത്തണം, അവിടെ എൻ്റെ പ്രവാചകൻ യുദ്ധമുഖത്താണ്, ശത്രു ശക്തരാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുറപ്പെടുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമൊക്കെ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള വാഗ്ദാനം ലഭിക്കുകയും ചെയ്തു. ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന് ഓഫർ കിട്ടി, അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന ഓഫർ ലഭിക്കുകയും ചെയ്തു.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ഇനി നാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്കാണ്.
2: കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൽ വളരെ വൈജ്ഞാനികമായ സെഷനുകൾ ഉൾപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ ഏറെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്കാണ് പോകുന്നത് അല്ലെ, ചർച്ച ചെയ്യുന്നത്.
1: ധാർമ്മികത വീണ്ടെടുക്കാൻ എന്ന വിഷയത്തിലാണ്. ഇന്ന് ബഹുമാനനായ പ്രൊഫസർ കെ പി സഹദ് സാർ ആണ്
9: നമ്മുടെ. പ്രിയ ശ്രോതാക്കളെ, ധാർമ്മികത നിലനിർത്തുന്നതിൽ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും പങ്ക് എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ധാർമ്മിക ച്യുതി ഏറ്റവും പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, സത്യമാണ് എന്ന് ബോധ്യമായിട്ടും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ശരിയല്ല സത്യമല്ല എന്ന് ബോധ്യമായിട്ടും അത് തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വിശ്വാസപരമായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട മുസ്ലിം ഉമ്മത്തിലെ ആളുകളിൽ നിന്നാണ് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാൻ 110-ാമത്തെ വചനത്തിൽ കൂടി മുസ്ലിം ഉമ്മത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ദൗത്യം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅ്റൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. മനുഷ്യ വംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ കൂടി വിശ്വാസി സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മാതൃക ആവേണ്ട, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കേണ്ട, തിന്മകൾ വിരോധിക്കേണ്ട ഒരു സമൂഹം. വൽതക്കും മിങ്കും ഉമ്മതുൻ യദ്ഊന ഇലൽ ഖൈർ വയമുറൂന ബിൽ മഅ്റൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് ആലിമ്രാനിലെ 104-ാമത്തെ വചനം. ശരിക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അള്ളാഹുവിലുള്ള അഖീദ, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അസ്തിത്വമുള്ളൂ. ശരിക്കും നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ. അവരെ സംബന്ധിച്ചാണ് വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത വീണ്ടെടുക്കുന്നതിന് കൂട്ടായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. വ്യക്തിപരമായും കുടുംബപരമായും ആ രീതിയിലുള്ള ഒരു ചിന്ത നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ ഒരു വലിയ ലക്ഷ്യ സാക്ഷാത്കാരം സംഭവിക്കുകയുള്ളൂ. എന്തിനാണ് ഞാൻ ധർമ്മനിഷ്ഠ പാലിക്കേണ്ടത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയാണത്, നിർദ്ദേശമാണത്. ധാർമ്മികത നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമേ സ്വൈര്യമായിട്ടുള്ള സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യബോധം ശരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു സദാ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് ലികുല്ലിംരി ഇമ്മാനവ. നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഉദ്ദേശശുദ്ധി പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിരതരാവുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അതിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. നമ്മളും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? അല്ലദീ ഖലഖൽ മൗത് വൽ ഹയാത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതത്തെ അള്ളാഹ് സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മരണവും ജീവിതവും അള്ളാഹു നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് നമ്മിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് ബോധ്യമാവണം. ഒപ്പം തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് കൂടി ഈ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസം എന്നുള്ളത് എൻ്റെ ഹൃദയത്തെ വിമലീകരിക്കേണ്ടതുണ്ട്. അത്ര ഉന്നതമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ആ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. കാരണം അത് ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പല സഹോദരങ്ങളിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എൻ്റെ കുട്ടികളും എൻ്റെ സന്താനങ്ങളും ആ ഒരു തലത്തിൽ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആദരിക്കപ്പെടേണ്ടത് അവർ പ്രായത്തിൻ്റെ ഒരവസ്ഥയിലെത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുറാൻ വലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത്, ചേ എന്ന് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന പല പെരുമാറ്റങ്ങളും ആ പ്രായത്തിൽ അവരിൽ നിന്നുണ്ടായേക്കാം. ജീവിതകാലം മുഴുവനും പുണ്യം ചെയ്താൽ തന്നെയും അവരിൽ നിന്ന് നമ്മെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ വന്നേക്കാം. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യമുണ്ട്. അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ തൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഒരുപാട് സർവീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് സേവനം ചെയ്തു, ഇത് ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്യുന്ന ഈ ഒരു സർവീസ്, ഉമ്മയോട് ചെയ്യുന്ന പുണ്യം, ഉമ്മയോടുള്ള കടമ നിർവഹണമാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി അതെവിടെ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ തലമുറക്ക് സംഭവിച്ച ഏറ്റവും വലിയ പിന്നെ തകരാറ് എന്ന് പറയുന്നത് മാതാപിതാക്കളെ വേണ്ട രീതിയിൽ ആദരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വളരെ അഭ്യസ്ത വിദ്യനായിട്ടുള്ള ഒരു രക്ഷിതാവ് തൻ്റെ മകനെയുമായിട്ട് വരികയാണ്. ആ മകനെ സംബന്ധിച്ച് ഉപ്പ പരാതിപ്പെടുന്നത് ഇവൻ എന്നോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ, അവന് ഭാര്യയുണ്ട് കുട്ടികളുണ്ട്, എന്നിട്ടും വളരെ മോശമായിട്ട് ഒരിക്കലും സഭ്യമല്ലാത്ത ഭാഷയിൽ എന്നോടും എൻ്റെ ഭാര്യയോടും, അതായത് അവൻ്റെ ഉമ്മയോടും സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ധാർമ്മികത വീണ്ടെടുക്കണമെങ്കിൽ, ധർമ്മ നിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഉമ്മയെയും ഉപ്പയെയും ആദരിക്കാനും അവരെ ഒരിക്കൽ പോലും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ജീവിതം നയിക്കാനും സാധ്യമാവണം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പലരിൽ നിന്നും കളിയാക്കൽ നേരിട്ടേക്കാം, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുമ്പോൾ ആ നന്മയെ സംബന്ധിച്ച് കളിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തിന്മ വിരോധിക്കുമ്പോൾ നാം ഒറ്റപ്പെട്ടേക്കാം. എല്ലാവരും തിന്മ ചെയ്യുന്നവരും നാം ഒറ്റപ്പെട്ടവരും ആയേക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആര് വെറുത്താലും ശരി, എനിക്ക് വേണ്ടത് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ആ തൃപ്തി കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. ആ തൗഹീദ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഉണർത്താനും ഉപദേശിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ കൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണത്തിൽ കൂടിയാണ് പിന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന വിഷയം, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അവരിൽ ഒരു വ്യക്തി ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മുഗൾ തട്ടിൽ പോവേണ്ടതുണ്ട്, പക്ഷേ അതിന് മടി കാണിച്ചുകൊണ്ട് കപ്പലിന് ഒരു തുളയുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കുകയാണ്. ഈ ദ്വാരം ഉണ്ടാക്കുമ്പോൾ മറ്റ് സഹയാത്രികർ അത് തടയുന്നില്ല എങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ്. അത്രമാത്രം ഭയാനകമാണ് നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കൂടെ നമ്മുടെ നാവിൽ കൂടി നല്ല സംസാരങ്ങളാണ് എല്ലാവരും കേൾക്കേണ്ടത്. അത് നമ്മുടെ കുട്ടികളാവാം, നമ്മുടെ മുതിർന്നവരാവാം, നമ്മുടെ സഹധർമ്മിണിയാവാം, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങളാവാം. ആരോടും നമ്മൾ സംസാരിക്കേണ്ടത് ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക. ഇനി ഒരാളോട് നല്ലത് സംസാരിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നാം സാക്ഷിയാവേണ്ടത് സത്യത്തിനും നീതിക്കും വേണ്ടിയാണ്. ചിലപ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി സാക്ഷിയാവുമ്പോൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കും എതിരായി നിന്നേക്കാം നാം നിൽക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ പോലും നാം നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ നാം സാക്ഷിയാവേണ്ടത് നീതിക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരം ആദരിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ആദർശ വൈരികൾ എന്ന് പറയുന്നവർ പോലും അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ആദർശത്തിൽപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായ ആദർശമുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ജീവിത ശൈലിയുണ്ട് എങ്കിൽ പോലും അയാളെ റെസ്പെക്റ്റ് ചെയ്യാൻ, അയാളെ ആദരിക്കാനുള്ള ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ മനോവികാസം നമുക്കുണ്ടാവേണ്ടതുണ്ട്. പരസ്പരം ആദരിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. മനുഷ്യർ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരാണ്. ഒരേ കുടുംബത്തിൽ, ഒരേ വീട്ടിലുള്ള വ്യക്തികൾ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നന്മയാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വികാസം നമുക്കുണ്ടാവണം. കൂടെ ധർമ്മനിഷ്ഠയുള്ള ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ സംജാതമാവണമെങ്കിൽ, നമ്മുടെ നാട്ടിലുണ്ടാവണമെങ്കിൽ ഏറ്റവും വലിയ നന്മയായ നമസ്കാരം നമ്മൾ ഉപദേശിച്ചേ പറ്റൂ. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അഖിമി സ്വലാത്ത ലിദിക്രി, അള്ളാഹുവെ സ്മരിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്.

ാണ് അത് നമ്മൾ വിട്ടുപോവാൻ പാടില്ല. ഒരാൾ ജമാഅത്തായി പള്ളിയിൽ വന്ന് സുബഹ് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവന് തുല്യമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. പല കുടുംബങ്ങളിലും വിശ്വാസികളാണെന്ന് പറയപ്പെടുന്ന പല കുടുംബങ്ങളിലും നമസ്കരിക്കുന്നത് 6:30 മണിക്കും 7 മണിക്കൊക്കെയാണ്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ നാം വളരെ സ്നേഹത്തോടുകൂടി അവരെ തലോടിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുകയും ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ധർമ്മനിഷ്ഠ നിലനിർത്തുന്നതിൽ ഏറെ പ്രയോജനപ്പെടും. കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് വീണ്ടും നമ്മുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു വീട്, പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടാത്ത വീട് പിശാചിൻ്റെ ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബർസ്ഥാനാക്കരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത്. ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കാൻ പാടില്ല. ഈ ശ്മശാനമാക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുന്നത് ഫഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. കാരണം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ യഖ്റഹു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടിപ്പോകുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രിയപ്പെട്ടവരെ, ഒരു കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ചൈതന്യം നഷ്ടപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിർത്തിവെക്കുന്നതാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ ഒരു വലിയ നന്മക്ക് നമ്മൾ തുടക്കമിടുകയാണ്. എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടികളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെ ആ ഒരു ദിക്റ് ചൊല്ലുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ബാലൻസ് തെറ്റിക്കുക എന്നുള്ളത് പിശാചിൻ്റെ അജണ്ടയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാലൻസ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സ്മരണ പിന്നെ വിട്ടുപോകുന്ന ഒരു വ്യക്തി അയാൾക്ക് ഇടുക്കമുള്ള ഒരു ജീവിതമാണുള്ളത്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അന്യം നിന്നാൽ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഒരു വ്യക്തി അന്യം നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് ഉണ്ടാവുക ഇടുങ്ങിയ ജീവിതമായിരിക്കും. അതുകൊണ്ട് വമൻ യത്തഖില്ലാഹ യജഅല്ലഹു മഖ്റജ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിലും നിങ്ങൾക്കൊരു തുറവി. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം ഏറ്റെടുക്കുന്ന ഏതൊരു പ്രശ്നങ്ങളിലും ഒരു തുറവി ഉണ്ടാക്കാൻ അള്ളാഹനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുണ്ട് പരിഹാരം? അല ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, അറിയണം നിങ്ങൾ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ കൂടി മാത്രമേ ഹൃദയത്തിന് സമാധാനം ശാന്തി ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ ഒരു സഹോദരൻ്റെ അടുത്ത് പോയ സമയത്ത് ഒരു വ്യക്തി, ഒരു അമുസ്ലിം സഹോദരൻ, അയാൾ ആത്മഹത്യയെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്തു. ഒരു പിന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് നിങ്ങൾ മരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്കൊരുപാട് പ്രശ്നങ്ങളിൽ ഉണ്ട്, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമാണ് ആത്മഹത്യ. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമില്ല, ജീവിതം എന്തിനാണ് എന്നുള്ളത് അവർക്കറിയില്ല, വിധി എന്താണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്തരം ആളുകളോട് ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ സംഭവിക്കുന്ന ഏതൊരാപത്തും അത് സംഭവിക്കുന്നതിന് മുമ്പ് വ്യക്തമായി അള്ളാഹു ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനുമാണ് എന്നുള്ള മഹത്തായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഈ ഒരു പിന്നെ കാര്യം ബോധ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൂടെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരത്തോടുകൂടി നമ്മുടെ വീടിനെ സംവിധാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് അതൊരു മസ്കനാണ്, അതൊരു സമാധാനത്തിൻ്റെ ഗേഹമാണ്. ആ വീട് സമാധാനത്തിൻ്റെ ഗേഹമാവണമെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിയെടുക്കണം. ധർമ്മനിഷ്ഠയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ
അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകും.

0: ുള്ളൂ. അതുകൊണ്ട് ധർമ്മനിഷ്ഠയെ നിരാകരിക്കുന്ന സംസ്കാരത്തെ നാം ഒരിക്കലും പിന്തുടരാൻ പോവരുത്. ഇന്ന് കൂടെ കൂടികളായിക്കൊണ്ടിരിക്കുന്നു ആളുകൾ, കാരണം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരെതിർത്താലും ആര് അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും എൻ്റെ രക്ഷിതാവിനെ സപ്പോർട്ട് ചെയ്യും, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കും എന്നുള്ള മഹത്തായ ചിന്തയാണ് നന്മയിലേക്ക് അയാളെ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ധർമ്മനിഷ്ഠ എന്നുള്ള സംവിധാനം സംസ്ഥാപിക്കണമെങ്കിൽ വിവാഹം എന്നുള്ള സംവിധാനത്തെ ഇസ്ലാമിക മര്യാദകളോടുകൂടി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് പലയിടത്തും വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ മാനിക്കാതെയാണ്. നമുക്കറിയാം, നാല് കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് വിവാഹം നടത്തേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഫൽഫർ ബിദാതിദ്ദീൻ തരിബത്ത് യദാക്, നിങ്ങൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ്. സമ്പത്ത്, കുലീനത, പിന്നെ സൗന്ദര്യം, ഇതെല്ലാം നോക്കാം. പക്ഷേ മതനിഷ്ഠയുള്ള ഒരു വ്യക്തിയെയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, വിവാഹ ജീവിതത്തിൽ നിന്ന് ഒരുങ്ങുന്ന വ്യക്തി ഇണയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് മതനിഷ്ഠക്കാണ് എന്നർത്ഥം. ഇത് പാലിക്കാതെ, മതനിഷ്ഠക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ഒരുപാട് വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹങ്ങൾ പരാജയമായിരിക്കും. അതുപോലെ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രേമവിവാഹം. പലരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പ്രേമിച്ചാൽ, പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ്? പ്രേമം എന്നുള്ളത് യഥാർത്ഥത്തിൽ തൻ്റെ ഇണയെ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പിന്നെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ വേൾക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് നല്ലതല്ലേ എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ കൂടി വിവാഹം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ആയത്തായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വിളക്കി ചേർക്കുന്നത് അല്ലെങ്കിൽ വിളക്കി ചേർത്തത് അള്ളാഹുവാണ്. ഈ വിളക്കി ചേർക്കുന്നത് ഒരു വലിയ ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് സ്നേഹം, പ്രേമം ആരംഭിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് മുമ്പുള്ള പ്രേമം ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിനുള്ള ഒരു അപ്രൂവലും ഒരു അംഗീകാരവും ഇസ്ലാം നൽകുന്നില്ല. പ്രേമം തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കണം. എന്നാൽ ഇന്ന് കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം മാറ്റിവെക്കുകയും അവരുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു വരേണ്ട വിവാഹം എന്നുള്ളതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഒരു വൈകല്യമാണ്. ഇത്തരം പ്രേമ വിവാഹങ്ങൾക്ക് നാം മൗനാനുവാദം നൽകുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ ദുരന്തമാണ് ധർമ്മനിഷ്ഠയുടെ വിഷയത്തിൽ ഇവിടെ ഉണ്ടാക്കുക. ചില കുടുംബങ്ങളെങ്കിലും മൗനാനുവാദം നൽകിക്കൊണ്ടിരിക്കും. ഏതായാലും അവർ പ്രേമിച്ചു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തകർച്ചയുടെ തുടക്കമാണ്. പ്രേമം എന്നുള്ളത് ഒരു വൈറസാണ്, അതൊരു രോഗമാണ്. ഈ വൈറസ് ഒരു കുട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹോർമോൺ ചേഞ്ചസാണ് അതിന് കാരണം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി സർവശക്തിയും സർവ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയേക്കാം. എന്നാൽ പക്വതയുള്ള മാതാപിതാക്കൾ വീണ്ടും അതിന് അനുകൂലമായി നിൽക്കുമ്പോൾ ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെയാണ് ഇവർ കോടാലി വെക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രേമവിവാഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഇസ്ലാമിക സംവിധാനത്തോടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല വിവാഹം എന്ന സംവിധാനത്തിന് ബലിഷ്ഠമായ കരാർ എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ആ സംവിധാനത്തോടുള്ള കൊഞ്ഞനം കാട്ടലായിക്കൊണ്ട് തന്നെയാണ് പ്രേമ വിവാഹത്തെ നാം കാണേണ്ടത്. അതുകൊണ്ട് ഈ പിന്നെ സംവിധാനം നമ്മൾ ഒരിക്കലും അനുകൂലമായിട്ട് അതിന് നിൽക്കാൻ പാടില്ല, അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇന്ന് മറ്റൊരു പിന്നെ കോമാളി വേഷം കെട്ടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ്, അനാചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ കാണേണ്ടത് വരൻ മാത്രമാണ്, ആ വരനുള്ളതാണവൾ. എന്നാൽ ഈ പെൺകുട്ടിയെ അണിച്ചൊരുക്കി സ്റ്റേജിൽ കയറ്റി സർവ ആളുകളും ദർശിക്കുകയും കൂടെ തന്നെ ഫോട്ടോ എടുക്കുകയും അത് മറ്റു വീഡിയോഗ്രാഫേഴ്സ് ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബഭദ്രതയുടെ നിരാസമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇതിനെതിരിൽ നമ്മൾ ശക്തമായി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. കാരണം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ നിരസിക്കുക എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്ക് നാന്ദി കുടിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത സംഗീതങ്ങളും അതുപോലെയുള്ള ഗാനമേളയൊക്കെ ഈ വിവാഹത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നിലനിൽക്കണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി ആ വിവാഹ സദസ്സിലുണ്ടാവണം. ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമാ ബൈനക്കുമ ഫി ഖൈർ എന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ നിക്കാഹ് നടക്കേണ്ടത്, വിവാഹം നടക്കേണ്ടത്. അതുപോലെ വിവാഹം എന്നുള്ളത് ധൂർത്തിൽ നിന്ന് മുക്തമാവണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് ധർമ്മനിഷ്ഠയുള്ള ഒരു കുടുംബ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ ഇബ്ലീസ് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ധൂർത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭക്ഷണങ്ങൾ അവർ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം അള്ളാഹു തടയുക എന്നുള്ളതിലേക്കാണ് ഇത് എത്തിപ്പെടുക. അതുകൊണ്ട് ലളിതമായ രൂപത്തിൽ ഇസ്ലാം വിവാഹത്തെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ലളിതമായ രൂപത്തിൽ ആ വിവാഹത്തെ കാണാനും അതിൻ്റേതായിട്ടുള്ള ചര്യകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. അതുപോലെ ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷങ്ങളിൽ നമ്മൾ പങ്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ ഇസ്ലാമിന് എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് പഠനം നടത്തിക്കൊണ്ടാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അത് ഏത് കാലത്തും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വേണ്ട ചെയ്യരുത് എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ള ശത്രുക്കളെപ്പോലും, നമുക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല, ഇനി ശത്രുവാണെങ്കിൽ പോലും അവരെ ആദരിക്കാനും പരിഗണിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ഉന്നത വ്യക്തിത്വമാണ് ഒരു വിശ്വാസിക്കുള്ളത്. നാം ധർമ്മനിഷ്ഠയുള്ളവരാവുന്നത് മറ്റുള്ളവരെ ആദരിക്കുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ്, അവരെ പരിഗണിക്കാനുള്ള സന്മനസ്സ് നാം കാണിക്കുമ്പോഴാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ശേഷമുള്ള 13 വർഷക്കാലത്തെ ജീവിതം ഏറ്റവും അനുകരണീയമായിരുന്നു. നമുക്കറിയാലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോരാൻ വേണ്ടി സന്നദ്ധമാവുമ്പോൾ അവിടെയുള്ള അമുസ്ലിങ്ങൾ മുഷ്രിക്കുകൾ അദ്ദേഹത്തെ തടയുകയാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി ഇവിടെ നിന്ന് പോകാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു വിശ്വാസവും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ സമ്മാനിക്കേണ്ടത്. അതുപോലെ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് അദ്ദീനു അന്നസീഹ. ദീൻ എന്നുള്ളത് ഏറ്റവും വലിയ ഗുണകാംക്ഷയാണ്. അത് അയൽവാസിയോടാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ളവരോടാണെങ്കിലും സഹോദര സമുദായത്തോടാണെങ്കിലും ലോകത്തുള്ള എല്ലാവരോടും നസീഹത്തോടുകൂടി പെരുമാറാൻ നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ദീനിന് സാധിക്കണം. ദീൻ എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മയാവാനും സന്തോഷമാവാനും സാഹചര്യമൊരുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ മറ്റൊരു പ്രധാന സംഗതി ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇൽമുള്ളവരുടെ ഇൽമുള്ളവരുടെ വിടവാങ്ങൽ ഏറ്റവും വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്തിയ പരിഗണന നൽകുന്ന ഒരു വിഷയമാണ് ഇൽമ് സമ്പാദിക്കുക എന്നുള്ളത്. അറിവ് അന്വേഷിച്ചുകൊണ്ട് നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത നാം നിനക്ക് വേണ്ടി തുറന്നു തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൽമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആ ഹദീസ് തന്നെ പ്രാപ്തമാണ്. നമുക്കറിയാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഇൽമ് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ. ഏറ്റവും വലിയ അറിവ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവാണ്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം പ്രാപ്തമാക്കണം. എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുന്ന നമ്മുടെ കുട്ടികളെ വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടിയും മതപരമായിട്ടുള്ള അറിവ് സമ്പാദിക്കാനുള്ള പഠനത്തിന് വേണ്ടിയും പറഞ്ഞയക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇവിടെ അത് നിലനിൽക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള, പ്രാഗൽഭ്യമുള്ള, കഴിവുള്ള കുട്ടികൾ മതം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ആ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇൽമുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളതും ഇവിടെ ധർമ്മനിഷ്ഠ നിലനിൽക്കണമെങ്കിൽ, വീണ്ടെടുക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാലത്ത് ഇൽമുള്ള ആളുകൾക്ക് വലിയ ആദരവ് നമ്മുടെ സമൂഹം നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് അതിന് ചോർച്ച സംഭവിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇൽമുള്ളത് ആർക്കാണെങ്കിലും ആ ഇൽമുള്ള വ്യക്തികളെ, അറിവുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായിട്ട് അല്ലെങ്കിൽ അനന്തരമെടുക്കുന്നവരായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് പണ്ഡിതന്മാരെയാണ്. ഈ പണ്ഡിതന്മാരെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം. ഇൽമ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൽമിൻ്റെ മജ്ലിസുകൾ എവിടെയുണ്ടെങ്കിലും അവിടെ പ്രത്യേകമായിട്ടുള്ള ബർക്കത്തുകളുണ്ട്. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹം ധാർമ്മികതയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ. കൂടെ വീടിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാലോ സൂറത്തു നൂറിൽ 3 സ്വകാര്യ സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ബെഡ്റൂമിലേക്ക് കടക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യതയ്ക്ക് ഇസ്ലാം നൽകുന്ന പവിത്രത എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് എല്ലാ സ്വകാര്യങ്ങളും നാട്ടിൽ പാട്ടാവുന്ന അവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉത്കൃഷ്ടതയുള്ള അല്ലെങ്കിൽ ഔന്നത്യമുള്ള ഒരു സമൂഹമായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ, ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഒരു ഇസ്ലാമികമായിട്ടുള്ള മാനങ്ങളുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്ലാസ്മേറ്റ്, ഹോസ്റ്റൽ മേറ്റ് എന്നുള്ള ഓമന പേരിൽ അത് സാർവത്രികമാകുമ്പോൾ മാതാപിതാക്കൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒഴുക്കിനെതിരിൽ നീന്താൻ തെറ്റ് ആര് നടത്തിയിട്ടുണ്ടെങ്കിലും, തെറ്റ് ആരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു തിരുത്തൽ ശക്തികളായിട്ട് സമൂഹത്തിൽ മാതാപിതാക്കളും അധ്യാപകരൊക്കെ മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ ധാർമ്മികത നിലനിൽക്കുകയുള്ളൂ. കൂടെ തന്നെ മൊബൈൽ ഫോൺ ഏറ്റവും ഉപകാരമുള്ള ഒരു ഉപകരണമാണത്. എന്നാൽ ആ ഉപകരണത്തിൽ കൂടി വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അത് കമ്പ്യൂട്ടറാവാം, മൊബൈൽ ഫോണാവാം, ഏതുപകരണങ്ങളാവട്ടെ, അതെല്ലാം തന്നെ അതിന് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതീവ പ്രധാനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പല സന്ദർഭങ്ങളിലായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ്. കാരണം ധർമ്മനിഷ്ഠയുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സാഹോദര്യം നിലനിൽക്കേണ്ടതുണ്ട്, സഹകരണം നിലനിൽക്കേണ്ടതുണ്ട്, കാരുണ്യവും ദയയൊക്കെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, ആശുപത്രി കിടക്കകളിലുണ്ട്. അവരെ സന്ദർശിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ധർമ്മനിഷ്ഠയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് വസ്ത്രധാരണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, കൗമാരത്തിലൊക്കെ എത്തിയിരിക്കുന്ന പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ആഭാസകരമാണ്. ഇത് വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കളായ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി എന്ത് ഉടയാട ധരിക്കണം എന്ന് ഇസ്ലാമിൻ്റെ മാനദണ്ഡത്തോടുകൂടി തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനെയും പുരുഷവേഷം കെട്ടുന്ന സ്ത്രീയെയും ശാപം പിന്നെ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആണിനെ അനുകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലേക്ക് ഒരു പെണ്ണ് പോകാൻ പാടില്ല, പെണ്ണിനെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളിലേക്ക് ആണും പോവാൻ പാടില്ല. അതുപോലെ നമ്മുടെ സാമ്പത്തിക രംഗം പലിശമുക്തമാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മേഖലയായിട്ട് സാമ്പത്തിക കൈകാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് പല ആളുകളും വാഹനം വാങ്ങാൻ വേണ്ടി, വീട് വാങ്ങാൻ വേണ്ടി, കല്യാണങ്ങൾ നടക്കാൻ വേണ്ടിയൊക്കെ പലിശയെ ആശ്രയിക്കുന്നു, ബാങ്കിനെ ആശ്രയിക്കുന്നു. ഈ ദുരവസ്ഥ മാറേണ്ടതുണ്ട്. നാം നന്മയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഇത്തരം വലിയ മാലിന്യങ്ങളിൽ നിന്ന് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രംഗത്ത് നിന്ന് പിശാച് ബാധ ഏറ്റവനെപ്പോലെ മാത്രമേ ഈ പലിശ വാങ്ങുന്നവൻ എണീറ്റ് നിൽക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റിൻ്റെ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ അള്ളാഹുവെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിന്ത, ഏറ്റവും നല്ല ഒരു പിന്നെ വീക്ഷണം നമുക്കുണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉണർത്തി, അള്ളാഹുവെ സംബന്ധിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്, അപ്രകാരമാണ് അള്ളാഹു നിങ്ങളോടുള്ളത്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഗഫ്ഫാറാണ്. ഈ ഒരു വിശേഷണം, അള്ളാഹുവിനുള്ള ഒരുപാട് സവിശേഷതകൾ, 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ടെങ്കിൽ ഓരോ നാമങ്ങളും ദോധിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കാൻ, അള്ളാഹുവെ കണക്കാക്കാൻ, അള്ളാഹുവിന് വക്കാറത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇവിടെ ധാർമ്മികത ഉണ്ടാവുകയുള്ളൂ. ധാർമ്മികത എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ, നമ്മുടെ ചുറ്റും നമുക്ക് ചുറ്റും ഒരുപാട് ചതിക്കുഴികളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ധാർമ്മികത വീണ്ടെടുക്കുക എന്നുള്ളതാണ്. വളരെ നല്ലൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്നത്തെ സ്നേഹക്കൂടിലൂടെ കേട്ടത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സാത്ത്.
2: പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. നാം ഇനി അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: അൽ ഉസൂൽ കുറച്ച് വൈജ്ഞാനികമായ ഒരു സെഷനാണ്.
2: അതെ, ഹദീസുമായി ബന്ധപ്പെട്ട സെഷനാണ്. ഹദീസ് ഒരു പഠനം, അതിൻ്റെ 6 ഭാഗമാണ് ഇന്ന് നാം.
3: അസ്സലാമു അലൈക്കും.
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ
3: വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീൻ ബിറില്ലാഹ് അമ്മാ ബഅദു. ഇത്രയും നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് ക്രോഡീകരിക്കപ്പെട്ടതിന് പല ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലെ ഏറ്റവും പ്രാഥമികമായ ഘട്ടമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള, അതിൻ്റെ 1 പ്രഥമമായ കാലഘട്ടം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പ്രവാചകനായി ജീവിച്ച 23 അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാചികമായും കാർമികമായും വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആളുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടത്തി പൂർത്തിയാക്കി കാണിച്ചു കൊടുത്തു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർണമായി ഒരു വീഴ്ചയും വരുത്താതെ അവിടുന്ന് അത് പൂർത്തിയാക്കി എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന സംഗതിയാണ്. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം കൊണ്ടും ലോകത്തിന് മാതൃകയായിരുന്നു. പ്രത്യേകിച്ചും സ്വഭാവ മഹിമ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ നിങ്ങൾ ഉത്തമമായ അത്യുത്തമമായ സ്വഭാവത്തിലാകുന്നു, സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശു സ്വഭാവിയായിരുന്നില്ല. സ്വഭാവ വൈശിഷ്ട്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് കൂടുതൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അനുയായികളെ തൻ്റെ കൂടെ ദീൻ സ്വീകരിച്ച് തൻ്റെ മാർഗത്തിലേക്ക് അണിചേർന്നിട്ടുള്ള സഹാബത്തിന് ഘട്ടം ഘട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിക്കുകയാണ്, ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. ആ ഹദീസുകൾ പഠിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ ശൈലികളുമാണ് പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മതം പഠിക്കുകയും അതല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് ഒരുപാട് ഉന്നതമായ അല്ലെങ്കിൽ അതിമഹത്തായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൻ്റെ പ്രഥമമായ ആയത്ത് അവതരിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന് തുടങ്ങിയിട്ടാണല്ലോ. മാത്രമല്ല ഖുർആനിൽ പറഞ്ഞു ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അങ്ങനെ നിരവധി ആയത്തുകളിലൂടെ പഠനത്തിന് പ്രേരണ കൊടുത്തു. ഇപ്പോൾ ഖുർആനും ഹദീസും സഹാബത്ത് പഠിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, പഠിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അനവധി ഹദീസുകളിലൂടെ പ്രവാചകൻ അക്കാര്യം സഹാബത്തിന് തെരിയപ്പെടുത്തി. മയ്യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഒരാൾക്ക് അറിവ് നൽകിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ഖൈറിനെ നൽകുക എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ നേടിയ അറിവ്, അതുപോലെ തന്നെയാണ് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും അറിവന്വേഷിക്കൽ ബാധ്യതയാണ്, അവന് മേൽ വാജിബാണ്, നിർബന്ധമാണ്, ഫർളാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് മഹാത്മ്യം പഠിപ്പിച്ചു. ലിയുബല്ലിഗു ശാഹിദുൽ ഗായിബ റബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ലറല്ലാഹു ഇംറാൻ സമിഅ മിന്ന ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗു ഫറബ്ബ മുബല്ലഗിൻ അഹ്ഫള ലഹു മിൻ സാമിഇൻ. എൻ്റെ ഹദീസുകൾ കേൾക്കുകയും അത് മനഃപ്പാഠമാക്കി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവന് സന്തോഷവാർത്തയുണ്ട്, സ്വർഗമുണ്ട്. കേൾക്കപ്പെടുന്നവർ ഒരുപക്ഷെ കേട്ടവരെക്കാൾ ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവരായിരിക്കും എന്നു പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിവിനെ പ്രോത്സാഹിപ്പിക്കുകയും പഠിക്കാൻ വേണ്ടി പ്രേരണ നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് ഖുർആനായിരുന്നാലും ഹദീസായിരുന്നാലും. ഖുർആൻ പഠിക്കാൻ പ്രേരണ കൊടുത്തു, ഹദീസ് പഠിക്കാൻ പ്രേരണ കൊടുത്തു. അതോടൊപ്പം തന്നെ പഠിച്ച വ്യക്തികൾ, ഇൽമുള്ള ഉലമാക്കളെ, അൽ ഉലമ വറസത്തുൽ അംബിയ എന്ന് പ്രവാചകൻ പറഞ്ഞു. അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ, ഇൽമുള്ളവർ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഇങ്ങനെ പല നിലക്കും അറിവിന് പ്രേരണ കൊടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പ്രവാചക സ്വഹാബത്തിനിടയിൽ ഓരോന്നോരോന്നായി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറാ ഔ യുഅല്ലിമുഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമൻ ഹജ്ജതുഹു. ഒരു മനുഷ്യൻ ഒരു ഇൽമു പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോയാൽ മറ്റൊന്നും അവൻ്റെ ഉദ്ദേശത്തിലില്ല. ഇൽമു പഠിക്കലാണെങ്കിൽ അവനൊരു ഹാജിയുടെ, ഹജ്ജ് നിർവഹിച്ചവൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നും പ്രവാചകൻ പറഞ്ഞു. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന ومجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله عز وجل في من عنده يننغن تودنگي انودي نيرودي حديثുകൾ ആരെങ്കിലും അറിവന്വേഷിച്ച് ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടും. അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന പള്ളികളിൽ നിന്ന് ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ കിതാബുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കുകളിറങ്ങും, റഹ്മത്തിറങ്ങും, അവരെ മൂടും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആനും ഹദീസും പഠിക്കുവാൻ പ്രേരണ കൊടുത്തുകൊണ്ടും അതിലേക്കുള്ള ഉപോത്ഫലകമായ കാര്യങ്ങൾ പ്രവാചകൻ സഹാബത്തിന് എത്തിച്ചു കൊടുത്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹദീസുകളെയും തനിക്ക് അവതരിപ്പിക്കപ്പെട്ട വഹീകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ ഈ ഒരു മൻഹജ്, ഈ ഒരു ശൈലി, അത് നമുക്ക് ചില പോയിൻ്റുകളിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാവുന്നതാണ്. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചത് ജനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ കൊണ്ടു നടന്നിരുന്ന പിഴച്ച വിശ്വാസവും പിഴച്ച ആചാരങ്ങളും പിഴച്ച നടപടിക്രമങ്ങളും പിഴച്ച സ്വഭാവങ്ങളും ചീത്ത സംസ്കാരങ്ങളുമൊക്കെ അവരിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാൻ, അല്ലെങ്കിൽ അവർ വർജിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നല്ലവണ്ണം പ്രേരിപ്പിച്ചു. അതിലൂടെ അവർ സംസ്കാര ചിത്തരാവുകയും ഒരു സമ്പന്നമായ സംസ്കാരത്തിൻ്റെ ഉടമകളായി തീരുകയും ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കരണത്തിൻ്റെ, അല്ലെങ്കിൽ പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിച്ച തർബിയത്ത് നടത്തിയ ഒരു മേഖലയാണ്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാം അന്നൊരു മദ്രസയില്ല, അന്ന് കോളേജുകളില്ല, യൂണിവേഴ്സിറ്റികളില്ല, പാഠശാലകളില്ല, മറ്റു സ്ഥാപനങ്ങളില്ല. ദാറുൽ അർഖം, അർഖം ഇബ്നു അബ്ദുൽ മനാഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഭവനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ അധ്യാപനം ആരംഭിച്ചത്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ മദ്രസ, ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി, ഒന്നാമത്തെ കോളേജ് ദാറുൽ അർഖമായിരുന്നു. ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രഭവ കേന്ദ്രവും ഇസ്ലാമിക ദഅവത്തിൻ്റെ പ്രകാശം ലോകത്തേക്ക് വെളിച്ചം പലർത്തിയ ഏറ്റവും ഉന്നതമായ ഒരു ഭവനം കൂടിയായിരുന്നു അർഖമിൻ്റെ. അതുകൊണ്ട് ദാറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഭവനം എന്ന് ആ ദാറുൽ അർഖമിൻ്റെ ഭവനത്തിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തുടങ്ങി. സഹാബത്ത് അവിടെ വരും, പ്രവാചകൻ ആയത്തുകൾ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് അവിടെ നിന്നാണ് സഹാബത്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ഖുർആൻ പഠിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കും, അത് ജീവിതത്തിൽ പകർത്തും, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ വ്യാപനം മക്കയിൽ നടന്ന ചരിത്രം നമുക്കറിയാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ മസ്ജിദുൻ നബവിയായി. എല്ലാത്തിൻ്റെയും, ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ മൂല്യവത്തായ, അതിൻ്റെ മാനങ്ങൾക്ക് ഊടും പാവും നെയ്യുന്ന ഒരു മഹത്തായ സാംസ്കാരിക കേന്ദ്രമായി മസ്ജിദുൻ നബവി മാറുകയും ലോകത്തേക്ക് തന്നെ വെളിച്ചം കടന്നു ചെല്ലുന്നതിൽ, വെളിച്ചത്തെ കടത്തിവിടുന്നതിൽ ഒരു പ്രധാന പ്രഭവ കേന്ദ്രമായി മസ്ജിദുൻ നബവി മാറുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വീട്ടിൽ നിന്ന് തുടങ്ങി അത് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നീണ്ടു, പിന്നീടത് സ്വന്തം പേരിലുള്ള പള്ളിയിലേക്ക് നീങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ക്രമീകരിച്ചു കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തർബിയത്തിൻ്റെ വിഷയം ഇതൊക്കെ തന്നെ നാം പറയുന്നത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അറിവ് നിലനിന്നിരുന്നത്. ആ അറിവിൽപ്പെട്ടതാണ് ഖുർആനും ഹദീസും. അൽ ഇൽമു മാ ഖാല അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും പറഞ്ഞതാണ് വിജ്ഞാനം. ജ്ഞാനമതാണ്. ആ ജ്ഞാനം റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്ന രീതിയാണ് നാം പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് തർബിയത്ത് കൊടുത്തു, അവരെ സംസ്കരിച്ചു. വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നടപടികൾ കൊണ്ടും ജീവിതം കൊണ്ടും സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രവാചകൻ മുന്നിൽ നടന്ന് സഹാബത്തിന് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു തർബിയത്തും തഅലീമും പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ അന ലക്കും മിസ്ലുൽ വാലിദ്, നിശ്ചയമായും ഞാൻ നിങ്ങൾക്കൊരു പിതാവിനെ പോലെ തന്നെയാണ്. ഞാൻ നിങ്ങൾക്കൊരു പിതാവിന്, ഇന്നമ അന ലക്കും മിസ്ലുൽ വാലിദ്, ഒരു പിതാവ് തൻ്റെ കുഞ്ഞിന് നൽകുന്ന സതുപദേശങ്ങളെപ്പോലെ, നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി, മകൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്ന ഉപദേശകൻ മാത്രമാണ് ഇന്നമ അനലക്കും മിസ്ലുൽ വാലിദ്. അപ്പോൾ അങ്ങനെ പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചു, അവരുടെ സംസ്കാരങ്ങൾ നന്നാക്കി. എത്രത്തോളം ചോദിച്ചാൽ വലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന രീതി വരെ, ചെരുപ്പിടുന്നത് വരെ, തുമ്മിയാൽ എന്ത് ചെയ്യണം, ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യണം, കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം, സ്വകാര്യമായ നിമിഷങ്ങളിൽ ഭാര്യമാരുമായി കൊണ്ടുള്ള ഇടപാടുകൾ പോലും എങ്ങനെ വർത്തിക്കണം എന്ന രീതിയിൽ അതിൻ്റെ ആദാബുകൾ, മര്യാദകൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു, സഹാബത്തിന് പഠിപ്പിച്ചു. എല്ലാ അടിമുടി എന്നു പറയാവുന്ന തരത്തിലുള്ള തർബിയത്ത്, ഒരു സംസ്കരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകി. ഈ സംസ്കാരവും ഈ അറിവും സഹാബത്തിനിടയിൽ നിലനിന്നു. അങ്ങനെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഈ ഹദീസുകളും അതുപോലെ തന്നെ ആയത്തുകളും പ്രാവർത്തികമായ രീതിയിൽ, തദ്ബീഖിയായി, ഒരു പ്രാക്ടിക്കലായ രീതിയിൽ തന്നെ അവർക്കിടയിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. كان النبي صلى الله عليه وسلم يتخولنا بالموعظة في الأيام كراهة السامة علينا. ഞങ്ങൾക്ക് മടുപ്പുണ്ടാകും, ഞങ്ങൾക്ക് വെറുപ്പുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ ചില പ്രത്യേക ദിവസങ്ങളിൽ മൗഇലത്തുകൾ, സദുപദേശങ്ങൾ നൽകുമ്പോൾ ചില പ്രത്യേക ദിവസങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഏതോ സമയവും സദാസമയവും ഉപദേശം ഉപദേശം ഉപദേശം എന്നുള്ള നിലയിലല്ല, ആളുകൾക്ക് ദീൻ മടുക്കാതെ ആ ദീനിനോട് ആകർഷണീയത തോന്നി, അതിൽ വെറുപ്പുണ്ടാക്കാത്ത രീതിയിൽ എപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഇത് പ്രവാചകൻ്റെ രീതിയായിരുന്നു. ഇങ്ങനെ പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ ഹദീസുകളും ഇസ്ലാമിക പ്രമാണങ്ങളും നിലനിന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഇതിനോടനുബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ, എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറകല്ലാഹു ഫീക, ജസാകുമുല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസുകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പീസ് റേഡിയോയിലൂടെ എല്ലാ ദിവസവും ഓരോ ഹദീസുകൾ നമ്മൾ പഠിക്കുന്ന തിരുമൊഴികൾ പ്രോഗ്രാം പോലെയുള്ള ഒരുപാട് ഹദീസുകൾ പഠിക്കുന്നവരാണ് നമ്മൾ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ. ഹദീസുകൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വൈജ്ഞാനികമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഹനീഫ്, അത് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ട് തന്നെ നമ്മൾ
2: പഠിക്കും. സമയം ഇവിടെ അവസാനിക്കണം,
1: നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു
2: കഴിഞ്ഞിട്ടുണ്ട്.
1: അടുത്ത പ്രോഗ്രാമുമായി അടുത്ത ലൈവ് സെഷനിലുള്ള ആളുകൾ ഇൻഷാല്ലാഹ് നമ്മളോടൊപ്പം ചേരുന്നതാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുഹൈർ പണ്ടിക്കാട്, കൂടെ
2: ഹനീഫ് ഉണ്ടോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ഒരനുഭവത്തിലേക്ക് നമുക്ക് പോവാം.
1: ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉച്ചക്ക് ചോറിന് വിടുമല്ലോ കുട്ടികളെ. അപ്പോൾ ചോറിന് വാങ്ങാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ വരി നിൽക്കുന്ന സമയത്ത്, അപ്പോൾ ഒരു ഒരു ലൈനിലുള്ള ഭക്ഷണം ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് അവർ തൊട്ടടുത്ത വരിയിലേക്ക് പോകും. പക്ഷെ അങ്ങനെ ഒന്നായിട്ട് ഇങ്ങോട്ട് തിരക്കി വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മറ്റൊരു അധ്യാപകൻ എന്ത് ചെയ്തു, എന്തായാലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് തിരക്കി വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രയാസമാവുമല്ലോ. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഈ തോള ഇവിടെ ഈ ഷോൾഡറിനൊന്നിങ്ങനെ കൊട്ടിയിട്ട് തിരക്കി വരലടാ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വിഷയത്തിൽ പിന്നെ വൈകുന്നേരം കുട്ടി വീട്ടിൽ ചെന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞെന്ത്, ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ പുറത്തേക്ക് സാറടിച്ചു, എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീൻ്റെ രക്ഷിതാവ്, അതായത് ഉപ്പ അച്ഛന്, ആ കുട്ടി അയാൾ കുറച്ച് സംസാരിക്കാൻ ഒരു കൂടുതൽ സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇയാളെ അനിയനുണ്ട്, അയാൾ സൗദിയിലാണ്. അപ്പോൾ വിഷയം അവിടെ എത്തി. മൂപ്പരത് കണ്ടിട്ടില്ല, അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് എൻ്റെ ഫീൽ ഒന്നും മൂപ്പർക്ക് അറിയില്ല. പക്ഷെ മൂപ്പര് മാഷിക്ക് എന്ത് ചെയ്ത് കുറേ വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാഷ് എന്തോ ഒരു തിരക്കിലോ കാര്യങ്ങളോ എന്തോ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇയാൾ വോയിസ് കിട്ടുകയാണ്. അപ്പോൾ വോയിസിൽ പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ആരാ അറിയില്ല, നിങ്ങൾ ഭക്ഷണത്തിന് വന്നിട്ട് കുട്ടികളെ എങ്ങനെ ചെയ്യണോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ കുട്ടികളോട് കുട്ടീനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നോ എന്താണ് സംഭവം ഉണ്ടായത് എന്നുള്ളത്? ഞാൻ ഓർക്കുന്ന പോലുമില്ല അങ്ങനെ ഒന്ന് തച്ചു എന്നുള്ളത്. കാരണം ആ ഒരു തിരക്കിൽ വന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഇതാക്കിയിട്ടുള്ളൂ, അല്ലാതെ തല്ലാൻ വേണ്ടിയിട്ടോ അവനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാഷ് വോയിസ് ഇട്ടു. അപ്പോൾ അപ്പത്തിന് ഞാൻ നാട്ടിൽ ഇത്ര കാലം ഡ്രൈവറായിരുന്നു ഞാൻ, നിങ്ങളുടെ സ്കൂളൊക്കെ എനിക്ക് അത്രയും അറിയാം. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തറിയോ, ഈ കുട്ടികൾ നമ്മൾ ഓവർ കെയർ ചെയ്തിട്ട് ചില വിഷയങ്ങളിലൊക്കെ അവരെ ഭാഗത്ത് മാത്രം അവരെ ഭാഗം മാത്രം കേൾക്കാനും, അതല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചു എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാനുള്ളൊരു ക്ഷമ ആളുകൾക്കില്ല. എന്നാൽ അവരെന്നെ പറയും ചെയ്യും, എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അധ്യാപകർ വേണ്ട പോലെ നോക്കായിട്ടാണ് ഇടപെടായിട്ടാണെന്ന് പറയും ചെയ്യും. ഇവിടെ നിസാരമായൊരു വിഷയമാണ്, പക്ഷേ പലപ്പോഴും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറെ ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടം വേണമല്ലോ, സപ്പോർട്ടില്ലാത്തൊരവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ?
0: അതെ അതെ. മാത്രമല്ല, ഇപ്പം നമ്മളെ ഒരു ഭാഗത്ത് ഓവർ കെയറിങ്ങും ഒരു ഭാഗത്ത് തീരെ ശ്രദ്ധയില്ലാതെ പോകുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഒരു മധ്യമ നിലപാടിലാണ് വേണ്ടത്. ഇപ്പം നമ്മൾ നമ്മുടെ മക്കളാണ്, അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ തന്നെയാണ് കൂടെ നിൽക്കേണ്ടത്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. പക്ഷേ നമ്മൾ ഏത് സന്ദർഭത്തെയും പിന്നെ അതിനെ നമ്മൾ പിന്നെ പരിഗണിക്കുന്നത് ശരിക്ക് നീതിയോടെ ആയിരിക്കണം. അതിൻ്റെ അവസ്ഥകളും അല്ലേ, അങ്ങനെ തന്നെയല്ലേ? ഇപ്പം നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു അധ്യാപകൻ ഒരിക്കൽ പോലും ഒരു ശിക്ഷ എന്നുള്ള നിലക്കല്ല, ഒരു ക്രമീകരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്തൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള അവസ്ഥകളും പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ശരിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചറിഞ്ഞ്, ഇപ്പം നമുക്ക് അധ്യാപകനോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഒരു വിഷയം കുട്ടി പറയുന്നുണ്ട്, മാഷ അങ്ങനെ ചെയ്യില്ല എന്നറിയാം, എന്നാലും ഒരു കൗതുകം കണ്ട് എന്തേ സംഭവിച്ചത് അല്ലേ? നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് അല്ലേ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയ്ക്ക് എന്തൊരു വിഷയങ്ങളെ നമ്മൾ നേരിടുമ്പോഴും അതിനെന്തു വേണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ചോദിച്ചറിഞ്ഞുകൊണ്ട്, ഇനി നമ്മുടെ കുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അത് അധ്യാപകനെ ബോധ്യപ്പെടുത്താം, നിങ്ങൾ അപ്പൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു, അത് കുട്ടിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും എന്ത് ചെയ്യും അധ്യാപകൻ, എന്ത് ചെയ്യും, വീണ്ടും അത് ശ്രദ്ധിക്കും വേറെ ഒരു അവസരങ്ങളിൽ വരുന്ന സമയത്ത്. ഇനി അതല്ല കുട്ടിയുടെ ഭാഗത്താണെങ്കിലോ, അത് ഞാനിങ്ങനെ കേട്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ തോന്നി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹരിച്ചു പോകണം എന്നുള്ള നിലക്ക്. അപ്പോൾ എന്നും ആ ഒരു ബഹുമാനം അധ്യാപകൻ്റെ മനസ്സിലും നേരെ തിരിച്ചു. അപ്പോൾ കുട്ടികൾക്കും അതിൽ നിന്നൊരു പാഠം, എൻ്റെ ഉപ്പ എന്ത് പോയി പറഞ്ഞാലും അതിനെക്കുറിച്ച് കുടുംബത്തിൽ പോയി പറഞ്ഞാൽ അത് വ്യക്തമായിട്ടുള്ള അന്വേഷണം വരും, അതേത് ഭാഗത്താണ് ശരി എന്നുള്ളത് അവരന്വേഷിക്കും, ശരിയുടെ പക്ഷത്താണ് അവർ നിൽക്കുക എന്നുള്ള ഒരു നല്ലൊരു സന്ദേശം നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് പകർന്നു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല. യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു. ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു. അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം,
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ 13 വചനങ്ങളും പാരായണം ചെയ്യുന്നത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുമുള്ളാഹ്.

0: ഇതുവരെ കേട്ടത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറയിലെ 13 വചനങ്ങൾ. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുമുള്ള.
1: അടുത്തതായി നമ്മൾ കേൾക്കുന്നത് സുബദം. ഇന്നത്തെ സുബദത്തിൽ മുഹറം മാസത്തിന്റെ പവിത്രതയും വിട്ടുപോകാത്ത അന്ധവിശ്വാസങ്ങളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ മൂസ സ്വലാഹി കാര നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാമത്തെ മാസം മുഹറമിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പവിത്രത കൽപ്പിച്ചിട്ടുള്ള, കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങളെ വളരെ ആദരവോടെ, ബഹുമാനത്തോടെ സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവയെല്ലാം ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന സ്വഭാവം സൂക്ഷ്മതയുടെ ഭാഗമാണ്, തഖ്വയിൽപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈ മാസത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള പവിത്രതയെ ആദരവോടെ കാണാൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും പവിത്രമാക്കപ്പെട്ട മുഹറമിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നവർ, അതിനോട് മോശമായ സമീപനം സ്വീകരിക്കുന്നവർ ലോകത്തുണ്ട്. ഈ മാസവുമായി ബന്ധപ്പെട്ട് അനവധി അനാചാരങ്ങൾ സമൂഹത്തിൽ കലർന്നിട്ടുണ്ട്. അപകടം പിടിച്ച വലിയ വാദങ്ങളും വിശ്വാസങ്ങളുമൊക്കെ മുഹറമാസത്തെ ചുറ്റിപ്പറ്റി ഇന്നും ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ജീവിക്കുന്ന നാടുകളിൽ, പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്, എന്ത് പരിഗണനയാണ് ഈ മാസത്തിന് കൊടുത്തത്? വിശ്വാസികളായ ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് മുഹറം മാസത്തിലാണ്. അതിൽ തന്നെയും മുഹറം 9-10 ദിവസങ്ങളിലെ നോമ്പുകൾ, സഹോദരങ്ങളെ, വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട നോമ്പുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10-ന്റെ നോമ്പ് എടുത്തു കാണിച്ചു. അവിടുന്ന് ജീവിതത്തിലൂടെ നമ്മെ അത് പഠിപ്പിച്ചു. അതിനോട് ചേർത്ത് പഠിപ്പിച്ച കാര്യം, ലയിം ബഖീത്തു ഇലാ ഖാബിൽ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഉണ്ടെങ്കിൽ 9 കൂടി നോൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാക്കിലൂടെ നമുക്ക് അംഗീകാരം തന്നിട്ടുണ്ട്. അത് നബിചര്യയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അംഗീകരിച്ചത് നബിചര്യയാണ്. ആ നിലക്ക് 9-ന്റെയും 10-ന്റെയും നോമ്പുകളെ കാര്യമായി തന്നെ നാം എല്ലാവരും പരിഗണിക്കേണ്ടതുണ്ട്. അല്പം ചില ആളുകളൊക്കെ ഈ 2 നോമ്പുകളെ പരിഹാസത്തോടെ, അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യമായി കാണുന്ന അവസ്ഥയും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കുന്ന പുച്ഛമനോഭാവത്തോടുകൂടി സമീപിക്കുന്ന ആളുകൾക്ക് ഏത് നിലപാടും സ്വീകരിക്കാം. പരലോകത്ത് അവരെ ബാധിക്കുന്ന ഗൗരവകരമായ കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണല്ലോ, വയുസല്ലിമു തസ്ലീമ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും പകർന്നതുമായ കാര്യങ്ങളോട് കീഴൊതുക്കം, ആ കാര്യങ്ങളെ അനുസരിക്കുന്ന സ്വഭാവം, അതാണ് വിശ്വാസികളിൽ പ്രകടമാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ചെറിയ ദോഷങ്ങൾ പരിഹരിച്ചു കിട്ടാൻ, പുറത്തു കിട്ടാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രബലമായ നോമ്പുകളാണ്. ആ നോമ്പുകളെ അർഹിക്കുന്ന പരിഗണനയോടെ സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മാസം പവിത്രമാസമാണല്ലോ, അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ, കലഹങ്ങൾ, കുഴപ്പമുണ്ടാക്കൽ, ഫസാദുണ്ടാക്കൽ, യുദ്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത മാസം കൂടിയാണ്. അനീതി എന്നത് ഒരു സമയത്തും പാടില്ല. ഇസ്ലാം അതിനെ പഠിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നാം പ്രവേശിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനോ ചിന്തിക്കാനോ അത്തരം സ്വഭാവങ്ങളിലേക്ക് നീങ്ങാനോ പാടുള്ളതല്ല. ഇനി നോക്കൂ, നിങ്ങൾ നമ്മുടെ സമൂഹം അടിമപ്പെട്ടു പോയിട്ടുള്ള ഒട്ടനവധി അനാചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പലരും പല കാര്യങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. മുഹറം ഒന്നുമായി ബന്ധപ്പെട്ട് ഒന്നിൻ്റെ അന്ന് പ്രത്യേകമായി ഇത്രയെണ്ണം ബിസ്മി എഴുതുക ഒരു ആചാരമായി, അനുഷ്ഠാനമായി നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു അധ്യാപനം പറഞ്ഞോ പ്രവർത്തിച്ചോ അംഗീകരിച്ചോ നമുക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ല എന്നുറപ്പാണ്. ഏതൊരു നല്ല കാര്യവും ആരംഭിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്. പരിശുദ്ധമാക്കപ്പെട്ട മാസം ഒന്നാം തീയതി അങ്ങനെ ബിസ്മി എഴുതണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല നിലക്കുമുള്ള മൗലിദുകൾ വീടുകളിൽ, സരസ്സുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന അപകടകരമായ അവസ്ഥ. മൗലിദ് പാരായണം, അതിൽ അടങ്ങിയിട്ടുള്ള കഥകൾ, ആശയങ്ങൾ, അതൊന്നും ദീനുമായി ബന്ധപ്പെട്ടതല്ല. ഓരോരുത്തരും അവർക്ക് തോന്നിയവരെപ്പറ്റി മനസ്സിൽ

പ്പിക്കപ്പെടുകയാണ്. അതിനുവേണ്ടി വലിയ വായയിൽ പ്രസംഗിക്കുന്നു. ഒരുപാട് വരികളിലൂടെ ഈ ഷിർക്കൻ ആശയം സമൂഹത്തിലേക്ക് എഴുതി തള്ളിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ. കെട്ടുകഥകൾ, വ്യാജ കഥകൾ ഇതിൻ്റെ വിജയത്തിനു വേണ്ടി അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, തൗഹീദിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ശകുനം ഇസ്ലാമല്ല, അത് ഷിർക്കാണ്. അവിടുന്ന് പറഞ്ഞു, അത്തിയറത്തു ഷിർക്കുൻ, ശകുനം നോക്കൽ ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ലാ തിയറത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ശകുനമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൽ തവക്കുലാക്കി സർവ്വതിനും കഴിവുള്ളവൻ അല്ലയാണ് ആ വിശ്വാസത്തോടെ പോകുന്ന ഒരു മുസ്ലിമിൻ്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് മനുഷ്യനിർമ്മിതമായിട്ടുള്ള, പ്രത്യേകിച്ച് ലോകത്ത് ഷിയാക്കളും സൂഫികളും കൊണ്ടു നടക്കുന്ന ഈ ശകുന വിശ്വാസം അത് കടന്നു വരാൻ പാടില്ല. പല വീടുകളുടെയും ചുമരുകളിലെ കലണ്ടറുകളിൽ ഓരോ മാസങ്ങളിലെയും ശകുനവിശ്വാസം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പൂമുഖത്ത് അതിഥികൾ വന്നിരിക്കുന്ന മുറിയിൽ നാം അലങ്കരിച്ചു വച്ച റൂമിൽ സഹോദരങ്ങളെ, അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസം പാറിക്കളിക്കുന്നു, അവിടെ തൂങ്ങിക്കിടക്കുന്നു എന്നത് അത്യന്തം അപകടകരമാണ്. ഒരിക്കലും ശകുന ദിവസങ്ങൾ അടയാളപ്പെടുത്തിയ കലണ്ടറുകൾ, ഏത് പേരിലുള്ള കലണ്ടറാകട്ടെ, സഹോദരങ്ങളെ, നമ്മുടെ വീടകങ്ങളിൽ അതിന് സ്ഥാനമില്ല. ഒരിക്കലും അവിടെ പാർപ്പിക്കുന്ന, അവിടെ താമസിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ശിർക്കാണത്. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അതല്ലേ നമ്മുടെ പ്രഖ്യാപനം? അല്ലാഹുവേ, എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നാഥ, നീയാകുന്നു സർവകഴിവിൻ്റെയും ഉടമസ്ഥൻ, എനിക്കാവശ്യമായ സഹായം നൽകണേ നാഥ. നമ്മുടെ പ്രാർത്ഥന ഇതല്ലേ? അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത്, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ആരുമില്ല. വലാ മുഅത്തിയ ലിമാ മനഅത്, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. ഈ വിശ്വാസം പഠിപ്പിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ശകുന വിശ്വാസത്തിന് എന്ത് സ്ഥാനമാണ്? എന്ത് വിലയാണ് നമ്മളതിന് കൊടുക്കേണ്ടത്? നമ്മുടെ വിശ്വാസമാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, ആത്മീയമായി വഞ്ചിക്കപ്പെടുകയാണ്, ആത്മീയമായി ചതിയുടെ ലോകത്തേക്ക് തള്ളപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കാണുക, നിസാരമല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണോ നമുക്ക് വലുത്? അതല്ല മഹല്ലിലുള്ള ഉസ്താദിൻ്റെ, അല്ലെങ്കിൽ ഖാളിയാരുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വാക്കാണോ നമുക്ക് വേണ്ടത്? നിസ്സംശയം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അല്ലാഹുവിൻ്റെ ദൂതനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അംഗീകരിച്ച് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. വെറും വാക്കായി പറഞ്ഞവരല്ല, അംഗീകരിച്ചവരാണ്. ആ അംഗീകാരത്തിൻ്റെ ഭാഗമാണ് തൗഹീദിന് വിള്ളലേൽക്കുന്ന, ക്ഷതം വരുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, അതിന് കേടുപാട് വന്നു പോകാൻ കാരണമാകുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ അകറ്റുക, അവയെ അറപ്പോടുകൂടി കാണുക എന്നത്. അതിൽ നമ്മുടെ മനസ്സ് കുടുസായിപ്പോകരുത്, നമ്മുടെ മനസ്സ് ഞെരുങ്ങിപ്പോകരുത്. വളരെ ഗൗരവത്തിൽ നാം അതിനെ കാണണം. മാത്രവുമല്ല, കർബല എന്ന പേരിൽ ലോകത്ത് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന, അവർ തന്നെ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ, നിർമ്മിത കഥ വളരെ വൈകാരികമായി അവതരിപ്പിച്ച്
യാ ഹസൻ, യാ ഹുസൈൻ.

0: എന്നിങ്ങനെയുള്ള പാട്ടുകളും അതുപോലെ തന്നെ ശബ്ദങ്ങളൊക്കെ മുഴക്കി ചെറുപ്പക്കാരെ ശിർക്കിൻ്റെ വഴിയിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, വ്യാജമായ ചരിത്രങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കർബല എന്ന ഷിയാ വിശ്വാസപ്രകാരമുള്ള ഒരു സംഗതി വിശുദ്ധ ഇസ്ലാമല്ല. ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിം നാമധാരികളായ ആര് തന്നെ അതിനുവേണ്ടി കൊടി കാണിച്ചാലും കൊടി ഉയർത്തിയാലും വേദികെട്ടിയാലും എന്തൊരുക്കിയാലും എത്ര വരികൾ പാടിയാലും അത് കറുത്ത് ഇരുണ്ടുപോയ ആശയമാണ്, നമുക്ക് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നതല്ല. സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന, അവരെ നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ വളരെ പേടിയോടെ നമ്മൾ കാണണം. നമ്മുടെ വിശ്വാസത്തിലേക്ക് ആ നിലക്കുള്ള പ്രാണികൾ, പുഴുക്കൾ അരിച്ചു വരുന്നതിനെ വളരെ പേടിയോടെ നമ്മൾ കാണണം. അതിനാൽ ഈ മാസത്തിൻ്റെ പവിത്രതയെ എല്ലാ നിലക്കും ആദരിച്ച് ബഹുമാനിച്ച് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയും കണിശതയും നിലനിർത്തി ഏറെ പ്രതിഫലാർഹമായ കാര്യങ്ങളെ ഏറ്റവും നല്ല നിലക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികളായ ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സുബദം. ഇന്നത്തെ സുബദത്തിൽ മുഹറം മാസത്തിന്റെ പവിത്രതയും വിട്ടുപോകാത്ത അന്ധവിശ്വാസങ്ങളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനായ മൂസ സലാഹിക്കാരൻ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: സ്കൂള് വിട്ടുവന്ന നാലാം ക്ലാസ്സുകാരൻ വീട്ടിലെത്തിയിട്ട് അമ്മന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി. അങ്ങനെ എനിക്ക് 48 മാർക്കുണ്ടായിരുന്നു. അപ്പം 48 മാർക്കും അതിൽ കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ ആൻസർ ഷീറ്റ് വായിച്ച് നോക്കുമ്പോൾ കൂട്ടിയെടുത്ത് തെറ്റുണ്ട്, ഒരു 3 മാർക്ക് അധികമുണ്ട്. 48 കിട്ടിയാണ്. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ടീച്ചറെ ഇത് എനിക്ക് അധികം മാർക്കുണ്ട്. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വേഗം 48 എന്നുള്ളത് വെട്ടിയിട്ട് 45 ആക്കി. അതിൻ്റെ കൂടെ തന്നെ 48 മാർക്കിന് വെരി ഗുഡ് ടീച്ചർ കൊടുത്തിരുന്നു. കൂടെ ആ വെരി ഗുഡ് ഒന്ന് വെട്ടിക്കളഞ്ഞ് കിട്ടിയ പേപ്പറുമായിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടും ഇത് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന മോനോട്, മോൻ്റെ മുമ്പിൽ ഉമ്മ ഇരിക്കുമ്പോൾ ഉമ്മനോട് ചോദിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ 48 കിട്ടിയപ്പോൾ ഞാൻ വെരി ഗുഡ് ആയിരുന്നു, ഇപ്പം ഞാൻ വെരി ഗുഡ് അല്ലല്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് കഥ.
3: ശരിക്കും ഇപ്പോഴാണ് വെരി ഗുഡ് ആയത്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. 48 കിട്ടിയ കുട്ടിയെ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് 3 മാർക്ക് എക്സ്ട്രാ ആണ്, ഞാൻ അർഹിക്കാത്ത 3 മാർക്കാണ് എനിക്ക് കിട്ടിയത് എന്ന് അധ്യാപകന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ മാർക്ക് ഒരു പക്ഷേ 48 നിന്ന് 45 മാറ്റിയാലും വെരി ഗുഡിന് ഒരു സ്റ്റാർ കൂടി കൂടുതൽ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: പക്ഷെ പലപ്പോഴും ഈ കഥ പോലെ സമൂഹത്തിലെ പല വിജയത്തിന്റെയും മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ വാരി കൂട്ടുന്നത്, മിഠായി പെറുക്കി കൂട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കുകൾ വാരി കൂട്ടുന്നത്, അല്ലെങ്കിൽ ചില സംഖ്യകൾ ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ വിജയത്തിൻ്റെ മാനദണ്ഡമാവുകയും മനസ്സാക്ഷിയുടെ വിജയം പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പലപ്പോഴും ആളുകളുടെ നന്മ അല്ലെങ്കിൽ കുട്ടികളുടെ നന്മ എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, ആ കുട്ടിയുടെ വിജയം പിന്നെ പരീക്ഷിക്കപ്പെടുന്നത് ഇതിൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ്.
3: അക്കാദമിക് പരമായിട്ടുള്ള അവരുടെ പെർഫോമൻസിനോ അതിനോടൊപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഈക്വലായിട്ട് തന്നെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് ഇത്തരം മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ പറ്റുക? ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ ഏറ്റവും നല്ല കളങ്കമില്ലാത്ത, കള്ളത്തരം കാണിക്കാത്ത, അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നൊരു ഘട്ടമാണല്ലോ ശരിക്കും അതെ ഈ വിദ്യാർത്ഥി ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്.
2: അത്തരം കാര്യങ്ങൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഒന്നുകിൽ ഗോളടിച്ചവൻ അല്ലെങ്കിൽ പിന്നെ രണ്ട് കട്ടയിട്ട് കളി കളിച്ചപ്പോൾ ആ കളിയിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയവൻ, അല്ലെങ്കിൽ മാർക്കിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ആക്ടിവിറ്റിയിൽ മുന്നോട്ട് പോയവൻ, ഒരു മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള വിജയത്തിനാണ് എല്ലായിടത്തും എന്തുള്ളത്, ഒരു ഒരു ഒരു എക്സ്പ്ലോർ ഉള്ളത്,
3: ആഘോഷിക്കപ്പെടുന്നത്
2: അവിടെയാണ്. അതല്ലാത്തതൊക്കെ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ തട്ടിത്തെറഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി നാളെ, ഈ കുട്ടി ആരായിരിക്കും? ഈ കുട്ടിയുടെ മുമ്പിൽ വിജയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എണ്ണി കാണുന്ന അതിനുവേണ്ടി ഒന്നും ചെയ്യാം.
3: അപ്പൊ സ്വാഭാവികം ചിന്തിക്കും, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല, അപ്പൊ ഇതിലും നല്ലത് കള്ളത്തരത്തിലൂടെയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ, അതിനെ അംഗീകാരമുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു ചെറിയ നമ്മൾ താഴെയുള്ള ഒരു കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായി ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിദ്യാർത്ഥികളിലോ ഒക്കെ കാണണം. ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മളൊരു മോനോ അല്ലെങ്കിൽ നമ്മളുടെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ആളുകളുടെ ഒരു കുട്ടിയൊക്കെ അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം.
2: ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു നിലക്കും പിന്നെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ഉയർന്നു വരാത്ത കുട്ടികളായിരിക്കാം.
3: അതെ,
2: അതാണ് അതിൽ ഏറ്റവും വലിയ. അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു പോകുന്നു
3: എല്ലാ മേഖലയിലും.
2: അപ്പൊ അതൊരു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.

0: ഒരു പക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്, അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പൊ ആ പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല, എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാക്കി. അപ്പൊ ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്സുന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്, അങ്ങനെ ഷോപ്പ് ഒരു കാണുന്നു. വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പൊ അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പൊ ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ടും മറ്റുമൊക്കെയാണ് റബ്ബ് എൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്, ഇപ്പോഴും വഴിയോരത്തെ ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതിരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. സാധ്യത
1: അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി നമസ്കാരത്തിന് കൂടി, അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണേ അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഈ അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. ഈ വാഴലിങ്ങൾ ആളുകളെ വന്ന
0: സന്ദർഭത്തിൽ
1: എടുത്ത് കൈ നിടണ ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അയാൾ പറഞ്ഞാൽ ജനത സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല, പക്ഷേ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാ അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പര് നടത്തുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ക്ഷമ കൈക്കൊണ്ടവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 155-156 വചനത്തിന്റെ ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.

0: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185-186 വചനമാണ്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതം എന്ന ഈ യാത്ര ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും അതുപോലെ സ്വത്തുക്കളിലും ദേഹങ്ങളിലുമൊക്കെയുള്ള നഷ്ടത്തിൻ്റെയും എല്ലാം അടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുമെന്നും അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനം വബശ്ശിരി സ്വാബിരീൻ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ദുരന്തങ്ങൾ ആപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമാശീലരായിട്ടുള്ള ആളുകളുടെ നാവുകളിലൂടെ പുറത്തു വരുന്ന വചനം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു വിശ്വാസിയുടെ മുഖമുദ്ര, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് മധുരം ഖുർആനിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ പ്രാഗൽഭ്യം കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ കാലത്തിലുള്ള പഠനം നടത്തി മധുരവും ഗൗരവവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ശബ്ദശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഖാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി മാറ്റി. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവന അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ ആസ്വാദകരുടെ അല്ലെങ്കിൽ ഖുർആൻ പ്രേമികരുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രസിദ്ധനായ ഖാരിയാണ്. അപ്പോൾ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്.
1: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരാജിതർ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അജീബ് കരുവാരക്കുണ്ട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവനെ ഭയന്ന് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുപോകേണ്ട നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യങ്ങൾ അത് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു തആല റസൂലുള്ളാഹ് അത് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹ് പഠിപ്പിച്ചു നൽകുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഈ ഉമ്മത്തിന് അതെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്കറിയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അന്ത്യപ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാജിതർ ആരാണെന്ന് ഈ ഉമ്മത്തിന് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റസൂലെല്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആരാണ് ഈ ലോകത്തും പരലോകത്തും പരാജിതരായിട്ടുള്ളവർ, ആർക്കാണ് പരലോകത്ത് രക്ഷയില്ലാത്തവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് കാണാൻ സാധിക്കും. അൻ അബീ ദദ്ദിൻ അനി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ثلاثه لا يكلمهم الله يوم القيامه ولا ينظر اليهم ولا يزكيهم ولهم عذاب اليم قال فقراها رسول الله صلى الله عليه وسلم ثلاث مرار قال ابو ذر خابوا وخسروا من هم يا رسول الله الله سبحانه وتعالى رسول صلى الله عليه وسلم പറയുകയാണ് മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരോട് സംസാരിക്കുകയില്ല, അവരെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയുമില്ല, പാപശുദ്ധീകരണം അവരുടെ മേൽ നടത്തുകയുമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. അതാരെക്കുറിച്ചാണെന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലുള്ളാഹ്, അക്കൂട്ടരാരാണ് പ്രവാചകരെ എന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതാരാണെന്ന് പഠിപ്പിച്ചു നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതാരാണെന്ന് വെച്ചാൽ അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. അതാരാണെന്ന് വെച്ചാൽ റസൂലുള്ള പറയുകയാണ്, വസ്ത്രം വലിച്ചേഴ്ച്ച് നടക്കുന്നവരും ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവനും കള്ളസത്യം ചെയ്ത് തൻ്റെ കച്ചവട സാധനങ്ങൾ വിറ്റൊഴിക്കുന്നവരുമാണ് അക്കൂട്ടരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. പ്രിയപ്പെട്ടവർ, ആരെക്കുറിച്ചാണ് പറയുന്നത്? പരാജിതരായിട്ടുള്ള ആളുകളാണ് ഇക്കൂട്ടർ. ഇക്കൂട്ടർ മാത്രമല്ല പരാജിതർ, എന്നാൽ പരാജിതരുടെ കൂട്ടത്തിൽ ഏറ്റവും തരം താഴ്ന്ന ഇനക്കാരാണ് പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ റസൂലുള്ളാഹി വിശേഷിപ്പിച്ച ആളുകൾ എന്നുള്ളത് നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം ഈ രീതിയിലുള്ള ആളുകളുടെ കൂട്ടത്തിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ആളുകളിലാണോ നാം ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. വസ്ത്രം വലിച്ചേച്ച് നടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ടാകും, സദഖകൾ ധാരാളം നൽകുന്നുണ്ടാകും, ധാരാളം പ്രവൃത്തികൾ സൽക്കർമ്മങ്ങൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ അത് എടുത്തു പറയുക, അതിൽ പൊങ്ങച്ചം നടിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ നാശത്തിൽപ്പെട്ടവരാണ്, അവരൊക്കെ നഷ്ടക്കാരാണ്, പരാജിതരാണ് എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ കച്ചവടച്ചരക്ക് വിറ്റ് ഒഴിവാക്കുന്ന ആളുകൾ, ഇത് നല്ല സാധനമാണ്. ആളുകളെ വഞ്ചിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന, അളവിലും തൂക്കത്തിലും കള്ളത്തരം കാണിക്കുന്ന അത്തരം ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ആരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അതാരാണ് സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ സംസാരിക്കുകയോ അവരോട് നോക്കുകയോ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടമോ അവരെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആ കൂട്ടരാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് വിഭാഗം ആളുകൾ. നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്, നാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ സംസാരങ്ങൾ, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ചെന്നെത്തുന്നതാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നാം ചെയ്യുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിനാൽ ഉറപ്പിച്ച് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, ഞാനൊരു സദക്ക നൽകുമ്പോൾ അതെത്ര ചെറിയ സംഖ്യയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കിതിന് പ്രതിഫലം നൽകണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു പറയുവാൻ, മറ്റുള്ളവരെന്നെ പ്രശംസിക്കാൻ, ആ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നാം ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം എല്ലാ മേഖലകളും ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരം ദുസ്വഭാവങ്ങൾ, ഇത്തരം ചെയ്തികൾ, സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് നിരന്തരമായി തേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഈ മൂന്ന് കൂട്ടം വിഭാഗക്കാരിൽ അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കാത്ത, അള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിക്കാത്ത, അള്ളാഹുവിൻ്റെ കോപം ചെന്നു പതിച്ച ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നാം ഒരിക്കലും ഉൾപ്പെട്ടു പോകരുത്. റബ്ബിനോട് നിരന്തരമായി അതിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ കാലത്തെ ധാരാളം ട്രെൻഡുകളും ഫാഷനുകൾക്കും പിന്നാലെ നമ്മുടെ മക്കളും വിദ്യാർത്ഥി സമൂഹം മുഴുവൻ അതിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടത് റസൂലുള്ളയുടെ ഈ തിരുവചനമാണ്. അള്ളാഹു നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല. അൽ മുസ്ബിൽ, വസ്ത്രം വലിച്ചേക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എനിക്ക് പ്രശസ്തിയും പ്രൗഢിയും ലഭിക്കുവാൻ വേണ്ടി അത് കൂടുതലായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന, താൻ ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന ആളുകളായി നാം മാറരുത് എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറച്ചു വെക്കേണ്ട സൽക്കർമ്മങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ രഹസ്യമാക്കി ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എൻ്റെ സദഖകൾ, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എൻ്റെ നമസ്കാരം, എൻ്റെ നമസ്കാരങ്ങൾ, അതൊക്കെ നാമും നമ്മുടെ റബ്ബും മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം കൃത്യമായി ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വഅതീഉർ റസൂല വലാ തുബ്തിലു അഅമാലകും. നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ ഇബാദത്തുകൾ, അത് നിങ്ങൾ പാഴാക്കിക്കളയുന്ന, ബാത്തിലാക്കിക്കളയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകൾ പാഴാക്കിക്കളയുന്ന ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങൾ, അതിലൊന്നും അകപ്പെടാതെ കൃത്യമായി ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നൽകിയ ആ മൂന്ന് വിഭാഗം ആളുകളിൽ നാം ആരും ഉൾപ്പെടരുത് എന്നുള്ള ദൃഢബോധ്യം, ഒരാവശ്യം നമ്മുടെ സ്വന്തത്തോട് നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ വിശ്വാസിയായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു മുസ്ലിമായി, ഒരു മുഖ്ലീസായി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പരാജിതർ. ക്ലാസ് എടുത്തത് അജീബ് കരുവാരക്കുണ്ട്.
0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വോയിസ് ഓഫ് പീസിലേക്കാണ് ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: ലക്ഷ്യമുള്ളവരും ഇല്ലാത്തവരും എന്ന ആ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നാസർ സ്വലാഹിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേൾക്കാം.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അഭിനവ സംസ്കാരവും ടെക്നോളജിയും മനുഷ്യന് ചില ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും സന്തോഷവും മനസ്സമാധാനവും നൽകാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ആധുനിക സംസ്കാരത്തിലെ മനുഷ്യനെക്കുറിച്ച് വില്യം ബ്ലാക്സ് പറയുന്നതിങ്ങനെ: എ മാർക്ക് ഇൻ എവരി ഫേസ് ഐ മീറ്റ് മാർക്ക് ഓഫ് വീക്ക്നസ് മാർക്ക് ഓഫ് വോ. ഞാൻ കാണുന്ന ഓരോ മുഖത്തും ബലഹീനതയുടെയും ദുഃഖത്തിന്റെയും അടയാളങ്ങളുണ്ട്. മൃഗങ്ങൾ സന്തുഷ്ടരാണ്, അവക്ക് ആരോഗ്യവും ധാരാളം തിന്നാൻ കിട്ടിയാലും മതി. ഈ സാഹചര്യത്തിൽ മനുഷ്യനും സന്തുഷ്ടനാകേണ്ടതാണ്. പക്ഷേ ആധുനിക ലോകത്ത് അധിക പേരും അങ്ങനെയല്ല. ബർട്രാൻഡ് റസ്സൽ. വിശപ്പും ദാഹവും ലൈംഗികാസക്തിയും പോലുള്ള ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടെ ജന്തുക്കൾ സംതൃപ്തരാകുന്നു. ജന്തുസഹജമായ വിശപ്പും വികാരങ്ങളും തീർക്കുക മനുഷ്യന്റെയും ആവശ്യമാണെങ്കിലും അവ നേടിയെടുക്കുന്നതിലൂടെ മാത്രം അവൻ സംതൃപ്തനാവുന്നില്ല. ശാന്തിയും സ്വസ്ഥതയും സമാധാനവും അവൻ കാംക്ഷിക്കുന്നു. സ്നേഹത്തിന് വേണ്ടി അവന്റെ മനസ്സ് ദാഹിക്കുന്നു. സൽസ്വഭാവം അവൻ ഇഷ്ടപ്പെടുന്നു. ധാർമ്മിക ജീവിതം അവന്റെ ജീവിതത്തെ ധന്യമാക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ പല നിലക്കും മൃഗങ്ങളിൽ നിന്നും തികച്ചും വ്യതിരക്തമായ വ്യക്തിത്വം വെച്ച് പുലർത്തുന്നവനാണ്. ഈ വ്യതിരക്തത മനുഷ്യന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ സംഭാവനയല്ല, അവന്റെ ആന്തരിക ചോദന എത്രയത്. ഭൗതികമായ അളവുകോൾ വെച്ചും കൊണ്ട് മാത്രം അത് അളക്കുക സാധ്യമല്ല. ജന്തുസഹജമല്ലാത്ത എന്തൊക്കെ മനുഷ്യരിലുണ്ടോ അതെല്ലാം തന്നെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് മതങ്ങൾ പറയുന്നു. ആത്മാവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത നാസ്തികർക്ക് ശരിയായ മനസ്സമാധാനവും സ്വസ്ഥതയും ശാന്തിയും കിട്ടാക്കനിയാണ്. ചിന്തയും അനുഭൂതിയും വികാരങ്ങളും കേവലം പദാർത്ഥത്തിന്റെ പരിണിത ഫലങ്ങളാണ്. കരൽ പിത്തനീരും വൃക്കമൂത്രവും സ്രവിക്കുന്നത് പോലെ തലച്ചോറിന്റെ പ്രവർത്തനം കൊണ്ടാണ് ചിന്തയും അനുഭൂതിയും വികാരങ്ങളും ഉണ്ടാവുന്നത്. അതിന്റെ അളവും സ്വഭാവവും തലച്ചോറിന്റെ രീതിയും പ്രവർത്തനവും അനുസരിച്ചായിരിക്കും. ചിന്തയും അനുഭൂതിയും വികാരങ്ങളും കേവലം പദാർത്ഥത്തിന്റെ പരിണിത ഫലങ്ങളാണ്. കരൾ പിത്തനീരും വൃക്കമൂത്രവും സ്രവിക്കുന്നത് പോലെ തലച്ചോറിന്റെ പ്രവർത്തനം കൊണ്ടാണ് ചിന്തയും അനുഭൂതിയും വികാരങ്ങളും ഉണ്ടാവുന്നത്. അതിന്റെ അളവും സ്വഭാവവും തലച്ചോറിന്റെ രീതിയിലും പ്രവർത്തനവും അനുസരിച്ചായിരിക്കും. ജീവിതത്തിലെ എല്ലാം തന്നെ പദാർത്ഥമോ അതിന്റെ ഭഗവേദങ്ങളോ ആണ്. ആത്മാവ് എന്നൊന്നില്ല, അത് ഭാവനയുടെ സൃഷ്ടി മാത്രമാണ് എന്ന് വാദിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും എങ്ങനെ ലഭിക്കും? ശാസ്ത്രത്തിന്റെ മറപിടിച്ച് പ്രകൃതിക്ക് അതീതമായ കാര്യങ്ങളിലുള്ള മതവിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്ത് മതധാർമ്മിക മൂല്യങ്ങളെ തളർത്താൻ ഭൗതികവാദികൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഡോക്ടർ ലിയോൺ വോട്ടിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, മരണത്തോടെ മനുഷ്യൻ നശിക്കുന്നു എന്ന ഭൗതികവാദത്തിന്റെ ദുർമന്ത്രം അവന്റെ വികാരങ്ങളെ കയറുയിരിവിട്ടു. മൃഗീയമായ ഒരു തരം അത്യാർത്ഥി അവനിൽ ജന്മമെടുത്തു. വിവേകശൂന്യതയും ഇസ്ഥിരയും ചേർന്നുണ്ടായ മാരകമായ ഈ സാമൂഹ്യ രോഗം മനുഷ്യരാശിയെ മോചനമില്ലാത്ത അധോഗതിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു. ഖുർആൻ അതിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്: വല്ലദീന കഫറു യത്തമത്ത ഊന വയക്കുലൂന കമാ തേക്കുലുലന്നാമു. സത്യനിഷേധികളാവട്ടെ ഇഹലോകത്ത് സുഖമനുഭവിക്കുകയും നാൽക്കാലികൾ തിന്നുന്നതുപോലെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ 12-ാമത്തെ സൂക്തം. അതായത്, കന്നുകാലികളെപ്പോലെ മരണപ്പെടുവോളം തിന്നണം, കുടിക്കണം, സുഖഭോഗങ്ങൾ അനുഭവിക്കണം എന്നതിൽ കഴിഞ്ഞ് അവർക്ക് ലക്ഷ്യങ്ങളില്ല. ഈ ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമില്ല എന്ന കള്ളപ്രചാരണം മുഖേന ധാർമ്മികതയുടെ കെട്ടഴിഞ്ഞ് അധപ്പതനത്തിന്റെ അഗാധഗർത്തത്തിൽ അകപ്പെട്ട മനുഷ്യന് അസ്വസ്ഥം അനുഭവപ്പെടുന്നു. മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ടായെങ്കിൽ എന്ന് ചിന്തിച്ച് നൊമ്പരപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പര്യാപ്തമായ സഹായം അവന് കിട്ടുന്നില്ല. ഈ ദുഷിച്ച ചിന്താഗതി മനുഷ്യത്വം ഇല്ലാതാക്കുന്ന ഉഗ്രവിഷമാണ്. മാരകമായ ഈ വിഷം നമ്മിൽ അവശേഷിപ്പിച്ച എല്ലാ നന്മകളെയും എല്ലാ സൽഗുണങ്ങളെയും മഹത്തരമായ മൂല്യങ്ങളെയും മലിനമാക്കുന്നു. ഹൃദയത്തിന്മേൽ സദാചാരത്തിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മനുഷ്യനെ പിടിച്ചു നിർത്താൻ ഒരു മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കും സാധിക്കില്ല. അപ്പോൾ നാം അധപ്പതനത്തിൽ മുങ്ങി മരിക്കേണ്ടി വരും. വ്യക്തിത്വം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ സ്വന്തം നാശത്തിലേക്ക് നാം നടന്നെടുക്കുകയുള്ളൂ. കാരണം തിന്മ ഈ ലോകത്തും പരലോകത്തും ശിക്ഷ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഈ ലോകത്തിനപ്പുറം യാതൊരു ജീവിതവുമില്ല. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ഭോഗിക്കുക എന്ന ഭൗതികവാദം മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ദുഷ്പ്രവണതകളെ ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോ ഇപ്രകാരം വിവരിക്കുന്നു: ഈ കാലഘട്ടത്തിൽ ഒരു ദുരന്തമുണ്ട്, അർദ്ധദുരന്തം എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. എല്ലാ പരിഗണനകളെയും ഈ ജീവിതത്തിൽ ഒതുക്കി നിർത്താനുള്ള പ്രവണതയാണത്. ഭൂമിയിലെ ഭൗതിക ജീവിതമാണ് പരമലക്ഷ്യമെന്നും മരണാനന്തരം ഒരു ജീവിതമില്ല എന്നും മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ ജീവിതക്ലേശങ്ങളും ഭാരങ്ങളും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നിർദ്ധനാവസ്ഥ അവന് ചിന്തിക്കാനേ കഴിയുന്നില്ല. എല്ലാ സാമൂഹ്യ മൂല്യങ്ങളുടെയും സ്ഥിതിയും ഇതുതന്നെ. സേവനങ്മാർക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതും കർമ്മോന്മുഖനാക്കുന്നതും വ്യക്തിയെ ശക്തനും സഹിഷ്ണു വിവേകവും ക്ഷമാശീലനും ധീരനും അതേസമയം വിനീതനും മഹാനുമാക്കുന്നതും സമ്പൂർണവും ശാശ്വതവുമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ സ്ഥായിയായ ബോധമാണ്. അതുകൊണ്ട് ശിരസ്സുകൾ ആകാശത്തിലേക്ക് ഉയർത്തി നീതി സഫലമാവുകയും ഓരോരുത്തരും അവരവരുടെ കർമ്മഫലം അനുഭവിക്കുകയും ചെയ്യുന്ന മരണാനന്ദ ജീവിതത്തിലേക്ക് ആത്മാക്കളെ തിരിച്ചുവിടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. 1850 പാരീസിൽ ചേർന്ന നിയമനിർമ്മാണ സമിതി യോഗത്തിൽ വിക്ടർ ഹ്യൂഗോ ചെയ്ത പ്രസംഗത്തിൽ നിന്നും ഇസ്ലാമിക ചൈതന്യം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തത്. ദൈവവിശ്വാസമില്ലാത്ത, പരലോക ജീവിതത്തെപ്പറ്റി ബോധമില്ലാത്ത മനുഷ്യജീവിതം അസമാധാനവും നിറഞ്ഞതും ലക്ഷ്യബോധമില്ലാത്തതുമാണ്. കാരണം എവിടെ നിന്ന് എന്തിനു വന്നു എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ഇനി എങ്ങോട്ട് എന്നത് അവർക്ക് ദുരൂഹത നിറഞ്ഞതാണ്. ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും മനസ്സിലാക്കാൻ കഴിയാത്ത ഹതഭാഗ്യവാന്മാരാണവർ. ഒരു കവിയുടെ വാക്കുകളിൽ ഇങ്ങനെ പറയാം: ഞാനറിയാതെ ഞാൻ പിറന്നു, അറ്റമില്ലാത്ത ആലോചനകളാൽ മനസ്സു നീറി, ഒരു നാൾ ഞാനീ ധരിച്ച പുടവകൾ എടുത്തു മാറ്റപ്പെടും, ഞാനെന്തിനു പിറന്നു, എങ്ങോട്ടു പോകുന്നു, ഉത്തരം കിട്ടാതെ ഞാൻ കുഴങ്ങി. മറ്റൊരാളുടെ കാഴ്ചപ്പാട് ഇങ്ങനെ: എനിക്ക് ജന്മം നൽകുകയാൽ എന്റെ മാതാപിതാക്കൾ കൊടും പാതകമാണ് ചെയ്തത്, ഞാൻ ആ പാതകം ആവർത്തിക്കാതിരിക്കാൻ ഒരാൾക്കും ജന്മം നൽകുന്നില്ല, അവിവാഹിതനായി കഴിയുകയാണ്, ജന്മം നൽകപ്പെട്ടിട്ടില്ലാത്ത എന്റെ സന്താന പരമ്പര ഇല്ലായ്മയിൽ തന്നെ തുടരട്ടെ, എന്റെ ജന്മമോ മരണമോ ജീവിതമോ എന്നിഷ്ടപ്രകാരമല്ല, ഇനി എപ്പോഴെങ്കിലും എന്നിഷ്ടം നടക്കുമോ? ഭൗതികവാദത്തിന്റെ പുറകിൽ പോയി ജീവിത ലക്ഷ്യമറിയാതെ ഉഴലുന്ന മനുഷ്യരുടെ ഗതികേടുകളാണ് നാം വായിച്ചത്. അതായത് അവരുടെ മനപ്രയാസത്തിന്റെ തേങ്ങലുകൾ. സൃഷ്ടാവിനെ, അവന്റെ ദിവ്യഗുണങ്ങളെ മനസ്സിലാക്കാത്ത, വിശ്വസിക്കാത്തവരുടെ അവസ്ഥയാണിത്. ഇത് കേവലം നിസ്സാരമല്ല, മനസ്സിനുള്ളിൽ നീറി പുകയുന്ന കനലുകളുടെ തീനാളങ്ങളാണ്. ഒരിക്കലും മണയാത്ത തീനാളം എന്നും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കിടക്കപ്പുറതിയില്ലാത്ത ദിനരാത്രങ്ങൾ, ഇരുൾമുറ്റിയ ജീവിതപാത എന്നും പ്രശ്നസങ്കീർണമായ അവസ്ഥ, ഇതാണതിന്റെ പരിണിതഫലം. ജീവിത നൈരാശ്യത്തിന്റെ തേരിലേറിയാണ് അവിശ്വാസിയുടെ സഞ്ചാരം. മോഹങ്ങളും മോഹഭംഗങ്ങളും അങ്ങുമിങ്ങും അവനെ തോണ്ടിവലിക്കുന്നു. ഏതാണ് ഉത്തമമെന്നറിയാതെ എല്ലാറ്റിലും ചാടി വീഴുന്നു. ജീവിക്കണോ അതോ ജീവനൊടുക്കണോ എന്നുവരെ അവൻ ചിന്തിക്കുന്നു. സൃഷ്ടാവിന്റെ ഒരു വചനം നമുക്കിങ്ങനെ വായിക്കാം: വമൻ ആറല്ല അന്തിക്കിരി ഫൈനലഹു മഹീശത്തം ലങ്ക. എന്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 124-ാമത്തെ വചനം. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ സംതൃപ്തനാണ്. അവന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നു. കാരണം അവൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ജീവിത ലക്ഷ്യമെന്ത് എന്ന് അവന് വ്യക്തമായ ബോധ്യമുണ്ട്. ജീവിതം ദൈവകാരുണ്യമാണ്, മരണം ദൈവവിധിയും. ദൈവാരാധനയാണ് ഈ ജീവിതത്തിന്റെ പരമലക്ഷ്യം. അതിന്റെ ഫലം ലഭിക്കുക പരലോകത്തും. ദൈവമാർഗം അവലംബിച്ച് ജീവിക്കുന്നവൻ വിജയിക്കും, ധിക്കരിക്കുന്നവർ പരാജിതരുമാണ്. ഈ നശ്വര ഭൂമിയിൽ മനുഷ്യന്റെ ഉത്തരവാദിത്തം ശാശ്വത ജീവിതത്തിലേക്കുള്ള പാതയമൊരുക്കലാണ്. മരണമാകുന്ന വാതായനം കടന്നപ്പുറത്തെത്തിയാൽ പാരത്രിക ജീവിതത്തിന്റെ തുടക്കമായി. ഭൗതികവാദികൾക്ക് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാത്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു സത്യവിശ്വാസി എളുപ്പം ഉത്തരം കണ്ടെത്തുന്നു. അഥവാ അവൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ടാണ് പുറപ്പാട്, എന്തിനാണീ ജീവിതം, എന്തിനാണീ മരണം, അതിനപ്പുറമെന്ത് എന്നിത്യാദി കുഴക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരിക്കലും പിഴക്കാത്ത, മറവിയില്ലാത്ത സ്രോതസ്സിൽ നിന്നും, ആത്മാവിന്റെ സൃഷ്ടാവിൽ നിന്നും അവൻ ഉത്തരം കണ്ടെത്തുന്നു. ഭൗതികവാദി മരണവേളയിൽ വിലപിക്കുന്ന രംഗം ഒരു കവി ഉദ്ധരിക്കുന്നത് ഇങ്ങനെ: മരണം ആസന്നമായിരിക്കുന്നു, പുറപ്പാട് ഇനിയൊട്ടും താമസമില്ല, എങ്ങോട്ടാണ് എന്റെ യാത്ര, ഈ ദേഹത്തോട് വിട പറഞ്ഞുകൊണ്ട് ആത്മാവ് എവിടേക്കാണ് പോകുന്നത്, ഈ ശരീരം മണ്ണിലെ കൃമികീടങ്ങളുടെ ഭക്ഷണമാകുമ്പോൾ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ വിശ്വാസിക്ക് ഇതിന് വ്യക്തമായ മറുപടിയുണ്ട്: ഇന്നൽ ലബ്രാറ ലഫീ നഈം വൈനൽ ഫുജ്ജാറ ലഫീ ജഹീം. തീർച്ചയായും സുഹൃത്തുവാന്മാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും, തീർച്ചയായും ദുർമാർഗികൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും. സൂറത്തുൽ ഇൻഫിത്താറിലെ 13-14 സൂക്തങ്ങൾ. അതായത് സത്യവിശ്വാസികളുടെ ലക്ഷ്യം സൃഷ്ടാവിന്റെ സംതൃപ്തിയാണ്. തന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ അവൻ പരിപൂർണ സംതൃപ്തനാണ്. അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും: ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് അവന്റെ പ്രാർത്ഥന. ജീവിത ലക്ഷ്യം വ്യക്തമായതുകൊണ്ട് തന്നെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവന് തരണം ചെയ്യാൻ സാധിക്കുന്നു. യുദ്ധമുഖങ്ങളെയും മരണത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞത് നമുക്കറിയാം: ദൈവമാർഗത്തിലാണ് എന്റെ മരണമെങ്കിൽ, മുസ്ലിമായാണ് ഞാൻ വധിക്കപ്പെടുന്നതെങ്കിൽ, മർദ്ദനങ്ങൾക്ക് യാതൊരു വിലയും ഞാൻ കാണുന്നില്ല. ചിണ്ണിച്ചിതറി വീണ മാംസത്തുണ്ടുകളിൽ പോലും ദൈവാനുഗ്രഹം ഉണ്ടാവുന്നതാണ് തീർച്ച. അതായത് വിശ്വാസി ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നു, അവൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ഭൗതികവാദികൾ ലക്ഷ്യമില്ലാതെ ഉഴലുന്നു. അവൻ ഈ ലോകത്തും പരലോകത്തും അസംതൃപ്തനും അസന്തുഷ്ടനും വീരുമായി ജീവിതം കഴിക്കുന്നു. ഖുർആൻ ചോദിക്കുന്നു: അഫമൻ യംസി മുഖിബൻ അലാ വജീഹി അഹദ അമ്മൻ യംസി സെവിയൻ അലാ സുറാത്തിം മുസ്തഖീം. അപ്പോൾ മുഖം നിലത്തു കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ, അതല്ല നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനോ? ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 22-ാമത്തെ സൂക്തം. അതുകൊണ്ട് ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദൈവത്തെ അറിയുക. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തും പരലോകത്തും സമാധാനത്തോടുകൂടി ജീവിക്കാം. ഭൗതികവാദികൾക്ക് ഈ ലോകത്തും പരലോകത്തും അസ്വസ്ഥമായ ജീവിതമാണുണ്ടാവുക. അതുകൊണ്ട് ദൈവത്തിന്റെ വിളികേട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയ്സ് ഓഫ് പീസ്. ലക്ഷ്യമുള്ളവരും ഇല്ലാത്തവരും ഈ വിഷയത്തിലായിരുന്നു ബഹുമാനനായ നാസർ സുലാഹി വോയ്സ് ഓഫ് പീസിൽ സംസാരിച്ചത്.
6: കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മക്ക സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
7: തീർച്ചയായും
6: നമ്മൾ ഒരു പക്ഷേ ഹറമിലോ മറ്റൊക്കെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ പോകുന്ന ആളുകൾ, ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ലൈമറ്റിന്റെ ചേഞ്ചും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയും കൊണ്ട് ഒട്ടുമിക്ക ആളുകളും രോഗികളാവാൻ സാധ്യതയുണ്ട്, അവശത അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ചിലര് കലശലായ രോഗം വരും,
7: പ്രയാസം വരും,
6: പെട്ടെന്ന് പ്രയാസം മാറ്റാൻ കഴിയാതെ ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ കഴിയാതെ റൂമിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടുന്ന ഒരവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു തവണയിലധികം നമുക്കൊരു പക്ഷേ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കാന്നുള്ളത് വേറെ ഒരു ചെലവുള്ള കാര്യമാണ്,
7: ഭയങ്കര
6: എക്സ്പെൻസീവാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ക്ലോക്ക് ടവറിന് താഴെ, ഹറമിന്റെ മുറ്റത്ത് ക്ലോക്ക് ടവറിന് താഴെ ഏകദേശം 4-ാം നമ്പർ ഹമാമിന്റെ താഴെയായിട്ട്, ടോയ്ലറ്റിന്റെ താഴെയായിട്ട് ഹോട്ടൽ സഫ്വ ഹോട്ടലിന്റെ തൊട്ടടുത്ത് ഒരു മുസ്തഷ്ഫ അജിയാദ് മക്കുണ്ട്.
7: മുസ്തഷ്ഫ അജിയാദ് മക്ക,
6: അത് അങ്ങനെയാണ് ആ ബോർഡുള്ളത്, മക്ക എമർജൻസി ഹോസ്പിറ്റൽ. അത് ഹാജിമാർക്ക് ഫ്രീ ആണ്. അവര് അവരുടെ പ്രയാസം അവരുടെ രോഗം അവിടെ ചെന്ന് കൺവേ ചെയ്താൽ ഇൻഷാല്ലാ അവിടെ മരുന്നുകളും അതേപോലെ തന്നെ പരിശോധനയുമൊക്കെ ഹാജിമാർക്ക് ഫ്രീ ആണ്. അപ്പൊ അവരുടെ ഉംറയുമായി ബന്ധപ്പെട്ട വിസ അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഫോണിലോ മറ്റുള്ളത് കാണിച്ചു കൊടുത്താലും മതി. എന്നാൽ നമുക്കവിടെ ഫ്രീ ആയി മരുന്ന്, അവിടെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടെ ഒരുപാട് അടുത്തടുത്തടുത്തായിട്ട് ഈ മെഡിക്കൽ ഷോപ്പുകൾ ധാരാളം ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ മരുന്ന് വാങ്ങാൻ കയറിയാൽ, നമ്മളൊക്കെ നാട്ടിൽ ഇടയ്ക്ക് ഒരു പനി ഉണ്ടായാലും ഒരു ഡോളോ 550 അല്ലെങ്കിൽ 600 പാരസെറ്റമോളോ ഡോളോ ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയാൽ നമുക്ക് 2-3 രൂപ
7: ചിലവാവുള്ളൂ.
6: പക്ഷെ അവിടെ അങ്ങനെയല്ല, വളരെയധികം വലിയ പൈസയാണ് വരിക. അതുമല്ല അങ്ങനെ ചില്ലറായിട്ട് അങ്ങനെ കിട്ടൂല, ഏകദേശം അവര് ഒരു നിശ്ചിത എണ്ണത്തിനെ കൊടുക്കുള്ളൂ. അപ്പൊ അത് നല്ലൊരു എമൗണ്ട് ആവും. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തില് ഹാജിമാർക്ക് വളരെ ഉപകാരപ്രദമാണ് മുസ്തഷ്ഫ അജിയാദ് മക്ക. ക്ലോക്ക് ടവറിന്റെ താഴെ ഏകദേശം സഫ്വാ ഹോട്ടലിന്റെ അടുത്താണ്. അവിടെ 4 ടോയ്ലറ്റുകൾക്കിടയിലായി ഉള്ള, ഓരോ ടോയ്ലറ്റുകൾക്ക് ഓരോ നമ്പർ ഉണ്ട്, 3-ാം നമ്പർ അല്ലെങ്കിൽ 4-ാം നമ്പർ. ഈ 2 ടോയ്ലറ്റിന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്തുള്ള മുസ്തഷ്ഫ അജിയാദ് മക്ക എമർജൻസി ഹോസ്പിറ്റൽ ഹാജിമാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംഗതിയാണ്.
7: തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഹാജിമാരായിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ, ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും അതേപോലെ തന്നെ എത്ര നമ്മൾ സൗകര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു പോയാലും അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രായത്തിൻ്റെ അവശതകളുണ്ടാകും, അതേപോലെ തന്നെ ആഫിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സേവനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്ന വിഷയം സൈബർ സെക്സ്. പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങൾ. ഇന്നത്തെ സ്നേഹക്കൂട് നിയന്ത്രിക്കുന്നത് പ്രൊഫസർ കെ പി സഅദ്, ഷമീം എം വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, ഇന്ന് വീണ്ടും നമ്മൾ ഒരു പുതിയ എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സൈബർ സെക്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങൾ എന്ത്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്ത് എന്നൊക്കെയായിരുന്നു. ഇന്നും ഇൻഷാല്ലാ ആ സൈബർ സെക്സിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിനു വേണ്ട പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പരിഹാരങ്ങൾ, എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു മായാകെണിയിൽ അകപ്പെട്ട യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഒരുപാട് ഒരുപാട് അകലെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഹാരങ്ങൾ എന്ത് എന്നൊക്കെയാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മുഖേന ഉണ്ടാകുന്ന അശ്ലീല സൈറ്റുകൾ, സൈബർ സെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത് മുഖേനയൊക്കെ ഉണ്ടാകുന്ന ഇനിയുമുള്ള വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ പരിഹാരത്തിലേക്ക് വരാം. സർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് വീണ്ടും നമ്മൾ പീസ് റേഡിയോ സ്നേഹക്കൂടിൽ, സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ഓരോ അംഗങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് സ്നേഹക്കൂടിലെ ഓരോ എപ്പിസോഡുകളും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ സൈബർ സെക്സുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇനിയും കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇത് മുഖേന ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാത്ത പ്രധാനപ്പെട്ട പ്രശ്നങ്ങളില്ലേ, ആ ഒരു പ്രശ്നങ്ങളിലേക്ക് കടന്നുപോയി നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
4: അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ സൈബർ സെക്സിന് അടിമയാവുന്നത് മുഖേന ഒരാൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം പാരൻസുമായിട്ടുള്ള ഡിസ്റ്റൻസിങ് ആണ്
3: യഥാർത്ഥത്തിൽ.
4: അതെ, അതായത് ഒരു രക്ഷിതാവ് വലിയ പ്രതീക്ഷയിലാണ് ഓരോ മക്കളെയും വളർത്തുന്നത് അല്ലേ. അതുകൊണ്ട് ഈ രക്ഷിതാക്കൾ അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്ന് മറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണല്ലോ ഇത്. അതുകൊണ്ട് കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ ഈ ഒരു പോൺ എഡിക്ഷനിലേക്ക് നീങ്ങുന്നതോടുകൂടി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് മൂർധന്യാവസ്ഥയിലെത്തുകയാണ്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയ തെറ്റാണ്, അല്ലെങ്കിൽ മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്ന ഒരു തെറ്റാണ് അയാൾ ചെയ്യുന്നത്. അത് ഭാര്യയുള്ള ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യ അറിയാതെ അത്തരത്തിലുള്ള സൈറ്റുകൾ പരതുകയും അല്ലെങ്കിൽ അത്തരം ഡീഡിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ പാരൻസുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ബന്ധത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു രണ്ട് അറ്റങ്ങളിലേക്ക് വഴിമാറുന്നു എന്നുള്ളത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്.
3: ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. നല്ല റിലേഷൻഷിപ്പുകൾ അകന്നകന്നു പോകുന്നു, രക്ഷിതാക്കളുമായിട്ടുള്ള അകൽച്ച കുട്ടികൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകലും.
4: തീർച്ചയായും, അതായത് രക്ഷിതാവിനാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് എങ്കിൽ രക്ഷിതാവ് ഹൈഡ് ചെയ്യാണ്, മക്കളിൽ നിന്നും ഇത് ഹൈഡ് ചെയ്യും. പക്ഷെ മക്കൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പ അല്ലെങ്കിൽ ഈ ഉമ്മ ഇതിന് യോഗ്യതയില്ലാത്ത ഉമ്മയാണ് അല്ലെങ്കിൽ ഉപ്പയാണെന്ന് അവർക്ക് ബോധ്യമാവാണ്. കാരണം ധാർമ്മിക നിഷ്ഠയുള്ള ഒരു ജീവിതം, എത്തിക്കൽ ലൈഫ് നയിക്കുമ്പോഴല്ലേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നയിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. കാരണം ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഈ രക്ഷിതാവ് മക്കൾക്ക് ഗൈഡൻസ് കൊടുക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, ഇതൊന്നും കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യൂല. കാരണം എന്താണ്, ഈ രക്ഷിതാവ് അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ബോധ്യമാവുമ്പോൾ ആ കുട്ടിയും രക്ഷിതാവും തമ്മിൽ അകൽച്ചയിലേക്ക് പോവുകയാണ്. പലപ്പോഴും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് പല കുടുംബങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്.
3: അതെ, നമ്മൾ വളരെയധികം മനസ്സിൽ, ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. ഉറക്കക്കുറവ്, അതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ, ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പുറംതിരിഞ്ഞ് മാറുന്ന സാഹചര്യം, അതുപോലെ തന്നെ താല്പര്യം, ജീവിതത്തിനോടുള്ള ഒരു കാര്യത്തിനോട് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഇന്ന് പുതിയ ഒരു വലിയ പ്രശ്നമാണ് സാർ പറഞ്ഞത്. ഇതുപോലെ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത് മുഖേന ഉണ്ടാകും?
4: അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ആരോഗ്യം അല്ലെ. ഇപ്പോ കുളിക്കുക, പല്ല് തേക്കുക, വൃത്തിയാക്കുക, അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിതം നയിക്കുക, ഇതിലൊന്നും ഇത്തരം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഹൈജീൻ അല്ലെ, ഒരാളുടെ ജീവിതത്തില് വൃത്തിയും വെടിപ്പും ഇല്ലാത്ത രൂപത്തിലായിരിക്കും. കാരണം അയാൾ വേറൊരു ലോകത്താണ്. കാരണം ഇയാൾക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതൊരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക്, ഒരു ലഹരിയുടെ തലത്തിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ലൈഫിൽ നിന്ന് അയാൾ ഒരുപാട് വിദൂരമായി പോകും. അതുകൊണ്ട് നോർമൽ ലൈഫിൽ വേണ്ട കാര്യമാണ് ഭക്ഷണം, ആരോഗ്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരം ആരോഗ്യ ശ്രദ്ധയിൽ നിന്ന് ഇതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും അകന്നുപോകും എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്.
3: ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ആ ഡ്രഗ് അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ വലിയ വിപത്തുകൾ ഫോൺ അഡിക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നു എന്നത് പ്രിയ പ്രേക്ഷകരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. പ്രത്യേകിച്ചും നമ്മൾ താല്പര്യം കാണിക്കേണ്ട മേഖലയിൽ നിന്നും പിൻവാങ്ങാനും പിൻവലിയാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ പിൻവലിയുന്ന ഒരു സ്വഭാവം ഇത്തരക്കാരായ ആളുകളിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്.
4: പിന്നുണ്ടാവുന്ന വലിയ പ്രശ്നമാണ് സെൽഫ് ഹാമിങ്ങും സൂയിസൈഡ് അറ്റംപ്റ്റും. കാരണം പിന്നെ ജീവിത ലക്ഷ്യം കൃത്യമായി അറിയുന്ന ആളുകൾ അവര് വിശുദ്ധി കാത്തു സൂക്ഷിക്കും. കാരണം ദൈവ സാമീപ്യം ഉണ്ടാവും, ആരാധനകളിൽ കൃത്യത ഉണ്ടാവും. പക്ഷെ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ദൈവ സാമീപ്യം കരസ്ഥമാക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സ്വന്തത്തോടൊരു തരം അവജ്ഞയും പുച്ഛവും കണ്ടംറ്റും ഫീൽ ചെയ്യുന്നു. അപ്പൊ പിന്നെ അവർ ചിന്തിക്കുകയാണ്, വൈ ഷുഡ് ഐ ലിവ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർ സ്വന്തത്തെ തന്നെ പിന്നെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന, സെൽഫ് ഹാം ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന, അപ്പോൾ ബ്ലേഡ് എടുത്തിട്ട് സ്വന്തം നരമ്പ് മുറിക്കുന്ന അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും പോൺ എഡിക്ഷൻ മനുഷ്യനെ എത്തിക്കുന്നുണ്ട്. വിഭ്രാന്തി ഉണ്ടാക്കുന്നു, ആങ്സൈറ്റി ഉണ്ടാക്കുന്നു, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. ഇതൊക്കെ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആണ്, പാർശ്വഫലങ്ങളാണ്.
3: നോക്കൂ, സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക്, ആത്മഹത്യാ ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പലപ്പോഴും പോൺ അഡിക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നു എത്തുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അതിലുപരി പ്രിയ രക്ഷിതാക്കളെ, നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി. അഥവാ സ്വയം പരിക്കുകൾ ഏൽപ്പിക്കുന്ന, സ്വയം സെൽഫ് ഹാമിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വയം പരിക്കുകൾ ഉണ്ടാക്കുക, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തിന് ജീവിക്കണം, കൈകളിലും ശരീരത്തിലൊക്കെ പോറലുകൾ ഏൽപ്പിക്കുക, ബ്ലേഡ് കൊണ്ട് മറ്റു മാരക ആയുധങ്ങൾ കൊണ്ട് പോറൽ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം ചില കുട്ടികളിലെങ്കിലും കാണാറുണ്ട് എന്നുള്ളതൊരു ഗൗരവതരമായ കാര്യമാണ്. അതിനുള്ള ഒരു കാരണം ഒരു പക്ഷേ അവരുടെ ഇതുപോലെയുള്ള ദുസ്വഭാവങ്ങളാവാം എന്നുള്ളത് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്.
4: തീർച്ചയായും. അതുപോലെ ഡിപ്രഷൻ, ഡിപ്രഷന്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മള് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാവുമ്പോൾ അത് ഞാൻ ചെയ്യുന്നു, പക്ഷെ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോള് മൊത്തത്തിൽ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈർഷ്യം, ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നത്. അപ്പോ പിന്നെ അയാള് പിന്നെ ജീവിതത്തോട് തന്നെ ഒരു വിരക്തി, ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് അയാള് മ്ലാനമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഉത്തരവാദിത്വ നിർവഹണമാണ് അല്ലെ. നമ്മള് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കും അല്ലെ. പീസ് റേഡിയോ പോലുള്ള ഈ ഒരു സംവിധാനത്തിൽ കൂടി, സ്നേഹക്കൂട് എന്നുള്ള പ്രോഗ്രാമിന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംവദിക്കുമ്പോൾ ആയിരക്കണക്കിന് പ്രേക്ഷകർ ഈ പ്രോഗ്രാം കാണുകയാണ്, കേൾക്കുകയാണ്, അവർക്ക് ഒരു അറിവ് ലഭിക്കുകയാണ്. ഈ അറിവ് ലഭിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രാർത്ഥന നമുക്കുണ്ട് അല്ലേ. ഒരുപാട് കുടുംബങ്ങളിൽ ഒരു കുളിർ തന്നലായി, ആശ്വാസമായി, സമാധാനം നൽകുന്ന ഒരു കർമ്മമായിട്ടാണ് ഇത് പോകുന്നത്. എന്നാൽ ഒരാള് ജീവിക്കുമ്പോൾ അയാള് മൊത്തത്തിൽ കുടുംബത്തിന് ഭാരമാവുന്നു, സ്വന്തത്തിന് തന്നെ ഭാരമാവുന്നു. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? കാരണം പൈശാചികതയാണ് അയാളെ സ്വാധീനിക്കുന്നത്. പിശാച് അവനെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കും അന്ധ

0: വെള്ളം വാങ്ങുക, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ പഠിക്കാൻ വേണ്ടി പുസ്തകം നിവർത്തി വെക്കുമ്പോ ആ പുസ്തകത്തിൽ നിറയെ അവൻ കാണുന്ന ഇത്തരം അശ്ലീലങ്ങളായിരിക്കും. കാരണം താൻ എന്താണ് പ്രവർത്തിക്കുന്നത്, താൻ എന്താണ് കാണുന്നത്, അതായിരിക്കുമല്ലോ അവിടെ എപ്പോഴും ഉണ്ടാവുക. അതുപോലെ ആരാധനകളിൽ അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, സ്വാഭാവികമായിട്ട് ജീവിതത്തോട് തന്നെ വെറുപ്പ്, അതാണ് ഈ നിരാശാബോധം, ഡിപ്രസീവ് മൂഡിലേക്ക് അവൻ എത്തുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധ ലഭിക്കാത്തത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്. കാരണം പഠനം എന്നുള്ളത് മെമ്മറി വർക്കൗട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നിരന്തരമായിട്ട് റിഗറസ് ആയിട്ട് ഇത്തരം രതി വൈകല്യത്തിലേക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മെമ്മറി പോലും മിസ്സിംഗ് ആവുന്നു. കാരണം വേണ്ടാത്ത ഒരു കാര്യമാണ്, നെഗറ്റീവായ പ്രതികൂലമായ തന്റെ മാനസികാരോഗ്യത്തെ തളർത്തുന്ന കാര്യമാണ് അയാൾ ചെയ്യുന്നത്, അയാൾക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷെ അയാളുടെ ആ ഒരു എർജ്, അയാളുടെ ഇൻസ്റ്റിങ്ക്ട്, ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും, അതായത് നൈമിഷികമായ സുഖങ്ങൾ ആസ്വദിക്കാനും അത് പൂർത്തീകരിക്കാനുമുള്ള വ്യഗ്രതയാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ ആഗ്രഹിച്ചത് അത് അപ്പോൾ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് മൊബൈൽ ഫോണ് വാങ്ങി വെക്കുന്ന ഒരു വിദ്യാർത്ഥി പോയി ആത്മഹത്യക്ക് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസിലേക്കായിരിക്കും ഇത്തരം ആളുകൾ എത്തിപ്പെടുക. വൈകാരികമായ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയും അല്ലേ. സാധാരണ നമ്മളിപ്പോ ഒരാളോട് നമ്മളെ ആളുകളായിട്ടൊക്കെ സംസാരിക്കുമ്പോ ചില ആളുകള് നമ്മൾ പറയുന്ന മുഴുവൻ കേൾക്കില്ല, കേൾക്കുന്നതിന് മുമ്പ് കാണാൻ പൊട്ടിത്തെറിക്കുന്നു അല്ലേ. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കർ പോലെ ഒരുപാട് വൈകാരികത ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ദേ നെവർ റിലീസ് ടു അതേഴ്സ്. അവരുടെ പ്രശ്നങ്ങൾ ഒരാളും അറിയില്ല, ഭാര്യ അറിയില്ല, ഭർത്താവ് ഭാര്യയോട് പറയില്ല, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ പറയില്ല. സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ കുമിഞ്ഞുകൂടാണ്, വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്തായിരിക്കും ഇയാള് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, സന്ദർഭത്തിന് പറ്റാത്ത രീതിയിൽ പ്രതികരിക്കുന്നത്,
1: വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നത്.
0: ആ പൊട്ടിത്തെറിക്കുക, ലൈക്ക് എ ബോംബ് ബ്ലാസ്റ്റ്, ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെ തന്നെ പൊട്ടിത്തെറിക്കുന്ന, കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്ത, കുടുംബജീവിതത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളായിരിക്കും. കാരണം സന്ദർഭോചിതമായിട്ടാവില്ല ഇവർ പെരുമാറുക. കാരണം അവര് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ആരോട് എപ്പോ എവിടെ വെച്ച് പറയണം എന്നുള്ള കൃത്യത, ആ ഒരു നോർമൽ ബിഹേവിയർ അവരിൽ നിന്ന് മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് അവര്
1: സാധാരണ പറയാറുണ്ട്, വാട്ട്, വൈ, ഹൗ. ഈ ഒരു മൂന്ന് ചോദ്യം, എന്ത് ഞാൻ ചെയ്യുന്നു, അത് എന്തുകൊണ്ട് ചെയ്യുന്നു, എങ്ങനെ ഞാൻ ചെയ്യുന്നു, ഈ ഒരു തീരുമാനം എടുക്കാൻ പലപ്പോഴും ഇത്തരക്കാരായ ആളുകൾക്ക് സാധിക്കില്ല. പൊട്ടിത്തെറിച്ച് സാഹചര്യത്തിനും സമയത്തിനും ഒന്നും അല്ലാത്ത രൂപത്തിലായിരിക്കും ക്ഷോഭം.
0: അവർക്ക് ഒരിക്കലും അവരുടെ വികാരങ്ങളെ അല്ലെങ്കിൽ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേഷ്യം എന്നുള്ള വികാരം പോസിറ്റീവാണ്, നെഗറ്റീവാണ്, എന്നാൽ അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാവും ഉണ്ടാവുക. പല ആളുകൾക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ അപാകത എന്താ, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരാൾ വന്ന് ഉപദേശം അന്വേഷിച്ചപ്പോ മൂന്ന് തവണ ആവർത്തിച്ച ഉപദേശം എന്താണ്, ലാ തഗളബ്, നീ കോപിക്കരുത് എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കൺട്രോള് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ സംഗതി ഇമോഷണൽ മെച്ചൂരിറ്റിയാണ്, വൈകാരികമായ പക്വതയാണ്. അപ്പൊ ആ വൈകാരിക പക്വത നഷ്ടപ്പെടുന്ന ഒരു രംഗം കൂടി ഇത്തരം എഡിക്ഷൻ, അതായത് സൈബർ എഡിക്ഷൻ, ഓരോ വ്യക്തിക്കും ഉണ്ടാക്കുന്നു.
1: ഒന്ന്, ആത്മഹത്യാ പ്രവണത ഈ ആളുകളിൽ ഉണ്ടാവുന്നു, അതുപോലെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിൻവലിയുന്നു, പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, ആത്മ ഡിപ്രഷൻ അതുണ്ടാവുന്നു, അതുപോലെ തന്നെ സ്വയം പരിക്കുകൾ ഉണ്ടാക്കുക, സ്വയം മുറിവ്.
0: അതുപോലെ ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം സർ, ഈ കുടുംബത്തിലുള്ള സംഘർഷമാണ്. കാരണം ഈ വ്യക്തി ഈ ചെയ്യുന്ന തെറ്റ് അയാളിൽ മാത്രം പരിമിതപ്പെടില്ല. കാരണം ഇയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഭാര്യയുമായിട്ട് മക്കളുമായിട്ട് നല്ല ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാത്തത് കൊണ്ട് അയാളുടെ സെക്സ്വൽ ലൈഫ് പരാജയമായിരിക്കും. ഭാര്യ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. സ്വാഭാവികമായിട്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും പ്രശ്നം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ വീട്ടിലുള്ള മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും, മക്കളുടെ പ്രശ്നത്തിലേക്ക് എത്തിക്കും. കാരണം ഇയാൾ കൃത്യമായ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് കൊണ്ട് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ ഇയാൾ പോയില്ല. അപ്പോ ഈ കുട്ടിക്കത് അവന്റെ പഠനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോ എല്ലാം പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോൺ എഡിക്ഷൻ എന്നുള്ളത് സംഘർഷഭരിതമായ ഒരു കുടുംബാന്തരീക്ഷമായിരിക്കും ഉണ്ടാക്കുക. ഇത് അതുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ്.
1: കുടുംബാന്തരീക്ഷത്തിൽ സംഘർഷങ്ങൾ അതൊരു വലിയ പ്രശ്നമാണ്.
0: ഒരു ഒരു പ്രശ്നം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഡ്രഗ് എഡിക്ഷൻ എന്നുള്ളതിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഇത്തരം ആളുകൾക്ക് കൂടുതലാണ്. കാരണം

0: പൊതുവെ അവർക്ക് കുറേ കഴിയുമ്പോൾ, അതായത് പോൺ അഡിക്ഷൻ്റെ ഒരു സ്റ്റേജ് മൂന്നോ നാലോ ഒക്കെ ആവുമ്പോൾ അവർക്ക് ബോധ്യമാവുകയാണ് എനിക്ക് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മറക്കാൻ വേണ്ടി, ആ സംഗതി പാടെ മറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചില ഫ്രണ്ട്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ലഹരി. ഇന്ന് പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരികൾ, MDMA പോലെയുള്ള വളരെ മാരകമായിട്ടുള്ള വിഷലഹരികൾ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അത് ഉപയോഗിക്കുന്നതോടുകൂടി അയാളുടെ അന്ത്യം ഉറപ്പാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്ന് ഈ പോൺ എഡിക്ഷൻ അല്ലെങ്കിൽ സൈബർ എഡിക്ഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഭീതിജനകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ.
1: പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർ പലപ്പോഴും മറ്റു അഡിക്ഷനുകളിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. പോൺ അഡിക്ഷൻ എന്നത് തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ദുരന്തങ്ങളാണ്, പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളൊരു എപ്പിസോഡ് എന്തായിരുന്നാലും നമ്മൾ ചെയ്യേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, അത് എന്താണ്, എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. എന്തായിരുന്നാലും അത് ആ ഒരു മേഖലയിൽ നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം, മറ്റൊരു എപ്പിസോഡ് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഈ പോൺ അഡിക്ഷൻ, ഇതിൽ നിന്നും മോചനം സാധ്യമാണോ?
0: മോചനം സാധ്യമാണ്, പക്ഷെ അതിന്റെ സ്റ്റേജ്, ഇപ്പോ മദ്യപിക്കുന്ന ഒരാള് ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും ഒക്കെ എത്തും. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിലാണ് ഒരു പിന്നെ ലഹരി നുണഞ്ഞ വ്യക്തിയെങ്കിൽ അയാളുടെ പ്രശ്നത്തിന്റെ പരിഹാരം എളുപ്പമാണ്. എന്നാൽ സെക്കൻഡ് സ്റ്റേജിലേക്കും തേർഡ് സ്റ്റേജിലേക്കും അത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, അതായത് ഡി അഡിക്ഷൻ സെന്റർ ഒക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നത് ലഹരി മുക്ത ചികിത്സ എന്നുള്ള തലത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പോൺ എഡിക്ഷനും കൃത്യമായിട്ടുള്ള ലഹരി മുക്ത ചികിത്സ ആവശ്യമാണ്.
1: അപ്പൊ
0: നോർമലി ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെന്റർ, പെരിന്തൽമണ്ണ ചെറുകരയിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആ ഒരു എഡിക്ഷൻ സെന്റർ, ആ രംഗത്ത് ഇന്ന് കൃത്യമായ സേവനം നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. കാരണം ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ കൂടി ഒരാളെ ലഹരി മുക്തമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് കൃത്യമായിട്ട് ഒരു ഗൈഡ്ലൈൻസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ചികിത്സ ലഭ്യമാണ്, സാധ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗികളാണ് ഇവര്, അവര് രോഗികളാണല്ലോ. അപ്പൊ ആ രോഗികളോട് നമ്മള് ഒരു എംപതറ്റിക് അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത്. എംപതറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയോടുകൂടിയിട്ടാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത്. സാധാരണഗതിയിൽ നമ്മള് ഒരു അനുകമ്പയാണ് പ്രകടിപ്പിക്കാറുള്ളത്, അല്ലെ?
1: സിമ്പതി
0: അല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ വേണ്ടത് എംപതിയാണ്. എംപതി എന്ന് പറഞ്ഞാല് ആ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം എനിക്കായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ അതുകൊണ്ട് പ്രതികരിക്കുക. ആ ഒരു സ്ഥാനത്ത് നമ്മൾ നിന്നുകൊണ്ട് ചിന്തിക്കുകയും അയാളെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ മുൻകരുതലുകളും ചികിത്സയും കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഒന്നാമത്തെ രീതി.
1: കുറ്റപ്പെടുത്തി മാറ്റി നിർത്തലല്ല പരിഹാരം, മറിച്ച് കൂടെ നിന്ന് അവനനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുരന്തം, അവനനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം എനിക്കായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യത്തിലുണ്ടാവുക, അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക, ആ കൂടെ നിന്ന് അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നതാണ് ഒന്നാമത്തെ പരിഹാരം.
0: അതായത് പ്രണയത്തിൽ അകപ്പെട്ട ഒരാള്, പ്രണയ ജീവിതം പരാജയപ്പെട്ടു, വേറൊരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചു, സ്വാഭാവികമായി പ്രണയ നൈരാശ്യ ഉണ്ടാക്കിയ ഒരുപാട് വിനകളുണ്ട്. അങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സെക്സ്വൽ ലൈഫ് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ചില ഫ്രണ്ട്സ് ഇയാളെ മിസ്ഗൈഡ് ചെയ്തു, പോൺ അഡിക്ഷനിലേക്ക് പോയി. അപ്പോൾ അതിന്റെ മൂല കാരണം യഥാർത്ഥത്തിൽ പ്രണയ നൈരാശിയാണ്. വഖാറത്ത് അള്ളാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കി, ദൈവസാമീപ്യം കരസ്ഥമാക്കി, ജീവിതത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആ റൂട്ടിലേക്ക് അവർ പോവില്ല. സ്വാഭാവികമായിട്ട് ഇത്തരം ലഹരി മാഫിയയിലേക്കാവും അവരെത്തിപ്പെടുക. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സഹാനുഭൂതിയാണ്. രണ്ടാമത്തെ കാര്യം, അവരെ നമ്മൾ തുറന്ന് കേൾക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് നമ്മൾ സമീപിക്കേണ്ടത്, അവര് ഒരു വലിയ കുറ്റവാളിയല്ല
1: അല്ലെ.
0: അപ്പൊ ഇനി ഒരു കൊലപാതകം നിർവഹിച്ച ഒരു വ്യക്തി പോലും നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അതിന് ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ, കുതിരവട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തില് സെല്ലിലുള്ള പേഷ്യൻസ് ഉണ്ട്. ആ സെല്ലിലുള്ള പേഷ്യൻസില് ഒരു വിഭാഗം ഇത്തരം മേർഡേഴ്സ് നിർവഹിച്ചവരാണ്. പക്ഷെ ആ മേർഡർ പോലും, കൊലപാതകങ്ങൾ പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അവർ ചെയ്തതാണ്. അതുകൊണ്ട് ആ ക്രൈമിനെ നമ്മൾ തീർച്ചയായും വെറുക്കേണ്ടതുണ്ട്. പക്ഷെ ആ ക്രിമിനൽ അയാളൊരു വ്യക്തിയാണ്, ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ബാധ്യതയാണ്. അല്ലാതെ ഒരു കുറ്റം ചെയ്ത ആളെ വീണ്ടും വീണ്ടും കുറ്റവാളിയാക്കുന്നതിന് ബദൽ നമ്മുടെ കുടുംബം സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? ആ കുറ്റം ചെയ്ത വ്യക്തിയെ സ്നേഹിക്കുകയും കുറ്റത്തെ വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ തുറന്ന് കേൾക്കണം. അപ്പൊ തുറന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവര് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രൂപത്തിൽ നമ്മോട് അവതരിപ്പിക്കും. ആ അവതരിപ്പിക്കുന്നത് കേൾക്കുക എന്നുള്ളത് തന്നെ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായിക കല്ലാണ്.
1: രണ്ട് പരിഹാര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തത് സഹാനുഭൂതിയോടുകൂടി എംപതറ്റിക് ആയിട്ട് അവരായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഉണ്ടാക്കുക. രണ്ടാമത് ലിസണിങ്, നമ്മൾ നന്നായി കേൾക്കാൻ സന്നദ്ധരാവുന്നതാണ്. അഥവാ ഇവർക്ക് അവർ ചെയ്തത് എന്തുകൊണ്ട്, ഈ ഒരു സാഹചര്യത്തിലേക്ക് അവർ എന്തുകൊണ്ടാണ് എത്തിപ്പെട്ടത്, ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെന്ത് പറയുന്നുവോ അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് കേട്ട് അവരുടെ മനസ്സിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ റിലീസാവുന്നതോടുകൂടിയിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് കൗൺസിലിംഗ് രംഗത്ത് പരിചയമുള്ള പ്രൊഫസർ കെ പി സഹസർ നമ്മളോട് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയം, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്, രണ്ട് പരിഹാരമാണ് ഇവിടെ നിർദ്ദേശിച്ചത്. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം സർ.
0: മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് തന്നെയാണ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിക് പരിപ്രേക്ഷ്യത്തിലാണ് ഇത്തരം ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമുക്ക് ഏറ്റവും വലിയ മാതൃക. ഇപ്പോൾ പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുന്ന ആള് അല്ലേ, ആ മൂത്രമൊഴിക്കുന്ന ആളെ ആദ്യം മൂത്രമൊഴിക്കാൻ അനുവാദം കൊടുക്കുക ചെയ്യുന്നത്. കാരണം അത് അയാളുടെ ഒരു നീഡാണ്. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ അവസരം കൊടുത്തതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ തിരുത്തി കൊടുക്കുക ചെയ്യുന്നത്. ഇതേ രീതി തന്നെയാണ് കൗൺസിലിംഗിലും നമ്മൾ നിർവഹിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു രോഗിയായതുകൊണ്ട് ആ രോഗത്തിൽ നിന്ന് അയാളെ മോചിപ്പിക്കാനുള്ള ഒരു എംപതറ്റിക് അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ക്ലയന്റിന് ബോധ്യമാവുകയാണ് ഇയാൾ എൻ്റെ കൂടെയുണ്ട്, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കുടുംബക്കാർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അവരെ ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ജിഹാദ് അവിടെ നിർവഹിക്കേണ്ടി വരും. അത് പോൺ അഡിക്റ്റ് ആണെങ്കിലും ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും ഇത്തരം എഡിക്ഷനിൽ എത്തിയ ആള് ഒരിക്കലും സമ്മതിക്കില്ല ഞാനൊരു രോഗിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ വളരെ തന്ത്രപൂർവം വളരെ നല്ല രൂപത്തിൽ അവരോട് പെരുമാറി അവരെ ട്രീറ്റ്മെന്റിന് നമ്മൾ എത്തിക്കണം. എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കൗൺസിലിംഗ് സെഷൻ ഉണ്ട്. ആ കൗൺസിലിംഗിൽ കൂടി അയാളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും നീ ട്രാപ്ഡ് ആണ്, അല്ലെങ്കിൽ നിന്റെ ജീവിതം നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് അതിന് എന്തെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എങ്കിൽ ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ കൂടി ഫാമിലി കൗൺസിലിംഗ് അനിവാര്യമായിരിക്കും. അപ്പോൾ ഭാര്യക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും, നീ മക്കൾക്കാണ് ഈ പ്രശ്നമെങ്കിൽ വാപ്പക്കും ഉമ്മക്കും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കൗൺസിലിംഗിൽ കൂടി മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ആ കൗൺസിലിംഗിന് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. അപ്പോൾ 21 ദിവസം നമ്മൾ ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെന്റൊക്കെ കിട്ടി അവിടുന്നുള്ള തർബിയത്തൊക്കെ കിട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ സാഹചര്യം തന്നെയാണ് ആ പേഷ്യന്റിന് കിട്ടുന്നതെങ്കിൽ അവർ ചീത്തയാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് അവർക്ക് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്, കുടുംബത്തിന്റെ ബാധ്യതയാണ്. അതാണ് മൂന്നാമത്തെ പരിഹാരം.
1: കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇതുപോലെയുള്ള ആളുകളെ യഥാസ്ഥലങ്ങളിലേക്ക് കൗൺസിലിംഗിന് കൊണ്ടുപോവുക എന്നുള്ളത്. വ്യക്തിയെ മാത്രമല്ല, അഥവാ പോൺ അഡിക്റ്റഡ് ആയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ മാത്രമല്ല, അല്ലെങ്കിൽ ഉപ്പയാണെങ്കിൽ ഉപ്പയെ മാത്രമല്ല, ആ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അയാളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും കൗൺസിലിംഗിന് വിധേയമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അഥവാ കൗൺസിലിംഗിലൂടെയാണ് ഇവരെ, സ്വാഭാവികമായിട്ടും സാറ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരു പോൺ അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയ ആളുകൾ ഡ്രഗ് അഡിക്റ്റഡ് ആണ് എന്ന് സമ്മതിക്കില്ല. അപ്പോൾ അവർ അതിന് അഡിക്റ്റഡ് ആണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഒരു നല്ല കൗൺസിലിംഗ് വിദഗ്ധൻ്റെ അടുത്ത് എത്തിപ്പെട്ടാൽ സ്വാഭാവികമായും അവർ നിർദ്ദേശിക്കുമ്പോൾ താൻ ഈ അകപ്പെട്ടത് ഒരു വലിയ ട്രാപ്പിലാണ്, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് വലിയൊരു ട്രാപ്പിലാണ്, എൻ്റെ ജീവിതം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് ഇനിയും ഞാൻ തുടർന്നാൽ എൻ്റെ ലൈഫ് മാത്രമല്ല എൻ്റെ കുടുംബം ഒന്നാകെ ഒരു നാശത്തിൻ്റെ നഷ്ടത്തിൻ്റെ വക്കിലെത്തും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് സഹാനുഭൂതിയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുക, രണ്ടാമത് നന്നായി അവരെ കേൾക്കുക, മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് കൗൺസിലിംഗിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ഇതുപോലെ 1, 2, 3, 4 എന്നുള്ള പോയിന്റുകളാകുമ്പോൾ തീർച്ചയായും ഈ പരിഹാര മാർഗം നമ്മുടെ പ്രേക്ഷകർക്ക് യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുമെന്നതിൽ സംശയമില്ല. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ
0: അവിടെ ഒരു അനുഭവം ഞാൻ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ പ്രോഫ് കോണിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഫസ്റ്റായിട്ട് എൻ്റെ അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൗൺസിലിംഗ് കേസ് നമ്മുടെ ലോകറിയേണ്ട കൗൺസിലിംഗ് കേസാണ്. ആ ക്ലയന്റ് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ കേസ് അദ്ദേഹം എന്റെ അടുത്ത് വന്നപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞത്, സാറെടുത്ത് ഞാൻ വരുന്നത് ഇത് എന്റെ വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്, ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അന്വേഷിക്കായിരുന്നു ആരുടെ മുമ്പിലാണ് ഇത് ഞാൻ പറയേണ്ടത്. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്തെത്തിയത്. അപ്പൊ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ായിരുന്നു, തീർച്ചയായും നമ്മുടെ സംഘടനാ ഭാരവാഹികളെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളെയും ഈ സന്ദേശം ഞാൻ എത്തിക്കും, പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പീസ് റേഡിയോ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഹോമോസെക്സ്വാലിറ്റി എന്നുള്ള ഒരു സംഗതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും തുടങ്ങുന്നത് സ്വവർഗരതി, അത് തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഒരു കുട്ടി ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവന് ഏറ്റവും കൂടുതൽ ജിജ്ഞാസയുള്ള, അങ്ങേ അറ്റം അന്വേഷണത്വരയുള്ള ഒരു മേഖലയാണ് സെക്സ്വൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈംഗികമായിട്ടുള്ള ആ ഒരു ത്വര എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ സെക്സ്വലി മിസ്യൂസ്ഡ് ആവുന്ന, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം, ചിലപ്പോൾ അത് കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഒരു വ്യക്തി, നമുക്കറിയാലോ ഇന്ന് HIV എന്നുള്ള ഒരു സംഗതി, ഹ്യൂമൻ എയ്ഡ്സിൻ്റെ പിന്നെ എന്താണ് ഒരു വൈറസ്, പിന്നെ അതിനടിമപ്പെട്ടതാണ് ഈ പയ്യൻ. അപ്പോൾ അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, അദ്ദേഹം കല്യാണം കഴിച്ചതും എയ്ഡ്സ് ബാധിച്ച ഒരു പെണ്ണിനെയാണ്, എന്ന് വെച്ചാൽ HIV വാഹകയായിട്ടുള്ള ഒരു ഒരു പെണ്ണിനെയാണ് അവർ വിവാഹം കഴിച്ചത്. ഇതിൻ്റെ മൂല കാരണം എന്തെന്ന് വെച്ചാൽ, സ്വന്തം കാരണം കൊണ്ടല്ല അയാൾ ഒരിക്കലും ഇവിടെ എത്തിപ്പെട്ടത്. അയാൾ പറയുന്ന സങ്കടകരമായ അവസ്ഥ, ചെറുപ്പത്തിൽ ബാല്യകാലത്ത് ഞാൻ മിസ്യൂസ് ചെയ്യപ്പെട്ടു, ലൈംഗികമായി ഹോമോസെക്സിന് വിധേയമായി, പിന്നീട് നിരന്തരം അതിന് വിധേയമാവുകയാണ്, പിന്നീട് ഒരു 10-18 വയസ്സായതിനു ശേഷമാണ് ഇതിന്റെ ഗൗരവാവസ്ഥ എന്താണ് എന്ന് എനിക്ക് തന്നെ ബോധ്യമായതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അപ്പോഴേക്കും ആ ഒരു ഗാംഗിൽ നിന്ന്, ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അതിന്റെ ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക്, ഹോമോസെക്സ്വൽ ലൈഫിലേക്ക് അയാൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഇദ്ദേഹം ഒരു HIV വാഹകനാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് ടെസ്റ്റ് ചെയ്തത്. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് എയ്ഡ്സ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. സ്വാഭാവികമായി കല്യാണം അന്വേഷിച്ചപ്പോൾ മറ്റുള്ള ഒരാളും അയാൾക്ക് പെണ്ണ് കൊടുക്കൂല. അപ്പോൾ അതിന് സമാനതയുള്ള മറ്റൊരു ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവളും ഒരിക്കലും സെക്സ്വൽ ഇന്റർകോഴ്സ് മറ്റൊരു വ്യക്തിയുമായി ചെയ്തിട്ടല്ല, അവൾക്ക് അവളുടെ ഉമ്മയിൽ നിന്നാണ് ഈ ഒരു HIV കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, ഇങ്ങനെ HIV വാഹകരായിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവരൊന്നും തന്നെ അവരുടെ സ്വന്തം തെറ്റുകൊണ്ടല്ല ഇതിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇത്തരം സ്വവർഗരതിയിൽ എത്തിപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നീട് അവരുടെ ജീവിതം ഏറ്റവും വലിയൊരു ദുരന്തമായി തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം, അത് നമ്മൾ പാരന്റ്സ് ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് LGBTQ, നമുക്കൊക്കെ അറിയാലോ ഇത് സാർവത്രികമായി അത് ഒരവസ്ഥയായി ചിത്രീകരിക്കപ്പെടുകയും അതൊരു അവകാശവാദമായി മാറുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധം നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പ്രത്യേകമായി സൂചിപ്പിച്ചത്.
1: വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പോയിന്റിലേക്കാണ് അദ്ദേഹം നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അഥവാ രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ആധുനിക കാലഘട്ടത്തിലെ വരും വരായികളെക്കുറിച്ച്, അതുപോലെ തന്നെ ചെയ്തികളെക്കുറിച്ച്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന മിസ്യൂസുകൾ, അതുപോലെ തന്നെ അബ്യൂസുകൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ മക്കളോട് തുറന്ന് പറയുകയും അവർക്ക് അതുപോലെയുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുകയും അവർക്കതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ, അഥവാ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രക്ഷിതാക്കളോട് വന്ന് തുറന്ന് പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ്. അഥവാ യഥാർത്ഥ അവബോധം മക്കൾക്ക് നൽകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരം.
0: തീർച്ചയായും.
1: ഇനി അടുത്ത
0: അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ സപ്പോർട്ടാണ് അല്ലേ. ഇപ്പോ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് വേണ്ടത് വൈകാരിക പിന്തുണയാണ്. അപ്പം രക്ഷിതാക്കൾ ചിലപ്പോഴെങ്കിലും ഈ മക്കൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ പിന്നെ അവരെ ഒരു കൺവിക്ട് ആയിട്ട് കാണാറുണ്ട്. അതായത് കുട്ടികൾ അവരുടെ നിഷ്കളങ്കത കൊണ്ട് ചിലപ്പോ എനിക്ക് ഇന്നാള് പ്രേമക്കത്ത് തന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന രൂപത്തിൽ പ്രതികരിച്ചു എന്നൊക്കെ വന്ന് ഓപ്പൺ ആയിട്ട് മക്കൾ പറയും. അങ്ങനെ നമ്മോട് വന്ന് പറയുമ്പോൾ അവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. നേരെ മറിച്ച് ചില രക്ഷിതാക്കൾ പിന്നീട് സംശയത്തോടുകൂടി ആ കുട്ടിയെ ഫോളോ ചെയ്യാണ്, പിന്നെ ഒരിക്കലും താല്പര്യമില്ലാത്ത ആ കുട്ടി ആ ട്രാപ്പിലേക്ക് അകപ്പെടുകയാണ്. ഇതുകൊണ്ട് രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത് ഈ പ്രായത്തിൽ അത് സ്വാഭാവികമാണ് അല്ലേ. ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. പലപ്പോഴും ഈ പ്രണയമില്ലാത്ത കുട്ടികൾ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്നതായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ അതിന് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വളരെ ഗുണകാംക്ഷയോടുകൂടി തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടത് വൈകാരികമായ പിന്തുണയാണ്. അതുകൊണ്ട് ഈ ഒരു എന്താണ് പോൺ അഡിക്ഷനിലേക്ക് പോയിട്ടുള്ള കേസിലും നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ക്ലയന്റിനോട് വൈകാരിക പിന്തുണ നൽകി സപ്പോർട്ടീവായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ രക്ഷപ്പെടുത്താൻ.
1: അവരുടെ ഭാഗത്ത് ഈ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റ് വന്നു, അതിന്റെ പേരിൽ കുറ്റവാളികളായി കണക്കാക്കേണ്ടവരല്ല അവർ, മറിച്ച് അവർ ചെയ്ത കുറ്റത്തിനെ നേരത്തെ പറഞ്ഞ പോലെ വെറുക്കണം. പക്ഷെ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായൊരു പിന്തുണ, ഞങ്ങൾ കൂടെയുണ്ട്, നീ ഒറ്റപ്പെടേണ്ടവനല്ല എന്നൊരു ബോധ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്.
0: എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മൾ. അതായത് ഇപ്പൊ അറിയാലോ സൈബർ സെക്സ് ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പല രക്ഷിതാക്കൾക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല അല്ലെ. ഇപ്പൊ ഈ അടുത്ത് ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന സമയത്ത് ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി സുന്ദരിയായ ഈ പെൺകുട്ടിയുമായിട്ട് എഫയറിലേക്ക് എത്തുകയാണ്. എഫയറിലെത്തിയിട്ട് ആദ്യമായിട്ട് സെക്സ് അബ്യൂസിനാണ് വിധേയമാവുന്നത്. ആ പെൺകുട്ടി വളരെ നിഷ്കളങ്കയാണ്. ഇങ്ങനെ സെക്സ് അബ്യൂസിന് വിധേയമാവുന്ന കുട്ടികൾ അവരവരുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നു, വീഡിയോ ഷെയർ ചെയ്യുന്നു, അവരുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസാണ് ആദ്യം അവർ എടുക്കുന്നത്. ഇതൊന്നും ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല. പിന്നീട് അവരെ ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അതുകൊണ്ട് ഇത്തരം പോൺ എഡിക്ഷനിലേക്ക് എത്തുന്ന ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ട്രാജഡീസിനെ സംബന്ധിച്ച്, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വിദ്യ നൽകുക എന്നുള്ളത് സമൂഹത്തിന്റെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ, ഈ ഇപ്പോ മെറിറ്റൽ ലൈഫ് ഫെയിലിയർ ആണ് എന്നുള്ള ഒരു സംശയമില്ല. കാരണം അവരുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടും. കാരണം ഈ പോണിൽ കാണുന്ന, സൈബർ വേൾഡിൽ കാണുന്ന സെക്സ്വൽ ലൈഫിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യഥാർത്ഥ ജീവിതം നയിക്കാൻ പറ്റില്ല, അത് ഫെയിലിയർ ആയിരിക്കും. ഭാര്യ തന്നെ സഹകരിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം വശങ്ങളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശരിയായിട്ടുള്ള അവബോധം നമ്മൾ കൗൺസിലിങ്ങിൽ കൂടി കൊടുക്കുകയാണെങ്കിൽ എന്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത് ഒരു നല്ല പരിധിവരെ കുട്ടികൾ മാറും. പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഇത്തരം കൗൺസിലിംഗ് ക്ലാസുകൾ അവർക്ക് കിട്ടുന്നില്ല. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇഫക്റ്റീവായിട്ടുള്ള, കാര്യക്ഷമതയുള്ള, ഫലപ്രാപ്തിയുള്ള നല്ല ക്ലാസുകൾ എടുക്കുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ടുവന്ന് സ്ഥാപനത്തിൽ ക്ലാസ് എടുപ്പിച്ചുകൊണ്ട്, കൗൺസിലിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് പരിഹാരം തേടേണ്ടത് അനിവാര്യമാണ്. അതാണ് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം.
1: സാർ, ഇവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, നമ്മുടെ സ്റ്റുഡൻസ് വിങ് നടത്തുന്ന CRE ക്ലാസുകൾ,
0: തീർച്ചയായും
1: അതുപോലെ തന്നെ ടീൻ സ്പേസുകൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രൊഫഷണൽ കോൺഫറൻസുകൾ, ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള അവബോധങ്ങൾ കൊടുക്കുന്നു. അതിൽ ഒതുങ്ങുന്നതല്ല, സാർ സൂചിപ്പിച്ചതുപോലെ വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള അറിവുകൾ, വിജ്ഞാനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നതും ഇതിനൊരു പരിഹാരമാണ്. നമ്മൾ രക്ഷിതാക്കളായ ആളുകൾ, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകർ അതിനുവേണ്ട വേദികൾ ഒരുക്കണമെന്നാണ്. അതുപോലെ സാറ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, പണ്ട് കാലത്തിലുള്ള പ്രേമങ്ങൾ പോലെയല്ല ഇന്നത്തെ പ്രേമം എന്ന് പറയുന്നത്. തീർച്ചയായും ആദ്യ സ്റ്റെപ്പിൽ തന്നെ, പണ്ടൊക്കെ ഒരു പേപ്പറിലൊരു കത്ത് എഴുതിയാൽ അതുപോലും കൊടുക്കാൻ ധൈര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു വളരെ പെട്ടെന്ന് തന്നെ പ്രേമത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത്, അഥവാ ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് പിന്നീട് സാറ് പറഞ്ഞ പോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഫോട്ടോയിലേക്കും വീഡിയോ ഒക്കെ എടുത്ത് ഈ കുട്ടികളെ നിരന്തരം അതിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: അതായത് പല രക്ഷിതാക്കൾക്കും ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി വർക്ക് ചെയ്യുമ്പോൾ മക്കള് 100% ഓക്കെയാണ്, എന്റെ കുട്ടി അത് ചെയ്യില്ല. ഈ ഒരു അമിതമായ ഓവർ എക്സ്പെക്ടേഷനും ഓവർ കോൺഫിഡൻസും രക്ഷിതാക്കൾക്ക് മക്കളെ കുറിച്ചുണ്ട്. പലപ്പോഴും മൊബൈൽ ഫോൺ തുറന്ന് കൊടുക്കുകയാണ്, എന്നിട്ട് ആ മൊബൈലിലാണ് കുട്ടികൾ തന്നെ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അവരെത്ര ഭക്തരാണെങ്കിലും ശരി, ആ കുട്ടി ആ മൊബൈൽ ഫോൺ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ പ്രായവും അവരുടെ വികാരങ്ങളും അതിനനുസൃതമാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. ഇനി രക്ഷിതാക്കൾ അവർക്ക് ഫോണ് കൊടുക്കുകയാണെങ്കിൽ പോലും ഇത് അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണ് പരതുന്നത്, ആരോടൊക്കെയാണ് ചങ്ങാത്തം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ട്രേസ് ഔട്ട് ചെയ്യാൻ, കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇന്ന് ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല പരിഹാരമാണ്. എന്നാൽ രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ഗാഡ്ജെറ്റ്സ് അല്ലെ, സാങ്കേതികമായ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വിദ്യ അറിയില്ല. വിദ്യ അറിയില്ല എന്ന് മാത്രമല്ല, അത് ഓപ്പണായിട്ട് മക്കളോട് തന്നെ പറയും, എനിക്കിതൊന്നും നോക്കുന്ന അറിയില്ല. അതുകൊണ്ട് കുട്ടികൾ വളരെ ഭംഗിയായി തന്ത്രപരമായിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് പോലെയുള്ള സംവിധാനങ്ങളിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് സെക്സ്വലി അപ്പീൽ ചെയ്യാൻ അങ്ങനെയുള്ള ഫോട്ടോസ് ആണ് അയച്ചു കൊടുക്കുന്നത്. ഇന്ന് ഫാഷൻ ഭ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഓരോ പെൺകുട്ടിയും എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെ, അവരുടെ ആന്തരികമായ സൗന്ദര്യത്തെ പരമാവധി മറ്റുള്ളവരെ മോഹിപ്പിക്കാനുള്ള വസ്ത്രധാരണ രീതിയും കോസ്മെറ്റിക്സും ആണ് കുട്ടികൾ പോലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ട്രാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ഈ വൈറസ് അത്ര മാരക ശേഷിയുള്ള വൈറസാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇവർ സെക്സ്വൽ കോണ്ടാക്റ്റിലേക്ക് എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
1: രോഗം വരാതെ സൂക്ഷിക്കുക, അതുതന്നെയാണ് പ്രിവെൻഷൻ, അതാണല്ലോ പ്രതിരോധമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ മക്കളാരും ഇങ്ങനെയുള്ളൊരു അപകടങ്ങളിലേക്ക് എത്താതിരിക്കാൻ, നമ്മളും അതുപോലെ ഒരു സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അശ്ലീലതകളുള്ളതിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
0: മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കുട്ടികളുടെ സമയം, എനർജി അല്ലെ, നമ്മൾ കുട്ടികളോട് നോ നോ നോ പറയാൻ നമ്മൾ മിടുക്കരാണ്. എന്നാൽ യെസ് പറഞ്ഞ് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക അല്ലെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള, സൃഷ്ടിപരമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നുള്ള തലമുറക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ആദ്യം വേണ്ടത് അവരിൽ ഒരു പോസിറ്റീവ് സെൽഫ് എസ്റ്റീമും പോസിറ്റീവ് ഫെയ്ത്തും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവരുടെ ശേഷികളും താല്പര്യങ്ങളും കണ്ടെത്തി അത് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ ഒരു നല്ല മാറ്റം അവരിൽ ഉണ്ടാകും. അതായിരിക്കും ഏറ്റവും വലിയ പരിഹാരം എന്ന് എനിക്ക് തോന്നുന്നു.
1: ഇൻഷാല്ലാ, നമ്മൾ ഏകദേശം അത്യാവശ്യം വേണ്ട എല്ലാ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു എന്നാണ്. സഹാനുഭൂതിയോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ വേണം, അതുപോലെ തന്നെ അവരെ കേൾക്കാൻ നമ്മൾ സന്നദ്ധരാവണം. നല്ല കൗൺസിലിംഗ് രംഗത്തേക്ക് അവരെത്തിക്കേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. ഈവൺ ഇനി കൗൺസിലിംഗ് വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു മെഡിക്കേഷൻ അല്ലെ,
0: ചില സന്ദർഭങ്ങൾ അങ്ങനെ സന്ദർഭങ്ങൾ മെഡിക്കേഷൻ കൂടി വേണം,
1: ഒരു ഡോക്ടറുടെ സേവനം, ചില മരുന്നുകൾ, അത്ര ഹാനികരമല്ലാത്ത മരുന്നുകൾ ഒരു പക്ഷെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ
0: ഞാൻ പറയാൻ വിട്ടുപോയതാണ് മെഡിക്കേഷൻ കൂടി. സൈക്കോതെറാപ്പി, മെഡിക്കേഷൻ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കേഷനിൽ കൂടി ഈ കുട്ടിയുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ കൺട്രോൾ
1: ചെയ്യാനും,
0: മെഡിക്കേഷൻ മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
1: അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അതുപോലെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അത് കൗൺസിലിംഗ് വിദഗ്ധർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എല്ലാത്തിലും ഉപരി നമ്മുടെ മക്കൾക്ക് വേണ്ട സാഹചര്യങ്ങൾക്കനുസരിച്ച ആ വിവരങ്ങൾ, ധാർമ്മികമായ ബോധ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഇത്രയും കാര്യങ്ങൾ, നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് അശ്ലീലതകൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആണെങ്കിലും അതിനുള്ള പരിഹാരം എന്നത്. സ്വാഭാവികമായും ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു എപ്പിസോഡായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കുടുംബങ്ങളിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് മുഖേന നിങ്ങൾ അറിയിക്കുക. അതിനുള്ളൊരു പരിഹാരം ഇൻഷാല്ലാ ഇസ്ലാമിക രീതിയിൽ, ഒരു ഇസ്ലാമിക മേഖലയിൽ നിന്നുകൊണ്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് പീസ് റേഡിയോ നിങ്ങൾക്ക് നൽകാറുള്ളത്. അതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം എന്നതിൽ യാതൊരു സംശയവുമില്ല. കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താനും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമുക്കൊക്കെ സാധിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ലാ പീസ് റേഡിയോ അത് പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുമായിട്ടാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ കാണാനും കേൾക്കാനുമൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുക. നാഥൻ തുണക്കട്ടെ. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പരലോക വിശ്വാസം, ഇസ്ലാം വ്യതിരിക്തമാകുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരലോക വിശ്വാസം എന്നുള്ളത്. അഥവാ മനുഷ്യൻ്റെ ഭൗതികമായ ഈ ജീവിതത്തിന് ശേഷം അവനൊരു ജീവിതമുണ്ടെന്നും ഈ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നും അവൻ്റെ പ്രവർത്തനങ്ങൾക്കനുസൃതമായ രീതിയിൽ അവിടെ രക്ഷയും ശിക്ഷയും ഉണ്ടെന്നുമുള്ള വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക വിശ്വാസത്തിൻ്റെ കാതൽ. നമുക്കറിയാം, മുസ്ലിംകളല്ലാത്ത ഇതര മതവിശ്വാസികളും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ഭിന്നമായ രീതിയിൽ വളരെ കൃത്യമായ, നീതിയുക്തമായ, പ്രാമാണികമായ ഒരു വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാം ഈ വിഷയത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസം എന്നുള്ളത് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, പരലോകമെന്നുള്ളത് മറ്റു പല ദർശനങ്ങളുടെ സങ്കല്പമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പറയുന്ന കാര്യം അതൊരു സങ്കല്പമല്ല, യൗമുൽ ആഖിറ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഖമാഅന്നക്കും തന്തിഖൂ, നിങ്ങൾ ഈ സംസാരിക്കുന്നത് എപ്രകാരം സത്യമാണോ അതിനേക്കാൾ വലിയൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് പരലോകം എന്നുള്ളത്. മറ്റു പല ആശയങ്ങളിലും പരലോക സങ്കല്പമാണ്, ഇത് ഇസ്ലാമിൽ ഉള്ളതല്ല. ഇഹലോകത്തെ സംബന്ധിച്ചിടത്തോളം ആ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടവും കൃഷി സ്ഥലവുമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞത്. വൈനദ്ദാറല്ലാഹിറ ഇയൽ ഹയവാൻ, പരലോകത്താണ് യഥാർത്ഥത്തിൽ ജീവിതമുള്ളത്. ബൽ തുഹ്സിറൂന ഹയാത്ത് ദുനിയ ഉല്ലാഹിറത്തു ഖൈറും വഅബഖ, നിങ്ങൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതെങ്കിലും പരലോകമാണ് നിങ്ങൾക്കേറ്റവും ഖൈറായിട്ടുള്ളതും എന്നും അവശേഷിക്കുന്നതും പരലോകമാണ്. ഈ ഒരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ വിഷയം അതിൻ്റെ പൂർണ്ണമായ നീതിയാണ്. ഇസ്ലാം പറയുന്നത് ഫമൻ യഅമൽ മിസ്ഖാൽ ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാൽ ദറത്തിൻ ഷറൻ യറ. ഒരു അണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അതവൻ പരലോകത്ത് കാണും. അണുമണിത്തൂക്കം തിന്മയാണവൻ ചെയ്തതെങ്കിൽ അതും പരലോകത്ത് കാണും. അപ്പോൾ പൂർണ്ണമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകമാണ് പരലോകം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഒരുപക്ഷെ ഭൂമിയിൽ എല്ലാവർക്കും പൂർണ്ണമായ നീതി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു കുറ്റവാളി അയാൾ ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചു, അയാൾക്ക് ഒരു പ്രാവശ്യമേ നമുക്ക് ശിക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, കൊലക്കുറ്റം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ വധിച്ച ആൾക്കാർ ഭൂമിയിലുണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും പൂർണ്ണമായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇനി പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് പൂർണ്ണമായ നീതി കൊടുക്കാനും ഈ ഭൂമിയിൽ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പൂർണ്ണമായ ഒരു നീതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് പരലോകത്തെ വിശ്വാസം, അഥവാ യൗമുൽ അദിൽ, നീതിയുടെ ദിവസമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് നീതിയുടെ ദിവസമാകുന്നത്? ഏറ്റവും വലിയ നീതിമാനായ പടച്ച റബ്ബാണ് ആ ദിവസത്തിൻ്റെ അധികാരി, മാലിക് യൗമിദ്ദീൻ. ദീനിൻ്റെ അഥവാ പ്രതിഫല നാളിൻ്റെ, ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ പടച്ചറബ്ബാണ്. ആ പടച്ചറബ്ബാവട്ടെ, ലാ യദ്രി മിസ്ഖാൽ ദറത്തിൻ, ഒരു അണുമണി തൂക്കം പോലും തൻ്റെ അടിമകളോട് ഒരിക്കലും തന്നെ ളുൽമ് ചെയ്യാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ആ പടച്ചറബ്ബിൻ്റെ കോടതിയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിക്കൊണ്ട് നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത്തെ വിഷയം ഇതാണ്. മൂന്നാമത്തൊരു വിഷയം, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോക വിചാരണക്കാവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസുകളും എല്ലാ സാമഗ്രികളും എല്ലാ തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ മാ ഇൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദീഹി റഖീബുൻ അതീദ്, ഈ ഭൂമിയിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും എഴുതാൻ റഖീബും അതീദുമായ സൂക്ഷ്മ നിരീക്ഷകന്മാരും തയ്യാറായി നിൽക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ എഴുതി വെക്കുന്ന രേഖകളുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ കണ്ണുകൾ, അവൻ്റെ കാതുകൾ, അവൻ്റെ ശരീരം, അവൻ്റെ കൈ, കാല്, തൊലി, എല്ലാ കാര്യങ്ങളും അവന് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്ന, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരവസ്ഥയുണ്ട്. അതിനൊക്കെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കൃത്യമായിക്കൊണ്ട് ബോധ്യപ്പെടുത്തി വിചാരണ ചെയ്തതിന് ശേഷമാണ് ഒരു മനുഷ്യൻ അല്ലാഹു ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് പരലോക വിശ്വാസം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആ പരലോകത്തിൽ കൃത്യമായ, വ്യക്തമായ, നീതിയുക്തമായ വിചാരണകൾ നടന്നതിന് ശേഷം മാത്രമാണ് ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുകയോ അതുപോലെ തന്നെ രക്ഷപ്പെടുകയോ ചെയ്യുക എന്ന കൃത്യമായ ബോധ്യം ഇസ്ലാം ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ കെയർ ഓഫിലോ, അതായത് മറ്റൊരു മനുഷ്യൻ്റെ ചുളിവിലോ, മറ്റൊരു മനുഷ്യൻ്റെ തണലിലോ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന ബോധ്യം ഒരു മനുഷ്യനും അല്ലാഹു നൽകുന്നില്ല. ഒരു മനുഷ്യൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടും വിചാരണ നടത്തിക്കൊണ്ടുമാണ് വൈന്നമ തോഫോ നൂജുറക്കും യോമൽ ഖിയാമ, ഖിയാമത്ത് നാളെ ഇത് പൂർണ്ണമായിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾക്കനുസരിച്ച് കൊണ്ടാണ് നിങ്ങളുടെ വിചാരണ ഉണ്ടാകുക. അപ്പം ഇത് വല്ലാത്തൊരു ഒരു മനസ്സമാധാനമാണ്, അതോടൊപ്പം തന്നെ ഒരു ക്ലാരിറ്റിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് വിചാരണ നടത്താതെ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അടിസ്ഥാനപരമായിക്കൊണ്ട് പ്രവേശിപ്പിക്കുകയില്ല. ആ വിചാരണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അനീതിയുടെ കണം പോലും സ്പർശിക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾക്കും സുമ്മലതുസ് അലുന്നയോമിദിൻ അനുനയും, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക്, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് അവിടെ ചോദ്യമുണ്ടാകും. ഈയൊരു വിശ്വാസം മറ്റു പല വിശ്വാസങ്ങളുമില്ല. കാരണം ഞാനൊരു ജൂതനായിരുന്നാൽ എനിക്കവിടെ ശിക്ഷക്കളവുണ്ട്. ലൻ തമസ്സനാറും ഇല്ല അയ്യാമമാതൂത, ഇതാണ് ജൂതന്മാരുടെ വാദം. ഞങ്ങൾ അള്ളാഹുവിൻ്റെ പുത്രന്മാരാണ്, വഹിബാഹു അള്ളാഹുവിൻ്റെ സ്നേഹക്കാരാണ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരാണ്, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കവിടെ രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു വിശ്വാസം ഇസ്ലാം പുലർത്തുന്നില്ല. അങ്ങനെയൊക്കെയാണ് ജൂത ക്രിസ്ത്യാനികളുടെ മതങ്ങളിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഒരു മനുഷ്യൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ നീതിയുക്തം പുലർത്തി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അവൻ ആരായിരുന്നാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് കൃത്യമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് പരലോക വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തൊരു പ്രത്യേകത, ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. അതിനൊരിക്കലും പരിധികളില്ല. ഖാലിദീൻ ഫീഹ അബദൻ, പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ നിത്യവാസികളായിരിക്കും. അവിടെ മരണം എന്ന ഒന്ന് ഇല്ല. അതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. അതോടുകൂടി ആസ്വാദനമാണെങ്കിൽ പൂർണ്ണമായ ആസ്വാദനവും, അതുപോലെ തന്നെ ശിക്ഷയാണെങ്കിൽ പൂർണ്ണമായ ശിക്ഷയും. ആ ശിക്ഷയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ ഇളവ് നൽകും, അത് വേറെ വിഷയം. മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു വിഷയത്തിലെ കാഴ്ചപ്പാടുകൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായ യുക്തിയും പൂർണ്ണമായ നീതിയും പൂർണ്ണമായ സമാധാനവും അക്രമമില്ലാത്ത അനീതിയില്ലാത്ത ഒരു പരലോകമാണ് അള്ളാഹുവിൻ്റെ ദീൻ മുന്നോട്ട് വെക്കുന്ന പരലോകം. അവിടെ കക്ഷിത്വത്തിന് വിലയില്ല. അതുപോലെ തന്നെ സമ്പത്തിനോ, യോമല എംഫോ മാലും വല ബനൂൻ, സന്താന ബലത്തിനോ സാമ്പത്തിക ബലത്തിനോ ഒരു പവറും ഇല്ലാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത നീതിയുക്തമായ കുല്ലില്ലാഹിൽ അമ്രു ജമിയാൻ, അള്ളാഹുവിനാണ് മുഴുവൻ കാര്യങ്ങളും. ആർക്കാണ് അധികാരമെന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന് മാത്രം അധികാരം. നീതിയുടെ പര്യായമായിട്ടുള്ള, നീതി കൊണ്ട് മാത്രം വിധിക്കുന്ന പടച്ചറബിൻ്റെ ദിവസം, ആ ദിവസത്തിൽ മനുഷ്യന്മാർ എല്ലാവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി നിൽക്കുന്ന ദിവസമാണ്. ഇങ്ങനെ ഒരു സുന്ദരമായ, ഒരു നീതിയുക്തമായ ഒരു പരലോക വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക വിശ്വാസം. ഈ ഒരു പരലോക വിശ്വാസം മനുഷ്യന്മാർക്ക് നൽകുന്ന നന്മകൾ ചെറുതല്ല. ഇതൊരു കേവല സങ്കല്പ വിശ്വാസമാണെങ്കിൽ ആളുകൾ പലതും തെറ്റിദ്ധരിക്കാനും അല്ലെങ്കിൽ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഈ കൃത്യമോ വ്യക്തവുമായ പരലോക വിശ്വാസം കൊണ്ട് മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്? അതിലൊന്ന്, മനുഷ്യന്മാരെ സദാചാര നിഷ്ഠയുള്ളവരാക്കി തീർക്കാൻ ഈ വിശ്വാസം കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്ത് രഹസ്യത്തിലും ഏത് പരസ്യത്തിലും ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്താലും എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതൊരു അണുമണിത്തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്താലത് എനിക്ക് കാണാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാരുടെ ജീവിതത്തെ സദാചാരത്തിലേക്ക് കൊണ്ടുവരാനും ദുരാചാരങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്ന് ജീവിക്കാനും ഒരു മനുഷ്യനെ കൃത്യമായി കൊണ്ട് പ്രേരിപ്പിക്കുന്നത് പരലോക വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ സ്വഭാവം അല്ലാഹു ശുദ്ധ ഖുർആൻ എണ്ണിയപ്പോൾ ഒബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. പരലോകത്തിൽ കേവല വിശ്വാസമല്ല, ദൃഢവിശ്വാസമാണ്. അപ്പം ആ ദൃഢവിശ്വാസം ഒരു മനുഷ്യനെ സദാചാര നിഷ്ഠയുള്ളവനാക്കും, സദാചാര ബോധ്യമുള്ളവനാക്കി മാറ്റും, നല്ല ഉത്തമനായ മനുഷ്യനാക്കി മാറ്റും. രണ്ടാമത്തൊരു കാര്യം, ഈ വിശ്വാസം അവന് ക്ഷമ നൽകുന്നു. കാരണം ദുനിയാവിൽ എന്ത് പ്രയാസം വന്നാലും എനിക്ക് പരലോകമുണ്ട്, ഒരു പ്രതീക്ഷ നൽകുന്നു. ആ ക്ഷമയ്ക്ക് ശേഷം ഒരു തുറവി വരാനുണ്ട്. ഫഇന്നമൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തിനോട് ഒരു യുസ്റുണ്ട് എന്നൊരു ബോധ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ഈ ദുനിയാവിൻ്റെ എന്ത് അലങ്കാരങ്ങൾ അവൻ കാണുമ്പോഴും അവൻ അതിരിവിടാതെ, അവൻ പരിധി ലംഘിക്കാതെ, ഇതൊന്നുമല്ല എനിക്കുള്ള ജീവിതം, ഇനി എനിക്ക് വരാനുള്ള ജീവിതം ഇതിനേക്കാൾ സുന്ദരമാണ്, ഇതിനേക്കാൾ വലുതാണ്, ഇതിനേക്കാൾ മഹത്വമേറിയതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവൻ പരിധി വിടാതെ വല്ലാഹിറത്തു ഖൈറും വാബഖ, ഏറ്റവും ഖൈറായതിലേക്ക് അവൻ്റെ മനസ്സിനെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ എല്ലാ കാര്യങ്ങളെയും അവൻ അതിലേക്ക് ചുരുട്ടി അതിനനുസൃതമായ രീതിയിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യനെയായിരിക്കും ദുനിയാവിൽ നമ്മൾ കാണാം. ഈ പരലോക വിശ്വാസം ശരിയല്ലെങ്കിൽ എന്തും ചെയ്യാം. യുക്തിവാദികൾ പറയുന്ന പോലെ, ഇൻഹി ഇല്ലാ ഹയാത്തുന ദുനിയ നമൂത്തു വനഹയ ഒമാ നഹ്നു ബിമബഊസീൻ, പരലോകത്തൊരു ജീവിതമല്ല, അതുകൊണ്ട് നമ്മളൊക്കെ അടിച്ചു പൊളിക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന വിശ്വാസം തെറ്റാണ്. ജീവിതം ഒന്നല്ല, ഇത് യഥാർത്ഥ ജീവിതവുമല്ല, യഥാർത്ഥ ജീവിതം പരലോകത്താണ് എന്ന വിശ്വാസമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ അവന് ചില അതിരുകളും അതിർവരമ്പുകളും പരിധികളും പരിമിതികളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ അവർ ക്ഷമിക്കുന്നവരായിരിക്കും, സദാചാരം കൈവിടാത്തവരായിരിക്കും. അതേസമയത്ത് പരലോക വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലയില്ലാത്ത തെങ്ങാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ, ഒരറ്റമുണ്ടാവില്ല, അന്തം കുന്തും ഉണ്ടാവില്ല. അതുകൊണ്ട് അതല്ല വിശ്വാസിയുടെ ജീവിതം. അവൻ്റെ ജീവിതത്തിന് ഒരർത്ഥവും പൂർണ്ണതയും കൈവരിക്കപ്പെടുന്നത് അവൻ്റെ ഈ പരലോക വിശ്വാസത്തിൻ്റെ ദൃഢതയിലും ബോധ്യത്തിലുമാണ്. ആ കൃത്യമായ വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പരലോക വിശ്വാസം, ഇസ്ലാം വ്യതിരിക്തമാകുന്നത്. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.
5: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അടുത്തതായി സംപ്രേഷണം ചെയ്യുന്നു തിരുമൊഴികൾ.
7: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
8: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, പീസ് റേഡിയോ, തിരുമൊഴികൾ, തിരുമൊഴികൾ,
6: തിരുമൊഴികൾ. ഇന്നത്തെ തിരുമൊഴികളിൽ ആഷുറ നോവിനെ സംബന്ധിച്ചുള്ള വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി മൗലവി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ. عن أبي قتادة الأنصاري رضي الله عنه أن رسول الله صلى الله عليه وسلم سئل عن صوم يوم عاشوراء فقال يكفر السنة الماضية. പ്രശ്നോദാക്കളെ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു വചനമാണ് കേൾപ്പിച്ചത്. അബൂ ഖതാദ رضي الله عنه ആണ് ഹദീസിന്റെ നിവേദകൻ. അബൂ ഖതാദ الحارث بن ربيعي الأنصاري അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അബൂ ഖതാദത്തുൽ അൻസാരി എന്ന പേരിലാണല്ലോ അദ്ദേഹം പ്രസിദ്ധനാകുന്നത്. ഹിജ്റക്കുമ്പ് 16 അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 54 മദീനയിൽ വെച്ച് അൻസാരി സ്വഹാബിയായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ബദർ യുദ്ധത്തിന് ശേഷം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാരിസ്, കുതിരപ്പടയാളി എന്ന നിലക്ക് അദ്ദേഹം പ്രസിദ്ധനാണ്. ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും അല്ലാഹുവിന്റെ റസൂൽ ഇല്ല ചോദിക്കപ്പെടുകയുണ്ടായി. അൻ സൗമി യൗമി ആഷൂറ, ആഷൂറ ദിവസത്തിലെ നോമ്പിനെ പറ്റി. മുഹറം 10 ആഷൂറ. ആഷൂറ ദിവസത്തിലെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഷൂറ നോമ്പിന്റെ പ്രതിഫലം എന്ന നിലക്ക് പറഞ്ഞതിങ്ങനെ, യുക്കഫിറു സനത്തൽ മാദിയ, യുക്കഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പുറത്തു കിട്ടുന്നതാണ്, പാപങ്ങൾക്ക് മോചനമാണ്, അതിനുള്ള കഫാറത്താണ് ഈ മുഹറം 10 നോമ്പ് എന്ന്. മറ്റൊരു റിവായത്തിൽ വന്നത് അഹ്തസിബു അലല്ലാ അയുക്കഫിറ സനത്തല്ലതി ഖബലഹു എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും മുമ്പുള്ളതായ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ മഹത്തായ പ്രതിഫലമുള്ള ഒരു നോമ്പിൻ്റെ ദിവസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്, ആഷൂറ നോമ്പ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് നിർവഹിക്കേണ്ടത്. ഒരു വർഷത്തെ പാപമോചനത്തിനുള്ള വലിയൊരു അവസരമായി റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചു വെച്ചതാണ് മുഹറമ്പത്തിൻ്റെ നോമ്പ്. അതനുഷ്ഠിക്കാൻ സാധ്യമായവരൊക്കെ ഭാഗ്യവാന്മാർ. അതോടൊപ്പം തന്നെ ഓരോ നോമ്പിൻ്റെയും മറ്റ് അനവധി പ്രതിഫലങ്ങളുമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ, നരകത്തിൽ നിന്ന് എത്രയോ അകന്നു പോകാൻ, സ്വർഗത്തിൽ പ്രത്യേക പരിഗണന കിട്ടാൻ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം നേടാൻ, ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഓരോ നോമ്പിനുമുണ്ട്. എന്നാൽ അതോടൊപ്പം ചില നോമ്പുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ വലിയ ചില പ്രതിഫലങ്ങൾ കൂടി വിശ്വാസികൾക്ക് നൽകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ എഹ്തിസാബോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് പ്രത്യേകമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കാരണം ഈ സമൂഹത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വലിയ ഒരു നേട്ടം ലഭിക്കട്ടെ എന്ന് നമ്മുടെ റസൂൽ ആഗ്രഹിച്ചു എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും രക്ഷപ്പെടുത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ അക്രമികളെ നശിപ്പിച്ച ആ ചരിത്രം അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആഷുറാ ദിവസവും. അതിൻ്റെ ആ ഓർമ്മപ്പെടുത്തലിൻ്റെ റബ്ബിനെ ഓർക്കുന്നതിൻ്റെ നന്ദിപൂർവം സ്മരിക്കുന്നതിൻ്റെ ഒരു നേർരേഖയുമാണ് നേർചിത്രവുമാണ് ആഷുറ നോമ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന നിലക്ക് തന്നെ നാം അതിനെ കാണുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിഫലം നമ്മളോട് പറഞ്ഞത് നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഇവിടെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ഹദീസാണല്ലോ ഇന്ന് നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞൊരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം മഹത്വമുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ആഷുറ നോമ്പ് അനുഷ്ഠിക്കുന്നവൻ ഇഖ്ലാസോടുകൂടി പ്രതിഫലം കാണിച്ചനുഷ്ഠിക്കുന്നു. ഇന്നലെ മുതൽ കഴിഞ്ഞ ആഷുറ വരെയുള്ള പിന്നെ വന്നുപോയ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. എന്നാൽ ഇതിൻ്റെ വിശദീകരണങ്ങളിൽ ചില തഫ്സീറുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങൾ കൂടി നൽകുന്നത് അതിങ്ങനെയാണ്. ഇതിൻ്റെ ചുരുക്കം: കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കും എന്നതോടൊപ്പം വരും വർഷങ്ങളിൽ പാപങ്ങൾ വരാതെ സൂക്ഷിക്കാനും ഇത് ഉപകാരപ്പെടും എന്ന വിശദീകരണങ്ങളുണ്ട്. വരും വർഷത്തിൽ ഇനി ഇന്നു മുതലുള്ള ദിവസത്തുങ്ങളിൽ പാപങ്ങൾ വരാതെ സൂക്ഷിക്കാനും ഈ നോമ്പ് ഉപകാരപ്പെടും എന്നതാണ് ഒരു ചർച്ച. കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾക്കുള്ള കഫാറത്ത് ലഭിക്കുന്നു എന്നതോടൊപ്പം റബ്ബിൻ്റെ കാരുണ്യവും പ്രതിഫലവും ലഭിക്കും എന്നതുകൂടി ഇതിനർത്ഥമാക്കുന്നുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് നൽകുന്ന പല അവസരങ്ങൾ, ചില അവസരങ്ങൾ, അതോടൊപ്പം നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്നത്, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, നമ്മുടെ വിശ്വാസം, ദീനിനോടുള്ള താല്പര്യം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ പിൻപറ്റുന്നതിലുള്ള അങ്ങേയറ്റത്തെ വലിയ ആഗ്രഹവും അതിലൂടെ ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹവും, അതൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇബാദത്തുകളുടെ വിശ്വാസികളെ തിരിച്ചറിയാൻ കൂടിയാണ് ഇങ്ങനെയുള്ള നോമ്പും അതേപോലെ ഇബാദത്തുകളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആഷുറ നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒപ്പം ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്ത ആളുകളുണ്ട്. നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആഗ്രഹിച്ചിരുന്നവർ, സാധിക്കാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരിക്കൽ കൂടി ആശയം നാം മനസ്സിലാക്കുന്നു. അഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇലൻ സൗമി യൗമി ആഷൂറ, ആഷൂറ ദിവസത്തിൻ്റെ നോമ്പിനെ പറ്റി നബി ചോദിക്കപ്പെടുകയുണ്ടായി. ഫഖാല, അപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു. അതായത് ആഷൂറ നോമ്പിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് ചോദിച്ചത്. പല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പല സുന്നത്ത് നോമ്പുകളെക്കുറിച്ചും ഒക്കെ ചോദിച്ച ഒരു സന്ദർഭമുണ്ട് വിശദമായൊരു ഹദീസിൽ. വചനത്തിലാണ് ഈ വിഷയവും വന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, കഫിർ സനത്തുൽ മാദിയ എന്നാണ്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അവന് പുറത്തു കിട്ടുമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മേക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
10: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. ഇന്നത്തെ തിരുമൊഴികളിൽ ആഷുറ നോമ്പ് ഒരു വർഷത്തെ പാപമോചനത്തിന് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
11: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രേനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
13: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ യൂനസ് 19:20 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽഹൈക്കമി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ملائي رب سبحانه وتعالى يودي بيديகளும் விலக்குகளும் எல்லாம் ஜீவிதத்தின்ட ரகசிய பரசிய மேகலகளில் காத்து சூட்சிக்குவான் கடினமாய் பரிசிரமிக்கையும் பிரயத்னிக்கையும் செய்யணமே என்று சொந்தத்தை மறக்காதே நீங்கள் ஓரோருத்தரையும் ஓர்மப்படுத்துகையான வசியத்து செய்யுகையான் ரப்பு அனுகிரகிக்குமாறாகட்டே. சூரத்து யூனுஸிலே 19 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാഅല്ലാ 20-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് പാരായണത്തിലേക്ക് ചെവി കോർക്കാം.

ضِرِّين وَيَقُولُونَ لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ فَقُلْ إِنَّمَا الْغَيْبُ لِلَّهِ فَانْتَظِرُوا إِنِّي مَعَكُمْ مِنَ الْمُنْتَظِرِينَ. അവിശ്വാസികളുടെ അഹങ്കാരത്തെയും നിഷേധത്തെയും ധാർഷ്ട്യത്തെയുമാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷിയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുകയോ ഇസ്ലാം എന്ന ദീൻ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ കളിയാക്കുകയും അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അവരിൽ ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ ശിക്ഷിച്ചതുപോലെ ഉടനെ തന്നെ ഇവരെ ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. വയക്കൂലൂന, അവർ പറയും. അവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അള്ളാഹുവിനെ കളവാക്കിയ, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? ലൗല ഉൻസില അലൈഹി ആയതും മിർ റബ്ബി. ഉൻസില എന്നാൽ ഇറക്കപ്പെടുക എന്നാണ്. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, അതായത് റസൂലിൻ്റെ മേൽ, ആയതുൻ, ദൃഷ്ടാന്തം, മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരിട്ട് ഒരു തെളിവ് ഇറക്കിക്കൊടുക്കുന്നില്ല, അങ്ങനെ ഇറക്കിക്കൊടുത്തുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തം കാണാത്തതോ അല്ലെങ്കിൽ റസൂലിന് അള്ളാഹു ഇറക്കിക്കൊടുക്കാത്തതോ അല്ല വിഷയം. മറിച്ച് അവർക്ക് അവരുടെ അവിശ്വാസത്തിൽ തുടരാനും അവർക്ക് അവരുടെ അഹങ്കാരത്തിൽ തുടരാനും വേണ്ടിയുള്ള അനാവശ്യമായ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്തുകൾ ഇറക്കിക്കൊടുക്കുന്നില്ല? വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തവണ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന വിഷയമാണ്. അള്ളാഹുവിനെ കളവാക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവർ റസൂലിനോട് ആയത്തുകൾ ചോദിക്കുന്നത്, ദൃഷ്ടാന്തങ്ങളെ ചോദിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുവാനും ദീനിനെ പരിഹസിക്കാനും വേണ്ടിയിട്ടാണ്. ഒരുപാട് തവണ പല സമൂഹത്തിലാളുകളും ദൃഷ്ടാന്തങ്ങൾ അവരവരുടെ പ്രവാചകന്മാരോട് ചോദിക്കുന്നുണ്ട്.

ആളുകൾ ആവശ്യപ്പെടുകയാണ്, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്നാണ്. സ്വർണം കൊണ്ടുള്ള മലകൾ ഉണ്ടാക്കിത്തരണം, മുത്തുകൾ പവിഴങ്ങൾ കൊണ്ടുള്ള വീടുകൾ ഉണ്ടാക്കിത്തരണം, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ നൽകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അവർക്ക് നൽകപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ മറ്റു പലതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അതുതന്നെ സത്യമന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കുവാനും നബിയെ ചെറുതാക്കാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരുപാട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എന്നാണ്. പക്ഷെ സത്യത്തിൽ അത് അവരുടെ തന്നെ നിലവാരത്തെയാണ് ഇടിച്ചു താഴ്ത്തുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതെ അത് വൈകിപ്പിച്ച് അത് തന്നെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു കൊടുത്തിരുന്നത്, ചോദിച്ചത് തന്നെ അള്ളാഹു കൊടുത്തിട്ടില്ല. അവരാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. വിശ്വാസം വെറുതെ അങ്ങനെ കൊടുക്കാനുള്ളതല്ല, മറിച്ച് അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ മനഅന أن نرسل بالآيات إلا أن كذب بها الأولون وآتينا ثمود الناقة مبصرة فظلموا بها وما نرسل بالآيات إلا تخويفا. പ്രവാചകന്മാർക്ക് ആയത്തുകളൊക്കെ നമ്മൾ നൽകിയിരുന്നു, എന്നാൽ അതിനെ തൊട്ട് നമ്മെ തടഞ്ഞതെന്താണ്? ആദ്യത്തെ ആളുകൾ പ്രവാചകന്മാർക്ക് ലഭിച്ച ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, കളിയാക്കി. അതിനുദാഹരണം സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ പറയുന്നത് സമൂദിന് നാം ഒട്ടകത്തെ കൊടുത്തു, പക്ഷേ അവർ അതിനോട് അക്രമം ചെയ്തു എന്നാണ്. അതിനവർ വേണ്ട വിധം സംരക്ഷണം നൽകിയില്ല, അങ്ങനെ അത് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, ആയത്തുകളെല്ലാം അവതരിപ്പിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ ദൃഷ്ടാന്തങ്ങളൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നില്ല, മറിച്ച് ഒരഹങ്കാരത്തിൻ്റെ സ്വരമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓതിവെച്ച സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് തന്നെ ഉടനടി കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹു ഉടനടി ചോദിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ അവിശ്വാസികൾ അതിൽ വിശ്വസിക്കാതിരിക്കുകയും പഴയകാലത്തെ സമൂഹം നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ സമൂഹവും അതേപോലെ ഒരു മാറ്റവുമില്ലാതെ ഉടനടി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയും അങ്ങനെ അവർ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുത്തത്, അള്ളാഹു അവർക്ക് സമയം കൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ മഹ്ല് കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കാരുണ്യമാണ്. ഇതാണ് ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയഖൂലൂന, അവർ പറയുന്നു ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെടുന്നില്ല. ഓരോ ദൃഷ്ടാന്തങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നതാണ്. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫഖുൽ, നബിയെ താങ്കൾ പറയുക ഇന്നമൽ ഗൈബു ലില്ലാ, ഗൈബ് അദൃശ്യജ്ഞാനം അത് അള്ളാഹുവിനുള്ളതാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചതുകൊണ്ട് കാര്യമില്ല എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഞാനും നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണോ തന്നോട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടത് അത്തരം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ്. അതായത് ഫൻതദിറു, നിങ്ങൾ കാത്തു നിൽക്കണം, ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, ഞാൻ നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കുന്നുണ്ട്, എന്താകുമെന്ന് നമുക്ക് നോക്കാം. വിശ്വസിക്കാത്ത നിങ്ങളാണോ രക്ഷപ്പെടുന്നത്, അല്ല വിശ്വസിച്ച് ഞങ്ങളാണോ രക്ഷപ്പെടുന്നത്, എന്താണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇവിടെ ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രനെ പിളർത്തുന്ന സംഭവമുണ്ട്, ഒരുപാട് ആളുകൾ അതിന് സാക്ഷിയാകുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ആളുകളോ വളരെ തുച്ഛം ആളുകളാണ്. അത് നേരിട്ട് കണ്ട് പോയിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല
അവർ ചോദിക്കുന്നതൊന്നും

0: ഉടനടി കൊടുക്കാതിരുന്നത്. ഇനിയും പല ഹിക്മത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ടാകും. അള്ളാഹു ഹിക്മത്തിൻ്റെ ഉടമ, ഹിക്മത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്. ഏതൊരു കാര്യത്തിനും അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല, പക്ഷേ എല്ലാത്തിനും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മാധുര്യം അവന് രുചിക്കാൻ സാധിക്കുന്നത്. അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന വിഷയമാണ്. ദൃഷ്ടാന്തങ്ങളൊക്കെ അവരുടെ മുമ്പിൽ കൺമുന്നിൽ എല്ലാം പ്രദർശിപ്പിച്ചാൽ പോലും അവരൊന്നും വിശ്വസിക്കുകയില്ല എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലദീന ഹഖത്ത അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം. ഏതൊരു തെളിവ് അവർക്ക് വന്നു കിട്ടിയാലും അവരതിൽ വിശ്വസിക്കുകയില്ല എന്നാണ്. അതാണ് പറഞ്ഞത്, ലാ യുഅ്മിനൂന വലൗ ജാഅത്ഹും കുല്ലു ആയ, എല്ലാ ആയത്തും അവരിലേക്ക് വന്നാലും അവർ വിശ്വസിക്കുകയില്ല. ഏതുവരെ ശിക്ഷ നേരിട്ട് കാണണം അതുവരെ അവർ വിശ്വസിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തു അൻആമിലെ 111-ാമത്തെ ആയത്ത്, വലൗ അന്നന نزلنا إليهم الملائكة وكلمهم الموتى وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും സർവവസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിക്കുകയും ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ, എന്നാൽ അവരിൽ അധിക പേരും വിവരക്കേട് പറയുകയാണ് എന്ന്. ഇവിടെ വളരെ സ്പഷ്ടമായി വ്യക്തമായിട്ട് അള്ളാഹു പറയാണ്, എല്ലാ മലക്കുകളെയും ഇറക്കിക്കൊടുത്താലും ശരി, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. ഇനിയോ, മരിച്ച ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ സംസാരിച്ചാലും ശരി, ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നാലും ശരി, മാക്കാനൂലി യുഅ്മിനു ഇല്ല യശാ അള്ളാഹ്, അവർ വിശ്വസിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നാൽ അവരിൽ അധികം ആളുകളും ജാഹിലുകളാണ്, അറിവില്ലാത്ത ആളുകളാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ഹിജ്റിലെ 14-15 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്, വലൗ ഫതഹ്ന അലൈഹിം ബാബൻ മിനൽ സമാഇ ഫളല്ലു ഫീഹി യഅറുജൂൻ ലഖാലു ഇന്നമാ സുഖിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമുൻ മസ്ഹൂറൂൻ. അവരുടെ മേൽ ആകാശത്തു നിന്ന് നാം ഒരു കവാടം തുറന്നു കൊടുക്കുകയും എന്നിട്ട് അതിലൂടെ അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ പോലും അവർ പറയും, ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്തു ബാധിച്ചത് മാത്രമാണ്, അല്ല, ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് എന്ന് അവർ പറയുന്ന. ആകാശത്ത് നിന്ന് ഒരു കവാടം തുറന്നു കൊടുത്തിട്ട് അതിലൂടെ സഞ്ചരിച്ചാൽ പോലും അവർ പറയുക, ഇത് മാരണമാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ അവർ പറയുന്നതാണ്. സൂറത്തു തൂറിലെ 44-ാമത്തെ ആയത്ത്, വഇയറൗ കിസ്ഫം മിനസ് സമാഇ സാഖിതൻ യഖൂലു സഹാബും മർക്കൂം. ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ കാണുകയാണെങ്കിലും അവർ പറയും, അത് അടുക്കടുക്കായ മേഘമാണ് എന്ന്. വലൗ نزلنا عليك كتابا في قرطاس فلمسوه بايديهم لقال الذين كفروا ان هذا الا سحر مبين. നബിയെ, നിനക്ക് നാം കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരികയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടുനോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ മായാജാലമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും സത്യനിഷേധികൾ പറയുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്, അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് അവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരടയാളത്തെക്കുറിച്ചാണ്. അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട്, പക മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സത്യം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് എത്ര വലിയ തെളിവുകൾ, ആ സത്യത്തെ സാധൂകരിക്കുന്ന, ആ സത്യത്തെ അറിയിക്കുന്ന തെളിവുകൾ അവരുടെ മുന്നിൽ, കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടാൽ പോലും അവർ വിശ്വസിക്കുകയില്ല എന്നാണ്. എല്ലാത്തിനും ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും, അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവിശ്വാസത്തിൽ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിനാണ് ഗൈബ് അറിയുന്നത്, അവരോട് കാത്തു നിൽക്കാൻ പറയണം, താങ്കൾ അവരുടെ കൂടെ കാത്തു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കണം. ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠമാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഗൗരവത്തിൽ കാണണം. ദൃഷ്ടാന്തത്തെ നമ്മൾ ചെറുതാക്കി കാണരുത്. ഓരോ ദൃഷ്ടാന്തങ്ങളും അത് എത്രയോ വലുതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അദൃശ്യമറിയുന്നവൻ. ഇന്നമൽ ഗൈബു ലില്ലാ, ഗൈബ് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന്. അദൃശ്യം ഒരാൾക്കും അറിയില്ല അള്ളാഹുവിനല്ലാതെ എന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. നോക്കൂ, അള്ളാഹുവിനെ നിഷേധിക്കുന്നു, വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നു, പ്രവാചകന്മാരെ നിഷേധിക്കുന്നു, അവരെ ദ്രോഹിക്കുന്നു, എന്നിട്ടെല്ലാം തന്നെ അള്ളാഹു നീട്ടിക്കൊടുക്കുക, അവർ മാറും, അവർ മാറി ചിന്തിക്കും, അവർ നന്നാകും എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നീട്ടിക്കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൻ്റെ അതിവിശാലമായ ഒരു മേഖല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ഉടനടി വിശ്വസിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂനുസിലെ 19-20 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. തൗഹീദാണ് ഐക്യത്തിൻ്റെ മാനദണ്ഡം എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളായിരുന്നു അവതരിപ്പിച്ചത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ടാകും. ഭൗതികമായ പല നേട്ടങ്ങളും ലാഭങ്ങളും നേടിയെടുക്കാൻ, ഓരോ ടാർഗറ്റുകളും അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷ്യം പാരത്രിക ജീവിതത്തിലെ വിജയം നേടിയെടുക്കുക എന്നതാണ്. അതിനു വേണ്ടി ആത്മാർത്ഥമായി നാം പരിശ്രമിക്കുമ്പോൾ അതാണ് ജിഹാദ് എന്നുള്ള പദം കൊണ്ട് അതിൻ്റെ ശരിയായ വ്യാപകമായ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. വൽ ജിഹാദു ബദലുൽ വുസ്ഇ ഫി ഹുസൂലിൽ വർദിൽ മത്ലൂബ്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന, നമ്മുടെ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ ആത്മാർത്ഥമായി നമ്മുടെ ശേഷികൾ, കഴിവുകൾ വിനിയോഗിക്കുക എന്നതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അതുകൊണ്ട് തന്നെ ഏറ്റവും അർത്ഥവത്താണ്, മൂല്യവത്താണ്. അത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, ആശയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, നന്മകൾ കൽപ്പിച്ചുകൊണ്ട്, തിന്മകൾ വിരോധിച്ചുകൊണ്ട് ഒക്കെയാണ് ആ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. ദീനിയായ കാര്യങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്നതും അതേപോലെ അദബും മര്യാദകളും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും ഉപദേശങ്ങൾ നൽകുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. മുൻഗാമികളായ നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ മേഖലയിലൊക്കെ അവർ ആത്മാർത്ഥമായി ഉത്സാഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ കഷ്ടപ്പെട്ടതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും കുറിച്ച് ഓർത്താൽ തന്നെ അന്നത്തെ ത്യാഗം നിറഞ്ഞ ജീവിത സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഇമാമിയങ്ങളുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ സഹിച്ച ത്യാഗത്തിൻ്റെ കഷ്ടതയുടെ ധാരാളം ഉദാഹരണങ്ങൾ, പാഠങ്ങൾ നമുക്കിവിടെ കാണാം. കാരണം അന്ന് സൗകര്യങ്ങൾ കുറവാണ്, അവർക്ക് എത്തേണ്ട ദൂരങ്ങളും സഹിക്കേണ്ട ത്യാഗങ്ങളും നേരിടേണ്ട സമൂഹങ്ങളുമൊക്കെ കുറേയേറെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിട്ടും അവർ കഠിനാധ്വാനം ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് നമുക്ക് സൗകര്യങ്ങൾ കൂടി ഈ നന്മകൾ ചെയ്യാൻ, സ്വന്തത്തോടുള്ള ജിഹാദ് നടത്താൻ, ആളുകളിലേക്ക് ദീനിൻ്റെ സത്യസന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ താല്പര്യം കുറഞ്ഞു, ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ അധികരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകേണ്ടതില്ല. അള്ളാഹുവിൽ തവക്കുലാക്കി പടച്ചറബിനോട് നിരന്തരം സഹായം ചോദിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിക്കാൻ സന്നദ്ധതയും മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വിജയമുണ്ട്. അതുകൊണ്ട് ശക്തമായ ജിഹാദ് വേണ്ടത് ഈ മേഖലയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. തീർച്ചയായും നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് നന്മയുടെ വഴികൾ നാം തുറന്നിട്ട് കൊടുക്കും, അതിലൂടെ അവരെ നാം നയിക്കും എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചറബിനോട് നമുക്ക് ചോദിക്കാൻ, തേടാൻ സാധിക്കണം. അലസതയിൽ നിന്നും, മടിയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടത്തണം. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അള്ളാഹുവേ, അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. തർക്കു ദുനൂബ്, കാരണം പാപം നമ്മുടെ മേൽ വരുന്ന വലിയ ചങ്ങലകളും ഭാരങ്ങളുമാണ്. നന്മകളിൽ നിന്നത് നമ്മളെ തടഞ്ഞു കളയും. അതേപോലെ തന്നെ അല്ലുജൂ ഇലല്ലാ, അള്ളാഹുവിലേക്ക് നമുക്ക് നിരന്തരം ആശ്രയിക്കാനും അവലംബിക്കാനും സാധിക്കണം. പടച്ചിറബ് നമ്മെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ കസറത്തു ദിക്ർ വൽ ഇസ്തിഗ്ഫാർ, ധാരാളമായി റബ്ബിനെ പ്രകീർത്തിക്കാൻ, അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ സ്വന്തത്തോട് പടവെട്ടി തിന്മകൾക്കെതിരെ പട നയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതോർക്കുക, വഴികാട്ടി. എഞ്ചിനീയറിംഗ് മേഖലയിലെ പഠന മേഖലകളറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗം 2 അവതരിപ്പിക്കുന്നു ഡോക്ടർ ടി കെ ഫവാസ്, കൂടെ ഡോക്ടർ മുബീൻ എം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്